ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയമുള്ളവരെ, ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 18 സെക്കൻഡും. ഇന്ന് ശകവർഷം 1948, ആഷാഢം 29, കൊല്ലവർഷം 1201, കർക്കടകം 4. 2026 ജൂലൈ മാസം 20-ാം തീയതി തിങ്കളാഴ്ച. FM ബാൻഡിൽ 102.3 MHz കൊച്ചി നിലയത്തിൽ നിന്ന് ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത പരിപാടികളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സുഭാഷിതം.
2: സ്വന്തം കൈകൊണ്ട് ആ കല്ല് ഉയർത്തുമ്പോൾ ഭാരം ഒരുതരം ശക്തിയായി മാറുന്നുണ്ട്. നിങ്ങൾ സ്വയം നട്ട ഒരു വിത്ത് ചെടിയായി വളർന്നു പൂവിടുമ്പോൾ കടം വാങ്ങിയ വലിയ പൂന്തോട്ടത്തിനൊന്നും നൽകാൻ കഴിയാത്തത്രയും സുഗന്ധം അവിടെ പരക്കുന്നുണ്ട്. ഒറ്റ ചെടിച്ചട്ടിയായാലും പൂന്തോട്ടം പരിപാലിക്കുന്നവർക്കറിയാം അവനവൻ തന്നെ എല്ലാം ചെയ്യുന്നതിലെ സുഗന്ധങ്ങൾ. നിങ്ങളുടെ പരിശ്രമത്തിന്റെ വിയർപ്പുതുള്ളി വജ്രം കണക്കാണ് തിളങ്ങുന്നത്. കടം വാങ്ങിയ 1000 വിളക്കുകളുടെ പ്രകാശത്തെക്കാൾ തിളക്കമുണ്ട് അതിന്. നിങ്ങളുടെ സ്വന്തം ഇച്ഛാശക്തിയോടെ കൊത്തിയെടുക്കുന്ന ഓരോ ചുവടും നിങ്ങളുടെ കാലിനടിയിൽ ഒരു സ്വർണപാതയായി മാറുന്നത് അറിയാതെയാണ്. സൃഷ്ടിയുടെ ആനന്ദം ഏറ്റവും മധുരമുള്ളത് നിങ്ങളുടെ സ്വന്തം കൈകൾ കൊണ്ട് സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുമ്പോഴാണ്. ഇംഗ്ലീഷിൽ DIY എന്നൊരു ചുരുക്കവാക്കുണ്ട്. ഡൂ ഇറ്റ് യുവർ സെൽഫ്. കഴിവതും എല്ലാം സ്വയം ചെയ്യുക, ആരെയും പകർത്താതിരിക്കുക. കോപ്പി പേസ്റ്റിൻ്റെ ഈ കാലത്ത് എത്രമാത്രം ഇത് പറയുന്നത് ശരിയാകുമെന്നറിയില്ല, എങ്കിലും പറയുകയാണ്. ഡൂ ഇറ്റ് യുവർ സെൽഫ്, DIY. ആരെയും അനുകരിക്കാതിരിക്കുക. സ്വയം സൃഷ്ടിക്കുന്ന കൈകൾ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ സുഗന്ധം വഹിക്കുന്നു. അത് സ്വയം ചെയ്യുക. കടം വാങ്ങിയ ഒരു സഹായത്തിനും നൽകാൻ കഴിയാത്ത അത്ര അഭിമാനം നിങ്ങൾ അനുഭവിക്കും. സ്വയം നിർമ്മിച്ച ഒരു ചുവടുവെപ്പ് ആത്മവിശ്വാസത്തിലേക്ക് വിരിയുന്ന ശക്തിയുടെ വിത്താണ്. ലോകം സ്വീകരിച്ച സമ്മാനത്തെയല്ല, മറിച്ച് സ്വയം നേടിയെടുത്ത പരിശ്രമത്തെയാണ് ലോകം ബഹുമാനിക്കുന്നത്. അത് സ്വയം ചെയ്യുക. കാരണം പരിശ്രമത്തിനുള്ളിൽ പാണ്ഡിത്യത്തിൻ്റെ നിശബ്ദ സംഗീതം അടങ്ങിയിരിക്കുന്നു. നിങ്ങൾ സ്വന്തം കൈകൊണ്ട് സ്ഥാപിക്കുന്ന ഓരോ ഇഷ്ടികയും ആത്മവിശ്വാസത്തിൻ്റെ ഒരു സ്ഥലം പണിയുന്നു. നിങ്ങൾ സ്വയം പ്രവർത്തിക്കുമ്പോൾ ചെറിയ വിജയങ്ങൾ പോലും സൂര്യോദയം പോലെ തിളങ്ങുന്നു. സ്വന്തം വിധി രൂപപ്പെടുത്തുമ്പോൾ ആത്മാവ് ഏറ്റവും തിളക്കത്തോടെ പ്രകാശിക്കുന്നു. സ്വയം ചെയ്യുന്നത് ലോകത്തോട് മന്ത്രിക്കുന്നുണ്ട്, ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു. നിങ്ങളുടെ സ്വന്തം വിയർപ്പും കരുതലും കൊണ്ട് വളരുന്നതാണ് ഏറ്റവും മധുരമുള്ള ഫലം. സ്വന്തം കൈകളാൽ സ്പർശിക്കപ്പെടുന്ന ഒരു ജോലി നിങ്ങളുടെ ആത്മാവിൻ്റെ ഊഷ്മളത കൂട്ടുന്നു. നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളെ രൂപപ്പെടുത്തുമ്പോൾ അവ ആധികാരികതയോടെ തിളങ്ങുന്നു. ഓരോന്നും സ്വയം ചെയ്യുമ്പോൾ ഓരോ തെറ്റും ഓരോ അധ്യാപകരായി മാറുന്നുണ്ട്. ഓരോ വിജയവും ഒരു കിരീടമായി മാറുന്നു. സ്വയം കൈകൊണ്ട് നിങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന വൃക്ഷം ഏതൊരു സമ്മാനത്തെക്കാളും മധുരമുള്ള തണൽ നൽകുന്നുണ്ട്. സ്വാശ്രയത്വം എന്നത് പ്രവൃത്തിയിലൂടെ എഴുതപ്പെട്ട സ്വാതന്ത്ര്യത്തിൻ്റെ കവിതയാണ്. സ്വയം അത് ചെയ്യുക എന്നത് ധൈര്യത്തിൻ്റെ നിറങ്ങൾ കൊണ്ട് ജീവിതത്തെ വരയ്ക്കുക എന്നതാണ്. സ്വന്തം പരിശ്രമത്തിൻ്റെ പ്രതിധ്വനി ജനക്കൂട്ടത്തിൻ്റെ കരഘോഷത്തെക്കാൾ ഉച്ചത്തിലാണ്. സ്വയം ചെയ്യുക എന്നത് നിങ്ങളുടെ അസ്തിത്വത്തിൻ്റെ ഘടനയിൽ ആത്മവിശ്വാസം നെയ്യുക എന്നതാണ്. ഇന്ന് നല്ല ഒരു ദിവസമാണ്.
1: സുഭാഷിതം.
3: അവതരിപ്പിച്ചത് ഡോക്ടർ KS കൃഷ്ണകുമാർ.
4: ആകാശവാണി FM വാർത്തകൾ.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. അടുത്ത മാസം 13 വരെ നീളുന്ന സമ്മേളനത്തിൽ 19 സിറ്റിംഗുകൾ ഉണ്ട്.

0: സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ ലോക്സഭയും ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ രാജ്യസഭയും ഇന്ന് പരിഗണിക്കും. ജനനമരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ആദായനികുതി ഭേദഗതി ബിൽ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ എന്നിവയും സമ്മേളനത്തിൽ ചർച്ച ചെയ്തേക്കും. ഫിഫ ലോകകപ്പ് കിരീടം സ്പെയിനിന്. കലാശ പോരാട്ടത്തിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിന് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ തോൽപ്പിച്ചാണ് സ്പെയിനിന്റെ കിരീട നേട്ടം. നാഷണൽ ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ ഇക്കോസിസ്റ്റം നമസ്തേ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കും. രാജ്യത്തുടനീളം യന്ത്രവൽക്കൃത ശുചീകരണ രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ശുചീകരണ തൊഴിലാളികളുടെ സുരക്ഷ, അന്തസ്, സാമൂഹിക സുരക്ഷ എന്നിവ ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ പി എസ് സിയുടെ നിർണായക യോഗം ഇന്ന് ചേരും. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും യോഗം ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കോട്ടയം അയർകുന്നം മാറ്റുപള്ളിയിൽ ഒരു കുടുംബത്തിലെ നാല് പേർ വിഷം ഉള്ളിൽ ചെന്ന് അവശ്യ നിലയിലായ സംഭവത്തിൽ ഒരാൾ കൂടി മരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ തോമസ് എബ്രഹാമാണ് ഇന്നലെ മരിച്ചത്. ഇന്ന് അന്താരാഷ്ട്ര ചെസ് ദിനം. 1924 ഫിഡെ സ്ഥാപിതമായതിന്റെ സ്മരണയ്ക്കായാണ് എല്ലാ വർഷവും ജൂലൈ 20 ആഗോള ചെസ് ദിനമായി ആചരിക്കുന്നത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്നത്തെ പരിപാടികൾ: 6:10 പ്രഭാതഗീതം, രാമായണ പാരായണം, തുടർന്ന് ഭക്തിഗീനം. 6:27 കാർഷിക വാർത്തകൾ, വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. ONV കുറുപ്പിന്റെ ശാർങ്ങക പക്ഷികൾ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. 6:55 FN ഡയറിയുടെ ആദ്യഭാഗം, ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 മഹിതം മലയാളം. ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ. 7:35 FN ഡയറി തുടരും. സമകാലികം, നശിച്ചുപോകുന്ന പൈതൃക കെട്ടിടങ്ങൾ. നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, എന്ത് പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 സാരഥി ആയുർവേദിക് ഹോസ്പിറ്റൽ ആയുർവിചാരം. കർക്കടക ചികിത്സയുടെ പ്രസക്തി. ഡോക്ടർ PK ലതികയുമായി അഭിമുഖം. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലെക്ചർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി. 11:00 ആകാശവാണി FM വാർത്തകൾ, സഹയാത്രിക. സംരംഭകയായ സൂസൻ പോളുമായി അഭിമുഖം. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. 12:05 വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം. സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ അഥവാ SMAM പദ്ധതിയെക്കുറിച്ച് കാംകോ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗീതു എം സംസാരിക്കുന്നു. തുടർന്ന് ലളിതഗാനങ്ങൾ. 1:00 ഗാനോത്സവം. 2:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര. തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകൾ, പാട്ടിന്റെ നാട്ടുവഴി, കൊച്ചിയുടെ ജലപാതകൾ. 4:00 ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ, വാട്സാപ്പ് സന്ദേശഗാന പരിപാടി.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
0: വൈകിട്ട് 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:50 കാർഷിക ജീവനം. വൃക്ഷങ്ങൾ കേകാം ദീർഘായുസ്. മരങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങൾ ചികിത്സിച്ച് 200-ലധികം മരങ്ങൾക്ക് പുതുജീവൻ നൽകിയ വൃക്ഷവൈദ്യനായ K ബിനുവുമായുള്ള അഭിമുഖം അവസാന ഭാഗം. 7:55 ഒരിടത്തൊരിടത്ത് P നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ, പറയിപ്പറ്റ പന്തിരുകുലം. 8:30 യുവവാണി. യുവജന കമ്മീഷന്റെ യുവപ്രതിഭ പുരസ്കാര ജേതാവ് അമൽ ഇക്ബാൽ പങ്കെടുക്കുന്നു അവസാന ഭാഗം. 9:15 ചുറ്റുവട്ടം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്ന ജാനകി സ്മൃതി സന്ധ്യ എന്ന പരിപാടിയിൽ ജാനകി അമ്മയെ അനുസ്മരിച്ചുകൊണ്ട് P പ്രകാശ്, R K ദാമോദരൻ എന്നിവർ നടത്തിയ പ്രഭാഷണങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങൾ. 10:00 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം. ഇതോടെ പരിപാടികളെക്കുറിച്ചുള്ള

0: സ്വാഗതം പ്രിയമുള്ളവരെ. ഇപ്പോൾ പ്രഭാതഗീതം. ആദ്യം രാമായണ പാരായണം.
1: രാമായണ പാരായണം നാലാം ദിവസം.

അഹല്യ മോക്ഷം, അഹല്യ സ്തുതി എന്നീ ഭാഗങ്ങളാണ് ഇന്നത്തെ പാരായണത്തിന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. പാരായണം ചെയ്യുന്നത് ശ്രീ കാവാലം ശ്രീകുമാർ.

0: രാമായണ പാരായണം നാലാം ദിവസം സമാപിക്കുകയാണ്. പാരായണം ചെയ്തത് ശ്രീ കാവാലം ശ്രീകുമാർ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾകൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: പ്രഭാതഗീതം തുടരുകയാണ്. ബിജു നാരായണൻ പാടിയ ഭക്തിഗാനം, രചനാസംഗീതം ബി ശശികുമാർ. നാദം ഉടലാർന്ന ദൈവത നീ,

ബിജു നാരായണൻ പാടിയ ഭക്തിഗാനമാണ് നിങ്ങൾ കേട്ടത്. പ്രഭാതഗീതം സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3 കാർഷിക വാർത്തകൾ. കേരള സർക്കാർ സ്ഥാപനമായ ഹോർട്ടികോർപ്പിന്റെ നിബന്ധനകൾക്ക് വിധേയമായി പഴം, പച്ചക്കറി, മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണനം നടത്തുന്നതിന് കോട്ടയം ജില്ലയിലെ 15 ഗ്രാമശ്രീ ഹോർട്ടി സ്റ്റോറുകൾക്ക് പുറമെ 10 സ്റ്റാളുകൾ കൂടി അനുവദിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. ഫോൺ നമ്പർ 9495137584 9495137584. തൊടുപുഴ മങ്ങാട്ട് കവലയിലുള്ള ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിൽ 50 ദിവസം പ്രായമായ ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ 130 രൂപ നിരക്കിൽ നാളെ രാവിലെ 9 മണി മുതൽ 12 മണി വരെ വിതരണം ചെയ്യും. അന്വേഷണങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കേണ്ട നമ്പർ 9447522487 9447522487. പത്തനംതിട്ട കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വളം, സസ്യ സംരക്ഷണ രാസവസ്തുക്കളുടെ വിൽപ്പന കേന്ദ്രം ആരംഭിക്കാൻ ആവശ്യമായ നിയമപരമായ യോഗ്യത നേടുന്നതിനുള്ള ദേശീയ ഡിപ്ലോമ കോഴ്സ് ആരംഭിക്കുന്നു. 0469262609 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. വിശദാംശങ്ങൾ അറിയാം 0469262609. കേരളം ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് നടത്തുന്ന ബീ കീപ്പിംഗ് ട്രെയിനിംഗ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 30. ഫോൺ നമ്പർ 9747321760 9747321760. കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി ഖരീഫ് 2026 സീസൺ അപേക്ഷ ക്ഷണിച്ചു. അർഹതപ്പെട്ട കർഷകർക്ക് അംഗീകൃത ഏജൻസികളിലൂടെയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലിലൂടെയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷയ്ക്കുമായി കർഷകർക്ക് അംഗീകൃത ഏജൻസിയായ അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെടുകയോ ഓൺലൈൻ പോർട്ടലായ PMFBY.gov.in സന്ദർശിക്കുകയോ ചെയ്യാം. PMFBY.gov.in

0: അപേക്ഷ സമർപ്പിച്ച ശേഷം ലഭിക്കുന്ന പോളിസി കോപ്പി പരിശോധിച്ച് പ്രീമിയം തുക, ഇൻഷുറൻസ് ചെയ്ത പഞ്ചായത്ത്, വിളയുടെ പേര് എന്നിവ കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തി സൂക്ഷിക്കേണ്ടതാണ്. വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗം പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ അടുത്ത മാസം 4 പരിശീലന പരിപാടി നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് 8089076698 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 8089076698. നിങ്ങൾ കേട്ടത് കാർഷിക വാർത്തകൾ. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 23,200 രൂപ, കൊപ്ര 14,400, കുരുമുളക് ഗാർബിൾഡ് 72,000 രൂപ, അൺഗാർബിൾഡ് 70,000 രൂപ, റബ്ബർ RS4 28,200, RS5 27,800 രൂപ. നിങ്ങൾ കേട്ടത് വിപണി.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6:32.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. ജമ്മുകാശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും 11 മരണം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് രാവിലെ 8:30 മുതൽ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. ഫുട്ബോൾ ഫൈനൽ പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് കിരീടം സ്പെയിനിന്. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ മറുപടിയില്ലാത്ത 1 ഗോളിന് തോൽപ്പിച്ചാണ് സ്പെയിനിന്റെ കിരീട നേട്ടം. ഈ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയതിനുള്ള ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പെക്ക്. ഇംഗ്ലണ്ടിനെതിരായ 3-ാം ഏകദിനത്തിൽ ഇന്ത്യക്ക് 27 റൺസിന്റെ പരാജയം.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7:00 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
0: ആകാശവാണി കൊച്ചി FM 102.3.
6: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
7: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
8: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കാവ്യധാര
1: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
2: കാവ്യധാരയിൽ നിന്ന് ഒ എൻ വി കുറുപ്പിന്റെ ശാർങ്ങക പക്ഷികൾ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം കേൾക്കാം.

0: കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത് ഒ എൻ വി കുറുപ്പിന്റെ ശാർങ്ങക പക്ഷികൾ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം മൃദുല.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
5: എന്നും രാവിലെ 10:30.
4: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
5: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
6: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
5: മീഡിയ വാണി
6: നമ്പർ മറക്കല്ലേ, 90 20 620 630.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: രാവിലെ 8:05 സാരഥി ആയുർവേദി ഹോസ്പിറ്റൽ, ആയുർവിചാരം. കർക്കടക ചികിത്സയുടെ പ്രസക്തി. ഡോക്ടർ പി കെ ലതികയുമായി അഭിമുഖം. ഇന്നത്തെ സമകാലികത്തിൽ നശിച്ചു പോകുന്ന പൈതൃക കെട്ടിടങ്ങൾ. സമകാലികം രാവിലെ 7:35 FM ഡയറിയിൽ.

0: രാവിലെ 11 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് സഹയാത്രിക സംരംഭകയായ സൂസൻ പോളുമായി അഭിമുഖം. ഉച്ചയ്ക്ക് 12:05 വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം, സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ അഥവാ SMAM പദ്ധതിയെക്കുറിച്ച് കാംകോ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗീതു എം സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 12:05. ഉച്ചയ്ക്ക് 2 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി, കൊച്ചിയുടെ ജലപാതകൾ.
1: പറയൂ, നിങ്ങൾക്കറിയാമോ?
2: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
1: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446455588 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
2: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ, എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനം, വൃക്ഷങ്ങൾക്കേകാം ദീർഘായുസ്, മരങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങൾ ചികിത്സിച്ച് 200-ലധികം മരങ്ങൾക്ക് പുതുജീവൻ നൽകിയ വൃക്ഷവൈദ്യനായ കെ ബിനുവുമായുള്ള അഭിമുഖം അവസാന ഭാഗം വൈകിട്ട് 6:50 കാർഷിക ജീവനം പരിപാടിയിൽ. നൽകട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 43:10. ഇനി 6:45.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: ചേച്ചി, ജോലി കിട്ടി.
5: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
4: ആഹാ, പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്.
5: നിൽക്കുമോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
4: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
5: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
4: പക്ഷേ ചേച്ചി,
5: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷെ പാർട്ടി തരാതെ പറ്റില്ല.
4: ശരി ചേച്ചി, എന്റെ പാർട്ടി ചേച്ചിയുടെ ബജറ്റ്.
6: RBI പറയുന്നു, ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം തുടങ്ങി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. ഫിഫ ലോകകപ്പ് കിരീടം സ്പെയിനിന്. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ പി എസ് സിയുടെ നിർണായക യോഗം ഇന്ന്. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത.

0: രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. മാൽഡോവ, വടക്കൻ മാസ്റ്റോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൾഡോവ പ്രസിഡന്റ് മയ്യ സന്തോവുമായി കൂടിക്കാഴ്ച നടത്തും. പാർലമെന്റ് പ്രസിഡന്റ് ഇഗോർ ഗ്രോസിനെയും ദ്രൌപദി മുർമു കാണും. മാൾഡോവ ഇന്ത്യ പാർലമെന്റ് സൌഹൃദ ഗ്രൂപ്പിലെ അംഗങ്ങളുമായി രാഷ്ട്രപതി ആശയവിനിമയം നടത്തിയ ശേഷം അവിടുത്തെ ബിസിനസ് ഫോറത്തെയും ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ രാഷ്ട്രപതി നാളെയും മറ്റന്നാളും മാസ്റ്റോണിയയിൽ എത്തും. വടക്കൻ മാസ്റ്റോണിയയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ആദ്യ സന്ദർശനമാണിത്. പ്രസിഡന്റ് സിൽജ നോവ്സ്ക ദാവ്കോവയുമായി ദ്രൌപദി മുർമു ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മാസ്റ്റോണിയൻ പ്രധാനമന്ത്രിയെയും അസംബ്ലി പ്രസിഡന്റിനെയും കാണുന്ന രാഷ്ട്രപതി ദേശീയ അസംബ്ലി അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മാസ്റ്റോണിയ ബിസിനസ് ഫോറത്തിലും ദ്രൌപദി മുർമു പങ്കെടുക്കും. കൃഷി, ഔഷധ നിർമ്മാണം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, ഐടി അധിഷ്ഠിത സേവനം തുടങ്ങിയവ ഉഭയകക്ഷി ചർച്ചയിൽ വിഷയങ്ങളാകും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ഈ മാസം 23 മുതൽ 25 വരെ ദ്രൌപദി മുർമു റൊമാനിയ സന്ദർശിക്കും. 3 പതിറ്റാണ്ടിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ രാഷ്ട്രപതി റൊമാനിയയിലെത്തുന്നത്. റൊമാനിയൻ പ്രസിഡന്റ്, ഇടക്കാല പ്രധാനമന്ത്രി, സെനറ്റ് പ്രസിഡന്റ്, റൊമാനിയ ഇന്ത്യ സൌഹൃദ ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവരെ ദ്രൌപദി മുർമു കാണും.
0: ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷന്റെ കീഴിൽ 70 ഹൈഡ്രജൻ പവർ ഹെവി ഡ്യൂട്ടി വാഹനങ്ങൾ വിന്യസിക്കുന്നതിന് 12 പൈലറ്റ് പദ്ധതികൾക്ക് അനുമതി നൽകിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. ഇത് രാജ്യത്തെ ഹൈവേകളിലും നഗരഗതാഗത ഇടനാഴികളിലും സീറോ എമിഷൻ മൊബിലിറ്റിക്ക് വഴിയൊരുക്കുന്നുണ്ടെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തുടനീളം യന്ത്രവൽകൃത ശുചീകരണ രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ശുചീകരണ തൊഴിലാളികളുടെ സുരക്ഷ, അന്തസ്, സാമൂഹിക സുരക്ഷ എന്നിവ ഉറപ്പാക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് നാഷണൽ ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ ഇക്കോസിസ്റ്റം പദ്ധതി നമസ്തേ നടപ്പിലാക്കുന്നു. സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയവും ഭവന നഗരകാര്യ മന്ത്രാലയവും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. അടുത്ത മാസം 13 വരെ നീളുന്ന സമ്മേളനത്തിൽ 19 സിറ്റിംഗുകൾ ഉണ്ടാകും. ഡെസ്ക് റിപ്പോർട്ട്.
1: സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 ലോക്സഭയും, ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 രാജ്യസഭയും ഇന്ന് പരിഗണിക്കും. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ആദായനികുതി ഭേദഗതി ബിൽ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ എന്നിവയും മൺസൂൺ സമ്മേളനത്തിൽ ചർച്ച ചെയ്തേക്കും. സമ്മേളനത്തിന് മുന്നോടിയായി പാർലമെന്റ് ഹൌസിൽ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ സർവകക്ഷി യോഗം ചേർന്നിരുന്നു. സമ്മേളനത്തിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാനും സുപ്രധാന വിഷയങ്ങളിൽ ക്രിയാത്മക ചർച്ചകൾ നടത്താനും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും അഭ്യർത്ഥിച്ചു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ലോക്സഭയുടെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗം ചേർന്നു. സമ്മേളനത്തിൽ പരിഗണിക്കാൻ ഉദ്ദേശിക്കുന്ന നിയമനിർമ്മാണ നടപടികളെക്കുറിച്ചും മറ്റ് വിഷയങ്ങളെക്കുറിച്ചും യോഗത്തിൽ ചർച്ചയായി. ക്രിയാത്മകമായ ചർച്ചകൾ, അർത്ഥവത്തായ പങ്കാളിത്തം, പാർലമെന്ററി കീഴ്വഴക്കങ്ങൾ പാലിക്കൽ എന്നിവയുടെ പ്രാധാന്യം യോഗത്തിൽ സ്പീക്കർ എടുത്തുപറഞ്ഞു.
0: ഫിഫ ലോകകപ്പ് കിരീടം സ്പെയിനിന്. കലാശ പോരാട്ടത്തിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിന് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ തോൽപ്പിച്ചാണ് സ്പെയിനിന്റെ കിരീടനീട്ടം. സുരേഷ് എടപ്പാൾ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കിരീടദാഹവുമായി അർജന്റീനയുടെ ഗോൾ മുഖത്തേക്ക് ഇരമ്പിയാർത്ത സ്പെയിൻ മുന്നേറ്റക്കാരെ പരമാവധി പ്രതിരോധിച്ചെങ്കിലും ഒടുവിൽ അർജന്റീനയ്ക്ക് പിടിവിട്ടു. എക്സ്ട്രാ സമയത്തിലേക്ക് നീങ്ങിയ ഫൈനൽ പോരാട്ടത്തിന്റെ 106 മിനിറ്റിൽ സമനില പൊട്ടിച്ച് സ്പെയിൻ ഗോൾ പിറന്നു. പെനാൾട്ടി ബോക്സിൽ നിക്കോ വില്യംസ് തലകൊണ്ട് മറിച്ചുകൊടുത്ത പന്തിൽ ഫെറാൻ ടോറസിന്റെ തകർപ്പനടി അവസാന രക്ഷകൻ എമിലിയാനോ മാർട്ടിനസേയും കടന്നു വരയിൽ. 16 വർഷങ്ങൾക്കിപ്പുറം സ്പാനിഷ് മുത്തം ഫിഫ ലോക കിരീടത്തിൽ ഉറപ്പിച്ച സുവർണ നിമിഷം. 10 പേരെ ചുരുക്കിയതോടെ പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് പിൻവലിഞ്ഞ അർജന്റീനയ്ക്ക് കളിയിൽ ഒരിക്കൽ പോലും സ്പാനിഷ് പ്രതിരോധത്തെ പിളർത്താനായില്ല. തുടർച്ചയായി രണ്ടാം കിരീടം ലക്ഷ്യമിട്ടെത്തിയ അർജന്റീന മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ സ്പാനിഷ് നീക്കങ്ങളുടെ കാഴ്ചക്കാർ മാത്രമായി മാറുകയായിരുന്നു. എമാലിന്റെയും വയർ സാമ്പിളിന്റെയും തകർപ്പൻ ഷോട്ടുകൾ ഉൾപ്പെടെ 20 സ്പെയിൻ ഗോൾ ശ്രമങ്ങൾ തടഞ്ഞ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ആണ് അർജന്റീനയുടെ ജീവൻ അധിക സമയം വരെ നീട്ടി നൽകിയത്. പകരക്കാരായി നിക്കോ വില്യംസും പെഡ്രിയും മെറീനയും എത്തിയതോടെ സ്പെയിന്റെ ആക്രമണങ്ങൾ കൂടുതൽ മൂർച്ചയേറി. കളിയുടെ അവസാന മിനിറ്റുകളിൽ മെസ്സിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഗോൾ ശ്രമങ്ങൾ സ്പെയിൻ പ്രതിരോധം നിഷ്ഫലമാക്കി. അതെ, മെസ്സി പട വീണിരിക്കുന്നു. സ്പെയിൻ ലോക ഫുട്ബോൾ ആധിപത്യത്തിന്റെ പുതിയ മേൽവിലാസമായി 2030 വരെ അവർ അറിയപ്പെടും.
0: ഫിഫ ലോകകപ്പ് ഫൈനലിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. അനധികൃതമായി ഖനനം ചെയ്ത 1 കോടി രൂപ വിലമതിക്കുന്ന

0: 1700 മെട്രിക് ടണ്ണിലധികം കൽക്കരി CISF പിടിച്ചെടുത്തു. കൽക്കരി പാടങ്ങളിൽ CISF നടത്തിയ ഓപ്പറേഷനുകളിലൂടെയാണ് ഇത് പിടിച്ചെടുത്തത്. ഇന്ന് അന്താരാഷ്ട്ര ചെസ് ദിനം. 1924 ഫിഡെ സ്ഥാപിതമായതിന്റെ സ്മരണയ്ക്കാണ് എല്ലാ വർഷവും ജൂലൈ 20 ആഗോള ചെസ് ദിനമായി ആചരിക്കുന്നത്. ആഘോഷിക്കുക, സൃഷ്ടിക്കുക, മാറ്റമുണ്ടാക്കുക എന്നതാണ് ഈ വർഷത്തെ ചെസ് ദിന പ്രമേയം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSCയുടെ നിർണായക യോഗം ഇന്ന് ചേരും. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും യോഗം ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇംഗ്ലണ്ടിന്. 3 ഏകദിനത്തിൽ ലണ്ടനിലെ ലോർഡ്സിൽ ഇന്ത്യയെ 27 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് പരമ്പര സ്വന്തമാക്കിയത്. ലിത്വാനിയയിലെ വിൽസിനയിൽ നടന്ന 37ാമത് അന്താരാഷ്ട്ര ബയോളജി ഒളിമ്പ്യാഡിൽ ഇന്ത്യ 1 സ്വർണവും 3 വെള്ളിമെഡലുകളും നേടി. ഹരിയാനയിലെ ഭവ്യ ഗുൻവാളാണ് സ്വർണമെഡൽ നേടിയത്. പശ്ചിമബംഗാൾ താരം സൌമിൽ മൈതി, രാജസ്ഥാനിലെ നിഷിത് കലാനി, പഞ്ചാബിന്റെ അൻമോൾ കുമാർ എന്നിവരാണ് വെള്ളിമെഡലുകൾ കരസ്ഥമാക്കിയത്. 58ാമത് അന്താരാഷ്ട്ര കെമിസ്ട്രി ഒളിമ്പ്യാഡിൽ 4 സ്വർണമെഡലുകൾ നേടിയ ഇന്ത്യൻ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ആഗോള മത്സരത്തിൽ ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച പ്രകടനമാണിതെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ടീമിന്റെ മികവും സമർപ്പണവും ശാസ്ത്ര അഭിനിവേശവും രാജ്യത്തിന് മുഴുവൻ അഭിമാനമായി മാറിയെന്ന് മോദി പറഞ്ഞു. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരിയായ വനിതാ ഷട്ട്ലർ PV സിന്ധുവിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും അഭിനന്ദിച്ചു. ഇന്ത്യൻ ബാഡ്മിന്റന്റെ ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് ഈ വിജയമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സിന്ധുവിന്റെ നേട്ടം യുവ അത്ലറ്റുകൾക്ക് കായിക രംഗത്ത് മികവ് പുലർത്താൻ പ്രചോദനമാകുമെന്നും ദ്രൌപദി മുർമു പറഞ്ഞു. സിന്ധുവിന്റെ നേട്ടം രാജ്യത്തിന്റെ അഭിമാനത്തെ ഉയർത്തിയതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. വിജയം രാജ്യത്തെ യുവ കായിക താരങ്ങൾക്ക് പ്രചോദനം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. 12ാമത് മലബാർ റിവർ ഫെസ്റ്റിവൽ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ പ്രചരണാർത്ഥം കോഴിക്കോട്ട് കോടഞ്ചേരി കൈനടി എസ്റ്റേറ്റിലെ തുഷാരഗിരി അഡ്വഞ്ചർ പാർക്കിൽ ഓഫ് റോഡ് ഫൺ റൈഡും കൊടിയത്തൂരിൽ വണ്ടിപ്പൂട്ട് മത്സരവും നടത്തി. സ്റ്റോക്ക്, മോഡിഫൈഡ്, ലേഡീസ്, ടൂ വീലർ ഡ്രൈവർ എന്നീ വിഭാഗങ്ങളിലാണ് ഓഫ് റോഡ് ഫൺ റൈഡ് അരങ്ങേറിയത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ചെറുവാടി അഡ്വഞ്ചർ ക്ലബിന്റെയും നേതൃത്വത്തിലാണ് സൌത്ത് കൊടിയത്തൂരിൽ വണ്ടിപ്പൂട്ട് മത്സരവും ചെളിക്കളിയും നടന്നത്. ചരിത്രപ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യയിലും ഉത്രട്ടാതി ജലമേളയിലും പങ്കെടുക്കുന്ന തുഴച്ചിൽക്കാർക്ക് യുണൈറ്റഡ് ഇന്ത്യ കമ്പനിയുടെ ഇൻഷുറൻസ് ഏർപ്പെടുത്തി. 52 പള്ളിയോടങ്ങളിലെ 5200 തുഴച്ചിലുകാർക്കും പള്ളിയോട പ്രതിനിധികൾക്കും ഇൻഷുറൻസ് പോളിസി പള്ളിയോട സേവാ സംഘത്തിനുവേണ്ടി മന്ത്രി കെ മുരളീധരൻ യുണൈറ്റഡ് ഇന്ത്യ മാർക്കറ്റിംഗ് റീജിയണൽ മാനേജർ പ്രതീഷ് തോമസിൽ നിന്ന് ഏറ്റുവാങ്ങി. കാസർഗോഡ് റാണിപുരം ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി DTPC നിർമ്മിച്ച ടൂറിസം കോംപ്ലക്സ് അടുത്തമാസം വിനോദസഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കും. ശുചീകരണ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കി കോംപ്ലക്സ് സഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കുമെന്ന് DTPC ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം തുടങ്ങി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. ഫിഫ ലോകകപ്പ് കിരീടം സ്പെയിനിന്. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSCയുടെ നിർണായക യോഗം ഇന്ന്. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റും 15 സെക്കൻഡും.

സ്വാഗതം, സുപ്രഭാതം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കത്തിന്റെ ഹർഷാരവ പ്രതിധ്വനിയിൽ പൊട്ടിവിരിഞ്ഞ ഇന്നത്തെ പ്രഭാതം ആരവങ്ങൾ ഒഴിയുന്നില്ല. സംഗീതാത്മകമായി അറിവിന്റെ നിറവായി FM ഡയറി.

0: ചിന്താശകലം വികസനത്തിൽ തെറ്റൊന്നുമില്ല. പക്ഷേ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള വികസനം മനുഷ്യവംശത്തിന്റെ നാശത്തിലേക്കുള്ള ഏറ്റവും ചെലവേറിയ ടിക്കറ്റാണ്. സുന്ദർലാൽ ബഹുഗുണ. വികസനത്തിൽ തെറ്റൊന്നുമില്ല, പക്ഷേ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള വികസനം മനുഷ്യവംശത്തിന്റെ നാശത്തിലേക്കുള്ള ഏറ്റവും ചെലവേറിയ ടിക്കറ്റാണ്. എഫ് ഡയറിയിൽ ഇന്നത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ പടിഞ്ഞാറും കിഴക്കുമായി വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമ കിഴക്കൻ ഘട്ട മലനിരകൾ സംഗമിക്കുന്ന സ്ഥലമേത്? ഇന്ത്യയുടെ പടിഞ്ഞാറും കിഴക്കുമായി വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമ കിഴക്കൻ ഘട്ട മലനിരകൾ സംഗമിക്കുന്ന സ്ഥലമേത്? ഉത്തരം വിശദമായി പറയാം എഫ് എം ഡയറി അവസാനിക്കുന്നതിന് തൊട്ടു മുൻപ്, 8:30 മുൻപ്.
1: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്
2: എൽജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ,
1: കൂടാതെ എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
0: സേവന വാർത്തകൾ. കേരള ലോകായുക്ത ഈ മാസം തൃശൂർ, മൂവാറ്റുപുഴ, കോട്ടയം എന്നിവിടങ്ങളിൽ ക്യാമ്പ് സിറ്റിംഗ് നടത്തും. നാളെ മറ്റന്നാളും രാവിലെ 10:30 തൃശൂർ കോൺഫറൻസ് ഹാൾ, ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് എന്നിവിടങ്ങളിലാണ് സിറ്റിംഗ്. 23 രാവിലെ 10:30 മൂവാറ്റുപുഴ കോൺഫറൻസ് ഹാൾ, YMCA മൂവാറ്റുപുഴ എന്നിവിടങ്ങളിലും, 24 രാവിലെ 10:30 കോട്ടയം മിനി കോൺഫറൻസ് ഹാൾ, PW റെസ്റ്റ് ഹൌസ് കോട്ടയം എന്നിവിടങ്ങളിലും സിറ്റിംഗ് നടക്കും. ഈ ദിവസങ്ങളിൽ നിശ്ചിത ഫോറത്തിലുള്ള പുതിയ പരാതികൾ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0471230362, 0471230362. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിവിധ വകുപ്പുകളിലേക്കുള്ള റിയൽ ടൈം അഡ്മിഷൻ നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് admissions.kuzat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. admissions.kuzat.ac.in. കൊച്ചി സദേൺ നേവൽ കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ നേവൽ വിമുക്തഭടന്മാർക്കും വിധവകൾക്കുമുള്ള വാർഷിക സമ്പർക്ക പരിപാടി നാളെ രാവിലെ 11 മുതൽ 1 മണി വരെ കോട്ടയം മണർകാട് സൈനിക് റെസ്റ്റ് ഹൌസിൽ നടക്കും. ക്ഷേമ പദ്ധതികളെക്കുറിച്ച് അറിയുന്നതിനും പെൻഷൻ മുതലായ വിഷയങ്ങൾ സംബന്ധിച്ച പരാതികൾ അറിയിക്കുന്നതിനും അവസരമുണ്ട്.

0: 102.3 മെഗാഹെർട്സിൽ കൊച്ചി എഫ് എമ്മിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് എഫ് എം ഡയറി. ഇനി വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, തിരുവനന്തപുരം റിലേ.
1: തിരുവനന്തപുരം ആലപ്പുഴ, സമയം 7 മണി.
2: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
4: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് 10 ആണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
2: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണൻ.

0: രാമായണത്തെപ്പോലെ ഭാരത സംസ്കൃതിയെ ഏറ്റവും അഗാധവും അനുസ്യൂതവുമായി സ്വാധീനിച്ച മറ്റൊരു കൃതിയില്ല. വാൽമീകിക്കും രാമായണത്തിനും മുൻപുണ്ടായ ഒരു കവിയെയോ കാവ്യത്തെയോ കുറിച്ച് ലോകം ഇന്നോളം അറിഞ്ഞിട്ടില്ല. വാൽമീകിക്ക് ആദികവിയെന്നും രാമായണത്തിന് ആദികാവ്യമെന്നും പ്രതിഷ്ഠ ലഭിക്കാൻ കാരണം ഇതാണ്: രാമായണം ഒരേ സമയം കാവ്യവും പുരാണവും ഇതിഹാസവുമാകുന്നു. രാമായണം ആദികാവ്യം, സർവവേദാർത്ഥസമ്മതം എന്ന് സ്കാന്ദപുരാണം ഉത്തരകാണ്ഡത്തിൽ പറഞ്ഞിരിക്കുന്നു. എന്നുവച്ചാൽ രാമായണത്തിൽ വേദസമ്മതമായ പ്രപഞ്ചാർത്ഥസാരവും ലോകചരിത്ര സംഗ്രഹവും കൂടി ഉള്ളടങ്ങുന്നു എന്നാണ്. അതിനാൽ ലൌകിക ജീവിതത്തിലെ നിത്യവ്യവഹാരങ്ങൾ മുതൽ പരമപദപ്രാപ്തി വരെയുള്ള സർവകർമാനുഷ്ഠാനങ്ങൾക്കും ആസേതു ഹിമാചലം ഭാരതീയ ജനതയെ ഗാഢമായി സ്വാധീനിച്ചിരിക്കുന്നത് രാമായണം തന്നെയാണ്. നാസ്തി രാമായണാത് പരം വസ്തു എന്ന പ്രഖ്യാപനത്തെ സാധൂകരിക്കുന്നുണ്ട് ഈ വസ്തുത. ഈ നിലയിൽ സകല വസ്തുക്കളെയും ധർമ്മങ്ങളെയും പറ്റി പ്രതിപാദിക്കുന്നതുകൊണ്ട് രാമായണം വിശ്വസാഹിത്യം എന്ന പദവി നേടിയിരിക്കുന്നു. ഈ വിധത്തിൽ അത്യുദാത്തമായ കാവ്യം രചിച്ച വാൽമീകി കവി എന്നതിലുപരി വൈദിക മഹർഷിയുമാണ്. ഋഷിത്വം അദ്ദേഹത്തിന് രണ്ടാമത്തെ പിറവിയിലൂടെ കൈവന്നതാണ്. കാട്ടാളന്റേതായിരുന്നു ആദ്യ ജന്മം. സ്വാർത്ഥപരമായ ലൌകിക ജീവിത വിച്ഛേദം വന്നതിനെയാണ് അദ്ദേഹം മൺപുറ്റിനാൽ വൽമീകത്താൽ മൂടപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ളിലെ തപസ് ആത്മസത്യം സാക്ഷാത്കരിക്കാൻ വേണ്ടിയായിരുന്നു. അതിനൊടുവിൽ വന്നണഞ്ഞ പരമദർശനത്താൽ രത്നാകരൻ എന്ന മനുഷ്യൻ മാമുനി പ്രവരനായി തീർന്നു. ഋഷിധർമ്മത്തിൽ അന്തർഭവിക്കുന്നതു തന്നെ കവികർമ്മവും. ഞാൻ അനിർഷിഹി കവിഹി എന്ന വിശ്വാസം ഭാരതത്തിൽ പ്രബലമാകാൻ കാരണം വാൽമീകിയുടെ പാവന ചരിത്രമാണ് എന്ന് തോന്നുന്നു. പിന്നീടൊരിക്കൽ വാൽമീകിയുടെ വർണ്ണശാലയിൽ ലോകസ്രഷ്ടാവായ ബ്രഹ്മാവ് ആവിർഭവിച്ചു. വാൽമീകിയിൽ നിന്നു നിർഗമിച്ച മാ നിഷാദ എന്നാരംഭിക്കുന്ന ശ്ലോകം തന്റെ നിർദ്ദേശാനുസരണം സരസ്വതി വ്യാപാരത്താൽ സംഭവിച്ചതാണെന്നും നാരദൻ ആവശ്യപ്പെട്ട പ്രകാരം ധർമാത്മാവായ രാമന്റെ ചരിതം വാൽമീകി ഗ്രന്ഥമായി രചിക്കണം എന്നും ബോധിപ്പിക്കുവാനായിരുന്നു ബ്രഹ്മദേവൻ വന്നത്. അതനുസരിച്ചു വാൽമീകി രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന പ്രമേയത്തെ ആസ്പദമാക്കി രാമായണം നിർമ്മിച്ചു. രാമൻ മനുഷ്യനായി ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ ബന്ധുവായും സുഹൃത്തായും ഭൃത്യനായും ഭക്തനായും ശത്രുവായും ഒരു ജീവന് ആ പരമാത്മസ്വരൂപനോടടുക്കുവാനും മോക്ഷം നേടുവാനും സാധിച്ചു എന്നും രാമായണം പഠിപ്പിക്കുന്നു. രാമാവതാരത്തിനു ശേഷവും ഇതേ പരമോന്നതമായ നില പ്രാപിക്കുവാൻ ഏതൊരു ജീവനും പ്രയാസമില്ല എന്നതിനും ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട്. എന്തുകൊണ്ടെന്നാൽ രാമനാമം പ്രണവതുല്യം എന്നത്രേ ജ്ഞാനികളുടെ അഭിമതം. രാമ എന്ന ശബ്ദത്തിലെ രാ പരബ്രഹ്മത്തെയും മായയെയും വചിക്കുന്നു. അങ്ങനെയാകുമ്പോൾ പരബ്രഹ്മത്തിൽ മായ ലയിക്കുന്നതിനെ കുറിക്കുന്നതാണ് രാമനാമം. ഭാരതത്തിൽ പിന്നീട് ജനിച്ച കവികളൊക്കെയും വാൽമീകിയെ ഉപജീവിച്ച് സാഹിത്യ സേവനം ചെയ്ത് ഉന്നത പദവി നേടിയവരാണ്. കവികളെയും കാവ്യങ്ങളെയും സൃഷ്ടിക്കുന്ന മഹാകൃത്യം വാൽമീകി മഹർഷി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കവിയെ പ്രജാപതി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ?
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണൻ.
2: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: എഫ് എം ഡയറി തുടരുകയാണ് നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ കൊച്ചി എഫ് എം സ്വരക്കൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ പാട്ടോരം വൈകിട്ട് 6 മുതൽ. ഇടപ്പള്ളി ചിറമ്പുറം ഭദ്രകാളി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണം അടുത്ത മാസം 16 വരെ. കെടാമംഗലം വെളുത്താട്ട് വടക്കൻ ചുവ ഭഗവതി ക്ഷേത്രത്തിൽ ദേവി ഭാഗവത നവാഗയജ്ഞം ഈ മാസം 26 വരെ. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം.

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ.
2: ഭൂമിക്ക് ഒരു ചരമഗീതം. ഒ എൻ വി കുറുപ്പ്.
3: ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി, ഇതു നിന്റെ എന്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിലിന്നേ കുറിച്ച ഗീതം.
2: ഈ പ്രസ്താവത്തോടെ ഒ എൻ വി കുറുപ്പ് 1980കളിൽ എഴുതിയ ഭൂമിക്ക് ഒരു ചരമഗീതം എന്ന കവിതയ്ക്ക് ഓരോ ദിവസം കഴിയും തോറും പ്രസക്തി ഏറുകയാണ്. മനുഷ്യർ അമ്മയായ ഭൂമിയിൽ നിരന്തരമായി ഏൽപ്പിക്കുന്ന ആഘാതങ്ങളും പാരിസ്ഥിതിക വിനാശങ്ങളും ഭൂമിയുടെ ഹൃദയവും ജീവനും അപകടത്തിലാക്കുന്നു. ഏതു സമയത്തും ഈ ഭൂമി മരിക്കാം. അതുകൊണ്ട് അമ്മയുടെ മരണത്തിന് മുന്നോടിയായി അമ്മയ്ക്കുള്ള വിലാപഗീതം കവി തയ്യാറാക്കുന്നു. പന്തിരുകുലം പെറ്റ പറയി പ്രസവിച്ച ഈ ഭൂമണ്ഡലത്തിലെ എണ്ണമറ്റാത്ത ജീവജാലങ്ങൾക്ക് ജന്മം കൊടുത്ത ഭൂമി. മക്കൾ പക്ഷേ തങ്ങളിൽ ഇണങ്ങുന്നവരായിരുന്നില്ല. അവർ പരസ്പരം പോരാടി, ഒടുവിൽ ഭൂമിക്ക് നേരെ തിരിഞ്ഞു. ഇഷ്ടവധുവായ ഭൂമിക്ക് സൂര്യൻ നൽകിയ ഹരിത മൃദുകഞ്ചുകം ചീന്തിയെറിഞ്ഞു. അമ്മയോട് മക്കൾ കാണിക്കുന്ന ക്രൂരത കണ്ട് സൂര്യനയനങ്ങളിൽ രോഷമുണർന്നു. അഗ്നി വർഷിക്കുകയും ഭൂമിയിൽ ജീവജാലങ്ങൾ വരൾച്ചയിൽ നട്ടം തിരിയുകയും ചെയ്തു. പൂവും മണവും ഭൂമിയിൽ നിന്ന് അന്യമാവുന്നു, ജലാംശം നഷ്ടമാവുന്നു. എന്നാൽ കവിയാവട്ടെ ഭൂമിയുടെ സ്മരണയിൽ ഭൂമിയോട് ചേർന്ന് എന്നും നിലകൊള്ളാൻ ആഗ്രഹിക്കുന്നു.
3: ബോധമാം നറുനിലാവൊരു തുള്ളിയെങ്കിലും ചേതനയിൽ ശേഷിക്കുവോളം, നിന്നിൽ നിന്നുരുവായി നിന്നിൽ നിന്നുയിരാർന്നൊരെന്നിൽ നിൻ ഓർമ്മകൾ മാത്രം
2: എന്ന് സൂചിപ്പിക്കുന്നു കവി. ഭൂമി ഏതെല്ലാം അനുഭവങ്ങളിലൂടെയാണ് ജീവജാലങ്ങൾക്ക് ശക്തിയാകുന്നത്? ഉണ്ണിക്കനികൾക്ക് തൊട്ടിലും താരാട്ടുമാകുന്നു, കാവുകളിലും ആലിലത്തുമ്പത്തും പ്രത്യക്ഷപ്പെടുന്നു, അമ്പലപ്രാവായി കുറുകുന്നു, പുഴകളുടെ ഓളങ്ങളാകുന്നു, മരങ്ങളിൽ വർണ്ണക്കുടകളാകുന്നു, കൂമന്റെ മൂളലും കുയിലിൻ്റെ കൂകലുമാകുന്നു, സായന്തനങ്ങളെ സ്വർണമാക്കുന്നു, സന്ധ്യയെടുത്ത് കാട്ടിൽ മറയുന്നു, പിന്നെ പ്രഭാതമായി തിരിച്ചെത്തുന്നു. കവിമനസ്സിൽ പ്രതിഭയുടെ കിളിമുട്ട അടവയ്ക്കുന്നു, അതു കവിതയായി വിരിയിച്ചെടുക്കുന്നു. കവിയുടെ ജലഗണിക പോലെയുള്ള ജീവിതത്തിന് താങ്ങായി നിൽക്കുന്നു. തൻ്റെ വാഴ്വ് ഉടൻ നശിച്ചേക്കാം. സങ്കടം നിറഞ്ഞ മനസ്സുമായി തൻ്റെ മക്കൾ ചെയ്ത ക്രൂരതയിൽ തകർന്നു നീങ്ങുന്ന ആ യാത്രയിൽ ഭൂമിയുടെ സിരകളിലൂടെ കിരാതമായ മരണം അരിച്ചു കയറും. അതുകൊണ്ട് മുൻകൂട്ടി എഴുതുന്ന ഈ ചരമഗീതം ഏറെ പ്രസക്തമാകുന്നു.
3: ഇനിയും മരിക്കാത്ത ഭൂമി, ഇതു നിന്റെ മൃതിശാന്തി ഗീതം, ഇതു നിന്റെ എന്റെയും ചരമശുശ്രൂഷയ്ക്കു ഹൃദയത്തിലിന്നേ.

0: വിലപിക്കാൻ ഇവിടയവശേഷിക്കയില്ല ഞാനാകയാൽ ഇതുമാത്രമിവിടെ എഴുതുന്നു. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. മഹിത മലയാളം വീണ്ടും രാത്രി 8:50 കേൾക്കാം.
2: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
3: ഇടലിന് ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.

0: സേവന വാർത്ത. സംസ്ഥാനത്തെ ഹോംസ്റ്റേ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും ഗ്രാമീണ ടൂറിസത്തിന് പുതിയ ഉണർവ് പകരുന്നതിനുമായി കേരള ഗ്രാമീൺ ബാങ്ക് ഹോംസ്റ്റേ സംരംഭകർക്കായി നടപ്പിലാക്കുന്ന വായ്പാ വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം ഈ മാസം 23 രാവിലെ 10:30 എറണാകുളം BTH ഹോട്ടലിൽ നടക്കും. വായ്പ രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കേണ്ട നമ്പർ 9349-25-31-24 9349-25-31-24. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ IBPS 2027-28 വർഷത്തെ പ്രൊബേഷണറി ഓഫീസർ മാനേജ്മെന്റ് ട്രെയിനി തസ്തികകളിലേക്ക് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. പ്രായം 2026 July 1 20 വയസ്സ് പൂർത്തിയായിരിക്കണം, 30 വയസ്സ് കവിയാൻ പാടില്ല. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെയാണ്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.ibps.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.ibps.in.
1: ഗ്രീൻ മൗൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
2: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗൺ കറിമസാലകൾ.
2: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ജോൺ പോളിന്റെ രചനയിൽ ഭരത് ഗോപി സംവിധാനം ചെയ്ത് 1988 പുറത്തിറങ്ങിയ ചിത്രമാണ് ഉത്സവ പിറ്റേന്ന്. മോഹൻലാൽ, പാർവതി, ജയറാം, സുകുമാരൻ, ദേവൻ തുടങ്ങിയവർ അഭിനയിച്ച ഈ ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന കാവാലം നാരായണ പണിക്കർ, സംഗീതം ജി ദേവരാജൻ, പാടിയത് യേശുദാസ്.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കേൾക്കുക രാവിലെ 9 മണിക്ക് FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൌരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
2: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
1: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
2: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
1: സന്ദർശിക്കൂ www.irctctourism.com.
0: SSLC +2 ബിരുദം, ബിരുദാനന്തര ബിരുദം, പ്രൊഫഷണൽ ഡിഗ്രി പരീക്ഷകളിൽ 2025-26 അധ്യയന വർഷത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കോട്ടയം ജില്ലയിലെ പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക പ്രോത്സാഹന ധനസഹായത്തിന് അപേക്ഷിക്കാം. അപേക്ഷാ ഫോമുകൾ ബന്ധപ്പെട്ട ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിൽ ഈ മാസം 27 വരെ നൽകാം. കൂടുതൽ വിവരങ്ങൾക്ക് കാഞ്ഞിരപ്പള്ളി ITDP ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0482820271, 0482820271. ഇമെയിൽ ITDPKPTY@gmail.com, ITDPKPTY@gmail.com.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
4: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജകർ
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ.
4: ഫോൺ 8129110087.
5: ചെവിയിലെ വേദന പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. അതായത് ചെവിയിലെ, ചെവിയുടെ ഉള്ളിൽ നമ്മൾ ഈ വാക്സ്, അതായത് നമുക്ക് മെഴുക, അല്ലെങ്കിൽ ചെവിക്കായം നിറഞ്ഞു കഴിഞ്ഞാൽ അത് ഹാർഡായി കഴിഞ്ഞാൽ ചെവിയിൽ വേദന ഉണ്ടാവാം. പിന്നെ കുട്ടികളിൽ വളരെ കോമൺ ആയിട്ടുണ്ടാവുന്നതാണ് ചെവിയിൽ അവരെന്തെങ്കിലും ഇട്ട് തിരിക്കും, അല്ലെങ്കിൽ ചവരി കിട്ടിയ പെൻസിലോ സാധനങ്ങളോ ഒക്കെ ഇട്ട് തിരിക്കുമ്പം അത് കാരണം ചെവിയുടെ പുറത്ത് ബാഹ്യകരണത്തുണ്ടാവുന്ന ഇൻഫ്ലമേഷൻ ഓട്ടൈറ്റിസ് എക്സ്റ്റേണ എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അതുപോലെ ചെവിയുടെ പുറത്ത് നമ്മൾ നോക്കിക്കഴിയുമ്പം ഒരു തൈര് പോലെ വരുന്നതിനെയാണ് നമ്മൾ ഫംഗൽ ഇൻഫെക്ഷൻ, ഓട്ടോമൈക്കോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പൊ ഈ ബാഹ്യഭാഗത്ത് തന്നെ ഇത്രയും കാരണം കൊണ്ട് നമുക്ക് യൂഷ്വലി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വേദന വരാൻ സാധ്യതയുള്ളത്. ഇതിപ്പോ നമ്മൾ നോക്കുമ്പം തിരിച്ചറിയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ നോട്ടത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ENT-നെ കാണിക്കണം എന്നുള്ളത് പറയുന്നത്. ഈ ഒട്ടുമുക്കാൽ പാരന്റ്സും അല്ലെങ്കിൽ ആൾക്കാർ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെവി വേദനയുടെ മരുന്ന് ഫാർമസിയിൽ ചെന്ന് മേടിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ചെയ്യാറുള്ളത്. അപ്പം അവർ മേടിക്കുന്ന മരുന്ന് 90% കേസുകളിലും വാക്സിന്റെ മരുന്നായിരിക്കും. അപ്പൊ ഈ കുട്ടികളുടെ ചെവിയിലെ വെള്ളം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചിലപ്പം ഹാർഡായിട്ടുള്ള വാക്സ് ഒന്ന് വികസിക്കും. അപ്പൊ എന്താവെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാരണം വികസിക്കുമ്പോൾ ചെവി അടയും, വേദന ചിലപ്പോൾ തോന്നാറുണ്ട്, അല്ലെങ്കിൽ അടഞ്ഞിരിക്കുന്നു എന്ന് പറയാറുണ്ട്. അപ്പൊ അതൊക്കെ ചിലപ്പോൾ വാക്സിന്റെ ഡ്രോപ്സ് ഒഴിച്ചാൽ മാറി കിട്ടാറുണ്ട്. പക്ഷേ ഏറ്റവും കോമൺ ആയിട്ട് സ്റ്റിറോയിഡുള്ള മരുന്നൊക്കെ ഫാർമസിയിൽ നിന്ന്

0: ഫംഗസ് ഇൻഫെക്ഷൻ ആണെങ്കിൽ അത് ഒഴിച്ച് അത് കൂടും. ഓവർ ദ കൗണ്ടർ കിട്ടുന്ന മരുന്നുകൾ ചില അസുഖങ്ങൾക്ക് ഉപയോഗിച്ചാൽ അത് ഉള്ളത് കൂട്ടാനും സാധ്യതയുണ്ട്. പക്ഷെ ചിലത് ഒരു ഭാഗ്യപരീക്ഷണം എന്നുള്ള രീതിയിൽ മാറിക്കിട്ടാനും ആശ്വാസം കിട്ടും. പക്ഷെ നമ്മളിപ്പം ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ പുറത്തുനിന്നുണ്ടാകുന്നത് ബാഹ്യകാരണത്തുണ്ടാവുന്ന ഇൻഫെക്ഷനുകൾ ചെവിയുടെ പുറത്ത് തൊടുമ്പോൾ നല്ല വേദനയായിരിക്കും കുട്ടിക്ക്, ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു കാരണം. പിന്നെ കുട്ടിയുടെ ഹിസ്റ്ററി, അതായത് കുട്ടിക്ക് മുമ്പ് ജലദോഷം ഉണ്ടായിരുന്നോ, മാറാണ്ട് നിൽക്കുന്ന ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് കഴിഞ്ഞ് ഒരു ആഴ്ച കഴിഞ്ഞ് ചെവി വേദനയായിട്ട് വരുമ്പോൾ അത് 90% ഈ ഓട്ടൈറ്റിസ് മീഡിയ, അതായത് മധ്യഭാഗത്തുണ്ടാവുന്ന ഫ്ലൂയിഡ് കലക്ഷൻ കാരണം ഉണ്ടാവുന്ന ഇൻഫെക്ഷനുകളാവാനാണ് സാധ്യതയുള്ളത്.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ അക്ഷയ് എസ് പനക്കൽ.
2: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
3: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം, അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: ഫോൺ 8129110887.
2: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
3: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജികർ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
4: കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളും ശ്രദ്ധിക്കണം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായി ഒഴിവാക്കണം. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യരുത്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങാനോ പാടില്ല. ജലാശയങ്ങൾ കരകവിഞ്ഞ് ഒഴുകുന്ന ഇടങ്ങളിൽ, ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിൽ വാഹനം ഓടിക്കാൻ ശ്രമിക്കരുത്.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: ജവഹർ നവോദയ വിദ്യാലയത്തിൽ 2027-28 അധ്യയന വർഷത്തെ 6-ാം ക്ലാസ് പ്രവേശനത്തിനായുള്ള സെലക്ഷൻ ടെസ്റ്റിന് ഓൺലൈനായി അപേക്ഷകൾ ക്ഷണിച്ചു. ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. വിശദവിവരങ്ങൾക്ക് വെബ്സൈറ്റ് വിലാസം cbseitms.rcil.gov.in cbseitms.rcil.gov.in. പ്രിയമുള്ളവരെ, FM ഡയറി ആദ്യഭാഗം സമയം പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ ഇഷ്ട ഇനങ്ങളുമായി വാർത്തകൾക്ക് ശേഷം FM ഡയറി തുടർന്ന് കേൾക്കാം. ഇത് ആകാശവാണി കൊച്ചി FM 102.3. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് അടുത്ത മാസം 13 വരെയുള്ള സമ്മേളനം സാക്ഷിയാകും.

രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ആദ്യഘട്ടത്തിൽ മാൾഡോവ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഏകീകൃത സിവിൽ കോഡ് കരട് ബില്ലിന് മധ്യപ്രദേശ് മന്ത്രിസഭയുടെ അംഗീകാരം. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ കേരള PSCയുടെ നിർണായക യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീടം സ്പെയിനിന്. കലാശ പോരാട്ടത്തിൽ

0: കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീടം സ്പെയിനിന്. കലാശ പോരാട്ടത്തിൽ അർജന്റീനയെ തോൽപ്പിച്ചത് ഏകപക്ഷീയമായ ഒരു ഗോളിന്. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഒരു റിപ്പോർട്ട്.
1: വർഷകാല സമ്മേളനത്തിൽ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 ലോക്സഭയും, ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 രാജ്യസഭയും ഇന്ന് പരിഗണിക്കും. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ആദായനികുതി ഭേദഗതി ബിൽ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ 2026 എന്നിവയും വർഷകാല സമ്മേളനത്തിൽ ചർച്ച ചെയ്തേക്കും. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ സർക്കാർ ഇന്നലെ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ 40 രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായി 50-ലധികം നേതാക്കൾ പങ്കെടുത്തു. സമ്മേളന നടപടികൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷ പിന്തുണ കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അഭ്യർത്ഥിച്ചു. സമ്മേളനം തടസ്സപ്പെടുത്തുന്നതുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാകില്ലെന്നും പ്രതിപക്ഷത്തിന്റെ അഭിപ്രായങ്ങൾ കേൾക്കാൻ സർക്കാർ തയ്യാറാണെന്നും ശ്രീ റിജിജു പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സാമ്പത്തിക ഉപദേശക സമിതി യോഗം ലോക്സഭാ സ്പീക്കർ ഓം ബിർള വിളിച്ചു ചേർത്തു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സർക്കാർ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ക്രിയാത്മക ചർച്ചകൾക്കും അർത്ഥവത്തായ പങ്കാളിത്തത്തിനും വർഷകാല സമ്മേളനത്തിൽ പ്രാധാന്യം നൽകണമെന്ന് ശ്രീ ഓം ബിർള പറഞ്ഞു. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു യാത്ര തിരിച്ചു. മാൽഡോവ, നോർത്ത് മാസിഡോണിയ, റൊമേനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൽഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ചകൾ പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ ഇരു രാജ്യങ്ങളിലേക്കുമുള്ള സന്ദർശനം ചരിത്രപരമാകുമെന്ന് മാൽഡോവ റൊമാനിയ അംബാസിഡർ മനോജ് കുമാർ മൊഹപാത്ര പറഞ്ഞു. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പശ്ചിമബംഗാൾ സന്ദർശനം തുടരുന്നു. കൊൽക്കത്തയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അമുൽ തൈര് ഉൽപാദന കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ അദ്ദേഹം നിർവഹിച്ചു. പശ്ചിമബംഗാളിലെ ക്ഷീരകർഷകർക്ക് ഇതിലൂടെ ഏറെ പ്രയോജനമുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ച കരട് ബില്ലിന് മധ്യപ്രദേശ് മന്ത്രിസഭയുടെ അംഗീകാരം. ഏകീകൃത സിവിൽ കോഡിന്റെ പ്രധാന വ്യവസ്ഥകൾ പ്രകാരം ഒരാൾക്ക് ഒന്നിലധികം വിവാഹങ്ങൾക്ക് സാധുതയുണ്ടാകില്ല. ലിവിൻ ബന്ധങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമാക്കും. വിവാഹമോചനത്തിന് നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ സ്വത്തവകാശം ലഭിക്കും. ഗോത്രവിഭാഗങ്ങളെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ സഫ്ദർജംഗ് ആശുപത്രിയിലെ ചികിത്സയിൽ ഇടപെടാൻ ഡൽഹി ഹൈക്കോടതി വിസമ്മതിച്ചു. ജന്തർ മന്ദറിൽ നിന്ന് സഫ്ദർജംഗ് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള സർക്കാരിന്റെ തീരുമാനം ഏകപക്ഷീയമാണെന്ന് പറയാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. വാങ്ചുക്കിനെ ഉടൻ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റേണ്ട ഉത്തരവിടേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഡോക്ടർമാർ നിരീക്ഷിച്ചു വരികയാണെന്നും കോടതി നിരീക്ഷിച്ചു. വാങ്ചുക്കിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഭാര്യ ഗീതാഞ്ജലി ആങ്മോ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിൽ പ്രതിഷേധ മാർച്ചിനും ഘോഷയാത്രയ്ക്കും അനുമതി തേടുകയോ അനുവദിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. 2023 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 163 പ്രദേശത്ത് പ്രാബല്യത്തിൽ ഉണ്ടെന്നും അതിനാൽ ജന്തർ മന്ദർ ഒഴികെ മറ്റിടങ്ങളിൽ അഞ്ചോ അതിലധികമോ വ്യക്തികൾ പങ്കെടുക്കുന്ന പ്രതിഷേധ മാർച്ചുകൾ, ജാഥകൾ, പ്രകടനങ്ങൾ എന്നിവ കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും പോലീസ് സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 58-ാമത് അന്താരാഷ്ട്ര രസതന്ത്ര ഒളിമ്പ്യാഡിൽ 4 സ്വർണ മെഡലുകൾ നേടിയ ഇന്ത്യൻ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. മത്സരത്തിൽ ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച പ്രകടനം കാഴ്ച

0: വെച്ച ടീമിന്റെ സമർപ്പണവും ശാസ്ത്രത്തോടുള്ള അഭിനിവേശവും രാജ്യത്തിന് അഭിമാനമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലിത്വാനിയയിൽ നടന്ന 37-ാമത് അന്താരാഷ്ട്ര ബയോളജി ഒളിമ്പ്യാഡിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ ടീമിനെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഫിഫ ലോകകപ്പിന്റെ ആവേശ പോരാട്ടത്തിൽ ലാറ്റിനമേരിക്കൻ കരുത്തരായ അർജന്റീനയെ വീഴ്ത്തി സ്പെയിനിന് ലോകകിരീടം. വീറും വാശിയും നിറഞ്ഞ ഫൈനൽ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് സ്പാനിഷ് പട വിജയക്കൊടി പാറിച്ചത്. സ്പെയിനിന്റെ ചരിത്രത്തിലെ 2-ാം ലോകകപ്പ് കിരീട നേട്ടമാണിത്. വിശദാംശങ്ങളിലേക്ക്.
1: 2010ൽ ദക്ഷിണാഫ്രിക്കയിൽ കിരീടമുയർത്തി 1.5 പതിറ്റാണ്ടിന് ശേഷമാണ് സ്പെയിൻ വീണ്ടും ലോക ചാമ്പ്യന്മാരാകുന്നത്. നിശ്ചിത സമയത്തും ഇഞ്ചുറി ടൈമിലും ഇരു ടീമുകൾക്കും ഗോൾ കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീളുകയായിരുന്നു. മത്സരത്തിലുടനീളം സ്പെയിൻ നിറഞ്ഞു കളിച്ചപ്പോൾ അർജന്റീനയ്ക്ക് കാര്യമായി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഒടുവിൽ എക്സ്ട്രാ ടൈമിൽ 106-ാം മിനിറ്റിൽ ഫെറാൻ ടോറസ് നേടിയ തകർപ്പൻ ഗോൾ സ്പെയിനിനെ ലോക കിരീടത്തിലേക്ക് നയിച്ചു. സ്പാനിഷ് പ്രതിരോധം കാത്ത കരുത്തുറ്റ പ്രകടനത്തിന് മുന്നിൽ ലയണൽ മെസ്സിയുടെ അർജന്റീനയൻ നിര പാടെ പതറിപ്പോയി. മത്സരത്തിൽ മൊത്തം 120 മിനിറ്റ് കളിച്ചിട്ടും വെറും 2 ഷോട്ടുകൾ മാത്രമാണ് അർജന്റീനയ്ക്ക് സ്പെയിൻ പോസ്റ്റ് ലക്ഷ്യമാക്കി ഉതിർക്കാനായത്. ഇതിനിടെ ഇഞ്ചുറി ടൈമിൽ 2-ാം മഞ്ഞ കാർഡും പിന്നാലെ മാച്ചിംഗ് ഓർഡറും ലഭിച്ച് മിഡ്ഫീൽഡർ എൻസോ ഫെർണാണ്ടസ് പുറത്തായതോടെ അർജന്റീന 10 പേരായി ചുരുങ്ങിയതും കനത്ത തിരിച്ചടിയായി. അതിനിടെ ഗ്രൌണ്ടിന് പുറത്തെ മോശം പെരുമാറ്റത്തിന്റെ പേരിൽ അർജന്റീന കോച്ച് ലയണൽ സ്കലോണിക്ക് യെല്ലോ കാർഡ് ലഭിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന ഫുട്ബോൾ മാമാങ്കത്തിനാണ് ഇന്നലെ പരിസമാപ്തിയായത്. സ്പെയിനിന്റെ കിരീടനേട്ടം സമ്മാനിച്ച ഓർമ്മകളുമായി 2030ലെ ലോകകപ്പിനുള്ള കാത്തിരിപ്പിലാണ് ഇനി ഫുട്ബോൾ ആരാധകർ. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: മെറ്റലൈഫ് സ്റ്റേഡിയത്തിലെ കലാശക്കളിയിൽ ഇതിഹാസ താരം മെസ്സിയുടെ അർജന്റീനയെ വീഴ്ത്തി സ്പെയിൻ കാൽപന്തിന്റെ വിശ്വകിരീടം നേടിയിരിക്കുന്നു. ഒപ്പം ആവേശത്തിന്റെ അലകളെ തീർത്ത ഒരു കാൽപന്ത് കാലം കൂടി പോയി മറയുന്നു. ലോകകപ്പ് 2026 വിട പറഞ്ഞിരിക്കുന്നു. ചില രാത്രികൾ ഉറക്കമില്ലാതെയാക്കി, ചില നിമിഷങ്ങൾ കണ്ണീരാക്കി, ചില ആഘോഷങ്ങൾ ജീവിതകാലം മുഴുവൻ ഓർമ്മയാക്കി. അവസാന വിസിലോടെ ആ അമേരിക്കൻ ലോകകപ്പ് ചരിത്രത്തിലേക്ക്. വീണ്ടും 4 വർഷത്തെ കാത്തിരിപ്പ്. ഇനി 2030ൽ യൂറോപ്പിലും ആഫ്രിക്കയിലും തെക്കേ അമേരിക്കയിലുമായി വീണ്ടും കാണാം. ഒരു ലോകകപ്പ് കൂടി അവസാനിച്ചു. പക്ഷേ ആരാധകരുടെ മനസ്സിൽ അത് സമ്മാനിച്ച ഓർമ്മകൾക്ക് ഒരു നാടും മരണമില്ല.
0: ലണ്ടനിലെ ലോർഡ്സിൽ നടന്ന 3-ാം ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന് 27 റൺസ് വിജയം. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പര 2-1 ഇംഗ്ലണ്ട് സ്വന്തമാക്കി. ഇംഗ്ലണ്ട് ഉയർത്തിയ 388 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയുടെ ഇന്നിംഗ്സ് 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 360 റൺസിൽ അവസാനിച്ചു. ജേക്കബ് ബേഥേലാണ് കളിയിലെ കേമൻ. ജോ റൂട്ടാണ് മാൻ ഓഫ് ദി സീരീസ്. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSCയുടെ നിർണായക യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും യോഗം ചർച്ച ചെയ്യും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇന്ന് അന്താരാഷ്ട്ര ചെസ് ദിനം. 1924 ഫിഡെ സ്ഥാപിതമായതിന്റെ സ്മരണയ്ക്കാണ് എല്ലാ വർഷവും ജൂലൈ 20 ആഗോള ചെസ് ദിനമായി ആചരിക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് അടുത്ത മാസം 13 വരെയുള്ള സമ്മേളനം സാക്ഷിയാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ആദ്യഘട്ടത്തിൽ മാൾഡോവ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഏകീകൃത സിവിൽ കോഡ് കരട് ബില്ലിന് മധ്യപ്രദേശ് മന്ത്രിസഭയുടെ അംഗീകാരം. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ കേരള PSCയുടെ നിർണായക യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീടം സ്പെയിനിന്. കലാശ പോരാട്ടത്തിൽ അർജന്റീനയെ തോൽപ്പിച്ചത് ഏകപക്ഷീയമായ ഒരു ഗോളിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35:30. പ്രിയമുള്ളവരെ, FM ഡയറി 2-ാം ഭാഗം ആരംഭിക്കുന്നു. സ്നേഹപൂർവ്വം സ്വാഗതം.

0: യും പോരാട്ടങ്ങളുടെയും ബാക്കി പത്രമാണ് അവ. അവയെ നാശത്തിലേക്ക് തള്ളിവിടുന്നത് ചരിത്രബോധമില്ലാത്ത ജനതയാണ്. പഴയകാലത്തെ ശില്പകലാ നേട്ടങ്ങളുടെയും ശാസ്ത്രാവബോധത്തിന്റെയും ജീവിതാവസ്ഥകളുടെയും നിത്യസ്മാരകങ്ങളായി അവ സംരക്ഷിക്കപ്പെടേണ്ടതല്ലേ? പഴയ നിർമ്മിതികൾ തകർന്നു വീഴുന്ന വാർത്തകൾ സമകാലികത്തെ നയിക്കുന്നത് ഈ ദിശയിലാണ്.
1: പൈതൃക സംരക്ഷണം എന്നത് പൊതുവെ പരക്കെ ഇന്ന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ പൈതൃകങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ്.
0: ഒരു നാടിന്റെ ചരിത്രം, സംസ്കാരം, വാസ്തുവിദ്യ, പൂർവികരുടെ ജീവിതരീതി എന്നിവയുടെ ജീവനുള്ള സാക്ഷ്യപത്രങ്ങളാണ് പൈതൃക കെട്ടിടങ്ങൾ.
1: കേവലം കെട്ടിടങ്ങളോ അല്ലെങ്കിൽ മറ്റ് പുരാതനമായ നിർമ്മിതികളോ മാത്രമല്ല ഇതിനെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത്. അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ, രാജകൊട്ടാരങ്ങൾ, പഴയകാലത്തെ പല തരത്തിലുള്ള നിർമ്മിതി രൂപങ്ങളൊക്കെ തന്നെ പൈതൃകപരമായി നമ്മൾ സൂചിപ്പിക്കാറുണ്ട്.
0: പുരാവസ്തു ഗവേഷകനും ചരിത്രകാരനുമായ സുനിൽ മെലൂഹ.
1: പക്ഷേ ഇതിനൊക്കെ സിംബലൈസ് ചെയ്യുന്ന കുറേ ഘടകങ്ങളുണ്ട്. ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കാലഘട്ടത്തിന്റെ ഒരു വികസന പരിച്ഛേദം കൂടിയാണിവ. അക്കാലഘട്ടത്തെ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥലങ്ങൾ, അതെന്തുകൊണ്ട് അവിടെ തന്നെ നിർമ്മിക്കപ്പെട്ടു, അല്ലെങ്കിൽ അത് നിർമ്മിക്കുവാൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, അതിന്റെ ഒരു സാഹചര്യങ്ങൾ, അതിന്റെ പ്രവർത്തന രീതികൾ, അതിന്റെ ഉപയോഗം, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ഇതിനെ ആസ്പദമാക്കി നമുക്ക് കൂട്ടിച്ചേർത്ത് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ആ കാലഘട്ടത്തിന്റെ പുനർനിർമ്മിതി, ആ കാലഘട്ടത്തിന്റെ സാമൂഹിക സംവിധാനങ്ങളെ കുറിച്ച് വർത്തമാനകാലത്തോ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഒരു കാലഘട്ടത്തിനും കൂടുതൽ അറിയുവാൻ കഴിയുന്ന, ജീവിച്ചിരിക്കുന്ന ഡോക്യുമെന്റുകളാണവ. സ്വാഭാവികമായിട്ടും അത് സംരക്ഷിക്കേണ്ടത് നമ്മളിപ്പോ പറയുകയാണെങ്കിൽ നമ്മുടെ അതോറിറ്റിയുടെ ഒരു കടമയാണ്. പക്ഷേ നമ്മളുടെ ഒരു സാമൂഹിക കാഴ്ചപ്പാടില്, നമ്മുടെ സാമ്പത്തിക കാഴ്ചപ്പാടുകളിൽ, നമ്മുടെ സർക്കാരുകൾക്ക് ഇത്രയും പൈതൃക കേന്ദ്രങ്ങളോ പൈതൃക നിർമ്മിതികളോ പുരാതനമായ ഇത്തരത്തിൽ ചരിത്ര പ്രാധാന്യമുള്ള സംഗതികളൊക്കെ ഒരേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, ചെലവേറിയതാണ്. അപ്പൊ അതുകൊണ്ട് അത് സർക്കാരിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വമായിട്ട് കരുതരുത്. അതൊരു സമൂഹത്തിന്റെ ബാധ്യതയല്ല, കടമയായിട്ടാണ് നമ്മൾ കാണേണ്ടത്. നമ്മുടെ കൺമുന്നിൽ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുകളിൽ നിരീക്ഷിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോ സംസ്ഥാന പുനർനിർണയ സമയത്ത് നമുക്ക് നഷ്ടപ്പെട്ട, കന്യാകുമാരിയോട് ചേർന്ന് കിടക്കുന്ന പഴയ കാലത്തെ തിരുവിതാംകൂറിന്റെ കുറേ പൈതൃക കേന്ദ്രങ്ങളുണ്ട്. അതില് ഇരണിയൽ കൊട്ടാരം നമ്മുടെ കൺമുന്നിൽ നശിച്ചു പോയിക്കൊണ്ടിരിക്കുക, അതിനെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഒന്നാമതിന്റെ സ്ട്രക്ചർ അതുപോലെയാണ്, കോടിക്കണക്കിന് രൂപ നമുക്ക് വേണ്ടി വരും അതിനെ പുനർനിർമ്മിക്കുവാൻ. ജനങ്ങളാൽ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ജനകീയ കൂട്ടായ്മയിലൂടെ, വിദ്യാലയങ്ങളിൽ പൈതൃക പഠനം ഇംപ്ലിമെന്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു മേഖലയിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്താവുന്നതാണ്. പല സ്കൂളുകളും പൈതൃകങ്ങളെ ദത്തെടുക്കാറുണ്ട്. കുട്ടികൾ അവിടെ വൃത്തിയാക്കുകയും അതിനുവേണ്ട ചെലവുകൾ അതിന്റെ പുനർനിർമ്മിതിക്കോ അല്ലെങ്കിൽ മെയിന്റനൻസിനോ വേണ്ടി അവരെ കണ്ടെത്താറുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ സംരക്ഷിക്കപ്പെടേണ്ടവരുടെ ലിസ്റ്റ് എടുക്കേണ്ടതാണ്, ബോർഡുകൾ സ്ഥാപിക്കേണ്ടതാണ്. സമൂഹത്തിന് കൂട്ടായി പ്രവർത്തിച്ച് ഒരു പരിധിവരെയൊക്കെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയും. ഇന്നത്തെ ടൂറിസത്തിന്റെ കാലഘട്ടത്തിൽ ഇവ ഒരുമിച്ചുള്ള ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ സംരക്ഷിപ്പിച്ച് നിർത്തുകയാണെങ്കിൽ ഇത് അതാത് പ്രദേശത്തെ ചരിത്ര പുനർനിർമ്മിതിക്കും ടൂറിസത്തിനും ഒക്കെ ഒരു സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണ് നമ്മുടെ പൈതൃക സംരക്ഷണം. ഈ ഒരു മേഖല പൂർണ്ണാർത്ഥത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ പൈതൃക സംരക്ഷണം എന്നത് ഒരു ചർച്ചയ്ക്കപ്പുറം സ്വാഭാവിക രീതിയിൽ അർത്ഥവത്തായിട്ടുള്ള ഒരു ചിന്തയായിട്ടും പ്രവർത്തനമായിട്ടും മാറും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.
0: നമ്മുടെ ഭൂതകാലത്തെ വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് പുരാതന കെട്ടിടങ്ങൾ.
2: കൊച്ചി മുഴുവൻ പൈതൃക കെട്ടിടങ്ങളാണ്. മട്ടാഞ്ചേരി ബസാർ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 100-300 കെട്ടിടങ്ങൾ പഴയ കാലത്തല്ല മലഞ്ചരക്കി വെച്ചിരുന്ന കായൽത്തീരത്തുള്ള വലിയ 2-3 വണ്ണമുള്ള ഭിത്തിയും ഓടുമേഞ്ഞ് മരത്തിന്റെ മേൽക്കൂരയുള്ള കെട്ടിടങ്ങളെല്ലാം കാലിയായി ഇങ്ങനെ കിടക്കുകയാണ്.
0: കൊച്ചിയിലെ മുൻ മേയറും ചരിത്ര ഗവേഷകനുമായ KJ സോഹൻ.
2: അത് 1-2 അല്ല, ഒരു ഏരിയ മുഴുവൻ 2-3 നീളത്തിൽ കായൽ തീരത്ത്, ഒരു സൈഡില് കായൽ, ഒരു സൈഡില് റോഡ്. ഫോർട്ട് കൊച്ചി പിന്നെ പൈതൃക മേഖല എന്നും പറഞ്ഞ് നമ്മൾ പ്രഖ്യാപിച്ചതിന്റെ ടൂറിസ്റ്റ് ഏരിയയായിട്ട് മാറിയിരിക്കണേ പൈതൃക കെട്ടിടങ്ങളൊക്കെ. അത് നിലനിർത്തുന്നതിന്റെ വാല്യൂ അവിടുത്തെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൽ നിന്ന് ഒരുപാട് വരുമാനം ഉണ്ടാക്കുന്നുണ്ട് നല്ല ആളുകൾ. ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് വന്ന് താമസിക്കുന്നുണ്ട് ഈ കെട്ടിടങ്ങളിലെല്ലാം. മട്ടാഞ്ചേരിയില് ഇതെല്ലാം കാര്യമായിട്ട് കിടക്കുന്നതാണ്. അത് പൈതൃക മേഖലയായിട്ട് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കാത്തൊരു വലിയ കുഴപ്പമുണ്ട്. രണ്ടാമത് അപ്പൊ പിന്നെ അതിനകത്ത് തന്നെ വരുമാനം ഉണ്ടായിട്ട് നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാം. രണ്ടാമത്തൊരു സാധനം ഒരുപാട് പൈതൃക കെട്ടിടങ്ങൾക്കുള്ള ചരിത്രവും അതിന്റെ നമ്മുടെ സാമൂഹിക ജീവിതമായിട്ടുണ്ടായ വലിയ ബന്ധങ്ങളും ഉപയോഗിച്ച് അത് സംരക്ഷിത സ്മാരകങ്ങളാക്കണ്ട. പക്ഷെ അതൊന്നും പറ്റില്ല. ആർക്കിയോളജിക്കൽ സ്മാരകങ്ങളായിട്ട് ഡിക്ലെയർ ചെയ്തത് പോലും അത് പരിപാലിക്കാൻ സാധിക്കുന്നില്ല. എന്റെ അറിവനുസരിച്ച് സംസ്ഥാന ആർക്കിയോളജിയുടെ കീഴിലുള്ള കെട്ടിടങ്ങളാണ് അതിനെല്ലാം ഒരു കേരളത്തിലെ മുഴുവൻ 10-200 കെട്ടിടമെങ്കിലും ഉണ്ടെന്ന് തോന്നണം. മൊത്തം നമുക്ക് 5 കോടി രൂപ ബഡ്ജറ്റ് വെച്ചാണ്. അതൊരു 50 കോടി രൂപ ഉണ്ടെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിൽ നിന്ന് വരുമാനമുണ്ട്. നമുക്ക് ഇതിനകത്ത് കാണാൻ വരുന്ന ആളുകൾക്ക് അതിൽ നിന്ന് ഫീസ് വാങ്ങുന്നുണ്ട്. ഇപ്പൊ വാക്സിൻ ബംഗ്ലാവും അതിൽ കാരണം ടിക്കറ്റ് എടുക്കണം. അതുപോലെ ഇതിൽ നിന്ന് റിട്ടേൺസ് കിട്ടുന്ന ഒരു പരിപാടിയാണ്. ഒരു ആദ്യത്തെ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ഗവൺമെന്റ് നടത്തണം.

0: ദക്ഷിണ സ്മാരകമായിട്ട് പൂട്ടിട്ട് അങ്ങനെ അവിടെ അപ്പുറത്ത് മലബാറി യഹൂദന്മാരുടെ ജൂതപ്പള്ളി സംരക്ഷിത സ്മാരകമാണ്. അത് ഇടിഞ്ഞു വീണക്കുന്നതിന്റെ റൂഫൊക്കെ ഇട്ട് അവിടെ നിർത്തിയേക്കുന്നതിന് അത് ഇവിടെയുള്ള പരദേശി സിനഗോഗിനേക്കാളും 150 കൊല്ലം പഴക്കമുള്ള സിനഗോഗാണ്. അതിന്റെ പൈതൃക മൂല്യം ഇതിനേക്കാളും കൂടുതലാണ്. അവിടെ ഹീബ്രു പഠിപ്പിക്കുന്ന ക്ലാസ് എല്ലാം നടത്തിയിരുന്നതാണ് യഹൂദർ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറയുന്ന ഒരു 500 കൊല്ലം മുമ്പുള്ള സംഭവമാണ് ഇത്. സംരക്ഷിച്ച് നടത്തണതിന്റെ അകത്ത് ഗവൺമെന്റ് വൺ ടൈം എക്സ്പെൻസ് കഴിഞ്ഞാൽ വരുമാനം ഗവൺമെന്റ് ഒരുപാട് ഉണ്ടാവും. സ്വയമേ അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. കെട്ടിടങ്ങൾ പരിപാലിക്കണമെങ്കിൽ ഒരുപാട് കാശി ചെലവ് വരും. അത് നമ്മുടെ ചരിത്രം പരിഗണിച്ച് നമ്മൾ തറവാട് വീട് സംരക്ഷിക്കുന്ന പോലെയാണ്. അതിന് ചെലവല്ല പ്രശ്നം. നമ്മൾ വരുന്ന തലമുറയോട് പറയുകയാണ് ഈ ഗവൺമെന്റ് വഴിയുള്ള കാൽപ്പാടുകളാണ് ഈ കെട്ടിടങ്ങളും ഇത് പറയുന്ന ചരിത്രങ്ങളും എല്ലാം. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ നിൽക്കുന്ന കൊച്ചിയിലെ ടൂറിസം മുഴുവൻ നിൽക്കുന്നത് പഴയ കെട്ടിടങ്ങളുടെ പുറത്താണ്. ടൂറിസത്തിന്റെ ഇന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ കോടാന് കോടിയാണ്. 18% GST കിട്ടുകയാണ് ഈ പറഞ്ഞ പഴയ കെട്ടിടത്തിലുള്ള. അതിന് 300+ മുറികൾ കൊച്ചി മട്ടാഞ്ചേരിയിൽ മാത്രമായിട്ടുണ്ട്. 18% GST കിട്ടും. അത്രയും കോടികൾ വരുമാനം കിട്ടിയിട്ട് ഇങ്ങോട്ടൊന്നും ചെലവാക്കാതെ ഒറ്റ വഴിക്ക് കാശിങ്ങനെ പോയിക്കൊണ്ടായാലും 1 മീറ്റർ ട്രാഫിക്കുള്ള റോഡിൽ ബസ് ഓടുന്ന പോലെയാണ്. അപ്പൊ അത് ഗവൺമെന്റ് കൂടുതൽ കാശ് മുടക്കിയാലേ ശരിയാവുള്ളൂ. കെട്ടിടങ്ങൾ അല്ലെങ്കിൽ എല്ലാം കിടന്ന് നശിച്ചു പോകും. പിന്നെ ഒരു കാലത്ത് തിരിച്ചെടുക്കാൻ നമുക്ക് സാധിക്കില്ല. ഇതിന്റെ ഉടമസ്ഥർ ഇതൊക്കെ പൊളിച്ച് വേറെ കെട്ടിടങ്ങൾ വെക്കും. നിയമം കൊണ്ടുവന്നില്ലെങ്കിൽ മട്ടാഞ്ചേരി ഒക്കെ പൊളിഞ്ഞ് നഷമായി പോകും. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഹരിഷനായ ബംഗ്ലാവ്, പള്ളിയിറക്കാം അമ്പലം, ഗുജറാത്തികളുടെ അമ്പലം, ഇവിടെ 15 വ്യത്യസ്തമായ സമൂഹങ്ങൾ 15 സ്ഥലത്തായിട്ട് രാജാക്കന്മാർ പണ്ട് പതിച്ചു കൊടുത്തെടുത്ത് കിടക്കാനവർ. അവരുടെ ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും അവർ താമസിക്കുന്ന വീടുകളൊക്കെ ചരിത്രം ഇതൊക്കെ ഓരോ ടൈപ്പോളജിയാണതില്ല. ഇപ്പോൾ കോട്ടുകൊച്ചി എന്ന് പറയുന്നത് ഒരു പൈതൃക മേഖലയാണ്. പൈതൃക കെട്ടിടമല്ല, ഒരു മേഖല. റോഡുകൾ പൈതൃകമാണ്, അവിടുത്തെ മരങ്ങൾ പൈതൃകമാണ്, അവിടുത്തെ ഓപ്പൺ സ്പേസുകൾ പൈതൃകമാണ്. ഇത് തന്നെയാണ് പൈതൃകം എന്ന് പറയുന്ന മറ്റു സ്ഥലത്ത് കാണുന്ന ഒരു നമുക്ക് കേരളത്തിന്റെ പൈതൃകം. ഇതിൽ വലിയ കൊട്ടാരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല നോർത്ത് ഇന്ത്യയിലുള്ള പോലെ. ഇവിടെ അതല്ല, ഇവിടെ ഒരു പ്രദേശം തന്നെ ഒരു പൈതൃകമായിട്ട് സംരക്ഷിക്കേണ്ട. അതിന്റെ ചരിത്രവും അവിടുത്തെ സാമൂഹ്യ ജീവിതവും അതിന്റെ സാമൂഹ്യ ചരിത്രവും ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ടായിരുന്നത് അതിൽ മൊത്തമായിട്ട് ഇതിനെ കാണാൻ സാധിക്കും. ഒറ്റപ്പെട്ട പൈതൃകമായിട്ട് ഞാൻക്കാളും ഉള്ളത്. അപ്പൊ അത് ഒറ്റപ്പെട്ട പൈതൃകമുള്ളതാണ് നമ്മൾ സംസ്ഥാന ഗവൺമെന്റ് സംരക്ഷിച്ചിരിക്കുന്നത്, സംരക്ഷിത സ്മാരകമായിട്ട് ഡിക്ലെയർ ചെയ്തു. പക്ഷെ അത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള കാശില്ല നമ്മുടെ. പിന്നെ വല്ലവരും വേണമെങ്കിൽ ടൂറിസ്റ്റുകാരുടെ പുറകെ നടന്ന ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് വല്ല കാശ് കിട്ടിയേ കിട്ടും. ടൂറിസം എന്ന് പറയുന്നതിന്റെ ഇത്രയും കാശ് ചിലവാക്കേണ്ട കാര്യമില്ല. ആർക്കിയോളജിക്കാണ് കാശ് ചിലവാക്കുന്നത്. ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് വഴി പുര റെസ്റ്റോറൻറ്റിൽ പുര ഇങ്ങനെ കെട്ടിടങ്ങൾ സംരക്ഷിക്കുന്നതിന്
1: പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിൽ പണ്ടുകാലത്ത് എങ്ങനെ കെട്ടിടങ്ങൾ നിർമ്മിച്ചു എന്നതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് പല കെട്ടിടങ്ങളും.
2: വാസ്തുവിദ്യ എന്നുള്ള ഒരു ശാസ്ത്രം, സ്ഥാപത്യ വേദം എന്ന് പറയുന്ന അഥർവവേദത്തിന്റെ ഉപവേദമായ സ്ഥാപത്യ വേദത്തിൽ പറയപ്പെടുന്ന കുറെ ക്ഷേത്ര നിർമ്മാണ പ്രമാണങ്ങളെ പറ്റി വളരെ കൃത്യമായിട്ട് സൂചനകൾ ഉണ്ട്.
1: വാസ്തുശാസ്ത്ര വിദഗ്ധൻ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്.
2: ഈ വിഷയത്തിൽ തന്നെ ഒരു ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തില് പൈതൃക സംരക്ഷണം, ക്ഷേത്രങ്ങള് അഥവാ ക്ഷേത്രം പോലെയുള്ള പുരാതന നിർമ്മിതികൾ ആ കാലത്തുള്ള വാസ്തുവിദ്യയുടെ പ്രത്യേകതകളെയും അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർമ്മാണ ശൈലിയാണ് ഈ തേക്ക് അല്ലെങ്കിൽ അതുപോലെയുള്ള മരങ്ങളെ കൊണ്ട് ഉണ്ടാക്കുന്ന മേൽപ്പുര എന്നുള്ളത് വളരെ ഒരു പ്രത്യേകതയുള്ള കഴുക്കോലുകളും ഉത്തരങ്ങളും വെച്ച് അതിനെ കൃത്യമായി ഘടിപ്പിച്ച് ഓട ഇട്ട് ചെയ്യുന്ന ഒരു നിർമ്മാണ രീതി. നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ആചാര്യമാര് വളരെ കൃത്യതയോടുകൂടി ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് അതിന്റെ തനതായ ശൈലിയിൽ നിലനിർത്തുക എന്നുള്ളതിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ വടക്കുന്നാഥ ക്ഷേത്രം എന്ന് പറയുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള നിർമ്മാണമാണ്. അതിൽ തന്നെയുള്ള പ്രത്യേക നിർമ്മാണമാണ് കൂത്തമ്പലം എന്ന് പറയുന്ന ഒരു നിർമ്മാണം. കലാമണ്ഡലത്തിൽ തന്നെ ഇങ്ങനെയുള്ള ക്ഷേത്ര കലകള് കൂത്തമ്പലം എന്ന് പറയുന്ന ഒരു നിർമ്മിതിയുടെ അകത്ത് പെർഫോമിംഗ് ആർട്സ് സെന്റർ എന്നുള്ള നിലയ്ക്ക് തന്നെ അതവിടെ നിർമ്മിച്ച് നിലനിർത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി അത് തന്നെ കുറെ ആധുനിക കാലത്തുള്ള എഞ്ചിനീയർമാർ വരെ ഈ ഒരു നിർമ്മാണത്തെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി വരികയും അത് ഈ വിഷയത്തെ പറ്റി അറിവുള്ളവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കി വേണ്ട വിധത്തിൽ നിലനിർത്തുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വളരെ പ്രധാനമുള്ള കാര്യങ്ങളാണ്. കൃത്യമായിട്ടുള്ള ഒരു ഗണിത പദ്ധതി തന്നെ ഈ വാസ്തുശാസ്ത്രത്തിന്റെ ഈ പറയുന്ന നിർമ്മിതികളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള പൈതൃകമായിട്ടുള്ള നിർമ്മാണങ്ങൾ വേണ്ട വിധത്തിൽ നിലനിർത്താനുള്ള സാധ്യത ഉണ്ടാകണം.
1: കേരള യൂണിവേഴ്സിറ്റിയിലെ ആർക്കിയോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ അജിത് കുമാർ.
3: തലമുറകളായി കൈമാറിക്കിട്ടിയ ഒരു സ്വത്താണ് പൈതൃകം. അത് വരും തലമുറകൾക്ക് സംരക്ഷിച്ച് കൈമാറേണ്ടത് നമ്മളുടെ ഏവരുടെയും കടമയാണ്. പൈതൃകം യുനെസ്കോ പോലത്തെ സംഘടനകൾ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് ടാഞ്ചിബിൾ ഹെറിറ്റേജ് അല്ലെങ്കിൽ മൂർത്തമയമായ പൈതൃകം. ഇതിന്റെ കീഴിൽ വിവിധ മതങ്ങളുടെ ആരാധനാലയങ്ങൾ, കൊട്ടാരം, നാലുകെട്ടുകള്, അഗ്രഹാരം, പലതരം കോട്ടകള്, ഇത്യാദി.

0: പെടും. രണ്ടാമത്തേത് ഇൻടാഞ്ചിബിൾ അല്ലെങ്കിൽ അദൃശ്യമായ പൈതൃകം. ഇൻടാഞ്ചിബിൾ അല്ലെങ്കിൽ അദൃശ്യമായ പൈതൃകത്തിൻ്റെ കീഴിൽ വരുന്നതാണ് വേദങ്ങളുടെ റെസൈറ്റൽ അല്ലെങ്കിൽ വേദങ്ങളിൽ ചൊല്ലുന്ന രീതി, പെർഫോമിംഗ് ആർട്സിലെ മുടിയാട്ടം, കൂടിയാട്ടം ഇത്യാദികൾ ഈ വിഭാഗത്തിൽ പെടുന്നതാണ്. മൂന്നാമത്തേതാണ് നാച്ചുറൽ ഹെറിറ്റേജ് അല്ലെങ്കിൽ പ്രകൃതിദത്തമായ സംരക്ഷിക്കപ്പെടേണ്ട പൈതൃകം. ഇപ്പം നമ്മുടെ കേരളത്തിലെ വെസ്റ്റേൺ ഗാർഡ്സും സൈലന്റ് വാലിയും ഒക്കെ ഈ രീതിയിലുള്ള സംരക്ഷിതമായ പൈതൃകങ്ങളാണ്. പൈതൃകങ്ങളുടെ സംരക്ഷിത സ്മാരകങ്ങൾ മൂന്ന് മെയിൻ ആയിട്ടുള്ള ഓർഗനൈസേഷൻസാണ് അതിൻ്റെ സംരക്ഷണവും മെയിൻ്റനൻസും ഒക്കെ ഉത്തരവാദിത്തം പെട്ടിരിക്കുന്നത്. അതിൽ ഒന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, രണ്ടാമത്തേത് ഡയറക്ടറേറ്റ് ഓഫ് ആർക്കിയോളജി ഗവൺമെൻറ് ഓഫ് കേരള, മൂന്നാമത്തേത് ഹെറിറ്റേജ് കൺസർവേഷൻ്റെ ഉള്ള ഓർഗനൈസേഷൻസ് ഉണ്ട് ഇൻടാക് പോലത്തെ, അല്ലെങ്കിൽ ചില എൻ ജി ഒസ് ഉണ്ട്, അവരൊക്കെയാണ് ഈ പൈതൃക സംരക്ഷിക്കുന്ന എൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. ഈ പൈതൃകം സംരക്ഷിച്ചതുകൊണ്ട് ഇപ്പോഴത്തെ തലമുറകൾക്ക് എന്താണ് ഇതിൽ നിന്നൊരു ലാഭം ഉണ്ടാവുന്നത് എന്ന് പലപ്പോഴും മനസ്സിൽ ചിന്തിക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പല പൈതൃക സംരക്ഷിത സ്മാരകങ്ങളാണ് ഇന്ന് ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് നമ്മുടെ ഇവരുടെ മുമ്പിലുള്ളത്. അതിനകത്ത് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഫോർട്ട് കൊച്ചിയിലെ പള്ളികൾ, അവിടുത്തെ സിമിട്രികൾ, അവിടുത്തെ കോട്ടയുടെ അവശിഷ്ടങ്ങൾ, മട്ടാഞ്ചേരിയിലാണെങ്കിൽ ജൂയിഷ് സിനഗോഗ്, മട്ടാഞ്ചേരി പാലസ്, അതുപോലെ പല പല സംരക്ഷിത സ്മാരകങ്ങളാണ് ഇന്ന് ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് വരുന്നത്. പൈതൃകം ഏത് രൂപത്തിലായാലും അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അത് സംരക്ഷിച്ച് അത് ഭദ്രമായിട്ട് നമ്മൾ അടുത്ത തലമുറയ്ക്കും കൈമാറേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് അത് അന്യം നിന്ന് പോവാതിരിക്കാൻ നമ്മൾ ഏവരും ശ്രമിക്കേണ്ടതാണ്.
1: കാലാവസ്ഥാ വ്യതിയാനവും പഴക്കമുള്ള കെട്ടിടങ്ങൾക്ക് ഭീഷണിയായി മാറുന്നുണ്ട്.
2: നമ്മുടെ തനത് വിജ്ഞാനീയത്തിന്റെ കൗതുകകരമായ വഴികൾ അത്ഭുതകരമായ കണ്ടെത്തലുകളിലേക്ക് നയിക്കുകയും നമ്മളുടെ സാംസ്കാരിക തനിമ നിലനിർത്തുവാനായിട്ട് സഹായിക്കുകയും നമ്മളുടെ സമ്പത്ത് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു കാലമാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നത്.
1: ആർക്കിടെക്ട് ജി ശങ്കർ:
2: ഇതിനെ ഞാൻ ആറ് കൽപ്പനകളായിട്ട് ഞാൻ ചുരുക്കി പറയുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ പൈതൃകത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ചരിത്രപരവും സാംസ്കാരികവും ശില്പകലാപരവും അതേപോലെ സാമൂഹികവുമായിട്ടുള്ള മൂല്യങ്ങളുള്ള കെട്ടിടങ്ങളെ നമ്മുടെ പൈതൃക സമ്പത്തായിട്ട് അംഗീകരിക്കേണ്ടതുണ്ട്. അത് നമ്മൾ ആ ഒരു സത്യം സ്വാംശീകരിക്കേണ്ടതുണ്ട്. അവ സംരക്ഷിക്കുന്നത് സമൂഹത്തിൻ്റെ ഓർമ്മയും സ്വത്വവും ഭാവി തലമുറയ്ക്കായിട്ട് കൈമാറാനുള്ള ഉത്തരവാദിത്വമാണെന്ന് നമ്മൾ സ്വയം തിരിച്ചറിയണം. അതുപോലെ സൗന്ദര്യത്തിൻ്റെ പേരിൽ, ഉറപ്പിൻ്റെ പേരിലൊക്കെ ഒട്ടേറെ മനോഹരമായ കെട്ടിടങ്ങൾ പൊളിക്കുന്നുണ്ട്. അതിനെതിരായിട്ട് നമ്മളൊരു പ്രതിരോധ പ്രസ്ഥാനവും കൂടെ ഏറ്റെടുക്കേണ്ടതുണ്ട്. പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിനേക്കാളും ശാസ്ത്രീയമായിട്ട് അറ്റകുറ്റപ്പണികൾ നടത്തി പുനരുപയോഗിക്കുന്ന രീതിയിലുള്ള ഒട്ടേറെ ഈ വിജ്ഞാനത്തിൻ്റെ വഴികൾ തുറന്നിട്ടുണ്ട്. കൺസർവേഷൻ ആർക്കിടെക്ചർ തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ വഴികളുണ്ട്. അതിൽ സംരക്ഷണവും മാത്രമല്ല, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിഭവ നഷ്ടം കുറയ്ക്കുക എന്നുള്ളതാണ്. പരിസ്ഥിതി സംരക്ഷിക്കുകയും സുസ്ഥിര വികസനത്തിൻ്റെ ലക്ഷ്യങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഇത്തരം പ്രവൃത്തികൾ തീർച്ചയായിട്ടും നമ്മൾ പ്രോത്സാഹിപ്പിക്കും. പൊളിക്കാതെ ഒരു കെട്ടിടത്തിൻ്റെ ആത്മാവിനെ പുനരുജ്ജീവിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് കെട്ടിടത്തിൻ്റെ രൂപഭംഗിയും അതിനുപയോഗിച്ചുള്ള വസ്തുക്കളും നമ്മുടെ നിർമ്മാണ വൈദഗ്ധ്യവും നമ്മുടെ കരകൗശല വിദ്യ മലയാളിയുടെ ഒരു കൈപുണ്യമാണ് കരകൗശല വിദ്യയുമൊക്കെ പരമാവധി നിലനിർത്തുകയും അത് അനാവശ്യമായുള്ള ആധുനിക മാറ്റങ്ങളൊന്നും ഇല്ലാതെ പൈതൃകത്തിൻ്റെ ആത്മാവിനെ തിരിച്ചറിയുന്ന ചരിത്ര സാക്ഷ്യത്തെ തിരിച്ചറിയുന്ന രീതിയിൽ അത് നിലനിർത്തുകയും ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പൈതൃക സംരക്ഷണം ഒരു സർക്കാർ സ്ഥാപനം നടത്തേണ്ട ഒരു കാര്യമേ അല്ല, ഇത് നാട്ടുകാർ ഏറ്റെടുക്കേണ്ട കാര്യമാണ്. നാട്ടുകാരും വിദഗ്ധരും വിദ്യാർത്ഥികളും സന്നദ്ധ സംഘടനകളൊക്കെ തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് സംരക്ഷണം കൂടുതൽ ഫലപ്രദവും ദീർഘകാലാടിസ്ഥാനമാവുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണം. കാരണം മാതാപിതാക്കളെ പോലെ തന്നെ നമ്മൾ ആ ഒരു കരുതലും ജാഗ്രതയും ഉണ്ടെങ്കിലേ സമൂഹത്തെ പങ്കാളിയാക്കണം. എന്നാലേ നമ്മുടെ ഭൗതിക ഔസ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളപ്പെടുത്തലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പങ്കാളിയാകുക എന്ന് പറയുന്നത് ഒരു സാമൂഹിക ദൗത്യമാണെന്നും എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ ആധുനിക കാലത്ത് വിനോദസഞ്ചാരത്തിനും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്കും തൊഴിൽ സാധ്യതകൾക്ക് വരെ ഊർജം തരുന്ന ഒരു കാര്യമാണെന്നും നമ്മൾ തിരിച്ചറിയണം. പൈതൃകം കേരളത്തിന് പ്രത്യേകിച്ച് തനത് വൈജ്ഞാനികം ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു വിജ്ഞാന ശാഖയാണ് നമ്മൾ തിരിച്ചറിയണം.
1: അംഗീകൃത ചരിത്ര സ്മാരകങ്ങൾ മാത്രമല്ല ഓരോ പഴയ നിർമ്മിതിയും ഒരുപാട് ചരിത്ര സത്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. അവയെ നശിക്കാൻ വിട്ടുകളയുന്നത് സാധാരണക്കാരുടെ സ്വത്തിനും ജീവനും തന്നെ ഭീഷണിയായി മാറിയേക്കാം. ആധുനിക സൗകര്യങ്ങളുള്ള പുതിയ നിർമ്മിതികൾക്കൊപ്പം പഴയ നിർമ്മിതികളെയും കഴിയുന്നത്ര സംരക്ഷിക്കേണ്ടതുണ്ട്. അവ നമ്മുടെ ഭൂതകാലത്തിന്റെ തിരുശേഷിപ്പുകളാണ്. ഭൂതകാലം മറന്നുകൊണ്ട് മാനവ സംസ്കാരത്തിന് മുന്നേറാൻ കഴിയുമോ?
3: നിർവഹണം: എം വി ശശികുമാർ. സഹകരണം: ആഭാലാൽ. അവതരണം: ആകാശവാണി കൊച്ചി നിലയം. സമകാലികം.

0: ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
1: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ ഏഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
0: 9447007786.
2: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്
3: എൽഇഡി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ,
2: കൂടാതെ എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: എഫ് എം ഡയറിയിൽ ഇനി നോവൽ പാരായണം.
5: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
6: അപ്പുറത്തെ വീട്ടിന്റെ കൊള്ളിന്മേൽ നിൽക്കുന്ന അമ്പുനായരെ രാമർ അകലേക്ക് കൂട്ടിക്കൊണ്ടുപോയി തിരക്കി. എന്താണുണ്ടായത്? ചേപ്രത്തരം തന്നെ. പിന്നെന്താ പറയുക? നിന്റെ അച്ഛൻ പൊരയിലേക്ക് വന്നപ്പോൾ ആന്തൂരാൻ ചെക്കിണി അതിനകത്തുണ്ടായിനും. അതും ഒരു സുഖമില്ലാത്ത നിലയിൽ. പിടിച്ച് പുറത്തിട്ട് അച്ഛൻ ഓനെ ചാവിട്ടി ഒരു പദാക്കി. പിന്നെ കൊടുവാളെടുത്തപ്പോൾ ഓനിറങ്ങി ഓടിക്കളഞ്ഞ്. ഇളയമ്മ പിറകെ വാതിലിലൂടെ ഓടി. ഓള് ഓളുടെ പൊരയിലേക്ക് പോയി എന്നാ തോന്നുന്നേ. ഇനിയിപ്പോ ചെക്കിണിയെ പുറത്ത് കണ്ടാലാ കുഴപ്പം. ഓനെ നിന്റെ അച്ഛൻ കൊല്ലും, അതുറപ്പാ. പതിവില്ലാതെ അച്ഛൻ ഇന്ന് നേരത്തെ വന്നതാണ് പ്രശ്നമായത്. അച്ഛനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി രാമർ അച്ഛൻ്റെ അടുത്തേക്ക് നടന്നു. പിന്നെ കോലായിൽ അച്ഛൻ്റെ അടുത്തിരുന്നു. പെട്ടെന്ന് പ്രായമേറിയതുപോലെ പരവശനായി അച്ഛൻ തല കുമ്പിട്ടിരിക്കുന്നു. ഒന്നും പറയാൻ രാമറിന് കഴിഞ്ഞില്ല. എളിയിൽ തിരികിയ ആധാരത്തെക്കുറിച്ചും രാമർ മറന്നിരുന്നു. അന്നേരം ഓർമ്മയിൽ വന്നത് മുമ്പൊരു നാൾ സന്ധ്യയ്ക്ക് പുരയിലേക്ക് വരുമ്പോൾ മുറ്റക്കൊള്ള് കയറിപ്പോകുന്ന ഒരു നിഴൽ രൂപമായിരുന്നു. ആ നിഴൽ രൂപത്തിന് ഇപ്പോൾ കൃത്യമായ ഒരാകൃതി വന്നിരിക്കുന്നു. അപ്പോഴും രാമറിന് പിടികിട്ടാത്തൊരു ചോദ്യം മനസ്സിൽ കിടന്ന് തിളക്കുകയായിരുന്നു. ഇളയമ്മ ഇത്തരക്കാരിയായിരുന്നോ? അതിനുമാത്രം ഒരു മറുപടി കണ്ടെത്താനാവാതെ രാമർ വിഷമിച്ചു. അന്ന് വൈകിട്ട് ഓടിപ്പോയ ചെക്കിണിയെ പിന്നെ തക്ഷൻകുന്നിൽ ആരും കണ്ടിട്ടില്ല. അയാൾ സ്വന്തം ജീവനും കയ്യിലേന്തി എങ്ങോട്ടേക്കോ രക്ഷപ്പെട്ടു എന്ന് നാട്ടുകാർ വിശ്വസിച്ചു. ചിലപ്പോൾ അവർ അങ്ങനെയാണ്. സമയം ഒത്തുകിട്ടിയാൽ അങ്ങനെ നടക്കും. നടക്കുന്നതിനിടയിലാണ് കൂടുതൽ സംസാരിക്കാറുള്ളതെന്നും അവർ കണ്ടെത്തിയിരുന്നു. നടത്തത്തിന് പ്രത്യേക ലക്ഷ്യസ്ഥാനമൊന്നും ഉണ്ടാകാറില്ല. ചില നേരങ്ങളിൽ അത് കടവത്തേക്കാകാം, അല്ലെങ്കിൽ വീതിയേറിയ വയൽവരമ്പിൽ നിഴൽ ചാഞ്ഞുകിടക്കുന്ന ഒരിടമാകാം. നടന്ന് നടന്ന് ഒരു സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ തെല്ലുനേരം അവിടെ ഇരിക്കും. പിന്നെ വെയിൽ മങ്ങി കറുപ്പുരാശി പടരുന്നതോടെ മടക്കം തുടങ്ങും. അതിനിടയിൽ സംസാരിക്കുന്നത് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. കുഞ്ഞിക്കേളുവിന്റെ പല അഭിപ്രായങ്ങളോടും രാമറിന് യോജിപ്പ് തോന്നാറില്ലെങ്കിലും അയാൾ പറയുന്നത് മുഴുവൻ മനസ്സിലേക്ക് ഏറ്റുവാങ്ങും. എന്നിട്ട് നിശബ്ദനായി വിയോജിച്ചുകൊണ്ടിരിക്കും. ഇന്നവർ നടന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു. തന്റെ ശ്രമഫലമായി കൂടി അനുവദിച്ചു കിട്ടിയ ഒന്നായതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനോട് വല്ലാത്ത ഒരു വൈകാരികത കുഞ്ഞിക്കേളുവിനുണ്ടായിരുന്നു. അവിടേക്ക് പോകണമെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുകയും ചെയ്യുമായിരുന്നു. ആദ്യമായി തീവണ്ടി നിർത്തുന്ന ദിവസം അവിടെ പോയിരുന്നു. പിന്നെ അവിടേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. തീവണ്ടി ഇറങ്ങി തക്ഷൻകുന്നിലൂടെ പോകുന്ന യാത്രക്കാരെ കാണുമ്പോൾ കുഞ്ഞിക്കേളു സ്വകാര്യമായി ആഹ്ലാദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും അയാൾ ആരോടും പറയുകയുണ്ടായില്ല തന്റെ ശ്രമഫലമായിട്ടാണ് റെയിൽവേ സ്റ്റേഷൻ അനുവദിച്ചു കിട്ടിയതെന്ന്. നാട്ടുകാർ ഇപ്പോഴും പറയുന്നത് സുബ്രഹ്മണ്യ അയ്യർ വക്കീലിന്റെ കഠിനശ്രമം കൊണ്ടാണ് സ്റ്റേഷൻ വന്നതെന്നായിരുന്നു. അത് നിഷേധിക്കുവാൻ കുഞ്ഞിക്കേളു മുതിർന്നില്ല. അതൊന്നും പുറത്ത് പറയരുതെന്ന് രാമറെ വിലക്കുകയും ചെയ്തു. റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് ചെന്ന് കുറേ നേരം നിൽക്കും. ഏതെങ്കിലും വണ്ടി വരുന്നതുവരെ അത് തുടരും. വണ്ടിയുടെ മുഴക്കം അകന്നകന്നില്ലാതായി കഴിഞ്ഞാലേ മടങ്ങുകയുള്ളൂ. രണ്ടുപേരും ഇതുവരെ തീവണ്ടിയിൽ കയറിയിട്ടില്ല. തിക്കോടി വരെയോ വടകര വരെയോ തീവണ്ടിയിൽ കയറി പോകണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ കരുതി ഇങ്ങനെ പുറത്തുനിന്നും കാണുന്നതാണ് സുഖം. നടക്കുന്നതിനിടയിലൊക്കെ കഴിഞ്ഞ ദിവസത്തെ അനുഭവം രാമറെ വല്ലാതെ അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്നു. നാട്ടുകാർ എല്ലാവരും അത് അറിഞ്ഞിരിക്കുന്നു. എല്ലാവരും പറയുന്നത് ഒന്നു തന്നെയായിരുന്നു, ഓളിങ്ങനാണെന്ന് കരുതിയില്ല. രാമറിനും അതേ അഭിപ്രായം തന്നെയായിരുന്നു. രാമറെ കണ്ടപാടെ പതിവില്ലാത്ത വിധത്തിൽ കുഞ്ഞിക്കേളു ചേർത്ത് നിർത്തി തോളിൽ അമർത്തി. അത് തന്നെ ആശ്വസിപ്പിക്കാനാണെന്ന് തീർച്ച. കുഞ്ഞിക്കേളു മറ്റൊന്നും ചോദിച്ചില്ല. രാമർ പറഞ്ഞു തുടങ്ങി. എന്നോട് സ്നേഹമില്ലാണ്ടൊക്കെ ഒരുപാട് പെരുമാറിയിട്ടുണ്ടെങ്കിലും ഇളയമ്മയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊന്ന് നിരീച്ചില്ല. കുഞ്ഞിക്കേളു അത് കേട്ട് മൂളി. രാമർ ഇളയമ്മയുടെ പ്രകൃതത്തിലേക്ക് കടക്കുകയായിരുന്നു. വളരെ ഒതുങ്ങിയ സ്വഭാവക്കാരിയാണ് അവർ. മിക്ക നേരത്തും പൊരേന്റെ ഉള്ളിൽ തന്നെ അടയിരിക്കും. പുറത്തുള്ള ആളുകളുമായി സംസാരം കുറവ്. ചെക്കിണിയും അങ്ങനെ തന്നെയായിരുന്നു. മുറ്റക്കൊള്ളിന്മേലിരുന്നാണ് വർത്താനം. കോലായിലേക്ക് പോലും വരാറില്ല. എന്നാൽ കുറേ കാലമായി ഈ ബന്ധം തുടങ്ങി.

0: എത്തുന്ന നാട്ടുകാർ പറയുന്നത്. അടുത്തെങ്ങും ആരുമില്ലാത്ത തക്കം നോക്കി ചെക്കിണി പുരയ്ക്കകത്തേക്ക് കയറുന്നത് പലരും കണ്ടിട്ടുണ്ടത്രേ. അച്ഛനെ പേടിച്ചിട്ടാണ് പറയാതിരുന്നത്. അന്ന് അച്ഛൻ്റെ കയ്യിൽ പെടാതിരുന്നത് ചെക്കിണിയുടെയും അച്ഛൻ്റെയും ഭാഗ്യം. ദേഷ്യം വന്നാൽ എന്തും ചെയ്യുന്ന പ്രകൃത അച്ഛൻ്റേത്. എന്താ ഇവർക്ക് പറ്റിയത് എന്നൊരു തിരിപാട് എനിക്ക് കിട്ടുന്നില്ല. രാമർ നിസ്സഹായത പ്രകടിപ്പിച്ചു. തെല്ലുനേരം കഴിഞ്ഞ് കുഞ്ഞിക്കേൾ പറഞ്ഞു, ഇത്തരം കാര്യങ്ങളില് നമുക്ക് മുൻകൂട്ടി ഒന്നും പറയാൻ പറ്റൂല രാമറെ. ആർക്ക് ആരോട് എന്തൊക്കെയാ തോന്നാന്നോ ആരോട് എന്തൊക്കെയാ കാട്ടാന്നോ ഒരു തിരുപാടുമില്ല. ഒരാളെ നമ്പാനും പറ്റൂല എന്ന എന്റെ അഭിപ്രായം.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: നോവൽ പാരായണം നാളെ ഇതേ സമയം.
3: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
2: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
4: എന്ത് പഠിക്കണം, എന്താകണം?
5: കരിയർ ഗൈഡൻസ്.
4: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
6: ഹലോ,
7: രാജേഷ്. പെരുമ്പാവൂർ സാർ, എന്റെ അനിയന് വേണ്ടിയിട്ടാണ്. കൊമേഴ്സ് ആണ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അപ്പൊ ആൾക്ക് ഇനി ഹയർ സ്റ്റഡീസിന് BCA പോകണം എന്നാണ്. അപ്പൊ അതിന് എന്താണ് അതിന്റെ സാധ്യത എന്ന് അറിയാൻ
6: വേണ്ടിയിട്ടാണ്. പ്ലസ് ടു ആണോ?
7: ഇപ്പൊ പ്ലസ് ടു ആണ്.
6: കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കുന്നുണ്ട്, അയാൾക്ക് പോവാൻ താല്പര്യം BCA ആണ്.
7: അതെ അതെ, BCA ആണ്.
6: ഒരു കുഴപ്പമില്ല, നല്ലതാണ്. സാധ്യത പറഞ്ഞാൽ നമ്മൾക്കിപ്പോ പ്ലസ് ടു കോമേഴ്സ് പഠിച്ചവർക്ക് ഏറ്റവും നല്ല സാധ്യതയും CA-ക്കാർക്കാണ്. നമ്മളതിപ്പോ വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള മക്ക് കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ, നിങ്ങൾക്ക് അറിയാം. നമ്മുടെ കുട്ടീനെ പറ്റി അസസ് ചെയ്യുക. അയാൾ ഒരു 80% അക്കൗണ്ടൻസിക്കും മാത്സും ഒക്കെ ഉണ്ടെങ്കിൽ 80% മാർക്ക് കിട്ടുകയാണെങ്കിൽ അയാൾ മിടുക്കനാണ്. 80 above 90 കിട്ടുകയാണെങ്കിൽ CA-ക്ക് അയക്കുക. 80 കിട്ടണം, 70 80 കിട്ടുകയാണെങ്കിൽ അയാളെ ചെയ്യിക്കേണ്ടത് വെച്ചാൽ BCOM വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട്. അതാകുമ്പോൾ നമുക്ക് 2 ജോലി കിട്ടും. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ല, IT ജോബും കിട്ടും, കൊമേഴ്സിന്റെ ജോലിയും കിട്ടും. നമ്മൾ BCA പഠിച്ചു കഴിഞ്ഞാൽ ഇതിലോട്ട് കൺഫൈൻഡ് ആവും. രണ്ടാമത്തെ കാര്യം, ഇയാള് പ്ലസ് ടു മാത്സ് ഉണ്ടോ?
7: ഇല്ല, മാത്സ് ഇല്ല സാർ.
6: അപ്പൊ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കോളേജുകളും BCA സബ് മാത്സ് ആണ്. മക്കൾ 10ാം ക്ലാസ്സിൽ മാത്സിന് എടുത്തിട്ട് പ്ലസ് ടുവിന് 2 കൊല്ലം ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ മാത്സിന് മുമ്പ് തകർന്നു പോകും. പല കുട്ടികൾക്കും മറ്റേ BCA പോയിട്ട് മാത്സിന് തോറ്റു പോകും. ആ മാത്സിന് മാർക്ക് കുറയും. ആകെ മാനസികമായിട്ട് മാത്സിന് മാർക്ക് കുറയും, മാനസികമായിട്ട് സംഘർഷമുണ്ട് കുട്ടികളല്ലേ.
7: അപ്പൊ
6: കുട്ടീനെ പറ്റി അസസ് ചെയ്തിട്ട് മാത്സ് ഇല്ലെങ്കിൽ അയാള് BCA കൂടെ മാത്സ് സബ് ഉള്ള സ്ഥലത്ത് ചേർക്കരുത്. കമ്പ്യൂട്ടർ ഫീൽഡിൽ ഒരു മാത്സ് എപ്പോഴും എസെൻഷ്യൽ ആണ്. AA വന്നില്ലേ,
7: അതാണ്.
6: അപ്പൊ നല്ലത് BCOM വിത്ത് CA ഉണ്ട്. CA വെച്ചാൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അത് ചേർക്കണമായിരിക്കും സേഫ്. AA നമുക്ക് പ്രൈവറ്റ് ആയിട്ട് പഠിക്കാം, ഇഷ്ടംമാതിരി കോഴ്സ്.
8: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 8 മണി കഴിഞ്ഞ് 22 സെക്കൻഡ്.
9: ആകാശവാണി FM വാർത്തകൾ.
8: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ ലോക്സഭയും, ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ രാജ്യസഭയും ഇന്ന് പരിഗണിക്കും. പാർലമെന്റ് സമ്മേളനത്തിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു രാഷ്ട്രീയ പാർട്ടികളോട് അഭ്യർത്ഥിച്ചു. സുപ്രധാന വിഷയങ്ങളിൽ ക്രിയാത്മക ചർച്ചകൾ നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ

0: പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 26-ന്. പരിപാടിയുടെ 136-ാം പതിപ്പാണിത്. ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷന്റെ കീഴിൽ 70 ഹൈഡ്രജൻ പവർ ഹെവി ഡ്യൂട്ടി വാഹനങ്ങൾ വിന്യസിക്കുന്നതിന് 12 പൈലറ്റ് പദ്ധതികൾക്ക് അനുമതി നൽകിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഇത് രാജ്യത്തെ ഹൈവേകളിലും നഗരഗതാഗത ഇടനാഴികളിലും സീറോ എമിഷൻ മൊബിലിറ്റിക്ക് വഴിയൊരുക്കുന്നുണ്ടെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കാസർഗോഡ് റാണിപുരം ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി DTPC നിർമ്മിച്ച ടൂറിസം കോംപ്ലക്സ് അടുത്ത മാസം വിനോദസഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കും. ശുചീകരണ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കി കോംപ്ലക്സ് സഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കുമെന്ന് DTPC ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. പ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യയിലും ഉത്രട്ടാതി ജലമേളയിലും പങ്കെടുക്കുന്ന തുഴച്ചിൽക്കാർക്ക് യുണൈറ്റഡ് ഇന്ത്യ കമ്പനിയുടെ ഇൻഷുറൻസ്. പള്ളിയോട സേവാസംഘത്തിനു വേണ്ടി മന്ത്രി കെ മുരളീധരൻ, യുണൈറ്റഡ് ഇന്ത്യ മാർക്കറ്റിംഗ് റീജിയണൽ മാനേജർ പ്രതീഷ് തോമസിൽ നിന്ന് ഇൻഷുറൻസ് പോളിസി ഏറ്റുവാങ്ങി. കോട്ടയം അയർക്കുന്നം മാറ്റുപള്ളിയിൽ ഒരു കുടുംബത്തിലെ 4 പേർ വിഷം ഉള്ളിൽ ചെന്ന് അവശനിലയിലായ സംഭവത്തിൽ ഒരാൾ കൂടി മരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ തോമസ് എബ്രഹാമാണ് ഇന്നലെ മരിച്ചത്. ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇംഗ്ലണ്ടിന്. 3-ാം ഏകദിനത്തിൽ ലണ്ടനിലെ ലോർഡ്സിൽ ഇന്ത്യയെ 27 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് പരമ്പര സ്വന്തമാക്കിയത്.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: കഥ തുടങ്ങുന്നത് കാലിഫോർണിയയിലുള്ള ലോസ് ആൾട്ടോസിന്റെ ഒരു വീടിന്റെ ഗരാഷിലാണ്. അവിടെ 2 സുഹൃത്തുക്കൾ ഒത്തുകൂടി. സ്റ്റീവ് വോസ്നിക്കാണ്, സ്റ്റീവ് ജോബ്സും. അന്നൊരു ഏപ്രിൽ ഫുൾ ദിനമായിരുന്നു. അങ്ങനെ 1976 ഏപ്രിൽ 1 അവർ ആപ്പിൾ കമ്പ്യൂട്ടർ എന്ന കമ്പനി സ്ഥാപിച്ചു. വോസ്നിയാക് കൈകൊണ്ടുണ്ടാക്കിയ ആപ്പിൾ ആയിരുന്നു ആദ്യ ഉൽപ്പന്നം. എന്നാൽ 1977 പുറത്തിറങ്ങിയ ആപ്പിൾ 2 ആണ് അവരെ പ്രശസ്തരാക്കിയത്. ഏതൊരു സാധാരണക്കാരനും വീട്ടിൽ ഉപയോഗിക്കാവുന്ന ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടറുകളിൽ ഒന്നായിരുന്നു ആപ്പിൾ 2. 1984 ആപ്പിൾ പുറത്തിറക്കിയ മാൻഡിഷോക്ക് കമ്പ്യൂട്ടർ ലോകത്തെ ഞെട്ടിച്ചു. അന്ന് കമ്പ്യൂട്ടറുകൾ ഭീമൻ കമ്പനികളുടെ കുത്തകയിലായിരുന്നു. കീബോർഡിൽ കോഡുകൾ ടൈപ്പ് ചെയ്യുന്നതിന് പകരം സ്ക്രീനിലെ ഐക്കണുകളിൽ ക്ലിക്ക് ചെയ്യാൻ സഹായിക്കുന്ന മൗസ് എന്ന ഉപകരണം ജനകീയമാക്കിയത് മാൻഡിഷോക്ക് കമ്പ്യൂട്ടറായിരുന്നു. എന്നാൽ വിജയങ്ങൾക്കിടയിലും ആപ്പിളിനുള്ളിൽ പ്രശ്നങ്ങൾ പുകഞ്ഞു. സ്റ്റീവ് ജോബ്സിന്റെ കർക്കശ സ്വഭാവം കമ്പനിയുടെ ബോർഡുമായി വഴക്കിട്ടു. ഒടുവിൽ താൻ തന്നെ പടുത്തുയർത്തിയ കമ്പനിയിൽ നിന്ന് 1985 സ്റ്റീവ് ജോബ്സ് പുറത്താക്കപ്പെട്ടു. അടുത്ത 12 വർഷം ആപ്പിളിന്റെ ഇരുണ്ട കാലമായിരുന്നു. മൈക്രോസോഫ്റ്റിന് മുന്നിൽ കമ്പനി തകർന്നുകൊണ്ടിരുന്നു. പാപ്പരാകാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അവർ ഒരു കടുത്ത തീരുമാനമെടുത്തു. സ്റ്റീവ് ജോബ്സിന്റെ പുതിയ കമ്പനിയായ നെക്സ്റ്റ് ആപ്പിൾ വിലയ്ക്ക് വാങ്ങി ജോബ്സിനെ തിരികെ വിളിച്ചു. 1997 തിരിച്ചെത്തിയ ജോബ്സ് ആപ്പിൾ കമ്പനിയെ അടിപൊളി മാറ്റി. iMac എന്ന മനോഹരമായ കമ്പ്യൂട്ടറിൽ തുടങ്ങി മാജിക്, iPod, iPhone, iPad, ആപ്പിൾ വാച്ച്, ആപ്പിൾ മ്യൂസിക്, ആപ്പിൾ ക്ലൗഡ് എന്നിങ്ങനെ ഉന്നത നിലവാരമുള്ള പുതിയ ഉൽപ്പന്നങ്ങൾ അദ്ദേഹം പുറത്തിറങ്ങി. ഫലമോ, 2011 ആയപ്പോഴേക്കും ആപ്പിൾ ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള $3 ട്രില്യൺ കമ്പനിയായി വളർന്നു. ആപ്പിളിന്റെ പ്രധാന എതിരാളിയായ മൈക്രോസോഫ്റ്റ് കമ്പനി ആപ്പിളിനും 1 വർഷം മുമ്പ് ആരംഭിച്ചു. ലോകത്തെ ഓരോ മേശകൾക്കും ഒരു കമ്പ്യൂട്ടർ എത്തിക്കുക എന്ന ലക്ഷ്യമായിരുന്നു അവർക്ക്. ഹാർവാർഡ് സർവകലാശാലയിൽ പഠിക്കുന്ന കാലം തൊട്ടേ സുഹൃത്തുക്കളായിരുന്ന ബിൽഗേറ്റ്സും പോൾ അലനും ചേർന്ന് ലോകത്തിലെ ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടറായ ആൾട്ടയറിന് വേണ്ടി ഒരു ബേസിക് പ്രോഗ്രാം വികസിപ്പിച്ചു. കമ്പ്യൂട്ടർ ഉണ്ടെങ്കിലും അത് പ്രവർത്തിപ്പിക്കാൻ നല്ലൊരു സോഫ്റ്റ്വെയർ അന്ന് ഇല്ലായിരുന്നു. അങ്ങനെ ന്യൂ മെക്സിക്കോയിലെ ഒരു ചെറിയ ഓഫീസിൽ 1975 ഏപ്രിൽ 4 ബിൽഗേറ്റ്സും പോൾ അലനും ചേർന്ന് മൈക്രോസോഫ്റ്റ് കമ്പനി സ്ഥാപിച്ചു. ആപ്പിളിൻ്റെ ഗ്രാഫിക്കൽ ഇൻഫർമേഷൻ, അതായത് ഡിസ്പ്ലേയിൽ ഐക്കണുകൾ ഉപയോഗിച്ചുള്ള രീതി കണ്ട ബിൽഗേറ്റ്സ് മൈക്രോസോഫ്റ്റിലും സമാനമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെയാണ് വിൻഡോസ് പിറക്കുന്നത്. 1995 പുറത്തിറങ്ങിയ വിൻഡോസ് 95 ആഗോള തരംഗമായി. കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നതിനാവശ്യമായ സ്റ്റാർട്ട് ബട്ടൺ ആദ്യം വന്നത് ഇതിലാണ്. വിൻഡോസ് വന്നതോടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ കോഡുകൾ പഠിക്കേണ്ടതില്ല എന്ന അവസ്ഥയായി. ലോകത്തിലെ

0: 90% അധികം കമ്പ്യൂട്ടറുകളും വിൻഡോസിൽ പ്രവർത്തിച്ചു തുടങ്ങി. അവർ ഓഫീസുകൾക്കായി അവതരിപ്പിച്ച മൈക്രോസോഫ്റ്റ് ഓഫീസ് ബിസിനസ് ലോകത്തെ അവരുടെ കാൽ കീഴിലാക്കി. ചുരുക്കത്തിൽ, ആപ്പിൾ സ്റ്റൈൽ കൊണ്ടും മൈക്രോസോഫ്റ്റ് യൂട്ടിലിറ്റി കൊണ്ടും ലോകത്തെ കീഴടക്കുകയായിരുന്നു.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.
2: എഫ് എം ഡയറി തുടരുകയാണ്.
3: ആയുർവിചാരം. ഈ പരിപാടിയുടെ പ്രായോജകർ സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ, ഏലൂക്കര, ആലുവ. ആരോഗ്യ പരിപാലന രംഗത്ത് ഒരു വേറിട്ട സമീപനം
4: സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ, ഏലൂക്കര, ആലുവ.
3: അസ്ഥി മർമ്മരോഗ വിഭാഗം കൂടാതെ മാനസിക രോഗം, സ്ത്രീ ബാലനേത്ര ചികിത്സ എന്നിവയ്ക്ക് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം 24 മണിക്കൂറും.
4: പെരിയാർ തീരത്തൊരു സുഖ ചികിത്സ, സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ.
3: ISO NABH തുടങ്ങിയ അംഗീകാരങ്ങൾ ഈ സ്ഥാപനത്തിന്റെ മുഖമുദ്ര.
4: പഞ്ചകർമ്മ, യോഗ, മെഡിറ്റേഷൻ, ഫിസിയോതെറാപ്പി സൗകര്യങ്ങളും ലഭ്യമാണ്
3: സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ, ഏലൂക്കര, ആലുവ.
4: കൂടുതൽ വിവരങ്ങൾക്ക് 0484-262-8516.
3: മൊബൈൽ 9847-99-7321.
5: ഇന്ന് ഈ പരിപാടിയിൽ കർക്കിടക ചികിത്സയുടെ പ്രസക്തി, ഇതേക്കുറിച്ച് ആലുവ സാരഥി ആയുർവേദിക് ഹോസ്പിറ്റലിലെ ഡോക്ടർ PK ലതികയുമായി അഭിമുഖം.
6: മഴക്കാലവുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ആയുർവേദത്തില് കർക്കിടക മാസത്തെ ചികിത്സകളെ വിവരിക്കുന്നത്. അതായത് ആ സമയത്ത് പ്രത്യേകിച്ചും ശാരീരികമായിട്ടുള്ള കുറെ കാര്യങ്ങളും അതുപോലെ തന്നെ പാരിസ്ഥിതികമായ ഘടകങ്ങളും എല്ലാം വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു സമീപനം രോഗമുള്ളവർക്കും രോഗമില്ലാത്തവർക്കും വേണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനെ ഒരു വാണിജ്യവൽക്കരിക്കുന്ന രീതിയിലും ഒക്കെ കുറെയൊക്കെ മാറിയിട്ടുണ്ട് എന്നുള്ളത് സമ്മതിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് പലപ്പോഴും ഈ മാസങ്ങളിലേക്ക് വേണ്ടി മാത്രമുള്ള ചികിത്സയായിട്ടാണ് ചില ചികിത്സകൾ, പ്രത്യേകിച്ചും പഞ്ചകർമ്മ ചികിത്സയും സുഖചികിത്സയും ഒക്കെ ഈ മാസം മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചാരണമൊക്കെ നടന്നതിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു പ്രാധാന്യം ആയുർവേദത്തിന്റെ ഈ ചികിത്സയിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ പരിപാടിയിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പാരമ്പര്യ രീതിയിലുള്ള ആയുർവേദത്തിന്റെ തനത് ശാസ്ത്രത്തിന്റെ ഒരു കാഴ്ചപ്പാട്, എന്താണ് ഈ കർക്കിടക മാസത്തിൽ അല്ലെങ്കിൽ ഈ വർഷ ഋതുവിൽ ഉള്ളത് എന്നുള്ളതിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പങ്കുവെക്കാം എന്നാണ് തോന്നുന്നത്.
7: വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യം പറയാം, ആയുർവേദ കോളേജിലെ ഒരു സിലബസിലും കർക്കിടക ചികിത്സ ഇല്ല, അങ്ങനെ ഒരു സംഗതിയേ ഇല്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്, ഋതുചര്യ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യത്തോടുകൂടി പറയുന്ന കാര്യമാണ്. അത് ഓരോ ഋതുക്കളിലും നമ്മൾ എന്ത് ചെയ്യണം എന്ന് എടുത്തെടുത്ത് പറയും. അതിൽ വർഷ ഋതുവിൽ ചെയ്യേണ്ട കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഒരു കർക്കിടക ചികിത്സ എന്നുള്ളത് മലയാളികൾക്ക് മാത്രമേ കർക്കിടക ചികിത്സയുള്ളൂ. ഒരു പക്ഷേ മലയാളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വേറിട്ട് കിടക്കുന്ന രാജ്യവും അല്ല സ്ഥലവും, അതുപോലെ തന്നെ വേറിട്ട് ഒരു കാലാവസ്ഥ നിലവിലുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ വന്നിട്ടുണ്ടാവുക എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് കർക്കിടക മാസത്തിൽ മലയാളികൾ ആയുർവേദത്തിന് പ്രത്യേകിച്ച് ഓർക്കണ ഒരു സമയമാണ്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കർക്കിടകം തീർന്നാൽ ദുർഘടം തീർന്നു എന്ന് പഴമക്കാർ
6: പറയും.
7: അതെ, പഞ്ഞമാസമായിരുന്നു കർക്കിടകം. കുറേയേറെ ആചാരങ്ങളുടെ മാസമാണ്, കണ്ടമാനം ആചാരങ്ങളുള്ള സമയം.
6: അതെ,
7: അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. പക്ഷെ കാർഷിക കേരളത്തില് കൃഷിയോടനുബന്ധമായിട്ടുള്ള ജോലികളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലമുണ്ട്. അതായത് വിളവില്ല, ശക്തിയായ മഴ വരുമ്പോഴത്തേനും വിളവില്ല, ആഹാരമില്ല, അതുപോലെ തന്നെ ദാരിദ്ര്യമുള്ള സമയമാണ്. അങ്ങനെയാണ് പഞ്ഞമാസം എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ആ ഒരവസ്ഥയിൽ നമ്മൾ വളരെ വൈദ്യന്റെ സഹായത്തോടുകൂടി തന്നെ ആരോഗ്യത്തെ നിലനിർത്താനുള്ള ഒരു സമയമായിട്ട് അതിനെ ഒരു സമയത്ത് ആളുകൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. അതിനെ ഇത്രയേറെ ഒരു വാണിജ്യ സ്വഭാവത്തോടു കൂടിയൊന്നും കണ്ടിട്ടില്ല. അവരവരുടെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കുറേയേറെ കാര്യങ്ങൾ അവർ ചെയ്തിരുന്നു ആ സമയത്ത്. പലതരത്തിലുള്ള ഔഷധ സേവ, ചെറിയ ചെറിയ പഞ്ചകർമ്മ ചികിത്സകൾ ഇതൊക്കെ ചെയ്തിരുന്നു.
6: ശരീരപുഷ്ടിക്ക് വേണ്ടിയുള്ള ഒരു സമീപനമായിരുന്നു
7: അത്. ശരീരപുഷ്ടി എന്ന് പറയുന്നതിനേക്കാളേറെ കർക്കിടകത്തിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. ഈ കർക്കിടകം എന്ന് പറയുന്നത് നമുക്കറിയാം ഗ്രീഷ്മ ഋതു കഴിഞ്ഞു വരുന്ന വർഷ ഋതുവാണ്. അതായത് വളരെ വലിയ ചൂടിൽ നിന്ന് മഴയിലേക്ക് നമ്മൾ പെട്ടെന്ന് ഉള്ള ആ ട്രാൻസ്ഫോർമേഷൻ ഭൂമിക്ക് തന്നെ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും നമുക്ക് ചുറ്റുമുള്ള ഔഷധങ്ങൾക്കും ഒക്കെ കണ്ടമാനം ചേഞ്ചസ് ഉണ്ട്.
6: ചെടികളിലും ഒക്കെ മാറ്റങ്ങളുണ്ട്.

0: ഒരു അമ്ല സ്വഭാവം ഉണ്ടാവും ചെടികൾക്ക്. അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ ആ വലിയ ചൂടിന്ന് പതുക്കെ പതുക്കെ തണുപ്പിലേക്ക് പോകുന്ന സമയമാണ്. അപ്പൊ ആ ടെമ്പറേച്ചറിനെ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം.
1: അപ്പൊ ഇങ്ങനെ
0: അതിനെയൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു ചര്യയായിട്ടാണ് അതിനെ വിശദീകരിക്കുന്നത്. നമുക്കറിയാം വിസർഗകാലം എന്ന് പറയും. വിസർഗകാലം എപ്പോഴും ശരീരബലം നഷ്ടപ്പെടുന്ന കാലമാണ്. ശരീരബലം നഷ്ടപ്പെടുമ്പോൾ പ്രതിരോധ ശക്തി കുറയും. ഇതിലൊക്കെ ഉപരിയായിട്ട് അഗ്നി കുറച്ച് മന്ദീഭവിക്കുന്ന സമയമാണ്. അഗ്നിമാന്ദ്യം എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിലെ എല്ലാ അസുഖങ്ങളുടെയും അടിസ്ഥാനം അഗ്നിമാന്ദ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ അഗ്നിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് കർക്കിടക ചികിത്സയുടെ മെയിൻ ആയിട്ടുള്ള എയിം. അതിന്റെ ഒപ്പം നമ്മൾ പറയും പ്രതിരോധ ശക്തി കൂട്ടണം, അതുപോലെ ശരീരബലം വർദ്ധിപ്പിക്കണം, മനസ്സിന് സുഖവും സമാധാനവും കിട്ടണം. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളെ കൂട്ടിച്ചേർത്തിട്ടാണ് ഈ കർക്കിടക ചികിത്സയുടെ, കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് ഒരു ജീവിത ശൈലിയായിട്ട് നമ്മൾ ആചരിച്ചു വന്നിരുന്നത്.
1: ഡോക്ടർ, ഈ ഋതുസന്ധി അതിനും വളരെ പ്രാധാന്യം ഉള്ള കാര്യമുണ്ടല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കർക്കിടക മാസം എന്ന് പറഞ്ഞിട്ട് ഒരു ചികിത്സ തുടങ്ങുന്നതിനെക്കാട്ട് ഈ ഋതുസന്ധിയിൽ തന്നെ തുടങ്ങണ്ടേ?
0: അതെ, തീർച്ചയായിട്ടും. ഗ്രീഷ്മത്തിൽ നിന്ന് വർഷത്തിലേക്ക് വരുമ്പോ നമ്മൾ ഈ ഇടവപ്പാതി എന്നൊക്കെ പറയുന്ന സമയത്താ മഴ തുടങ്ങുന്നത്. അപ്പൊ തൊട്ട് ഇതിന്റെ ഇതായിട്ടുള്ള ചെടികൾ നമുക്ക് ആരംഭിക്കാം എന്നുള്ളതാണ്.
1: പൂർവ്വകർമ്മങ്ങളൊക്കെ
0: ചെയ്യാവുന്നതാണ്. ഇതില് വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓരോ ദോഷങ്ങൾക്കും കോപിക്കുന്ന സമയമുണ്ട്. അതിൽ വാതദോഷം ഏറ്റവും കോപിക്കുന്ന സമയമാണ് വർഷ ഋതു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വാദവ്യാധികൾ കൂടുതലായിരിക്കും. പേശികൾക്ക്, സന്ധികൾക്കൊക്കെ വേദന അങ്ങനത്തത് ഉണ്ടാവും. അതോടൊപ്പം തന്നെ പകർച്ചപ്പനികൾ പലതരത്തിലുള്ളത് ഇന്ന് നമുക്ക് അറിയാം. ഓരോ ദിവസവും പുതിയ പുതിയ പനികളാണ് കേൾക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള പലതരത്തിലുള്ള പകർച്ചപ്പനികളും വർഷകാല ജലജന്യ രോഗങ്ങളും എല്ലാം ധാരാളമായിട്ട് വരികയും കൂടുകയും ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പൊ അതിനെയെല്ലാം നമ്മൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തില് അഗ്നിദീപ്തികരമായിട്ടുള്ള, വാദശമനമായിട്ടുള്ള, ശരീരബലത്തെ വർദ്ധിപ്പിക്കുന്ന, പ്രതിരോധ ശക്തി കൂട്ടുന്നത്, മനസ്സിന് ബാലൻസ്, സന്തുലിതാവസ്ഥയും സന്തോഷവും കൊടുക്കുന്ന ഈ ചികിത്സാക്രമങ്ങളെല്ലാം നമ്മൾ ചെയ്തു വന്നിരുന്നത്. ഇതിനെ നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഏറ്റവും ക്ലാസിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ആദ്യം ഒന്ന് വയറിളക്കുക. ഋതുസന്ധിയിൽ ശോധനമാണ് ഇപ്പോഴും നമ്മൾ പറയുന്നത്. ഒന്ന് വയറിളക്കി അതിനുശേഷം അഗ്നിദീപ്തികരമായിട്ടുള്ള ചില ഔഷധങ്ങൾ കൊടുക്കുക. അതിൽ നമ്മൾ ഇപ്പോൾ ധന്വന്തരൻ കഷായം, രാസനാദി കഷായം ഒക്കെ കഴിക്കുന്നുണ്ട്. അതിലും സിമ്പിളായിട്ട് കഴിക്കാൻ പറ്റുന്ന ധാരാളം സാധനങ്ങളുണ്ട്. എസ്പെഷ്യലി വയൽച്ചുള്ളി, തഴുതാമ, കുറുന്തോട്ടി, പ്ലാവിലയുടെ ഞെട്ട് ഇതൊക്കെ ഇട്ടിട്ടുള്ള ഒരു കഷായം ഉണ്ടാക്കി അതിൽ ലേശം ചുക്കും ജീരകവും വേമ്പൊടിയായിട്ട് ചേർത്ത് അത് വെറുതെ കഴിച്ചാൽ മതി. അത് തന്നെ അഗ്നിദീപ്തികരമാണ്.
1: അപ്പൊ
0: അതെ അതെ, അഗ്നിയെ വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ദഹനശക്തിയെ വർദ്ധിപ്പിക്കാനായിട്ട് നല്ലതാണ്. അപ്പൊ അങ്ങനെയുള്ള ഔഷധങ്ങളൊക്കെ സേവിക്കുക. പിന്നെ എണ്ണയിട്ട് കുളിക്കുക. ഇതാണ് ഇതിന്റെ ഏറ്റവും ബേസിക് സംഗതി. ഇത് നമുക്ക് വീട്ടിലിരുന്നും ചെയ്യാം.
1: ഏത്
0: പറ്റുന്ന കാര്യമാണ്, അതാണ് പണ്ട് തൊട്ടേ ചെയ്തുകൊണ്ടിരുന്നത്. ആർക്കും ചെയ്യാൻ പറ്റും. ഇതിൽ നമ്മൾ അഗ്നിദീപ്തികരമായിട്ടുള്ള ഔഷധങ്ങൾ സേവിക്കുന്ന സ്ഥലത്ത് പലരും ഔഷധ കഞ്ഞിയായിട്ട് ഉപയോഗിക്കാറുണ്ട്. അല്ലാതെ തന്നെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, അവര് വാദരോഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ വാദത്തിന്റെ മരുന്ന് പ്രത്യേകിച്ച് എടുത്ത് കഴിക്കുന്ന
1: സമയം
0: കഴിക്കുന്ന സമയമാണിത്. അതുപോലെ തന്നെ വളരെയേറെ കഠിനാധ്വാനം ചെയ്യണവരാണെങ്കിൽ സൂപ്പ് പോലെയുള്ള സംഗതികൾ കഴിക്കും. മാംസം ഒക്കെ ചേർന്നിട്ടുള്ള സൂപ്പ് പോലെ കഴിക്കും. അപ്പൊ ഇങ്ങനെയാണ് പണ്ട് കാലം തൊട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനെ കുറച്ചും കൂടി വ്യാപാരവൽക്കരിക്കുന്ന സമയം വന്നപ്പോഴത്തേനും നമ്മൾക്ക് പഞ്ചകർമ്മ ചികിത്സയൊക്കെ അതിലേക്ക് കയറി വന്നു. പഞ്ചകർമ്മ ചികിത്സ എന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പോ വിരേചനം എന്ന് പറയുന്ന വയറിളക്കല് ഒക്കെ ഒരു പഞ്ചകർമ്മ ചികിത്സയുടെ ഭാഗമാണ്. ചെറിയ രീതിയിലാണ് നമ്മൾ ചെയ്തിരുന്നതെന്ന് മാത്രം. പിന്നെ നമ്മൾ ഇതുകൂടാതെ പലതരത്തിലുള്ള സാധനങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ സമയത്ത് പത്തിലക്കറികൾ ഉപയോഗിക്കുക എന്ന് പറയും. അതുപോലെ തന്നെ തവിട് കൊണ്ടുള്ള B12 ഒക്കെ ഡെഫിഷ്യൻസിയെ മാനേജ് ചെയ്യാൻ അങ്ങനെയാണ് ചെയ്തിരുന്നത് പണ്ട് തൊട്ട്. തവിട് കൊണ്ട് പലതരം പലഹാരങ്ങൾ ഉണ്ടാക്കും. ഉണ്ട പോലെ ഉണ്ടാക്കും, അപ്പം ഉണ്ടാക്കും, അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് ആ സമയത്ത്. പിന്നെ ചില പ്രത്യേക ഔഷധങ്ങൾക്ക് ഈ സമയത്ത് പ്രാധാന്യമുണ്ട്. ഇത് ജ്യോതിഷപരമായിട്ട് കർക്കിടകത്തിനുള്ള ഒരു പ്രാധാന്യം എന്താന്ന് വെച്ചാൽ, പറയും ചന്ദ്രന്റെ ഉച്ചത്തിൽ നിൽക്കുന്ന സമയമാണത്. അതുകൊണ്ട് തന്നെ ചന്ദ്രനാണ് ഔഷധീശൻ എന്ന് പറയുന്നത്. ചന്ദ്രരശ്മികളാണ് ഔഷധങ്ങൾക്ക് അതിന്റെ ആ ഒരു പൊട്ടൻസി കൊടുക്കുന്നതെന്നാണ് പറയുന്നത്,
1: ഒരു മൂല്യം കൊടുക്കുന്നത്.
0: അതെ. അപ്പോ തീർച്ചയായിട്ടും ഈ ചന്ദ്രമാസത്തില് ഔഷധങ്ങളുടെ ഔഷധ സ്വഭാവം വളരെ പ്രകടമായിട്ടിരിക്കുന്ന സമയമാണ് ആ സമയത്ത്. അതുകൊണ്ട് തന്നെ ഔഷധ സേവ വളരെ നല്ലതാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് മാത്രമല്ല, നമുക്ക് ഈ ഷോഡശകല എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയുണ്ട്. അതായത് കർക്കിടകത്തിലെ ആദ്യത്തെ 16 ദിവസം ഓരോ ദിവസവും ഈ ഔഷധ ഘടകങ്ങളുടെ പൊട്ടൻസി കൂടി കൂടി വരുന്ന സമയമാണെന്നാണ്. ആ സമയത്ത് നമ്മൾ വീര്യം കൂടി വരും. അപ്പൊ അത് നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ അതിന്റെ ആക്റ്റീവ് പ്രിൻസിപ്പിൾ കൂടുതലായിട്ട് ഈ 16th ഡേ അതിന്റെ പീക്കിലായിരിക്കും.

0: ആ ദിവസങ്ങളിലാണ് ഇപ്പൊ നമ്മൾ ഈ സമയത്ത് ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഔഷധ കൊടുവേലി. ഈ കൊടുവേലി പറിച്ചെടുത്ത് വൃത്തിയാക്കി അതിനെ ശോധന ചെയ്ത്, അതായത് ചുണ്ണാമ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് അതിനെ കട്ടൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്ത് അരച്ചെടുത്ത് മോരിൽ കലക്കി ഒരു മുക്കുടി പോലെ ഉണ്ടാക്കും. ഇത് പല ക്ഷേത്രങ്ങളിൽ നിന്നും വിതരണം ചെയ്തിരുന്ന കാലം ഉണ്ടായിരുന്നു ഈ സമയത്ത്. അതുപോലെ പഴയ ചില വൈദ്യന്മാർ അവരുടെ വീടുകളിൽ ഉണ്ടാക്കി ആ ദിവസം ആ നാട്ടിലുള്ള ആളുകൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു ഇങ്ങനെ. അപ്പൊ ഈ കൊടുവേലിക്ക് ദഹനശക്തി കൂട്ടാനും പിന്നെ ഒരു രസായന സ്വഭാവം ഉണ്ട്. പല അസുഖങ്ങളുടെയും ചികിത്സയ്ക്ക് പ്രധാനപ്പെട്ട ഔഷധമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും ഈ കൊടുവേലി വളരെയധികം യൂസ് ചെയ്തിരുന്ന ഒരു സമയമാണ്. അപ്പൊ അന്നങ്ങനെ ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഇതിലൊന്നും അധികം കൊടുവേലി വരുന്നില്ല എന്ന്. എന്നാലും
1: കിട്ടാൻ തന്നെ വളരെ,
0: അതെ അതെ അതെ, ഭയങ്കര കോസ്റ്റ്ലിയുമാണ് കൊടുവേലി, തീരെ വിലക്കുറഞ്ഞ ഔഷധമല്ല അത്. അപ്പൊ അങ്ങനെ അത് ആ 16-ാം ദിവസം അങ്ങനെ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു ആരോഗ്യ പരിചരണം എന്നുള്ള നിലയ്ക്കൊക്കെ കൊടുത്തിരുന്ന ഒരു കാലം
1: ഉണ്ടായിരുന്നു.
0: അതെ. അതുപോലെ തന്നെ ദശപുഷ്പം, ദശപുഷ്പങ്ങൾ വളരെ പ്രാധാന്യമുള്ള ഔഷധങ്ങളാണ്. ഇതില് ഓരോന്നും പല പല രീതിയിലും, പ്രത്യേകിച്ച് ഓൾമോസ്റ്റ് എല്ലാം തന്നെ ലിവർ പ്രൊട്ടക്റ്റീവ് ആണ്,
1: കരളിനെ സംരക്ഷിക്കും,
0: അതുപോലെ തന്നെ ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സാധനമാണ്. പിന്നെ അതുപോലെ ഇതിനൊക്കെ മെന്റലി സൈക്യാട്രിക് ഡ്രഗ്സ് ആയിട്ട് ഇതിൽ പലതും ഉപയോഗിക്കാറുണ്ട്.
1: മാനസിക
0: ആരോഗ്യത്തിനെ നിലനിർത്താൻ വളരെ ഉചിതമായിട്ടുള്ള സാധനമാണ്. അതിനെ നമ്മൾ അരച്ചെടുത്ത് കുറിയായിട്ട് തൊടും, തലയിൽ പൂവായിട്ട് ചൂടും, ഇത് ഗുളിക രൂപത്തിൽ അകത്ത് കഴിക്കും. ഔഷധക്കഞ്ഞിയിലെ പ്രധാന ഒരു കൂട്ടാണ് ദശപുഷ്പം, ദൈവീക ഔഷധം എന്ന് അദ്ദേഹത്തിന് പറയുന്നത് തന്നെ. അപ്പൊ അങ്ങനെ ഇതിനെയൊക്കെ നമ്മൾ പല രീതിയിലും ഉപയോഗിച്ചിരുന്നു ഇങ്ങനത്തെ ഔഷധങ്ങൾ. അതിൽ നിന്ന് ഭിന്നമായിട്ട് ഇപ്പൊ കഥകളി കളരിയൊക്കെ പഠിക്കുന്ന ആളുകള് ശരീരത്തിന്റെ മെയ്വഴക്കത്തിനായിട്ടാണ് ആ സമയത്ത് ഉഴിച്ചിൽ ചെയ്തിരുന്നത്. അത് വന്നിപ്പോ ഒരു പ്രധാന ചികിത്സയായിട്ട് മാറിയിട്ടുണ്ട്.
1: ഉഴിച്ചിലിന്
0: വരിലും അതുപോലെ പഞ്ചകർമ്മങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് നല്ലത് തന്നെ. 10-21 ദിവസത്തെ ഒരു കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഞാറ്റുവേല കാലമെങ്കിലും ഇത് ചെയ്യണം എന്നാണ് പറയുക. അത് ചെയ്യുക, ആരോഗ്യത്തിന് ഒരു വർഷത്തേക്ക്, അത് ശരിയാണ് താനും. പിന്നീട് ഒരു വർഷമൊക്കെ കഴിയുമ്പോഴേ നമുക്ക് പല വേദനകളും നമ്മൾ അറിയുള്ളൂ അത് കഴിഞ്ഞ്. അപ്പൊ അങ്ങനെ ചെയ്യുന്നതും ഉപയോഗപ്രദമാണ് എന്ന് തന്നെ പറയാം. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മളുടെ ഒരു ആഹാര രീതിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ പലതരത്തിലുള്ള അസുഖങ്ങൾ, ധാരാളം ഔഷധങ്ങൾ കഴിക്കുന്ന ആളുകൾ, അവർക്ക് ഇതിലെ വളരെ സിമ്പിളായിട്ട് ഈ മെത്തേഡുകളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്.
1: അതായത് അവരുടെ ശരീരത്തിലെ വിഷാംശവും
0: ഒക്കെ പുറത്ത് കളയാനും, അതുപോലെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല്, ആ സമയത്ത്
1: ലളിതമായ ജീവിത രീതി
0: പാലിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഒരു ചെറിയ കാര്യം കൂടി ഞാൻ പറഞ്ഞോളൂ, ഔഷധക്കഞ്ഞി എന്നുള്ള സംഗതി നമുക്കറിയാം, മാർക്കറ്റിൽ ഏറ്റവും അധികം കിട്ടുന്ന സാധനം ാണ്. ഈ ഔഷധക്കഞ്ഞിയിൽ എന്തോ ഒരു ഔഷധം ചേരണോ അത്രയും അത് ഭയങ്കര എഫക്റ്റീവ് ആണെന്നാണ് ആളുകളുടെ ഒരു ധാരണ,
1: തെറ്റിദ്ധാരണ.
0: അതങ്ങനെയല്ല. തീർച്ചയായിട്ടും നമ്മൾക്ക് അഗ്നിദീപ്തികരമായിട്ടുള്ള ഇത്തിരി ചുക്കും ജീരകവും ഉലുവയും ഇട്ടിട്ട് ഒരു കഞ്ഞി വെച്ച് കുടിച്ചാൽ മതി ആ സമയത്ത്, അതിന് ഈ ഉദ്ദേശിക്കുന്ന ഫലം നമുക്ക് കിട്ടും. പിന്നെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ചേർക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഔഷധങ്ങളുടെ എണ്ണം കൂടി എന്ന് പറഞ്ഞ് ഔഷധക്കഞ്ഞി നന്നാവണം എന്ന് ഒരു നിർബന്ധവും ഇല്ല എന്ന് ഞാൻ എടുത്തു പറയാനിരിക്കുകയാണ്.
1: ഇപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതിയും അവരുടെ രോഗങ്ങളുടെ അവസ്ഥയും എല്ലാം ആശ്രയിച്ചായിരിക്കണം അവരുടെ ഒരു ഔഷധക്കഞ്ഞി സേവിക്കേണ്ടത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
0: തീർച്ചയായിട്ടും ഡയബറ്റിക് ആയിട്ടുള്ള ആളോട് കഞ്ഞി കുടിക്കാൻ പറയാൻ പറ്റില്ലല്ലോ ഡെയിലി. അപ്പൊ അവർക്ക് മില്ലറ്റ്സ് കൊണ്ട് ഇതേ സാധനം ഉണ്ടാക്കി കഴിക്കാം, അങ്ങനെയുള്ളൂ.
1: ചെറുധാന്യങ്ങൾ ഉപയോഗിച്ച് വേണമെങ്കിലും
0: ഉപയോഗിക്കാം,
1: കഞ്ഞി തയ്യാറാക്കാം,
0: ചാമയോ. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് കോഡോ മില്ലറ്റ്, അതുപോലെ പ്രോക്സോ മില്ലറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ മാർക്കറ്റിൽ പല തരത്തിലുള്ളത്
1: നമുക്ക് ഇവിടെ ലഭ്യമല്ലാത്ത.
0: നമ്മൾ പഴയകാലം ഉപയോഗിച്ചിരുന്നത് തേന, ചാമ ബാജ്ര അങ്ങനത്തെ സാധനങ്ങൾ,
1: ജോവർ അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റു പല ഭാഗങ്ങളിലും കിട്ടുന്ന ധാന്യങ്ങൾ കൂടി നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഡോക്ടർ, ഇപ്പോ നമ്മൾ ഈ കഞ്ഞി കുടിക്കുന്നതും ഇതൊക്കെ ചിലവർ 7 ദിവസം കുടിക്കുന്നതാണ്, ചിലർ ഈ 30 ദിവസവും കുടിക്കുന്നതാണ്.
0: ഇതിനെ ഒരു പഴയ വൈദ്യന്മാരുടെ ഉപദേശം അനുസരിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ റിലവന്റ് ആയിട്ടുള്ള ഒന്നും ടെക്സ്റ്റ്
1: പറഞ്ഞു.
0: അപ്പൊ ആ ഒരു ഞാറ്റുവേലക്കാലം എന്ത് ഇതാക്കുകയാണെങ്കിലും അത് ചെയ്യണം എന്നുള്ളതാണ് പറയുക ജനറലി.
1: അതിലിപ്പോ ഡോക്ടർ പറഞ്ഞല്ലോ, നമ്മൾ ഓരോ ദിവസം ആദ്യത്തെ കർക്കിടകത്തിലെ 1 മുതൽ 16 ദിവസം വരെയുള്ള ആ വീര്യം കൂട്ടി വരുന്ന അത് ഈ കഞ്ഞി തയ്യാറാക്കുന്നതിലും അങ്ങനെ
0: തീർച്ചയായിട്ടും ഉപയോഗിക്കാം. നമുക്ക് ആ സമയത്ത് ഞാൻ ദശപുഷ്പം എന്ന് പറഞ്ഞു, അത് തൊടിയിന്ന് പറിച്ചെടുക്കുന്നതാണ്. അത് ആ ഓരോ ദിവസവും പറിച്ചെടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഗുണം കിട്ടും. അത്
1: ഓരോ ദിവസം ഓരോ പുഷ്പം അങ്ങനെയുണ്ടോ? എങ്ങനെയാണ്?
0: അങ്ങനെ ചെയ്യുന്നവരുണ്ട്, പക്ഷെ ജനറലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ 10 എണ്ണം ഉള്ളതിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്ന
1: 10 പുഷ്പങ്ങൾ ഒന്ന് പറയുകയാണെങ്കിൽ,
0: ദശപുഷ്പങ്ങൾ എന്ന് പറയുമ്പോഴത്തേനും പൂവാങ്കുരുന്നില,

0: മുയൽ ചെവി, വിഷ്ണുക്രാന്തി, കറുക, മുക്കൂറ്റി, ചെറുള, കയ്യോന്നി, ഉഴിഞ്ഞ, തിരുതാളി, നിലപ്പന,
1: ഇത്രയാണ്.
0: ഇതാണ് പത്തെണ്ണം.
1: ഇതാണ് നമ്മൾ കഞ്ഞിയിൽ
0: ഉപയോഗിക്കാൻ ഏറ്റവും നല്ല സാധനമാണ്.
1: അതിപ്പോ ഓരോരുത്തരുടെ രോഗാവസ്ഥ, ഡോക്ടർ പറഞ്ഞാലും പ്രമേഹം ഉള്ളവർക്ക്
0: തീർച്ചയായിട്ടും ഇതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് വേണ്ട സാധനം.
1: വൈദ്യന്റെ സഹായത്തോടു കൂടി നമുക്ക് ഏതാണ് അനുയോജ്യം എന്നുള്ളത്.
0: ഇതിൽ ജനറലി ഇതെല്ലാം നല്ല രസായന ഔഷധങ്ങളാണ്, ലിവർ പ്രൊട്ടക്റ്റീവ് ആണ്, ഞാൻ പറഞ്ഞില്ലേ ബ്രെയിനിന് നല്ലതാണ്, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഓരോന്നിനും വേറെ വേറെ ഉണ്ട്
1: ഗുണങ്ങളുണ്ട്.
0: ഡയൂറിറ്റിക്ക് മൂത്രം ധാരാളമായി പോകാനായിട്ട് നല്ലതാ, അങ്ങനെയൊക്കെയുള്ള ആക്ഷൻ ഉണ്ട് ഇതിന്. എനിക്ക് മെയിൻ ആയിട്ട് ഇതിൽ ജനറലി എപ്പോഴും ഫീൽ ചെയ്യാറുള്ളത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ പൊതുവെ ഓരോന്നിനും ശക്തി കൊടുക്കുന്ന സാധനങ്ങൾ ഇതിലുണ്ട്.
1: കിഡ്നിക്ക് പറ്റുന്നത്,
0: കിഡ്നിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ, ലിവറിൻ്റെത്, ഹാർട്ടിൻ്റെത്, അങ്ങനെ ഉള്ള എല്ലാ സാധനങ്ങളും ഈ പത്തെണ്ണത്തിൽ
1: വരുന്നുണ്ട്. പക്ഷേ അതിന്റെ ഒരു എത്ര മാത്രം എടുക്കണം എന്നുള്ളതൊക്കെ ഒരു വൈദ്യന്റെ ഒരു ഉപദേശം.
0: അതെ അതെ അതെ അതെ, നമ്മളെപ്പോഴും പറയും ഒരു 30-60 grams ഇതെല്ലാം കൂടി വേണം കഷായം ഉണ്ടാക്കാനുള്ളത്. അതിട്ടിട്ട് തിളപ്പിച്ച ആ കഷായത്തില് ഇത് ഇത് കിഴി കെട്ടിയിട്ട് തിളപ്പിക്കാം, കിഴി മാറ്റി വെച്ച് അതിൽ അരിയിട്ട് വേവിച്ചെടുത്താൽ മതി. പിന്നെ അതിനെ രുചിപ്പെടുത്താൻ നമുക്ക് തേങ്ങാപ്പാലോ അതുപോലെ ഈ ഈ പറഞ്ഞ ജീരകം, മുലുവ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ പൊടിച്ചു ചേർക്കാവുന്ന.
1: പിന്നെ അതേപോലെ തന്നെ ആശാളി,
0: അതൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്.
1: അതേപോലെ തന്നെ ഈ ഇതിൽ ചിലവർ ശർക്കരയും ഒക്കെ
0: ചേർക്കും, അവരവരുടെ രുചിക്കനുസരിച്ച് നെയ്യൊക്കെ ഒഴിച്ച് കഴിക്കുന്നവരുണ്ട്.
1: അപ്പൊ അതനുസരിച്ച് നമുക്ക് തയ്യാറാക്കുക. അപ്പൊ ലളിതമായ രീതിയിലുള്ള ഒരു കഞ്ഞി തയ്യാറാക്കുന്നതാണ് ഏറ്റവും ഉചിതം,
0: ഏറ്റവും ഉചിതം
1: പറയാം അല്ലേ. ഡോക്ടർ പറഞ്ഞ പോലെ ഒരുപാട് മരുന്ന് കൂട്ടുകളോ അല്ലെങ്കിൽ ഔഷധ കൂട്ടുകളോ ഉപയോഗിച്ച് തയ്യാറാക്കുന്നത് ചിലപ്പോൾ എല്ലാവർക്കും അനുയോജ്യമായിരിക്കണം എന്നില്ല,
0: ഒരിക്കലും ഇല്ല.
1: ഇപ്പൊ ചിലര് പറയാറുണ്ട് ആദ്യം ഇത് കുടിച്ചിട്ട് വയറിളക്കം വന്നു എന്നൊക്കെ പറയുന്നത്,
0: അതൊക്കെ അത് ഈ പറയുന്ന പോലെ ഈ ഔഷധം കൂടുന്നതും കിറ്റിന്റെ വില കൂടുന്നേ ഉള്ളൂ, അല്ലാണ്ട് വേറെ പ്രയോജനം അതിൽ നിന്ന് കിട്ടണം എന്ന് നിർബന്ധമില്ല.
1: അവരുടെ രോഗാവസ്ഥയും അല്ലെങ്കിൽ ശാരീരിക അവസ്ഥയും ആശ്രയിച്ചിരിക്കും എന്നുള്ളതാണ്. ഇനി ഡോക്ടർ, ഈ ഈ സമയങ്ങളില് നമ്മളിപ്പോ എപ്പോഴും ഒരു പഞ്ചകർമ്മ ചികിത്സയുടെ കാര്യം തന്നെ പറയുമ്പോഴും പൂർവ്വകർമ്മം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ശരിയായ കർമ്മം കഴിഞ്ഞിട്ട് പ്രധാന കർമ്മമുണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള
0: പശ്ചാത്കർമ്മം
1: എന്ന് പറഞ്ഞത്. അപ്പൊ അത് ഈ കർക്കിടക മാസത്തില് അങ്ങനെയുള്ള ഒരു ഭാഗം കൂടെ ഉണ്ടോ?
0: അത് നമ്മൾ പഞ്ചകർമ്മം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പശ്ചാത്കർമ്മവും കൂടി അതിൽ വരുന്നതാണ്. അത് നല്ലിരിക്കാന്ന് പറഞ്ഞ് നമ്മൾ അഡ്വൈസ് ചെയ്യുമല്ലോ, ഇപ്പൊ എത്ര ദിവസം ചെയ്തിട്ടുണ്ടോ അത്രയും ദിവസവും ഹെവി ആയിട്ടുള്ള ജോലികളൊന്നും ചെയ്യരുത്, ലോങ് യാത്രകളൊന്നും ഒഴിവാക്കുക, വെയിറ്റ് എടുത്തു പൊക്കരുത്, അതുപോലെ തന്നെ ലൈറ്റ് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കണം, പിന്നെ ചില ഔഷധങ്ങളും അതിനോടനുബന്ധമായിട്ട് വൈദ്യൻ അഡ്വൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം ഉപയോഗിക്കണം. ഇതൊക്കെ അതിന്റെ
1: ഭാഗമായിട്ട് വരുന്നതാണ്. ഇനി മത്സ്യമാംസാദികളുടെ കാര്യം ഡോക്ടർ ഇടയ്ക്ക് സൂചിപ്പിച്ചത്, ചിലവർ സൂപ്പ് കുടിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു, കർക്കിടക മാസത്തില് അതിനെയും ചിലവർ ഒഴിവാക്കുന്നതായിട്ടും നമ്മളിപ്പോ കാണാറുണ്ട്. ഈ കഞ്ഞി കുടിക്കുന്നതുകൊണ്ട് മത്സ്യമാംസാദികള് വേണ്ട എന്ന് വയ്ക്കുന്നവരുണ്ട്, അത് അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? ശരി,
0: മത്സ്യമാംസാദികള് ഒഴിവാക്കാനായിട്ട് ആയുർവേദത്തിൽ അത് വിരുദ്ധമൊന്നുമല്ല, കഴിക്കാൻ പാടില്ലാത്ത സാധനം എന്നൊന്നും പറയുന്നില്ല, ഒക്കെ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് എത്രത്തോളം ഉപയോഗിക്കാമെന്നത്. തീരെ ശരീരബലം കുറഞ്ഞ ഒരാൾ, വളരെ ഹെവി ആയിട്ടുള്ള ജോബ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് കുറച്ച് സൂപ്പ് ആ സമയത്ത് കഴിക്കുന്നത് നല്ലതാണ്, പുഷ്ടി ഉണ്ടാവാനായിട്ടും ആരോഗ്യം നിലനിർത്താനും ഒക്കെ നല്ലതാണ് എന്ന് കരുതി കഞ്ഞി ഒഴിവാക്കണം എന്ന് നിർബന്ധമില്ല, വേണമെങ്കിൽ കഞ്ഞി കഴിഞ്ഞിട്ട് അടുത്ത ഒരു കോഴ്സ് പോലെ സൂപ്പായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്, എല്ലാം കൂടി ഒരുമിച്ച് ഉപയോഗിക്കുന്നതിൽ അർത്ഥമില്ല.
1: അപ്പൊ ഇതിനോടൊപ്പം ഈ കഞ്ഞിയോടൊപ്പം മറ്റ് ആഹാരങ്ങൾ എന്തെങ്കിലും കഴിക്കുന്ന എന്തെങ്കിലും, ഇപ്പൊ കഞ്ഞി മാത്രം കഴിക്കുക
0: ഒന്നുമില്ല, ചെറുപയർ, ചേന, ഇലക്കറികള്, പ്രത്യേകിച്ച് പത്തില കൂട്ട്, അങ്ങനെ ഉള്ള ആഹാരങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ മോര് മുക്കുടിയായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഔഷധങ്ങൾ ചേർത്തുണ്ടാക്കും, അതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. മുരിങ്ങയുടെ ഇലയെ പറ്റിയിട്ട് ഒരു
1: കോൺട്രവേഴ്സി,
0: അതിൽ പല കാരണങ്ങളുണ്ട്.
1: കൈപ്പേറുന്ന ഒരു
0: ആ സമയത്ത് അതാണ് ഈ ഈ പ്രത്യേകത പറഞ്ഞത് ഞാൻ, ഔഷധ വീര്യം കൂടുന്ന സമയവും കൂടിയാണെന്ന് പറഞ്ഞത്. അപ്പൊ ആ സമയത്ത് ഒരു കട്ട് പോലെ മുരിങ്ങയിലേക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ വേറൊന്ന്, ഈ മഴ അങ്ങ് പെയ്യാൻ തുടങ്ങുമ്പോഴത്തേന് ഈ പ്രാണികളെല്ലാം കൂടി ഈ ഇലകളിൽ വന്നിരുന്ന് മുട്ടയിടും. അപ്പൊ ആദ്യത്തെ നല്ല മഴ പിടിക്കുന്നത് വരെ ഈ ഇലകൾ ചിലർ ഉപയോഗിക്കില്ല, ഉപയോഗിക്കണ്ട എന്നുള്ള ഒരു ഇത് പറയും. അപ്പോഴത്തേനും ഏ കർക്കിടകം ആവുള്ളൂ കേട്ടോ. കർക്കിടക മാസത്തിൽ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയണതിൽ അർത്ഥമില്ല. മഴ തുടങ്ങുന്ന സമയത്താണ് നമ്മൾ ഈ ഇലകൾ ഒഴിവാക്കേണ്ടതായിട്ട് പറയുന്നത്.
1: അപ്പോ ഏതായാലും കർക്കിടക മാസം എന്നുള്ളത് ശരിക്കും അത് മാത്രമല്ല നമ്മുടെ ഒരു ആയുർവേദ ചികിത്സക്ക് പ്രധാനപ്പെട്ട ഒരു മാസം.
0: തീർച്ചയായും
1: എല്ലാ മാസങ്ങളിലും അതിൻ്റെതായൊരു പ്രസക്തിയുണ്ട്. ഋതുചര്യ എന്നുള്ളതിലും അല്ലെങ്കിൽ ആ ഋതുക്കളുടെ ഇതനുസരിച്ചുള്ള ചികിത്സകളും നമ്മൾ

0: ശാരീരിക ബലമനുസരിച്ചും രോഗാവസ്ഥ അനുസരിച്ചുള്ള ചികിത്സകളും അത് ഏത് മാസം വേണമെങ്കിലും നമുക്ക് ഈ 12 മാസത്തിലും ചെയ്യാം. പക്ഷെ നമ്മൾ ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇതിനൊക്കെ ഒരു സമയം കണ്ടെത്തുന്ന ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ വളരെ വിലപ്പെട്ട ഉൾക്കാഴ്ച നൽകുന്ന കുറെ വിവരങ്ങളാണ് ഡോക്ടർ പങ്കുവച്ചത്. അപ്പൊ ഈ വിലപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചതിന് വളരെ നന്ദി.
1: നന്ദി, നമസ്കാരം.
2: കർക്കിടക ചികിത്സയുടെ പ്രസക്തി, ഇതേക്കുറിച്ച് ആലുവ സാരഥി ആയുർവേദിക് ഹോസ്പിറ്റലിലെ ഡോക്ടർ പി കെ ലതികയുമായി ഇതുവരെ സംസാരിച്ചത് ടി പി രാജേഷ്.
1: ഈ പരിപാടിയുടെ പ്രായോജകർ സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ, ഏലൂക്കര, ആലുവ. ആരോഗ്യ പരിപാലന രംഗത്ത് ഒരു വേറിട്ട സമീപനം
3: സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ, ഏലൂക്കര, ആലുവ.
1: അസ്ഥി മർമ്മരോഗ വിഭാഗം കൂടാതെ മാനസിക രോഗം, സ്ത്രീ ബാലനേത്ര ചികിത്സ എന്നിവയ്ക്ക് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം 24 മണിക്കൂറും.
3: പെരിയാർ തീരത്തൊരു സുഖ ചികിത്സ, സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ISO, NABH തുടങ്ങിയ അംഗീകാരങ്ങൾ ഈ സ്ഥാപനത്തിന്റെ മുഖമുദ്ര.

0: കൂടാതെ മാനസിക രോഗം, സ്ത്രീ ബാല നേത്ര ചികിത്സ എന്നിവയ്ക്ക് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം 24 മണിക്കൂറും.
1: പെരിയാർ തീരത്തൊരു സുഖ ചികിത്സ, സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ,
0: ISO NABH തുടങ്ങിയ അംഗീകാരങ്ങൾ ഈ സ്ഥാപനത്തിന്റെ മുഖമുദ്ര.
1: പഞ്ചകർമ്മ യോഗ മെഡിറ്റേഷൻ ഫിസിയോതെറാപ്പി സൗകര്യങ്ങളും ലഭ്യമാണ്.
0: സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ, ഏലൂക്കര, ആലുവ.
1: കൂടുതൽ വിവരങ്ങൾക്ക് 0484 2628516,
0: മൊബൈൽ 9847997321.
2: ആയുർവിചാരം.

ഇന്ന് രാത്രി 8:05 യുവവാണിയിൽ യുവജന കമ്മീഷന്റെ യുവ പ്രതിഭാ പുരസ്കാര ജേതാവ് അമൽ ഇക്ബാൽ പങ്കെടുക്കുന്നു. അവസാന ഭാഗം രാത്രി 9:15 ചുറ്റുവട്ടം ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്ന ജാനകി സ്മൃതി സന്ധ്യ എന്ന പരിപാടിയിൽ ജാനകിയമ്മയെ അനുസ്മരിച്ചുകൊണ്ട് പി പ്രകാശ്, ആർ കെ ദാമോദരൻ എന്നിവർ നടത്തിയ പ്രഭാഷണങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങൾ. വൈകിട്ട് 6:50 കാർഷിക ജീവനം, വൃക്ഷങ്ങൾക്കേകാം ദീർഘായുസ്, മരങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങൾ ചികിത്സിച്ച് 200-ലധികം മരങ്ങൾക്ക് പുതുജീവൻ നൽകിയ വൃക്ഷവൈദ്യനായ കെ ബിനുവുമായുള്ള അഭിമുഖം അവസാന ഭാഗം. എഫ് എൻ ഡയറിയിൽ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഇന്ത്യയുടെ പടിഞ്ഞാറും കിഴക്കുമായി വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമ കിഴക്കൻ ഘട്ട മലനിരകൾ സംഗമിക്കുന്ന സ്ഥലമേത്? ഉത്തരം: നീലഗിരി കുന്നുകൾ. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിന് സമാന്തരമായി 1600 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്ന പശ്ചിമഘട്ടവും ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് ഏകദേശം 1750 കിലോമീറ്റർ നീളത്തിൽ ഒഡീഷ, തെലങ്കാന, കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്ന കിഴക്കൻ ഘട്ടവും നീലഗിരി കുന്നുകളിൽ വച്ചാണ് സംഗമിക്കുന്നത്. തമിഴ്നാട്, കേരളം, കർണാടക എന്നീ സംസ്ഥാനങ്ങളുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ പർവ്വത നിര യുനെസ്കോ അംഗീകാരമുള്ള നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ്. ചിന്താശകലം: വികസനത്തിൽ തെറ്റൊന്നുമില്ല, പക്ഷേ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള വികസനം മനുഷ്യവംശത്തിന്റെ നാശത്തിലേക്കുള്ള ഏറ്റവും ചെലവേറിയ ടിക്കറ്റാണ്. സുന്ദർലാൽ ബഹുഗുണ. പ്രിയരെ, ഈ ചിന്തയോടെ ഇന്നത്തെ എഫ് എം ഡയറി പൂർണ്ണമാവുകയാണ്. മഴമേഘങ്ങൾ മാനം നിറയുന്ന പ്രകൃതി കാഴ്ചകൾക്കൊപ്പം നല്ല വർത്തമാനങ്ങൾ കേൾക്കാനും ചിന്തയെ സംശുദ്ധമാക്കാനും ഈ ദിനം നമുക്ക് കഴിയട്ടെ. സ്നേഹാശംസകൾ. എഫ് എം ഡയറി വീണ്ടും നാളെ രാവിലെ 6:55.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി. ഹലോ VPS ലെക്ചർ.

0: SBS ലേക്ഷോർ. ഗുഡ് മോർണിംഗ് പ്രിയരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സുഖം ദുഃഖം ഇത് രണ്ടുമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. അവനവന് അനുകൂലമായി തോന്നുന്നത് സുഖം, പ്രതികൂലമായി തോന്നുന്നത് ദുഃഖം. മുൻ അനുഭവങ്ങളിൽ നിന്നുണ്ടായ വാസനാരൂപമായ രാഗം ഇഷ്ടം ഒരുവനെ തത്തുല്യമായ വിഷയത്തിൽ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. കാരണം സുഖത്തിലുള്ള ആഗ്രഹം തന്നെ. എന്നാൽ സുഖം വസ്തുനിഷ്ഠമാണോ എന്നതിനെ പറ്റി ചിന്തിക്കേണ്ടതുണ്ട്. ഒരുവനൊരു മാമ്പഴം കാണുന്നു, അത് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടാകുന്നു. അത് കിട്ടുന്നത് വരെ പിന്നെ മനസ്സ് അസ്വസ്ഥമായിരിക്കും. ഇനി അത് കിട്ടി കഴിച്ചു കഴിഞ്ഞാലോ മനസ്സ് മാങ്ങയെ കൈവിടുന്നു. സുഖമായി എന്ന് അവൻ അഭിമാനിക്കുന്നു. ഇനി മറ്റൊരുവൻ അതേ മാങ്ങ കാണുന്നു, അവൻ അതിൽ ഇഷ്ടം വരുന്നില്ല. അതുകൊണ്ട് അവന് ദുഃഖവും ഉണ്ടായില്ല. ഒന്നാമന് മാങ്ങ തിന്നുന്നത് വരെ മനസ്സമാധാനമില്ലായ്മ എന്ന ദുഃഖം അനുഭവിക്കേണ്ടി വന്നു. മാങ്ങയെ കൈവിട്ടപ്പോൾ സമാധാനവും ഉണ്ടായി. സുഖമായി മാങ്ങയെ ആഗ്രഹിച്ചപ്പോൾ മനസ്സമാധാനമല്ല ഉണ്ടായത്, മറിച്ച് ഉപേക്ഷിച്ചപ്പോഴാണ് മനസ്സമാധാനം ഉണ്ടായത്. ഈ തത്വത്തെ ഉചിതമായി ചിന്തിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് വിഷയത്തിൽ സുഖമിരിക്കുന്നു എന്ന് മനുഷ്യൻ തെറ്റിദ്ധരിക്കുന്നത്. അതുകൊണ്ട് വിഷയാഭിരുചികൾക്ക് സലാം പറഞ്ഞ് ഒന്നിലും അമിത താല്പര്യം കാണിക്കാതെ സന്തോഷമായിട്ട് എല്ലാറ്റിനെയും ഒരുപോലെ നോക്കിക്കാണാനും മനസ്സമാധാനം കൈവരിക്കാനും പഠിക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നും തുടങ്ങുകയാണ് കാലത്ത് തന്നെ ഹലോ VPS ലേക്ഷോർ, സ്പോൺസേർഡ് ബൈ VPS ലേക്ഷോർ ഹോസ്പിറ്റൽ എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ ഡാനി ജെയിംസ് ആണ്. പ്രോഗ്രാം പ്രസന്റേഴ്സ് ബാലകൃഷ്ണൻ പെരിയയും ആശാലതയും. അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗ്യാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗ്യാസ്ട്രോ സയൻസ് VPS ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹലോ.
0: ഹലോ, രശ്മിയാണോ?
2: അതെ
0: രശ്മി, ഇത് ഹലോ VPS ലേക്ഷോറിൽ നിന്ന് ആശാലതയാണ്. മീനാക്ഷി പറഞ്ഞതാണ് വിളിക്കൻ. ആരാ മീനാക്ഷി?
2: എന്റെ മോളാണ്.
0: മോൾ എവിടെയുള്ളത്? വീട്ടിലുണ്ടോ?
2: മോളിപ്പോ പ്ലസ് ടു എഴുതിയിട്ട്. മീനു, എടി VPS ലേക്ഷോറിൽ മതി, പ്ലസ് ടു കഴിഞ്ഞ് വെക്കണേ, നീറ്റ് എഴുതിയേക്കണേ.
0: വേറെ കുട്ടികളുണ്ടോ? അല്ല, മീനാക്ഷി മാത്രം
2: കൂടി ഉണ്ട്. മാളവിക.
0: മാളവിക എന്താ ചെയ്യുന്ന? പത്തില്. ഓക്കെ,
2: പത്തില്.
0: രശ്മി ജോലി ചെയ്യുന്ന ആളാണോ?
2: ഇല്ല, ഞാൻ വീട്ടമ്മ.
0: വീട്ടമ്മ.
2: പിന്നെ ആടൊക്കെ ഉണ്ട്, ആട് കോഴിയൊക്കെ ഉണ്ട്.
0: ആണോ?
2: ഹസ്ബൻഡ് ചമ്പക്കര മാർക്കറ്റില്.
0: ഓക്കെ. ആടും കോഴിയൊക്കെ എത്ര വീതം ഉണ്ട്?
2: ഇപ്പൊ രണ്ട് കുഞ്ഞാടുള്ള, രണ്ട് കോഴിയുണ്ട്.
0: കുഞ്ഞാടിന്റെ പേരെന്തൊക്കെയാ?
2: പേര് ഇപ്പൊ ചിന്നു പൊന്നു എന്നൊക്കെ വിളിക്കണ.
0: അപ്പൊ രശ്മിക്കുണ്ടൊരു കുഞ്ഞാട്, മേനിക്കൊഴുത്തൊരു കുഞ്ഞാട്. പഠിച്ചത് ഓർമ്മയുണ്ടോ കുട്ടിക്കാലത്ത്? മേരിക്കുണ്ടൊരു കുഞ്ഞാട്.
2: പിന്നെ
0: എനിക്കൊപ്പം ഇങ്ങനെ തോന്നിയിട്ടുണ്ട്, എനിക്കൊരു കുഞ്ഞാട് വേണമെന്നൊക്കെ.
2: ആശിച്ച് വിളിച്ചതില് വലിയ സന്തോഷമുണ്ട് കേട്ടോ.
0: ഓ, നമുക്ക് വലിയ സന്തോഷം.
2: ഈ പരിപാടി 2006 മുതല്, എന്റെ കല്യാണം കഴിഞ്ഞ 2006 അപ്പൊ അന്ന് തുടങ്ങി കേക്കണാണ്.
0: 20 വർഷമായി. 2005 ഞാൻ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പൊ നമ്മൾ 20 വർഷമായിട്ടുള്ള സുഹൃത്തുക്കളാണ്. അതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രത്യേകത.
2: അതാണ്, ഞാനിപ്പോ പിള്ളേരോടും പറയൂ, വല്ലാത്തൊരു ഇൻസ്പിരേഷൻ ആണ്
0: എനിക്ക്. വയ്യ, സന്തോഷം മോളെ.
2: അല്ല, കല്യാണം കഴിഞ്ഞ സമയത്തെ നമ്മള് പെട്ടെന്ന് അങ്ങോട്ട് മാറിയതാണല്ലോ. നമുക്ക് ഈ പരിപാടി കേൾക്കുമ്പോഴത്തേക്കുള്ള ഒരു സന്തോഷം ഒന്നും പറയാൻ പറ്റണില്ല. അതിൽ നിന്നൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കാനുള്ള ഒരു ധൈര്യം ഒക്കെ കിട്ടിയത് ആശിച്ചിട്ട് പരിപാടിന്നാണ്.
0: സന്തോഷം, സന്തോഷം. നിങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോ നമുക്ക് ഒരുപാട് സന്തോഷം.
2: ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു, അപ്പൊ അതിൽ നിന്നൊക്കെ തരണം ചെയ്യാനായിട്ട് ആശിച്ചിട്ട് പരിപാടി വളരെ അധികം സഹായിച്ചിട്ടുണ്ട്.
0: പ്രതിസന്ധി ആർക്കാ മോളെ ഇല്ലാത്തത്? എല്ലാവർക്കും ഉണ്ട്. നമ്മൾ ഓരോ ദിവസവും ഓരോ പ്രതിസന്ധികൾ ഇങ്ങനെ നമ്മുടെ മുന്നിലെത്തും, നമ്മൾ അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകും. അതാണല്ലോ ജീവിതം. ഒരു പ്രതിസന്ധി ഇല്ലാതെ ഈ ലോകത്ത് ഒരാളും ഇല്ല. ഉള്ളത് വല്ല സെമിത്തേരിയിൽ മാത്രമായിരിക്കും. അവർക്ക് വലിയ പ്രതിസന്ധി ഒന്നും ഉണ്ടാവൂല. സന്തോഷം. എല്ലായിടത്തും അന്വേഷണം പറയൂ. അപ്പൊ ഏത് പാട്ടാ രശ്മിക്ക് വെച്ച് തരേണ്ടത്?
2: മറ്റേ മോഹം കൊണ്ട് ഞാൻ.
0: തീർച്ചയായിട്ടും പാട്ടൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുക രശ്മി, മനസ്സിലായി. ശരി, തീർച്ചയായിട്ടും ഞാൻ പാട്ട് വെച്ചുതരാം. മക്കളുടെ അടുത്തൊക്കെ അന്വേഷണം പറയൂ.
2: ബാലേട്ടനെയും ഡാനിയനെയും
0: എല്ലാരെയും അന്വേഷിച്ചു ഒന്ന് പറയാം. മാളവികയുടെ അടുത്തും മീനുവിന്റെ അടുത്തും എല്ലാരുടെ അടുത്തും ഞങ്ങളുടെ അന്വേഷണം പറയും. ഓക്കെ മോളെ, ബൈ ബൈ.
2: ശരി എന്നാ. താങ്ക് യു അശിചി.
0: യു ആർ വെൽക്കം.

0: ആരോഗ്യമെന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
1: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
0: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ VPS ലേക് ഷോറിലേക്ക്
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. ബാലേട്ട, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ് ആശിച്ചി.

0: ഹലോ വി പി എസ് ലേക് ഷോർ.
1: യെസ്.
0: പ്രിയപ്പെട്ട ബാലേട്ട ആശേച്ചി, ബാലേട്ട ഒരു കാര്യം പറയുന്നതിൽ വിഷമമില്ലല്ലോ.
1: ഇല്ല,
0: എനിക്ക് ബാലേട്ടന്റെ ശബ്ദം എപ്പോഴും വലിയ ഇഷ്ടമാണ്. അതിൽ ശാന്തവും ആശ്വാസം പകരുന്നതുമായ ഒരു പ്രത്യേകതയുണ്ട്.
1: എന്ത് സുന്ദരമായ ആചാരങ്ങൾ!
0: ബാലേട്ടൻ എത്രത്തോളം ഇമോഷണൽ ആൻഡ് എ സോഫ്റ്റ് പേഴ്സൺ എന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതൊരു അപൂർവവും മനോഹരവുമായ ഗുണമാണെന്ന് എനിക്ക് തോന്നുന്നു.
1: നിങ്ങൾ അയച്ച കത്ത?
0: എനിക്ക് അയച്ച കത്താണ്. ഓഫീസിൽ പോകാൻ തയ്യാറെടുക്കുമ്പോൾ എല്ലാ ദിവസവും രാവിലെ ഞാൻ ബാലേട്ടന്റെ ഷോ കേൾക്കാറുണ്ട്. കൊച്ചിക്ക് നിങ്ങൾ നൽകുന്ന പോസിറ്റീവ് എനർജി എനിക്കേറെ ഇഷ്ടമാണ്. ഇന്ന് ഞാൻ എഴുതുന്നത് എന്റെ കൊച്ചുമകൾ ഹേസൽ സണ്ണിക്ക്, ഞങ്ങൾ അവളെ ഇസക്കുട്ടി എന്നാണ് വിളിക്കുന്നത്, ഒരു പ്രത്യേക ഗാനം സമർപ്പിക്കാനാണ്. അവൾ എന്റെ ജീവിതത്തിലേക്ക് വലിയ സന്തോഷവും പ്രകാശവും കൊണ്ടുവരുന്നു. അവൾ എന്റെ ജീവിതത്തിലെ സൂര്യപ്രകാശമാണ്. എന്നും ഇങ്ങനെ തിളങ്ങുക, സന്തോഷത്തോടെ ഇരിക്കുക. ദയവായി എന്റെ ഇസക്കുട്ടിക്ക് വേണ്ടി ഈ പാട്ടൊന്ന് കേൾപ്പിക്കാമോ? എൻ ഓമൽ നിധിയല്ലേ, കൺപീലി നനയല്ലേ.
1: എൻ ഓമൽ അല്ല, എന്നോമൽ.
0: എന്നോമൽ. ഞാൻ ഒരുപാട് കാലമായിട്ട് ആശേച്ചി ഒരു മുത്തശ്ശി ആയതിനു ശേഷം കൊച്ചുകുട്ടിയെ കുറിച്ച് പറയുന്നതൊക്കെ ധാരാളമായി. ഒരു വീട്ടിൽ മക്കളെക്കാൾ കൂടുതൽ സന്തോഷവും ആഹ്ലാദവും ഉണ്ടാവുന്നത് ചെറുമക്കൾ ഉണ്ടാകുമ്പോഴാണ് എന്ന് നിങ്ങളുടെ പ്രോഗ്രാമിൽ നിരവധി തവണ നിങ്ങൾ പറയുന്നതും കേട്ടിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അനുഭവിക്കാനുള്ള സൗഭാഗ്യം കിട്ടിയത് ഇപ്പോഴാണ്. ഇവർ വിദേശത്തായിരുന്നു, ഇപ്പോ 2 മാസമായ സമയത്താണ് നാട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഇനി കുറെ കാലം ഇവരോടൊപ്പം ഇങ്ങനെ ജീവിക്കാൻ അവസരമുണ്ടാവട്ടെ എന്നതാണ് വലിയ പ്രാർത്ഥന. ഒരിക്കൽ കൂടി എന്റെ ഇസക്കുട്ടിക്കായി ഒരു ഗാനം നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കത്ത് ഇവിടെ അവസാനിപ്പിക്കുന്നു. സ്നേഹപൂർവ്വം, നിങ്ങളുടെ സ്വന്തം റജി.
1: റജി, ബാലേട്ടനെ കൊണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ശരിയാണ്. നന്മയുള്ള
0: ഇമോഷണൽ പിതാവാണ്.
1: ഇമോഷണൽ പിതാവ് എന്ന് മാത്രമല്ല, നന്മയുള്ള മനുഷ്യനാണ്.
0: നന്മമരം.
1: അതോടൊപ്പം തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ശബ്ദമാണ്. പക്ഷെ തെറ്റിയാലുണ്ടല്ല, അങ്ങനെയുള്ള ഒരു സംഭവം കൂടിയുണ്ട്. പക്ഷെ നമ്മൾ ആരും അധികം ആ മുഖം കണ്ടിട്ടില്ല. ഇനിയും അത് കാണാതിരിക്കാൻ ദൈവം അനുവദിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ഒക്കെ ഒരു പ്രാർത്ഥന. പിന്നെ കുഞ്ഞുകുട്ടികളെ കുറിച്ച് പറയുമ്പോ, ഏതൊരു അച്ഛനമ്മമാർക്കും അവർക്ക് കുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് പ്രാരബ്ധങ്ങൾ അവരുടെ പുറകെ ഉണ്ടാകും. ഓഫീസിൽ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടി വരും, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും, കുട്ടികളെ ഒരുക്കി വിടേണ്ടി വരും, അവരുടെ പഠന കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടി വരും, സാധനങ്ങൾ വാങ്ങാൻ പോകേണ്ടി വരും. അങ്ങനെ 100 കൂട്ടം പണികൾ ഉള്ളത് കൊണ്ട് കുട്ടികൾ വളരുന്നത് ഒന്നും നമ്മൾ അറിയില്ല. കൂടുതൽ അവരുടെ കളികളും ഒന്നും നമുക്ക് ആസ്വദിക്കാനും അപ്പം സമയം കിട്ടിയെന്ന് വരില്ല. പക്ഷെ ഒരു മുത്തശ്ശനും മുത്തശ്ശിയാവുമ്പോ നമ്മുടെ പ്രാരബ്ധങ്ങളൊക്കെ ചെറിയ രീതിയിൽ കെട്ടടങ്ങും. പിന്നെ അവരുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പാരന്റ്സ് എടുത്തുള്ളൂ, അതായത് കുട്ടികളുടെ പാരന്റ്സ്. നമുക്കിത് ആസ്വദിച്ചാൽ മാത്രം മതി. പേരക്കുട്ടികളോടുള്ള സ്നേഹം കൂടുന്നതിന്റെ കാരണവും ഇതൊക്കെ തന്നെയാണ്.
0: ശരിയാണ്. അതുപോലെ ഞാൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത്, എപ്പോഴും പേരക്കുട്ടികൾക്ക് അച്ഛനോടും അമ്മയോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ മുത്തശ്ശിയോടും മുത്തശ്ശനോടൊക്കെ ആയിരിക്കും.
1: മറ്റവർ
0: ദേഷ്യപ്പെടും, ആ ദേഷ്യമൊക്കെ തണുപ്പിച്ച് എന്ത് തെറ്റ് ചെയ്താലും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും അതിനൊക്കെ കൂടെ ചേർന്ന് നിൽക്കാൻ എപ്പോഴും ഉണ്ടാവുക ഒരു മുത്തശ്ശിയായിരിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, ഏത് നഗരങ്ങളിലൂടെ ആയാലും ഒരു വലിയ കുടുംബം ഒരുമിച്ച് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടി കൂടെ ഉണ്ടെങ്കിൽ അവർ മുത്തശ്ശിയുടെ കൈ പിടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ മുത്തശ്ശന്റെ കൈ പിടിച്ചിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഒറ്റയ്ക്ക് 2 പേർ നടന്നു പോകുന്നുണ്ടെങ്കിൽ അതൊരു മുത്തശ്ശനും ഒരു കൊച്ചുകുട്ടിയായിരിക്കും. എന്നിട്ട് അടുത്ത ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയി അവിടുന്ന് പൊറോട്ടയും മുട്ടക്കറിയൊക്കെ കഴിച്ച് തിരിച്ചു വന്ന് ആ മുടിയൊക്കെ വെട്ടി
1: പിസ്സാട്ടാണല്ലേ.
0: ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ പല രീതിയിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. റജിയോടും പറയാനുള്ളത് അതാണ്, ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് ഒരു മുത്തശ്ശിയായി മാറുക എന്നുള്ളതാണ്. ആ മുത്തശ്ശിയായി മാറി ഇനിയുള്ള കാലം മുഴുവൻ റജിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷത്തിന്റെ നാളുകളായിരിക്കും, ഏറ്റവും ആസ്വദിക്കാൻ പറ്റുന്നൊരു നാളുകളായിരിക്കും. ആ ജോലിയുടെ പ്രാരബ്ധങ്ങൾ, വീട്ടിലേക്കുള്ള ഓട്ടം, ഇതിനെല്ലാം അപ്പുറം വളരെ സന്തോഷത്തോടുകൂടി ചിന്തിക്കാനും എത്രയും പെട്ടെന്ന് ഓഫീസിൽ നിന്ന് വീട്ടിൽ വരാനൊക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ കാന്തിക ശക്തി അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രഭ വലയം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇസക്കുട്ടിയായിരിക്കും.

0: അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗ്യാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഗ്യാസ്ട്രോ സയൻസ്, VPS, ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
0: ശിക്കം ബാലനെ കൂടി ശാന്ത ടീച്ചറാണ് ചേലാമറ്റത്ത് നിന്നും. കത്തുകളും ഫോൺ വിളിയും വർഷങ്ങളോളം ഉണ്ടായിരുന്നതാണല്ലോ. ഞാൻ എഴുതിയ കഥകൾ, വേരറ്റ വൃക്ഷം, ഞാൻ കണ്ട പ്രളയമൊക്കെ നിങ്ങൾ നന്നായി അവതരിപ്പിച്ചിരുന്നു. രണ്ടു വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഓർമ്മ പുതുക്കട്ടെ. ചന്ദനത്തിരിയുടെ ഗന്ധം പരക്കുന്ന സന്ധ്യാവേളയിൽ ഇറയത്തിരിക്കുമ്പോൾ മനസ്സ് മേഘം പോലെ അലിഞ്ഞലിഞ്ഞ് ഓർമ്മകളിൽ തപ്പിത്തടഞ്ഞ് എവിടേക്കാണ് പോകുന്നത്? ചിലപ്പോൾ ദുഃഖം, ചിലപ്പോൾ സന്തോഷം, ചിലപ്പോൾ നഷ്ടബോധം, കൂട്ടത്തിൽ ചിതലിരിക്കാത്ത കുറെ മധുര സ്മരണകളും. ആ ഓർമ്മകളിൽ ആദ്യം ഓടിയെത്തുന്നത് എന്റെ മുത്തശ്ശിക്ക് സപ്താഹം നടക്കുമ്പോൾ ഭക്ഷണവുമായി പോകാറുള്ള എന്റെ കുഞ്ഞു മനസ്സിൽ മുത്തശ്ശി വാരിത്തരുന്ന ഒരു പങ്കും കാലത്ത് പഠിക്കാതിരിക്കാമല്ലോ എന്ന ചിന്തയുമായിരുന്നു. അന്നെനിക്ക് 6-7 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിൽ എത്തിയാൽ ഉടൻ സ്ലേറ്റും പെൻസിലും പാഠപുസ്തകവും എടുത്ത് പാഠവരമ്പത്ത് കൂടെ നടന്ന് പോയ കാലം. പാലക്കാടൻ ഗ്രാമത്തിന്റെ പ്രകൃതി ഭംഗിയും നിഷ്കളങ്കരായ കുറെ മനുഷ്യരും ഇന്നും അങ്ങനെ തന്നെ. കരിമ്പനകൾ നിരന്നു നിൽക്കുന്ന പാടവരമ്പത്ത് നെൽക്കതിരുകൾ നൃത്തമാടുന്നു. ഒറ്റ അടിവെച്ച് കൂട്ടുകാരോടൊത്ത് വരമ്പിലൂടെ നടക്കുമ്പോൾ വരമ്പിലെ പോടുകളിൽ നിന്നും പുറത്തു വരുന്ന ഞെണ്ടുകളെ കണ്ട് ഭയന്നോടിയതും, കതിർക്കുലയിലെ മഞ്ഞമണികൾ എടുത്ത് കൂട്ടുകാർ പരസ്പരം പൊട്ടുതൊട്ടതും, അമ്മമാരുടെ ഒരുക്കലിന് സൗന്ദര്യം പോരാ എന്ന് തോന്നിയത് കൊണ്ട് വഴിയരികിൽ നിന്ന് പരസ്പരം മുടി അഴിച്ചു വിടർത്തി സൗന്ദര്യം കൂട്ടാൻ നിന്നതും, അതുകൊണ്ട് ക്ലാസ്സിൽ വൈകിയെത്തിയതും, ടീച്ചറിന്റെ അടി കിട്ടിയതുമെല്ലാം മരതക പച്ചയായി ഇന്നും മനസ്സിലുണ്ട്. ആ നിഷ്കളങ്കമായ മനസ്സും നല്ല കൂട്ടുകാരും മതിയായിരുന്നു എന്ന് തോന്നി തുടങ്ങിയത് കോളേജിലെത്തിയപ്പോഴുള്ള അനുഭവങ്ങൾ കൊണ്ടാകാം. രൂപത്തിലും ഭാവത്തിലും സ്വഭാവത്തിലുമുള്ള മാറ്റമാകാം പല ബന്ധങ്ങളും അറ്റുപോയി. ബാല്യം, കൗമാരം, യൗവനം എല്ലാം കടന്ന് ഇന്ന് സന്ധ്യയായി പലരെയും കാണണമെന്ന തോന്നൽ വന്ന് അന്വേഷിക്കുമ്പോൾ ചിലരൊക്കെ ഈ ലോകം വിട്ടുപോയി. പലരും പലതരം രോഗങ്ങളുടെ കൈപ്പിടിയിൽ അമർന്ന് വിഷമിക്കുകയാണ് എന്നാണ് കേട്ടറിഞ്ഞത്. മരണശേഷം ഓർക്കാതിരിക്കാം അല്ലേ ബാലേട്ടാ? എനിക്ക് വട്ടായോ എന്ന് ചിന്തിക്കുകയാണോ? അല്ലാശേ, മോള് പറയുന്നത് പോലെ പുരാണ പുസ്തകങ്ങൾ വായിച്ച് മുറ്റത്ത് പൂച്ചെടികളും പച്ചക്കറികളും നട്ട് നനച്ച് ആരോഗ്യവതിയായിരിക്കുന്നു. ഈശ്വരനെ കൂട്ടുപിടിച്ചാൽ ആരെയും ഭയപ്പെടേണ്ടതില്ലല്ലോ. വീണ്ടും ഒരു ബാല്യം മോഹിക്കാത്ത മനസ്സുണ്ടോ? ചിരക്കറ്റ പക്ഷി

0: മടക്കാൻ മോഹിക്കുന്നത് പോലെയല്ലേ ബാല്യത്തിലേക്ക് മടങ്ങാനുള്ള മോഹം. നിങ്ങളുടെ അവതരണം നന്നാവുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എന്നും കേൾക്കുന്നുമുണ്ട്. എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. എല്ലാവർക്കും ഇഷ്ടം ഇത് തെല്ലിട മാറ്റി സദാ കേട്ടിരിക്കാൻ എന്ന് വേണം പറയാൻ. അതല്ലേ ശരി. നിർത്തട്ടെ. സ്നേഹപൂർവം ശാന്ത ടീച്ചർ, ചെലാമറ്റം.
1: ടീച്ചറെ, ടീച്ചർ ഒരു കത്തെഴുതുമ്പോ ആ ടീച്ചറുടെ കത്തിന് വല്ലാത്തൊരു സൗന്ദര്യം ഉണ്ടാവും. പ്രത്യേകിച്ച് ടീച്ചർ എന്നുള്ള ഒരു പദം കേൾക്കുന്നത് തന്നെ വലിയ സന്തോഷം നൽകുന്നതാണ് എല്ലാവരെ സംബന്ധിച്ചിട്ടും. കാരണം എല്ലാവരുടെ ഉള്ളിലും വില്ലനും വില്ലത്തിയായ ടീച്ചേഴ്സ് ഉണ്ടാവും. സ്നേഹം കൊണ്ട് നമ്മളെ മോടിയ ടീച്ചേഴ്സിനെ കുറിച്ചിട്ടും ഓർമ്മയുണ്ടാവും. എല്ലാവരും ഒരു കാലം കഴിഞ്ഞാൽ പിന്നെ പ്രിയപ്പെട്ടവരായിട്ട് മാറുകയാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ ആ ഓർമ്മകളിലേക്കാണ് എപ്പോഴും സഞ്ചരിക്കുന്നത്. ടീച്ചർ ടീച്ചറുടെ ഓർമ്മകളിലേക്കല്ല പോയത്, മറിച്ച് ടീച്ചർ വിദ്യാർത്ഥിയായിരുന്ന ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മയിലേക്കാണ് പോയത്. മനുഷ്യന്റെ മനസ്സിന് മാത്രം സാധിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ചടങ്ങാണ് പൂർവ്വകാലത്തിലേക്ക് ഒരു യാത്ര പോവുക എന്നുള്ളത്. അത് വെറും ഒരു യാത്ര എന്ന് നമുക്കതിനെ പറയാൻ സാധിക്കില്ല. അത് പൂർവ്വകാലത്തിലേക്കുള്ള ഒരു തീർത്ഥാടനമാണ്. അപ്പോ ആ ഒരു തീർത്ഥാടനം പലപ്പോഴും നമ്മൾ വളരെ പ്രാർത്ഥനാപൂർവം നടത്താറുണ്ട്. അവിടെ കാണുന്ന എല്ലാ വിഗ്രഹങ്ങൾക്കും ഇന്ന് കാണുന്ന വിഗ്രഹങ്ങളെക്കാൾ കൂടുതൽ ചൈതന്യവും ഉണ്ടാവുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് എത്ര കാലം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും ആ പ്രസന്റിൽ ജീവിക്കണം എന്നൊക്കെ നമ്മളെല്ലാം മോട്ടിവേഷൻ സ്പീച്ചിലൊക്കെ കേൾക്കും. പക്ഷേ പ്രസന്റിൽ ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാളും കഴിഞ്ഞുപോയ ഒരു പൂക്കാലത്തിലേക്ക് തിരിച്ചു പോകാൻ തന്നെയാണ് നമ്മുടെ മനസ്സ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. ആ ഓർമ്മ പദങ്ങൾ തന്നെയാണ് മുന്നോട്ടുള്ള ചുവടുകളിൽ നമുക്ക് കരുത്തായി മാറുന്നത്.

0: ഞാനും നീയും മാത്രം ആരോഗ്യത്തോടെ എന്നല്ല, നാം എല്ലാവരും ദീർഘായുസോടെ ഇരിക്കണം എന്നതാവണം പ്രാർത്ഥന.
1: ലോകമെന്ന കുടുംബം ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള കരുതലും കൈയടക്കവും കാര്യശേഷിയും സാങ്കേതിക തികവും ഉറപ്പുവരുത്തുന്നു VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ.
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഈ കത്തില് ടീച്ചറ് പറഞ്ഞില്ലേ, അതായത് പാഠ വരമ്പത്തൂടി പോകുമ്പോ ഞെണ്ടു വരും എന്നുള്ളത് കറക്റ്റാണ് കേട്ടോ. ഞെണ്ടു വരുമ്പോ ഒരു ഓട്ടുണ്ട്, കാരണം അതിന്റെ കുത്തങ്ങാൻ കിട്ടിയാൽ അതോടുകൂടി കടച്ചിലെടുത്തിട്ട് ഒരു വഴിയാവും.
0: ഇത്രയും മനോഹരമായ ഒരു കത്ത് മുഴുവൻ വായിച്ചതിന് ശേഷം ആശേച്ചിയുടെ മനസ്സിൽ ആകെ പീലി വിടർത്തി അല്ലെങ്കിൽ കൈ വിടർത്തി നിൽക്കുന്നത് ഞണ്ടാണ്. എന്താണെന്നറിയോ, ഞണ്ടിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. അല്ല, ഞണ്ടിന്റെ മാത്രം പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഒരു കുടത്തിൽ നിങ്ങൾ 10 ഞണ്ടിനെ ഒരുമിച്ചിട്ടിട്ട് മൂട് അവിടെ തുറന്നു
2: വെച്ചോളൂ.
0: അല്ല, കേൾക്ക് കേൾക്ക്, ഈ ഞണ്ട് എവിടെയും പോവില്ല. കാരണം എന്താ, ഒരു ഞണ്ട് മുകളിലോട്ട് കേറുമ്പോ അടുത്ത ഞണ്ട് അതിനെ പിടിച്ച് താഴെയിടും, അടുത്തത് പൊങ്ങുമ്പോ അടുത്ത വീഴും. അങ്ങനെ ഒരാളെയും ഉയരാൻ സമ്മതിക്കാത്ത ഒരേ ഒരു വർഗം ഞണ്ടാണ്. ആ ഞണ്ടിന്റെ മനുഷ്യകുലത്തിലെ ബ്രാൻഡ് അംബാസഡറുടെ പേരാണ് ആശാലത എന്ന്
2: പറയുന്നത്. വേറൊരു കാര്യം ടീച്ചർ പറഞ്ഞത്, നെൽമണിയുടെ ഉള്ളില് ഒരു പാലുണ്ടാവും കേട്ടോ, അത് എന്താ നിങ്ങൾക്ക്
0: ഇഷ്ടമാണ്.
2: അത് അരിയാവുന്നതിന് മുമ്പ് അത് പൊട്ടിച്ചോക്കിട്ടുണ്ടെങ്കിൽ നല്ലൊരു പാല് പോലെ ഒരു സാധനം കിട്ടും.
0: ആശിച്ചി, നെൽമണിയുടെ പാലിനെ കുറിച്ചിട്ട് പറയുമ്പോ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്, പൊതുവെ പല സ്ഥലത്തും പല മുഹൂർത്തത്തിലാണ് നടത്താറുള്ളത്. പക്ഷെ മലബാറിലൊക്കെ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് ഉത്രാടവും തിരുവോണവും, അധികവും ഉത്രാട ദിവസമായിരിക്കും അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ഒരു ശുഭമുഹൂർത്തത്തിലാണ് ഈ നിറപുത്തരി എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളത്. നിറപുത്തരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഈ വയലിൽ ഇങ്ങനെ പൂത്തു നിൽക്കുന്ന നമ്മുടെ നെൽക്കതിരുകൾ ഉണ്ടാവും, പക്ഷെ അത് പൂർണ്ണ വളർച്ച എത്തിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ എന്താ അതിന്റെ പറയുന്നത്, പൂവിൽ നിന്ന് ചെറിയ വിത്തുകളായിട്ട് അത് ഇങ്ങനെ മാറി നിൽക്കുന്ന
2: സമയം.
0: അപ്പൊ ആശേച്ചി പറഞ്ഞ പോലെ പാൽ വിത്തുകളായിരിക്കും. അപ്പൊ ഈ നിറപുത്തരിക്ക് നമ്മൾ കൊണ്ടുപോകുന്നത് ഒരിക്കലും അത് പൊട്ടിച്ചോക്കാൻ പാടില്ല. നമ്മളെ ഒരു ഇഷ്ടത്തിന് നമ്മള് അതിൽ നിന്നൊന്ന് പൊട്ടിച്ചു നോക്കിയിട്ട് ആ പാലൊന്ന് നുകരും. അതിന്റെ ഒരു അതിന്റെ ഒരു ടേസ്റ്റ്, അതിന്റെ ഒരു മധുരം എന്ന് പറഞ്ഞ ഭയങ്കര രസമാണ്. ഒരുപാട് ചെടികളുടെ ഇലകൾ ഒരുമിച്ച് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒന്ന് വാഴയില, അതിനുശേഷം അത്തി, ഇത്തി, ആല്, അരയാല്, അതുപോലെ തന്നെ പൊടുവള്ളി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിനുശേഷം വാട്ടാപ്പരം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അങ്ങനെ കുറേ ഇലകൾ.
2: നിങ്ങൾ മൊത്തം കേട്ടോണ്ടിരിക്കുന്നത്, ഇതിന്റെ പരിവർത്തനം ചെയ്ത്
0: പറഞ്ഞുതരാനാണ്. അങ്ങനെയുള്ള കുറേ ഇലകൾ ഒരുമിച്ച് വെച്ചിട്ട് അതിന്റെ മുകളിൽ നെൽക്കതിർ വെച്ചിട്ട് നമ്മൾ ഈ തെങ്ങിന്റെ ആ മടലിൽ നിന്നെടുക്കുന്ന ഒരു പ്രത്യേക വള്ളിയുണ്ട്, ആ വള്ളി കൊണ്ട് ഇത് കെട്ടി നമ്മുടെ തലയിൽ ഇങ്ങനെ വെച്ചിട്ട് നിറനിറ നിറനിറ നിറനിറ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിന്റെ പല ഭാഗങ്ങളിൽ കൊണ്ടുപോയി കെട്ടും.
2: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് മനസ്സിലായല്ലോ, ഞാൻ ഞണ്ടാണെന്നുണ്ടെങ്കിൽ ഈ ചേട്ടനുണ്ടല്ലോ,
0: ഞാൻ
2: മുളയിലെ തന്നെ എല്ലാം നുള്ളിക്കളയുന്ന ഒരു വിത്താണ്. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളും കത്തയക്കാൻ മറക്കണ്ട. ഇപ്പൊ കണ്ടില്ലേ, ശൈലജ ടീച്ചറുടെ ഈ ഒരു കത്ത് വായിച്ചിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറയാനായിട്ട് സാധിച്ചു. ഈ ഓർമ്മകളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് നല്ല ഓർമ്മകൾ എല്ലാവരും പങ്കുവെക്കുക. വിലാസം ഹലോ VPS ലേക്ഷ്യർ, സൗണ്ട് പാർക്ക് അക്കാദമി, തൃക്കാക്കര PO.
0: അതുപോലെ തന്നെ നമ്പർ ഓർമ്മിച്ചോളൂ, 8157000888.
2: മെയിൽ ID ഹലോ VPS ലേക്ഷ്യർ @gmail.com ആണ്.
0: വീണ്ടും നാളെ എത്താം.
2: നന്ദി,
0: നമസ്കാരം.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക്ഷ്യർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക്ഷ്യർ ഹോസ്പിറ്റൽ, എറണാകുളം.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ 1:18. FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ.

0: കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ. ഈ പടത്തിൽ എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.
1: ചേച്ചി അല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാന്ന്.
2: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യ്.
1: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
2: കണ്ടില്ലേ
3: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
4: നോ സിഗ്നൽ.
1: ഇനി എന്ത് ചെയ്യും?
3: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
2: ഏയ് മണ്ടത്തരം നിർത്ത്.
1: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
4: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
1: RBI പറയുന്നു
2: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
0: അടുത്തത് പഞ്ചാബി ഹൗസ് എന്ന ചിത്രത്തിലെ ഒരു സംഘഗാനം. നയിച്ചവർ എം ജി ശ്രീകുമാർ, മനോ, സ്വർണലത, എസ് രമേശൻ നായരുടെ വരികൾ ചിട്ടപ്പെടുത്തിയത് സുരേഷ് പീറ്റേഴ്സ്.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: കുബേരൻ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ, മോഹൻ സിത്താര, സുജാത എന്നിവർ പാടിയ പാട്ടാണ് കേട്ടത്. ഗാനമൊരുക്കിയവർ ഗിരീഷ് പുത്തൻചേരി, മോഹൻ സിത്താര.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
2: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
0: ഒരു മറവത്തൂർ കനവ്. ഈ പടത്തിൽ യേശുദാസും പുഷ്പവനം കുപ്പുസ്വാമിയും സുജാതയും ചേർന്ന് പാടിയ ഗാനം. വരികൾ ഗിരീഷ് പുത്തൻചേരി, ഈണം വിദ്യാസാഗർ.

ദീപൻ ചാറ്റർജി ചിട്ടപ്പെടുത്തിയ ഗാനം, ചിത്രപാടിയത് കാക്കക്കുയിൽ എന്ന ചിത്രത്തിനു വേണ്ടി. ഗാനമെഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി.

102.3 MHz കൊച്ചി എഫ് എമ്മിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. സൗണ്ട് തോമ. ഈ പടത്തിൽ ഉദിത് നാരായൺ, ശ്രേയ ഘോഷാൽ. ഗാനരചന മുരുകൻ കാട്ടാക്കട. സംഗീതം ഗോപി സുന്ദർ.

രാവിലെ 11 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് സഹയാത്രിക സംരംഭകയായ സൂസൻ പോളുമായി അഭിമുഖം. രാവിലെ സഹയാത്രികയിൽ കെ എൽ ശ്രീറാം, സ്വർണലത എന്നിവർ പാടിയ ഗാനം രാവണപ്രഭു എന്ന ചിത്രത്തിനു വേണ്ടി. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, സുരേഷ് പീറ്റേഴ്സ്.

0: നിയമവേദി.
1: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
0: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
1: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
2: ഇന്ന് ഉച്ചയ്ക്ക് 12:05 വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം, സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കാനിസേഷൻ അഥവാ SMAM പദ്ധതിയെക്കുറിച്ച് കാംകോ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗീതു എം സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 12:05 FM മോർണിംഗ് സെലക്ഷനിൽ അടുത്ത ഗാനം അവതാരം എന്ന ചിത്രത്തിൽ നിവാസ് പാടിയത്. ഗാനമെഴുതിയത് BK ഹരിനാരായണൻ, സംഗീതം ദീപക് ദേവ്.

എം ജി ശ്രീകുമാരും സംഘവും മേഘസന്ദേശം എന്ന ചിത്രത്തിൽ. ഗാനരചനയെ രമേശൻ നായർ, ഈണം എം ജി രാധാകൃഷ്ണൻ.

ഗായിക റിമി ടോമി. വയലാർ ശരത്ചന്ദ്രവർമ്മ എഴുതി, ബേണി ഇഗ്നേഷ്യസ് ഈണം പകർന്ന ഗാനം മായാമോഹിനി എന്ന പടത്തിനു വേണ്ടി.

0: എഫ് എം മോർണിംഗ് സെലക്ഷൻസ് 10:15 തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. ഭരണഘടനയുടെ അന്തസ്സും പാർലമെന്ററി പാരമ്പര്യങ്ങളും ഉയർത്തിപ്പിടിച്ച് സഹകരണ മനോഭാവത്തോടെ പാർലമെന്റ് അംഗങ്ങൾ നടപടികളിൽ പങ്കെടുക്കുമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പ്രത്യാശ പ്രകടിപ്പിച്ചു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി അർജുൻ റാം മെഘ്വാൾ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 33 നിന്ന് 37 ഉയർത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് പുറപ്പെടുവിച്ച ഓർഡിനൻസിന് പകരമായാണ് ബിൽ. ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റിന്റെ അവാർഡ് സമർപ്പണം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരം നേമത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ അവാർഡ് സമ്മാനിക്കും. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതി ചെന്താമരയ്ക്ക് കോടതി ഇന്ന് ശിക്ഷ വിധിച്ചേക്കും. അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി കെ കെന്നത്ത് ജോർജാണ് വിധി പറയുക. ഓണം അവധിയോടനുബന്ധിച്ച് കേരളത്തിലേക്ക് കേരളം കർണാടക RTC സർവീസുകളുടെ ടിക്കറ്റ് റിസർവേഷൻ ഇന്നു മുതൽ ആരംഭിക്കും. ഓഗസ്റ്റ് 19 റിസർവേഷനാണ് തുടങ്ങുന്നത്. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റ് ഇന്നു മുതൽ വിപണിയിൽ എത്തും. സെപ്റ്റംബർ 26 നറുക്കെടുപ്പ്. കർക്കടക മാസപൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട നാളെ രാത്രി 10 അടയ്ക്കും. ഇന്ന് വൈകിട്ട് സഹസ്ര കലശ പൂജയുണ്ട്. വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിന് കോട്ടയം ഭരണങ്ങാനത്ത് കൊടിയേറി. ബിഷപ്പ് എമിറിറ്റസ് മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ കൊടിയേറ്റി.
1: ആകാശവാണി FM വാർത്തകൾ.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 10 മണിക്ക് സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലഹരി ഉപയോഗം ഇന്ന് ഗുരുതരമായ ഒരു സാമൂഹ്യ വിപത്തായി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ഇത് നമ്മുടെ യുവതലമുറയെ ആരോഗ്യപരവും സാമൂഹ്യപരവുമായ അധപതനത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രവണതയെ തടഞ്ഞേ മതിയാകൂ. അതിനായി സംസ്ഥാനത്തുടനീളം വിപുലമായ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളാണ് നമ്മുടെ സർക്കാർ നടത്തിവരുന്നത്. ലഹരിയെ എന്നേക്കുമായി സമൂഹത്തിൽ നിന്നും വേരോടെ പിഴുതുമാറ്റുവാനായി ഓപ്പറേഷൻ തൂഫാൻ പോലെയുള്ള കർമ്മപദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ്. സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടൊപ്പം നിങ്ങൾ ഓരോരുത്തരുടെയും പരിപൂർണ പിന്തുണ

0: ത്തിന് അത്യാവശ്യമാണ്. ആരോഗ്യകരമായ ഒരു ജനതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിക്കാം, പ്രവർത്തിക്കാം. ലഹരിയെ എന്നേക്കുമായി ഒഴിവാക്കാം. ലഹരി അടിമത്തവും അതിന്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളും പ്രതിവിധിയും എന്ന വിഷയത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
1: ചെറുപ്പക്കാരായ ആളുകളുടെ ഇടയിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നതായി കണ്ടുവരുന്നുണ്ട്. ലഹരി ഉപയോഗത്തെ തുടർന്ന് പെരുമാറ്റത്തിൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്ന വ്യക്തികൾ കുറ്റകൃത്യങ്ങളിൽ ഇടപെടുന്നത് മൂലം നാടിന്റെ ക്രമസമാധാനം തകരുന്ന സാഹചര്യം പല രാഷ്ട്രങ്ങളിലും ഉയർന്നു വരുന്നുണ്ട്. ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തെ തുടർന്ന് HIV പോലെയുള്ള ലൈംഗിക ജന്യ രോഗങ്ങൾ പടരുന്ന സാഹചര്യവും നിലവിലുണ്ട്. കഞ്ചാവും സിന്തറ്റിക് ലഹരികളും വ്യാപകമായി ഉപയോഗിക്കുന്ന വ്യക്തികളിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതായും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും പഠനങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. കൌമാരപ്രായത്തിൽ തന്നെ ലഹരി ഉപയോഗം ആരംഭിക്കുന്നു എന്നാണ് ലോകവ്യാപകമായി പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പലപ്പോഴും സിഗരറ്റും പുകയില ഉൽപ്പന്നങ്ങളുമാണ് ലഹരിയുടെ മായാലോകത്തേക്കുള്ള ആദ്യ പടിയായി മാറുന്നത്. അതുകൊണ്ട് തന്നെ സിഗരറ്റിനെ അഥവാ പുകയില ഉൽപ്പന്നങ്ങളെ ഗേറ്റ് വേ ഡ്രഗ്സ് എന്ന് വിശേഷിപ്പിക്കുന്നു. കേരളത്തിൽ കുറച്ചുനാൾ മുൻപ് നടന്നൊരു പഠനം സൂചിപ്പിച്ചത് ശരാശരി 12 വയസ്സിൽ സിഗരറ്റിന്റെ ഉപയോഗം കേരളത്തിലെ കൌമാരപ്രായക്കാരിൽ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ സിഗരറ്റിന്റെ ഉപയോഗം തുടങ്ങുന്ന കുട്ടികൾ അധികം വൈകാതെ മദ്യത്തിലേക്കും പിന്നീട് കഞ്ചാവിലേക്കും തുടർന്ന് കൌമാരം അവസാനിക്കുന്നതിന് മുമ്പേ തന്നെ രാസലഹരികളുടെ ഉപയോഗത്തിലേക്കും പോകുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു കണ്ടെത്തൽ തന്നെയാണ്. പഠനത്തിലും പെരുമാറ്റത്തിലും ഗൗരവ സ്വഭാവമുള്ള പ്രശ്നങ്ങൾ ഇത്തരം കുട്ടികളിൽ കണ്ടുവരുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധയോടെ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഏതൊക്കെ വിഭാഗം വ്യക്തികളാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്ക് അടിമത്തത്തിലേക്കും പോകാൻ സാധ്യത കൂടുതലുള്ളത്? ഇവരെ തിരിച്ചറിഞ്ഞാൽ എങ്ങനെ ഇവർ ലഹരി ഉപയോഗത്തിലേക്ക് പോകാതെ പ്രതിരോധിക്കാൻ കഴിയും? അഥവാ ലഹരിക്ക് അടിമപ്പെട്ടു പോയ ഒരു വ്യക്തിയെ നാം കാണാനിടയായാൽ അദ്ദേഹത്തെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? അദ്ദേഹത്തെ ലഹരി വിമോചനത്തിന്റെ പാതയിലേക്ക് എങ്ങനെ നയിക്കാൻ സാധിക്കും? തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നാം പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലഹരി ദുരുപയോഗത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള വൾണറബിൾ ഗ്രൂപ്സ് അഥവാ സാധ്യത കൂടുതലുള്ള വിഭാഗങ്ങളെ നാം പരിശോധിക്കുമ്പോൾ കുട്ടിക്കാലത്ത് തന്നെ ആരംഭിക്കുന്ന ചില പഠന പെരുമാറ്റ പ്രശ്നങ്ങളൊക്കെ ഇക്കൂട്ടത്തിൽ ഉള്ളതായി നാം മനസ്സിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് വളരെ പ്രകടമായി കാണുന്ന പിരിവിരിപ്പും അമിത വികൃതിയും എടുത്തുചാട്ട സ്വഭാവവും അടക്കമുള്ള ലക്ഷണങ്ങളുള്ള ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന പ്രശ്നമുള്ള കുട്ടികളിൽ ഭാവിയിൽ ലഹരി അടിമത്തത്തിനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഡോപ്പമിൻ എന്ന രാസവസ്തുവിന്റെ പ്രവർത്തനങ്ങൾ ഈ കുട്ടികളുടെ തലച്ചോറിൽ തകരാറിലാണ് എന്നതാണ് ഇതിന്റെ അടിസ്ഥാന കാരണം. തലച്ചോറിന്റെ മുൻഭാഗത്തുള്ള നമ്മുടെ ആത്മനിയന്ത്രണത്തിന്റെ കേന്ദ്രമായ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന ഭാഗത്തെ ഡോപ്പമിന്റെ അളവ് കുറയുന്നതാണ് ഈ കുട്ടികളിൽ ശ്രദ്ധക്കുറവിനും പിരിവിരിപ്പിനും ഒക്കെ കാരണമായി മാറുന്നത്. ഈ ഡോപ്പമിൻ തന്നെയാണ് ലഹരി അടിമത്തത്തിനുള്ള അടിസ്ഥാന കാരണമായി മാറുന്ന ഒരു സംഗതി. തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് സാവധാനമായി കൂടി പാരമ്യത്തിലെത്തി കുറെ നേരം അങ്ങനെ നിന്ന് വളരെ കുറഞ്ഞു വരുന്ന ഒരു സ്വാഭാവികമായ അവസ്ഥയുണ്ട്. ഈ ഒരു അവസ്ഥയാണ് ഫേസിക് ഇൻക്രീസ് ഓഫ് ഡോപ്പമിൻ അഥവാ ഡോപ്പമിന്റെ ക്രമമായുള്ള വർധനവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതിന് സഹായിക്കുന്ന ഒട്ടേറെ സ്വാഭാവികമായ ആരോഗ്യകരമായ കാര്യങ്ങൾ നിലവിലുണ്ട്. ചിട്ടയായ വ്യായാമം, സർഗാത്മകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, താല്പര്യമുള്ള വ്യക്തികളുമായി സംസാരിക്കുക, യാത്രകൾ പോവുക, കലാരൂപങ്ങൾ ആസ്വദിക്കുക, കായിക വിനോദങ്ങളിൽ ഏർപ്പെടുക എന്നിവയൊക്കെ ഡോപ്പമിൻ ക്രമമായി വർദ്ധിച്ച് പാരമ്യത്തിലെത്തുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നു. ഇതിലൂടെ ആരോഗ്യകരമായ ഒരു ആഹ്ലാദവും സുഖവും ആ വ്യക്തികൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഈ ഡോപ്പമിന്റെ അളവ് കുത്തനെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സ്വാഭാവികമായും അതിനെ തുടർന്ന് പൊടുന്നനെ വല്ലാത്ത ഒരു സുഖവും സന്തോഷവും സംതൃപ്തിയും ഒക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം സംജാതമാകുന്നു. ലൈംഗിക ആസക്തി വർദ്ധിക്കുന്നതടക്കമുള്ള മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുന്നു. ഇത്തരം അനുഭവങ്ങൾ പെട്ടെന്ന് ഡോപ്പമിൻ വർദ്ധിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ തലച്ചോറിൽ സംഭവിക്കുന്നത്. എന്നാൽ ഡോപ്പമിന്റെ അളവ് കുത്തനെ കൂടുമ്പോൾ ആ ലഹരി

ഓഹരി ഉപയോഗത്തിന്റെ സമയം കഴിയുമ്പോൾ പൊടുന്നനെ ഡോപ്പമിന്റെ അളവ് താഴേക്ക് പോകാനും സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ ഡോപ്പമിന്റെ അളവ് താഴേക്ക് പോകുമ്പോൾ അതുവരെ ലഭിച്ച സുഖവും സന്തോഷവും സംതൃപ്തിയൊക്കെ മാറി വല്ലാത്തൊരു സങ്കടവും ദേഷ്യവും ഉത്കണ്ഠയും അസ്വസ്ഥതയും ഒക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ഈ അസ്വസ്ഥത തീവ്രമാകുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി വീണ്ടും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് തലച്ചോറിലെ ഡോപ്പമിൻ വർദ്ധിപ്പിക്കാനുള്ള പ്രവണത അവരിൽ ഉണ്ടാകുന്നു. അങ്ങനെയാണ് ലഹരി വസ്തുക്കളോടുള്ള അടിമത്തം സംഭവിക്കുന്നത്. ADHD എന്ന അവസ്ഥ കുട്ടിക്കാലത്ത് തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ ആ കുട്ടികൾ ലഹരി വസ്തുക്കളിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന മരുന്നുകളും മനഃശാസ്ത്ര ചികിത്സാ രീതികളും മാതാപിതാക്കൾക്കുള്ള പരിശീലനവും ഒരുമിച്ച് ഉപയോഗിച്ചാൽ ബഹുഭൂരിപക്ഷം ADHD കുട്ടികളെയും ചികിത്സയിലൂടെ രക്ഷപ്പെടുത്താൻ സാധിക്കും. എന്നാൽ ചികിത്സിക്കപ്പെടാതെ പോകുന്ന ADHD കുട്ടികൾക്ക് ഒരു ഹൈസ്കൂൾ കാലഘട്ടം എത്തുമ്പോൾ പഠനം ബുദ്ധിമുട്ടാകും. അവർ പഠനം അവസാനിപ്പിച്ചേക്കും. എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിക്കാം എന്ന് കരുതി ഏതെങ്കിലും തൊഴിൽ ശാലകളിൽ പരിശീലനത്തിന് ചേർന്നാലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തത് മൂലം അവിടെയും അവർ പരാജയമായി പോയേക്കും. അങ്ങനെ അത്തരം തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളിൽ നിന്നും പുറത്താകുന്നതോടെ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഇവർ ലഹരി വസ്തുക്കൾ വിപണനം ചെയ്യുന്ന വ്യക്തികളുടെ ശ്രദ്ധയിൽപ്പെടാനും ക്രമേണ ലഹരി വിപണനത്തിലെ കണ്ണികളായി മാറാനും സാധ്യതയുണ്ട്. പലപ്പോഴും ഈ കുട്ടികൾ ലഹരി ഉപയോഗിക്കുക വഴി അവരുടെ തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് വർദ്ധിപ്പിച്ച് ആഹ്ലാദം കണ്ടെത്താൻ ശ്രമിക്കുകയും അതുവഴി ലഹരി അടിമകളായി മാറുകയും ചെയ്യും. അതേപോലെ തന്നെ വരുമാനത്തിന് വേണ്ടി ലഹരി വിപണന ശൃംഖലയിലെ കണ്ണികളാകാനും ഇവർ വിധിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് തന്നെ ഈ ADHD എന്ന അവസ്ഥ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കേണ്ടത് ഭാവിയിൽ ലഹരി അടിമകൾ ഉണ്ടാകുന്നത് തടയാൻ ആവശ്യമായ ഒരു സാമൂഹിക നിക്ഷേപമാണ്. ADHD പോലെ തന്നെ ലഹരി അടിമത്വത്തിനുള്ള സാധ്യത കൂട്ടുന്ന മറ്റു ചില മാനസിക ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട്. കുട്ടിക്കാലത്ത് കാണപ്പെടുന്ന പഠന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് പഠനത്തിലെ പിന്നാക്കാവസ്ഥ, ഇത്തരം കുട്ടികളെ നമ്മുടെ സമൂഹം വളരെ മോശമായ കണ്ണുകളോടെയാണ് കാണുന്നത്. മാതാപിതാക്കളും സഹപാഠികളും അധ്യാപകരും ഒക്കെ ഇവരെ പരിഹസിക്കുമ്പോൾ പലപ്പോഴും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇവർ ലഹരി പരീക്ഷണങ്ങളിലേക്ക് പോവുകയും ക്രമേണ അതിന് അടിമപ്പെട്ടു പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാകാം. കുട്ടിക്കാലത്ത് തന്നെ തീവ്രമായ ഉത്കണ്ഠയും വളരെ ചെറിയ കാര്യങ്ങൾക്ക് വിഷാദവും ഒക്കെ അനുഭവിക്കുന്ന കുട്ടികളും കൗമാരത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ പ്രയാസങ്ങൾ മറികടക്കാനുള്ള ഒരു ഔഷധം എന്നുള്ള നിലയിൽ ലഹരി വസ്തുക്കളെ പരീക്ഷിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. അപ്പം മേൽ സൂചിപ്പിച്ച പെരുമാറ്റ പ്രശ്നങ്ങളുള്ള കുട്ടികളെ കുട്ടിക്കാലത്ത് തന്നെ കണ്ടെത്തി ആ പെരുമാറ്റ പ്രശ്നങ്ങൾക്കുള്ള കൃത്യമായ ചികിത്സ കൊടുക്കുക വഴി അവർ ഭാവിയിൽ ലഹരി അടിമകളായി മാറുന്നത് നമുക്ക് ഫലപ്രദമായി തടയാൻ സാധിക്കും. കഞ്ചാവും രാസലഹരികളും അടക്കമുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികളിൽ തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് ഒരു പരിധിക്ക് മുകളിലേക്ക് പോകുന്നത് ചിത്തഭ്രമ ലക്ഷണങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു. ചെവിയിൽ അശരീര ശബ്ദങ്ങൾ മുഴങ്ങുന്നത് പോലെയുള്ള മിഥ്യാ അനുഭവങ്ങളും ആരൊക്കെയോ തങ്ങളെ കൊല്ലാൻ വരുന്നു അഥവാ ഉപദ്രവിക്കാൻ വരുന്നു എന്ന മട്ടിലുള്ള മിഥ്യാവിശ്വാസങ്ങളും ഇവരിൽ ശക്തമാകുന്നതോടെ ഇവർ പലപ്പോഴും അക്രമാസക്തരായി മാറുന്നതായും കണ്ടുവരുന്നുണ്ട്. ഈ അവസ്ഥയ്ക്കാണ് ലഹരി വസ്തു ജന്യ ചിത്തഭ്രമം അഥവാ സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് എന്ന് പറയുന്നത്. ഈ ചിത്തഭ്രമത്തിന്റെ പാരമ്യത്തിൽ വീട്ടിലുള്ള വ്യക്തികളെ പോലും അപായപ്പെടുത്താൻ ഇവർ തയ്യാറാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ലഹരി ഉപയോഗിച്ച് അക്രമ സ്വഭാവം കാണിക്കുന്ന വ്യക്തികളെ എത്രയും പെട്ടെന്ന് കൃത്യമായ ഒരു മാനസികാരോഗ്യ ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്ങനെയാണ് ഒരു വ്യക്തി ലഹരി വസ്തുവിന് അടിമപ്പെട്ടിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുക? ലഹരി അടിമത്വത്തിന് പ്രധാനമായിട്ട് 6 ലക്ഷണങ്ങളാണ്. 1, രാവിലെ തൊട്ട് വൈകിട്ട് വരെ സദാസമയം ലഹരി വസ്തുക്കളെ കുറിച്ച് തീവ്രമായ ആസക്തി മനസ്സിൽ ഉണ്ടാകുക. രാവിലെ ഉറക്കത്തിൽ നുണരുമ്പോൾ തന്നെ ഇന്ന് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാമല്ലോ എന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നത്. ക്ലാസ്സിലിരിക്കുമ്പോഴും ജോലി സ്ഥലത്തിരിക്കുമ്പോഴും ഒക്കെ ലഹരി ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങളെ കുറിച്ചും ലഹരി ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തിയെക്കുറിച്ചുമുള്ള ചിന്തകൾ മാത്രമായിരിക്കും മനസ്സ് നിറയെ. 2 പ്രധാനപ്പെട്ട ലക്ഷണം, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന്റെ സമയവും അളവും നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. 15 മിനിറ്റ് കൊണ്ട് ഇത് ഉപയോഗിച്ച് അവസാനിപ്പിക്കാമെന്ന് കരുതി തുടങ്ങി പലപ്പോഴും മണിക്കൂറുകളോളം തുടർച്ചയായി ഉപയോഗിച്ച് ബോധരഹിതനായി വീഴുന്ന അവസ്ഥ ആണ് ഈ നിയന്ത്രണമില്ലായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 പ്രധാനപ്പെട്ട ലക്ഷണം, ക്രമേണ ആഹ്ലാദ അനുഭവങ്ങൾ കിട്ടാൻ ഉപയോഗിക്കുന്ന ലഹരി വസ്തുവിന്റെ അളവ് കൂടിക്കൂടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ്.
ആദ്യം വളരെ ചെറിയ അളവ് ലഹരി ഉപയോഗിക്കുമ്പോൾ തന്നെ ഒരു സുഖവും സന്തോഷവും അവർക്ക് കിട്ടുന്നുവെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞ്

0: കഴിയുമ്പോൾ ആ അളവ് തികയാതെ വരുന്നു. കൂടുതൽ അളവ് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം സംജാതമാകുന്നു. പൊടുന്നനെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം നിർത്തുമ്പോൾ ഉണ്ടാകുന്ന പിൻവാങ്ങൽ ലക്ഷണങ്ങൾ അഥവാ വിഡ്രോവൽ സിംറ്റംസ് ആണ് നാലാമത്തെ പ്രധാന ലക്ഷണം. പ്രധാനമായിട്ടും മദ്യവും ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള ബ്രൌൺ ഷുഗർ പോലെയുള്ള മയക്കുമരുന്നുകളും ഉപയോഗിക്കുന്ന വ്യക്തികളിലാണ് ഈ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ ഏറ്റവും തീവ്രമായി ഉണ്ടാകുന്നത്. ഉറക്കക്കുറവും വിറയലും അമിതമായ ഉത്കണ്ഠയും തൊട്ട് അപസ്മാരവും സ്ഥലകാല ബോധമില്ലായ്മയും അക്രമവാസനയും ശരീരമാസകലമുണ്ടാകുന്ന തീവ്രമായ വേദനയുമൊക്കെ ഈ പിൻവാങ്ങൽ ലക്ഷണങ്ങളിൽ പെടുന്ന കാര്യങ്ങളാണ്. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണം, ജീവിതത്തിൽ ലഹരി വസ്തുവിന്റെ ഉപയോഗമല്ലാതെ മറ്റൊന്നും ഇവർക്ക് ഒട്ടും സന്തോഷം പകരുന്നില്ല എന്ന അവസ്ഥയാണ്. കായിക വ്യായാമമോ സൗഹൃദങ്ങളോ കലാരൂപങ്ങൾ ആസ്വദിക്കലോ ഒന്നും ഇവർക്ക് ഒട്ടും സന്തോഷം പകരില്ല. സന്തോഷം കിട്ടണമെങ്കിൽ ലഹരിയെ തന്നെ അഭയം പ്രാപിച്ച് പറ്റൂ എന്ന അവസ്ഥയുണ്ടാകും. ആറാമത്തേതായിട്ട്, മിക്കവാറും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്കൊക്കെ അറിയാം ഈ പോക്ക് ശരിയല്ല, തന്റെ ആരോഗ്യത്തെ ഇത് തകർക്കുകയാണെന്ന്. എന്നാലും ഇത് ഒഴിവാക്കാൻ അവർക്ക് സാധിക്കാതെ വരുന്നു. ഈ ഒരു സ്ഥിതിവിശേഷമാണ് ഈ അടിമത്വത്തിന്റെ പരിപൂർണതയായി കരുതപ്പെടുന്നത്. ഈ ആറ് ലക്ഷണങ്ങളിൽ മൂന്നെണ്ണമെങ്കിലും കഴിഞ്ഞ ഒരു വർഷമായി ഒരു വ്യക്തി പ്രദർശിപ്പിക്കുന്നുവെങ്കിൽ അദ്ദേഹം ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തിയാണ് എന്ന് കരുതാം. ലഹരി അടിമത്വത്തിലേക്ക് പോയൊരു വ്യക്തിയെ ശാസ്ത്രീയമായ ചികിത്സയിലൂടെ നമുക്ക് മുഖ്യധാരയിലേക്ക് മടക്കി കൊണ്ടുവരാം. രണ്ട് ഘട്ടങ്ങളിലായാണ് ഈ ചികിത്സ മുന്നോട്ട് പോകുന്നത്. ആദ്യഘട്ടം വിഷവിമോചന ചികിത്സ അഥവാ ഡീടോക്സിഫിക്കേഷൻ ട്രീറ്റ്മെന്റ് എന്ന് വിളിക്കുന്നു. ലഹരി വസ്തുക്കൾ മൂലമുണ്ടായ ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെ ചികിത്സിക്കുകയും പിൻവാങ്ങൽ ലക്ഷണങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കുകയുമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ 7 മുതൽ 10 ദിവസം സമയം കൊണ്ട് ഈ ചികിത്സാഘട്ടം പൂർത്തിയാകും. എന്നാലും ഇത് കഴിഞ്ഞ് വീണ്ടും ലഹരി സുലഭമായി ലഭിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് തന്നെയാണ് ഈ വ്യക്തി മടങ്ങുന്നത് എന്നത് മനസ്സിൽ കണ്ടുകൊണ്ട് രണ്ടാം ഘട്ട ചികിത്സ വിഭാവനം ചെയ്തിരിക്കുന്നു. ഇതിനെയാണ് പുനഃപതന പ്രതിരോധ ചികിത്സ അഥവാ റിലാപ്സ് പ്രിവെൻഷൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. 6 മുതൽ 9 മാസം നീണ്ടു നിൽക്കുന്ന ഈ ചികിത്സാഘട്ടത്തിൽ മരുന്നുകളും മനഃശാസ്ത്ര ചികിത്സകളും കുടുംബ ചികിത്സയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ പൊടുന്നനെ വർദ്ധിക്കുന്നത് തടയാൻ സഹായിക്കുന്ന മരുന്നുകളാണ് ഇതിലെ പ്രധാന ചികിത്സ. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം 6 മാസം തൊട്ട് 9 മാസം വരെ ഈ മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും പൂർണ്ണമായ ഒരു ഫലം ലഭിക്കാൻ. ഇതിനോടൊപ്പം ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്ക് പോകുന്നത് തടയാൻ സഹായിക്കുന്ന മോട്ടിവേഷൻ എൻഹാൻസ്മെന്റ് തെറാപ്പി പോലെയുള്ള മനഃശാസ്ത്ര ചികിത്സകൾക്കും കുടുംബ ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങളിലുള്ള ശൈഥില്യം പരിഹരിക്കാൻ ആവശ്യമായ ഫാമിലി തെറാപ്പിയും ഒത്തുചേരുമ്പോൾ മിക്കവാറും ലഹരി അടിമത്തത്തിലേക്ക് പോയ ആളുകളെ നമുക്ക് ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് മടക്കിക്കൊണ്ടുവരാം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10:15:52. പ്രിയമുള്ളവരെ, ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ, മദ്യാസക്തി എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ചർച്ച ചെയ്യുന്നു സ്ത്രീകളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ. വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ LC ഉമ്മൻ മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-2426-397, 0484-2426-387 അല്ലെങ്കിൽ 944-6-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ഒരിക്കൽ കൂടി, 0484-2426-387 അല്ലെങ്കിൽ 94-46-45-58-88. സമയം നാളെ ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ. അറിയിപ്പ് കഴിഞ്ഞു. FM മോർണിംഗ് സെലക്ഷൻസ് തുടരുകയാണ്. ചിത്ര, സുജാത, സംഗീത എന്നിവർ പാടിയത് രാക്കിടിപ്പാട്ട് എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി.

0: ഇൻഡിപെൻഡൻസ് എന്ന ചിത്രത്തിൽ സ്വർണലതയും സംഘവും പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനരചനയെ രമേശൻ നായർ, സംഗീതം സുരേഷ് പീറ്റേഴ്സ്. എഫ് എം മോർണിംഗ് സെലക്ഷൻസ് സമാപിച്ചു. ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും ഉച്ചയ്ക്ക് 1 മണിക്കുള്ള ഗാനോത്സവത്തിൽ കേൾക്കാം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സേവന വാർത്തകൾ. 9-10 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സെൻട്രൽ പ്രീ മെട്രിക് സ്കോളർഷിപ്പ്, അനാരോഗ്യകരമായ ചുറ്റുപാടുകളിൽ പണിയെടുക്കുന്നവരുടെ മക്കൾക്ക് സെൻട്രൽ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് എന്നീ പദ്ധതികളിലേക്കായി ഇപ്പോൾ അപേക്ഷിക്കാം. അവസാന തീയതി 15 അടുത്ത മാസം. കൂടുതൽ വിവരങ്ങൾക്ക് അതത് ബ്ലോക്ക് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 04842422256, 04842422256.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: മംഗലം ഗവൺമെന്റ് ITI ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റി നടത്തുന്ന SSLC+2 യോഗ്യതയുള്ളവർക്കായി കേന്ദ്ര സർക്കാർ അംഗീകാരമുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. 1 വർഷത്തെ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ്, ഷിപ്പിംഗ്, വെയർ ഹൌസ് ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്, 6 മാസത്തെ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ടിഗ് ആൻഡ് മിഗ് വെൽഡിംഗ് എന്നീ കോഴ്സുകൾക്ക് ITIയിൽ നേരിട്ടെത്തി പ്രവേശനം നേടാം. 04922258545 എന്ന നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാം.

0: എന്നാൽ 9 2 2 2 5 8 5 4 5.
1: കൊച്ചിനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
2: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
0: കൊച്ചിൻ ഷിപ്പ്യാർഡിൽ കരാർ വ്യവസ്ഥയിൽ സേഫ്റ്റി അസിസ്റ്റന്റുമാരെ നിയമിക്കുന്നു. ആകെ 13 ഒഴിവുകളുണ്ട്. SSLC ഫയർ ആൻഡ് സേഫ്റ്റിയിലെ ഡിപ്ലോമയുമാണ് യോഗ്യത. കുറഞ്ഞത് 1 കൊല്ലം സേഫ്റ്റി മേഖലയിലെ പ്രവർത്തന പരിചയം അഭികാമ്യം. അപേക്ഷിക്കുന്നതിനും വിശദ വിവരങ്ങൾക്കും കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. www.cochinshipyard.in www.cochinshipyard.in. അവസാന തീയതി മറ്റന്നാൾ.
4: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും

0: shipyard.in, www.cochinshipyard.in. അവസാന തീയതി മറ്റന്നാൾ.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
3: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
2: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
3: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
2: സന്ദർശിക്കൂ www.irctctourism.com.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിൽ കരാറടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അടുത്തമാസം 15 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയുടെ കോപ്പിയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്നതിന്റെ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കൊച്ചി 22 എന്ന വിലാസത്തിലേക്ക് അടുത്ത മാസം 22 മുൻപായി ലഭിക്കത്തക്ക വിധം അയക്കണം. രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കൊച്ചി 22. അപേക്ഷയ്ക്കും യോഗ്യതയും മറ്റ് വിശദ വിവരങ്ങൾക്കും വെബ്സൈറ്റ് സന്ദർശിക്കുക recruit.kuzat.ac.in. recruit.kuzat.ac.in. ഫോൺ നമ്പർ 0484286256. 0484285561. നിങ്ങൾ കേട്ടത് സേവന വാർത്തകൾ. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇത് ആകാശവാണി കൊച്ചി FM 102.3.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
5: പ്രായോജികർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 15 രൂപ കൂടി 13,150 രൂപ നിരക്കിലും പവന് 1,05,200 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണ്ണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
5: പ്രായോജികർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

കൊച്ചി FM. സമയം 10 മണി കഴിഞ്ഞ് 32 മിനിറ്റും 10 സെക്കൻഡും. ഇപ്പോൾ കേൾക്കാം ചിത്രമഞ്ജരി, ഹിന്ദി തമിഴ് ഗാനങ്ങൾ. ആദ്യ ഗാനം എ ആർ റഹ്മാന്റെ സംഗീതത്തിൽ പിറന്നത്. ചിത്രം തേരെ ഇഷ്ക് മീ, ശബ്ദം ഫഹീം അബ്ദുള്ള.

ഇനിയൊരു തമിഴ് ഗാനം കേൾക്കാം. നവരത്നം എന്ന ചിത്രത്തിനു വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയത്. ഗാനശില്പികൾ പുലുമൈ പിതാൻ, കുന്നേക്കുടി ആർ വൈദ്യനാഥൻ.

നവരത്നം എന്ന ചിത്രത്തിന് വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യം, വാണി ജയറാം എന്നിവർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനിയൊരു ഹിന്ദി ഗാനം. അബ് കി ബറസ് എന്ന ചിത്രത്തിന് വേണ്ടി സമീർ എഴുതി, അനു മാലിക് ചിട്ടപ്പെടുത്തി, സോനു നിഗം, പ്രീതി, പിങ്കി എന്നിവർ പാടിയത്.

ജയിൽ എന്ന ചിത്രത്തിന് വേണ്ടി ധനുഷ്, അതിഥി റാവു, ഹൈദരി എന്നിവർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനശില്പികൾ കപിലൻ, ജി വി പ്രകാശ് കുമാർ. ഒരു ഗാനം കൂടി കേൾക്കാം. പരംസുന്ദരി എന്ന ചിത്രത്തിന് വേണ്ടി അമിതാഭ് ഭട്ടാചാര്യ എഴുതി, സച്ചിൻ ജിഗർ ഈണമിട്ട്, സോനു നിഗം പാടിയ ഗാനം.

0: സമയം 10 മണി കഴിഞ്ഞ് 55 മിനിറ്റും 30 സെക്കൻഡും. ഇപ്പോൾ നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ കൊച്ചി എഫ് എം സ്വരക്കൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ പാട്ടോരം വൈകിട്ട് 6 മണി മുതൽ.
1: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
4: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
5: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
6: അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ, മദ്യാസക്തി എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ചർച്ച ചെയ്യുന്നു സ്ത്രീകളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ LC ഉമ്മൻ മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484 24 26 387 അല്ലെങ്കിൽ 0484 24 26 387 94 46 45 58 88 എന്നീ നമ്പറുകളിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
6: സേവനവർ

0: ആക്ട് കേരള സംഘടിപ്പിക്കുന്ന കഥാകവിതാ സാഹിത്യ ശില്പശാല ഈ മാസം 25 ശനിയാഴ്ച ഇടപ്പള്ളി PWD ഗസ്റ്റ് ഹൌസിൽ നടക്കും. പ്രഭാഷകനും കവിയുമായ ശ്രീകുമാർ മുഖത്തല, കഥാകൃത്തുക്കളായ ജോർജ് ജോസഫ് കെ, ഫ്രാൻസിസ് നെറോണ എന്നിവർ ക്ലാസുകൾ നയിക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 8848491974 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848419574.
1: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: LG ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
1: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
0: പട്ടികജാതി വകുപ്പിന് കീഴിൽ ആലുവയിൽ പ്രവർത്തിക്കുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകളിലേക്കുള്ള പട്ടികജാതി, പട്ടികവർഗ, മറ്റർഹ ജനറൽ വിഭാഗം ഒഴിവുകളിലേക്ക് പ്രവേശനത്തിനായി ഈ ഗ്രാന്റ്സ് ആനുകൂല്യം ലഭിക്കുന്ന പോസ്റ്റ് മെട്രിക് വകുപ്പിന്റെ പരിശീലന കോഴ്സുകൾക്ക് പഠിക്കുന്നവരോ ആയ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ ഈ മാസം 25 വൈകിട്ട് 5 മണിക്ക് മുൻപായി ബന്ധപ്പെട്ട ഹോസ്റ്റലുകളിലെ റെസിഡന്റ് ട്യൂട്ടർമാർക്കോ കാക്കനാട് സിവിൽ സ്റ്റേഷൻ 3 നിലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പട്ടികജാതി വികസന ഓഫീസിലോ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്: 0484 24 25 256. 0484 2 42 2 256. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. അയ്യോ, ഒരു സാധനം മറന്നല്ലോ ചേട്ടാ.

0: ആകാശവാണി FM വാർത്തകൾ.
1: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഫലപ്രദമാക്കണമെന്നും ഇന്ത്യ പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമ്മേളനത്തിന് മുൻപ് പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ന്യൂഡൽഹിയിലെ രാജീവ് ചൌക്ക് സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനുകളിലെ ഇന്റർചേഞ്ച് സൌകര്യങ്ങളും ഗേറ്റുകളും തുറന്നിട്ടുണ്ടെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. സുരക്ഷാ കാരണങ്ങളാൽ ജൻപത്ത്, രാജീവ് ചൌക്ക്, പട്ടേൽ ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ്, സേവാതീർത്ഥ് മെട്രോ സ്റ്റേഷനുകൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിട്ടിരിക്കുകയാണെന്ന് DMRC നേരത്തെ അറിയിച്ചിരുന്നു. 5 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ പനാമ വിദേശകാര്യമന്ത്രി ജാവിയർ എഡ്വേർഡോ മാർട്ടിനസ് അച്ചാവാസ്ക്വസ് ഇന്ന് കേന്ദ്രമന്ത്രിമാരായ ഡോ എസ് ജയശങ്കറിനെയും പീയൂഷ് ഗോയലിനെയും സന്ദർശിക്കും. ഇന്ത്യയും പനാമയും പരസ്പര താൽപര്യങ്ങളും സൌഹാർദ്ദവും പങ്കിടുന്നുവെന്ന് വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. ഇന്ന് അന്താരാഷ്ട്ര ചാന്ദ്രദിനം. 1969 അപ്പോളോ 11 ദൌത്യത്തിലൂടെ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയതിന്റെ ഓർമ്മയ്ക്കാണ് എല്ലാ വർഷവും July 20 അന്താരാഷ്ട്ര ചാന്ദ്രദിനമായി ആചരിക്കുന്നത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ ഒന്നാം പ്രതി അധ്യാപകൻ ഡോ MK റാമിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കർണാടകയിലെ കുടകിൽ വച്ചാണ് ഇയാളെ പിടികൂടിയത്. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 120 രൂപ കൂടി 1,05,200 രൂപയായി. ഗ്രാമിന് 13,150 രൂപ. ലിത്വാനിയയിലെ വിൽനിയസിൽ 37th അന്താരാഷ്ട്ര ബയോളജി ഒളിമ്പ്യാഡിൽ ഇന്ത്യ 1 സ്വർണവും 3 വെള്ളിമെഡലുകളും നേടി. ഹരിയാനയിലെ ഭവ്യ ഗുൻവാളാണ് സ്വർണമെഡൽ നേടിയത്.
0: ആകാശവാണി FM വാർത്തകൾ.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 11:37. ഇപ്പോൾ കേൾക്കാം

0: ിലേക്ക് സ്വാഗതം. സഹയാത്രികയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് സംരംഭകയായ സൂസൻ പോൾ ആണ്. നമസ്കാരം സൂസൻ.
1: നമസ്കാരം.
0: സൂസൻ ഒരു ബുട്ടീക്ക് നടത്തുകയാണ് അല്ലേ?
1: അതെ.
0: അപ്പോ സ്ഥലം എവിടെയാണ്?
1: നമ്മുടെ സ്ഥലം പിറവാണ്.
0: അപ്പൊ പിറവത്ത് വീടിനടുത്താണോ ഈ ബുട്ടീക്ക്?
1: ഒരു 10 മിനിറ്റ് യാത്രയേ ഉള്ളൂ.
0: ഇതില് മെയിൻ ആയിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്?
1: എംബ്രോയിഡറി ആണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ കുർത്താസ്, ലേഡീസിനുള്ള കുർത്താസ്, സാരീസ്, ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള കോട്ട് സെറ്റ്സ്, അങ്ങനെയുള്ള ലേഡീസിന്റെ ഐറ്റം മാത്രമായിട്ട്
0: ചെയ്യുന്നത്. ഇപ്പൊ ഒരു ബുട്ടീക്ക് തുടങ്ങാനുണ്ടായ ഒരു കാര്യം, അല്ലെങ്കിൽ അതിലേക്ക് നയിച്ച ഒരു കാര്യം എങ്ങനെയാണ്?
1: എനിക്ക് ചെറുപ്പം മുതലേ ഇതിലൊരു ടേസ്റ്റ് ഉണ്ട്, ഒരു പാഷൻ ഉണ്ട്. പക്ഷേ
0: ഡ്രസ് മേക്കിംഗിൽ
1: സ്റ്റിച്ചിങ്ങിലൊക്കെ ഞാൻ ഒരു 7th സ്റ്റാൻഡേർഡ് വെച്ചൊക്കെ ഞാൻ എന്റെ യൂണിഫോം തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചത്. അപ്പോ മമ്മിയുടെ സാരിയൊക്കെ വെട്ടി, എന്റെ ഒരു ചുരിദാറാണ് ആദ്യം അഴിച്ചിട്ട് ഞാൻ ചെയ്ത് പഠിച്ചു. അത് കഴിഞ്ഞ് മമ്മിയുടെ സാരി ഒരെണ്ണം വെട്ടി, അങ്ങനെയാണ് എന്റെ ബാലപാഠം ഞാൻ പഠിക്കുന്നത്. പിന്നെ അതിട്ടപ്പോ എനിക്ക് എന്നിൽ തന്നെ ഒരു കോൺഫിഡൻസ്. അത് തുന്നിയേക്കുന്നത് നോക്കി ഞാൻ ചെയ്തു.
0: പിന്നെ പഠിപ്പിച്ചിട്ടില്ല.
1: പിന്നെ മമ്മിക്ക് തയ്ക്കുമായിരുന്നു, പക്ഷെ ഒരു മെഷീൻ വീട്ടിലുണ്ടായിരുന്നു. ആ മെഷീൻ ഇരിക്കുന്ന കാണുമ്പോ എനിക്ക് മമ്മി ചവിട്ടണ കാണുമ്പോ ആദ്യം ഞാൻ ചവിട്ടി പഠിച്ചു. പിന്നെ സ്റ്റിച്ച് കൂടെ ഒക്കെ ഒന്ന് പോയി. ആദ്യമൊന്നും ശരിയായില്ല. വീട്ടിൽ പക്ഷെ എന്നെ മോട്ടിവേഷൻ തന്നായിരുന്നു. ഞാൻ തയ്ച്ചു. തയ്ച്ചപ്പോ ഞാൻ ആ ഡ്രസ്സും കിട്ടു. മമ്മിയുടെ സാരി ആയിരുന്നു, ഞാൻ ആ ചുരിദാർ ഇട്ട് യൂണിഫോം ആയിരുന്നു. അപ്പൊ സാറ്റർഡേസിൽ നമുക്ക് യൂണിഫോം ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഞാൻ സ്കൂളിൽ ഇട്ടുകൊണ്ട് പോയി. അപ്പൊ എല്ലാവരുടെയും ഒരു നല്ല അഭിപ്രായം കിട്ടി. പിന്നെ ഞാൻ പഠനത്തിന്റെ ഇടയിൽ ഞാൻ സ്റ്റിച്ചിങ് മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെ യൂണിഫോമിന്റെ ഷർട്ട്, വേറൊരു ഷർട്ട് തയ്ച്ച് എങ്ങനെയാന്ന് നോക്കി തയ്ച്ചു. പിന്നെ 4 ടൈപ്പും ഷർട്ടും ആയിരുന്നു. അപ്പൊ അതൊക്കെ 10 ലൊക്കെ വെച്ച് ഞാൻ എന്റെ യൂണിഫോം തന്നെ സ്റ്റിച്ച് ചെയ്യുമായിരുന്നു. പിന്നെ 10 കഴിഞ്ഞ് പ്രീ ഡിഗ്രി ആയി പഠിത്തം. പിന്നെ തുന്നലിലായിട്ട് പോകാൻ പറ്റിയില്ല. എന്റെ ഇടയ്ക്ക് പക്ഷേ ഞാൻ എന്റെ ഒരു ഗ്രാൻഡ് മദർ എന്ന് പറയാം, പുള്ളിക്കാരത്തി എംബ്രോയിഡറി ചെയ്യുമായിരുന്നു. അപ്പൊ അത് നോക്കി എംബ്രോയിഡറി ഞാൻ അവിടുന്ന് പഠിച്ചു. അപ്പൊ അത് കച്ച് വർക്ക് എന്നാണ് അതിന് പറയുന്നത്. കച്ച് വർക്ക് അങ്ങനെ സാധാരണമായി നമ്മൾ ഇവിടെ കേരളത്തിൽ കാണാറില്ല. അതൊരു പുറത്തുനിന്നുള്ളൊരു വർക്കാണ്. അപ്പൊ അതിങ്ങനെ കച്ച് വർക്ക് എംബ്രോയിഡറി ആണ്. അതിൽ സാരിയിലൊക്കെ ചെയ്ത് കൊടുത്ത് പ്രീ ഡിഗ്രി ഒക്കെ ആയപ്പോഴത്തേനും ഞാൻ അന്ന് ടീച്ചർമാരൊക്കെ നല്ലോണം സാരി കൊടുക്കുന്ന സമയമായിരുന്നു. അപ്പൊ ഞാൻ സാരിയിലൊക്കെ വർക്ക് ചെയ്ത് അന്നും ചെറുതായിട്ട് ഏർണിങ്സ് ചെയ്ത് തുടങ്ങിയായിരുന്നു. പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രിക്ക് സെന്റ് പീറ്റേഴ്സ് കോളേജിലാണ് പഠിച്ചത്. അതിന്റെ ഇടയിലും എന്റെ ഫ്രണ്ട്സിന്റെ ചുരിദാറിനകത്ത് എംബ്രോയിഡറി ഒക്കെ ചെയ്ത് കൊടുത്ത് എന്റെ ഈ ഒരു ടാലന്റ് ഞാൻ വിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് BSc കഴിഞ്ഞിട്ട് ഞാൻ ലൈബ്രറി സയൻസിൽ ഗ്രാജുവേറ്റ് എടുത്തു. അതിന്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് എടുത്തു. എന്റെ ഇടയ്ക്ക് എന്റെ മാരേജ് കഴിഞ്ഞു. ഇതിനിടയ്ക്കെല്ലാം ഇത് എന്റെ കയ്യിലുണ്ടായിരുന്നു. സ്റ്റിച്ചിങ് എംബ്രോയിഡറിയും സ്റ്റിച്ചിങ്ങും ഇഷ്ടമായിരുന്നു. അപ്പൊ രണ്ടും അങ്ങ് മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ വന്ന് വന്ന് ലൈബ്രറി സയൻസ് കഴിഞ്ഞു, PG കഴിഞ്ഞു, ഞാൻ ഒരു കോളേജിൽ ജോലിക്ക് കയറി. എന്റെ ഇടയിലും ഈ സമയം കിട്ടുമ്പോൾ ഞാൻ എംബ്രോയിഡറി വീട്ടിൽ വെച്ചാണെങ്കിലും രാത്രിയിൽ സമയം കണ്ടെത്തി ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കം. പിന്നെ ചെറിയൊരു മെഷീൻ ഉണ്ടായിരുന്നു. അത് വീട്ടിൽ വന്നപ്പോൾ മദറിലോട് മെഷീനിലോട്ട് ഞാൻ കയറി. അത് കഴിഞ്ഞൊരു മെഷീൻ കിട്ടി. പിന്നെ ഒരു സാധാരണ ടേബിൾ ടോപ്പ് മെഷീൻ ഞാൻ വാങ്ങി. അതിൽ ഒരു ബ്രൈഡ്സ് മെയ്ഡ് ഒരു 10 പേർക്ക് ഒരു സാരി ഞാൻ ചെയ്ത് കൊടുത്തു. അതാണ് എൻ്റെ ഇതിലേട്ട് വരാനായിട്ട് എനിക്കിതിലൊരു കഴിവുണ്ടെന്ന് ആ ഒരു വർക്കാണ് എന്നെ തെളിയിച്ചത്. അപ്പോൾ നല്ലതായിട്ട് എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് ഏണിങ്സ് കിട്ടി തുടങ്ങി. അപ്പോൾ ജോലിയുടെ കൂടെ ഇതും കൊണ്ടുപോയി. അങ്ങനെ പിന്നെ പലരും കസ്റ്റമൈസ് ആയിട്ട് നമ്മൾ ഒരു വർക്ക് ഒരാൾക്കായിരിക്കും ചെയ്തു കൊടുക്കുന്നത്. റെപ്പറ്റേഷൻ ഞാൻ ചെയ്തു കൊടുക്കാറില്ല. അപ്പൊ അങ്ങനെ ഒത്തിരി കസ്റ്റമൈസ്ഡ് വർക്കുകൾ എനിക്ക് വന്നു തുടങ്ങി. പല ഫ്രണ്ട്സും കൊളീഗ്സും കോളേജിൽ വർക്ക് ചെയ്തപ്പോൾ സ്റ്റുഡൻസും എല്ലാവരും നല്ല ഒരു ഇത് പറഞ്ഞ് അങ്ങനെ ഇതങ്ങ് മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷെ കോവിഡിന്റെ ഇടയ്ക്ക് കോളേജ് പൂട്ടേണ്ട ഒരു അവസ്ഥ വന്നു. വെറുതെ ഇരിക്കേണ്ടല്ലോ എന്ന് കരുതി സ്വയമായിട്ട് ഞാനൊരു ബിസിനസ്സിലായിട്ട് ഇറങ്ങി. കാരണം പിന്നെ വീട്ടിലെ പേരൻസ് ഒക്കെ പ്രായമായതായിരുന്നു. അപ്പൊ ഇനിയൊരു ജോലിക്ക് പോകാൻ എനിക്ക് കഴിയില്ലായിരുന്നു. കുടുംബവും കുട്ടികളും എല്ലാം നോക്കി പേരൻസിനെയൊക്കെ നോക്കി അങ്ങനെ ഇരിക്കാന്ന് കരുതി ഞാനിങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാനായിട്ട്. കോവിഡിന്റെ ഇടയിൽ പലരും പറഞ്ഞു കോവിഡിന്റെ ഇടയിൽ തുടങ്ങണ ഒരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എന്നാലും നമ്മൾക്ക് ദൈവവിശ്വാസം ഉണ്ട്. അപ്പൊ ദൈവത്തിൽ അങ്ങനെ പ്രാർത്ഥിച്ച നമ്മളങ്ങനെ തുടങ്ങി. ഇപ്പം തുടങ്ങിയിട്ട് 5 വർഷമാവുന്നു. ഈ August 22 ആകുമ്പോൾ 5 വർഷമാവും. കോവിഡിന്റെ ടൈമിലാണ് തുടങ്ങിയത്. ഒന്നും അറിയില്ലാതെ, എല്ലാം തയ്ക്കാനൊക്കെ അറിയാമെന്നുള്ളതല്ലാതെ
0: ബിസിനസ് എന്താണെന്ന് അറിയത്തില്ല.
1: പലരുടെ അടുത്തും പോയി, കുറെ പേരുടെ അടുത്തൊക്കെ നല്ല അഭിപ്രായങ്ങൾ കിട്ടി. എന്നെ ഹസ്ബൻഡും ഒക്കെ സപ്പോർട്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങി. ചെറിയ മുതൽ മുടക്കിൽ കയറി കയറി ഇപ്പൊ 5 വർഷം പൂർത്തിയാവുന്നു. 5 വർഷത്തിലേട്ട് കടക്കുന്നു.
0: അപ്പൊ അന്ന് ഈ കട എടുത്ത് തുടങ്ങുകയാണോ ചെയ്തത്?
1: ഷോപ്പ്
0: ആയിട്ട് തുടങ്ങി അല്ലേ? ഏകദേശം ഇപ്പൊ എന്തുമാത്രം കസ്റ്റമേഴ്സ് ഉണ്ട് അവിടെ വന്ന് വാങ്ങിക്കുന്നവര്?
1: നമുക്ക് ഓൺലൈൻ ആയിട്ടുണ്ട്, ഓൺലൈൻ ആയിട്ടും കസ്റ്റമേഴ്സ് ഉണ്ട്. ഷോപ്പിൽ വന്നും വാങ്ങിക്കുന്നവരുണ്ട്. നമുക്ക് കൂടുതലും സാരീസ് എംബ്രോയിഡറി ഒക്കെ ചെയ്തപ്പോ നമ്മുടെ തന്നെ വർക്ക് വേണം എന്ന് പറയണവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മുടേതായ വർക്കുകൾ ഡിസൈൻ ചെയ്ത് കൊടുക്കും. കട്ട് വർക്കും ചെയ്യുന്നുണ്ട്. കച്ച് വർക്ക് ആയിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. കച്ച് വർക്ക് പോയിട്ട് പിന്നെ ഹാൻഡ് എംബ്രോയിഡറി എല്ലാം ചെയ്യുന്നുണ്ട്. മിഷൻ എംബ്രോയിഡറി തുടങ്ങി. മിഷൻ എംബ്രോയിഡറി ഒന്നും ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു, അതൊക്കെ ഞാൻ ഓൺലൈനായിട്ട്. സ്ഥാപനം തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് എനിക്കൊരു സ്റ്റാഫേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ എനിക്ക് കടയിട്ടേച്ച്

0: പോകാനൊന്നും പറ്റില്ല. പക്ഷെ ഞാൻ പഠിക്കുന്നതിന് മുമ്പേ ഞാൻ മെഷീൻ വാങ്ങി, എംബ്രോയിഡറി മെഷീൻ വാങ്ങി. പക്ഷെ പലയിടത്തും ഇപ്പോൾ എംബ്രോയിഡറി മെഷീൻ പഠിപ്പിക്കുന്ന സ്ഥലം വളരെ കുറവാണ്. കാരണം പണ്ടുണ്ടായിരുന്നു ഒത്തിരി, പിന്നീട് ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ വന്നതോടെ എംബ്രോയിഡറി മെഷീൻ, കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി ഒക്കെ വന്നതോടെ എംബ്രോയിഡറി മെഷീൻ അങ്ങനെ ഇല്ല. പക്ഷെ എന്നാലും ഞാൻ ബാലപാഠം പോലും അറിയാത്ത ഞാൻ എംബ്രോയിഡറി മെഷീൻ വാങ്ങി. എവിടെയെങ്കിലും എനിക്ക് പഠിക്കാനൊരു സമയം കിട്ടുമ്പോൾ പഠിക്കാമെന്ന് കരുതി ഞാൻ വാങ്ങി. പക്ഷേ ഓൺലൈനായിട്ട് അതും എനിക്ക് പഠിക്കാൻ പറ്റി. ഇപ്പോൾ ഈ ഓണം വരുവാണല്ലോ, അപ്പോൾ എൻ്റെതായ കുറച്ച് ഡിസൈൻസ് കുർത്തയിൽ ആയിട്ട് കൊണ്ടുവന്ന് ഞാനിപ്പം ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഞാനിപ്പോൾ വന്നത്. അപ്പം നല്ല നല്ല നമ്മുടെ ആശയങ്ങൾ നമ്മുടെ എവിടെയോ കിടപ്പുണ്ട്, ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പം ആ ആശയങ്ങളെല്ലാം പുറത്തേക്ക് കൊണ്ടുവരുവാണ്.
1: ഇപ്പം കസ്റ്റമേഴ്സ് വരുമ്പോൾ അവരൊരു ഡിസൈൻ കൊണ്ടുവന്നിട്ട് ഇത് ഇതുപോലെ വേണം എന്ന് പറഞ്ഞ് സാധാരണ വരാറുണ്ടോ, അതോ അവിടെ വന്നെടുക്കുമ്പം ഇഷ്ടമുള്ളത് എടുത്ത് പോവുകയാണോ ചെയ്യുക?
0: കസ്റ്റമേഴ്സ് അവരുടെ ചോയ്സ് പറയും. ഇപ്പം നമ്മൾ അവരുടെ പ്രായം നോക്കും, ഏജ് അനുസരിച്ച് നമ്മൾ ഓരോ ഡിസൈനും കൊടുക്കുന്നത്. ഇപ്പം നല്ല പ്രായമുള്ള ഒരു വ്യക്തിക്ക് കൊച്ചുപിള്ളേരെ ഡിസൈൻ കൊടുത്താൽ അവർക്ക് ചേരുന്നുണ്ടാവില്ല. അപ്പം നമ്മൾ പറയും ഇച്ചിരൂടെ നല്ല ഇതായിരിക്കും. അപ്പോൾ അവരൊന്ന് റീത്തിങ്ക് ചെയ്യും. അവർക്ക് ഇഷ്ടപ്പെടുന്നതും നമ്മുടേതായ ഐഡിയാസും കൂടെ കൂടി കലരുമ്പോൾ അത് നല്ലൊരു ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈനായിട്ട് അത് മാറും.
1: ഇപ്പോൾ ഷോപ്പിൽ സൂസൻ തുന്നി വെക്കുന്ന,
0: ആ ഞാൻ എംബ്രോയിഡറി ചെയ്ത് വെക്കുന്ന
1: ഒരാള് വന്ന് ആവശ്യപ്പെടുവാണെങ്കിൽ വേറെ തുണി എടുത്ത് തുന്നി കൊടുക്കുവാണോ ചെയ്യുന്നത്?
0: ഏത് രീതി ഇപ്പൊ അത് വേണം, നമ്മൾ ചെയ്തു വെച്ചേക്കുന്ന മതിയെങ്കിൽ അത് ചെയ്യും. പിന്നെ അവർക്ക് വേണ്ടതാണെങ്കിൽ അവർ ഏത് രീതിയിലുള്ളവർക്കാണ് അവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കും.
1: അങ്ങനെയുള്ള ചടങ്ങുകൾക്കായിട്ടുള്ള
0: അപ്രോച്ച് ചെയ്യാറുണ്ട്, ചെയ്തു കൊടുക്കുന്നുണ്ട്.
1: വെഡിങ്സ് അങ്ങനെ ഏറ്റെടുക്കാറുണ്ടോ?
0: ഭയങ്കര വലിയ സംഭവമായിട്ട് എന്റെ സംരംഭം ഞാൻ വളർത്തിക്കൊണ്ട് വരുന്നേ ഉള്ളൂ. വെഡിങ്ങിലേക്കൊക്കെ വരുമ്പോൾ എനിക്ക് കുറച്ച് സ്റ്റാഫേ ഉള്ളൂ. കുറച്ചുകൂടെയൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളെ ആവശ്യക്കാരുടെ
1: സമയത്ത്
0: ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് നാളെ ഒരു സാധനം വേണമെങ്കിൽ ഞാൻ ഇന്നേ അത് റെഡിയാക്കി വെക്കും. അങ്ങനെ ഒരു ഡേറ്റേ ഞാൻ കൊടുക്കുള്ളൂ. എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല, ഞാൻ അവരുടെ അടുത്ത് പറയും നമ്മൾ ഇന്ന സമയത്ത് നമ്മൾ തരുള്ളൂ എന്ന് പറയും. നമ്മൾ അവരെ ഇതേ വരെ സ്ഥാപനം തുടങ്ങിയിട്ട് ഇന്നേ വരെ ഒരു ദിവസം പോലും ഞാൻ ആരെയും ഡിലേ ചെയ്യിച്ചിട്ടില്ല. കറക്റ്റ് ഡേറ്റിൽ നമ്മൾ കൊടുത്തിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പറയും വേറെ എവിടെയെങ്കിലും കൊടുത്തോളൂ, നമുക്ക് ഈ സമയത്ത് ചെയ്ത് തീർക്കാൻ പറ്റില്ല. കാരണം നമ്മളൊരു വർക്ക് എടുത്തിട്ട് നമ്മൾ കാശ് മാത്രമല്ല അതിൽ നോക്കുന്നത്, നമ്മളൊരു ബോണ്ടുണ്ട്. എനിക്ക് പല സർക്കിളുണ്ട്, ഫ്രണ്ട്സ് സർക്കിൾ പലതുണ്ട്. അപ്പം നമുക്ക് അതിൽ കൂടി തന്നെ നമ്മളിപ്പോൾ ഒരു കല്യാണം ആയിക്കോട്ടെ, നമ്മൾ ആ സമയത്ത് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് അവരെയും സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. നാളെ എനിക്ക് അവരുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ആ സമയം നോക്കി അങ്ങനെ അങ്ങ് ചെയ്തു കൊടുക്കും.
1: ഏതുതരം ഡ്രസ്സുകളാണ് തയ്ക്കുന്നത്?
0: ഞാൻ എംബ്രോയിഡറി ആണ് കൂടുതലും ഇപ്പോൾ ടോപ്പുകളിലെ സാരികളിൽ കട്ട്വർക്ക്. ഇപ്പം റീസെന്റ് ഞാൻ കട്ട്വർക്കും പഠിച്ചു. കട്ട്വർക്കൊക്കെ കാണുമ്പോൾ ഓരോരുത്തരെ സാരി എടുത്തുകൊണ്ട് തന്നെ കാണുമ്പോൾ ചെറുപ്പത്തിൽ എങ്ങനെ നല്ല ഭംഗിയുണ്ടല്ലോ, ഇതൊക്കെ എങ്ങനെ ചെയ്യും എന്നുള്ള ഒരിതുണ്ടായിരുന്നു. മെഷീൻ കട്ട്വർക്ക് അല്ല, നമ്മൾ കൈകൊണ്ട് തന്നെ ഏടി ഒരു പ്രത്യേക ഒരു വൈഭവം വേണം അതിന്. അതെല്ലാവർക്കും ക്ഷമ നല്ല ക്ഷമ വേണം. പിന്നെ നമുക്ക് ബോഡി പെയിനൊക്കെ എടുക്കും. പിന്നെ നമ്മുടെ ഒട്ടും നമ്മുടെ സമയം വെറുതെ ഞാൻ ഒരു നിമിഷം പോലും ഞാൻ കളയാറില്ല. നമ്മൾ അറിഞ്ഞ് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലിയാണെങ്കിൽ നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യുവാണെങ്കിൽ നമുക്ക് മടുക്കും. ഉച്ച കഴിഞ്ഞിട്ട് ബ്രേക്ക് എടുക്കാമെന്നൊക്കെ തോന്നും. ഇത് നമുക്ക് ഒരു വർക്ക് തീർക്കണം, തീർത്തിട്ടേ വീട്ടിൽ പോകണുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ രാത്രി ഒരു 7 മണി 7:30 വരെ ഇരിക്കും. പിന്നെ എനിക്ക് ഫാമിലി ഉള്ളതുകൊണ്ട് എനിക്ക് ആ സമയത്ത് പോയേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ പോകും.
1: വീട്ടിലാരൊക്കെയുണ്ട്?
0: വീട്ടിൽ എനിക്ക് ഹസ്ബൻഡ്, 2 മക്കള്, പിന്നെ ഹസ്ബൻഡിന്റെ അമ്മയുണ്ട്. അമ്മയ്ക്ക് 90 വയസ്സ് കഴിഞ്ഞു. ഈ മമ്മിയുടെ മെഷീനിലാണ് ഞാൻ ഉപയോഗിച്ച് പഠിച്ചത്. ഇവിടെ കെട്ടിച്ചു വിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട്.
1: അദ്ദേഹം എന്താ ചെയ്യുന്നത്? ഭർത്താവ്
0: പാലായിലൊരു കോളേജിൽ വർക്ക് ചെയ്യാണ്. മോൻ BCA കഴിഞ്ഞു. മോള് BSc സൈക്കോളജിക്ക് കെ കോളേജ് മാന്നാനത്ത് പഠിക്കുന്നു, ഫസ്റ്റ് ഇയർ.
1: കുട്ടികൾക്കുണ്ടോ ഈ തയ്യലിനോടുള്ള ഒരു താല്പര്യം?
0: കുട്ടികൾക്ക് തയ്യലിനോടുള്ള താല്പര്യം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്റെ ഹസ്ബൻഡ് വരയ്ക്കാനുള്ള കഴിവ് ഹസ്ബൻഡിന് നല്ലോണം ഉണ്ട്. ആനിമേഷൻ ആണ് പുള്ളിയുടെ ഫീൽഡ്. അപ്പം മോള് വരയ്ക്കാനുള്ള ടാലന്റ് അവക്കുണ്ട്. അപ്പം രണ്ടുപേരുടെയും കൂടെ കഴിവ് ഒരുമിച്ച് കിട്ടൂലല്ലോ.
1: അപ്പൊ ഈ ഡ്രസ് സാരികള് എല്ലാം സൂസൻ തന്നെയാണ് സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് വെക്കുന്നത്? കളറുകള്
0: കൂടുതലും നമ്മൾ കുറച്ച് വാങ്ങി വെച്ചിട്ടുണ്ടാവും, ബൾക്കായിട്ട് കുറച്ച് വാങ്ങി വെച്ചിട്ടുണ്ടാവും. പല കളേഴ്സ് ചോയ്സ് വെച്ചിട്ടുണ്ടാവും. ചിലത് കസ്റ്റമേഴ്സ് തന്നെ കൊണ്ടുവരും, നമ്മളെ വിളിച്ച് ചോദിക്കും എന്നെ സാധനം കൊണ്ടുവന്നാൽ ചെയ്തു തരാൻ പറ്റുമോ. ഞാൻ പറയും എന്റെ കയ്യിലും ഉണ്ട്, നിങ്ങൾ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ കൊണ്ടുവരേ, അതുപോലെ ചെയ്തു തരാം എന്ന് പറയും. അവരുടെ ആവശ്യം എന്താണോ അതനുസരിച്ച് ചെയ്തു കൊടുക്കും.
1: അപ്പൊ വീട്ടിലെ കാര്യങ്ങളും ഈ കടയിലെ കാര്യങ്ങളും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണം അല്ലേ? അതിന് സമയം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നേ?
0: സമയം രാവിലെ 5 മണിയാകുമ്പോ എണീക്കും, 6:30 ആകുമ്പോ ഹസ്ബൻഡിന് പോകണം. രാവിലെ 6:30 ആകുമ്പോഴത്തേനും എന്റെ ഏകദേശം വീട്ടിലെ പണികൾ കഴിയും. പിന്നെ ഞങ്ങൾ ഒരു ഗ്രാമാന്തരീക്ഷത്തിലാണ് ഞങ്ങൾ വരുന്നത്. കൃഷിയുള്ള വീടാണ്, നെൽകൃഷി, ജാതി, കുരുമുളക്, വാഴ എല്ലാം ഉണ്ട്.
1: അതും നോക്കണം.
0: ചെറിയ ചെറിയ വണ്ടക്കൃഷി അങ്ങനെയുള്ള ചെറുതായിട്ടൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ രാവിലെ പുള്ളി പോയി കഴിയുമ്പം ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങി ബാക്കി കാര്യങ്ങളെല്ലാം നോക്കി 8 മണിയാകുമ്പോ ഞാൻ വീട്ടിലോട്ട് കയറും. അപ്പൊ ഇത്തന്നെ അടുക്കള പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ പോകാനുള്ള ഒരു തിരക്ക്, മമ്മിക്കുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ പോരും. പിന്നെ ഒരു 7 മണി വരെ കടയില്.
1: അമ്മയുടെ കാര്യങ്ങൾ അമ്മ തന്നെ ചെയ്യുമോ?
0: വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, മാനേജ്. ചെയ്തോളും. കാരണം റീസെന്റ് ആണ് ഫാദർ ഇൻ ലോ മരിച്ചു പോയത്.
1: കട ഒരു 10 മണിയാകുമ്പോൾ തുറക്കും.

0: ആ 10 മണി, 9:30
1: വൈകുന്നേരം ഒരു 7 മണിക്കാണ്.
0: 7 മണി, ആ
1: അതുവരെ ഉണ്ട്.
0: 7 മണി 7:30 കസ്റ്റമർ ആ സമയത്തൊക്കെയാണ് വരണേ അവരുള്ളതെങ്കിൽ ഒരു 7:30 അവർ പറയണേ അവരുടെ ആ ഒരു സൗകര്യം പോലെ നമ്മൾ ഒരു 10 മിനിറ്റേ ഉള്ളൂ വീട്ടിട്ട് പോകാനായിട്ട്. അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകും.
1: 5 വർഷം ആവുന്നു എന്ന് പറഞ്ഞു അല്ലേ, എന്തെങ്കിലും ഒരു മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ പറയാൻ, ആരുടെയെങ്കിലും അപ്രീസിയേഷൻ?
0: നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഒരു സാധനം നന്നാക്കാൻ നമ്മൾ ശ്രമിക്കും. ചിലപ്പോൾ ആ ഒരു കസ്റ്റമർ അത്രയും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത്രയും ഭംഗിയായിട്ടുണ്ടാവും. അപ്പോൾ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു, പുള്ളിക്കാരത്തി പലയിടത്തും കൊണ്ടു കൊടുത്തിട്ട് ലാസ്റ്റ് എൻ്റെ അടുത്ത് കൊണ്ടു തന്നു. ഞാനിങ്ങനെ എംബ്രോയിഡറിയും ചെയ്തു സ്റ്റിച്ചിങ്ങും കഴിഞ്ഞ് കൊടുത്തപ്പോൾ പുള്ളിക്കാരത്തി ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതുപോലെ ഈ മെറ്റീരിയൽ ഇതുപോലെ ഭംഗിയായിട്ട് ചെയ്തു തരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അതായിരുന്നു, എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ്, പക്ഷേ പുള്ളിക്കാരത്തിയുടെ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്.
1: അത്രയും ഇഷ്ടപ്പെട്ട് സന്തോഷം,
0: അവര് വിചാരിച്ചാലും ഒരുപടി മുന്നിൽ ചിലപ്പോൾ നിന്ന് കാണുമായിരിക്കാം. പിന്നെ നമ്മള് ഒരു ഇഷ്ടത്തോടുകൂടി ചെയ്യുമ്പോൾ, ഒരു ജോലിയായിട്ടല്ല ഞാനിതിനെ കാണുന്നത്, നമ്മളൊരു ഇഷ്ടത്തോടുകൂടിയാണ് ചെയ്യുന്നത്, ആ ഒരു ഇഷ്ടം നമ്മുടെ ആ മെറ്റീരിയലിലേട്ടും വരും. അപ്പൊ അത് ഒന്നുകൂടെ ഭംഗിയാക്കാനേ നമ്മൾ നോക്കുള്ളൂ. പിന്നെ എന്തും ഞാൻ റഫായിട്ട് ആദ്യം ഒന്ന് ചെയ്തു നോക്കും. സാരി ആണെങ്കിലും സാരിയുടെ അറ്റത്ത് കളർ ചോയ്സ് എല്ലാം ഒരു ട്രെൻഡാണല്ലോ, അപ്പൊ ഏത് കളറ് ചേരും. അപ്പൊ ഒന്നും അങ്ങ് കൂടുതലായിട്ട് നിൽക്കരുത്, സാരീനെയും ഭംഗിക്കുറവാക്കരുത്, വർക്കും കാണണം. അപ്പൊ അത് രണ്ടും കൂടെ മിക്സ് ആയിട്ട് പോകുന്ന ഒരു ഷെയ്ഡ് നമ്മൾ സെലക്ട് ചെയ്യും. അല്ലാണ്ട് ഇപ്പൊ ഗ്രീനിന് യെല്ലോ ചേരും, അതൊരു പഴയ ഒരു കൺസെപ്റ്റാണ്. നമ്മളിപ്പോ പല ഷെയ്ഡുകൾ പേസ്റ്റൽ ഷെയ്ഡുകൾ വരുന്നു, അപ്പൊ നമുക്ക് അതിന് ചേർന്ന് അവരുടെ പ്രായത്തിന് ചേർന്ന് അവരുടെ കളറിന് ചേർന്ന എല്ലാം ആയിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ അങ്ങ് കൊടുക്കും. അപ്പൊ അവരെടുക്കുമ്പോ ആരായാലും ഒന്ന് നോക്കും.
1: തയ്യലില് ശരിക്കും പറഞ്ഞാൽ ഒരു പഠനം സൂസൻ ചെയ്തിട്ടില്ല.
0: ഇല്ല, ഫാഷൻ ഡിസൈനിങ് അന്നത്തെ കാലത്തൊന്നും, എന്റെ ഞാൻ 96 10th പാസ് ഔട്ട് ആയത്, ആ കാലത്തൊന്നും ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ലാത്തൊരു കാര്യം. അപ്പൊ ഞാൻ അന്ന് എന്നോട് പറഞ്ഞ പപ്പയുടെ അടുത്ത് പറഞ്ഞായിരുന്നു, പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോ ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിന് പോക്കോട്ടെ എന്ന് വെച്ചപ്പോ പപ്പ പറഞ്ഞു വേണ്ട, വേറെ ജോലിക്ക് പോവുക നല്ലത്, അതാണല്ലോ എല്ലാ പേരൻസിനും മക്കൾ അങ്ങനെ നല്ല രീതിയിൽ എത്തണം എന്നുള്ളൊരിതാണല്ലോ. പക്ഷെ അതിന്റെ ഇടയിലും ഞാൻ പഠിച്ചെങ്കിലും ജോലി ചെയ്തെങ്കിലും ഈ ടാലന്റ് എന്റെ കയ്യിൽ നിന്ന് വിട്ടിട്ടില്ല. മേ ബി മമ്മിക്ക് ഇതിലൊരു ചെറിയൊരു താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ മമ്മിയുടെ ജീവിത സാഹചര്യം കൊണ്ട് മമ്മിക്ക് ഇതിൽ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പോൾ എങ്ങനെയൊക്കെയോ ഞാൻ തിരിച്ച് ഇതിൽ തന്നെ വന്നുപെട്ടു. പിന്നെ വീട്ടിൽ വന്ന ഹസ്ബൻഡ് ആണെങ്കിലും വീട്ടിലെല്ലാവരും സപ്പോർട്ടാണ്, മദറിലോ ഒക്കെ ആണെങ്കിലും മമ്മിക്കൊക്കെ ആണെങ്കിലും ഇതിലൊരു ടേസ്റ്റ് ഉള്ള ആളാണ്. അപ്പോൾ എന്ത് ചെയ്യാതെ ചിലപ്പോൾ തീർന്നില്ലെങ്കിൽ, നേരത്തെ കടയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് വർക്ക് കിട്ടുവാണെങ്കിൽ തീർന്നില്ലെങ്കിൽ ഒരറ്റത്ത് നിന്ന് എൻ്റെ മദറിലോയും ചെയ്യാറുണ്ട്. മമ്മിയും ഈ വർക്കൊക്കെ ഷാഡോ വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മമ്മിയും ചെയ്യണം. അപ്പോൾ മമ്മിക്കും ഇതിൽ താല്പര്യം, മമ്മിയും കൂടെ ചെയ്യും.
1: അതാണ് ഇതില് ഈ ഒരു അഭിമുഖത്തിൽ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത് കാര്യം. കാരണം തയ്യല് നമ്മൾ സാധാരണ പറയുന്ന പോലെ പ്രാഥമികമായിട്ട് ഒന്നും പഠിച്ചിട്ടില്ല, തനിയെ പഠിച്ചെടുത്ത ഒരു വിദ്യയാണ്.
0: അതെ അതെ അല്ലേ. അതെ,
1: എന്നിട്ട് അതില് സ്വന്തം ഇഷ്ടം കൊണ്ട് ഒരുപാട് മുന്നേറി സൂസൻ അല്ലേ. സൂസൻ, ഈ എംബ്രോയിഡറി ഒക്കെ ചെയ്യുമ്പോ ഈ ഐഡിയാസ് അതിങ്ങനെ വരച്ചു നോക്കിയാണോ ചെയ്യുന്നത്? എങ്ങനെയാ ഒരു ഡിസൈൻ ഉണ്ടാക്കുന്നേ?
0: ഞാൻ കൂടുതലും ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നതെന്ന്. അപ്പൊ ഗ്രാമത്തിൽ എന്ന് പറയുമ്പോൾ നമുക്ക് പലതരം കാഴ്ചകളുണ്ട്. ഇപ്പൊ ഒരു പൂമ്പാറ്റയെ കാണുവാണെങ്കിൽ ആ പൂമ്പാറ്റയുടെ കളറുകൾ നമ്മൾ നോക്കും. നമ്മൾ ആ നേച്ചറിൽ നിന്നുള്ള കളറുകൾ, സാരിയിലാണെങ്കിൽ ബേസ് കളർ സാരി ആണെങ്കിൽ ആ ഒരു പൂമ്പാറ്റേനെ ആ സാരി ആയിട്ട് എടുത്തിട്ട് ആ പൂമ്പാറ്റയുടെ മുകളിൽ എന്തൊക്കെ കളറുകളുണ്ട്, ചിലപ്പോൾ ഓറഞ്ച് ഉണ്ടാവും, ചിലപ്പോൾ ഗ്രീൻ ഉണ്ടാവാം. അപ്പൊ കളർ മിക്സ് ചെയ്ത് ആ കളർ മിക്സിങ് നമ്മൾ അങ്ങനെ നോക്കി ചെയ്യും. പിന്നെ ഇപ്പൊ ഒരു റീസെന്റ് ഒരു കുർത്ത ഞാൻ ഇന്നലെ ഡിസൈൻ ചെയ്തു, അതിനകത്ത് ഇപ്പൊ ഈ ഓണത്തിന്റെ സീസൺ ആണ് വരുന്നത്, ഞാനൊരു നെൽക്കതിരാണ് ചെയ്തത്. മെഷീൻ എംബ്രോയിഡറിയിൽ നെൽക്കതിര്, നെല്ല് ഗോൾഡൻ ജെറി ത്രെഡ് വെച്ച് നെല്ലും പച്ച നൂലുകൾ വെച്ച് അതിന്റെ നെല്ലിന്റെ ഇലയും ഒക്കെ വെച്ച് നമ്മുടെ ആ സങ്കല്പത്തിൽ നിന്ന് നമ്മൾ വരയ്ക്കും. വരച്ചിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്തു. ഈ പറഞ്ഞ എല്ലാം ഞാൻ റഫായിട്ട് ചെയ്ത് നോക്കും ആദ്യം,
1: വരച്ചിട്ട് കളർ ചെയ്ത് നോക്കും. എങ്ങനെയാ?
0: കളറല്ല, നൂല് വെച്ച് നമ്മള് സ്റ്റിച്ച് ചെയ്ത് നോക്കും. ചിലപ്പോ നമ്മള് വിചാരിക്കണ ഭംഗി അല്പം കിട്ടിക്കൊള്ളന്നില്ല, അതോടെ വിടും. പിന്നെ നേച്ചറിൽ ശരിക്കും നേച്ചർ ഇപ്പൊ നെൽക്കതിരിന്റെ നിറം എന്താണോ ആ നെൽക്കതിരിന്റെ നിറം തന്നെ നമ്മളിപ്പോ ഈ കോടിക്കളർ ഡ്രസ്സിലേട്ടൊക്കെ വരുമ്പോ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ അതുപോലെ നമ്മുടെ പടയഞ്ച, അതിൻ്റെ അകത്തൊരു ആ പൂവിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്, ഒരു പിങ്ക് കളറ്. അപ്പൊ അതും അതിന്റെ ഇലയൊക്കെ വന്ന് അതൊക്കെ ഒരു കണ്ട് പഴകിയ ഒരു സംഭവമല്ല. ഇപ്പൊ എല്ലാരും അതിലോട്ടാണ് ഇഷ്ടം. കാരണം ട്രെൻഡിനനുസരിച്ച് ഞാൻ പുറകെ ഓടാറില്ല, ട്രെൻഡ് എപ്പോഴും നിന്ന് പോകും. ഈ വർഷത്തെ ട്രെൻഡ് ആയിരിക്കില്ല അടുത്ത വർഷം. അപ്പൊ ഈ നമ്മൾ ഈ വർഷം ഉപയോഗിക്കുന്ന സാധനം അടുത്ത വർഷം നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് വേസ്റ്റ് ആണ്. അപ്പൊ ഇതുപോലത്തെ സാധനങ്ങൾ എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളത് ഉടുത്തുകൊണ്ട് പോയാൽ നമ്മളെ നാളെ ഒരാൾ നോട്ടീസ് ചെയ്യും, നമ്മളെ ഒരാളെ എപ്പോഴാണെങ്കിലും നോട്ടീസ് ചെയ്യും. ഇത്ര ഭംഗിയുള്ള ഇപ്പൊ മുക്കുറ്റി പൂക്കൾ അങ്ങനെയുള്ളതൊക്കെയാണ് ഞാൻ എന്റെ സെറ്റ് സാരിയിലോ ചുരിദാറിലൊക്കെ ഞാൻ കോസ്മോസ് പിന്നെ അതിന്റെയൊക്കെ കളറുകൾ ആ പൂക്കൾ അങ്ങനെ തന്നെ നമ്മൾ ചിലപ്പോൾ ഞാൻ എവിടെയെങ്കിലും ഒരു പൂ കാണുവാണെങ്കിൽ ആ പൂ പറിച്ചുകൊണ്ട് വന്ന് ട്രേസിംഗ് പേപ്പറിൽ നേരെ അത് ട്രേസ് ചെയ്യും. ആ പൂവിൻ്റെ ആ ആകൃതി ഒട്ടും പോവാതെ ഒരു ചെറിയ കാണുവാണെങ്കിൽ ചെറിയ അതിൻ്റെ ലീഫും പറിക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ കൂടുതലും. അപ്പോൾ നേച്ചറിലേട്ട് നോക്കിയിട്ട് ട്രേസിങ് പേപ്പർ എപ്പോഴും ഉണ്ടാവും. എപ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോഴെല്ലാം നമ്മൾ ഏതൊക്കെ കാഴ്ചകൾ കാണുന്നോ കളറുകൾ കാണുന്നോ അതെല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ കയറ്റി വയ്ക്കും. എന്നിട്ട് അതിങ്ങനെ ചെയ്യും. പിന്നെ ഹസ്ബൻഡ് ഞാൻ പറഞ്ഞല്ലോ വരയ്ക്കുമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ എൻ്റെ ഐഡിയ പറഞ്ഞു കൊടുക്കുമ്പം ആൾ വരച്ചു തരും, ആളല്ലെങ്കിൽ മോള് വരച്ചു തരും. പള്ളികളിലേക്ക്, പള്ളികളിലെ മദ്ബഹായിൽ ഞങ്ങൾക്ക് ഒരു വിരിപ്പുണ്ട് വെള്ളവിരിപ്പ്, അപ്പോൾ ഞാൻ പള്ളികളിലേക്കും അങ്ങനത്തെ എംബ്രോയിഡറികൾ, അത് ഞാൻ വെള്ളവിരിപ്പിൻ്റെ അകത്ത് മുന്തിരിത്തണ്ടിൻ്റെ ഒരു ഡിസൈനാണ് വേണ്ടത്. അപ്പോൾ മുന്തിരിത്തണ്ട് മുന്തിരിയില, മുന്തിരി ലീഫാണ് വേണ്ടത്. അപ്പോൾ ഞാൻ അവിടെ അടുത്തൊരു വീട്ടിൽ മുന്തിരി ഇല ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഇല പോയി പറിച്ചിട്ട് ആ ഇല ട്രേസ് ചെയ്ത്, ശരിക്കും നമ്മൾ മുന്തിരി എന്ന് പറയുമ്പോൾ ആ മുന്തിരിയെ കറുത്ത മുന്തിരി നോക്കിയപ്പോൾ അതിനകത്ത് കുഞ്ഞ് മുന്തിരി ഉണ്ടാവുന്ന കുഞ്ഞു കൊല കണ്ടു. ആ കൊല വരെ നമ്മൾ അതിനകത്തിട്ട് കയറ്റി. അപ്പോൾ അതിനൊരു ഒരു പ്രത്യേക ഭംഗി നമുക്ക് അതിലായിട്ട് നമുക്ക് അങ്ങ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അതിൽ നമ്മൾ ചെറിയ ശരിക്കും നമ്മൾ കീനായിട്ടെല്ലാം നോട്ടീസ് ചെയ്യും, ഒബ്സർവ് ചെയ്യും. അപ്പൊ അങ്ങനെ വന്നിട്ട് അപ്പൊ അതിനൊരു പ്രത്യേക ഭംഗി ഉണ്ടാവും. അപ്പോ ഈ മുന്തിരിക്കൊലയും ചെറുതായിട്ട് വിരിഞ്ഞു വരുന്ന പൂക്കള് അങ്ങനെ
1: വേറൊരു കളറാണല്ലോ അല്ലെ,
0: അത് പച്ചപ്പ് വരും. അപ്പൊ ആ പച്ചപ്പ് അതിൽ കയറ്റും. അപ്പൊ മൊത്തത്തിൽ അങ്ങ് വന്ന് ചേരുമ്പോ പള്ളിയെ സങ്കല്പിച്ച് വരുമ്പോൾ നമുക്ക് ശരിക്കൊരു കുരിശുണ്ടാവും, പ്രാവിന്റെ സങ്കല്പങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ അതിലേട്ട് കയറ്റും. ഇതുവരെ കാണാത്ത ഒരു ഡിസൈൻ നമ്മൾ അങ്ങനെ ഞാനിങ്ങനെ രണ്ട് പള്ളിക്ക് ചെയ്തു കൊടുത്തു. ഒരു വെള്ള തുണിയിൽ ജെറി ത്രെഡും കളർ ത്രെഡും ഒക്കെ വെച്ച് അങ്ങനെ ചെയ്തു കൊടുത്തു. മനസ്സിൽ നിന്ന് എന്തോ ഐഡിയ വരുന്നു അത് നമ്മളങ്ങ് ഇംപ്ലിമെന്റ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ജോലിയാണെങ്കിലും ഈ ഒരു സംഭവം ചെറുപ്പം മുതലേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഞാനത് ഇപ്പോഴും നമുക്കിപ്പോൾ ഒരു കാലത്ത് ജോലി നഷ്ടപ്പെട്ടാലും ഞാൻ ഏത് പ്രായത്തിലാണെങ്കിലും മെഷീൻ ചവിട്ടാൻ മേലാത്തൊരു സാഹചര്യം നമുക്ക് വരും പ്രായം ചെല്ലുമ്പോൾ. കൈകൊണ്ടാണെങ്കിലും നമുക്ക് തുന്നാം. ആ കഴിവുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇന്നും എന്തെങ്കിലും ഒരു സാമ്പത്തിക സ്രോതസ്സാണല്ലോ. നമ്മൾ എവിടെ പോയാലും നമ്മുടെ കൂടെ കഴിവുണ്ട്. നമ്മളിപ്പോൾ ഇവിടുന്ന് മക്കളൊക്കെ വെളിയിൽ പോകുന്ന സമയം നമുക്ക് ഏതെങ്കിലും കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനെ പോകണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ കഴിവുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമുക്ക് പൈസ നമ്മുടെ കയ്യിൽ ഇല്ല എന്നുള്ളൊരു വിഷമം ഉണ്ടാവില്ല. കാരണം നമുക്ക് എവിടെയെങ്കിലും വർക്ക് കിട്ടും, നമ്മളത് ചെയ്യും. നമ്മുടെ കയ്യിൽ എപ്പോഴെങ്കിലും ഒരു ഏണിംഗ് ഉണ്ടാവും. നമുക്ക് മറ്റുള്ള ജോലിയാണെങ്കിൽ ഇന്ന സമയത്ത് നമ്മൾ പെൻഷൻ പറ്റും. പിന്നെ നമ്മൾ നമുക്ക് ആ ഒരു സ്രോതസ് കുറയുമല്ലോ. ഇത് ആരോഗ്യമുള്ളിടത്തോളം കാലം ഇഷ്ടപ്പെട്ട തൊഴിൽ നമുക്ക് ചെയ്യാൻ പറ്റും.
1: പെയിന്റിംഗ് ചെയ്തു കൊടുത്തിട്ടുണ്ടോ?
0: പെയിന്റിംഗ് ഞാനല്ല, എന്റെ ഹസ്ബൻഡ് ചെയ്യും. എന്നെ പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് സമയം കിട്ടാറില്ല. അപ്പൊ ഹസ്ബൻഡിന് സമയം കിട്ടുമ്പോ പെയിന്റിംഗ് ചെയ്തു തരും.
1: ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഒരു സാരിയിൽ ചെയ്യാറുണ്ടോ?
0: ഇല്ല ഇല്ല, ഹസ്ബൻഡിനും ജോലി സംബന്ധമായ തിരക്കുകൾ കൊണ്ട് പുള്ളിക്കും ഒട്ടും സമയമില്ല. പക്ഷെ പുള്ളിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഒത്തിരി കസ്റ്റമേഴ്സ് ഈ ഫാബ്രിക് പെയിന്റിംഗ് ചോദിച്ചു വരുന്നുണ്ട്. നമുക്കത് ചെയ്ത് കൊടുക്കാനുള്ള സമയം, കാരണം ഹസ്ബൻഡ് രാവിലെ 6:30 പോയാൽ വൈകിട്ട് വീട്ടിലെത്തുന്ന സമയം രാത്രി 7:30. പിന്നെ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യണമാണ് ഞങ്ങൾ. അങ്ങനെയാണ് വീട്ടിലെല്ലാവരും. അപ്പൊ ഒട്ടും തന്നെ സമയമില്ല. ഞായറാഴ്ച ഞങ്ങൾക്ക് പള്ളി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവിടെയും സമയമില്ല. സമയം കണ്ടെത്തി പുള്ളി ചെയ്തു. ഒത്തിരി പേര് അപ്രോച്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് അതിന് കസ്റ്റമറിനോട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ പെയിന്റിങ്ങിലോട്ട് കൈവച്ചിട്ടില്ല. അത് പുള്ളി കൂടെ ഉണ്ടല്ലോ, ദൈവം അങ്ങനെയുള്ളവരെയാണല്ലോ കൂട്ടിച്ചേർക്കുന്നത്. പുള്ളിക്ക് ഇങ്ങനെ ഒരു കഴിവും എനിക്ക് ഇങ്ങനെ ഒരു കഴിവും ഉണ്ട്. അപ്പൊ ഞങ്ങളെ രണ്ടുപേരെയും കൂടി കൂട്ടിച്ചേർത്തപ്പോ ഒരു ടോട്ടൽ ഫാമിലിയായി.
1: അപ്പൊ ഈ കട നടത്തുന്ന വാടകയ്ക്കുള്ള കട
0: റെന്റാണ്.
1: അതെ. അപ്പൊ ഈ റെന്റും എല്ലാം കഴിഞ്ഞ് അത്യാവശ്യം ഒരു നല്ല വരുമാനം സൂസന് കിട്ടുന്നുണ്ടോ ഈ ഒരു സംരംഭത്തിൽ നിന്ന്?
0: ഭയങ്കര വലിയ വരുമാനത്തിലേട്ടൊന്നും ആയിട്ടില്ല. കാരണം നമ്മള് വലിയ ഒരു ഇപ്പം എല്ലാത്തിലും ഭയങ്കര ഒരു ഇത് നടക്കുന്ന ഒരു സമയമാണല്ലോ, കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോ നമ്മളൊത്തിരി ആൾക്കാരിലേക്ക് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളു. ഭയങ്കര വലിയ ഒരു വരുമാനം എന്ന് പറയാൻ അത്രത്തിലിട്ട് ഞാൻ, പക്ഷെ 5 വർഷം കൊണ്ട് ഞാൻ വളരെ താഴേന്ന് തുടങ്ങിയതാ. ചെറിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി. ഇതേവരെ എനിക്കൊരു നഷ്ടത്തിലേട്ട് എത്തിയിട്ടില്ല. പക്ഷെ മനസ്സിന് സന്തോഷമുള്ള ഒരു ജോലി എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് വരുമാനം ഇല്ലാന്നല്ല, ചില കയറി ഇറങ്ങി നിൽക്കും. ചില മാസങ്ങളിൽ നല്ലൊരു ടേൺ ഓവർ ഉണ്ടാവും, ചില മാസങ്ങളിൽ അത് ഡള്ളായിരിക്കും. അതിപ്പോൾ ഏത് ബിസിനസ് എടുത്താലും ഇപ്പോൾ ബിസിനസ് പൊതുവേ ഡള്ളായ ഒരു സമയമാണ്. എന്നാലും ഡ്രസ്സ് ഒരിക്കലും പോകുമെന്ന് എനിക്ക് തോന്നണില്ല. നമ്മുടെ കയ്യിലൊരു കഴിവുണ്ടെങ്കിൽ ഈ കഴിവിനെ തേടി ആൾക്കാർ വരും എന്നൊരു ചിന്ത എനിക്ക് എന്നും ഉണ്ട്. ഞാനിത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുക, ഞാൻ ചെറുപ്പത്തിലേക്ക് വേണം 5-ാം ക്ലാസ്സിലോ മറ്റോ ആയിരിക്കാം സ്കൂളിൽ മത്സരം നടക്കുക. അപ്പം ആർക്കെങ്കിലുമൊക്കെ സ്റ്റിച്ചിങ്ങിൽ താല്പര്യം ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ തയ്ക്കാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഫ്രോക്ക് തയ്ക്കാമെന്ന് പറഞ്ഞു. അന്ന് നമുക്ക് ഒന്നും നോക്കി പഠിക്കാനോ കാര്യങ്ങളോ ഒന്നും ഇന്നത്തെ പോലെ യൂട്യൂബോ കാര്യങ്ങളോ അതുപോലെ സംശയം ചോദിക്കാനോ ആരുമില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു ആൻറ്റിയുടെ മോളുടെ ഉടുപ്പെടുത്ത് നോക്കി, ഞാൻ വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോൾ അപ്പം എനിക്ക് തുണി വാങ്ങിക്കണം പൈസ തരാമെന്ന് വെച്ചാൽ പപ്പ പറഞ്ഞു, പിന്നെ നീയല്ലേ തയ്ക്കാൻ പോകണേ, ഇത്രയും ചെറുപ്പത്തിൽ നീ ഇങ്ങനെ തയ്ക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പപ്പ പറഞ്ഞു അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പപ്പ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു വിഷമമായി. എന്നിട്ട് ഞാൻ മമ്മിയുടെ ചോദിച്ചപ്പോൾ മമ്മി പപ്പയുടെ ഒരു വെള്ളമുണ്ട് എനിക്ക് എടുത്തു തന്നു. ഇപ്പം അത് പോയാലും കുഴപ്പമില്ല, നഷ്ടങ്ങളൊന്നുമില്ലല്ലോ, നീ ഇതും കൊണ്ടുപോയി തയ്ച്ചോളാൻ പറഞ്ഞു. കത്രിക പോലും നല്ലതില്ല വീട്ടിൽ, കുഞ്ഞു കത്രികയായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ കുഞ്ഞു മനസ്സിലെ ആശയങ്ങൾ വെച്ച് അന്ന് എക്സിബിഷനാണ്, സ്കൂളിലെ വർക്ക് എക്സിബിഷനിൽ സ്റ്റിച്ചിങ് കയറ്റി. അപ്പോൾ പപ്പയുടെ ഒറ്റമുണ്ട് കൊണ്ട് കൈകൊണ്ട് തുന്നി, അതിനകത്തൊരു ബട്ടൺ എങ്ങനെയൊക്കെയോ ഞാൻ തുന്നി പിടിപ്പിച്ചു വെച്ചു. അതിലെനിക്ക് എ ഗ്രേഡ് കിട്ടിയായിരുന്നു അന്ന്. അതെനിക്ക് വേണേൽ അഞ്ചിലോ ആറിലോ ഒക്കെ ആയിരിക്കും. അപ്പം നമുക്ക് കഴിവുണ്ടെന്നൊന്നും അന്നൊന്നും അറിയില്ല, ഇതാണ് നമ്മുടെ കഴിവെന്ന് അന്നൊന്നും അറിയില്ല. പക്ഷെ എന്തോ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു, പോകെ പോകെ പോകെയാണ് ഇതിൽ എന്തോ ഒരു കഴിവ് നമുക്ക് കിടപ്പുണ്ടെന്ന് മനസ്സിലാക്കി.

0: മനസ്സിലായതും ജീവിതത്തിൽ ഇപ്പം ഇത്രയും പ്രായത്തിനോടിടയ്ക്ക് ഞാൻ തയ്ക്കാത്തൊരു ദിവസം ഉണ്ടായിട്ടില്ല. രാത്രി ചിലപ്പോൾ 12:30 വരെ ഇരുന്ന് തയ്ച്ചാൽ അഞ്ച് ജോലിയുള്ള സമയത്ത്, വീട്ടിൽ കട തുടങ്ങാതിരുന്ന സമയത്ത് നമുക്ക് വർക്ക് തീർത്തു കൊടുക്കേണ്ട സമയങ്ങളുണ്ടാവും. ചിലപ്പോൾ 1 മണി 1:30 വരെ ഇരുന്ന് തയ്ച്ച സമയങ്ങളും പിറ്റേ ദിവസം ആ വെളുപ്പിനെ നമ്മൾ എണീക്കണം, ഫാമിലി നോക്കണമല്ലോ. അങ്ങനെ തന്നെ തയ്ച്ച് നമ്മൾ അന്ന് ഈ ബ്രൈഡ്സ് മെയ്ഡൊക്കെ സാരിയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഷോപ്പൊന്നും ഇല്ല. എന്നോട് ഒരാൾ ചോദിച്ചു, ചേച്ചിക്ക് ഇത് ചെയ്യാൻ പറ്റും, ചേച്ചി ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. അന്നാണ് ഞാൻ ഈ മറ്റേ ടേബിൾ ടോപ്പ് ഒരു മെഷീൻ മേടിക്കണതും. അത് മറ്റേ ചവിട്ടി തയ്ക്കുക എന്ന് പറയുമ്പോൾ പോസിബിൾ അല്ല, പെട്ടെന്നൊന്നും തീരില്ല. 10 സാരി വേണമായിരുന്നു, 1 ആഴ്ച എങ്ങാണ്ട് സമയം ഉണ്ടായിരുന്നുള്ളൂ. 10,000 രൂപ കൊടുത്ത് ഞാനൊരു മെഷീൻ മേടിച്ചപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, ദൈവം 10,000 രൂപ കൊടുത്ത് ഞാൻ മെഷീൻ മേടിച്ചതിന് പ്രയോജനം ഉണ്ടാവാതിരിക്കുമോ എന്നൊക്കെ എൻ്റെ മനസ്സിലൊരു തോന്നൽ വന്നു. പക്ഷെ എല്ലാം ദൈവം അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം നടക്കണേന്ന് നമുക്ക് പിന്നീട് പിന്നീട്, ഇതെനിക്ക് ഒരു 1 മാസം കൊണ്ട് തന്നെ ആ 10,000 രൂപയ്ക്ക് മുകളിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കയ്യിൽ ഒരു കഴിവുണ്ട്, ഞാനിത് എങ്ങനെയും ചെയ്ത് കൊടുക്കും. അപ്പോൾ ചെറുതായിട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ നോക്കി. പിന്നെ ഞാനും യൂട്യൂബുകളൊക്കെ നോക്കാറുണ്ട്, പലതും റെഫർ ചെയ്യാറുണ്ട്. അങ്ങനെ പലതും റെഫർ ചെയ്തിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എൻ്റെ ഡ്രസ്സുകളെല്ലാം ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നു മറ്റുള്ളവർക്ക്. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് കാണുമ്പോൾ ഒരു മെലിമൽ ലുക്ക് എന്നു വെച്ചാൽ ഒന്നും ഓവറായിട്ട് ഞാൻ, ഇപ്പോൾ ഒരു കസ്റ്റമർ അവിടെ വരുവാണെങ്കിൽ നമ്മൾ ഡ്രസ്സ് കൊടുക്കുമ്പോൾ അവരോട് ഞാൻ പറയും ഇന്ന ആക്സസറീസ് അതിൻ്റെ കൂടെ ഇടാൻ പറയും. നമ്മുടെ ഡ്രസ്സും ഡിമ്മാവരുത്, അവരും ഡിമ്മാവരുത്, എല്ലാം സോബറായിരിക്കും, ഒരു മീഡിയം, എല്ലാം ഒരു ഒരു ഭംഗിക്ക് അങ്ങ് പോകണം, ഒന്നും ഒന്നും ഓവറാവും. അപ്പൊ അത് അവർക്കും ഒരു ചിലപ്പോൾ അറിയണ ആളായിരിക്കണം എന്നില്ല, ഈ ഒരു ഏത് രീതിയിൽ നടക്കണം, ഇപ്പൊ ഇന്ന രീതിയിൽ നടന്നാൽ ഓവറായിരിക്കുമോ അതൊന്നും ചിലപ്പോൾ അറിയണ്ടാവില്ല. അപ്പൊ അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇഷ്ടപ്പെടുന്ന കസ്റ്റമറും ഉണ്ട്, അങ്ങനെയുള്ളവരാണ് നമ്മുടെ അടുത്ത് വരുന്നത്.
1: അപ്പൊ അങ്ങനെ സൂസന്റേതായ ടിപ്സ് ഒക്കെ വരുന്ന കസ്റ്റമർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൺവിൻസ് ചെയ്യിക്കും അല്ലെ?
0: ആ, അപ്പൊ നമുക്ക് ഒരു അതിൽ കൂടി ഒരു കസ്റ്റമർ ഒരു അങ്ങനെ ഒരു ഇതല്ല. എനിക്ക് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ഫ്രണ്ട്ഷിപ്പും എനിക്കുണ്ട്. ഇപ്പോ 80 വയസ്സായവരും എന്റെ ഫ്രണ്ടാന്ന് തന്നെയും പറയും. കാരണം അവർക്കറിയാൻ മേലാത്ത കാര്യങ്ങൾ നമ്മൾ കുറെ നമ്മൾ എല്ലാം തികഞ്ഞവരല്ല. അവരിൽ നിന്നും നമുക്ക് പഠിക്കാം, നമ്മളിൽ നിന്നും അവർക്കും പഠിക്കാം. അത് ഏത് കുഞ്ഞുകുട്ടിയാണെങ്കിൽ പോലും, ഇപ്പൊ കുട്ടികൾക്ക് മൊബൈൽ ഉപയോഗിക്കുന്ന പോലെ നമുക്കത് അറിയുണ്ടാവില്ല. അപ്പോൾ അവരുടെ നിന്ന് പല കാര്യങ്ങളും നമ്മൾ ചോദിച്ചു പിടിക്കും. പിന്നെ എനിക്ക് അറിയാൻ മേലാത്തത് പലരുടെ അടുത്ത് നമ്മൾ പറഞ്ഞു തരാത്ത വ്യക്തികളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ അവരെക്കാളും നമ്മൾ ഉയർന്നു പോയാലോ എന്നുള്ള ഒരു സംഭവങ്ങളുള്ള വ്യക്തികളും ഉണ്ട്. പക്ഷെ എന്റെ അടുത്ത് ആരെന്ത് ചോദിച്ചാലും എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ചെയ്തു കൊടുക്കും.
1: അറിവ് എന്ന് പറയുന്നത്
0: പകർന്നു കൊടുക്കാനുള്ളതാണല്ലോ. അപ്പൊ നമ്മൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും. ഇപ്പം എനിക്ക് വീട്ടിലാണെങ്കിലും ചെടികൾ ഇഷ്ടംപോലെ ചെടികളുണ്ട്. അപ്പം ഈ ചെടികളിൽ നിന്നും അതിൻ്റെ ഇല, ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ഓരോ ഇലകളും പൂക്കളും അത് വിരിഞ്ഞു വന്നതും എല്ലാം നമ്മൾ നോക്കി ആ ഒരു കളറും അതൊക്കെ നമ്മൾ ഇതിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യും. ഇപ്പോൾ ഒരു ബോഗൻവില്ല പൂക്കൾ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ അതും ഈ പറഞ്ഞോണം കൊണ്ടുവന്ന് ട്രേസ് ചെയ്ത് വെക്കും. അതായത് വേറൊരാൾ വരച്ചതെന്ന് ട്രേസ് ചെയ്യാതെ, അത് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ, ഇല്ലയെന്ന് പറയുന്നില്ല. ട്രേസിങ് നല്ല ഡിസൈൻ എവിടെ കണ്ടാലും നോക്കും. അപ്പം ഇതാകുമ്പോൾ നമുക്ക് റിയൽ സാധനത്തിൽ നിന്നാണ് നമ്മളിത് ഉണ്ടാക്കണേ എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കും ഉണ്ടാവും. ഇത് ചെയ്ത് കഴിയുമ്പോൾ വാവു എന്നുള്ളൊരു കസ്റ്റമറിനും അതുണ്ടാവും. കളറാണെങ്കിലും ലിമിറ്റഡ് കളേഴ്സിലങ്ങ് ചെയ്തു കൊടുക്കും. ഇപ്പോൾ ഒരു ലാവൻഡർ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ലാവൻഡറിൻ്റെ കളർ തന്നെ കൊടുക്കും, വേറെ കളറിൽ കയറ്റില്ല. ഒരു ലൈറ്റ് വയലറ്റ് ഷെയ്ഡ്, ഡാർക്ക് വയലറ്റ്, അങ്ങനെ ഒരു ഷെയ്ഡ് അത് തന്നെ ആ ലാവൻഡർ ഫ്ലവറിൽ കയറ്റും. ഇപ്പോൾ റോസാപ്പൂക്കളാണെങ്കിൽ ഞാനൊരിക്കലും നീലയോ അങ്ങനെ ചെയ്യില്ല. മഞ്ഞ ചെയ്യും, പക്ഷേ പച്ചയോ നീലയോ ആയിട്ടുള്ള പൂക്കൾ ചെയ്യില്ല. അത് കൂടുതൽ ആ പൂക്കൾ ഏതാണോ നേച്ചറിലുള്ളത് ആ കളറ് ഇലയിട്ട് നമ്മൾ കൊണ്ടുവരും. അപ്പം അതാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്.
1: സൂസന്റെ ഈ സംരംഭം നന്നായി തുടർന്നു പോകട്ടെ.
0: എനിക്കിത് എന്റെ ജീവിതാവസാനം വരെ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നടുവിനും കഴുത്തിനും എല്ലാം പ്രശ്നങ്ങൾ വരും. നമ്മൾ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഏത് കാലം വരെ നമ്മൾ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? കൂടെ കുക്കിങ്ങും ബേക്കിങ്ങും എല്ലാം ഉണ്ട്. ബേക്കിംഗ് ഒക്കെ ചെയ്തു കൊടുത്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അതിനൊന്നും നമുക്ക് സമയമില്ല. ഷോപ്പ് തുടങ്ങിയതോടുകൂടി ഫുൾ ടൈം ഷോപ്പിലാണല്ലോ, പകൽ മുഴുവൻ ഷോപ്പിലാണ്. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കി, ക്രിസ്മസിന് കേക്ക് ഉണ്ടാക്കി, അതൊക്കെ സെയിൽ ചെയ്യാറുണ്ടായിരുന്നു. അത് കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാത്തിലും നമുക്കൊരു ഇഷ്ടമാണ്, ചെയ്യാൻ ഇഷ്ടമാണ്, താല്പര്യമാണ്, ഫാമിലി സപ്പോർട്ടും ഉണ്ട്, അപ്പോൾ ഫ്രണ്ട് സർക്കിളും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ട് സർക്കിൾ വഴിയാണ് എനിക്ക് കേക്കൊക്കെ അന്ന് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ചോദിക്കുമെങ്കിലും ക്രിസ്മസിന് ഞാൻ ഇപ്പോഴും വിടാറില്ല, രാത്രിക്ക് ഞാൻ ചെയ്തു കൊടുക്കും. രാത്രിക്ക് വീട്ടിൽ പോയിട്ട് രാത്രിക്ക് ഞാൻ ഇതൊക്കെ ജൂൺ ജൂലൈ മാസത്തിലൊക്കെ സോക്ക് ചെയ്ത് വെക്കും. അതെല്ലാം ചെയ്ത് ഡിസംബർ ആകുമ്പോഴത്തേനും നമ്മൾ ഒരു എങ്ങനെ വന്നാലും ഒരു 10-15-20 കേക്കിനുള്ളിൽ നമ്മൾ ചെയ്യണം. എനിക്ക് ഒറ്റ ജിയൊക്കെ ഉണ്ട്, അപ്പോൾ അതിൽ 2-3 ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ ഇതങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കും. കേക്ക്, ചോക്ലേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്ത് കൊടുക്കും. എല്ലാത്തിലും ഒരിഷ്ടം, ഇത് ഒന്നോടെ ഇഷ്ടം. അപ്പൊ പകൽ മുഴുവൻ ഇങ്ങനെ ഇരിക്കുന്നു.
1: സൂസൻ ഇഷ്ടങ്ങളൊന്നും വിട്ട് കളയുന്നില്ല.
0: എന്റെ ഇഷ്ടങ്ങൾ ഒന്നും വിട്ട് കളയുന്നില്ല. ഞാൻ എന്ത് പറഞ്ഞാലും എന്റെ ഹസ്ബൻഡ് എനിക്ക് സപ്പോർട്ടാണ്.
1: അതെ, കുടുംബത്തിന്റെ ഒരു താങ്ങും സപ്പോർട്ടും അതാണ് സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും വലുതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെ. നമുക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു താങ് അല്ലെങ്കിൽ ആ ഒരു പ്രോത്സാഹനം അത്

0: നമുക്ക് വേറെ എവിടുന്നും
1: കിട്ടില്ല.
0: കിട്ടില്ല. അപ്പോൾ എന്തായാലും സൂസൻ നല്ലൊരു ബുട്ടീക്ക് കൊണ്ട് നടക്കുന്നുണ്ട്. എന്തായാലും എല്ലാം നന്നായി നടക്കട്ടെ. താങ്ക് യു സൂസൻ.
1: താങ്ക് യു.
0: പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിൽ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സംരംഭകയായ സൂസൻ പോളാണ്. ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി, സഹായം കെ വി ലീല.

ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി, സഹായം കെ വി ലീല,

0: ചില്ല് ജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ല് ജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ല് ജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 11 കഴിഞ്ഞ 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്.

0: जी थोरो, निर्देशन विमलेश चौधरी तथा निर्माण जगबंधु जाना। यह कार्यक्रम CIET NCERT नई दिल्ली भारत द्वारा प्रस्तुत किया गया। अभी आपने सुना कार्यक्रम वो ब्रह्म तुम ही हो। श्रोताओं, अब इसी के साथ हमारा आज का उमंग कार्यक्रम यहीं पर समाप्त होता है। तो अब अजीत
1: और उमंग कार्यक्रम की तकनीकी टीम यानी
0: कुसुमलता,
1: जगबंधु,
0: चेतना
1: और मंजू जी के साथ विमलेश को आज्ञा दीजिए।
0: नमस्कार।
2: उमंग उमंग उमंग उमंग।
3: നിങ്ങൾ കേട്ടത് NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.
4: പറയൂ, നിങ്ങൾക്കറിയാമോ?
3: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
4: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446454588 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
3: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ, എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് 102.3 സമയം 12 കഴിഞ്ഞ് 20 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സമ്മേളനം ഉച്ചവരെ നിർത്തിവച്ചു. ഊർജ്ജ ആവശ്യങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്ന ഇന്ത്യയെപ്പോലെ രാജ്യങ്ങൾക്ക് പശ്ചിമേഷ്യയിലെ സംഘർഷം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തെ ശുചീകരണ തൊഴിലാളികളുടെ അന്തസ്സും സുരക്ഷയും ഉറപ്പാക്കുന്നതിന് ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയാണ് നമസ്തേ പദ്ധതി പ്രതിഫലിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ഡോ വീരേന്ദ്രകുമാർ. സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയവും ഭവന നഗരകാര്യ മന്ത്രാലയവും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. പ്ലസ് വൺ ഒന്നാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രകാരം വിദ്യാർത്ഥി പ്രവേശനം ഇന്ന് ആരംഭിക്കും. മറ്റന്നാൾ വൈകിട്ട് 4 സമയപരിധി. കർക്കിടക മാസപൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട നാളെ രാത്രി 10 അടയ്ക്കും. ഇന്ന് വൈകിട്ട് സഹസ്രകലശ പൂജയുണ്ട്. കാസർകോട് റാണിപുരം ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി DTPC നിർമ്മിച്ച ടൂറിസം കോംപ്ലക്സ് അടുത്തമാസം വിനോദസഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കും. ശുചീകരണ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് DTPC ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. ഇടുക്കി ചിന്നക്കനാലിൽ തടി കയറ്റി വന്ന ട്രാക്ടർ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. സൂര്യനെല്ലിയിലെ കണ്ണനാണ് മരിച്ചത്. ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പി കണ്ടെത്തിയതിനെ തുടർന്ന് ഇടുക്കി കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറെയും ഡ്രൈവറെയും നാട്ടുകാർ തടഞ്ഞുവച്ചു. തൊടുപുഴ മങ്ങാട്ടുകവലയിലായിരുന്നു സംഭവം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3 സമയം 12 കഴിഞ്ഞ് 2:30. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് പഴം പച്ചക്കറി വില വിവരം, 12:05 വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം, സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ അഥവാ SMAM പദ്ധതിയെക്കുറിച്ച് കാംകോ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗീതു എം സംസാരിക്കുന്നു. തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. പ്രായം കൂടുന്തോറും തലച്ചോറിനുണ്ടാകുന്ന വ്യതിയാനങ്ങളും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 ഗാനോത്സവം. 1:55 സേവന വാർത്തകൾ. 2 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 ആകാശവാണി FM വാർത്തകൾ, പാട്ടിന്റെ നാട്ടുവഴി കൊച്ചിയുടെ ജലപാതകൾ. 4 ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ

0: വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി.
1: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ, 90 20 620 630.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: അറിയിപ്പുകൾ തുടരുന്നു. ഇന്ന് വൈകിട്ട് 4:55 സേവന വാർത്തകൾ, 5 ആകാശവാണി എഫ് വാർത്തകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി, 6 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 6:10 അറിയിപ്പുകൾ, 6:20 മധുരം ഗീതം ലളിതഗാനം, തുടർന്ന് സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കാർഷിക ജീവനം, വൃക്ഷങ്ങൾക്കേകാം ദീർഘായുസ്, മരങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങൾ ചികിത്സിച്ച് 200 മരങ്ങൾക്ക് പുതുജീവൻ നൽകിയ വൃക്ഷവൈദ്യനായ കെ ബിനുവുമായുള്ള അഭിമുഖം അവസാന ഭാഗം, 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 എഫ് എം ഈവനിംഗിൽ സമകാലികം, നശിച്ചു പോകുന്ന പൈതൃക കെട്ടിടങ്ങൾ, 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയപ്പെട്ട പന്തിരുകുലം.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
7: എന്നും രാവിലെ 10:30.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
7: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രാത്രി 8 ആകാശവാണി എഫ് എം വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. യുവജന കമ്മീഷന്റെ യുവപ്രതിഭാ പുരസ്കാര ജേതാവ് അമൽ ഇക്ബാൽ പങ്കെടുക്കുന്നു അവസാന ഭാഗം. 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, യു കെ കുമാറിന്റെ തക്ഷൻകുന്ന് സ്വരൂപം, 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ, സേവന വാർത്തകൾ, 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ, 9:15 ചുറ്റുവട്ടം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്ന ജാനകി സ്മൃതിസന്ധ്യ എന്ന പരിപാടിയിൽ ഗായിക എസ് ജാനകിയെ അനുസ്മരിച്ചുകൊണ്ട് പി പ്രകാശ്, ആർ കെ ദാമോദരൻ എന്നിവർ നടത്തിയ പ്രഭാഷണങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 പാർലമെന്റിലെ ചോദ്യോത്തര വേളയുടെ ശബ്ദലേഖനം ഡൽഹി റിലേ, 11:00 ഹിന്ദിയിലും, തുടർന്ന് 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ, ഇന്നലെയും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
8: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
9: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
10: September 30 വരെ വെറും 5% മാത്രം അടച്ച സ്വർണം ബുക്ക് ചെയ്യാം.
9: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
11: വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ കുറിച്ച് അറിയാം.
12: സ്മാം പദ്ധതി അഥവാ ദി സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ പദ്ധതിയെക്കുറിച്ച് കേരള അഗ്രോ മിഷനറി കോർപ്പറേഷൻ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗീതു എം സംസാരിക്കുന്നു.
13: കാർഷിക മേഖലയിൽ വിവിധ തരത്തിലുള്ള പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് കൃഷി മേഖലയിലെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കർഷകർക്ക് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ്. അങ്ങനെയുള്ള പദ്ധതികളിൽ ഏറ്റവും പ്രധാനമായി കേരളത്തിൽ നടക്കുന്നൊരു പദ്ധതിയാണ് SMAM അഥവാ കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി എന്ന് പറയുന്നത്. ഈ പദ്ധതി പ്രകാരം ഈ ചെറുകിട നാമമാത്രമായ കർഷകരിലേക്ക് അവർക്ക് സബ്സിഡി രീതിയിൽ മെഷീനറികൾ ലഭ്യമാക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ അതിന്റെ ഫാം പവർ അവൈലബിലിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്ത്രീകളെ കൂടുതൽ കൃഷി മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുമാണ് പദ്ധതി ഫോക്കസ് ചെയ്തിരിക്കുന്നത്. 2014-15 പദ്ധതി ആരംഭിച്ചിരുന്നത്. ആ സമയങ്ങളിൽ കംപ്ലീറ്റ്ലി ഓഫ്ലൈൻ ആയ ഒരു പദ്ധതിയായിരുന്നത്. എന്നാൽ 2020 മുതൽ വളരെ സുതാര്യമായി ഓൺലൈൻ മോഡിലൂടെയാണ് ഇപ്പോൾ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും 2025-26 പദ്ധതി ലൈവായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ കീഴിൽ പ്രധാനമായിട്ടും 2 കമ്പോണന്റ് ആണ് നമുക്ക് വരുന്നത്. ഒന്ന്, വ്യക്തിഗത കർഷകർക്ക് ഇൻഡിവിജ്വൽ ഫാമേഴ്സിന് 40-60% വരെ സബ്സിഡിയോടുകൂടെ കാർഷിക യന്ത്രങ്ങൾ സ്വന്തമാക്കാവുന്നതാണ്. 2 കമ്പോണന്റ് എന്ന് പറയുന്നത് കാർഷിക യന്ത്രങ്ങളുടെ വാടക കേന്ദ്രങ്ങൾ ആരംഭിക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കർഷകരുടെ രജിസ്റ്റേർഡ് സംഘങ്ങൾ, അതുപോലെ

എഫ് പി ഒസ്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, അതുകൂടാതെ എസ് എസ് ജികൾ, അങ്ങനെയുള്ള സംരംഭങ്ങൾക്ക് 10 ലക്ഷം വരെയുള്ള മെഷീനറികൾ 80% സബ്സിഡിയോടുകൂടെ വാങ്ങിക്കാവുന്നതാണ്. ഇതിൽ വ്യക്തിഗതമായ കർഷകരുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് ഇൻഡിവിജ്വലിന് ആർക്കൊക്കെയാണ് അപേക്ഷിക്കാം എന്നുള്ളത് എപ്പോഴും ഒരു സംശയമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഫാമേഴ്സിന്റെ ഇടയിലുള്ള ഒരു പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത് കൃഷിഭൂമി എത്ര ഏക്കറോളം വേണം, കൃഷിഭൂമിയുടെ ഏരിയ കൂടുന്നതനുസരിച്ച് സബ്സിഡിക്ക് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടൊരു സംശയമായിട്ട് എപ്പോഴും കർഷകരുടെ ഇടയിൽ കണ്ടുവരുന്നത്. ഈ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കർഷകൻ സ്വന്തമായി കേരളത്തിൽ ഭൂമിയുള്ള, കേരളത്തിൽ അഡ്രസ്സുള്ള, ആധാർ കാർഡ് ഡീറ്റെയിൽസ് ഉള്ള ഒരാളാണെങ്കിൽ, അയാൾക്ക് 0.5 സെന്റ് ഭൂമിയാണ് ഉള്ളതെങ്കിൽ പോലും ആ ഭൂമിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, അതായത് ഭൂനികുതി അടച്ച റെസീപ്റ്റ് ഉണ്ടെങ്കിൽ ഒരു കർഷകന് ഈ സ്മാം പദ്ധതിയിൽ അപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അതായത് ആ കർഷകൻ കേരളത്തിലെ ആധാർ അഡ്രസ്സുള്ള ഒരാളായിരിക്കണം, അതുപോലെ തന്നെ അവരുടെ ഭൂനികുതി അടച്ച റെസീപ്റ്റ്, ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത്. പിന്നെ അതിന്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആയിട്ട് കൂടെ വരുന്നത് അവരുടെ ഒരു ബാങ്ക് പാസ്ബുക്ക്. ബാങ്ക് പാസ്ബുക്ക് കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകർക്കാണ് സബ്സിഡി അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഈ കർഷകർക്ക് ആ അവരുടെ ഉപയോഗിക്കുന്ന ബാങ്ക് പാസ്ബുക്കിന്റെ ഒരു കോപ്പിയും അതുപോലെ തന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും, ഇത്രയാണ് പ്രധാനമായിട്ട് വരുന്നത്. ഇതല്ലാതെ ഇനി എന്തെങ്കിലും റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്ന കർഷകരാണെന്നുണ്ടെങ്കിൽ, എസ് സി എസ് ടി കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ എസ് സി എസ് ടി സർട്ടിഫിക്കറ്റും കൂടെ ഇതിന്റെ കൂടെ ഹാജരാക്കേണ്ടതായിട്ട് വരും. പിന്നെ പറയുന്നത് കസ്റ്റം ഹയറിംഗ് സെന്റർ, വാടക കേന്ദ്രങ്ങളാണ്. കർഷകരുടെ ഒരു രജിസ്റ്റേർഡ് ഗ്രൂപ്പ്, അവർക്ക് സ്വന്തമായി പാൻ കാർഡ് ഉള്ളത്, അതുപോലെ സംഘത്തിന്റെ പേര് തന്നെയുള്ള ബാങ്ക് പാസ്ബുക്ക്, മിനിമം 8 മെമ്പറെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വാടക കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് 10 ലക്ഷം വരെയുള്ള പ്രൊജക്ടുകൾ സമർപ്പിക്കാൻ പറ്റും. ഈ 10 ലക്ഷം വരെയുള്ള പ്രൊജക്ടുകളിൽ 8 ലക്ഷം രൂപ അല്ലെങ്കിൽ 80% സബ്സിഡി എന്ന രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന കർഷക ഗ്രൂപ്പുകൾക്ക് അവരുടെ 8 മെമ്പേഴ്സിന്റെ കൂടെ അവർക്ക് വാടക കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുമ്പോൾ ഈ പറയുന്ന യന്ത്രങ്ങൾ എത്ര നിരക്കിലാണ് വാടകയിൽ കൊടുക്കുന്നത്, അതിന്റെ കൃത്യമായിട്ടുള്ള രേഖയും അതുപോലെ രജിസ്റ്റർ ലോഗുകളെല്ലാം സൂക്ഷിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. ഒരു രീതിയിലും നമ്മൾ സബ്സിഡിയിൽ വാങ്ങിക്കുന്ന കാർഷിക യന്ത്രങ്ങൾ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുകയോ മറ്റൊരു കർഷകർ മറിച്ച് വിൽക്കുകയോ ചെയ്യരുതെന്ന് വളരെ നിർബന്ധമായിട്ടും ഈ പദ്ധതി പ്രകാരം പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു സംശയം എല്ലാവർക്കും വരുന്നത് സബ്സിഡിയുടെ നിരക്കിനെ കുറിച്ചാണ്. എപ്പോഴും 40% മുതൽ 80% വരെയാണ് സബ്സിഡി ലഭിക്കുന്നതെങ്കിൽ പറയുമെങ്കിലും എങ്ങനെയാണ് ഇതിന്റെ ഒരു ഡിവിഷൻ വരുന്നതെന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പോഴും സംശയമുള്ള ഒരു കാര്യമാണ്. അതിൽ ആദ്യമായിട്ട് പറയുന്നത് വ്യക്തിഗത കർഷകരുടെ കാര്യമാണ്. വ്യക്തിഗത കർഷകരിലേക്ക് വരുമ്പോൾ അവരുടെ സബ്സിഡി 40 മുതൽ 60 വരെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് കർഷകരുടെ ഭൂമി 5 ഏക്കറോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കർഷകരുടെ സബ്സിഡി 40% കുറയും. മറ്റ് കർഷകർ, അതായത് ചെറുകിട നാമമാത്ര കർഷകർക്ക് 50% തന്നെ സബ്സിഡി ലഭിക്കും. ഇതല്ലാതെ ഒരു കാറ്റഗറി വരുന്നതാണ് 60% സബ്സിഡി. അതെന്ന് പറയുന്നത് പോസ്റ്റ് ഹാർവസ്റ്റ് എക്യുപ്മെന്റ്സ്, ഡ്രയറുകൾ, അങ്ങനെയുള്ള പോസ്റ്റ് ഹാർവസ്റ്റ് എക്യുപ്മെന്റ്സ് വാങ്ങിക്കുന്ന കർഷകർക്ക് 60% സബ്സിഡി വരുന്നത്. പിന്നെ വരുന്നതാണ് 80%. ഈ 80% എപ്പോഴും വരുന്നത് കസ്റ്റം ഹയറിംഗ് സെന്ററുകൾ, വാടക കേന്ദ്രങ്ങളായിട്ട് അപ്ലിക്കേഷൻ കൊടുത്ത് വരുന്നവർക്കാണ് 80% സബ്സിഡി വരുന്നത്. പിന്നെ എപ്പോഴും ഉള്ള മറ്റൊരു ഡൗട്ട്, എന്തൊക്കെ മെഷീനറികളാണ്, എപ്പോഴും വലിയ വലിയ കാർഷിക യന്ത്രങ്ങൾ മാത്രമാണോ സബ്സിഡി സ്കീമിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് എന്നാണ് എല്ലാ കർഷകർക്കുള്ളൊരു സംശയം. പക്ഷെ അങ്ങനെയല്ല, ഈ സ്മാം പദ്ധതി മുഖേന ചെറിയ ഗാർഡൻ ടൂൾസ് മുതൽ വലിയ കമ്പൈൻ ഹാർവസ്റ്റർ വരെ നമുക്ക് സബ്സിഡിയിൽ വാങ്ങിക്കാവുന്നതാണ്. ഓരോ മെഷീനറികൾക്കും അതിൻ്റെതായിട്ടുള്ള സബ്സിഡി ലിമിറ്റ് ഉണ്ടാകും, അതുപോലെ തന്നെ സീലിംഗുകളും അവൈലബിൾ ആണ്. ഗാർഡൻ ടൂൾസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ചെറിയ തൂമ്പ മുതൽ എന്തെങ്കിലും പ്രൂണിങ് എക്യുപ്മെന്റ്സ് ആണെങ്കിലും അങ്ങനെയുള്ള ചെറിയ ചെറിയ ടൂൾസുകൾ നമുക്ക് സബ്സിഡിയിൽ വാങ്ങിക്കാം. അതുപോലെ തെങ്ങ് കയറുന്ന യന്ത്രം, വീൽ ബാരോ, പവർ വീഡറുകൾ പോലുള്ള ചെറിയ ചെറിയ കാർഷിക യന്ത്രങ്ങൾ, പിന്നെ മുന്നോട്ട് വരുംതോറും പവർ ടില്ലറുകൾ, ട്രാക്ടറുകൾ, കമ്പൈൻ ഹാർവസ്റ്ററുകൾ, അങ്ങനെയുള്ള മെഷീനറികൾ നമുക്ക് ഈ പദ്ധതി മുഖേന വാങ്ങിക്കാം. അതുപോലെ തന്നെ പോസ്റ്റ് ഹാർവസ്റ്റ് എക്യുപ്മെന്റ്സ് ആയിട്ടുള്ള ഡ്രയറുകൾ, അങ്ങനെയുള്ള മെഷീനറികളും സബ്സിഡിയിൽ നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ ഇത്തവണ മുതൽ നമുക്ക് അഗ്രികൾച്ചർ ഡ്രോണുകളെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അഗ്രികൾച്ചർ ഡ്രോണുകളും നമുക്ക് സബ്സിഡിയിൽ വാങ്ങിക്കാവുന്നതാണ്. 50% തന്നെയാണ് സബ്സിഡി വരുന്നത് അഗ്രികൾച്ചർ ഡ്രോണുകൾക്കും. തൊട്ട് മുന്നേ ഞാൻ സൂചിപ്പിച്ചതുപോലെ രജിസ്ട്രേഷൻ ഇപ്പോൾ കൂടുതലും സുതാര്യമായിട്ടാണ് കസ്റ്റമറുടെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. agrimissionary.nic എന്നാണ് ഒരു പോർട്ടലിന്റെ പേര്. ഈ പോർട്ടൽ മുഖേന നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാവുന്നതാണ്. നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോക്യുമെന്റ്സ് ഓൺലൈനായിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ കാർഡിന്റെ ബേസിലാണ് ഇതിന്റെ രജിസ്ട്രേഷൻ വരുന്നത്. വ്യക്തികൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. പദ്ധതി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരിക്കലും ഒരു ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട ആവശ്യം വരുന്നില്ല എന്നതാണ് പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത്. ഒരു കർഷകന് വീട്ടിലിരുന്നുകൊണ്ട് തന്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ തന്റെ അപേക്ഷയുടെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ സബ്സിഡി റിലീസായോ എന്നറിയാൻ സാധിക്കും. ഇങ്ങനെയുള്ള പ്രോസസ്സെല്ലാം നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട്

തന്നെ ചെയ്യാവുന്നതാണ്. വളരെ സമയലാഭമായ ഒരു സ്കീമ് കൂടെയാണ് സ്മാം എന്ന് പറയുന്ന പദ്ധതി. പിന്നെ ഇതിന്റെ പ്രൊസീജിയർ ഒക്കെ എങ്ങനെയാണെന്നുള്ളത്, എപ്പോഴും കർഷകൻ മെഷീൻ വാങ്ങിച്ച ഉടനെ തന്നെ എനിക്ക് എപ്പോഴാണ് സബ്സിഡി കിട്ടുക, ഇന്ന് തന്നെ സബ്സിഡി കിട്ടുമോ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞ് പിന്നെ സബ്സിഡിക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള സംശയങ്ങൾ എന്നും ഉണ്ടാകാറുണ്ട്. ആ കേസുകൾ നമുക്ക് പറയാനുള്ളത്, എപ്പോഴും നമ്മൾ അപേക്ഷ കൊടുത്തു കഴിയുമ്പോൾ ഒരു വെയിറ്റിംഗ് ലിസ്റ്റിലോട്ടായിരിക്കും ഈ അപേക്ഷ പോകുന്നത്. ഈ അപേക്ഷ പിന്നീട് അപ്രൂവൽ ആയതിനു ശേഷം മാത്രമാണ് നമുക്ക് മെഷീനറി വാങ്ങിക്കാൻ വേണ്ടി സാധിക്കാം. ഒരു ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ, നമ്മളൊരു പവർ ടില്ലറിന് അപേക്ഷ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ വെയിറ്റിംഗ് ലിസ്റ്റ് ഒന്നോ രണ്ടോ മൂന്നോ ആയിരിക്കാം. ക്രമേണ ഇതിന്റെ അപ്രൂവൽ വരുമ്പോൾ അത് അപ്രൂവ്ഡ് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് നമ്മുടെ അടുത്തുള്ള ഒരു ഡീലറെ സമീപിച്ച് നമുക്കൊരു പവർ ടില്ലർ വാങ്ങിക്കാം. അതിനുശേഷമുള്ള പ്രൊസീജിയർ എല്ലാം ഡീലർ മുഖേന നിങ്ങളുടെ ബില്ല് ഓൺലൈനായിട്ട് കമ്പ്യൂട്ടറിൽ അപ്ലോഡ് ചെയ്യും. പിന്നെ നമുക്ക് ഈ ബില്ല് വെരിഫൈ ചെയ്യാനെല്ലാം ഓൺലൈനായിട്ട് ഫോണിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. ഈ ബില്ല് വെരിഫൈ ചെയ്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഈ കാർഷിക യന്ത്രം ഡീലർ കർഷകന് കൈമാറുന്നു. കർഷകന് കൈമാറുമ്പോൾ കർഷകനും ഡീലറും ഈ മെഷീനുമായിട്ടുള്ളൊരു ജോയിന്റ് ഫോട്ടോ ആണ് അവർ ആദ്യം എടുക്കുന്നത്. ഇത്രയും ഡീറ്റെയിൽസ് കഴിഞ്ഞ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കഴിഞ്ഞു. അതിനുശേഷം വരുന്നത് ഈ ബില്ല് വെരിഫൈ ചെയ്ത് ബന്ധപ്പെട്ട മാനുഫാക്ചറർ അവരുടെ ഓഫീസർ ലോഗിനിലോട്ട് ഫോർവേഡ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ വെച്ച് നമ്മുടെ ഈ കൃഷി എഞ്ചിനീയറിംഗ് വിഭാഗമാണ് ഈ സ്മാം പദ്ധതി ഇപ്പോൾ നിലവിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഭാഗത്തിൽ നിന്നുള്ള ബന്ധപ്പെട്ട ഓഫീസർമാർ നമ്മുടെ വീടുകളിലേക്ക് വരും. വീടുകളിലേക്ക് വന്നതിന് ശേഷം നമുക്ക് സപ്ലൈ ചെയ്തിരിക്കുന്ന മെഷീനറി ബില്ലുമായി ക്രോസ് വെരിഫൈ ചെയ്ത് എല്ലാം കൃത്യമായി തന്നെയാണോ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തും. അതിനുശേഷമാണ് കർഷകന്റെ അക്കൗണ്ടിലേക്ക് സബ്സിഡി തുക വരുന്നത്. എപ്പോഴും കർഷകൻ ചോദിക്കുന്ന ഒരു കാര്യം വാങ്ങിച്ച ഉടനെ തന്നെ നമുക്ക് സബ്സിഡി കിട്ടുമെന്നുള്ളതാണ്. നമ്മൾ ഇത്തിരി കാലം എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിനുശേഷം ഓൺലൈൻ വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് സബ്സിഡി അക്കൗണ്ടിലോട്ട് വരുന്നത്. നമ്മുടെ സ്മാം പദ്ധതിയുടെ നോഡൽ ഏജൻസി എന്ന് പറയുന്നത് കൃഷി എഞ്ചിനീയറിംഗ് വിഭാഗമാണ്. കൃഷി എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് വേണ്ടി റീജിയണൽ ടെസ്റ്റിംഗ് ആൻഡ് ട്രെയിനിങ് സെന്ററാണ് ഇതിന് നേതൃത്വം നൽകുന്നത് തിരുവനന്തപുരത്ത്. അതുമാത്രമല്ല, ഈ പദ്ധതി കൈകാര്യം ചെയ്യുന്നത് വിവിധ ജില്ലകളിലുള്ള അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അഗ്രിയുടെ ഓഫീസിന്നാണ്. പലപ്പോഴും ഒരു സംശയം, തൊട്ടടുത്തുള്ള കൃഷിഭവനിൽ പോയി അന്വേഷിച്ചു കഴിഞ്ഞാൽ എന്റെ സബ്സിഡിയുടെ സ്റ്റാറ്റസ് അറിയാൻ പറ്റുമോ എന്ന് പല കർഷകരും വിളിച്ച് ചോദിക്കാറുണ്ട്. നമ്മൾ ഒരിക്കലും കൃഷിഭവൻ മുഖേനല്ല ഈ പദ്ധതി നടപ്പിലാക്കുന്നത്, കൃഷി എഞ്ചിനീയറിംഗ് വിഭാഗം മുഖേനയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കൃഷി എഞ്ചിനീയറിംഗ് വിഭാഗത്തിനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. അതുമാത്രമല്ല, അവരെ വിളിക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. നമ്മുടെ അപ്ലിക്കേഷൻ നമ്പർ കൃത്യമായി അറിയാമെങ്കിൽ മൊബൈൽ ഫോൺ വഴി നമുക്ക് അപ്ലിക്കേഷൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്ലിക്കേഷൻ നമ്പർ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ കൃത്യമായി നമ്മുടെ അപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യാനും നമുക്ക് സബ്സിഡി റിലീസായോ ഇല്ലയോ എന്നുള്ളത് വരെ നമുക്ക് അതിനകത്ത് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ലോൺ സൗകര്യം ലഭ്യമാകുമോ എന്ന് കർഷകർക്ക് ഒരു സംശയം ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ടില്ലർ പോലെയുള്ള മെഷീനറികളും ട്രാക്ടർ, ഡ്രോണ്, കമ്പൈൻ ഹാർവസ്റ്റർ ഒക്കെ വാങ്ങിക്കുമ്പോൾ ഡീലറെ സമീപിച്ച് ലോൺ സൗകര്യം ലഭിക്കുമോ എന്നുള്ളൊരു സംശയം പറയാറുണ്ട്. ഈ കർഷകർക്ക് സാമ്പത്തിക സഹായം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് AIF അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന് പറഞ്ഞൊരു പദ്ധതി കൂടെയുണ്ട്. ഈ പദ്ധതി മുഖേന പൊതുമേഖലാ ബാങ്കുകൾ വഴി ഫാമേഴ്സിന് അവരുടെ ബന്ധപ്പെട്ട ഒരു DPR സമർപ്പിക്കണം, ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് സമർപ്പിക്കണം. അതുപോലെ ബാങ്കിന്റെ നിബന്ധനകൾക്ക് വിധേയമായി സബ്സിഡിയോടുകൂടെ പലിശ ഇളവിൽ കർഷകർക്ക് ലോണ് ലഭിക്കുന്നതാണ്. ഇതൊരു 1-2 weeks എന്തായാലും ഒരു സമയം ഇതിനകത്ത് എടുക്കും. അപ്പം അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരിയുമായി സംസാരിച്ച് നേരത്തെ തന്നെ നമുക്ക് ലോണിന്റെ ആവശ്യങ്ങളുണ്ടെങ്കിൽ AIF പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമ്മൾ അന്വേഷിച്ച് വെക്കേണ്ടതാണ്. അപേക്ഷ കൊടുത്ത ഉടനെ തന്നെ നമ്മൾ ലോൺ സൗകര്യത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ AIF പദ്ധതി മുഖേനയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കർഷകർ. അതുപോലെ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ രജിസ്ട്രേഷൻ എല്ലാം ഓൺലൈൻ ആണെന്നുള്ളത്. ചില കർഷകർക്ക് ഇപ്പോഴും നമുക്ക് വീട്ടിലിരുന്ന് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരാറുണ്ട്. ആ കേസുകളിൽ നമ്മൾ തൊട്ടടുത്തുള്ള അക്ഷയ സെന്ററുകൾ സമീപിക്കാറുണ്ട്. അവിടെ നിന്നും സഹായം കിട്ടാത്ത സാഹചര്യത്തിൽ ക്യാംകോ പോലുള്ള സ്ഥാപനങ്ങൾ കർഷകർക്ക് വേണ്ടി രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കാറുണ്ട്. നമുക്ക് ബന്ധപ്പെട്ട രേഖകൾ ഓൺലൈനായി നമുക്ക് വാട്സപ്പ് മുഖേന അയച്ചു തന്നു കഴിഞ്ഞാൽ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള യന്ത്രങ്ങൾ ഓൺലൈനായി അപേക്ഷ കൊടുക്കാനും ശ്രമിക്കുന്നുണ്ട്. സ്മാം പദ്ധതി മുഖേന സബ്സിഡിയോടുകൂടെ കാർഷിക യന്ത്രങ്ങൾ വാങ്ങാമെന്നുള്ളത് കർഷകർക്ക് വ്യക്തമായിരിക്കുന്നു. ഇതിൽ മറ്റൊരു സംശയമുള്ളത് ഏതൊക്കെ കാർഷിക യന്ത്രങ്ങളാണ് കർഷകർക്ക് സബ്സിഡിയോടുകൂടെ ലഭ്യമാകുന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ നിലമൊരുക്കുക എന്നുള്ളൊരു പ്രിപ്പറേഷനാണ്. നിലമൊരുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പവർ ടില്ലറുകൾ, അതുപോലെ ട്രാക്ടറുകൾ, ട്രാക്ടറിനോടുള്ള അനുബന്ധ ഉൽപ്പന്നങ്ങൾ പറഞ്ഞ റോട്ടവേറ്റർ, കൾട്ടിവേറ്റർ, പ്ലൌ, അതുപോലുള്ള അനുബന്ധ ഉൽപ്പന്നങ്ങൾ, ഇനി ചെറിയ കൃഷിയാണെങ്കിൽ അടുക്കളത്തോട്ടങ്ങൾക്കൊക്കെ ആണെങ്കിൽ പവർ വീഡറുകൾ, ചെറിയ ചെറിയ പവർ വീഡറുകൾ, അങ്ങനെയുള്ള മെഷീനറികളെല്ലാം നമുക്ക് ഈ സബ്സിഡി പദ്ധതിയിലൂടെ ലഭിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ പോകുമ്പോൾ വിള സംരക്ഷണം എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു ഘടകമാണ് കൃഷിയിൽ. അതിലുൾപ്പെടുന്നതാണ് സ്പ്രേയറുകൾ, വിവിധ തരം സ്പ്രേയറുകൾ, മാനുവൽ ഓപ്പറേറ്റഡ് വരുന്നതുണ്ട്, അതുപോലെ തന്നെ പവർ ഓപ്പറേറ്റഡ് ആയിട്ടുള്ള സ്പ്രേയറുകൾ, അങ്ങനെയുള്ള മെഷീനറികളും സബ്സിഡിയോടുകൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി വിളവെടുപ്പിന് ശേഷമുള്ള അവശിഷ്ടങ്ങൾ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബെയിലറുകൾ, അതുപോലെ ചാഫ് കട്ടറുകൾ തുടങ്ങിയ യന്ത്രങ്ങളും നമുക്ക് സബ്സിഡി

0: ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ വിളവെടുപ്പ് കഴിഞ്ഞ ശേഷം നമ്മുടെ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളായി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഡ്രയറുകൾ, ഓയിൽ മില്ലുകൾ, ഡീഹസ്കറുകൾ, റൈസ് മില്ലുകൾ ഇങ്ങനെയുള്ളതും നമുക്ക് 60% സബ്സിഡിയോടുകൂടെ SMAM പദ്ധതി മുഖേന സബ്സിഡിയിൽ ലഭ്യമാകുന്നതാണ്. കാർഷിക മേഖലയിൽ നിലമൊരുക്കുന്നത് മുതൽ കൊയ്തെടുക്കുന്നതുവരെയും അതുപോലെ തന്നെ റെസിഡ്യൂ മാനേജ്മെന്റ് രംഗങ്ങളിലും ഏറ്റവും കൂടുതൽ തൊഴിലാളി ക്ഷാമം നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇത്തരം സബ്സിഡി പദ്ധതികൾ, SMAM പോലുള്ള സബ്സിഡി പദ്ധതികൾ കർഷകർ പരമാവധി ഉപയോഗപ്പെടുത്തേണ്ടതാണ്. സ്മാം പദ്ധതിക്ക് വേണ്ടി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ അതുപോലെ രജിസ്ട്രേഷൻ സഹായങ്ങൾക്കോ വേണ്ടി കാംകോയെ സമീപിക്കാവുന്നതാണ്. മൊബൈൽ നമ്പർ 9400865666 9400865666. നന്ദി.
1: സ്മാം പദ്ധതിയെക്കുറിച്ച് നമുക്ക് വിശദമായി പറഞ്ഞു തന്നത് കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗീതു എം.
2: വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ കുറിച്ച് അറിയാം.
3: ഇത് ആകാശവാണി കൊച്ചി FM 100.3. ഇപ്പോൾ ഒരു ലളിതഗാനം കേൾക്കാം. കാവാലത്തിന്റെ വരികൾ, MG രാധാകൃഷ്ണന്റെ സംഗീതം. പാടിയത് MG രാധാകൃഷ്ണൻ, കല്ലറ ഗോപൻ.

0: നാടക
1: ലളിതഗാനം ഇനി കേൾക്കാം. 6:20 മധുരം ഗീതത്തിൽ. സേവന വാർത്തകൾ. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ സിറോങ് എഞ്ചിൻ ഡ്രൈവർ ഒഴിവുകളിലേക്ക് കരാർ നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. 45 വയസ്സാണ് പ്രായപരിധി. ഓൺലൈനായി അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 22. കൂടുതൽ വിവരങ്ങൾക്ക് ഇമെയിൽ വിലാസം career@cochinshipyard.in. അവസാന തീയതി നാളെയാണ്.
2: ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
3: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ ഏഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
2: 9447007786.
1: കോട്ടയം ഐമനം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പാലിയേറ്റീവ് നഴ്സിനെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള അഭിമുഖം ഈ മാസം 21, അതായത് നാളെ രാവിലെ 10:30 നടക്കും. ഐമനം പഞ്ചായത്ത് നിവാസികൾക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 8075436 8075436526. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ എംടെക് സിന്തറ്റിക് ബയോളജി ആൻഡ് ബയോ മാനുഫാക്ചറിംഗ് പ്രോഗ്രാമിലേക്കുള്ള റിയൽ ടൈം അഡ്മിഷൻ നാളെ രാവിലെ 10 മറൈൻ സയൻസ് ക്യാമ്പസിലെ നാഷണൽ സെന്റർ ഫോർ അക്വാറ്റിക് ആനിമൽ ഹെൽത്തിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.admissions.kuzat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
4: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
5: ഇടലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
6: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
1: കോട്ടയം ജില്ലയിൽ എക്സൈസ് ആൻഡ് പ്രോഹിബിഷൻ വകുപ്പിൽ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ തസ്തികയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായി കഴിഞ്ഞ മാസം 3 പ്രസിദ്ധീകരിച്ച ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള ശാരീരിക അളവെടുപ്പും പ്രായോഗിക പരീക്ഷയും നാളെ മറ്റന്നാൾ തീയതികളിൽ രാവിലെ 5 തൃക്കോതമംഗലം ഗവൺമെന്റ് VHSS ഗ്രൗണ്ടിൽ വെച്ച് നടക്കും. ഉദ്യോഗാർത്ഥികൾ www.kerala.psc.gov.in ലോഗിൻ ചെയ്ത് തങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് ഫിസിക്കൽ മെഷർമെന്റ് ആൻഡ് പ്രാക്ടിക്കൽ ടെസ്റ്റിനായുള്ള അഡ്മിഷൻ ടിക്കറ്റ് ഡൌൺലോഡ് ചെയ്തെടുത്ത് പ്രമാണങ്ങൾ സഹിതം ഹാജരാക്കണം.

കല, സാഹിത്യം, വിദ്യാഭ്യാസം, കായികം, വൈദ്യശാസ്ത്രം, സാമൂഹിക പ്രവർത്തനം, ശാസ്ത്രം, എഞ്ചിനീയറിംഗ്, പൊതുകാര്യങ്ങൾ, സിവിൽ സർവീസ്, വ്യാപാരം, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ മികച്ച നേട്ടങ്ങൾ കൈവരിച്ചവർക്കായി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള പത്മ അവാർഡ് 2027 നാമനിർദ്ദേശം ക്ഷണിച്ചു. ഓൺലൈനായി നാമനിർദ്ദേശം ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. കൂടുതൽ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ www.awards.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. വെബ്സൈറ്റ് ഐ ഡി ഒരിക്കൽ കൂടി പറയാം, www.awards.gov.in. അവസാന തീയതി ഈ മാസം 31. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി എഫ് 102.3. സമയം 12 മണി കഴിഞ്ഞ് 29:30 ഇനി 12:30.

സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി എഫ് 102.3. സമയം 12 മണി കഴിഞ്ഞ് 29:30. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. ഇറാനിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷയും 20 ലക്ഷം രൂപ പിഴയും വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അധ്യാപകൻ ഡോക്ടർ എം കെ റാം അറസ്റ്റിൽ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 ലോക്സഭയും ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 രാജ്യസഭയും പരിഗണിക്കും. ജനനമരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ആദായനികുതി ഭേദഗതി ബിൽ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ 2026 എന്നിവയും വർഷകാല സമ്മേളനത്തിൽ ചർച്ച ചെയ്തേക്കും. അടുത്തമാസം 13 വരെ 19 ദിവസം ഇരുസഭകളും സമ്മേളിക്കും. രാജ്യത്തിന്റെ യുവതലമുറയുടെ പ്രതിഭയും ആഗ്രഹങ്ങളും ബഹിരാകാശം പോലെ അനന്തമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യ വിക്ഷേപണ രംഗത്ത് യുവ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ആദ്യമായി കൈവരിച്ച നേട്ടം അഭിമാനകരമാണെന്നും പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു.
1: അന്തരീക്ഷ ഭാരത് കാ ഝണ്ട ഗാഡ് ദിയാ ഹൈ ജോ ഭാരത് കോ ആത്മവിശ്വാസ് സേ ഭർ ദേതി ഹൈ വിശ്വ മേ ഭാരത് കാ പ്രൊഫൈൽ സർവമാന്യ സർവസ്വീകൃത ബൻതാ ജാതാ ഹൈ കി ഹമാരെ ദേശ് കേ യുവാഓ കി ക്ഷമത ഔർ ഉൻകി ആകാംക്ഷ അന്തരിക്ഷ് ജിത്നി അസീം ഹൈ ഇസ്സേ ബഡ സന്ദേശ് ദേശ് കേ ലിയേ കോയി ഔർ പ്രേരണ നഹീ ദേ സക്താ ഹൈ.
0: ഇറാനിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. നിലവിലെ സാഹചര്യം മെച്ചപ്പെടുന്നതുവരെ ഇറാനിലേക്കുള്ള യാത്ര താൽക്കാലികമായി മാറ്റിവെക്കണമെന്ന് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇറാനിൽ തുടരാൻ തീരുമാനിക്കുന്ന പൌരന്മാർ പരമാവധി ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശിച്ചു. എംബസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും പതിവായി പരിശോധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പിഎസ്സിയുടെ നിർണായക യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും ചർച്ചാ വിഷയമായി. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെയാണ് യോഗം. വയനാട് വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തിലെ വാളാരംകുന്ന് ഉന്നതിയിൽ പുനരധിവാസ പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച വീടുകൾ മന്ത്രി എ പി അനിൽകുമാർ ഇന്ന് കൈമാറും. റവന്യൂ ട്രൈബൽ വകുപ്പുകൾ സംയുക്തമായി നടപ്പാക്കിയ പദ്ധതിയിൽ പൂർത്തീകരിച്ച 27 വീടുകളാണ് ആദ്യഘട്ടത്തിൽ കൈമാറുന്നത്. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. 20 ലക്ഷം പിഴയടയ്ക്കണമെന്നും ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. 2025 ജനുവരിയിൽ പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ഇതേ കോടതി നേരത്തെ വിധിച്ച ഇരട്ട ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു പ്രതി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ ഒന്നാം പ്രതി അധ്യാപകൻ ഡോക്ടർ എം കെ റാമിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കർണാടകയിലെ കുടകിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് മൊഴിയെടുത്ത ശേഷം റാമിനെ തലശ്ശേരി കോടതിയിൽ ഹാജരാക്കും. പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി നേരത്തെ തള്ളിയിരുന്നു. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചുമായി സഹകരിച്ച് കംപ്ട്രോളർ ആന്റ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കാര്യാലയം യുവ ഗവേഷകർക്കായി രാജ്യവ്യാപകമായി ഗവേഷണ പ്രബന്ധ മത്സരം സംഘടിപ്പിക്കുന്നു. സി എ ജി ഓഡിറ്റ് റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി ഗവേഷണം നടത്തുന്നു.

0: ഉയർത്തുന്നതിന് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. അന്തിമ പട്ടിക ഓഗസ്റ്റ് 19 സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കും. 2026 ജനുവരി 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ്. SEC.Kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. ഏഷ്യയിലെ ഏറ്റവും വലിയ വാട്ടർ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവലിന് മുന്നോടിയായുള്ള പ്രീ ഇവന്റുകൾക്ക് കോഴിക്കോട് തുടക്കമായി. ഇതിന്റെ ഭാഗമായി താമരശ്ശേരി ചുരത്തിൽ ഇന്ന് മഴ നടത്തം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ മാസം 30 മുതൽ ഓഗസ്റ്റ് 2 വരെയാണ് മലബാർ റിവർ ഫെസ്റ്റിവൽ. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ദക്ഷിണേന്ത്യയിലെ ഏക അന്തർദേശീയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പാണ് തുഷാരഗിരിയിലേത്. കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും തദ്ദേശ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത്. ചാലിയാറിന്റെ ഉപനദികളായ ചാലിപ്പുഴയിലും ഇരുവഞ്ഞിയിലുമാണ് മത്സരങ്ങൾ അരങ്ങേറുക. ഫെസ്റ്റിവലിന്റെ പ്രചാരണാർത്ഥം കോഴിക്കോട് ജില്ലയിലെ 8 പഞ്ചായത്തുകളിലും 1 മുനിസിപ്പാലിറ്റികളുമായി വിവിധ സാഹസിക കായിക പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത്.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും ഇന്ന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയിൽ പങ്കെടുക്കാൻ പാക്കേജുമായി KSRTC. പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനത്തോടൊപ്പം വള്ളസദ്യ കഴിച്ച് മടങ്ങാനും അവസരമുണ്ടാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജിയ ശ്രീധർ.
3: ആറന്മുള പള്ളിയോട സേവാ സംഘവും KSRTCയും സംയുക്തമായി നടത്തുന്ന ബജറ്റ് ടൂറിസം സെൽ പഞ്ചപാണ്ഡവ ക്ഷേത്രയാത്രയിൽ ഇത്തവണ 500 ട്രിപ്പുകളാണ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള 89 ഡിപ്പോകളിൽ നിന്നായി ഭക്തർക്ക് ഈ സൌകര്യം ലഭ്യമാകും. അടുത്തുള്ള KSRTC ഡിപ്പോയിലെ ബജറ്റ് ടൂറിസം സെൽ കോർഡിനേറ്ററെ ബന്ധപ്പെട്ടോ KSRTC ബജറ്റ് ടൂറിസം സെൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയോ സീറ്റ് ഉറപ്പിക്കാം. September 16 വരെയാണ് വള്ളസദ്യ നടക്കുക.
0: കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ പുതിയ കരട് ചട്ടങ്ങൾ രാജ്യത്തെ ടെലിവിഷൻ സേവനങ്ങൾ നിർത്തിവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടതുള്ളതാണെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ നിഷേധിച്ച് കേന്ദ്ര സർക്കാർ. ഇത്തരം പ്രചരണങ്ങൾ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പിൽ ഫൈനലിൽ അർജന്റീനയെ ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ച് സ്പെയിൻ 2-ാം കിരീടം സ്വന്തമാക്കി. എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരത്തിൽ ഫെറാൻ ടോറസ് ആണ് വിജയഗോൾ നേടിയത്. 2010 ദക്ഷിണാഫ്രിക്കയിൽ കിരീടമുയർത്തി 1.5 പതിറ്റാണ്ടിന് ശേഷമാണ് സ്പെയിൻ വീണ്ടും ലോക ചാമ്പ്യന്മാരായത്. റോഡ്രിയാണ് ടൂർണമെന്റിലെ മികച്ചത്. 10 ഗോളുകളുമായി കിലിയൻ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് നിലനിർത്തി. ഉനായ് സിമോൺ മികച്ച ഗോളിയും പൌ കുബാർസി മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരവും നേടി. ലണ്ടനിലെ ലോർഡ്സിൽ നടന്ന 3-ാം ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന് 27 റൺസ് വിജയം. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പര 2-1 ഇംഗ്ലണ്ട് സ്വന്തമാക്കി. ഇംഗ്ലണ്ട് ഉയർത്തിയ 388 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയുടെ ഇന്നിംഗ്സ് 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 360 റൺസിൽ അവസാനിച്ചു. ജേക്കബ് ബെതേലാണ് കളിയിലെ കേമൻ. ജോ റൂട്ടാണ് മാൻ ഓഫ് ദ സീരീസ്. ഇന്ന് അന്താരാഷ്ട്ര ചെസ് ദിനം. 1924 ഫിഡെ സ്ഥാപിതമായതിന്റെ സ്മരണയ്ക്കായാണ് എല്ലാ വർഷവും July 20 ആഗോള ചെസ് ദിനമായി ആചരിക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 604 പോയിന്റ് ഇടിഞ്ഞ് 77551 നിഫ്റ്റി 152 പോയിന്റ് താഴ്ന്ന് 24179 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവിലയിൽ വർധന. പവന് 120 രൂപ കൂടി 1,05,200 രൂപയും ഗ്രാമിന് 13,150 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ

0: വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. ഇറാനിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷയും 20 ലക്ഷം രൂപ പിഴയും വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അധ്യാപകൻ ഡോ എം കെ റാം അറസ്റ്റിൽ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി. പ്രായം കൂടുന്തോറും തലച്ചോറിനുണ്ടാകുന്ന വ്യതിയാനങ്ങളും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ് സംസാരിക്കുന്നു.
2: ഇപ്പോൾ നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് വളരെ അത്ഭുതകരമായ ഒരു കർമ്മമാണ് ചെയ്യുന്നത്. എന്റെ ശബ്ദത്തെ വൈദ്യുത തരംഗങ്ങളാക്കി മാറ്റി നിങ്ങൾക്കത് മനസ്സിലാക്കി തരുന്നത് ഒരു Formula 1 കാർ റേസിംഗിനേക്കാൾ വേഗത്തിലാണ്. 20-30 വർഷം മുൻപുള്ള നിങ്ങളുടെ അതേ തലച്ചോറല്ല ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്നത്. പണ്ടൊക്കെ കരുതിയിരുന്നത് കുട്ടിക്കാലത്ത് വളർച്ച പൂർത്തിയായാൽ പിന്നെ തലച്ചോറിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ലെന്നും പ്രായമാകുമ്പോൾ അത് നശിക്കുക മാത്രമേ ഉള്ളൂ എന്നുമാണ്. എന്നാൽ ആ ധാരണ തെറ്റാണെന്ന് ആധുനിക ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. പ്രായമാകുമ്പോൾ ശരീരത്തിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നതുപോലെ തലച്ചോറിനും ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഏകദേശം 40 വയസ്സിന് ശേഷം തലച്ചോറിന്റെ വലിപ്പത്തിൽ ചെറിയ കുറവ് വരാൻ തുടങ്ങും. പ്രത്യേകിച്ച് ഓർമ്മശക്തിയെയും കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനുള്ള കഴിവിനെയും നിയന്ത്രിക്കുന്ന ഭാഗങ്ങളിലാണ് ഈ മാറ്റം വരുന്നത്. ഇത് കാരണം ചില കാര്യങ്ങൾ സംഭവിക്കാം. 1, വാക്കുകൾ കിട്ടാതെ വരാം. പരിചയക്കാരന്റെ മുഖം ഓർമ്മയുണ്ടാകാം, പക്ഷെ ആ പേര് പെട്ടെന്ന് നാവിലേക്ക് വരില്ല. 2, വേഗത കുറയാം. പുതിയൊരു ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിക്കാൻ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്നൊരു തീരുമാനമെടുക്കേണ്ടി വരുമ്പോഴോ അല്പം കൂടുതൽ സമയം വേണ്ടി വരുന്നു. 3, ശ്രദ്ധ കുറവ്. ഒരുപാട് ബഹളമുള്ള ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ഒരാൾ പറയുന്നത് കൃത്യമായി ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ട് തോന്നുക. നിങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പേടിക്കേണ്ടതില്ല. ഇത് സാധാരണ പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങളാണ്. പ്രായമാകുമ്പോൾ നമ്മുടെ മുടി നരയ്ക്കുകയും മുഖം ചുളിയുകയും ഒക്കെ ചെയ്യില്ലേ? അതുപോലെ തന്നെയാണ്, അല്ലാതെ മറവി രോഗമല്ല. വിവരങ്ങൾ തിരയാൻ തലച്ചോർ അല്പം കൂടുതൽ സമയമെടുക്കുന്നു, അത്രമാത്രം. എന്നാൽ എപ്പോഴാണ് ഈ മാറ്റങ്ങൾ സാധാരണ പരിധി വിട്ടൊരു രോഗമായി മാറുന്നത്? വാർദ്ധക്യത്തിൽ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു പ്രധാന അവസ്ഥയാണ് ഡിമെൻഷ്യ അഥവാ മേധാക്ഷയം. ഡിമെൻഷ്യ എന്നത് മറവി ഉണ്ട് എന്ന ഒറ്റ രോഗമല്ല, മറിച്ച് തലച്ചോറിന്റെ തകരാറുകൾ കാരണം ഓർമ്മക്കുറവ്, സ്വഭാവ വ്യത്യാസം, വഴി തിരിച്ചറിയാനും ആശയവിനിമയം നടത്താനുമുള്ള ബുദ്ധിമുട്ടുകൾ എന്നിങ്ങനെ പലതരം ലക്ഷണങ്ങൾ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ ആകുന്ന അവസ്ഥയെ പൊതുവായി വിളിക്കുന്ന ഒരു പേരാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആൽഷിമേഴ്സ് രോഗം. ആൽഷിമേഴ്സ് ബാധിച്ച ഒരു തലച്ചോറിൽ ചില അനാവശ്യ പ്രോട്ടീനുകൾ ബീറ്റ അമൈലോയിഡ്, ടാവ് എന്നിവ അടിഞ്ഞുകൂടുകയും അത് തലച്ചോറിലെ കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് സാധാരണ പ്രായമാകുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ തലച്ചോറിനെ ചുരുക്കിക്കളയുന്നു. മറ്റൊരു പ്രധാന രോഗമാണ് പാർക്കിൻസൺസ് ഡിസീസ്. ആൽഷിമേഴ്സ് ഓർമ്മയെ ബാധിക്കുമ്പോൾ പാർക്കിൻസൺസ് ബാധിക്കുന്നത് ശരീരത്തിന്റെ ചലനങ്ങളെയാണ്. തലച്ചോറിലെ ഡോപമിൻ എന്ന രാസവസ്തുവിന്റെ കുറവ് കാരണം കാര്യങ്ങൾ പഴയതുപോലെ സ്പീഡിൽ ചെയ്യാൻ കഴിയാതെ വരിക, കൈവിറയ്ക്കുക, കൈയുടെ വഴക്കം കുറയുക, ശബ്ദം കുറഞ്ഞു വരിക, നടക്കാൻ ബുദ്ധിമുട്ട് വരിക എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഇനി സാധാരണ മറവിയും രോഗവും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങളുടെ വീട്ടിൽ ഉള്ള പ്രായമായവർക്കുള്ളത് സാധാരണ മറവിയാണോ അതോ രോഗമാണോ അതെങ്ങനെ തിരിച്ചറിയാം? ഉദാഹരണത്തിന്, വല്ലപ്പോഴും താക്കോൽ എവിടെയെങ്കിലും വെച്ച് മറക്കുക, അത് സാധാരണമാണ്. പക്ഷെ താക്കോൽ ഫ്രിഡ്ജിനുള്ളിലോ ഷൂസിനുള്ളിലോ വെക്കുക, അത് അവിടെ വെച്ച കാര്യം പൂർണ്ണമായി മറന്നു പോവുകയാണെങ്കിൽ അത് നോർമലായി കാണരുത്. പാചകം ചെയ്യുമ്പോൾ വല്ലപ്പോഴും ഉപ്പിന്റെ അളവ് തെറ്റിപ്പോകാം, പക്ഷെ ഇത് സ്ഥിരമായാലോ? വർഷങ്ങളായി നന്നായി ഉണ്ടാക്കിയിരുന്ന കറികൾ ഉണ്ടാക്കുന്നത് തെറ്റുന്നതും ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യാൻ അടിക്കടി മറന്നു പോകുന്നതും ഒരു നല്ല ലക്ഷണമല്ല. സംസാരിക്കുമ്പോൾ കൃത്യമായ ഒരു വാക്ക് പെട്ടെന്ന് കിട്ടാതെ വരാം, അത് സാധാരണമാണ്. പക്ഷേ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചതെന്ന് തന്നെ മറന്നു പോവുകയും സംസാരം പൂർത്തിയാക്കി

മനസ്സിലാക്കാൻ കഴിയാതെ വരികയുമാണെങ്കിൽ അതൊരു രോഗലക്ഷണമാണ്. സ്ഥിരമായി പോകാത്ത ഒരു സ്ഥലത്തേക്കുള്ള വഴിയിൽ നമുക്ക് ചെറിയ സംശയം തോന്നാം. അത് സാധാരണമാണ്. പക്ഷേ എന്നും പോകുന്ന കടയിലേക്കോ വഴിയിലേക്കോ ഉള്ള ആ വഴി തെറ്റിപ്പോവുകയാണെങ്കിൽ അതൊരു രോഗലക്ഷണമാണ്. ഇത്തരം ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ മടിക്കരുത്. പലപ്പോഴും തൈറോയിഡ് പ്രശ്നങ്ങൾ, വൈറ്റമിൻ B12 കുറവ് എന്നിവ കാരണവും ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ കാണാം. പക്ഷേ അവ കൃത്യമായ ചികിത്സയിലൂടെ മാറ്റാൻ കഴിയുന്നവയാണ്. അതുപോലെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട രോഗമാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. ഇതിന്റെ ലക്ഷണങ്ങളാണ് BFAST, B ഫോർ ബാലൻസ്, അതായത് നടക്കുമ്പോഴുള്ള ബാലൻസ് തെറ്റുക. E ഫോർ ഐസ്, അതായത് കാഴ്ചയ്ക്ക് പെട്ടെന്നുണ്ടാകുന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ രണ്ടായി കാണുക അല്ലെങ്കിൽ പെട്ടെന്ന് കോങ്കണ്ണുണ്ടാകുക. F ഫോർ ഫേസ്, അതായത് പെട്ടെന്ന് മുഖം കോണിപ്പോവുക. A ഫോർ ആംസ്, അതായത് ഒരു കൈക്ക് പെട്ടെന്ന് ബലക്കുറവ് അനുഭവപ്പെടുക. ആൻഡ് S ഫോർ സ്പീച്ച്, സംസാരത്തിനുള്ള കുഴച്ചിൽ, വാക്കുകൾ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, വാക്ക് കുഴഞ്ഞു പോവുക. ഇതെല്ലാമാണ്. ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും കണ്ടാൽ T ഫോർ ടൈം, സമയം പാഴാക്കാതെ എത്രയും പെട്ടെന്ന് സ്ട്രോക്ക് ചികിത്സിക്കാൻ സജ്ജമായ ആശുപത്രിയിൽ എത്തിക്കുക. ഇനി വാർദ്ധക്യത്തിൽ ഈ തലച്ചോറിന്റെ ആരോഗ്യം നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം? പ്രായം കൂടുന്നത് തടയാൻ നമുക്ക് കഴിയില്ല, എന്നാൽ തലച്ചോറിന്റെ ആരോഗ്യം മികച്ചതായി നിലനിർത്താൻ നമുക്ക് സാധിക്കും. ഇതിനായി ദിവസവും ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ശാരീരിക വ്യായാമം. ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും നടക്കുകയോ മറ്റ് വ്യായാമങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുക. ഇത് തലച്ചോറിലെ രക്തയോട്ടം കൂട്ടുകയും പുതിയ കോശങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യും. നല്ല ഉറക്കം. രാത്രിയിൽ 7 മുതൽ 8 മണിക്കൂർ വരെ നന്നായി ഉറങ്ങുക. നമ്മൾ ഉറങ്ങുമ്പോഴാണ് തലച്ചോർ അതിൽ അടിഞ്ഞുകൂടുന്ന അനാവശ്യ മാലിന്യങ്ങളെയും പ്രോട്ടീനുകളെയും പുറന്തള്ളുന്നത്. ഉറക്കം കുറഞ്ഞാൽ ഈ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി മറവി രോഗത്തിന് കാരണമാകാം. 3, പുതിയ കാര്യങ്ങൾ പഠിക്കുക. എപ്പോഴും ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്യാതെ തലച്ചോറിന് പുതിയ വെല്ലുവിളികൾ നൽകുക. ഉദാഹരണത്തിന്, പുതിയൊരു ഭാഷ പഠിക്കുകയോ സംഗീതോപകരണം വായിക്കാൻ ശ്രമിക്കുകയോ പുതിയ പുസ്തകങ്ങൾ വായിക്കുകയോ ചെയ്യുക. ഇത് തലച്ചോറിലെ കോശങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തമാക്കും. 4, സാമൂഹിക ഇടപെടലുകൾ. ഒറ്റപ്പെട്ടിരിക്കാതെ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും സംസാരിക്കുക. ക്ലബുകളിലോ കൂട്ടായ്മകളിലോ പങ്കാളികളാവുക. ഒറ്റപ്പെടൽ തലച്ചോറിന്റെ ആരോഗ്യത്തെ വളരെ മോശമായി ബാധിക്കും. വാർദ്ധക്യത്തിൽ തലച്ചോറിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും മറവി രോഗ സാധ്യത കുറയ്ക്കുന്നതിനും ഭക്ഷണ രീതിക്കും വലിയൊരു പങ്കുണ്ട്. ആധുനിക മെഡിക്കൽ സയൻസ് ശുപാർശ ചെയ്യുന്ന ഏറ്റവും മികച്ച ഒരു ഭക്ഷണ രീതിയാണ് മൈൻഡ് ഡയറ്റ്, അതായത് മെഡിറ്ററേനിയൻ ഡാഷ് ഇന്റർവെൻഷൻ ഫോർ ന്യൂറോ ഡീജനറേറ്റീവ് ഡിലേ. ഇത് ആൽഷിമേഴ്സ് രോഗം വരാനുള്ള സാധ്യതയെ 53% വരെ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഇതനുസരിച്ച് നമ്മൾ പ്രധാനമായും കഴിക്കേണ്ട ചില ഭക്ഷണങ്ങൾ: 1, ഇലക്കറികൾ. ആഴ്ചയിൽ 6 ദിവസമെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇവയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ, ഫോളേറ്റ്, ല്യൂട്ടീൻ എന്നിവ തലച്ചോറിന്റെ പ്രായമാകുന്ന പ്രക്രിയയെ പതുക്കെയാക്കുന്നു. 2, ബെറി പഴങ്ങൾ, അതായത് ഞാവൽപ്പഴം, സ്ട്രോബെറി എന്നിവ തലച്ചോറിന്റെ ഓർമ്മശക്തി കൂട്ടാൻ നല്ലതാണ്. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഇവ കഴിക്കാൻ ശ്രദ്ധിക്കുക. 3, നട്സ്. അണ്ടിപ്പരിപ്പ്, ബദാം, വാൽനട്ട് ഇവയെല്ലാം തലച്ചോറിൽ ആവശ്യമായ ആരോഗ്യകരമായ കൊഴുപ്പുകൾ ഉള്ളവയാണ്. മറ്റൊന്നാണ് ഒലീവ് ഓയിൽ. പാചകത്തിന് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിനൊപ്പം ഒലിവ് ഓയിൽ കൂടി ഉൾപ്പെടുത്താൻ കഴിയുമെങ്കിൽ നല്ലതാണ്. ഇത് തലച്ചോറിലെ വീക്കം കുറയ്ക്കാനായി സഹായിക്കും. പിന്നെ നെയ്യുള്ള മീനുകൾ, മത്തി, അയല, ചൂര ഇവയൊക്കെ ആഴ്ചയിൽ 1 തവണയെങ്കിലും കഴിക്കുക. ഇവയിലെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് തലച്ചോറിലെ കോശങ്ങളുടെ സംരക്ഷണത്തിന് അത്യാവശ്യമാണ്. പിന്നെ തവിട് കളയാത്ത അരി, ഗോതമ്പ്, ഓട്സ്, പലതരത്തിലുള്ള പയറുകൾ എന്നിവ എല്ലാ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ധാരാളം വെള്ളം കുടിക്കുക, കാരണം വെള്ളം കുറയുമ്പോൾ അത് പെട്ടെന്ന് തളർച്ചയ്ക്കും ശ്രദ്ധക്കുറവിനും കാരണമാകും. മറ്റൊന്നാണ് ഗ്രീൻ ടീ. ഇതിലടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റ്സ് തലച്ചോറിലെ കോശങ്ങളെ സംരക്ഷിക്കുകയും ഉന്മേഷം നൽകുകയും ചെയ്യും. ഇനി എന്താണ് നമ്മൾ ഒഴിവാക്കേണ്ടത്? 1, റെഡ് മീറ്റ്, അതായത് ഈ മട്ടൺ, ബീഫ് തുടങ്ങിയ ചുവന്ന ഇറച്ചി, വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ, ഫാസ്റ്റ് ഫുഡ്, അമിതമായി മധുരവും ഉപ്പുമടങ്ങിയ ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കുക. ഇവ തലച്ചോറിലെ രക്തക്കുഴലുകളെ ബാധിക്കുകയും ഓർമ്മശക്തി കുറയ്ക്കുകയും ചെയ്യും. പ്രകൃതിദത്തമായ പച്ചക്കറികളും പഴങ്ങളും അടങ്ങിയ കൊഴുപ്പ് കുറഞ്ഞ നാടൻ ഭക്ഷണ രീതി ശീലമാക്കുന്നത് വഴി നമുക്ക് പ്രായമാകുമ്പോഴും ഓർമ്മശക്തിയും തലച്ചോറിന്റെ ആരോഗ്യവും മികച്ച രീതിയിൽ നിലനിർത്താൻ സാധിക്കും.

0: പ്രായം കൂടുന്തോറും തലച്ചോറിനുണ്ടാകുന്ന വ്യതിയാനങ്ങളും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
1: ആകാശവാണി കൊച്ചി എഫ് 102.3, സമയം 12 കഴിഞ്ഞ് 49 48 സെക്കൻഡും. ഇനി 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് മാൽഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ച നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായി അന്തരിച്ച മുൻ അംഗങ്ങൾക്കും ഖത്തർ മുൻ അമീറിനും ആദരാഞ്ജലികൾ അർപ്പിച്ച ലോക്സഭ. രാജ്യസഭയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. ആഗോള സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യ 7.7% സാമ്പത്തിക വളർച്ച നിലനിർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അയോധ്യ രാമക്ഷേത്ര സംഭാവന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് ഇറാൻ അമേരിക്ക സംഘർഷം രൂക്ഷം. ഇറാനിലെ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. ജമ്മുകശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 11 മരണം. കേരളത്തിലും മഴ ശക്തം. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് മാൽഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ച നടത്തും. മാൽഡോവൻ പാർലമെന്റ് പ്രസിഡന്റുമായും രാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ മാൽഡോവ പാർലമെന്ററി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് അംഗങ്ങളുമായും ശ്രീമതി മുർമു സംവദിക്കും. ബിസിനസ് ഫോറത്തെയും ഇന്ത്യൻ സമൂഹത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി മാൽഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് തുടക്കമായി. രാവിലെ സമ്മേളിച്ച ലോക്സഭ അന്തരിച്ച മുൻ അംഗങ്ങൾക്കും ഖത്തർ മുൻ അമീറിനും ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഖത്തർ മുൻ ഭരണാധികാരി ഷെയ്ഖ് ഹമ്മദ് ബിൻ ഖലീഫ അൽത്താനി ഇന്ത്യ ഖത്തർ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചതായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള അനുസ്മരിച്ചു.
2: ഖത്തർ കെ ഫാദർ അമീർ മഹാമഹിം ഷേഖ് അഹമ്മദ് ബിൻ ഖലീഫ അൽ താനി കെ നിധൻ കെ ബാരേ മേ ഭി സൂചിത കർണാ ഹൈ. ഉനോനെ ആധുനിക ഖത്തർ കി നീവ് രഖി ഓർ ഉസേ വികാസ് ഓർ സമൃദ്ധി കി മഹാൻ ഊചായോ പർ പഹുചായാ. ഉനോനെ ഭാരത് ഖത്തർ സംബന്ധോ കെ സവർദ്ധൻ മേ ഭി മഹത്വപൂർണ ഭൂമിക നിഭായി.
0: ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉന്നയിച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് സഭാ നടപടികൾ തടസ്സപ്പെട്ടു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച വിഷയത്തിൽ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിയതിനെ തുടർന്ന് രാജ്യസഭയിലും നടപടികൾ തടസ്സപ്പെട്ടു. ഭരണഘടനയുടെ അന്തസ്സും പാർലമെന്ററി മൂല്യങ്ങളും കാത്തുസൂക്ഷിച്ച് ജനപ്രതിനിധികൾ സഭാ നടപടികളിൽ പങ്കാളികളാകുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സഭയുടെ സുഗമമായ നടത്തിപ്പും നിയമനിർമ്മാണവും പരമാവധി വേഗത്തിൽ തീർപ്പാക്കുന്നത് എല്ലാവരുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. അടുത്ത മാസം 13 സമ്മേളനം. 25 ദിവസം നീളുന്ന സമ്മേളനത്തിൽ 19 സിറ്റിംഗുകൾ ഉണ്ടാകും. രാജ്യത്തിന്റെ യുവതലമുറയുടെ പ്രതിഭയും ആഗ്രഹങ്ങളും ബഹിരാകാശം പോലെ അനന്തമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ രാജ്യം കൈവരിച്ച നിരവധി നേട്ടങ്ങൾ ഓരോ പൌരനിലും അഭിമാനം നിറയ്ക്കുന്നതാണെന്നും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കവെ പ്രധാനമന്ത്രി പറഞ്ഞു. ഒരു ഇന്ത്യൻ പൌരൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയതും ഇന്ത്യയിലെ യുവ സ്റ്റാർട്ടപ്പ് കമ്പനി ബഹിരാകാശ രംഗത്ത് ചരിത്ര നേട്ടം കൈവരിച്ചതും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആഗോള പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പെട്രോൾ, ഡീസൽ, എൽപിജി വളങ്ങൾ, രാസവസ്തുക്കൾ എന്നിവയുടെ ലഭ്യതയിൽ നിരവധി തടസ്സങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യ 7.7% സാമ്പത്തിക വളർച്ച നിലനിർത്തിയതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി.
3: पिछले दिनों राजस्थान में बहुत बड़ी ऑयल रिफाइनरी देश को समर्पित की गई, एक सेमीकंडक्टर प्लांट देश को समर्पित किया गया, ग्रीन हाइड्रोजन से चलने वाली ट्रेन, और विश्व में बहुत कम देश ऐसे हैं कि जिनके पास ये सुविधा है. लेकिन भारत ने जो हाइड्रोजन ट्रेन देशवासियों को समर्पित की है वो सबसे ताकतवर इंजन वाली है. भारत के इंजीनियर्स, भारत के

0: इनोवेटर्स, भारत के उद्यमी, ये जो एक लक्ष्य लेकर के देश के लिए काम कर रहे हैं.
1: പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിൽ പ്രതിഷേധ മാർച്ചിനും ഘോഷയാത്രയ്ക്കും അനുമതി തേടുകയോ അനുവദിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. 2023 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 163 പ്രകാരം ജന്തർ മന്തർ ഒഴികെ മറ്റിടങ്ങളിൽ അഞ്ചോ അതിലധികമോ വ്യക്തികൾ പങ്കെടുക്കുന്ന പ്രതിഷേധ മാർച്ചുകൾ, ജാഥകൾ, പ്രകടനങ്ങൾ എന്നിവ കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും പോലീസ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന കൺവെൻഷൻ UNFCCC എക്സിക്യൂട്ടീവ് സെക്രട്ടറി സൈമൺ സ്റ്റീലുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സാങ്കേതിക വിദ്യ കൈമാറ്റം, കാലാവസ്ഥാ ധനസഹായം, സുസ്ഥിരമായ പരിവർത്തനം തുടങ്ങിയവയിലൂന്നിയായിരുന്നു ചർച്ചകൾ. പരിഷ്കരിച്ച കാലാവസ്ഥാ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ച സമയപരിധിക്ക് മുൻപ് തന്നെ ഇന്ത്യ കൈവരിച്ചതായി ശ്രീ ഭൂപേന്ദർ യാദവ് സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. അയോധ്യ രാമക്ഷേത്ര സംഭാവന ക്രമക്കേട് കേസിൽ ഉത്തർപ്രദേശ് സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന് മുൻപാകെ മുദ്രവച്ച കവറിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. കേസ് ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ പുതിയ കരട് നിയമങ്ങൾ പ്രകാരം കേബിൾ DTH ചാർജുകൾ 4 മുതൽ 6 മടങ്ങ് വരെ വർദ്ധിപ്പിക്കുമെന്നും ലൈസൻസിംഗ് ഫീസ് വർദ്ധിപ്പിക്കുമെന്നുള്ള തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ ടെലിവിഷൻ സേവനങ്ങൾ അടച്ചുപൂട്ടുന്നതിനുള്ള ഒരു നിയമവും കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഹോർമൂസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം തുടർച്ചയായ 9-ാം ദിവസത്തിലേക്ക് കടന്നു. ഇറാനിലെ ഖോർമോജ് പട്ടണത്തെ ലക്ഷ്യമിട്ട് US ആക്രമണം നടത്തി. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ സൈനിക താവളങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ടെന്നാണ് റിപ്പോർട്ട്. അതേസമയം ജോർദാൻ, കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ US സൈനിക താവളത്തിനു നേരെ ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളും തുടരുകയാണ്. ഇറാനിൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി. നിലവിലെ സാഹചര്യം മെച്ചപ്പെടുന്നതുവരെ ഇറാനിലേക്കുള്ള യാത്ര താൽക്കാലികമായി മാറ്റിവെക്കണമെന്ന് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി. ഇറാനിലുള്ള ഇന്ത്യക്കാർ ലഭ്യമായ വിമാന സർവീസുകളുടെ സഹായത്തോടെ രാജ്യം വിടണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. എംബസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റും സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളും പതിവായി പരിശോധിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജമ്മുകശ്മീരിലെ അതിർത്തി ജില്ലകളായ രജൌരി, പൂഞ്ച് എന്നിവിടങ്ങളിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും 11 പേർ മരിക്കുകയും 8 പേരെ കാണാതാവുകയും ചെയ്തു. വിവിധ ഏജൻസികൾ സംയുക്തമായി നടത്തിയ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങളിൽ നിരവധി പേരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു. ജമ്മുകശ്മീരിന് കേന്ദ്രത്തിൽ നിന്ന് എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വിദ്യാർത്ഥികൾക്കുള്ള വീസയുടെയും എക്സ്ചേഞ്ച് വീസയുടെയും കാലാവധി നിയന്ത്രണം കർശനമാക്കിയ നടപടി പുനഃപരിശോധിക്കണമെന്ന് US കോൺഗ്രസിനോടും US സിറ്റിസൺഷിപ്പ് ആന്റ് ഇമിഗ്രേഷൻ സർവീസിനോടും ആവശ്യപ്പെട്ട് ഇന്ത്യൻ പ്രവാസി സംഘടനയായ ഫൗണ്ടേഷൻ ഫോർ ഇന്ത്യ ആന്റ് ഇന്ത്യൻ ഡയസ്പോറ സ്റ്റഡീസ്. വിസ കാലാവധി പരമാവധി 4 വർഷമാക്കാനുള്ള പുതിയ തീരുമാനമാണ് നിർത്തിവെക്കണമെന്ന് സംഘടന ആവശ്യപ്പെട്ടത്. വിശദാംശങ്ങളിലേക്ക്.
3: പഴയ വിസ നിയമം അനുസരിച്ച് വിദേശ വിദ്യാർത്ഥികൾ, എക്സ്ചേഞ്ച് വിസിറ്റർമാർ, മാധ്യമപ്രവർത്തകർ എന്നിവർക്ക് കൃത്യമായ സർക്കാർ മേൽനോട്ടമില്ലാതെ അനിശ്ചിതകാലം രാജ്യത്ത് തുടരാൻ അനുമതി നൽകിയിരുന്നു. എന്നാൽ നിയമങ്ങൾ പരിഷ്കരിച്ച് US കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് പ്രവാസി സംഘടനയുടെ പ്രതികരണം. പുതിയ തീരുമാനം അമേരിക്കയുടെ ആഗോള മത്സരശേഷിക്ക് ഏൽപ്പിക്കുന്ന വലിയൊരു ആഘാതമായിരിക്കുമെന്ന് സംഘടന വ്യക്തമാക്കി. പഠനത്തിന്റെയോ ഗവേഷണത്തിന്റെയോ മധ്യത്തിൽ വച്ച് വിദ്യാർത്ഥികൾ രാജ്യം വിടാൻ നിർബന്ധിതരാകുമെന്നും ഇതുവഴി അമേരിക്കയ്ക്ക് മികച്ച പ്രതിഭകളെ നഷ്ടപ്പെടുമെന്നും സംഘടന ചൂണ്ടിക്കാട്ടി. പുതിയ നിയമം നടപ്പിലാക്കുന്നത് നിർത്തിവെക്കണമെന്നും ഗവേഷണ മേഖലയെ സംരക്ഷിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. 2025 അവസാനത്തോടെ US അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിൽ 17% കുറവുണ്ടായതായും ഇതിന് കാരണം വിസ ആശങ്കകളാണെന്നും സംഘടന ചൂണ്ടിക്കാട്ടി. നിലവിൽ 12 ലക്ഷത്തോളം വിദേശ വിദ്യാർത്ഥികളാണ് US ഉള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി 20 ലക്ഷം പിഴയടയ്ക്കണമെന്നും ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. 2025 ജനുവരിയിൽ പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസസ് റിസർച്ചുമായി സഹകരിച്ച് കൺട്രോളർ ആന്റ് ഓഡിറ്റർ ജനറൽ

0: ഇന്ത്യയുടെ കാര്യാലയം യുവ ഗവേഷകർക്കായി രാജ്യവ്യാപകമായി ഗവേഷണ പ്രബന്ധ മത്സരം സംഘടിപ്പിക്കുന്നു. സി എ ജി ഓഡിറ്റ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനമാക്കി ഗവേഷണം നടത്തുന്നതിന് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് മാൾഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ച നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായി അന്തരിച്ച മുൻ അംഗങ്ങൾക്കും ഖത്തർ മുൻ അമീറിനും ആദരാഞ്ജലികൾ അർപ്പിച്ച ലോക്സഭ. രാജ്യസഭയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. ആഗോള സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യ 7.7% സാമ്പത്തിക വളർച്ച നിലനിർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അയോധ്യ രാമക്ഷേത്ര സംഭാവന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഹോർമൂസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട് ഇറാൻ അമേരിക്ക സംഘർഷം രൂക്ഷം. ഇറാനിലെ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. ജമ്മുകശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 11 മരണം. കേരളത്തിലും മഴ ശക്തം. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

സമയം 1 മണി കഴിഞ്ഞ് 55 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനോത്സവം

ഗാനോത്സവത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്നാദ്യ ഗാനം ജയിൽ എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ എഴുതി ജി ദേവരാജൻ ഈണമിട്ട് എസ് ജാനകി പാടിയതാണ്.

കാട്ടുമല്ലിക എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി. വരികൾ തിരുനയനർ കുറിച്ചി മാധവൻ നായർ, സംഗീതം ബ്രദർ ലക്ഷ്മണൻ, ശബ്ദം കമുകർ പുരുഷോത്തമൻ.

അടുത്ത ഗാനം കടമറ്റത്തച്ഛൻ എന്ന ചിത്രത്തിനു വേണ്ടി അഭയദേവ് എഴുതി വി ദക്ഷിണാമൂർത്തി ചിട്ടപ്പെടുത്തിയത്. ശബ്ദം പി. സുശീല.

0: സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗാനോത്സവം. അടുത്ത ഗാനം യേശുദാസ് പാടിയത്. കനകച്ചിലങ്ക എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ എഴുതി എം എസ് ബാബുരാജ് സംഗീതം നൽകിയ ഗാനം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഗാനോത്സവം തുടരുന്നു. ബി വസന്തയുടെ ശബ്ദത്തിൽ അടുത്ത ഗാനം. പി ഭാസ്കരന്റെ വരികൾ, BA ചിദംബരനാഥിന്റെ ഈണം. ചിത്രം കള്ളിപ്പെണ്ണ്.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: ഇടലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
3: ഗാനോത്സവത്തിൽ ഇനി കേൾക്കാം കരുണ എന്ന ചിത്രത്തിലെ ഗാനം. കുമാരനാശാന്റെ കരുണ എന്ന കവിതയിലെ വരികൾ ചിട്ടപ്പെടുത്തി പാടിയത് ജി ദേവരാജൻ.

അടുത്ത ഗാനം കൺമണികൾ എന്ന ചിത്രത്തിനു വേണ്ടി MS പത്മ പാടിയത്. വയലാറിന്റെ വരികൾ ജി ദേവരാജന്റെ സംഗീതം.

ഇനിയൊരു ഗാനം പി ബി ശ്രീനിവാസിൻ്റെ ശബ്ദത്തിൽ, പൂച്ചക്കണ്ണി എന്ന ചിത്രത്തിൽ നിന്നും. ഗാനശില്പികൾ വയലാർ രാമവർമ്മ, എം എസ് ബാബുരാജ്.

അടുത്ത ഗാനം റൌഡി എന്ന ചിത്രത്തിനു വേണ്ടി രേണുക പാടിയത്. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

തറവാട്ടമ്മ എന്ന ചിത്രത്തിലെ ഒരു സംഘഗാനം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്.

ഗാനോത്സവത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. തിലോത്തമ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയത്. ഗാനശില്പികൾ വയലാർ ജി ദേവരാജൻ.

0: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
1: സേവന വാർത്തകൾ. മലബാർ ക്ഷേത്ര ജീവനക്കാരുടെയും എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെയും ക്ഷേമനിധി വിഹിതം, ക്ഷേത്രവിഹിതം, കുടിശ്ശിക പിരിവ്, നാളെ രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 2 വരെ പട്ടാമ്പി പടിഞ്ഞാറേ മഠം ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ക്യാമ്പ് നടത്തും. നിലവിൽ ക്ഷേമനിധിയിൽ അംഗങ്ങളായ ജീവനക്കാർക്ക് മാസവിഹിതവും അടയ്ക്കാം. വിരമിച്ച ജീവനക്കാർക്കുള്ള പെൻഷൻ, ഗ്രാറ്റുവിറ്റി എന്നിവയ്ക്കുള്ള അപേക്ഷയും ക്യാമ്പിൽ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0495236 07 20 0495236 07 20.
2: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: എൽജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ,
2: കൂടാതെ എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: സംസ്ഥാന പിന്നാക്ക വിഭാഗ കോർപ്പറേഷൻ കുറഞ്ഞ പലിശ നിരക്കിൽ സ്വയം തൊഴിൽ വായ്പ നൽകുന്നു. ആലത്തൂർ താലൂക്ക് പരിധിയിലെ OBC മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വായ്പ അപേക്ഷയ്ക്കായി തങ്കം തിയേറ്ററിന് സമീപമുള്ള വടക്കാഞ്ചേരി ഓഫീസിനെ സമീപിക്കാം. വെബ്സൈറ്റ് വിലാസം www.ksbcd.com. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ 0492226200 0492226200.
7: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
8: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
9: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
10: കൊച്ചിനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
11: ഇടലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
12: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
11: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
1: ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ IBPS 2027-28 വർഷത്തെ പ്രൊബേഷണറി ഓഫീസർ, മാനേജ്മെന്റ് ട്രെയിനി തസ്തികകളിലേക്ക് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെയാണ്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.ibps.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് ഐഡി ഒരിക്കൽ കൂടി പറയാം, www.ibps.in. ആലപ്പുഴ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ എഞ്ചിനീയറുടെ താൽക്കാലിക തസ്തികയിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട BTech, MCA, MSc കമ്പ്യൂട്ടർ സയൻസ്, MSc IT യോഗ്യതകൾ ഉള്ളവരായിരിക്കണം. താൽപ്പര്യമുള്ളവർ ആലപ്പുഴ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നേരിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷാ ഫോമുകൾ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നിന്നും

0: ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസുകളിൽ നിന്നും ലഭ്യമാണ്. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 22, അതായത് നാളെ 5 മണിവരെയാണ് സമയം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0477225548. 0477225548. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.
1: ആകാശവാണി FM വാർത്തകൾ.
0: വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് മാൾഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ച നടത്തും. മാൾഡോവൻ പാർലമെന്റ് പ്രസിഡന്റുമായും രാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തും. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭയും ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ രാജ്യസഭയും ഇന്ന് പരിഗണിക്കും. ഇറാനിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർക്ക് കേന്ദ്ര ഗവൺമെന്റ് ജാഗ്രതാ നിർദ്ദേശം നൽകി. നിലവിലെ സാഹചര്യം മെച്ചപ്പെടുത്തുന്നതുവരെ ഇറാനിലേക്ക് യാത്ര താൽക്കാലികമായി മാറ്റിവെക്കണമെന്ന് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSEയുടെ നിർണായക യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും യോഗം ചർച്ച ചെയ്തു. വയനാട് വെള്ളമുണ്ട പഞ്ചായത്തിലെ വാളാരംകുന്ന് ഉന്നതിയിൽ പുനരധിവാസ പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച വീടുകൾ മന്ത്രി AP അനിൽകുമാർ ഇന്ന് കൈമാറും. റവന്യൂ ട്രൈബൽ വകുപ്പുകൾ ചേർന്ന് നടപ്പാക്കിയ പദ്ധതിയിൽ 27 വീടുകളാണ് ആദ്യഘട്ടത്തിൽ കൈമാറുന്നത്. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. അന്തിമ പട്ടിക അടുത്ത മാസം 19 സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കും. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയിൽ പങ്കെടുക്കാൻ പാക്കേജുമായി KSRTC. പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനത്തോടൊപ്പം വള്ളസദ്യ കഴിച്ചു മടങ്ങാൻ അവസരമുണ്ടാകും. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്.
1: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വെള്ളിത്തിരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ തത്സമയ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ അറിയാമല്ലോ. വെള്ളിത്തിരയിലേക്ക് വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9446545588. മറ്റ് രണ്ട് നമ്പർ കൂടിയുണ്ട്, 0484 എന്ന് കോഡ് ചേർത്ത് 2426397, അതല്ലെങ്കിൽ 2426387. ഇനി നമുക്ക് ഇന്ന് വെള്ളിത്തിരയിൽ ആദ്യം വിളിക്കുന്ന ആരും നോക്കാം. ഹലോ, നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സാറെ, മനോജാണ് വിളിക്കുന്നത്, കോട്ടയം ജില്ലയിൽ നിന്നും, കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറ്റിൽ നിന്ന് മനോജ്.
1: മനോജ് പൂഞ്ഞാറിൽ നിന്ന്. മനോജ് അടുത്ത് വിളിച്ചിരുന്നോ?
2: നേരത്തെ ഒന്ന് വിളിച്ചായിരുന്നു.
1: അതെന്നായിരുന്നു?
2: അത് ഒരു
1: 17-ാം തീയതി. 5 ഇങ്ങനെ അടുത്ത് വിളിക്കരുത് മനോജ്, അത് ചെയ്യുന്നത് വളരെ ഒരു അനീതിയല്ലേ. 7 കർക്കിടക 1 നിങ്ങൾ വിളിച്ചത്, ബാബാ കല്യാണിയിലെ പാട്ട് ചോദിച്ചു.
2: പക്ഷെ
1: എന്റെ ഞാനിവിടെ എഴുതി വെക്കുക.

0: ഉണ്ട്. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഞാനിപ്പോൾ പേപ്പർ എടുത്ത് നോക്കുകയും ചെയ്തു. അപ്പോൾ കോട്ടയത്ത് നിന്ന് പൂനാറിൽ നിന്ന് മനോജ് വിളിച്ചത് 17/7-നാണ്.
1: ആ
0: അപ്പോൾ
1: അത്
0: ഈ മാസത്തിൽ
1: പിന്നെ
0: ഈ രണ്ടാഴ്ച കൂടുമ്പോൾ ഇങ്ങനെ വിളിക്കുക എന്ന് പറയുന്നത് വളരെ മോശമല്ലേ?
1: ആ മോശം മോശം മോശം.
0: പിന്നെ അത് അറിഞ്ഞുകൊണ്ട് പിന്നെ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്?
1: ആ
0: നമ്മൾ
1: ശരി,
0: ഇവിടുന്ന്
1: ഞാൻ
0: എപ്പോഴും
1: സോറി.
0: ഫോൺ എടുക്കുന്ന ആൾ ചോദിക്കാറുണ്ട് അടുത്ത് വിളിച്ചതാണോ എന്ന്. പിന്നെ അല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഈ ലൈവിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്
1: അതെ
0: വളരെ
1: അതെ
0: മോശമാണ്.
1: അതെ, ആ മോശം മോശം മോശം.
0: ആ
1: ശരിയാ
0: അപ്പോൾ നമുക്ക് എന്തായാലും ഒരു
1: ശരിയാ.
0: പാട്ടിലേക്ക് പോവാം അല്ലേ?
1: ആ
0: ഓക്കെ ശരി, ഓക്കെ
1: പുരിനിത്തേരിന്ന് പറയുന്ന
0: പാട്ട്
1: പാട്ടാണ്.
0: കേൾപ്പിക്കാം. കാരണം ഇങ്ങനെ വിളിക്കുമ്പോൾ നമുക്ക് ആ
1: ആ
0: സംസാരിക്കാനുള്ളൊരു ഇതുപോലും അങ്ങ് പോവുകയാണ് സത്യം പറഞ്ഞാൽ. ഓക്കെ പാട്ട് കേൾക്കാം.
1: ഇനി ഒരു

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: നമസ്കാരം സാറേ.
0: നമസ്കാരം, ആരാണ്?
1: ഞാൻ റോസിലി വില്യം,
0: അതെ,
1: ഞാറക്കൽ നിന്ന്. റോസിലി വില്യം ഞാറക്കലിൽ നിന്ന്,
0: ഞാറക്കലിൽ നിന്ന് അല്ലേ? റോസ്
1: ഞാറക്കല് കിഴക്കേ പെരുമ്പിന്റെ കിഴക്കേപ്പങ്ങാട്.
0: റോസ്ലിൻ എന്നല്ലേ പറഞ്ഞ?
1: ഓ, റോസിലി വില്യം.
0: ഓക്കെ,
1: ഹസ്ബൻഡിന്റെ പേര് വില്യം എന്നാണ്. ഞങ്ങൾ
0: റോസ്ലിൻ.
1: നാളെ വേണ്ടി,
0: ഓക്കെ,
1: നാളെ 46-ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്.
0: നാളെ 40
1: ആറാമത്തെ വെഡിങ് ആണ്.
0: ഓ ശരി, അര നൂറ്റാണ്ടാവാരായി അല്ലേ? ആ ഹാ,
1: അപ്പൊ ഞാൻ
0: പറയൂ, എന്തൊക്കെയാണ് പരിപാടി
1: പറഞ്ഞു,
0: അപ്പോൾ വെഡിങ് ആനിവേഴ്സറിക്ക്?
1: പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. 45 വീട്ടിലാഘോഷിച്ച്,
0: ഇനി 50-ാവട്ടെ എന്നാണോ?
1: ആവട്ടെ,
0: 50-ാവട്ടെ അല്ലേ?
1: ഓൻ ചോദിച്ചു എന്താ ആഘോഷിക്കണം എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇനി ഇപ്പൊ വേണ്ട, മോന്റെ കൂട്ടുകാരൊക്കെ വരും,
0: ശരി.
1: പ്രാവശ്യം ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു.
0: 1980-ലായിരുന്നോ കല്യാണം?
1: 80-ലായിരുന്നു കല്യാണം.
0: 80-ലായിരുന്നു കല്യാണം അല്ലേ? എത്ര പെട്ടെന്ന് കാലം പോകുന്നല്ലേ.
1: അപ്പൊ ഞാൻ ഒരു പാർട്ടി വെച്ചിട്ടുണ്ട് മിന്നാമിന്നിങ്ങിന്റെ നുറുങ്ങുവേട്ടത്തില്, മെല്ലെ മെല്ലെ
0: മുഖപടം തെല്ലൊതുക്കി.
1: എനിക്ക് രണ്ടു മക്കളാണ്, മോള് കന്യാസ്ത്രീയാണ്, മോൻ കൈസിബിൽ വർക്ക് ചെയ്യണു.
0: ശരി, അപ്പൊ മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവട്ടം എന്ന ചിത്രത്തിലെ പാട്ടാണ് വേണ്ടത് അല്ലേ? യേശുദാസ് പാടിയത്.
1: യേശുദാസ് പാടിയത്.
0: ഗാനരചന ഒ എൻ വി കുറുപ്പ്, ജോൺസന്റെ സംഗീതം.
1: എല്ലാവർക്കും കടയില മില്ലിലത്തെ ഒറിജിന്, പിന്നെ അവർക്കെല്ലാവർക്കും വേണ്ടി,
0: എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, വിളിച്ചതിൽ വളരെ സന്തോഷം. ഒരിക്കൽ കൂടി വിവാഹ വാർഷിക ആശംസകൾ. നമുക്ക് 50 അടിപൊളിയായിട്ട് ആഘോഷിക്കാം അല്ലേ? ഓക്കെ, അങ്ങനെ നടക്കട്ടെ. തീർച്ചയായും ദൈവം അനുഗ്രഹിക്കട്ടെ, അതിനുള്ള അവസരം ഉണ്ടാവട്ടെ. ഓക്കെ, ഇഷ്ടം കേട്ടോളൂ.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
1: ഇടിലിന് ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബറോൺ മോൾ ഇടപ്പള്ളി.
3: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
4: ഒരു തവണ ഞാൻ വിളിച്ചിട്ടുണ്ട് സാറായിരുന്നു. ശശി.
3: ആ, ശശികുമാറാണ്.
4: ആ, ഞാനൊരു തവണ വിളിച്ചിട്ടുണ്ട്. ആ, വയലാറിന്റെ ആചാരം തീരാൻ കഴിഞ്ഞു പിറ്റേ ദിവസം, 2 കൊല്ലത്തിന്റെ അടുത്തായി.
3: ഒക്ടോബർ 28 അല്ലേ?
4: ആ, അതെ അതെ, 2 കൊല്ലം. അന്നോടിക്ക് പിന്നെ രാജേഷ് സാറ്, രാജേഷ് സാറ് പോയപ്പോ തൊടിക്ക് പിന്നെ ഞാൻ വിളിക്കണതാണ്, പിന്നെ കിട്ടണ്ടായില്ല.
3: എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു ഇടവേള കൊടുത്തേ വിളിക്കാവും. നമ്മൾ കുറച്ചു മുമ്പേ കണ്ടില്ലേ, കഴിഞ്ഞ വെള്ളിയാഴ്ച വിളിച്ച വ്യക്തിയാണ് ഈ തിങ്കളാഴ്ച വിളിക്കുന്നത്. നമ്മൾ എത്ര വട്ടം പറയുന്നുണ്ട്, നമ്മളെ ശ്രോതാക്കൾ ശരിക്കും നമ്മളൊരു വീട്ടുകാരോട് എന്ന പോലെ പറയുകയാണ് എപ്പോഴും, എന്നിട്ടും അത് ആവർത്തിക്കുന്ന എന്തൊരു മോശമാണ്.
4: ശരിയാണ് സാറേ,
3: നമ്മളിപ്പോ ഒരു ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയാണെങ്കിൽ മനസ്സിലാക്കാം, അവർക്ക് ഒരു അസുഖമുണ്ട് അതിനെ കുറിച്ച് അറിയാനാണ് വിളിക്കുന്നത് മനസ്സിലാക്കാം. ഈ പാട്ട് പരിപാടി എല്ലാവർക്കും അവസരം കൊടുക്കേണ്ടതല്ലേ? അതെ, എന്തായാലും താങ്കൾ എന്തായാലും ഒരു ഇടവേളക്ക് ശേഷമാണല്ലോ വിളിച്ചിട്ടുണ്ട്, കുറച്ച് നാൾ കഴിഞ്ഞിട്ടല്ലേ. അപ്പൊ എല്ലാവർക്കും ഒരു സന്തോഷമല്ലേ, കുറെ കഴിഞ്ഞ് വിളിച്ച് സംസാരിക്കുമ്പോ പറയാനും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ട പറയൂ.
4: ചിത്രമേളയില ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിത്രമേളയിലെ യേശുദാസ് പാടുന്ന പാട്ടാണ്, മതം പൊട്ടിച്ചിരിക്കുന്ന മാനം.
3: അത് യേശുദാസ് മാത്രല്ല കേട്ടോ,
4: എന്തോ
3: അത് യേശുദാസ് മാത്രല്ല പാടുന്ന, എസ് ജാനകിയും കൂടി ഉണ്ട്
4: അതിനകത്ത്.
3: ചിത്രമേളയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, ചിത്രമേളയിലെ എല്ലാ പാട്ടുകളും പാടിയിട്ടുള്ള യേശുദാസാണ്, ഇത് മാത്രം എസ് ജാനകിയും കൂടെ പാടുന്നുണ്ട്.
4: എനിക്കറിയാം, ഞാൻ പറഞ്ഞു.
3: കണ്ടിട്ടുള്ള പാട്ടാണോ? അല്ല, ചിത്രമാണോ?
4: ഞാൻ എനിക്കൊരു 5 വയസ്സുള്ളപ്പോ കണ്ടിട്ടുണ്ട്, എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്.
3: ശരി,
4: അപ്പൊ കേട്ടെ ഞാൻ.
3: ആ ചിത്രം ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, അത് 3 കഥകളായിരുന്നു, ഓർമ്മയുണ്ടോ?
4: എനിക്ക് ഓർമ്മയുണ്ട്, ശാരദ കണ്ണാണാൻ പാടില്ലാത്ത, പിന്നെ യേശുദാസ്,
3: അപസ്വരങ്ങൾ. അത് അപസ്വരങ്ങൾ എന്ന് പറഞ്ഞ ചിത്രമാണ്. പിന്നെ ആ ചിത്രത്തിലാണോ ഈ പാട്ട് വരുന്നത്? അല്ല,
4: ഞാൻ ചിത്രമേളയിൽ നിന്നുള്ള ഇതാണ്.
3: ആ, ചിത്രമേള എന്നാ സിനിമയ്ക്ക് പേര്. അതിൽ 3 ആന്തോളജി ആയിരുന്നു, 3 കഥകളുണ്ടായിരുന്നു, നഗരത്തിന്റെ മുഖങ്ങൾ, പെണ്ണിന്റെ പ്രപഞ്ചം, അപസ്വരങ്ങൾ. ആകാശദീപമേ, ആർദ്ര നക്ഷത്രമേ, പാടുവാൻ മോഹം, കണ്ണിനീർക്കായലിലെ അവസരങ്ങൾ, നീ ഒരു മിന്നലായി, നീ എവിടെ നിന്നിഴലെവിടെ, ഇങ്ങനെ 7-8 പാട്ടുകളുണ്ട്. അപ്പൊ നമുക്ക് വേണ്ട മതം പൊട്ടിച്ചിരിക്കുന്ന ഗാനം അല്ലേ? അത് ശ്രീകുമാരൻ തമ്പിയാണ് രചന, ദേവരാജൻ മാസ്റ്ററാണ് സംഗീതം. ദുഃഖകാലങ്ങളിൽ ഒരു വ്യത്യസ്തത കൊണ്ടുവന്ന പാട്ടാണ് ശരിക്കു പറഞ്ഞ ഈ പാട്ട്. ശ്രീകുമാരൻ തമ്പി ആദ്യമായി തിരക്കഥ എഴുതിയ ചിത്രം കൂടിയാണ് ചിത്രമേള. അദ്ദേഹം സിനിമയിൽ വന്നിട്ടിപ്പോ 60

0: 60 വർഷമാവുന്നു അദ്ദേഹം സിനിമയിൽ
1: ആ
0: വന്നിട്ട്. 60 വർഷം
1: ആ
0: കഴിഞ്ഞു, അതൊന്നല്ല, കഴിഞ്ഞ ജൂലൈ 9-നായിരുന്നു
1: ആ
0: ഈ ചിത്രം. 67-ലാണ് പുറത്തു വന്നിട്ട്.
1: ആ ഞാനന്ന് ചെറുതാണ്
0: അതെ, വളരെ
1: പക്ഷെ
0: ചെറിയ ആളായിരിക്കുമല്ലോ.
1: ആ
0: മാത്രമല്ല,
1: എനിക്ക് എല്ലാ പാട്ടുകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. യേശുദാസിന്റെ
0: അതെ
1: എല്ലാ
0: അതെ ഇതിൽ
1: പാട്ടുകളും ഇഷ്ടമാണ്.
0: ഈ പാട്ട് ശ്രദ്ധിച്ചു നോക്കൂ. നമുക്ക് ചില സ്ഥലത്തെ ദുഃഖം കൊണ്ട് കരയുന്നുണ്ടോ ആ ശബ്ദം എന്ന് വരെ തോന്നിപ്പോവും.
1: ആ
0: ഇടയിൽപ്പെട്ട്
1: ശരിയാണ്.
0: ഇഴയുന്നു, എവിടെയോ
1: ആ ആ
0: മറയുന്നു എന്നൊക്കെ,
1: ദൈവം
0: ദൈവം എന്നൊക്കെ പറയുമ്പോഴേ.
1: എനിക്കത് കേൾക്കുമ്പോ ഭയങ്കര സങ്കടമാണ് ആ
0: അതെ,
1: പാട്ട്.
0: നമ്മളെ കരയിപ്പിക്കുന്ന ഒരു പാട്ടാണ്. എന്തായാലും നമുക്ക് ആ ഗാനത്തിലേക്ക് പോകാം. ഓക്കെ
1: ശരി സാറേ.
0: ഓക്കെ.

0: വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഹലോ,
1: ഹലോ,
0: വെള്ളിത്തിരയാണ്, പറയൂ, ആരാണ്?
1: എന്റെ പേര് ഫാത്തിമ.
0: ഫാത്തിമ, എവിടെ നിന്നാ ഫാത്തിമ വിളിക്കുന്നത്?
1: ഇടവനക്കാട്.
0: ഇടവനക്കാട് അല്ലേ. സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന വ്യക്തിയാണോ ഈ പരിപാടിയിൽ?
1: ഞാൻ എല്ലാ ദിവസവും കേൾക്കാറുണ്ട് സാറേ, വിളിച്ചിട്ട് ആദ്യമായിട്ട് കിട്ടിയതാണ്.
0: ആദ്യമായിട്ടാ കിട്ടുന്നത് അല്ലേ, അത് നന്നായോ. അപ്പൊ നല്ല ദിവസങ്ങളാണ് വരാൻ പോകുന്നത് അല്ലേ. കുറെ കാലമായിട്ട് ശ്രമിക്കുന്നുണ്ടോ ഫാത്തിമ? എന്താന്ന് വെച്ചാലേ, പുതിയ ആളുകൾക്ക് കിട്ടാത്ത എപ്പോഴും അടുത്തടുത്ത ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരുപാട് പേര് വിളിക്കുമ്പോൾ കിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ ഒരു ഇടവേള കൊടുത്തിട്ട്

0: വിളിക്കാൻ പറയാറുണ്ട്. ചുരുങ്ങി ഇതൊരു 3 മാസം കഴിഞ്ഞിട്ട് അടുത്തത് ശ്രമിക്കുമെന്ന്. അത് പലരും ശ്രദ്ധിക്കുന്നില്ല, അതാണ് നമ്മൾ ഈ പരിപാടിയുടെ ആദ്യം പറഞ്ഞത്.
1: എല്ലാവർക്കും കേൾക്കാറുണ്ട് സാറേ ഇങ്ങനെ പറയണത്.
0: ആ പറഞ്ഞിട്ട് എന്താ കാര്യം അല്ലേ, പലരും കേൾക്കുന്നില്ല. അപ്പൊ ഇന്ന് ഏത്
1: അതെ,
0: പാട്ടാ വേണ്ട ഫാത്തിമയ്ക്ക് പറയും.
1: ഇത് ഗസൽ എന്ന സിനിമയിലെ
0: ആ
1: ഇനിയും മുണ്ടൊരു ജന്മമെങ്കിൽ എനിക്കു നീ ഇണയാവണം.
0: ഇണയാകണം അല്ലേ, യൂസഫ് അലി കേച്ചിയുടെ പാട്ടാണ്. നല്ല പാട്ടുകളുള്ള സിനിമയായിരുന്നു ഗസല്. കണ്ടിട്ടുണ്ടോ ചിത്രം?
1: കണ്ടിട്ടുണ്ട്.
0: ആരൊക്കെ അഭിനയിച്ചിട്ടുള്ളത് പറയാൻ പറ്റുമെന്നോ?
1: അത് മോഹിനിയാണ്, പിന്നെ വിനീതാണെന്ന് തോന്നുന്നു, കുറെ
0: വിനീതാണ്
1: വർത്താനം.
0: തോന്നുന്നില്ല, വിനീതാണ്, മനോജ് കെ ജയൻ ഉണ്ട്, ശ്രീവിദ്യാമുണ്ട്, നാസറാണ് വില്ലനായിട്ട് വരുന്നത്, നാസർ.
1: പിന്നെ
0: ശ്രീനിവാസനുണ്ട്.
1: ഞാന് എന്റെ ഭർത്താവ് ഉള്ളപ്പോ ഞങ്ങള് 6 വർഷം മുമ്പാണ് ഞങ്ങള് രണ്ടുപേരും മാറി മാറി ഇരുന്ന് വിളിക്കുവായിരുന്നു, ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പൊ 5.5 വർഷമായി ആള് മരിച്ചിട്ട്
0: അയ്യോ, അദ്ദേഹത്തിലപ്പോ കിട്ടിയില്ല അല്ലേ.
1: കിട്ടിയില്ല. എനിക്ക് 2 മക്കളാണുള്ളത്.
0: അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു?
1: ഷംസുദ്ദീൻ.
0: ഷംസുദ്ദീൻ. അദ്ദേഹത്തിന് വേണ്ടിയാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ.
1: അതെ.
0: എനിക്ക് മനസ്സിലായി പറഞ്ഞപ്പോൾ. ഈ എനിക്ക് തോന്നുന്നു തിലകനൊക്കെ അഭിനയിച്ച ചിത്രമായിരുന്നു. ഈ പാട്ടിൻ്റെ രംഗത്ത് എനിക്ക് തോന്നുന്നു വിനീതും മോഹിനി തന്നെയാണ്. ഞങ്ങളുടെ പെരിന്തൽമണ്ണ അടുത്തായിരുന്നു ഷൂട്ടിംഗ് ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ. ഒരു ഈ കണ്ണു കാണാത്ത വ്യക്തിയായിട്ടാണല്ലോ തിലകൻ അഭിനയിച്ചിട്ടുള്ളത്, ഒരു പള്ളി പോലെ പള്ളിയുടെ മുമ്പിലിരിക്കുന്നതായിട്ട്. അതൊക്കെ അവിടെ സെറ്റ് ഇട്ടിട്ട് ഷൂട്ട് ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. 91 92 കാലത്താണ്, പെരിന്തൽമണ്ണയ്ക്ക് അടുത്തായിരുന്നു ഷൂട്ടിങ്ങൊക്കെ. അപ്പോൾ നമുക്ക് ഇനി പാട്ടിലേക്ക് പോയാലോ.
1: എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്
0: പറയൂ.
1: സാറേ, എനിക്ക് 2 മക്കളാണ്, ഷാനു എന്നും സാഹുലും എന്നാണ് അവരുടെ പേര്. പിന്നെ അവരുടെ വൈഫ്, ഒരാളുടെ പേര് ഷഫിദ, ഒരാളുടെ പേര് റഫീദ. 2 നാസിഫ്, നാജിബ്, ഷഹദ, സൽവ.
0: എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ,
1: പിന്നെ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, അവിടെ അവിടെ എല്ലാവർക്കും വേണ്ടിയിട്ടൊക്കെ.
0: എല്ലാവർക്കും വേണ്ടിയിട്ട് ഫത്തിമ ഈ പാട്ട് കേൾക്കാം. വിളിച്ചതിൽ വളരെ സന്തോഷം. നമ്മുടെ ആകാശവാണിയുടെ പരിപാടികളെ കുറിച്ചൊക്കെ വല്ലതും പറയണ്ടോ? ആദ്യമായിട്ട് വിളിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ചോദിച്ചതാണ്. എന്തെങ്കിലും പരിപാടി കൂടുതൽ ഇഷ്ടം അതല്ലെങ്കിൽ അഭിപ്രായം വല്ലതും പറയാനുണ്ടോ?
1: ഞാന് പിന്നെ രാവിലെ 7 മണിക്ക് റെയിൻബോ വെക്കും, ഞങ്ങളുടെ കമ്പനിയിൽ റേഡിയോ ഉണ്ട്.
0: റെയിൻബോണ് കേൾക്കുന്നു അല്ലേ. ഓക്കെ,
1: റെയിൻബോ കേൾക്കും. പിന്നെ ഈ FM-ലെ പരിപാടി ഉച്ചക്ക് 12:30 വാർത്ത തുടങ്ങി ഞങ്ങള്
0: ഇങ്ങോട്ട് മാറ്റും.
1: 4 മണിക്കൂ എല്ലാം കേൾക്കും. വെള്ളിത്തിര ഉച്ചക്ക് 1 മണിക്കുള്ള ചലച്ചിത്ര ഗാനങ്ങൾ എല്ലാം കേൾക്കാറുണ്ട്.
0: സ്വാഗത കൊച്ചിയാണ് ഏറ്റവും ഇഷ്ടം അല്ലേ.
1: കമ്പനിന്ന് ഒരു ബിന്ദു വിളിക്കാറുണ്ട് എപ്പോഴും, സംസാരിക്കാറുണ്ട്.
0: ഓക്കെ, അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. വിളിച്ചതിൽ വളരെ സന്തോഷം. ഓക്കെ, പാട്ട് കേട്ടോളൂ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ഹലോ, നമസ്കാരം സാർ.
0: നമസ്കാരം, ആരാണ്?
1: ഞാൻ ലളിത രാജു, പാലക്കാട് നിന്ന്.
0: ലളിത രാജു, പാലക്കാട് നിന്ന്.
1: അതെ,
0: പാലക്കാട് എവിടെയാണ്?
1: പാലക്കാട് മൗറണി ഗ്രാമത്തിൽ നിന്നാണ്.
0: ഓ ശരി, ആ ടൗൺ തന്നെയാണ് അല്ലേ?
1: ആ ടൗണിൽ തന്നെ.
0: അവിടെ കൊച്ചി എഫ് എം നന്നായി കേൾക്കുന്നുണ്ടോ?
1: ആ ഇല്ല, ഇതില് മറ്റേ ഇതിൽ തന്നെയാണ്,
0: മൊബൈലിലാണ് കേൾക്കുന്നത് അല്ലേ?
1: മൊബൈലില്, മൊബൈൽ.
0: ആ ആ ഞാൻ വിചാരിച്ചു റേഡിയോ തന്നെ നന്നായി കേൾക്കുന്നുണ്ടെന്ന്.
1: ഇല്ല ഇല്ല, റേഡിയോയിൽ കേൾക്കാൻ ഒരു വഴിയില്ല, ഭയങ്കര ക്രാഷാണ്.
0: ആ ശരി, അവിടെ തമിഴ് പരിപാടികളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലേ?
1: തമിഴ് കോയമ്പത്തൂർ,
0: ആ എഫ് എം വയ്ക്കുമ്പോൾ കോയമ്പത്തൂരിലൊക്കെ എഫ് എം ആണ് കിട്ടുന്നത് അല്ലേ?
1: തൃശ്ശൂരും കിട്ടും, പിന്നെ തിരുവനന്തപുരവും കിട്ടും.
0: ആഹാ, ചില ഭാഗത്ത്, പാലക്കാട് ചില ഭാഗത്ത് കിട്ടുന്നുണ്ട് കേട്ടോ കൊച്ചി എഫ് എം.
1: ചിലപ്പോ മലപ്പുറം ഭാഗത്തൊക്കെ കിട്ടുന്നുണ്ട്, ചില രീതിയിൽ കേൾക്കാറുണ്ട്, ഇടയ്ക്ക് കിട്ടുന്നുണ്ട് പറഞ്ഞിട്ട്.
0: ആഹാ, അപ്പൊ കൊച്ചി എഫ് എം ആണോ കൂടുതൽ കേൾക്കാറ് താങ്കള്?
1: ആ 2 മണിയാകുമ്പോ നമുക്ക് ഈ വെള്ളിത്തര എപ്പോഴും കേൾക്കാറുണ്ട്.
0: വെള്ളിത്തര കേൾക്കാൻ വേണ്ടി ഇങ്ങോട്ട് വയ്ക്കും അല്ലേ?
1: അതെ അതെ അതെ. 2 വർഷം മുന്നേ ഞാൻ രാജേഷ് സാറുള്ളപ്പോ സംസാരിച്ചതാണ്, പിന്നെ ശശികുമാർ സാറ് ഇപ്പൊ വന്നതിന് ശേഷം ഇപ്പോഴാണ് ആദ്യമായിട്ട് സംസാരിക്കുന്നത്.
0: വളരെ സന്തോഷം. എനിക്ക് പേര് പെട്ടെന്ന് ഓർമ്മ കിട്ടിയില്ല.
1: ഞാൻ തിരുവനന്തപുരത്ത് സാറ് വർക്ക് ചെയ്യുമ്പോ ഞാൻ സാറോട് സംസാരിച്ചിട്ടുണ്ട്.
0: ആ ശരി, അതും പാലക്കാട് ഇരുന്നിട്ടാണോ വിളിച്ചത്?
1: പാലക്കാടിൽ നിന്ന് തന്നെയാണ് വിളിച്ചത്. അന്ന് ഞാൻ പിന്നെ ബാംഗ്ലൂരിൽ നിന്നാണ് വിളിച്ചത്.
0: ആ അതാണ്, എനിക്ക് പെട്ടെന്ന് പാലക്കാട് എന്ന് പറഞ്ഞപ്പോ മനസ്സിലാക്കാൻ എളുപ്പമുണ്ടായിരുന്നു.
1: മകളുടെ അടുത്തുനിന്ന് സാറെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ, തിരുവനന്തപുരത്തായിരുന്നു.
0: അതെ അതെ, വളരെ സന്തോഷം. എന്തായാലും അപ്പൊ ഇന്ന് വേണ്ട പാട്ട് ഏതാ പറയും?
1: കാളിദാസന്റെ കാവ്യഭാവനയെ,
0: കാൽച്ചിലമ്പാണി ഇച്ച സൗന്ദര്യമ അല്ലേ, സുജാത എന്ന് പറഞ്ഞ സിനിമയിലെ. കണ്ടിട്ടുണ്ടോ ഈ സിനിമ? എവിടുന്ന്? പാലക്കാട് നിന്ന് തന്നെ.
1: ജയഭാരതിയുടെ ആ ഒരു നിഴൽ പോലെയുള്ള ഒരു ചിത്രമൊക്കെ ഉള്ള, നേരത്തെ കണ്ടിട്ടുണ്ട്.
0: ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ്.
1: ബ്ലാക്ക് ആൻഡ്, അതെ. നസീറും ജയഭാരതിയുള്ള ആ പാട്ടാണ്.
0: അതെ അതെ, ഇതിൽ വേറെ നല്ലൊരു പാട്ടുണ്ടായിരുന്നു, താലിപ്പൂ പീലിപ്പൂ എന്ന് പറഞ്ഞ.
1: അതെ, താലിപ്പൂ പീലിപ്പൂ, നല്ല നല്ല
0: പാട്ടുകൾ. രവീന്ദ്ര ജൈൻ ആണ് സംഗീതം.
1: രവീന്ദ്രജി,
0: അതെ. അതെ, മലയാളത്തിൽ ആദ്യം ചെയ്ത ചിത്രമാണ് സുജാത. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെയാണ് വരികള്. ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ ആദ്യ ചിത്രമായിരുന്നു ഇത് എന്നാ ഓർമ്മ. പാലക്കാട് പ്രിയദർശിനിയിലായിരുന്നു. അല്ല, ഞാൻ ഈ ചിത്രം കണ്ടിട്ടുണ്ട് പാലക്കാട് നിന്ന്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. എന്തായാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തിന്റെ ഓർമ്മയിലേക്കാണ് കൊണ്ടുപോകുന്നത്. നല്ല പാട്ടാണ്, നമുക്ക് കേൾക്കാം. അതെ, വളരെ അർത്ഥവത്തായ പാട്ടുകളായിരിക്കും പലതും. പിന്നെ നമുക്ക് വലിയ ഓർമ്മകളാണല്ലോ ഇതെല്ലാം തരുന്നത്. ഇപ്പൊ താങ്കൾ ഇത് പറഞ്ഞപ്പോ ഞാൻ

0: എനിക്ക് കുട്ടിയാവുമ്പോൾ ഈ സിനിമയ്ക്ക് പോയ ഓർമ്മ വന്നു, സത്യം പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞു പാലക്കാട് പ്രിയദർശിനിയിൽ വെച്ച് ആ ചിത്രം കണ്ടെന്ന്.
1: ആ സൗന്ദര്യം വർണ്ണിക്കുന്ന ആ ഒരു കാളിദാസ കൃതി ഒരുപാട് ഒരുപാട് നന്നായിട്ടുണ്ട്. ദാസാറുടെ സൗണ്ടിലും കൂടി ആവുമ്പോ
0: പിന്നെ പ്രേമസീറിന്റെ
1: കേട്ടാലും മതിയാവില്ല. അതെ
0: അതെ, നമുക്ക് തീർച്ചയായും പാട്ടിലേക്ക് പോവാം അപ്പോൾ.
1: ഓക്കെ, താങ്ക് യു.
0: വളരെ സന്തോഷം സംസാരിച്ചാൽ, ഇഷ്ടം കേട്ടോളൂ.

0: ഹലോ, വെള്ളിത്തിരയാണ്. സ്വാഗതം.
1: എന്റെ പേര് പോൾ എന്നാണ് സാർ. ഞാൻ ഇടുക്കി ജില്ലയിലുള്ളതാണ്.
0: ഇടുക്കിയിൽ നിന്ന് പോൾ.
1: അതെ,
0: നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഒരിക്കലല്ലേ?
1: ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഈ വെള്ളിത്തിരയിലേക്ക് വിളിക്കുന്നത്.
0: ആണോ?
1: സാധാരണ വിളിച്ചാൽ കിട്ടാനില്ല, മടുത്ത് ഒത്തിരി ശ്രമിക്കാറുണ്ട്, കിട്ടാറില്ല.
0: അതെ, ഒരുപാട് പേര് ശ്രമിക്കുന്നതല്ലേ.
1: ആ ഉവ്വ ഉവ്വ ഉവ്വ എന്ന് സാറ് പറഞ്ഞതെല്ലാം ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നേ, അതാണ് മനസ്സിലായി.
0: താങ്കൾ ഇടുക്കിയിൽ എവിടെയാണ് സ്ഥലം?
1: ഇടുക്കി അടിമാലി.
0: അടിമാലി. ഓക്കെ. ഇടുക്കിയിൽ നിന്ന് ഒരാൾ വിളിച്ചത്, ഞാൻ അദ്ദേഹത്തിൻ്റെ പേരിങ്ങനെ ഓർക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആ, പോളല്ലാന്ന് ഇപ്പം മനസ്സിലായി. ആ, പറയൂ.
1: ഒരു പാട്ട് വേണമായിരുന്നു.
0: ഏത് പാട്ടാണ്?
1: ചന്ദനക്കാറ്റെ കുളിർ കൊണ്ടുപോവാണ്.
0: ആ, ചന്ദനക്കാറ്റെ കുളിർ കൊണ്ടുപോവാ. ഇടുക്കിയിലിപ്പോൾ മഴയും തണുപ്പൊക്കെ തന്നെയല്ലേ?
1: കാര്യമായിട്ടില്ല, എന്നാലും
0: മഴയില്ല അല്ലേ?
1: മഴ കുറവാണ്, ഇടയ്ക്കൊക്കെ പോവും.
0: ആ ശരി. അപ്പൊ എന്തായാലും ചന്ദനക്കാറ്റ് കുളിർ കൊണ്ടുവരട്ടെ. ഏത് സിനിമയിലെന്ന് അറിയാമോ ഈ പാട്ട്?
1: അല്ല, ഇല്ല, ഇല്ല, അതൊന്നും അറിയില്ല.
0: ഭീഷ്മാചാര്യ എന്ന് പറഞ്ഞ ചിത്രത്തിലെയാണ്.
1: ഏത്?

0: ഭീഷ്മാചാര്യ.
1: അതെ. ഒരു
0: മനോജ് കെ.
1: കാര്യം കൂടി ഉണ്ട് സാറേ, ഒത്തിരി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും
0: എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് കേൾക്കാം.
1: പ്രത്യേകിച്ച് ഒരു അതെ ഒരു നബീസ പള്ളിക്കരയിലുള്ള, പിന്നെ കൊമ്പൊടിഞ്ഞാലിലുള്ള ഒരു പെണ്ണമ്മ, പിന്നെ എൻ്റെ കൂട്ടുകാരായ കുറെ പേരുണ്ട് ഇങ്ങനെ
0: എല്ലാവർക്കും
1: ഒത്തിരി
0: വേണ്ടി
1: പേര്
0: നമുക്ക് ഈ പാട്ട് കേൾക്കാം. എല്ലാവരും
1: കേൾക്കുന്നുണ്ട്,
0: കേട്ടുകൊണ്ടിരിക്കാവുമല്ലോ.
1: എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി.
0: ഓക്കെ. സിദ്ദിഖ്, ബിന്ദുജ മേനോൻ, മനോജ് കെ ജയനൊക്കെ അഭിനയിച്ച ചിത്രമായിരുന്നു. ഈ
1: അതെ
0: ചിത്രത്തിൻ്റെ സംവിധായകൻ കൊച്ചിൻ ഹനീഫായിരുന്നു.
1: അതെ
0: ഈ പാട്ടിൻ്റെ സംഗീതം എസ് പി വെങ്കടേഷ്, രചന യൂസഫ് അലി കേച്ചേരി. ഓക്കെ,
1: ഓക്കെ ഓക്കെ
0: അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് പോവാം. ഓക്കെ, വിളിച്ചതിൽ വളരെ
1: ആയിക്കോട്ടെ
0: സന്തോഷം.
1: ആയിക്കോട്ടെ
0: ഇതാ പാട്ട്.
1: ഓക്കെ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: നമസ്കാരം സാർ.
0: നമസ്കാരം, ആരാണ്?
1: എൻ്റെ പേര് ഗീത. ഞാൻ കൈത്തൂരിക്കരന്ന് വിളിക്കണേ.
0: ആ, റേഡിയോയുടെ അടുത്തൊന്ന് മാറി നിൽക്കണേ ഗീത.
1: ഓക്കെ.
0: ആ, ശബ്ദം ഇവിടെ കേൾക്കുന്നു. ആ,
1: കുറേ നാളായി ഞാൻ വിളിച്ചിട്ട്.
0: ആ ഹാ
1: ഇപ്പൊ ഞാൻ ചെറിയ ജോലിക്ക് പോണതുകൊണ്ട് ഉച്ചക്ക് വീട്ടിലുണ്ടാവില്ല, അപ്പൊ വിളിക്കാൻ പറ്റില്ല. ഇന്നിപ്പോ ഞാൻ ലീവ് എടുത്ത കാരണം അമ്മ പറഞ്ഞൊന്ന് വിളിക്കാൻ. അമ്മ കേൾക്കാറുണ്ട് പാട്ടുകള്.
0: അതെ അതെ.
1: അപ്പൊ ഞാൻ അമ്മയുടെ ഒന്ന് കൊടുക്കട്ടെ, അമ്മയ്ക്കൊന്ന് സംസാരിക്കും.
0: ഓ, തീർച്ചയായും കൊടുക്കും.
1: 10 72 വയസ്സുണ്ട് അമ്മയ്ക്ക്.
0: ആവട്ടെ,
1: പാട്ടുന്ന ജീവനാ.
0: ഓക്കെ,
1: അമ്മനെക്കൊണ്ട് പാടിക്കണോട് സാറേ?
0: ആ, ഞാൻ ചോദിക്കാം, പാടുക നോക്കട്ടെ.
1: ഹലോ,
0: നമസ്കാരം. ആ,
1: നമസ്കാരം.
0: ആ, പേര് പറയൂ. ഗീതയുടെ അമ്മയാണെന്ന് പറഞ്ഞു, പേരെന്താ?
1: ഗീതയുടെ അമ്മ. എന്റെ പേര് കാളിക്കുട്ടി.
0: കാളിക്കുട്ടി. സ്ഥലം ഏതാന്ന് പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല ഗീത പറഞ്ഞു.
1: സ്ഥലം ഇവിടെ കൈപ്പൂരിക്കലാന്ന്, മാറമ്പള്ളി.
0: മാറമ്പള്ളി അടുത്താണ് അല്ലേ? റേഡിയോയുടെ അടുത്ത് തന്നെ നിൽക്കണം രണ്ടുപേരും.
1: റേഡിയോ അടുത്താണ്.
0: ആ, പാട്ട് പാടുന്ന ഗീത പറയുന്ന. അപ്പൊ ഇന്ന് രണ്ടുപേരും പാടുന്നുണ്ടോ?
1: പാടണോ?
0: അമ്മ പാടുന്നാണ് ഗീത പറയുന്നത്, എനിക്കറിഞ്ഞൂടെ. നല്ല പാട്ട് പാടുക രണ്ടുപേരെയും എന്തായാലും. ആ, ഓർമ്മ കിട്ടുന്നില്ല.
1: ഒരു കൊട്ടാ

0: തളർത്തി പടച്ചമ്പിഴി വെച്ച തൂമലരല്ലേ, അഴകിൻ്റെ പൂന്തൊപ്പിലാട വന്നൊരു മയിലല്ലേ.
1: ഹലോ, നന്നായി പാടിയട്ടോ.
0: ഹലോ, ആണോ?
1: ആ, ഈ പാട്ടൊക്കെ കാണാതെ അറിയോ?
0: ആ, ഈ പാട്ട് കാണാതെ ഇവിടെ ഇരുന്ന് പാടിയതാ.
1: ആഹാ, അല്ല ഇത് മുഴുവൻ അറിയോ? കാണാതെ
0: കാണാതെ മുഴുവൻ അറിയില്ല, ഓർമ്മയില്ല. ആദ്യമൊക്കെ കാണാതൊക്കെ പാട്ടൊക്കെ പഠിച്ച് പാടുവായിരുന്നു വീട്ടിലിരുന്ന്.
1: ആ, പണ്ട് സ്കൂളിലൊക്കെ മ്യൂസിക് ഒക്കെ പഠിച്ചിട്ടുണ്ടോ?
0: ഇല്ല.
1: ആഹാ, എന്നാലും നന്നായി പാടുന്നുണ്ട് കേട്ടോ.
0: ആഹാ,
1: പഠിച്ചിട്ടില്ലെങ്കിലും.
0: എന്നാ ഈ പാട്ട്, ഈ പാട്ട് എനിക്ക് ഞാൻ ജോലി ചെയ്ത വീട്ടിലെ ഉമ്മൈബ എന്ന് പറഞ്ഞ
1: ഉമ്മൈബയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലേ?
0: ഇന്നാള് കല്യാണം കഴിഞ്ഞ അതിന്റെ മരുമകള് പുതുപ്പെണ്ണും പുറച്ചെറുകണം, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട് എടുത്തത്.
1: വളരെ നന്നായി. എന്തായാലും
0: കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസമായേ ഉള്ളൂ.
1: ആ ശരി, ഇതൊരു ഒപ്പനപ്പാട്ടാണല്ലോ അല്ലേ?
0: ആ, ഒപ്പന പാട്ട്.
1: അപ്പൊ കല്യാണത്തിന് പറ്റിയ പാട്ട് തന്നെ, നമുക്ക് ആ പാട്ട് കേൾപ്പിക്കാം അപ്പൊ. വിളിച്ചാൽ വളരെ സന്തോഷം, പാടിയാലും സന്തോഷം. ഇത് ഏത് ചിത്രത്തിലെ അങ്ങനെയൊക്കെ അറിയോ? ഇത് ഏത് സിനിമയിലേന്ന് അറിയാമോ?
0: ഇത് തുറക്കാത്ത വാതിലാണ്.
1: അല്ലല്ല, തുറക്കാത്ത വാതിലല്ല,
0: കുട്ടിക്കുപ്പായാണ്.
1: തുറക്കാത്ത വാതിൽ വേറെ പാട്ടല്ലേ? നാളികേരത്തിന്റെ നാട്ടിലൊക്കെ അല്ലേ? ആ, രണ്ടും കൂടി ഒരു കൺഫ്യൂഷൻ ആയതാണ്. ആ,
0: ഞാനത് കണ്ടേക്കണ സിനിമയൊക്കെ, ഒരുപാട് സിനിമ കണ്ടേക്കുന്നതാണ്.
1: പി ഭാസ്കറിന്റെ ആണ് വരികള്, എം എസ് ബാബുരാജിന്റെ സംഗീതം, എല്ലാവരും ഈ സംഗമം പാടിയ പാട്ടിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ഇഷ്ടം കേട്ടോളൂ. ഓക്കെ, താങ്ക് യു.

0: ഹലോ
1: ഹലോ, വെള്ളിത്തിരയിലേക്ക്
0: ഹലോ.
1: സ്വാഗതം.
0: സ്വാഗതം സാറേ.
1: ആരാ സംസാരിക്കുന്നത്? പറയൂ.
0: എൻ്റെ പേര് കുമുദാബായ്.
1: കുമുദാബായ് എവിടെ നിന്നാണ് കുമുദാബായ്?
0: ആസ്മാബി കോളേജ് കൊടുങ്ങല്ലൂർ ഒരു ഭാഗം.
1: കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്നാണ് അല്ലേ? കൊച്ചി എഫ് എം ആണ് അവിടെ കേൾക്കുന്നത് അല്ലേ കൂടുതൽ?
0: അതെ അതെ, ഞാൻ റെയിൻബോ വയ്ക്കും രാവിലെ പഴയ പാട്ടുകൾ കേൾക്കാൻ.
1: സ്വാഗതം. കൊച്ചിയാണ് ഇഷ്ടം കൂടുതൽ?
0: അല്ലല്ലല്ല, എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമാണ്. ഞാൻ സാറിനോട് സംസാരിക്കാൻ വേണ്ടിട്ട് സാറിന്റെ ശബ്ദം കേൾക്കുമ്പോ തൊട്ട് ട്രൈ ചെയ്യും, പക്ഷെ കിട്ടാറില്ല സാറേ.
1: ഒരുപാട് പേര് വിളിക്കല്ലേ, അതാണ്.
0: എത്ര കാലമായി അറിയോ സാറിന്റെ ശബ്ദം എന്ന് കേട്ട്? ശരിക്കും എന്താ ഞങ്ങളെ ശബ്ദം അതേപോലെയാ.
1: വളരെ സന്തോഷം. എന്തായാലും
0: ഓക്കെ.
1: അപ്പൊ ആ ഓർമ്മയിലാണ് ഇന്നത്തെ പാട്ട് ചോദിക്കുന്നത്? അത് കുഴപ്പമില്ല, നമുക്ക് ഇപ്പൊ ആണെങ്കിലും സംസാരിക്കാലോ. ഒരു ഇടവേള കൊടുത്തിട്ട് വിളിച്ചാ മതി. എന്നായിരിക്കും ദിവസം? അപ്പൊ ഇന്ന് വേണ്ട പാട്ട് ഏതാ? അത് പറയൂ.
0: പാട്ട് ഞാൻ നന്ദനത്തിലെ കാർമുകിൽ വർണ്ണന്റെ.
1: ആ പാട്ടാണ് വേണ്ടത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, രവീന്ദ്ര മാസ്റ്ററുടെ സംഗീതം, ചിത്രയുടെ ആലാപനം. നമുക്ക് ഈ പരിപാടിയുടെ ഇന്നത്തെ അവസാനത്തെ കോളാണ് താങ്കളുടെ. കൂടുതൽ സംസാരിച്ചാൽ പാട്ട് മുഴുവൻ കേൾക്കാൻ പറ്റില്ല.
0: അയ്യോ വേണ്ട, ഇനി കുറേ കാലം കഴിഞ്ഞിട്ട് വിളിക്കണ്ട.
1: ഓ തീർച്ചയായിട്ടും വിളിക്കൂ. സംസാരിച്ചതിൽ വളരെ സന്തോഷം. ഞാൻ ഓർത്തു വെച്ചു ഈ പേര് എന്തായാലും. ഓക്കെ, എനിക്ക് സന്തോഷമായി. കുമുദാബായി കൊടുങ്ങല്ലൂർ, ഓർമ്മയുണ്ട്. ഓക്കെ, ശരി, ഇഷ്ടമായാലും
0: കേട്ടോളൂ.
1: ആ നമ്പർ നമുക്ക് പിന്നെ നമ്മുടെ ഈ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ

ഇന്നത്തെ വെള്ളിത്തിരയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ എം വി ശശികുമാർ. നിങ്ങൾക്കായി പാട്ടുകൾ ഇന്ന് തെരഞ്ഞെടുത്ത മിന്ന സുൽത്താന. ഈ പരിപാടിയുടെ സാങ്കേതിക സഹായം നിർവഹിച്ചത് ഷീബ, ഗോവിന്ദപ്രസാദ് എന്നിവരാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.

0: വെള്ളിത്തിര, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് 102.3. സമയം 3 മണി കഴിഞ്ഞ് 10 സെക്കൻഡ്.
2: ആകാശവാണി FM വാർത്തകൾ.
1: പാർലമെന്റ്

0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. ആഗോള സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യ 7.7% സാമ്പത്തിക വളർച്ച നിലനിർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അയോധ്യ രാമക്ഷേത്ര സംഭാവന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് ഇറാൻ അമേരിക്ക സംഘർഷം രൂക്ഷം. ഇറാനിലെ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷയും 20 ലക്ഷം രൂപ പിഴയും വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അധ്യാപകൻ ഡോക്ടർ എം കെ റാം അറസ്റ്റിൽ. പി എസ് സിയുടെ നിർണായക യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും ചർച്ചാവിഷയമായി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. അന്തിമ പട്ടിക ഓഗസ്റ്റ് 19 പുറത്തിറക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. എറണാകുളത്തും തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

0: പ്രിയ ശ്രോതാക്കളെ, പാട്ടിന്റെ നാട്ടുവഴിയുടെ ഒരു പുതിയ വാല്യത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പാട്ടിന്റെ നാട്ടുവഴി യാത്ര ചെയ്യുന്നത് കൊച്ചിയുടെ തീരപ്രദേശങ്ങളിലെ വിശേഷങ്ങളിലൂടെയാണ്. കൊച്ചിയുടെ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് വിനോദസഞ്ചാരം എന്ന് പറയുന്നത്. കൊച്ചിയുടെ ചരിത്രത്തിൽ ജലപാതകളുടെ പ്രാധാന്യം ഏറെ വലുതാണ്. കേരളത്തിന്റെ സാമ്പത്തിക, സാമൂഹിക, വിനോദസഞ്ചാര, ഗതാഗത മേഖലകളിൽ നിർണായകമായ പങ്കാണ് ഇത്തരം ജലപാതകൾ പണ്ടു മുതലേ വഹിച്ചിട്ടുള്ളത്. അറബിക്കടലും വേമ്പനാട്ടുകായലും ഒക്കെ ഒന്നിച്ചു ചേരുന്ന ഈ കൊച്ചി പ്രകൃതിദത്തമായ ജലപാതകളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ഇന്ന് നമ്മുടെ പാട്ടിന്റെ നാട്ടുവഴിയുടെ യാത്ര ഇത്തരം ജലപാതകളിലൂടെയുള്ള കൊച്ചിയുടെ ചരിത്രം വളർന്നു വന്ന ആ വഴികളിലൂടെയാണ്. ഇന്ന് കൊച്ചിയുടെ ചരിത്രത്തിലെ ഈ ജലപാതകളുടെ, ഈ ജലയാനങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് കേൾക്കാം. സർ, പേര് പറയാം.
1: എന്റെ പേര് ബോണി തോമസ്, കൊച്ചിയിൽ ജീവിക്കുന്നു.
2: കൊച്ചിയുടെ ചരിത്രത്തില് ജലഗതാഗതത്തിന്റെ, പണ്ട് മുതലുള്ള ജലഗതാഗതത്തിന്റെ ഒരു പ്രാധാന്യം, അതിനെ കുറിച്ചൊന്ന് പറയാം.
1: ഞാൻ കൊച്ചിയെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. എന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ കൊച്ചിയെ കുറിച്ച് സംസാരിക്കുന്നത്. കൊച്ചിയുടെ ചരിത്രത്തിലെ ജലം ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ജലം എന്ന് പറയുമ്പോൾ കടലും കായലും പുഴയും, ഇവ മൂന്നും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ നിങ്ങൾ പോയാൽ, കൊച്ചിയുടെ തൊട്ടടുത്ത് നിങ്ങൾക്ക് പടിഞ്ഞാട്ട് നോക്കിയാൽ അവിടെ അറബിക്കടൽ കാണാം. കൊച്ചിയുടെ തൊട്ടു മുന്നിലാണ് അറബിക്കടൽ, അതിനോട് ചേർന്നുകൊണ്ട് കൊച്ചി കായലെന്നോ അല്ലെങ്കിൽ എറണാകുളം കായലെന്നോ എന്ന് വിളിക്കുന്ന ആ ഒരു വലിയ ജലരാശി. ഈ ജലരാശിയാവട്ടെ ഇടുക്കിയിൽ നിന്ന് ഉത്ഭവിച്ച് ഒഴുകി ആലുവരെ എത്തിച്ചേർന്ന് ഒരു കൈവഴി തിരിഞ്ഞ് ഒഴുകി എത്തുന്ന പെരിയാറാണ്, പെരിയാർ വന്ന് ചേരുന്ന സ്ഥലമാണ്. കൊച്ചി എന്ന് പറയുന്നത് ഒരു പ്രദേശം, അത് തുറമുഖമായി രൂപപ്പെട്ടത് 1341 14 നൂറ്റാണ്ടിലാണെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അത് ഒരു തുറമുഖമായി രൂപപ്പെടാൻ കാരണം അതിന്റെ ജലവുമായിട്ടുള്ള ബന്ധമാണ്. ഒന്ന് കടലുമായിട്ടുള്ള ബന്ധം, രണ്ട് പുഴയുമായിട്ടുള്ള ബന്ധം, പെരിയാറുമായിട്ടുള്ള ബന്ധം, മൂന്ന് കടലും പെരിയാറും തൊട്ടു നിൽക്കുന്ന, നിങ്ങൾ വന്നു ചേരുന്ന ലേക്ക് അഥവാ എറണാകുളം കൊച്ചി കായൽ. ഈ അറബിക്കടലിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കപ്പലുകൾ കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജനങ്ങൾ തേടിക്കൊണ്ട് കൊച്ചിയിലേക്ക് എത്തി. സുഗന്ധവ്യഞ്ജനങ്ങൾ കേരളത്തിൽ കൃഷി ചെയ്യുന്നത് മലനാട്ടിൽ, ഇടനാട്ടിലാണ്, തീരദേശത്തല്ല. കൊച്ചി തീരദേശ ഭാഗമാണ്. കേരളത്തിന്റെ ജിയോഗ്രഫി പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ട് നമ്മൾ തിരിക്കുന്ന മലനാട്, ഇടനാട്, തീരദേശം എന്നിങ്ങനെയാണ്. അതിൽ മലനാട്ടിൽ, ഇടനാട്ടിലുമാണ് പ്രധാനമായിട്ടും സ്പൈസസ് സുഗന്ധവ്യഞ്ജനങ്ങൾ വിളയുന്നത്. അവ അന്നത്തെ കാലത്ത് നല്ല റോഡില്ലാതിരുന്നൊരു കാലത്ത്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, മലനാട്ടിൽ നിന്നും ഇടനാട്ടിൽ നിന്നും പായസ പള്ളങ്ങളിലൂടെ വഞ്ചികളിലൂടെ കൊണ്ടുവന്നത്, ട്രാൻസ്പോർട്ട് ചെയ്ത് എത്തിച്ചത് നേരത്തെ പറഞ്ഞു.

0: പെരിയാർ നദിയിലൂടെ സഞ്ചരിക്കുന്ന വള്ളങ്ങളിൽ കയറ്റിക്കൊണ്ടുവന്ന് അത് കൊച്ചിയുടെ സമീപം കായലിൽ എത്തിക്കുകയും തുടർന്ന് കൊച്ചിയിലെ ഗോഡൌണിലേക്ക് അത് എത്തിക്കുകയും അവിടെ പ്രോസസ് ചെയ്തിട്ട് പിന്നീട് അറബിക്കടലിലൂടെ വന്നുചേരുന്ന ഷിപ്പുകളിലെ പാക്കപ്പലുകളുടെ കാലമായിരുന്നു കപ്പലുകളിലെ അത് കയറ്റി അയക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് നമുക്കന്ന് ഉണ്ടായിരുന്നത്. ഇതാണ് ജലത്തിന്റെ സാന്നിധ്യം കൊണ്ട് കേരളത്തിനുണ്ടായ അല്ലെങ്കിൽ കൊച്ചിക്കുണ്ടായ ഒരു പ്രധാനപ്പെട്ട ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. കൊച്ചിയുടെ ഹിസ്റ്ററി അത് ഉണ്ടാകുന്നത് അതിന്റെ ജോഗ്രഫി കൊണ്ടാണ്. അതിന്റെ ജോഗ്രഫിയിലെ പ്രധാനപ്പെട്ട ഭാഗം ഈ മൂന്ന് കടല്, കായൽ, പുഴ എന്നിവ ചേരുന്ന സന്ധി ഉള്ളത് കൊണ്ടാണ്. പിന്നെ മറ്റൊന്ന് എടുത്തു പറയാനുള്ളത് ഈ കടലിലൂടെ പിന്നീട് അറബികൾ കൊച്ചിയിൽ കച്ചവടത്തിന് വന്നുചേർന്നു, ചൈനക്കാർ വന്നുചേർന്നു, പിന്നീട് പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും വന്നുചേർന്നു. പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും കൊച്ചി ഭരിച്ചു. അങ്ങനെ ഒരു വലിയ കൊളോണിയൽ പാരമ്പര്യം നമുക്ക് അത് ഉണ്ടാക്കി തന്നു, അല്ലെങ്കിൽ അവിടെ ഫോർട്ട് കൊച്ചി പ്രദേശം ഒരു കോളനിയായി, യൂറോപ്യൻ കോളനിയായി മാറുകയും ചെയ്തു. ദീർഘകാലം ഇന്ത്യയിലെ മൂന്ന് വിദേശ യൂറോപ്യൻ ശക്തികൾ ഒന്നിനു പുറകെ മറ്റൊന്നായി ഭരിച്ച ഏക സ്ഥലം കൊച്ചിയാണ്, അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചിയാണ്. ആദ്യം 16-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ പോർച്ചുഗീസുകാരെ തുടർന്ന് ഡച്ചുകാരും, ഡച്ചുകാരെ തുടർന്ന് ബ്രിട്ടീഷുകാരും അവിടെ ഭരിക്കുകയുണ്ടായി. അതേ അവസരത്തിൽ തന്നെ നമ്മൾ മട്ടാഞ്ചേരി ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ, ഫോർട്ട് കൊച്ചിയുടെ തൊട്ടടുത്തുള്ള മട്ടാഞ്ചേരിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരിയും ചേരുന്ന ആ ഒരു പ്രദേശത്ത് വിവിധ ഭാഷകൾ സംസാരിക്കുന്ന കൊച്ചിക്കാരെ കാണാം. ഇതൊക്കെ പറയാൻ കാരണം ഇന്ത്യയുടെ പല ഭാഗത്തുനിന്ന് കച്ചവടത്തിനും ജോലി അന്വേഷിച്ചും ഒക്കെ വന്നു ചേർന്ന വ്യക്തികളും കുടുംബങ്ങളും സമൂഹങ്ങളുമാണ് ഉണ്ടായിരുന്നു. അവരുടെ ഇന്നത്തെ തലമുറയാണ് വിവിധ ഭാഷകൾ സംസാരിക്കുന്ന തലമുറകളായിട്ട് ഈ സമൂഹങ്ങളായിട്ട് അവിടെ കാണുന്നത്. ഇവയെല്ലാം ഇവരിൽ പലരും തന്നെ വന്നിട്ടുള്ളത് അവരുടെ പൂർവികർ കടന്നു വന്നിട്ടുള്ളത് പഴയ കടൽ വഴികളിലൂടെയാണ്. അപ്പോ ഇതാണ് പ്രധാനമായിട്ടും കൊച്ചിയുടെ ചരിത്രത്തിൽ സാന്നിധ്യം, അല്ലെങ്കിൽ ജലഗതാഗതത്തിന്റെ പ്രധാന സ്ഥാനമായിട്ട് എനിക്ക് പറയാനുള്ളത്.
1: കൊച്ചിയുടെ ചരിത്രത്തിൽ ഈ ജലപാതകളുടെയും ജലയാനങ്ങളുടെയും ഒക്കെ പ്രാധാന്യത്തെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. ഇതിന്റെ കൂടെ ഇനി നമുക്കൊരു മനോഹരമായ പാട്ട് കേട്ട് തിരിച്ചെത്താം.

0: പ്രിയ ശ്രോതാക്കളെ, വിശേഷങ്ങളിലേക്ക് നമുക്ക് തിരിച്ചെത്താം. കൊച്ചിയുടെ ജലപാതകളിൽ പാരമ്പര്യമായി ഉപയോഗിച്ചിരുന്നത് വഞ്ചികളായിരുന്നു. അതായത് ഒരു ദ്വീപിൽ നിന്നും മറ്റൊരു ദ്വീപിലേക്ക് കായലിലൂടെ യാത്ര ചെയ്യുന്ന വഞ്ചികളിലായിരുന്നു അന്നത്തെ ജനങ്ങൾ യാത്ര ചെയ്തിരുന്നത്. നാടൻ വഞ്ചികളായിരുന്നു ഇതല്ല. മത്സ്യബന്ധനത്തിനായും പിന്നെ ചെറിയ തോതിലൊക്കെ ചരക്കുകൾ കൊണ്ടുപോകുന്നതിനൊക്കെയുള്ള രീതിയിലായിരുന്നു ഈ ചെറിയ വഞ്ചികൾ ഉപയോഗിച്ചിരുന്നത്. ഇത്തരത്തിൽ ഈ നാടൻ വള്ളങ്ങളും തോണികളും ഒക്കെ ഉപയോഗിച്ച് ജനങ്ങൾ യാത്ര ചെയ്തിരുന്ന കാലത്ത് അതിനും വേണമല്ലോ ഒരു മാസ്റ്റർ. അപ്പോൾ പണ്ടത്തെ കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരം യാത്രാ വഞ്ചികളിൽ സാരഥിയായി ജോലി ചെയ്തിരുന്ന ഒരാളാണ് നമ്മുടെ കൂടെ ഉള്ളത്.
1: അപ്പൊ ചെന്റെ പേര് പറയോ? പണ്ട് ഈ ഒരു കടത്തു വഞ്ചി വലിച്ചിരുന്ന ആ ഒരു കാലത്തെ ചെറിയ ഓർമ്മകൾ കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോടൊന്ന് പറയാമോ?
2: മൂലമ്പിള്ളി വേല ലേലക്കെട്ട്, ഗവൺമെൻറ് ലേലക്കെട്ട്, അത് കഴിഞ്ഞിട്ട് ചിറ്റൂരി വേല കോലാട് ചേതൂരി സർപ്പറായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അവിടെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് അളക്കിട്ട് ഇങ്ങോട്ട് പോരും, പിന്നെയും പോകും. ഇങ്ങനെ പോയി പോയി പോയി ഈ ഒരു 8-9 മണി വരെ നിൽക്കും. എന്നാലും ആളുണ്ടാവും ഇവിടെ, അതായത് ചിറ്റൂരിൽ നിന്ന് മൂലമ്പിള്ളിലേക്ക് വേണം. ഇവിടെ കട്ടി കിട്ടില്ല, ഈ വേല വരുമ്പിളി കട്ട് കിട്ടില്ല. അതിന് പകരം ഞാനവിടെ കിടക്കും. അപ്പം അവർ വരും, അവർ വന്ന് എടുത്ത് വീണ്ടും പോകും. അതായത് പേരുടെ കോതാട്ട് ചേർന്നവർ അങ്ങനെയാണ് റൂട്ട് വന്നത്. അങ്ങനെ ഒരു 48 വർഷത്തോളം
1: അങ്ങനെ അങ്ങനെ. പിന്നെ ഈ കടത്തുവഞ്ചി പോയിരുന്ന സമയത്തുണ്ടായിരുന്ന അനുഭവങ്ങളൊക്കെ ഒന്ന് പറയാമോ?
2: അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോൾ അതക്കാൻ അറിഞ്ഞൂടായിരുന്നു. അപ്പോൾ എന്നാൽ പോലും വഞ്ചി മുങ്ങിയിട്ടുണ്ട്. ആളായിട്ടല്ല, വേറെ ചരക്കായിട്ട് ലഗേജായിട്ട് കൊണ്ടുപോയി. അപ്പോൾ വഞ്ചി മറി മറി ഞാൻ അതിൻ്റെ മുകളിൽ കയറിയിരിക്കും. അപ്പം

0: അവൻ്റെ ഒന്നും വന്നില്ല. അങ്ങനെ ഈ സിനിമത്തൊക്കെ, അതായത് ഈ പടിഞ്ഞാട്ട് മഞ്ഞനക്കാട് ഇടവനക്കാട് അങ്ങനെ പടിഞ്ഞാറ് വേറെ റൂട്ടാണ്. അതാണ് ഇപ്പോൾ പല സ്ഥലമൊക്കെ വീട്ടിനാന്ന് ഇത്രയും യാത്ര സൗകര്യങ്ങളില്ല, ഈ വണ്ടികളെ ബസ്സുകളൊക്കെ ഇല്ല. ഞാൻ തുടങ്ങുമ്പോൾ പച്ചാളം ഇതുവരെ ബസ് വരുള്ളൂ, പിന്നെ ആളിന്ന് നടന്നാലും തന്നെ നടന്ന് ചിറ്റൂർ ഫെറിയിൽ വരും. അവിടുന്ന് വരുമ്പോഴേ ഇടയ്ക്കിട ഇട്ട് കിടത്തുന്നുണ്ട്. അത് കഴിഞ്ഞ പിന്നെ കിടത്തില്ല, ആള് നിൽക്കണം അവിടെ തന്നെ നിൽക്കണം, പിന്നെയും പോയി ആളിലേക്ക് എടുക്കും. വഞ്ചിക്കാർ വേറെ ഉണ്ടെങ്കിൽ ഞാൻ രാത്രി അന്നേരം നിൽക്കുക, ഇപ്പം ജയിക്കാരണ്ടേ അവരെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ
1: എത്ര വയസ്സിലായത് തുടങ്ങിയത്?
0: തുടങ്ങിയത് ഒരു 40 വയസ്സ്. അത് ഏതാണ്ട് വഞ്ചിക്ക അനുഭവം കേൾക്കണം. ഈ അവിടെ ഈ എന്തുകൊണ്ട് മരിക്കാനായിട്ട് ആശുപത്രി കിട്ടുമല്ല, അത് കിട്ടാനായിട്ട് താമസിച്ചു. അങ്ങനെ അത് ഇടാക്കുടിയിൽ ഒരു എംബ്രാഡൻ മരിച്ച് മരിച്ചിട്ട് അവർ ഈ സാധനം കിട്ടേണ്ട താമസമുണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞ ഇത്രയ്ക്കും വെള്ളം കരുതിക്കണ്ട, ഉപ്പുള്ളതാണ് തീരമ്പഴല്ലേ, ഇവിടെ ഇനിങ്ങനെ വായു വലിക്കുന്ന എനിക്ക് കാണാം. അവരെ തന്നെ ശ്രദ്ധിച്ചിട്ടില്ല, എടുത്ത് ഒരു വെള്ളം കോരിക്കൊടു, വെള്ളം കിട്ടത് വെള്ളം കിട്ടത് അടിച്ചെല്ലാണ്ട് തന്നെ ആൾ മരിച്ച്. അങ്ങനെ അങ്ങനെയുള്ള ദുരിതാവസ്ഥ അന്ന് ആ കാലത്തൊക്കെ വേറെ യാത്ര സൗകര്യങ്ങളില്ല. അതാ ഈ വഞ്ചി തന്നെ അതൊരു വേറെ ഇറക്കണം, ഇപ്പം എല്ലാ സൗകര്യങ്ങളായി, അന്നത്ര ഇല്ല. 50-60 വർഷങ്ങൾക്കുമ്പോഴാണ് പറയണേ.
2: ഈ വിശേഷങ്ങളുടെ കൂടെ നമുക്ക് മനോഹരമായ ഒരു പാട്ടുകൂടി കേട്ട് തിരിച്ചെത്താം.

0: പ്രിയ ശ്രോതാക്കളെ, വിശേഷങ്ങളിലേക്ക് തിരിച്ചെത്താം. കൊച്ചിയുടെ വിനോദസഞ്ചാര മേഖലയിൽ ഇത്തരം ജലപാതകൾ ആധുനിക കാലത്ത് ഏറെ പ്രാധാന്യമാണ് വഹിക്കുന്നത്. വിനോദസഞ്ചാര മേഖലയിൽ ഒരു വലിയ മാറ്റമാണ് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ നൽകുന്നത്. നമ്മളോട് കാര്യങ്ങൾ സംസാരിക്കാനായി ഇനിയുള്ളത് KSINC MD ആണ്. നമുക്ക് മാഡത്തെ ഒന്ന് പരിചയപ്പെട്ടുകൊണ്ട് KSINC പ്രവർത്തനങ്ങളെ കുറിച്ച് കേൾക്കാം.
1: ഞാൻ ആർജിരിജ്, മാനേജിംഗ് ഡയറക്ടർ, കേരള ഷിപ്പിംഗ് ആൻഡ് ഇന്നൽ നാവിഗേഷൻ കോർപ്പറേഷൻ, എറണാകുളം.
2: ഓക്കെ, വിനോദസഞ്ചാര മേഖലയിൽ KSINC പങ്കിനെ കുറിച്ച്, അതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
1: 2004 മുതലാണ് കേരള ഷിപ്പിംഗ് ആൻഡ് ഇന്നൽ നാവിഗേഷൻ കോർപ്പറേഷൻ ടൂറിസം മേഖലയിലേക്ക് കടന്നു വരുന്നത്. അന്ന് കടന്നു വരുമ്പോൾ രണ്ട് സാഗർറാണി ബോട്ടുകൾ, അത് സാഗർറാണി, സാഗർറാണി 1 എന്നാണ് രണ്ട് ബോട്ടുകൾ ഒരേ പേരിലാണ്, ഉപയോഗിച്ചിട്ട് കടലിലൂടെ ഒരു 5 നോട്ടിക്കൽ മൈൽ സഞ്ചരിച്ച് മറൈൻ ഡ്രൈവിൽ തന്നെ തിരിച്ചെത്തുന്ന ഒരു യാത്രയാണ് അന്ന് തുടങ്ങിയത്. ആ യാത്ര ഇപ്പോഴും നമ്മൾ തുടർന്നു വരുന്നുണ്ട്. സഞ്ചാരികൾക്ക് ഏറെ പ്രിയങ്കരമായിട്ടുള്ള ഒരു യാത്രയാണ്, കാരണം 2 മണിക്കൂർ കടലിൽ സഞ്ചരിച്ച് കടൽ എന്താണ് എന്ന് മനസ്സിലാക്കി തിരിച്ചു വരാനായിട്ട് സാധിക്കുന്ന ഒരു യാത്ര. പിന്നെ തുടർന്ന് മിഷേൽ, ക്ലിയോപാട്ര എന്നീ ബോട്ടുകളും അതേപോലെ തന്നെ സോളാർ ഹൈബ്രിഡ് ബോട്ടായ സൂര്യാംശവും കമ്പനിക്ക് സ്വന്തമാവുകയും ഈ 5 ബോട്ടുകളും മറൈൻ ഡ്രൈവിലെ KSINC ജെട്ടിയിൽ നിന്ന് ടൂറിസം യാത്രകൾ നടത്തി വരികയും ചെയ്യുകയാണ്. മിഷേലും ക്ലിയോപാട്രയും കൊച്ചി കായലിന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ആലപ്പുഴ ജില്ലയിലൂടെ കോട്ടയം ജില്ലയിലുള്ള പാലൈക്കരി എന്നുള്ള മത്സ്യഫെഡിന്റെ ഒരു ഫാമിലേക്കാണ്, ഒരു 100 ഏക്കറുള്ള ഒരു ഫാമാണ്, അതിലേക്ക് സഞ്ചാരികളെ ഒരു രാവിലെ 10 ആകുമ്പോൾ കൊണ്ടുപോകുന്നു. അവിടെ കയാക്കിംഗ്, പെഡൽ ബോട്ടിംഗ് അങ്ങനത്തെ വിനോദങ്ങളൊക്കെ ആസ്വദിച്ച ശേഷം അവിടുത്തെ ഉച്ചയൂണും കഴിഞ്ഞ് തിരിച്ച് ഏകദേശം ഒരു 4:30 മറൈൻ ഡ്രൈവിലേക്ക് തിരിച്ചെത്തും. ഇത് കൂടാതെ സൂര്യാംശു പിഴല്ല ദ്വീപിലേക്ക്, നേരത്തെ ഞങ്ങൾ കടമക്കുടിക്ക് യാത്ര ചെയ്തിരുന്നു. കടമക്കുടി ഇപ്പൊ കുറച്ചൊരു ആ ഒരു സൈറ്റിന് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മളിപ്പോ പിഴല ദ്വീപിലേക്കാണ് പോകുന്നത്. അവിടെയും ഇതേപോലെ തന്നെ ഭക്ഷണവും ഉണ്ട്, വിനോദവും ഒക്കെ കോർത്തിണക്കിയ ഒരു യാത്രയാണ്. ഈ പലൈക്കരിയിലേക്കായാലും പിഴയിലേക്കായാലും നമ്മൾ ഒരാളിൽ നിന്നും ഈടാക്കുന്നത് ഭക്ഷണവും വിനോദവും എല്ലാം ഉൾപ്പെടെ 999 രൂപയാണ്. ഇത് കൂടാതെ ഈ രണ്ട് സ്ഥലങ്ങളിലേക്കും ടിക്കറ്റ് റേറ്റ് അല്ലാതെ തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ട് ട്രിപ്പുകളുണ്ട്, കുട്ടികൾക്കായിട്ടുള്ള പ്രത്യേക പാക്കേജുകളും ഉണ്ട്.
2: ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ ഓൺലൈൻ ആയിട്ടാണോ?
1: ടിക്കറ്റ് ബുക്കിംഗിന് ഓൺലൈൻ ആയിട്ടാണ്. അത് microis.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് മുഖേനയാണ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നത്. അത് കൂടാതെ നമുക്ക് സ്പോട്ടില് ഇപ്പം മറൈൻ ഡ്രൈവിലുള്ള ഞങ്ങളുടെ ഓഫീസുണ്ട്, KSINC ഓഫീസുണ്ട്, അവിടെ നേരിട്ടെത്തിയും സീറ്റ് അവൈലബിൾ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കും. ഈ ബോട്ടുകളിലെല്ലാം ക്രൂ ഉൾപ്പെടെ 100 പേർക്ക് സഞ്ചരിക്കാവുന്ന തരത്തിലാണ് അത് സജ്ജമാക്കിയിട്ടുള്ളത്. പിന്നെ ഈ മേൽ വിവരിച്ചത് കൂടാതെ നമുക്കൊരു MS Class 6 ഷിപ്പ് ഉണ്ട്, നെഫർട്ടിറ്റി. അതാണ് ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു ഷിപ്പാണ്. അത് 2018 വന്നതെങ്കിലും 2022 മുതലാണ് വളരെ നല്ല രീതിയിൽ അത് ഓപ്പറേറ്റ് ചെയ്തു വരികയാണ്. അതിനുള്ള പ്രത്യേകത, കടലിലൂടെ ഒരു

0: 12 നോട്ടിക്കൽ മൈല് പോകാൻ സാധിക്കും. 4 മണിക്കൂർ ദൈർഘ്യമുള്ളതാണ് ഒരു ട്രിപ്പും. അത് ബോൾഗാട്ടിയുടെ ജെട്ടിയിലാണ്. ബോൾഗാട്ടി ജെട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻലൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ബോട്ട് ജെട്ടിയിൽ നിന്ന് ആണ് പുറപ്പെടുന്നത്. അവിടെ തന്നെ തിരിച്ചെത്തും. 2 നേരം അതിന് ട്രിപ്പുണ്ട്. 4 മണിക്കൂർ വീതമുള്ള 10 തൊട്ട് 2 വരെയുണ്ട്. പിന്നെ വൈകുന്നേരം 4:30 to 8:30 വരെയുണ്ട്. അതില് മറ്റ് ബോട്ടുകളിൽ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ളത്, കുറച്ചും കൂടി വിഭവ സമൃദ്ധമായ ഭക്ഷണമുണ്ട്, പിന്നെ ഡിജെ ഉണ്ട്, അതുപോലെ 200 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഓഡിറ്റോറിയം ഉണ്ട്, റെസ്റ്റോറന്റ്, കുട്ടികളുടെ കളിസ്ഥലം, പിന്നെ ബാർ. പിന്നെ ഇത് കൂടാതെ നെഫർട്ടിറ്റിക്കുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത ഓപ്പൺ സൺഡേക്ക് ഉണ്ടെന്നുള്ളതാണ്. അപ്പം ഒരാൾക്ക് 2000 മുതൽ, അത് രാവിലെ ആണെങ്കിൽ കുറച്ച് റേറ്റ് കുറവായിരിക്കും, വൈകുന്നേരം ആകുമ്പോൾ റേറ്റ് കൂടുതലായിരിക്കും. ഏതാണ്ട് 2000 മുതൽ 2700 ആണ് ടിക്കറ്റ് നിരക്ക്. കുട്ടികൾക്ക് കുറച്ചും കൂടി ഡിസ്കൗണ്ട് റേറ്റിലായിരിക്കും. അവിടെയും ഈ എക്സ്ക്ലൂസീവ് ട്രിപ്പുകൾ ഞങ്ങൾ നടത്തി വരുന്നുണ്ട്. അവിടെയും ഇപ്പം നെഫർട്ടിറ്റിയില് ചിലര് ബർത്ത്ഡേ പാർട്ടി നടത്താറുണ്ട്, അല്ലെങ്കിൽ എൻഗേജ്മെന്റ് നടത്താറുണ്ട്, ഡെസ്റ്റിനേഷൻ എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് കടലിൽ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ പരിപാടികൾ അതിനുള്ളിൽ നടക്കാറുണ്ട്.
1: ഈ യാത്രക്കാരുടെയൊക്കെ ഒരു സുരക്ഷാ സംവിധാനങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: സുരക്ഷ, ലൈഫ് ജാക്കറ്റ് എല്ലാം എല്ലാ ബോട്ടിലും സജ്ജമാണ്. ഇത് കൂടാതെ എല്ലാ വർഷവും ഇതിന് ആനുവൽ സർവേ ഉണ്ട്. നമ്മൾ ബോട്ടുകളുടെ എല്ലാം സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആനുവൽ സർവേ ഉണ്ട്. ഇന്ത്യൻ രജിസ്റ്റർ ഓഫ് ഷിപ്പിംഗിന്റെ ഇൻസ്പെക്ഷൻ ഉണ്ട്, അവരുടെ സർവേ ഉണ്ട്. എല്ലാ തരത്തിലുമുള്ള സർവേ എല്ലാം കഴിഞ്ഞ് നമ്മൾ 3 വർഷം കൂടുമ്പോഴുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള റിപ്പയറിംഗ് നടത്തുന്നുണ്ട്. നെഫർട്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ 5 വർഷം കൂടുമ്പോഴാണ്. അപ്പം തീർച്ചയായിട്ടും എന്തൊക്കെ അറ്റകുറ്റപ്പണികൾ നടത്തണോ അതെല്ലാം നടത്തി, വീണ്ടും സർവേ നടത്തി, അവരുടെ സർട്ടിഫിക്കേഷനോട് കൂടി ആണ് ഇത് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ കൊച്ചി പോർട്ടിന്റെ പെർമിഷനും ഉണ്ട്, കടലിലോട്ട് പോകുന്നതിനുള്ള പെർമിഷനുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് കടലിൽ പോകാൻ സാധിച്ചത്. ബാക്കിയുള്ള 3 മാസം ഒഴികെയുള്ള ബാക്കി 9 മാസവും തകറാണി അതുപോലെ തന്നെ നെഫർട്ടിറ്റി കടലിലേക്ക് യാത്ര പോകാൻ സാധിക്കും. മറ്റ് 2 മിഷേൽ, ക്ലിയോപാട്ര, സൂര്യാംശു ബാക്ക് വാട്ടറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു കാര്യവും കൂടി ഇതില് എനിക്ക് ചേർത്ത് പറയാനുള്ളത്, KSRTC ബജറ്റ് ടൂറിസം സെല്ലുമായിട്ട് ഞങ്ങൾ ഒരു യോജിച്ചിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അവര് കൂടുതൽ ഒരുപാട് ട്രിപ്പുകൾ നമുക്ക് എത്തിച്ചു തരുന്നുണ്ട്. KSRTC ബസ്സുകളില് മറ്റ് ജില്ലകളിൽ നിന്ന് സഞ്ചാരികളെ ഇവിടെ എത്തിക്കുന്നു. അവര് ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം അതാത് സ്ഥലങ്ങളിലേക്ക് അവര് തിരികെ കൊണ്ടുപോകുന്നു. അപ്പം ഇത് കൂടാതെ ഞങ്ങൾക്ക് GSA എന്ന് പറഞ്ഞ് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ജനറൽ സെയിൽസ് ഏജൻസ്, അവർക്ക് KSINC രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത ശേഷം അവർക്ക് അവരുടെ ഒരു കെയർ ഓഫിൽ ആൾക്കാരെ കൊണ്ടുവരാം. അപ്പം അവർ കൊണ്ടുവരുമ്പോൾ അവർക്ക് നെഫർട്ടിറ്റിയിലാണെന്നുണ്ടെങ്കിൽ 8% ഒരു കമ്മീഷനായിട്ട് കൊടുക്കും. മറ്റ് ബോട്ടുകളിലാണെങ്കിൽ, അതായത് സാഗർറാണി, ക്ലിയോപാട്ര അതുപോലെ സൂര്യാംശു ഒക്കെ ആണെങ്കിൽ 10%, ടിക്കറ്റ് റേറ്റിന്റെ 10% അവർക്ക് കമ്മീഷനായിട്ട് കൊടുത്തുകൊണ്ട് ഒരു ആ രീതിയിലും ഞങ്ങൾ സഞ്ചാരികളെ കൂടുതൽ കിട്ടാൻ വേണ്ടി നമ്മൾ ഇവരുടെ സേവനവും കൂടി ഉപയോഗിക്കുന്നുണ്ട്.
1: അപ്പൊ നമ്മുടെ ഈ ഒരു KSINC പിന്നെ ഇനിയുള്ള ഭാവി പരിപാടികൾ, പുതിയ പുതിയ പ്രോജക്ടുകളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവോ?
0: പുതിയ പ്രോജക്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 സീറ്റുള്ള ഒരു സിംഫണി എന്ന പേരുള്ള ഒരു, അത് ഒരു 150 പേർക്ക് ഒരേ സമയം കയറാവുന്ന ഒരു ബോട്ടാണ്. അത് ഗോവയിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം 2 വർഷം എടുക്കും അതിന്റെ ഒരു പണി പൂർത്തിയാകുവാനായിട്ട്. ഇത് കൂടാതെ ഞങ്ങൾ ഒരു വർഷങ്ങളായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന, പക്ഷെ നമുക്കൊരു അനുയോജ്യമായിട്ടുള്ള ഒരു ജെട്ടി പ്രദേശത്തു നിന്നുള്ള ആൾക്കാർക്ക് ഇവിടെ വന്ന് ഇതിനെപ്പറ്റിയിൽ കയറി തിരിച്ചു പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് കുറയ്ക്കുന്നതിന് വേണ്ടി ആ ഭാഗത്ത് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അവിടെയും കൂടി ഈ ഒരു ഓപ്പറേഷൻ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അനുയോജ്യമായ ഒരു സ്ഥലം ഞങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഒരു അന്വേഷണത്തിലാണ് ഞങ്ങൾ. അത് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്നും കൂടി ഇതേ തരത്തിലുള്ള ടൂറിസം യാത്രകൾ സംഘടിപ്പിക്കാനായിട്ട് ഉദ്ദേശമുണ്ട്.
1: ഓക്കെ ഓക്കെ. അപ്പോ നമ്മള് KSINC ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങളെ കുറിച്ചും വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണ്ടാവുന്ന വലിയൊരു വികസനത്തിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ മാഡം നമ്മളോട് പങ്കുവച്ചത്. ഇത് പൊതുജനങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ എത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പങ്കുവച്ചത്. താങ്ക് യു മാം.
0: താങ്ക് യു.
2: പാട്ടിന്റെ നാട്ടുവഴിയിൽ വളരെ വ്യത്യസ്തമായ കുറേയധികം കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. ഈ വിശേഷങ്ങളുടെ കൂടെ നമുക്ക് മനോഹരമായ ഒരു പാട്ടുകൂടി കേട്ട് തിരിച്ചെത്താം.

0: പ്രിയ ശ്രോതാക്കളെ വിശേഷങ്ങളിലേക്ക് തിരികെ എത്താം. ഇനി യാത്രായാനങ്ങളെ സാരഥിയായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇനി നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം.
1: പേര് സാജൻ, വർക്ക് ചെയ്യുന്നത് KSINC, കേരള ഷിപ്പിംഗ് ആൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ.
2: എത്ര വർഷമായി അവിടെ ജോലിക്ക് കയറിയിട്ട്?
1: 11 വർഷമായി KSINC ജോയിൻ ചെയ്തു. ഇപ്പൊ വർക്ക് ചെയ്യുന്നത് ക്രൂയിസ് ആണ്, സാഗരറാണി ക്രൂയിസ് എന്നുള്ളതില്. അതിൽ മാസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു.
2: ഓ, മാസ്റ്റർ ആയിട്ട്. അപ്പൊ ഇത്രയും വർഷമായിട്ട് നമ്മൾ സാറുടെ ഈ ഒരു ജീവിതത്തിലെ ഈ ഒരു യാത്രാനുഭവങ്ങൾ ഒരുപാട് ഉണ്ടാവുമല്ലോ. അപ്പൊ സാർ, ഇപ്പൊ കടലിലേക്കും കായൽ വഴിയാണല്ലോ ഇതിന്റെ യാത്ര. ഇപ്പൊ ഈ സാഗര റാണിയുടെ യാത്രകൾ എവിടേക്കൊക്കെയാണ് ഇപ്പോ അടുത്ത് എവിടേക്കൊക്കെ പോയിട്ടുള്ളത്?
1: ഇപ്പൊ നമ്മള് ഫസ്റ്റ് മറൈൻ ഡ്രൈവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. സാഗറാണിയുടെ നോർമൽ ട്രിപ്പ് എന്ന് പറയുന്നത് 2 hours ആണ്. ഈ 2 hours ൽ അപ്പ് ആൻഡ് ഡൗൺ 30 kilometers നമ്മൾ കവർ ചെയ്യും. മറൈൻ ഡ്രൈവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്

0: നമ്മൾ ഷിപ്പ് ചാനൽ വഴി നേരെ സീയിലേക്ക്, അറേബ്യൻ സീയിലേക്ക് പോയിട്ട്, അതായത് 20 കിലോമീറ്ററോളം നമ്മൾ കടലിൽ ട്രാവൽ ചെയ്യും. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഹാർബറിനുള്ളിൽ 10 കിലോമീറ്റർ, അപ്പ് ആൻഡ് ഡൗൺ 30 കിലോമീറ്റർ. സീയിൽ മാത്രം നമ്മൾ 20 കിലോമീറ്റർ. ഇത് 2 അവേഴ്സ് ട്രിപ്പിലാണ്. പിന്നെ ചില ടൈമിൽ എക്സ്ക്ലൂസീവ് ട്രിപ്പുകൾ വരാറുണ്ട്, 3 അവേഴ്സ്. അപ്പൊ അതനുസരിച്ചിട്ട് ഡിസ്റ്റൻസ് കൂടും. ഇപ്പൊ 30 എന്നുള്ളത് ഒരു 40 കിലോമീറ്റർ. അപ്പൊ സീയിൽ മാത്രം നമ്മൾ 30 കിലോമീറ്റർ. അതെ,
1: ഈ സാഗരറാണി കടലിലേക്ക് അങ്ങോട്ടുള്ള യാത്ര മാത്രമാണോ ഉള്ളത്?
0: സാഗർറാണി, രണ്ട് സാഗർറാണി ഉണ്ട്, സാഗർറാണി 1 ആൻഡ് 2. ഈ വെസല് സീ ഗോയിങ് വെസലാണ് രണ്ടും. പിന്നീട് ബാക്ക് വാട്ടർ ക്രൂയിസിന് ഞങ്ങൾക്ക് വേറെ വെസലുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്.
1: ഓഹോ, ഈ ക്രൂയിസുകൾ തമ്മിൽ എന്താ വ്യത്യാസമുണ്ടോ? സീയിലേക്ക് കടലിലേക്ക് പോകുന്നതും അല്ലാതെ ബാക്ക് വാട്ടേഴ്സിലേക്ക് പോകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ?
0: അല്ല, രണ്ട് രണ്ട് എക്സ്പീരിയൻസ് ആണ്. ബാക്ക് വാട്ടർ ഇഷ്ടപ്പെട്ട് വരുന്നവരുണ്ട്, സീ ക്രൂയിസ് ഇഷ്ടപ്പെട്ട് വരുന്നവരുണ്ട്. അപ്പൊ ഈ രണ്ട് വിഭാഗത്തിലുള്ള ആളുകൾക്ക് വേണ്ടി നമ്മള് ക്രൂയിസ് അറേഞ്ച് ചെയ്യുന്നത്. അതിൽ സാഗർ റാണിയാണ് സീ ക്രൂയിസ്, പിന്നീട് മിഷേൽ, ക്ലിയോപാട്ര, സൂര്യാംശു എന്നുള്ള 3 വെസലും കൂടി ബാക്ക് വാട്ടറിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്.
1: എങ്ങനെ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്? എങ്ങനെയാ
0: ഫീൽഡിലേക്ക് വന്നത്? ഇതിന് മുമ്പ് വിദേശത്തായിരുന്നു, ടഗ് വെസൽസിലാണ് ജോലി ചെയ്തിരുന്നത്. പിന്നീട് നാട്ടില് PSC വഴി KSNC ആളെ ആവശ്യമുണ്ടെന്നുള്ള ഇത് കണ്ട് അതിന്റെ ടെസ്റ്റ് എഴുതി KSNC 2015 ജോയിൻ ചെയ്തു.
1: അതെല്ലേ. ഇപ്പോ ഈ ഒരു സാഗര റാണിയിലുള്ള ഈ കടലിലേക്കുള്ള യാത്രയിൽ ഉള്ള അനുഭവങ്ങളൊക്കെ ഒന്ന് പറയാമോ?
0: അനുഭവം എന്ന് പറയുമ്പോ നമ്മളെ ഫസ്റ്റ് സീ വെതർ കണ്ടീഷൻ നല്ല വെതർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രഷറൊന്നുമില്ല ഓപ്പറേറ്റ് ചെയ്യുന്നതിന്. സീ റഫ് ആയിട്ടുള്ള സമയത്ത്, കാരണം 100 പാസഞ്ചർ ആണ് കപ്പാസിറ്റി, അപ്പൊ 100 പാസഞ്ചേഴ്സ് ഓൺബോർഡ് ഉണ്ടാവും. അപ്പൊ അതിന്റെ സേഫ്റ്റി കാര്യങ്ങൾ നോക്കണം. പിന്നെ ഈ വെതറിന്റെ ഇതിന് കാറ്റ്, വേവ്സ് ഇതെല്ലാം നോക്കിയിട്ട് വേണം വെസല് സീയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ. അല്ലാത്ത സമയമാണെങ്കിൽ വേറെ കുഴപ്പ, ചില സമയത്ത് സീ കാം ആയിരിക്കും, നമുക്ക് വേറെ വലിയ പ്രഷറൊന്നും ഇല്ല ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്.
1: നമ്മള് ഈ ഒരു ഷിപ്പിൽ ഇപ്പൊ നമ്മൾ അങ്ങോട്ട് ഈ വെസലില് ഒരു സമയത്ത് എത്ര ജീവനക്കാരുണ്ടാവും നിങ്ങളുടെ ഒരു യാത്രയില്?
0: നമ്മൾ ഓൺബോർഡ് ക്രൂ 5 പേരാണ്. അതിലൊരു മാസ്റ്റർ, എഞ്ചിൻ ഡ്രൈവർ, 3 ലൈഫ് ഗാർഡ്സ്. ഇത് കൂടാതെ എന്റർടൈൻമെന്റ്സിന് ഒരു ഗൈഡ് ഉണ്ടാവും, സിംഗർ ഉണ്ടാവും, ഡാൻസേഴ്സ്. അങ്ങനെ എന്റർടൈൻമെന്റ് പ്രോഗ്രാം ഓൺബോർഡ് ഉണ്ട്, കൂടാതെ ടീ സ്നാക്സ് 2 അവേഴ്സ്. അതാണ് നമ്മളുടെ നോർമൽ ട്രിപ്പ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്.
1: ഈ നമ്മളിപ്പോ യാത്ര തുടങ്ങുന്ന സമയത്ത് ഇപ്പോ കാലാവസ്ഥയുടെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ ഈ ഒരു മഴയുടെ സീസൺ ആണ് ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ഒരു മഴയുടെ സമയത്തും മഴയില്ലാത്ത സമയത്തുള്ള അനുഭവങ്ങളെ കുറിച്ച്, പ്രത്യേകിച്ച് മഴക്കാലത്തുള്ള ഈ ഒരു യാത്ര തുടങ്ങുമ്പോ നമുക്ക് മഴയൊന്നും ഉണ്ടാവില്ല, കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ ആ രീതിയിലുള്ള ഒരു അനുഭവങ്ങളൊക്കെ ഒന്ന് എന്തെങ്കിലും ഓർത്ത് പറയാനുണ്ടോ?
0: ഇതിൽ പ്രധാനമായിട്ട് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഇത് മൺസൂൺ ബാൻ ഉള്ള സമയം. ഈ ടൈമിൽ നമ്മൾ സീയിലേക്ക് ഓപ്പറേഷൻ ഇല്ല, ഹാർബർ മാത്രമാണ് അത് ഈ സമയത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. കാലാവസ്ഥയുടെ കാര്യം പറഞ്ഞപ്പോ മഴയല്ല ഇതിൽ കൂടുതൽ പ്രശ്നം. നേരത്തെ പറഞ്ഞതുപോലെ കാറ്റ്, കാറ്റിന്റെ നോട്ട്സ് അത് എത്ര നോട്ട്സ് ആണെന്നുള്ളത് നോക്കിയിട്ടാണ്, അതനുസരിച്ചായിരിക്കും സീ റഫ് ആവുന്നതും അത് വേവ്സിന്റെ ഹൈറ്റ് കൂടുന്നതും. ഇതാണ് ഇതിൽ മെയിൻ പ്രധാനമായിട്ട് ഒരു പ്രശ്നമായിട്ടുള്ളത്. ഈ വേവ്സ് ഹൈറ്റ് കൂടും, ചില സമയത്ത് കൂടുതൽ കൂടുതൽ വരുമ്പോൾ നമ്മൾ അത്രയും ചിലപ്പോൾ നേരത്തെ പറഞ്ഞ ഡിസ്റ്റൻസ് സീല് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ തിരിച്ച് ഹാർബറിലേക്ക് തിരിച്ചു പോരും.
1: അതെല്ലേ. അപ്പൊ ഈ ഹാർബറിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 കിലോമീറ്റർ ആണല്ലേ, അങ്ങനെയല്ലേ?
0: അതെ, ഹാർബറിനുള്ളില്, അതായത് നമ്മൾ എറണാകുളം ഷിപ്പ് ചാനലിനകത്ത് കൂടി കയറി തിരിച്ച് സീ എൻട്രൻസ് ഇറങ്ങിയിട്ട് ബോൾഗാട്ടി, പല്ലാർവാട്, ICTT, വൈപ്പിൻ വഴിയാണ് നമ്മൾ തിരിച്ച് മറൈൻ ഡ്രൈവിലേക്ക് വരുന്നത്. വെതർ മോശമാണെങ്കിൽ നമുക്ക് സീയിലേക്ക് ഒരു 2-3 കിലോമീറ്റർ മാക്സിമം പോകാൻ പറ്റുള്ളൂ. അപ്പൊ അപ്പ് ആൻഡ് ഡൗൺ ഒരു 6 കിലോമീറ്ററോളം പോയിട്ട് തിരിച്ചു വരും. ഇപ്പൊ ഈ സമയം ബാക്കിയുള്ള ടൈം നമുക്ക് ഹാർബറിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും.
1: അപ്പൊ നമ്മള് ഈ ഇപ്പൊ ബാക്ക് വാട്ടേഴ്സിന്റെ കാര്യം പറഞ്ഞു, മറ്റൊരു വെസലിന്റെ കാര്യം, അതിലുള്ള യാത്രാനുഭവങ്ങൾ രണ്ടും ഇതും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതെന്താ അങ്ങനെ ഒരു വ്യത്യാസം തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: ഇതില് കുറച്ചു പേർക്ക് സീയില് പേടി ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും സീ ക്രൂയിസ് എന്നുള്ളത്. അവർക്ക് ഈ ബാക്ക് വാട്ടർ ക്രൂയിസ് പിന്നെ ബാക്ക് വാട്ടർ ക്രൂയിസ് എന്നുള്ളത് ഞങ്ങൾ വൺ ഡേ ക്രൂയിസ് ആണ്. ഒരു 10 മണിക്ക് പോയിട്ട് 5 മണിക്ക് വരുന്നത്.
1: ആ
0: അപ്പോൾ ഒരു വൺ ഡേ ക്രൂയിസ് ആഗ്രഹിച്ച് വരുന്നവര് അത് അതാണ്. അല്ല, സാഗർറാണി ക്രൂയിസ് നമ്മൾ 2 അവേഴ്സ് മാത്രമേ ഉള്ളൂ. മീൻസ് ഈ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരാണ് കൂടുതൽ വരുന്നത്. കുറെ കൂടി നല്ലത് സീ ക്രൂയിസ് ആണ്. അതിൻ്റെ
1: അതെ.
0: ടൈം കുറവാണ്.
1: അതെ, ഈ സീ
0: അതെ
1: സിക്ക് എന്ന് പറയുന്നത് എന്താ, വോമിറ്റിംഗ് ടെൻഡൻസി ആണോ?
0: അതെ അതെ അതെ
1: ടെൻഡൻസി
0: ടെൻഡൻസി

0: വരും, അതും ഒമിറ്റും ചെയ്യും
1: അതെയല്ലേ. ആ
0: രണ്ടും. അതെ അതെ, സിയില് ഇത് എക്സ്പീരിയൻസ് ചെയ്യണം, കാരണം അല്ലെങ്കിൽ നമ്മൾ സിയിലേക്ക് വരണ്ട.
1: ആ
0: സിയില് വരുമ്പോ ആ വേവ്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് അതിന്റെ ഒരു ട്രിപ്പ് ഭംഗി വരുന്നത്. വെറുതെ കാമായി കിടക്കുന്ന കടലിൽ വരുന്നതും നമ്മൾ ഹാർബറിനകത്ത് സഞ്ചരിക്കുന്നതും എല്ലാം സെയിം ആണ്. ഒരു
1: അതെ
0: സീയുടെ എക്സ്പീരിയൻസ് കിട്ടുന്നെങ്കിൽ ഈ ഇത് ഇങ്ങനെ വേവ്സ് വേണം. ഒരു 2 ഫീറ്റ് 3 ഫീറ്റ് ഒന്നും കുഴപ്പമില്ല,
1: ഇല്ലല്ലേ. ആ
0: ഒരു 2 മീറ്റർ എബവ് വരുന്നാൽ മാത്രമാണ് സി
1: ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു
0: സിക്ക്
1: അവസ്ഥ
0: കാര്യങ്ങളൊക്കെ വരുള്ളൂ. പക്ഷെ
1: വരുന്നത്.
0: അത്ര സമയം നമ്മൾ അങ്ങനെയുള്ള വെതർ മോശമാവുന്ന സമയത്ത് നമ്മൾ തിരിച്ച് ഹാർബറിലേക്ക് വരും.
1: അതെ അല്ലേ. ആ
0: അതെ
1: നമ്മളിങ്ങനെ കരയിൽ നിന്നിട്ട് ഈ സാഗർറാണിയുടെ ആണെങ്കിലും മറ്റു വലിയ കപ്പലുകളുടെ ആണെങ്കിൽ യാത്ര വളരെ അത്ഭുതത്തോടു കൂടിയിട്ടാണ് എല്ലാവരുടെയും നോക്കിക്കാണുന്നത്. അതില്
0: ആ
1: അത് കൃത്യമായി അതിനെ ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ താങ്കളുടെ വാക്കുകൾ വളരെ വലിയ കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത്ര വിശദമായിട്ട് ചേട്ടനോട് സംസാരിച്ചത്. താങ്ക് യു
0: ആ
1: താങ്ക് യു താങ്ക് യു.
2: ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ കൂടെ മനോഹരമായ ഒരു പാട്ട് കേട്ട് തിരിച്ചെത്താം.

0: ഗാനത്തിന്റെ നാട്ടുവഴി.
1: പ്രിയ ശ്രോതാക്കളെ, വിശേഷങ്ങളിലേക്ക് തിരികെ എത്താം. നമ്മൾ ഇന്ന് പാട്ടിന്റെ നാട്ടുവഴിയുടെ യാത്ര വളരെയധികം വ്യത്യസ്തമായ രീതിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളോട് ഇനി വിശേഷങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് ഈ ജലയാനങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിലായി യാത്ര ചെയ്ത ഒരു യാത്രക്കാരനാണ്. എന്തായാലും ഈ യാത്രക്കാരന്റെ അനുഭവങ്ങൾ ഇതിലൊക്കെയും വ്യത്യസ്തവുമായിരിക്കും. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെട്ടുകൊണ്ട് വിശേഷങ്ങൾ കേൾക്കാം.
2: എന്റെ പേര് അഗസ്റ്റിൻ എന്നാണ്. ഞാൻ എറണാകുളം തന്നെ സ്വദേശിയാണ്. വളരെ യാദൃശ്യമായിട്ടാണ് ഞാൻ KSNC ഓൺലൈനിലൂടെ കണ്ട ഒരു ബാക്ക് വാട്ടർ യാത്ര തിരഞ്ഞെടുത്ത്. ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങൾ കിട്ടുന്ന ഒരു സുന്ദരമായിട്ടുള്ള യാത്രയായിരുന്നു. പിന്നെ രാവിലെ ഇവിടുന്ന് KSNC നിന്ന് ഒരു 999 ഒരാൾക്ക് ബാക്ക് വാട്ടറിന് രണ്ട് സ്ഥലത്തേക്കാണ് പോകുന്നത്. ഒന്ന് കടമക്കുടിയിലെ പേടല എന്ന് പറയുന്ന ഒരു ഐലൻഡിലേക്കും ഒരെണ്ണം 38 km പോയി വേമ്പനാട്ടുകാരിലൂടെ കൈതപ്പുഴ കായലും കടന്ന് വൈക്കം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്, അങ്ങോട്ടാണ് പോണത്. ഇപ്പം രാവിലെ നമ്മളൊരു 10 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 നമുക്ക് ചായയും സ്നാക്സും ഉണ്ടായിരുന്നു. അത് അന്ന് 100 ഇരിക്കാനുള്ള സീറ്റാണ്. ഒരു 80-85 പേരോളം അന്നുണ്ട്. പല സ്ഥലത്തുനിന്ന് പറഞ്ഞ ആൾക്കാരാണത്. അതിനകത്തൊരു ഗൈഡ് ഉണ്ടാവും, ബസ്സിൽ രണ്ട് പ്രൊഫഷണൽ സിംഗേഴ്സും ഉണ്ടാവും. രാവിലെ നമുക്ക് ചായയും സ്നാക്സ് എന്ന് കഴിഞ്ഞ് ബസ്സിൽ പോകുന്നത് നമ്മുടെ കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ ഭാഗത്തുകൂടിയാണ്. ഇപ്പോൾ വില്ലിംഗ്ടൺ ഐലൻഡ് ഒരു മഹാത്ഭുതമായിട്ടുള്ള ഒരു അമേസിംഗ് ഐലൻഡാണ്. മാൻ ക്രിയേറ്റഡ് മാൻ മെയ്ഡ് ഐലൻഡാണ് വില്ലിംഗ്ടൺ ഐലൻഡ്. അതിൻ്റെയൊക്കെ കഥ പറഞ്ഞു തരാൻ ഗൈഡുണ്ട്. പിന്നെ നമ്മുടെ കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ തുടക്കം വരെയുള്ള കാര്യങ്ങൾ, കൊച്ചിൻ ഷിപ്പ് യാർഡ് ലോകത്തിലെ ഏറ്റവും നമ്പർ 1 യാർഡായതും അതിൻ്റെയൊക്കെ സ്റ്റോറി നമുക്ക് വളരെ ഹിസ്റ്റോറിക്കലായിട്ട് പറഞ്ഞു തരാൻ ഇവിടെ ഒരു ഗൈഡുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തേവര പാലത്തിൻ്റെ താഴെ, വെണ്ടുരുത്തിരി പാലത്തിൻ്റെ താഴെ കൂടെ പോയി കൈതപ്പുഴ കായൽ. അവിടെ എത്തുമ്പോൾ ഒരുപാട് ചെറിയ ചെറിയ ഐലൻഡുണ്ട്. ഈ ഐലൻഡിനെയൊക്കെ പറയണത് അഞ്ചുതെങ്ങ് എന്ന പേരിലാണ് പഴയകാലത്ത് അറിയപ്പെടുന്നത്. വട്ടവയലെന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, ഒരു 55 ഒരു സ്ഥലമാണ്. അതൊരു ചെറിയൊരു ഐലൻഡാണ്. ഐലൻഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും ഉൾക്കാമ്പുള്ള നാളികേര ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് വട്ടവയലെന്ന് പറയുന്നത്. പിന്നെ അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ 3 അതിര് പങ്കിടുന്ന സ്ഥലം നമുക്ക് ഗൈഡ് പറഞ്ഞു തരും. അത് കോട്ടയം, എറണാകുളം, ആലപ്പുഴ ജില്ല, 3 ഇങ്ങനെ തൊട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന കഥകൾ. പിന്നെ ഒരു പെരുമ്പളം ഐലൻഡുണ്ട്. കേരളത്തിൽ വേമ്പനാട്ട് കായലിന് കുറുകെ ഏറ്റവും നീളം കൂടിയ ഒരു പാലം ഐലൻഡ് തന്നെ ഒരു അരമണിക്കൂർ നമുക്ക് ഉണ്ടാവും. ഐലൻഡ് കഴിഞ്ഞിട്ടുള്ള പിന്നെ അഞ്ചുതെങ്ങിൽ എന്നറിയപ്പെടുന്ന ഐലൻഡുകളിൽ പെട്ട ഒരു ഐലൻഡാണ് ആമജാടിത്തുരുത്തി. അങ്ങനെ ഒരുപാട് ഒരുപാട് ഐലൻഡ്. പിന്നെ നമ്മുടെ വടതല എന്ന് പറയുന്ന ഒരു ചരിത്ര പ്രസിദ്ധമായിട്ടുള്ളൊരു സ്ഥലമാണ്. അത് ചേർത്തലയുള്ള പാണാവേളി എന്ന് പറയും. പിന്നെ രണ്ട് പ്രൊഫഷണൽ സിംഗേഴ്സ്, നല്ല അടിപൊളി രണ്ട് പാട്ടുകാർ. ഏകദേശം ഒരു 12 നമ്മൾ ഐലൻഡിൽ എത്തിക്കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഒരു അക്വാ ടൂറിസം സെൻ്ററാണ്, മത്സ്യഫെഡിൻ്റെ കീഴിലുള്ള ഒരു 125 ഒരു ഫിഷ് ഫാമാണ്. അവിടെ ഇറങ്ങിക്കഴിയുമ്പോൾ തന്നെ നമ്മൾ ഒരു 12 എത്തും അവിടെ. നല്ല വൈബുള്ളൊരു സ്ഥലമാണ്. 24 വേമ്പനാട്ടുകാരിൽ അതിലൂടെ കിട്ടുന്ന കായൽക്കാറ്റ്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കഴുത്തിലിടാനൊരു ടാഗ് തരും. പിന്നെ നമ്മൾ മീൻ വളർത്തുന്ന സ്ഥലമാണ്, ഒരുപാട് വലുതും ചെറുതായിട്ടുള്ള മീനെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ ക്യാൻറ്റീനിൽ ചെന്നാൽ അമ്മമാർ വെക്കണ, ചേച്ചിമാർ വെക്കണ നാടൻ ഊണാണ്, ചോറ്, മീൻകറി, മീൻ വറുത്തത്, ഒരു കപ്പ് ഐസ്ക്രീം. അതൊക്കെ കഴിച്ച് പിന്നെ സ്പെഷ്യൽ വിഭവങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റർടൈൻമെൻറ്റ് സെക്ഷനാണ്, വാട്ടർ ആക്ടിവിറ്റീസാണ്, ബോട്ടിങ്, കയാക്കിങ് ഫൈബർ ബോട്ട്, ഫൈബർ വഞ്ചികളൊക്കെ ഒരുപാടുണ്ട്. അവിടെ ഗൈഡുണ്ട്, സുരക്ഷിതമായിട്ടുള്ള നമുക്ക് അതൊക്കെ ചെയ്യാനുള്ള ഗൈഡുമാരുണ്ട് നമുക്ക് ചെയ്തു തരാൻ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയൊരു പാർക്കുണ്ട് അവിടെ, കുട്ടികൾക്ക് ഗെയിം കളിക്കാനുള്ളൊരു സ്പേസാണ് അവിടെ. നല്ല ഒരു ഏരിയ, പ്രകൃതി സുന്ദരമായിട്ടുള്ള സ്ഥലമാണ്. കാട്ടിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലം, പാലാക്കരി കാട്ടിക്കുന്ന്. അത് കഴിഞ്ഞ് പിന്നെ ചൂണ്ടയിടാനൊരു ഒരുപാട് ചൂണ്ടയുണ്ട്. പിന്നെ നമുക്ക് മൈദമാവ് കുഴിച്ചൊരു 24 മീൻ കിട്ടുന്നൊരു സ്ഥലം. അത് ഗസ്റ്റ് ഏറ്റവും കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്യണം അതിനകത്ത് മീൻ പിടിക്കാൻ. അപ്പോൾ കായലിൽ നിന്നൊക്കെ മീൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അധികം ദൂരമുള്ളവർ കൊണ്ടുപോകില്ല, എങ്കിൽ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ എറണാകുളത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഉണ്ടോ, അതൊരു വൈബാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു 2:45 നമ്മൾ വെസലിൽ കയറി കഴിഞ്ഞാൽ വെസലിൽ വിടും. ഒരു മോട്ടിവേഷൻ ക്ലാസ് പോലത്തെ ഒരു ചെറിയ ഒരു 5 അല്ലെങ്കിൽ 10 ഒരു ക്ലാസ് ഉണ്ട്. അത് ആൾക്കാരുടെ മൂഡ് അനുസരിച്ചുള്ള ക്ലാസ്സാണ്. കൂടുതലും യങ്സ്റ്റേഴ്സാണ് അവിടെ വരുന്നത്. അത് കഴിഞ്ഞ് നമ്മളൊരു 3:30 കഴിയുമ്പോഴേക്കും നമുക്ക് ചൂട് സ്നാക്സും ചായ ഉണ്ടാവും. പിന്നെ നമ്മൾ അതിനകത്തുള്ള എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയണം, ഞാനന്ന് പോയപ്പോൾ ഞങ്ങളൊരു 5 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്, വയനാട്, അങ്ങനെയുള്ള ഇടുക്കിയിലെ കുറേ ആൾക്കാർ, പത്തനംതിട്ട, അങ്ങനെ 5-10 ഗ്രൂപ്പായിട്ടുള്ളൊരു 86 പേരായിരുന്നു. അവസാനം ഒരു 5 ആകുമ്പോൾ നമ്മൾ എറണാകുളത്തെത്തും. ഈ ഇറങ്ങി പോകാൻ നേരത്തൊരു ഫീഡ്ബാക്ക് ഉണ്ട്.

0: അപ്പോഴാണ് മനസ്സോർന്ന് എല്ലാവരും പറയണത്, എല്ലാവർക്കും ഒരു സങ്കടമാണ് പിരിഞ്ഞു പോകാൻ. കാരണം ഒരിക്കലും ജീവിതത്തിൽ പരിചയമില്ലാത്ത, ഇതുവരെ കാണാത്ത കുറേ ആൾക്കാർ. സത്യം പറഞ്ഞാൽ ഇത് കെഎൻസെൻസ് ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ കുറേ ആൾക്കാർക്കൊന്നും അറിയില്ല നമ്മുടെ ഇത്ര നല്ല സുന്ദരമായിട്ടുള്ളൊരു ബാക്ക് വാട്ടർ ഉണ്ടെന്നുള്ളത്. അപ്പോൾ എന്തായാലും കെഎൻസെൻസ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷവും. എന്തായാലും അവിടെ പോയാൽ എല്ലാ ദിവസത്തിലും പോകും, എല്ലാ യാത്രയിലും. അങ്ങനെയാണ് അവിടുത്തെ എൻ്റർടൈൻമെൻ്റ്. ഇനിവേ, ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിട്ട് ഒരുപാട് പേര് നമ്മുടെ എറണാകുളം ഇത്രയും ഭംഗിയുള്ള സ്ഥലം, പ്രത്യേകിച്ച് കെ എസ് ഐ എൻ സിയുടെ മഹനീയമായിട്ടുള്ളൊരു സേവനം കൊണ്ട് ഭയങ്കര ഗംഭീരമായിട്ടത് പോകുന്നു. അവന് എം ഡി ആയാലും സി എം ആയാലും ക്രൂ മെമ്പേഴ്സ് ആയാലും ക്രൂയിസ് മാനേജർ ആയാലും എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് കെ എൻ സി എൻ സിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നല്ല യാത്രയായിരുന്നു.
1: നമ്മൾ റോഡിലൂടെ നമ്മൾ ഒരുപാടധികം യാത്രകൾ ചെയ്യാറുണ്ട്. പക്ഷേ ജലഗതാഗതം എന്ന് പറയുന്നത് ചില പ്രദേശങ്ങളിൽ മാത്രമുള്ളവർ സ്ഥിരമായി ചെയ്യുന്നതും അതിൽ കൂടുതൽ ജനങ്ങൾ അത് വല്ലപ്പോഴും മാത്രം ആസ്വദിക്കുന്ന ഒരു മേഖലയുമാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങളെ ഈ ജലയാത്രകൾ ആസ്വദിക്കാൻ പര്യാപ്തമാകുന്ന രീതിയിൽ നമ്മുടെ വിനോദസഞ്ചാര മേഖല ഒരുക്കിയ സൗകര്യങ്ങളെക്കുറിച്ചും നിരന്തരം യാത്ര ചെയ്യുന്ന ഒരാളുടെ കുറേ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടത്. എന്തായാലും പാട്ടിൻ്റെ നാട്ടുവഴിയുടെ ഈ ഒരു യാത്ര വളരെയധികം മനോഹരം തന്നെയായി മാറുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ മനോഹരമായൊരു പാട്ടുകൂടി കേട്ട് തിരിച്ചെത്താം.

0: പ്രിയ ശ്രോതാക്കളെ, പാട്ടിന്റെ നാട്ടുവഴിയുടെ ഇന്നത്തെ വ്യത്യസ്തമായ ജലയാത്ര എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി പുതിയൊരു വാല്യത്തിൽ പുതിയൊരു പ്രദേശത്തെ വിശേഷങ്ങളുമായി വീണ്ടും എത്താം.
1: പ്രിയ ശ്രോതാക്കളെ, പാട്ടിന്റെ നാട്ടുവഴി ഇവിടെ പൂർണ്ണമാകുന്നു.
2: പാട്ടിന്റെ നാട്ടുവഴികൾ
0: നിർവഹണം റിയ, സഹകരണം സി കെ ശ്രീകല, എം പി ശ്രീദേവി.

0: അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ, മദ്യാസക്തി എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ചർച്ച ചെയ്യുന്നു സ്ത്രീകളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ എൽ സി ഉമ്മൻ മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484 24 26 3487 അല്ലെങ്കിൽ 9444 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പറുകൾ ആവർത്തിക്കാം: 0484 24 26 397, 0484 24 26 387, അല്ലെങ്കിൽ 9446 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ഇത് ആകാശവാണി കൊച്ചി എഫ് 102.3. സമയം 4 മണി കഴിഞ്ഞ് 6 സെക്കൻഡ്.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: സാമ്പത്തിക സഹകരണം ഇന്ത്യ മോൾഡോവ പങ്കാളിത്തത്തിന്റെ സുപ്രധാന ഘടകമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി മോൾഡോവൻ പ്രസിഡന്റ് മയാ സെൻഡോവുമായി കൂടിക്കാഴ്ച നടത്തി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭയിലും രാജ്യസഭയിലും നടപടികൾ പലതവണ തടസ്സപ്പെട്ടിരുന്നു. ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് ഇറാൻ അമേരിക്ക

0: സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ഇറാനിലെ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷയും 20 ലക്ഷം രൂപ പിഴയും വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ബീഹാറിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് ബാലവേലയ്ക്കായി എത്തിച്ച 9 കുട്ടികളെ റെയിൽവേ സുരക്ഷാസേന രക്ഷപ്പെടുത്തി. 2 പേരെ അറസ്റ്റ് ചെയ്തു. മലയാളി ഏജന്റിനായി അന്വേഷണം ശക്തം. 2026 കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സന്തോഷ് ഏച്ചിക്കാനം, കെ സച്ചിദാനന്ദൻ, ശ്രീജിത്ത് പെരുന്തച്ചൻ എന്നിവർ വിവിധ പുരസ്കാരങ്ങൾ സ്വന്തമാക്കി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവത്തിൽ അധ്യാപകൻ ഡോക്ടർ എം കെ റാം അറസ്റ്റിൽ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. അന്തിമ പട്ടിക ഓഗസ്റ്റ് 19 പുറത്തിറക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറ്റന്നാൾ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസഡേഴ്സായും സൈബർ വാരിയേഴ്സായും പ്രഖ്യാപിക്കും. കേരളത്തിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 4 മണി കഴിഞ്ഞ് 2 മിനിറ്റും 30 സെക്കൻഡും.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടപരിപാടി, നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന പരിപാടി ഇവിടെ തുടങ്ങുകയാണ്. നാല് മണിപ്പൂക്കളിലേക്ക് ഏവർക്കും സ്വാഗതം, സുസ്വാഗതം.

നാല് മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശ പരിപാടിയിലേക്ക് സന്ദേശങ്ങൾ അയക്കാനുള്ള നമ്പർ ആദ്യമേ പറയട്ടെ. 9444555888 9446455888. എല്ലാവരും ഫോൺ എടുക്കൂ, ഇപ്പോൾ തന്നെ സന്ദേശങ്ങൾ അയക്കൂ. ഞങ്ങളിവിടെ കാത്തിരിക്കുന്നു.

എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ കളിയൊക്കെ കണ്ട് ഒരു ലീവൊക്കെ കിട്ടി, സ്കൂളിലെ പിള്ളേരെല്ലാവരും കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങി. അങ്ങനെ നമ്മുടെ വേൾഡ് കപ്പ് കഴിഞ്ഞു. ഫിഫ വേൾഡ് കപ്പ് സ്പെയിൻ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു, അഭിമാനത്തോടുകൂടി അത് കൊണ്ടുപോകുന്നു. എന്നാലും നമ്മളെല്ലാം, നമ്മൾ പല ആൾക്കാരും അർജന്റീന ഫാൻ, സ്പെയിൻ ഫാൻ, അല്ലെങ്കിൽ ഫ്രാൻസിന്റെ ഫാൻ, അല്ലെങ്കിൽ ബ്രസീൽ ഫാൻ, അങ്ങനെ എല്ലാ രാജ്യങ്ങൾക്കും നമ്മുടെ ഈ നാട്ടിൽ ഫാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം, ഇന്ത്യൻ ടീം ഇതിലൊന്നും ഇല്ലല്ലോ. ഇന്ത്യൻ ടീം ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്പെയിനിന്റെയും അർജന്റീനയുടെയും ബ്രസീലിന്റെ ഒന്നും പുറകെ പോകണ്ടല്ലോ. നമുക്ക് നമ്മുടെ ടീമിനെ നല്ലപോലെ ഒന്ന് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്താൽ പോരെ. നമുക്ക് പണ്ട് ഒരുപാട് എന്താ പറയുക, നമ്മുടെ ഇന്ത്യൻ കളിക്കാർ ഒരു ഗോൾഡൻ ഇറ നമുക്കുണ്ടായിരുന്നു 1950s and 60s. ആ സമയത്തുണ്ടായിരുന്ന കുറേ ആളുകൾ, അത് കഴിഞ്ഞ് പിന്നീടും ഉണ്ടായിരുന്നു കുറച്ച് പ്ലേയേഴ്സ് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയുന്നത്, ബൈചുങ് പൂട്ടി, ഐ എം വിജയൻ, സുനിൽ ഛേത്രി എന്നൊക്കെ പറഞ്ഞ് പിന്നീടുണ്ടായിരുന്ന കാലഘട്ടത്തിലും കുറച്ച് പേരുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ വേൾഡ് കപ്പിലേക്ക് നമ്മുടെ ടീമിനെ എത്തിക്കാൻ ഈ ഇവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സങ്കടമായിട്ടുള്ളൊരു കാര്യം. സങ്കടമാണെങ്കിലും അത് നടക്കുമെന്ന് നമുക്ക് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ച് നമ്മുടെ കുട്ടികളെയൊക്കെ വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് നല്ല നല്ല വാർത്തകൾ കേൾക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഹെൽസിങ്കി കപ്പ് നേടി ജൂനിയർ ടീം ഇന്ത്യയിലേക്ക് മടങ്ങുകയാണ്. അതേപോലെ ഇതാ അടുത്ത കപ്പ്,

യൂറോപ്പിലൊരു വലിയ ഒരു മത്സരമാണ്, കാൽപന്ത് കളി മത്സരമാണ്, ക്ലബ്ബുകൾ തമ്മിലുള്ളതാണ്. പക്ഷേ ഒരു 1956 ടീമുകൾ പങ്കെടുത്തു, 78 രാജ്യങ്ങളിൽ നിന്നായിട്ട്. അത് ഗോത്തിയ കപ്പ് സ്വീഡനിൽ വെച്ച്, അതും നമ്മുടെ അണ്ടർ 12 കാറ്റഗറിയിലുള്ള കുട്ടികൾ നല്ല മനോഹരമായി ബ്രസീലിനെ 2-1 പരാജയപ്പെടുത്തി ഗോത്തിയ കപ്പും നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ചണ്ഡീഗഡിലെ ഒരു ക്ലബ്ബാണ് ഈ കുട്ടികളെ അവിടേക്ക് കൊണ്ടുപോയത്. നമുക്ക് അഭിമാനിക്കാം അവരുടെ ഈ നേട്ടത്തിൽ, അവർ നമുക്ക് നല്ലപോലെ അഭിമാനിക്കാം. നാളത്തെ വരുന്ന തലമുറ, നാളെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഫുട്ബോൾ കളിക്കേണ്ട തലമുറ, വളർന്നു വരുന്ന തലമുറയാണ്, ഭാവി വാഗ്ദാനങ്ങളാണ്. നമ്മുടെ ഇന്ത്യൻ പതാക ആ ഫുട്ബോൾ വേൾഡ് കപ്പ് വേദികളിൽ പറന്ന് നടക്കട്ടെ എന്ന് നമുക്ക് ആശംസിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയാകട്ടെ ഇന്നത്തെ നമ്മുടെ ആദ്യ ഗാനം അല്ലെ, അവർക്കുള്ള ഒരു ഏറ്റവും ഒരു പ്രചോദനമാവട്ടെ. എന്തായാലും അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം നമ്മുടെ ഇവിടെ കുറെ സ്പെയിൻ ഫാൻസ് ഉണ്ടാവും, അപ്പം സ്പെയിൻ കപ്പ് അടിച്ചു കഴിഞ്ഞു, അപ്പം സ്പെയിൻ ഫാൻസിനും എല്ലാവിധ ആശംസകളും. സ്പെയിനോട്, സ്പെയിൻ ടീമിനോട് നമുക്ക് ആശംസ പറഞ്ഞാൽ അവർ കേൾക്കില്ലല്ലോ. അപ്പം അതുകൊണ്ട് ആ ഫാൻസിന് എല്ലാവിധ ആശംസകളും, കൺഗ്രാചുലേഷൻസ്. അപ്പം എന്തായാലും നമ്മുടെ ലോകോത്തര ടീമായി മാറിയ നമ്മുടെ അണ്ടർ 12 കുട്ടികൾക്ക് കൺഗ്രാചുലേഷൻസ്, എല്ലാവിധ ആശംസകളും. അവർ ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതാ ആദ്യ ഗാനം അവർക്ക് വേണ്ടി.

അപ്പോ നമ്മുടെ ചുണക്കുട്ടികൾക്ക് 1000 ആശംസകളും കൺഗ്രാചുലേഷൻസും എല്ലാം അർപ്പിച്ചുകൊണ്ട് ആ ഗാനം അങ്ങനെ കടന്നുപോയി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ആദ്യ സന്ദേശത്തിലേക്ക് കടക്കാണ്, സമയം കളയുന്നില്ല. ഹായ്, ഞാൻ ജിനി, അങ്കമാലിയിൽ നിന്നാണ്. എനിക്ക് പൂങ്കാറ്റയെ പോയി ചൊല്ലാമോ എന്ന പാട്ട് വെച്ചു തരാമോ? വെച്ചുതരാലോ. ഞാൻ കുറേ വട്ടം മെസ്സേജ് അയച്ചിരുന്നു, ബട്ട് വായിച്ചില്ല എന്ന്. സോറി കേട്ടോ, കാരണം ചിലപ്പോൾ കുറേ മെസ്സേജ് വരുന്ന, എപ്പോഴും പറയാറില്ലേ, ഒരുപാട് മെസ്സേജ് വരുമ്പോൾ നമ്മളിങ്ങനെ സെലക്ട് ചെയ്തോ, ചിലപ്പോൾ ചിലതൊക്കെ താഴെ പോവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ മെസ്സേജ് കണ്ടു എന്ന് വരില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അയച്ചുകൊണ്ടേയിരിക്കുക, ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ വായിക്കുന്നേ. അപ്പോൾ ഇതൊന്നും വായിച്ചില്ലേ, അപ്പോൾ ഇതെങ്കിലും വായിക്കണേ. തീർച്ചയായിട്ടും ദയ വായിച്ചിരിക്കുന്നു. ഞാൻ ഈ പരിപാടി കേൾക്കുന്ന എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ആയിക്കോട്ടെ, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. പൂങ്കാറ്റെ പോയി ചൊല്ലാമോ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ദാ വരുന്നു പാട്ട്, എല്ലാവരും ആസ്വദിച്ചോളൂ കേട്ടോ.

അപ്പൊ ജിനിക്ക് സന്തോഷമായല്ലോ, പാട്ട് കിട്ടിയില്ലേ? കുറെ ദിവസമായി പാട്ട് കേൾക്കണോ, കിട്ടിയില്ലെന്നൊരു സങ്കടമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പാട്ട് കിട്ടിയപ്പം സന്തോഷമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത സന്ദേശം, ഹായ്, ഞാൻ ശിവ, പാലക്കാടാണ് സ്ഥലം. ആയിക്കോട്ടെ, എനിക്കൊരു പാട്ട് വെച്ചു തരാമോ? ഈ പാട്ട് എല്ലാ ഫുട്ബോൾ ആരാധകർക്കും സമർപ്പിക്കുന്നു. പാട്ട് ജനനായകൻ സിനിമയിൽ നിന്നും വേണം. ഓക്കേ, അപ്പൊ ജനനായകൻ സിനിമയിൽ നിന്ന് ആയിക്കോട്ടെ ഒരു പാട്ട്. അപ്പോ ഇതാ വരുന്നു, എല്ലാ ഫുട്ബോൾ ആരാധകർക്കും വേണ്ടി ഈ ഗാനം.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: ഇടലിന് ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ചു.

0: സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്റോൺ മോൾ, ഇടപ്പള്ളി.
2: അപ്പോ ശിവ പാലക്കാട് പാട്ട് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ. അടുത്ത സന്ദേശം. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ വടക്കേക്കോട്ട ഒരു സ്റ്റിച്ചിങ് സെന്ററിലുള്ള വർക്ക് ചെയ്യാണ്. അവിടുത്തെ ഫ്രണ്ട്സ് അനിത, ആശ, മഞ്ജു, കല, രമ്യ, ശാലിനി, ഇതാരയച്ചിരിക്കുന്നത് ജയാ റിജിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്നീ കൂട്ടുകാർക്കും വേണ്ടി ഒരു പാട്ട് ഇട്ട് കൊടുക്കണം. പാട്ട് ഏതാണെന്നറിയോ? ലജ്ജാവതിയെ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ജയക്കും സുഹൃത്തുക്കളായ അനിത, ആശ, മഞ്ജു, കല, രമ്യ, ശാലിനി എന്നിവർക്കും വേണ്ടി വരുന്നു ലജ്ജാവതിയെ എന്ന ആ ഗാനം.

ജയാരജിക്കും സുഹൃത്തുക്കൾക്കും വേണ്ടിയായിരുന്നു ആ ഗാനം. അടുത്ത സന്ദേശം. ഹലോ, നാലുമണിപ്പൂവേ, നമസ്കാരം. നമസ്കാരം. ആരാന്നറിയോ? പ്രതീക്ഷ, രമേശ് വെള്ളൂർ, പുത്തൻചിറ. ഇന്ന് എന്റെ മകളുടെ മകൾ തനുശ്രീയുടെ പിറന്നാളാണ്. ആഹാ, അപ്പൊ മെനി മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. എത്രാമത്തെ പിറന്നാളാന്ന് പറഞ്ഞിട്ടില്ല. കൊച്ചി എഫ് എം നാലുമണിപ്പൂക്കളിയുടെ ഒരു പിറന്നാൾ ആശംസകൾ കൊടുക്കണം. തീർച്ചയായിട്ടും ഡേ കൊടുത്തു കഴിഞ്ഞു. ഒപ്പം ഭാസ്കർ ദ റാസ്കൽ എന്ന ചിത്രത്തിലെ ഐ ലവ് യു മമ്മി എന്ന ഗാനം വെച്ചു തരുമോ? തീർച്ചയായിട്ടും ഇതാ മോൾക്ക് വേണ്ടി, തനുശ്രീ മോൾക്ക് വേണ്ടിയിട്ട് ഗാനം വരുന്നു. ഒരിക്കൽ കൂടി 1000 ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് ഈ ഗാനം വരുന്നു.

0: ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
1: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
0: ഭക്ഷണം, താമസം, യാത്ര സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
1: ബുക്കിംഗിന് വിളിക്കൂ 8287939302.
0: സന്ദർശിക്കൂ www.irctctourism.com.

അപ്പോ തനുശ്രീ മോൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നായിരിക്കും. ഒരിക്കൽ കൂടി തനുശ്രീ മോൾക്ക് എല്ലാവിധ ആശംസകളും, ഹാപ്പി ബർത്ത്ഡേ അയച്ച് പ്രതീക്ഷ രമേശ് പാട്ട് കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത സന്ദേശം, ഹലോ നാലു മണിപ്പൂവേ, ഹലോ ഇതാരാണാവോ? ഇത് 1995-96 SSLC ബാച്ചിന് വേണ്ടി. ആഹാ, കോടിക്കുളത്ത് നിന്നും താജാണ്. പ്രായക്കര പാപ്പാൻ എന്ന മൂവിയിലെ തെച്ചിപ്പൂവേ എന്ന ഗാനം വെച്ച എല്ലാ 95-96 എല്ലാ SSLC പഠിച്ച ആൾക്കാർക്കും വേണ്ടിയിട്ട്, അതായത് എവിടെയാണെങ്കിലും

ഇത് 1995 96 SSLC ബാച്ചിന് വേണ്ടി. ആഹാ, കോടിക്കുളത്ത് നിന്നും താജ് ആണ്. പ്രായക്കര പാപ്പാൻ എന്ന മൂവിയിലെ തെച്ചിപ്പൂവേ എന്ന ഗാനം വെച്ച് അപ്പൊ എല്ലാ 95 96 എല്ലാ SSLC പഠിച്ച ആൾക്കാർക്കും വേണ്ടിയിട്ട്, അതായത് എവിടെയാണെങ്കിലും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് താജ് ഈ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗാനം കേട്ടോളൂ, ഇതാ.

യു സോ മച്ച്, വളരെ ഇഷ്ടമാണ്. അതിനും താങ്ക് യു. ഞാൻ രണ്ട് പ്രാവശ്യം മെസ്സേജ് അയച്ചതാണ്, കണ്ടില്ല. അയ്യോ സങ്കടമായോ? അതിൽ ചെറിയ സങ്കടമുണ്ട്. ഛേ, ഇതിലൊന്നും സങ്കടപ്പെടരുത്, നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ വായിക്കുമല്ലോ. ഇപ്രാവശ്യം മെസ്സേജ് അയക്കുന്നത് ഒന്ന് കേൾക്കുമോ? തീർച്ചയായിട്ടും. ദാ കേട്ടിരിക്കുന്നു, വായിച്ചിരിക്കുന്നു. എനിക്ക് ചതിക്കാത്ത ചന്തു എന്ന സിനിമയിലെ കാക്കോത്തിക്കാവലെ എന്ന പാട്ട് വെച്ച് തരുമോ പ്ലീസ്? തീർച്ചയായിട്ടും. ഇതാ വരുന്നു, നമ്മുടെ ബിൽഹയ്ക്ക് ഇഷ്ടമുള്ള ഗാനം കേട്ടോളൂ.

നേരത്തെ ആ മെസ്സേജ് അയച്ചത് താജല്ലേ? താജിന്റെ മെസ്സേജിൽ നിന്ന് ചെറിയൊരു തെറ്റുള്ള തിരുത്താൻ ഞാൻ മറന്നുപോയി. പ്രായിക്കര പാപ്പാനിലെ അല്ല തെച്ചിപ്പോയി എന്നുള്ള പാട്ട് രഥോത്സവം എന്നുള്ള ചിത്രത്തിലെയാണ് കേട്ടോ. അത് ഞാൻ അങ്ങ് വായിച്ചങ്ങ് പോയപ്പോൾ അത് പറയാൻ വിട്ടുപോയി. അപ്പൊ അതൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ഹലോ നാലുമണിപ്പൂവേ, സുഖമാണോ? സുഖാണ് കേട്ടോ. എന്റെ പേര് ബിൽഹ, ഞാൻ മുളന്തുരുത്തിയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. ആകാശവാണി എപ്പോഴും കേൾക്കാറുണ്ട്.

ഹായ് നാലുമണിപ്പൂവേ, ഞാൻ ചേർത്തലയിൽ നിന്നും അഞ്ജുവാണ്. ഞാൻ നാലുമണിപ്പൂകൾ എപ്പോഴും കേൾക്കാറുണ്ട്. താങ്ക് യു കേട്ടോ കേൾക്കുന്നതിനും അഭിപ്രായം പറഞ്ഞതിനും. എന്റെ മക്കളായ അമ്പാടിക്കും അത്തുക്കുട്ടനും വേണ്ടി കണ്ണാൻ തുമ്പി പോരാമോ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരും. അതെ, വെച്ച് കഴിഞ്ഞു, കേട്ടോളൂ, കുട്ടികളോട് പറയൂ. കുട്ടികളോട് എത്രയെല്ലാം പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ പറയായിരുന്നു, പക്ഷെ ഒന്നും എഴുതിയിട്ടില്ല. എന്തായാലും കുട്ടികൾക്ക് വേണ്ടി ഇതാ വരണം കേട്ടോ പാട്ട്, കേട്ടോളൂ.

കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. സമയം 4 മണി കഴിഞ്ഞ് 46 മിനിറ്റും 44 സെക്കൻഡുമായിരിക്കുന്നു. ഹായ് നാലുമണി പൂവേ, ഞാൻ തൈക്കൂടത്ത് നിന്നും ഷിബു എം പി. എനിക്ക് 1991 ബാച്ച് 7-ാം ക്ലാസ് ചമ്പക്കര സ്കൂളിൽ പഠിച്ച ചങ്ങായിക്കൂട്ടത്തിലെ എല്ലാവർക്കും ആശംസ അർപ്പിച്ചുകൊണ്ട് കാര്യസ്ഥൻ സിനിമയിലെ പാട്ട് വെച്ചു തരണം. തീർച്ചയായിട്ടും വെച്ചു തരാം. കാര്യസ്ഥൻ സിനിമയിലെ ഏതാണ് പാട്ട് വെക്കേണ്ടതെന്ന് പറയാത്തതുകൊണ്ട് മംഗളങ്ങൾ എന്ന് തുടങ്ങുന്ന പാട്ടങ്ങ് വെച്ചു തരാം കേട്ടോ, എല്ലാവർക്കും വേണ്ടിയിട്ട്. ഓക്കെ.

നമ്മുടെ 4 മണിക്കൂറിൻ്റെ സമയം ഇത് അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കണോ? അപ്പോൾ ഒരു പാട്ടും കൂടെ, ഇതുവരെ എല്ലാവരും കുറേ പേര് മെസ്സേജ് അയച്ചു, കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചല്ലോ, പറയാറുണ്ടല്ലോ എപ്പോഴും. അപ്പോൾ ഇനി കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട്, ഇനിയിപ്പോൾ മെസ്സേജ് ചിലപ്പോൾ അയക്കാൻ വിട്ടുപോയവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പാട്ടും കൂടെ വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ 4 മണിപ്പൂക്കൾ തൽക്കാലത്തേക്ക് വിട വാങ്ങും. ആദ്യം ഗാനം കേൾക്കാം.

സിന്ദൂരപ്പൊട്ടുതൊട്ട് നിത്യവും നാലു മണിക്ക് പാട്ടിന്റെ പാലാഴി തീർത്ത് ശ്രോതാക്കളുടെ കാതിനും മനസ്സിനും ഇമ്പമേകുന്ന നാലുമണിപ്പൂക്കൾക്ക് വേണ്ടി ഒരു ഗാനം സമ്മാനിക്കുന്നു. ആഹാ, ആ സാഹിത്യം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമുണ്ട്, നല്ല നല്ല വാക്കുകൾ. ഇതാവശ്യം പറഞ്ഞിരിക്കുന്ന ആരാരോ, ബേബി വേണു കൊല്ലന്തടം കൊച്ചി, പക്ഷെ എനിക്ക് പാട്ട് കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ആ മെസ്സേജ് ഒന്ന് വായിച്ചു എന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും പാട്ട് കൊടുക്കാൻ പറ്റില്ല, അത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. മാധുരി വൈറ്റിലയിൽ നിന്ന്, പിന്നെ ബേസിൽ അലക്സാണ്ടർ കണ്ണംകുളങ്ങര, പിന്നെ ശ്രീകുമാർ, അങ്ങനെ ഒരുപാട് പേരുടെ സന്ദേശങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടെ വായിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവരുടെയൊക്കെ പേരൊന്ന് പറയുമ്പോഴേ, അൻസാർ തോപ്പുംപടി, ഹരിദാസ് കോണോത്തുംകുന്ന്, അർച്ചന തൃശൂർ, ഇങ്ങനെ കുറേ മെസ്സേജുകളുണ്ട്. അപ്പം എല്ലാവർക്കും വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ അവസാനം വെച്ച പാട്ട്. അപ്പം എല്ലാവരും പാട്ടുകളെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നാലുമണിപ്പൂക്കൾ വിടവാകുന്നു ശുഭാശംസകളോടെയും.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് 102.3 സേവന വാർത്തകൾ. കളമശ്ശേരി നഗരസഭാ പരിധിയിലെ എല്ലാ സാമൂഹ്യ പെൻഷൻ ഗുണഭോക്താക്കളും അക്ഷയ കേന്ദ്രങ്ങൾ വഴി വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. സെപ്റ്റംബർ 30 വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ നഗരസഭയിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ്.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
2: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
4: ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
5: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ യേഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
4: 9447007

0: കൊച്ചിൻ ഷിപ്പ്യാർഡിൽ കരാർ വ്യവസ്ഥയിൽ സേഫ്റ്റി അസിസ്റ്റന്റുമാരെ നിയമിക്കുന്നു. മൊത്തം 13 ഒഴിവുകളുണ്ട്. SSLC ഫയർ ആൻഡ് സേഫ്റ്റിയിലെ ഡിപ്ലോമയുമാണ് യോഗ്യത. ഒരു കൊല്ലം സേഫ്റ്റി മേഖലയിലെ പ്രവർത്തന പരിചയം ഉണ്ടാക്കണം. അപേക്ഷിക്കുന്നതിനും വിശദവിവരങ്ങൾക്കും കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് ID www.cochinshipyard.in. അവസാന തീയതി ഈ മാസം 22. വെബ്സൈറ്റ് ID ഒരിക്കൽ കൂടി പറയാം, www.cochinshipyard.in.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
4: ഇടലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
5: September 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
0: കൊടുവായൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് HMC മുഖേന ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നു. അപേക്ഷകർ 40 വയസ്സ് കവിയാത്തവരും DMLT, BSc, MLT പാരാമെഡിക്കൽ കൌൺസിലിന്റെ രജിസ്ട്രേഷൻ ലഭിച്ചവരും ആയിരിക്കണം. ബയോഡാറ്റ, വയസ്സ്, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസൽ പകർപ്പ് സഹിതം ഈ മാസം 22 ഉച്ചയ്ക്ക് 2 ആരോഗ്യ കേന്ദ്രത്തിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന നമ്പർ 0492352930. കേരള സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്ന പ്രാഥമിക സഹകരണ സംഘം കേരള ബാങ്ക് സഹകരണേതര വകുപ്പുകളിലെ സഹകരണ സംഘങ്ങളിൽ നിന്നും വിരമിച്ച പെൻഷൻകാർ, കുടുംബ പെൻഷൻ വാങ്ങുന്നവർ, ആശ്വാസ് സമാശ്വാസ് പദ്ധതി പ്രകാരം പെൻഷൻ വാങ്ങുന്നവർ, കയർ സ്പെഷ്യൽ സ്കീം പ്രകാരം പെൻഷൻ വാങ്ങുന്നവർ, 2026 ജനുവരി മാസത്തിന് മുൻപ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർക്ക് അക്ഷയ കേന്ദ്ര മുഖേന ജീവൻ രേഖ വഴി ബയോമെട്രിക് രീതിയിൽ September 30 വരെ വാർഷിക മാസ്റ്ററിംഗ് പൂർത്തിയാക്കാം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ IBPS 2027-2028 വർഷത്തെ പ്രൊബേഷണറി ഓഫീസർ മാനേജ്മെന്റ് ട്രെയിനി തസ്തികകളിലേക്കുള്ള ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെയാണ്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.ibps.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.ibps.in. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.

വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു മോൾഡോവൻ പ്രസിഡന്റുമായ സഞ്ജുവുമായി കൂടിക്കാഴ്ച നടത്തി. വാണിജ്യം, കൃഷി, ആരോഗ്യം, AI തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ രാജ്യങ്ങൾ തമ്മിൽ ധാരണ. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭയിലും രാജ്യസഭയിലും നടപടികൾ പലതവണ തടസ്സപ്പെട്ടിരുന്നു. കോറോ ഹെൽത്ത് കമ്പനിയുടെ കൊച്ചി, കോഴിക്കോട് ഓഫീസുകളിൽ നിന്ന് കൂട്ടപ്പിരിച്ചു വിടലിന് വിധേയമാക്കപ്പെട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ നടത്തിയ ചർച്ചയിൽ ധാരണ. നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷയും 20 ലക്ഷം രൂപ പിഴയും വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി.

0: മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി നാളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് ചേരും. മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. 2026 കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സന്തോഷ് യച്ചിക്കാനം, കെ സച്ചിദാനന്ദൻ, ശ്രീജിത്ത് പെരുന്തച്ചൻ എന്നിവർ വിവിധ പുരസ്കാരങ്ങൾ സ്വന്തമാക്കി. കണ്ണൂർ അഞ്ചരക്കെട്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ അധ്യാപകൻ എം കെ റാമിനെ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി റിമാൻഡ് ചെയ്തു. ബീഹാറിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് ബാലവേലയ്ക്കായി എത്തിച്ച 9 കുട്ടികളെ റെയിൽ സുരക്ഷാ സേന രക്ഷപ്പെടുത്തി. 2 അറസ്റ്റ് ചെയ്തു. മലയാളി ഏജന്റിനായി അന്വേഷണം ശക്തം. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള അക്വാട്ടിക് അസോസിയേഷൻ സംഘടിപ്പിച്ച സംസ്ഥാന അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പ് ജൂനിയർ വിഭാഗത്തിൽ തിരുവനന്തപുരത്തിനും സബ് ജൂനിയറിൽ എറണാകുളത്തിനും ഓവറോൾ കിരീടം.
1: ആകാശവാണി FM വാർത്തകൾ.

ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 മണി കഴിഞ്ഞ് 3:15. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം എന്ന ചിത്രത്തിൽ കൃഷ്ണചന്ദ്രനും S. ജാനകിയും പാടിയത്. ഗാനരചന ബിജു തിരുമല, സംഗീതം ശ്യാം.

ചിത്രം പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത്. ബിച്ചു തിരുമലയുടെ വരികൾ ഇളയരാജ ഈണം നൽകി, യേശുദാസും എസ് ജാനകിയും പാടിയത്.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: ഇടലിന് ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
3: സതീഷ് കുമാർ, എസ് ജാനകി എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഇനി ചിത്രം ധീര. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം രഘുകുമാർ.

0: ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ, മദ്യാസക്തി എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ചർച്ച ചെയ്യുന്നു സ്ത്രീകളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ LC ഉമ്മൻ മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04/8/4/24/26/397 അല്ലെങ്കിൽ 04/8/4/24/26/387 അല്ലെങ്കിൽ 94/46/45/58/88 എന്ന നമ്പറിൽ വിളിക്കുക.
1: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ബിച്ചു തിരുമല എഴുതി, എ ടി ഉമർ ചിട്ടപ്പെടുത്തി, യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം, ചിത്രം അഹിംസ.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപ്പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: ഗായകർ യേശുദാസ്, എസ്. ജാനകി. ചിത്രം തടാകം. ഗാനരചന പൂവച്ചൽ ഖാദർ. സംഗീതം എ. ടി. ഉമ്മർ.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 5 മണി കഴിഞ്ഞ് 28:32. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങൾ. അടുത്ത ഗാനം അക്കച്ചിയുടെ കുഞ്ഞുവാവ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയത്. ഗാനശില്പികൾ പൂവച്ചൽ ഖാദർ, ജോൺസൺ.

എസ് ജാനകിയും പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ഇളയരാജ. അടുത്ത ഗാനം പാടിയത് പി ജയചന്ദ്രനും എസ് ജാനകിയും, ചിത്രം സാഗരസംഗമം. ഈ ഗാനം എഴുതിയത് ശ്രീകുമാരൻ തമ്പി, ചിട്ടപ്പെടുത്തിയത് ഇളയരാജ.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 6:40 കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല
1: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പരമ്പരയുടെ 6-ാം അധ്യായത്തിലേക്ക് സ്വാഗതം.

വിളവിന്റെ വിസ്മയത്തിനെ തിരിതെളിയിച്ച് കടന്നുപോയ അഞ്ചാഴ്ചകൾ കൊണ്ട് കേരളത്തിലെ തരിശു പ്രദേശങ്ങളും പുരയിടങ്ങളും വീട്ടുമുറ്റങ്ങളും മട്ടുപ്പാവുകളുമൊക്കെ വിവിധ പച്ചക്കറികളാൽ നിറയുന്ന കാഴ്ച മലയാളക്കരയ്ക്ക് കൂടുതൽ ആവേശം പകരുന്നു. ഇവിടെ കൃഷിക്കാരായി എത്തുന്നത് ഉയർന്ന തൊഴിലും വിദ്യാഭ്യാസവും ഉള്ളവർ മുതൽ പ്രൊഫഷണലിസ്റ്റുകൾ, ഐ ടി മേഖലയിലെ വനിതകൾ, ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിദ്യാർത്ഥികൾ, വിദ്യാസമ്പന്നരായ വീട്ടമ്മമാർ, കുടുംബശ്രീ പ്രവർത്തകർ, യുവാക്കൾ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ ശ്രേണിയിലുള്ളവരാണ്. ഈ കാതലായ മാറ്റത്തിന് കാരണം കൃഷി ഉപജീവനത്തേക്കാൾ നിലനിൽപ്പിന്റെയും ആരോഗ്യത്തിന്റെയും പ്രശ്നമാണ് എന്ന തിരിച്ചറിവാണ്. എത്ര പണം കൊടുത്താലും വിഷം വാങ്ങിക്കഴിച്ച് ജീവിതമാകെ താളം തെറ്റുന്ന അവസ്ഥ പലരും മനസ്സിലാക്കിയതാണ് ഈ മാറ്റങ്ങൾക്ക് കാരണം.

0: കൃഷി ഇന്ന് നല്ല വരുമാനം ലഭിക്കുന്ന മേഖലയായി മാറുന്നതിന്റെ പ്രധാന കാരണവും വിഷമില്ലാത്ത വിഭവങ്ങൾക്കുള്ള ഡിമാൻഡ് ഒന്നുകൊണ്ട് തന്നെയാണ്. ഉത്സവകാല മാർക്കറ്റുകളിലെ അമിത വിലക്കയറ്റം പിടിച്ചു നിർത്തി യഥാർത്ഥ കർഷകന് മികച്ച വരുമാനം ലഭിക്കുന്നതിന് ഇന്ന് ഓരോ പറമ്പും കൃഷിയിടമായപ്പോൾ സാധിക്കുന്നു. ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടത്തെ കാർഷിക അനുഭവ സമ്പത്തുള്ള ഒരു വീട്ടമ്മയെ പരിചയപ്പെടാം. ഓണവിപണി ലക്ഷ്യമാക്കി ഓരോ ചുവടുവയ്പിലും ശ്രദ്ധാപൂർവ്വം മുന്നേറുന്ന ഈ വീട്ടമ്മ 100 മേനി വിളവ് പ്രതീക്ഷിച്ചാണ് കൃഷിയിറക്കിയത്. ദീർഘനാളത്തെ പച്ചക്കറി കൃഷിയിലെ അനുഭവ സമ്പത്ത് കൂടിയാകുമ്പോൾ വിജയം സുനിശ്ചിതം. തിരുവനന്തപുരം ശ്രീകാര്യം കൃഷിഭവൻ പരിധിയിലെ കരിയത്തിന് സമീപം തിരുവാതിരയിൽ താമസിക്കുന്ന ശ്രീമതി സരിത സൂരജിന്റെ വീട്ടുവളപ്പിലെ കൃഷിവിശേഷങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം.
1: ഈ വർഷത്തെ ഓണം പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. ഈ ഓണക്കാലത്ത് വിഷമില്ലാത്ത നല്ല സദ്യ ഒരുക്കാൻ, മലയാള തനിമയുള്ള സദ്യ ഒരുക്കാൻ എല്ലാ വീട്ടമ്മമാരും ഒരുങ്ങിക്കഴിഞ്ഞു. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പരമ്പരയിൽ വീട്ടമ്മമാരെ പരിചയപ്പെട്ടു, കൃഷി രീതികൾ പരിചയപ്പെട്ടു. ഇന്ന് നമ്മൾ 15 വർഷത്തോളമായി കൃഷി ചെയ്യുന്ന ഒരു വീട്ടമ്മയെ പരിചയപ്പെടാം. ഓണത്തിനായി വിവിധ വിഭവങ്ങൾ തയ്യാറായി കഴിഞ്ഞു. ഇവിടെ വിളവെടുക്കാൻ പാകമാകാറായി. അതിവിപുലമായ കൃഷിയാണ് സരിത സൂരജ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് സരിതയെ പരിചയപ്പെടാം. നമസ്കാരം.
2: നമസ്കാരം.
1: സരിത, കഴിഞ്ഞ 15 വർഷത്തോളമായി ഇവിടെ ഈ വീട്ടുവളപ്പിലും ചുറ്റുമുള്ള സ്ഥലത്തുമൊക്കെ അതിവിപുലമായ കൃഷി ചെയ്തു വരികയാണ്. അപ്പൊ ഈ കൃഷിയിലോട്ട് കടന്നു വരാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്?
2: ഹസ്ബൻഡിന് കൃഷിയോടുള്ള താല്പര്യം കൊണ്ടാണ് ഞാൻ ഈ കൃഷിയിലോട്ട് വരാനുള്ള പ്രധാന കാരണം. 15 വർഷത്തോളമായി കൃഷി ചെയ്യുന്നു. പൂർണ്ണമായും ജൈവ കൃഷിയാണ് ചെയ്യുന്നത്. എന്റെ വീട്ടിലെ ഒട്ടുമിക്ക പച്ചക്കറികളും ഞാൻ കൃഷി ചെയ്ത് വരുന്നു.
1: ഇപ്പൊ ഈ ഹസ്ബൻഡിന്റെ താല്പര്യത്തിലാണ് കൃഷി എന്ന് പറഞ്ഞു. തരിത കുട്ടിക്കാലം മുതൽ കൃഷി കണ്ടു വളർന്ന ഒരാളാണോ?
2: എന്റെ അച്ഛൻ ഒരു കൃഷിക്കാരനാണ്. അതിലുപരി എന്റെ ഹസ്ബൻഡിന്റെ അച്ഛൻ അപ്പൂപ്പന്മാര് നല്ല കൃഷിക്കാരാണ്. അപ്പോ ഹസ്ബൻഡിന്റെ അച്ഛൻ ചെയ്യുന്നത് കണ്ടാണ് ഹസ്ബൻഡും നല്ലൊരു കൃഷിക്കാരനായത്.
1: സരിത ഇപ്പൊ പൂർണ്ണ സമയം കൃഷിയിലാണ്. രാവിലത്തെ നമ്മുടെ വീട്ടു ജോലി കഴിഞ്ഞാല് പൂർണ്ണ സമയം കൃഷിയിലാണല്ലേ?
2: അത് രാവിലെ എന്റെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനും ഹസ്ബൻഡും കൂടിയാണ് കൃഷിയിലോട്ട് ഇറങ്ങുന്നത്. രാവിലെ ഒരു 2 മണിക്കൂറോളം ഞങ്ങള് കൃഷിയിൽ ഏർപ്പെടും. പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം നമുക്ക് വേറൊരു കൃഷിസ്ഥലമുണ്ട്. അവിടെ ഒരു 2-3 മണിക്കൂർ ഞങ്ങള് കൃഷിയിൽ സമയം കണ്ടെത്തും.
1: ഇപ്പൊ ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന് പറഞ്ഞ ഒരു പദ്ധതി സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അപ്പോ ഓണക്കാല പച്ചക്കറികൾക്കായി ഏതൊക്കെ തരത്തിലാണ് സരിത തയ്യാറെടുത്തത്?
2: ഓണത്തിന് ഞങ്ങള് മത്തന്, വെള്ളരി, പാവല്, പടവലം, കത്തിരി, വെണ്ടയ്ക്ക, അങ്ങനെ ഒട്ടുമിക്ക പച്ചക്കറികളും നമ്മള് ഓണത്തിന് വേണ്ടി തയ്യാറാക്കി കഴിഞ്ഞു.
1: ഓണക്കാല പച്ചക്കറികൾ ഇപ്പൊ ഏകദേശമൊക്കെ തയ്യാറായി കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ ഒരു നടീലും അതിന്റെ ഈ വളപ്രയോഗവും പോട്ടിംഗ് മിശ്രം തയ്യാറാക്കുന്നതും ഒക്കെ നമ്മൾ എവിടെ നിന്നാണ് ഇതൊക്കെ പഠിച്ചത്?
2: ഇത് ഞങ്ങള് പഠിച്ചത് ശ്രീകാര്യം കൃഷിഭവന്റെ പരിധിയിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. അവിടെ ഹരിത ഓർഗാനിക് ഗ്രൂപ്പ് എന്ന് പറയുന്ന അതിശക്തിയായിട്ടുള്ള ഒരു കൃഷിക്കൂട്ടമുണ്ട് നമുക്ക്. അവിടെ നിന്ന് എല്ലാ മാസവും നമുക്ക് ക്ലാസ്സുകൾ തരാറുണ്ട്. അവിടെ നല്ല കൃഷിയിൽ വിദഗ്ധരായ ഓഫീസർമാർ വന്ന് നമുക്ക് ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. വളപ്രയോഗങ്ങളെല്ലാം പഠിപ്പിച്ച് തരാറുണ്ട്. പിന്നെ ഒട്ടുമിക്ക വളങ്ങളും നമ്മൾ വീട്ടിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്.
1: അപ്പൊ ഇത് അവിടെ നിന്ന് പഠിച്ചു വന്ന രീതി നമ്മൾ പ്രാവർത്തികമാക്കിയിട്ടാണ് ഇപ്പൊ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ?
2: അവിടെ നിന്ന് പഠിപ്പിച്ചിരുന്ന കൃഷിയും പിന്നെ നമ്മള് സ്വയമായിട്ട് നമുക്ക് പഠിച്ചതും എല്ലാം കൂടി ആണ് നമ്മൾ കൊണ്ടുവരുന്നത്.
1: പൂർണ്ണമായിട്ടും ജൈവ കൃഷിയിലല്ലേ ഇവിടെ കൃഷി ചെയ്യുന്നത്?
2: പൂർണ്ണമായും ജൈവ കൃഷിയിലാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ കൃഷി ഇടയ്ക്കിടയ്ക്ക് കൃഷി ഓഫീസിൽ നിന്ന് നോക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ മണ്ണെടുത്ത് ടെസ്റ്റ് ചെയ്യാറുണ്ട്.
1: ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഇതിന് അടിസ്ഥാന വളമായിട്ട് എന്തൊക്കെയാണ് കൊടുക്കുന്നത്?
2: നമ്മള് ചാണകം, കുമ്മായം എല്ലാം ഇട്ട് 15 ദിവസം കഴിഞ്ഞ് നല്ല സമ്പുഷ്ടീകരിച്ച മണ്ണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ തൈകൾ നടുമ്പോൾ എല്ലാം വാം ഉപയോഗിച്ചാണ് നടുന്നത്.
1: പിന്നെ നട്ടതിന് ശേഷം എത്ര നാൾ കഴിഞ്ഞിട്ടാണ് അടുത്ത് ഇപ്പൊ ഈ ഇവിടെ ഇപ്പൊ എല്ലാം വെണ്ടയും മറ്റ് പച്ചക്കറികളും ഒക്കെ നന്നായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. പച്ചമുളകും ഒക്കെ കോവലൊക്കെ നന്നായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അടുത്ത ഒരു നട്ട് കഴിഞ്ഞാൽ അടുത്ത ഒരു സ്റ്റെപ്പ് എപ്പോഴാണ് നമ്മൾ വളം കൊടുക്കുന്നത്?
2: ഞാൻ ചെയ്യുന്നത് നാലിലെ പരുവാകുമ്പോൾ 10 ദിവസം കൂടുമ്പോൾ സൂഡോമോണസ് കലക്കി ഒഴിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചാണകം, വേപ്പം പിണ്ണാക്ക്, എല്ലുപൊടി അതെല്ലാം കൂടി അതിന്റെ സ്ലറി ആക്കിയിട്ട് ഞാനത് ഡൈലൂട്ട് ചെയ്ത് ഒഴിക്കാറുണ്ട്. അപ്പൊ എനിക്ക് കോഴിവളം ഉള്ളതുകൊണ്ട് കോഴിവളം കൊടുക്കാറുണ്ട്. പച്ചക്കറിയുടെ വേസ്റ്റ് എടുത്ത് അതിന് സ്ലറിയാക്കി അതിനെ ഡൈലൂട്ട് ചെയ്ത് അതും കൊടുക്കാറുണ്ട്. ഇത്തരം വളങ്ങളാണ്. പിന്നെ ഈ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കും, ഹൃദയാമൃതം, അങ്ങനെയുള്ള വളങ്ങളെല്ലാം സ്വയം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്.
1: നന്നായിട്ട് വളരുമ്പോൾ സ്വാഭാവിക

0: വേണ്ടി ഇത്രയും പച്ചക്കറികളുണ്ട്, ധാരാളമുണ്ട്. പൊതുവെ കീടശല്യവും സാധാരണ നിലയിൽ നമുക്ക് മിക്ക കൃഷി സ്ഥലത്തും ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ ഇവിടെ നമുക്ക് കീടങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ എന്താണ് ചെയ്യുന്നത്?
1: നമ്മൾ ഫിഷ് അമിനോ ആസിഡ് നല്ലൊരു വളമായിട്ടും നമ്മളത് ഒരു കീടനാശിനിയായിട്ട് ഉപയോഗിക്കാം. കാര്യം അതിൻ്റെ ഒരു സ്മെല്ല് കീടങ്ങളെ അകറ്റി നിർത്തും. പിന്നെ നമ്മൾ കെണികളൊക്കെ മേടിച്ച് കെട്ടി തൂക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേപ്പൻ മിശ്രിതം ഇലയുടെ അടിയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. പയറിലൊക്കെ വരുന്ന മുഞ്ഞ അതൊക്കെ നീരിനെ കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. വെളുത്തുള്ളി മിശ്രിതം ഇതെല്ലാം കൂടെ ഡൈലൂട്ട് ചെയ്ത് ഇലയുടെ അടിയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. പ്രധാനമായും നമ്മൾ രണ്ട് ദിവസം നമ്മൾ ഇലയുടെ അടിയിലും നമ്മൾ മൊത്തം നിരീക്ഷിച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക കീടങ്ങളും നമ്മളിൽ വരത്തില്ല. നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കും അത്രത്തോളം കീടങ്ങളും ഒഴിഞ്ഞു നിൽക്കും.
0: ഇപ്പൊ ഓണത്തിന് 2-3 വിപണികളിലേക്ക് എത്തിക്കാനുള്ള പച്ചക്കറികളാണ് ഇവിടെ നട്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ നമ്മൾ വിളവെടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ വിപണി, നമ്മൾ ഓണത്തിന് പല വിപണികൾ നമ്മൾ കൃഷിഭവനിൽ കാണും, റെസിഡൻസിന്റെ വിപണി കാണും, നാട്ടുകാരുടെ ഒരു വിപണി കാണും, ഇത് വിൽക്കാൻ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് സാധാരണ അനുഭവപ്പെടാറുണ്ടോ ഓണക്കാലങ്ങളിലൊക്കെ?
1: ഞങ്ങൾക്കിത് വിറ്റ് പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. കാര്യം ഞങ്ങൾക്ക് കൃഷിഭവനിൽ തന്നെ ഞങ്ങൾക്കൊരു വിപണിയുണ്ട്. ഓണത്തിന് 3 ദിവസം ഓണച്ചന്തയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ റെസിഡൻസിൽ ചന്തയുണ്ട്. വീട്ടില് ആവശ്യക്കാർ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിത് വിറ്റ് പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല.
0: പൊതുവെ പുറത്തുനിന്ന് വരുന്ന പച്ചക്കറികളെക്കാൾ നാടൻ പച്ചക്കറികൾക്കാണ് ഡിമാൻഡ് കൂടുതൽ, ഒപ്പം തന്നെ നമുക്ക് നല്ല വിലയും കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഓണച്ചന്തകളിലും റെസിഡൻസിന്റെ കൂട്ടായ്മയിലും ഒക്കെ കൊടുക്കുമ്പോൾ നല്ല വില ലഭിക്കുന്നുണ്ടോ?
1: ഞങ്ങൾക്ക് ഒരു വില കൃഷിഭവനിൽ തന്നെ ഒരു വില നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ ആ വില അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. ഞങ്ങളെ വീട്ടിലും എല്ലാം ആ വിലയിലാണ് നമ്മളെല്ലാം സെയിൽ ചെയ്യുന്നത്.
0: സ്വാഭാവികമായിട്ട് നല്ല വില കിട്ടുന്നില്ലേ?
1: ജൈവമായതുകൊണ്ട് നല്ല വിലയാണ് കിട്ടുന്നത്.
0: ശ്രീമതി സരിത, നമ്മുടെ ഈ ഓണക്കാല പച്ചക്കറികൾ സ്വന്തം നിലയിൽ തന്നെ ധാരാളം ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ നിങ്ങൾ 4 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായി തിരിഞ്ഞ് 50% നിങ്ങൾ ധാരാളം പച്ചക്കറികൾ ഓണത്തിനായി കൃഷി ചെയ്ത് അതിന്റെ തയ്യാറെടുപ്പിലാണ്. അതിനെ കുറിച്ചുകൂടെ ഒന്ന് പറയാമോ?
1: അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ റെസിഡൻസിൽ ശ്രീഭദ്ര റെസിഡൻസ് ആണ് കരിയും. അതിൽ ഞങ്ങൾക്കൊരു ആഴ്ച ചന്ത അവിടെയും ഉണ്ട്. എല്ലാ സൺഡേയും ആണ്. അവിടെയും നമ്മൾ എന്നെ പോലെ വേറെ മറ്റു കർഷകരും ജൈവ രീതിയിലാണ് കൃഷി ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ സാധനങ്ങളുടെ കുറവ് മൂലം റെസിഡൻസുകാർ തന്നെ നമുക്കൊരു 50 സെന്റ് സ്ഥലം എടുത്ത് തരികയും നമ്മളതിലൊരു 4 പേര് ചേർന്ന് അതിൽ കൃഷി ചെയ്ത് വരികയും ചെയ്യുന്നു. അതിൽ നമ്മൾ ഓണക്കാല കൃഷി ചെയ്തിട്ടുണ്ട്. 1 മാസം മുന്നേ ഓണക്കാല കൃഷി തുടങ്ങി.
0: അപ്പോൾ റെസിഡൻസ് ആണ് നമുക്ക് ഈ സ്ഥലം റെഡിയാക്കി തന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നിങ്ങൾ കൂട്ടായ്മയായിട്ട് ഏതൊക്കെ കൃഷികളാണ് ചെയ്തിരിക്കുന്നത്?
1: അതിൽ നമ്മൾ പാവല്, പയറ്, വെണ്ട, മത്തൻ, വെള്ളരി, അതുകൂടാതെ നമുക്ക് ബന്ധിത്തൈകളും കൃഷിഭവനിൽ നിന്ന് തന്നിട്ടുണ്ട് കൃഷി ചെയ്യാൻ വേണ്ടി.
0: കൂട്ടായ്മ ചെയ്യുമ്പോൾ അതിപ്പോ 1 മാസം കഴിഞ്ഞാൽ നമുക്ക് വിളവെടുക്കാനുള്ള പാകത്തിനായി അല്ലേ?
1: കൃഷി ഓഫീസർ വന്ന് നമുക്ക് ഇന്ന ദിവസം തുടങ്ങിയാലേ ഓണത്തിന് ഇങ്ങനെ വിളവെടുക്കാൻ പറ്റുള്ളൂന്നും പറഞ്ഞ് ഞങ്ങൾക്ക് എല്ലാ നിർദ്ദേശങ്ങൾ തരികയും അതനുസരിച്ച് നമ്മൾ കൃഷി ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഓണത്തിന് തീർച്ചയായും ഞങ്ങളെ പച്ചക്കറികൾ പാകമാവും.
0: കൃഷിഭവനിൽ നിന്ന് നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ടല്ലേ ഇതിന്?
1: കൃഷിഭവനിൽ നിന്ന് നമുക്ക് ഫുൾ സപ്പോർട്ടാണ് നൽകുന്നത്. എന്നെ പോലെ തന്നെ ഒത്തിരി കർഷകർ, ചെറിയ രീതിയിൽ ചെയ്യുന്ന കർഷകരെ വലിയ കർഷകരാക്കുന്ന ഒരു കൃഷിഭവനാണ് ശ്രീകാര്യം കൃഷിഭവൻ. ഒട്ടനവധി കർഷകർ നല്ലതുപോലെ കൃഷി ചെയ്യുന്നുണ്ട്. കൃഷിഭവനിൽ നിന്ന് വന്ന് വീടുകളിൽ വന്ന് വേണ്ട നിർദ്ദേശം തരികയും ചെയ്യുന്നുണ്ട്.
0: വീട്ടിൽ പച്ചക്കറി സ്വന്തം നിലയിലുണ്ട്. അത് ഭർത്താവിന്റെ കൂടെ സഹകരണത്തോടെ നന്നായിട്ട് കൊണ്ടുപോകുന്നു. ഓണക്കാലത്തേക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കുറെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ കൂട്ടായ്മയിൽ നമ്മുടെ റെസിഡൻസുമായി ബന്ധപ്പെട്ട് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുകൂടാതെ മുട്ടക്കോഴിയുണ്ട്, അതുപോലെ തന്നെ കൂൺ കൃഷിയുണ്ട്. അതിന്റെ കൂടെ വിശേഷങ്ങളോടെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ നന്നായിരുന്നു.
1: ആദ്യം ഒരു 500 കോഴി കിടക്കുന്ന ഒരു കോഴി ഫാമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ സ്ഥലപരിമിതികൾ മൂലം ഞാനത് ചുരുക്കി ഒരു 100 കോഴിക്കകത്താക്കി. അതുപോലെ തന്നെ എനിക്ക് കൂൺ കൃഷിയുണ്ട്. അത് ഞാൻ ചിപ്പിക്കൂണും പാൽക്കൂണും ചെയ്യുന്നുണ്ട്. അതും ഞാൻ കൃഷിഭവന്റെ സഹായത്തോടെ കൂൺ കൃഷി പഠിച്ചതാണ്. അതും നമ്മൾ സെയിൽ ചെയ്യുന്നത് ഈ വിപണിയിൽ കൊണ്ടുപോയാണ് സെയിൽ ചെയ്യുന്നത്.
0: വീട്ടമ്മ എന്നുള്ള നിലയിൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി സമയമാണ് നമ്മൾ കൃഷി ചെയ്യുന്നതിനായി കണ്ടെത്തിയിരിക്കുന്നത്. എത്ര രൂപ നമുക്ക് ഈ കൃഷിയിൽ നിന്ന് വരുമാനം ലഭിക്കും?
1: 20,000 രൂപ അടുപ്പിച്ച് നമുക്ക് 1 മാസം ഇതിൽ നിന്ന് വരുമാനം കിട്ടും.
0: നമ്മൾ വീട്ടിൽ നിന്നുകൊണ്ട് വീട്ടുകാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് 20,000 രൂപയോളം വരുമാനം കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മളൊരു മറ്റു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്നതിനേക്കാൾ എത്രയോ മികച്ചതാണ്. ഒപ്പം തന്നെ നമ്മുടെ വീട്ടിൽ ശുദ്ധമായ പച്ചക്കറികൾ കൊണ്ട് ഭക്ഷണം പാചകം ചെയ്യാം, കുട്ടികൾക്ക് വിഷമില്ലാത്ത ഭക്ഷണം കൊടുക്കാം, കുടുംബത്തിന് ഭക്ഷണം കൊടുക്കാം. അപ്പം നമുക്കിത് മനസ്സിന് സന്തോഷം, നമുക്ക് ആരോഗ്യം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നോക്കിയാൽ വരുമാനം ഉൾപ്പെടെ നമുക്ക് ഈ കൃഷി കൊണ്ട് വളരെ സന്തോഷം തരുന്നുണ്ടല്ലേ?
1: തീർച്ചയായും. കാര്യം കൃഷിയിലൂടെ നമുക്ക് നല്ല ഒരു എനർജി കിട്ടും. ഞങ്ങൾ പച്ചക്കറിയൊന്നും പുറത്തുനിന്ന് മേടിക്കാറില്ല. പിന്നെ നമ്മൾ ഇത് കൃഷി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നല്ലൊരു എനർജിയും ഒപ്പം സന്തോഷവും പിന്നെ നമുക്ക് ആരോഗ്യവും കിട്ടും. പിന്നെ നമ്മൾ എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും.
0: സരിത ഇപ്പോൾ ഓണത്തിന് പച്ചക്കറി തയ്യാറാക്കി, അതുപോലെ സ്ഥിരമായിട്ട് വീട്ടിൽ തന്നെ

0: ഒരു പച്ചക്കറി തോട്ടമുണ്ട്, സ്ഥിരമായി വിപണിയുണ്ട്, വീട്ടിൽ ധാരാളം ആളുകൾ വന്ന് വാങ്ങിക്കുന്നു. സരിതയെ സംബന്ധിച്ച് 365 ദിവസം കൃഷി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന, കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കി അതിന് ശേഷം വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്താണ്?
1: എനിക്ക് കൃഷിയെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് താല്പര്യം കൊണ്ടാണ് ഞാൻ കൃഷിയിലോട്ട് വന്നത്. പക്ഷെ ചെയ്ത് ചെയ്ത് വന്നപ്പോൾ കൃഷി എൻ്റെ ജീവനായിട്ടാണ് മാറിയത്. ഒപ്പം നല്ലൊരു വരുമാനവും കിട്ടുന്നുണ്ട്. പിന്നെ കൃഷിയിലൂടെ നമുക്ക് നല്ലൊരു എനർജിയും കിട്ടും, നല്ല സന്തോഷം കിട്ടും, നല്ല ആരോഗ്യം കിട്ടും. അതുകൊണ്ട് എല്ലാവരും കൃഷിയിലോട്ട് കടന്നു വരണമെന്നാണ് എൻ്റെ അഭിപ്രായം.
0: ഓണക്കാലത്ത് ഏറ്റവും നല്ല വിളവ് കിട്ടി നല്ല ലാഭം ഈ കൃഷിയിൽ നിന്നുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. സരിതയെപ്പോലെ കൃഷി ചെയ്യുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് നിർത്താം. നന്ദി, നമസ്കാരം.
2: ഒരു മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ ഓണമെത്തുകയാണ്. വിളവിന്റെ വിജയ പ്രതീക്ഷകളിലാണ് ഓരോ കൃഷിമുറ്റങ്ങളും. സദ്യ ഒരുക്കാനുള്ള പച്ചക്കറിയും ബാക്കിയുള്ളത് ഓണത്തിനുള്ള പോക്കറ്റ് മണിക്കുള്ള സമ്പാദ്യവുമാണ്. കേരളമുണർന്നു, ആർപ്പുവിളികളുമായെത്തുന്ന ഉത്സവ മാമാങ്കത്തെ വരവേൽക്കാൻ പൂക്കളും പച്ചക്കറികളുമായി നാടൊരുങ്ങുകയാണ്. ശ്രീമതി സരിതാ സൂരജിനെ പോലുള്ള വീട്ടമ്മമാരുടെ കരുത്താണ് നാളെയുടെ ആരോഗ്യ കേരളത്തിന്റെ പ്രതീക്ഷ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ശ്രോതാക്കൾ കേട്ടത് സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.
3: പദ്ധതികൾ ജനനന്മയ്ക്ക്. PM FME പദ്ധതി.
4: രാജ്യത്തെ ഭക്ഷ്യ സംസ്കരണ മേഖലയുടെ പരിവർത്തനം ലക്ഷ്യമിട്ട് 2020 ജൂൺ 29 പ്രധാനമന്ത്രി മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് അഥവാ PM FME പദ്ധതി ആവിഷ്കരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയമാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ സൂക്ഷ്മ സംരംഭങ്ങൾക്ക്, പ്രത്യേകിച്ച് നിർമ്മാണം, സംസ്കരണം, പാക്കേജിംഗ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സഹായം നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ് പദ്ധതി. മൈക്രോ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റുകൾ ഔപചാരികമാക്കുക, യൂണിറ്റുകൾ പരിഷ്കരിക്കുന്നതിന് വ്യക്തികൾക്ക് സാമ്പത്തിക സഹായം നൽകുക, സംരംഭകർക്ക് പരിശീലനവും സാങ്കേതിക പരിജ്ഞാനവും നൽകുക, പൊതുവായ അടിസ്ഥാന സൌകര്യങ്ങൾക്കായി ഗ്രൂപ്പുകൾക്ക് സാമ്പത്തിക സഹായം നൽകുക, ബ്രാൻഡിംഗ്, മാർക്കറ്റിംഗ് എന്നിവയ്ക്ക് പിന്തുണ നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തിന്റെ നട്ടെല്ലായ ചെറുകിട സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ പ്രവർത്തനങ്ങൾ ഔപചാരികമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം. PM FME സ്കീം ഇന്ത്യ ഗവൺമെന്റിന്റെ ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഭാഗമാണ്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ അനൌപചാരിക സൂക്ഷ്മ സംരംഭങ്ങൾക്ക് പലപ്പോഴും ഔപചാരിക വായ്പ, ആധുനിക സാങ്കേതിക വിദ്യകൾ, വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി, അടിസ്ഥാന സൌകര്യങ്ങൾ തുടങ്ങിയവയിലേക്ക് എത്തിപ്പെടാൻ വലിയ വെല്ലുവിളികളാണ് അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി വിഭാവനം ചെയ്തത്. പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ, ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി, ഒരു ജില്ല ഒരു ഉൽപ്പന്നം, കപ്പാസിറ്റി ബിൽഡിംഗും പരിശീലനവും, സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ. മുഖ്യ ശൃംഖല ഇൻക്യുബേഷൻ സെന്ററുകൾ, ഭക്ഷ്യ സംസ്കരണ ലൈൻ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പുകൾക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ

0: 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി ലഭിക്കും. പരമാവധി 3 കോടി രൂപ വരെ ഇത്തരത്തിൽ ലഭ്യമാകും. ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡിയിലൂടെ വ്യക്തികൾ, പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, FPOകൾ, NGOകൾ, സഹകരണ സംഘങ്ങൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയ്ക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി നൽകും. ഇപ്രകാരം പുതിയ യൂണിറ്റുകൾ നവീകരിക്കുന്നതിനോ സ്ഥാപിക്കുന്നതിനോ യൂണിറ്റിന് പരമാവധി 10 ലക്ഷം രൂപ വരെ ലഭ്യമാകും. ഓരോ ജില്ലയിൽ നിന്നും ഒരു സവിശേഷ ഉൽപ്പന്നം നിർമ്മിച്ച് വിപണനം ചെയ്യുന്നതിനായി വിഭാവനം ചെയ്തിട്ടുള്ള ഒരു ജില്ല ഒരു ഉൽപ്പന്നം സംരംഭത്തിലൂടെ വിഭവ സംഭരണം, പൊതുസേവനങ്ങൾ പ്രയോജനപ്പെടുത്തൽ, ഉൽപ്പന്നങ്ങളുടെ വിപണനം എന്നിവയുടെ ഗുണഫലങ്ങൾ ലഭ്യമാകുന്നു. 35 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 713 ജില്ലകളിൽ 137 സവിശേഷ ഉൽപ്പന്നങ്ങൾ ഒരു ജില്ല ഒരു ഉൽപ്പന്നം വഴി ഇതിനകം അംഗീകരിച്ചിട്ടുണ്ട്. സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം വഴി പ്രവർത്തന മൂലധനത്തിനും ചെറിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും ഒരു സ്വയം സഹായ സംഘത്തിലെ ഓരോ അംഗത്തിനും 40,000 രൂപ വരെ ലഭ്യമാക്കുന്നു. സ്വയം സഹായ സംഘത്തിലെ അംഗങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് ദേശീയ നഗര ഉപജീവന ദൌത്യ ഗ്രാന്റായി സീഡ് മൂലധനം നൽകുന്നു. വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനായി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ISO തുടങ്ങിയ ഭക്ഷ്യസുരക്ഷയും ഗുണനിലവാര സർട്ടിഫിക്കേഷനുകളും നേടുന്നതിന് യൂണിറ്റുകളെ ഈ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ചെറുകിട ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകളെ പിന്തുണയ്ക്കുന്നതിലൂടെ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. സമ്പന്നമായ കാർഷിക വൈവിധ്യവും ഊർജ്ജസ്വലമായ ഭക്ഷ്യ സംസ്കാരവും ഉള്ള കേരളം PMFME സ്കീമിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് മികച്ച സ്ഥാനത്താണ്. സുഗന്ധവ്യഞ്ജനങ്ങൾ, നാളികേര അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, അരി, പഴ സംസ്കരണം, സമുദ്രോൽപ്പന്നങ്ങൾ, റെഡി ടു ഈറ്റ് സ്നാക്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉൾക്കൊള്ളുന്ന സംസ്ഥാനത്തെ ചെറുകിട ഭക്ഷ്യ സംസ്കരണ മേഖല വൈവിധ്യപൂർണമാണ്. 2020 തുടങ്ങി അടുത്ത വർഷം അവസാനിക്കുന്ന തരത്തിൽ 5 വർഷത്തേക്ക് വിഭാവനം ചെയ്തിട്ടുള്ള PMFME പദ്ധതി ഇന്ത്യയുടെ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പായി നിലകൊള്ളുന്നു. പദ്ധതിയിൽ കൂടുതൽ ഊന്നൽ നൽകുന്നതുവഴി കേരളത്തിലെ ചെറുകിട ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ വ്യാപ്തി വിപുലീകരിക്കാനും ഉൽപാദനശേഷി വർദ്ധിപ്പിക്കാനും വിശാലമായ വിപണി അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും കഴിയും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
2: ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: ദിസ് ഈസ് ആകാശവാണി. ദ ന്യൂസ് റെഡ് ബൈ അനുജ കുമാർ. Both houses of parliament witnessed multiple adjournments on the first day of our could not be taken up as opposition members from the Congress and the Samajwadi Party raised slogans over the neat issue. Despite repeated appeals by Speaker Om Birla and later by Presiding Officer Dilip Saikia to maintain order and allow the House to function, the protests continued, leading to adjournment of the House for the day. The Rajya Sabha also witnessed repeated disruptions. The House was adjourned multiple times despite efforts by Chairman C.P. Radhakrishnan and Deputy Chairman Harivansh to conduct business. Later, the Upper House was also adjourned for the day. Earlier, speaking to media ahead of the commencement of the session this morning, Prime Minister Narendra Modi expressed hope that the monsoon session will be as productive as the monsoon itself, saying both play an important role in the nation's progress and the well-being of its people.
4: Monsoon ho ya monsoon satra, agar dono proactive ho, to bahut hi productive hote hain. और दोनों को प्रोडक्टिव होते हैं तो देश का कल्याण होता है, जीव मात्र का कल्याण होता है. साथियों, पिछले एक महीने में देश ने अनेक सिद्धियां प्राप्त की है, चाहे राष्ट्रीय हो, अंतर्राष्ट्रीय हो और अब तो अंतरिक्ष भी हो. भारत के लिए गर्व के पल रहे हैं.
3: President Draupadi Murmu today called for deeper economic engagement between India and Moldova, saying the two countries have immense potential to expand cooperation in several high-growth sectors. The president was addressing the India-Moldova Business Forum in Chisinau today. Referring to the vision of Viksit Bharat 2047, President Murmu said India seeks partnerships based on trust and shared prosperity, while Moldova's strategic location and skilled workforce

സമയം 6 മണി കഴിഞ്ഞ് 10:42. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. വൃക്ഷങ്ങൾ കേൾക്കാം ദീർഘായുസ്. മരങ്ങൾ കൊണ്ടാകുന്ന രോഗങ്ങൾ ചികിത്സിച്ച് 200-ലധികം മരങ്ങൾക്ക് പുതുജീവൻ നൽകിയ വൃക്ഷവൈദ്യനായ കെ ബിനുവുമായുള്ള അഭിമുഖം, അവസാന ഭാഗം. 7:20 വിപണി. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിങ്ങിൽ സമകാലികം. നശിച്ചു പോകുന്ന പൈതൃക കെട്ടിടങ്ങൾ. 7:55 ഒരിടത്തൊരിടത്ത്. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. യുവജന കമ്മീഷന്റെ യുവപ്രതിഭാ പുരസ്കാരം ജേതാവ് അമൽ ഇക്ബാൽ പങ്കെടുക്കുന്നു, അവസാന ഭാഗം. തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന സ്വരൂപം. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യം, ഉത്തരം, നാളത്തെ പരിപാടികൾ, സേവന വാർത്തകൾ. 9:00 News@9 ഡൽഹി റിലേ. 9:15 ചുറ്റുവട്ടം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്ന ജാനകി സ്മൃതി സന്ധ്യ എന്ന പരിപാടിയിൽ ഗായിക എസ് ജാനകിയെ അനുസ്മരിച്ചുകൊണ്ട് പി പ്രകാശ്, ആർ കെ ദാമോദരൻ എന്നിവർ നടത്തിയ പ്രഭാഷണങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങൾ. 9:30 ചിത്രപതംഗം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം, തുടർന്ന് ചലച്ചിത്ര ഗാനം.

0: 11 മണിക്ക് ഹിന്ദിയിലും തുടർന്ന് 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ.
1: ചേച്ചി അല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
2: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യ്.
1: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
2: കണ്ടില്ലേ
3: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
4: നോ സിഗ്നൽ.
1: ഇനി എന്ത് ചെയ്യും?
3: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
2: ഏയ് മണ്ടത്തരം നിർത്ത്.
1: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
4: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
1: RBI പറയുന്നു
2: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
0: ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ രാവിലെ 5:55 സുഭാഷിതം ഷേർലി സോമസുന്ദരൻ അവതരിപ്പിക്കുന്നു. 6 മണിക്ക് ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലെ. 6:10 പ്രഭാതഗീതം, രാമായണ പാരായണം, തുടർന്ന് ഭക്തിഗാനം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. തിരുനെല്ലൂർ കരുണാകരന്റെ ആരാധികമാർ എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലെ. 6:55 FM ഡയറിയുടെ ആദ്യഭാഗം. ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 വിദ്യാരംഭം, പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ. 7:05 മഹിതം മലയാളം, ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: നാളെ രാവിലെ 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം, ലോകകപ്പ്, ഓളപ്പെരുക്കം 2026, തുടർന്ന് നോബൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, സേവന വാർത്തകൾ, എന്ത് പഠിക്കണം, എന്താകണം, 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി, 8:05 AIHMS ഹോമിയോപ്പതി, FM ഹെൽത്ത് ലൈൻ, മുടികൊഴിച്ചിൽ ഡോക്ടർ വസീം ഷെനാബുമായി അഭിമുഖം, തുടർന്ന് സേവന വാർത്തകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യം ഉത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹെലോ VPS ലേക്ക് ഷോർ. 9 മണിക്ക് FM മോർണിംഗ് സെലക്ഷൻസ് ആകാശവാണി FM വാർത്തകൾ. 10 മണിക്ക് സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചില്ലുജാലകം. 11 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഒപ്പനപ്പാട്ടുകൾ. TK അഷറഫും സംഘവും അവതരിപ്പിച്ചത്.
2: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
3: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: September 30 വരെ വെറും 5% മാത്രം അടച്ച സ്വർണം ബുക്ക് ചെയ്യാം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
1: നാളെ 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്, ഉച്ചയ്ക്ക് 12 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 മണിക്ക് ഗാനോത്സവം, കത്തുകൾ വഴി ആവശ്യപ്പെട്ടത്. 1:55 സേവന വാർത്തകൾ. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
6: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾകോട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
1: നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് പരസ്പരം, തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ, മദ്യാസക്തി എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ചർച്ച ചെയ്യുന്നു സ്ത്രീകളുടെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ LC ഉമ്മൻ മറുപടി പറയുന്നു.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യ കുറിപ്പുകൾ
8: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക

0: ഹ്യൂമൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: നാളെ 4 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ, 5 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 6:10 അറിയിപ്പുകൾ മധുരം ഗീതം ലളിതഗാനം സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി, സമ്മിശ്ര കൃഷിയിലൂടെ നിത്യവരുമാനം, പെരുമ്പാവൂർ വെങ്ങോലയിലുള്ള പി വി സോമന്റെ അനുഭവങ്ങളും ചിന്തകളും, 7:20 വിപണി, 7:25 വാർത്തകൾ, 7:35 എഫ് എം ഈവനിംഗിൽ സമകാലികം, ലോകകപ്പ് ഓളപ്പെരുക്കും 2026.
0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: 7:55 ഒരിടത്തൊരിടത്ത്, 8 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ ശാസ്ത്രദീപ്തി, 8:05 വിടരുന്ന മുട്ടുകൾ, അമരാവതി ഗവൺമെന്റ് യു പി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ ഭാഗം 2, 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി ഗാനങ്ങൾ, 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്നസ്വരൂപം, 8:50 മഹിതം മലയാളം, 9:00 നാളത്തെ പരിപാടികൾ, 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ, 9:15 ചുറ്റുവട്ടം, ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്ന ജാനകി സ്മൃതി സന്ധ്യ പരിപാടിയിൽ, 9:00 അനുസ്മരിച്ചുകൊണ്ട് ബിജിപാൽ, ബേണി, ഷിബു ചക്രവർത്തി എന്നിവർ നടത്തിയ പ്രഭാഷണത്തിൽ നിന്നുള്ള ഭാഗങ്ങൾ, 9:30 കഥാപ്രസംഗം തിരുവനന്തപുരം റിലേ, 10:00 പാർലമെന്റിലെ ചോദ്യോത്തര വേളയുടെ ശബ്ദലേഖനം, 11:00 ഹിന്ദിയിലും തുടർന്ന് 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയിപ്പുകൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകൾ കഴിഞ്ഞു.
0: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യ ശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്ര കലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
2: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
0: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
3: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9:44-75-62-212.
0: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.

പ്രീരിപ്പോൾ മധുരം ഗീതം ലളിതഗാനം. കാവാലം ശ്രീകുമാർ പാടിയത് രചന കളർകോട് ചന്ദ്രൻ, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

0: കവലം ശ്രീകുമാർ പാടിയ ലളിതഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ അപ്ലൈഡ് കെമിസ്ട്രി വകുപ്പ്, സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് എന്നിവിടങ്ങളിൽ പി എച്ച് ഡി പ്രവേശനത്തിനായുള്ള ഡിപ്പാർട്ട്മെൻറ്റ് അഡ്മിഷൻ ടെസ്റ്റ് ഡാറ്റ് 2026 ഈ മാസം 24 സംഘടിപ്പിക്കും. പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷിച്ച എല്ലാവർക്കും ഹാൾ ടിക്കറ്റുകൾ അവരുടെ ഇമെയിൽ വിലാസങ്ങളിലേക്ക് അയച്ചിട്ടുള്ളതാണ്. ഇമെയിൽ പരിശോധിച്ച് അതോടൊപ്പം ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതാണ്. ഹാൾ ടിക്കറ്റ് ലഭിക്കാത്തവർ വകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 04 84 28 62 421. അപ്ലൈഡ് കെമിസ്ട്രി 04 84 28 62 035. സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം: 04 84 28 62 421 അപ്ലൈഡ് കെമിസ്ട്രി, 04 84 28 62 335 സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
2: ഇടലിന് ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: സെപ്റ്റംബർ 30

0: വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്റോൺ മോൾ, ഇടപ്പള്ളി.
2: പാലക്കാട് ജില്ലയിലെ സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. SSLC ശേഷം റെഗുലർ കോഴ്സിന് ഉപരിപഠനം നടത്തുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്കാണ് ആനുകൂല്യത്തിന് അർഹത. കോഴ്സിന് പ്രവേശനം ലഭിച്ച 60 ദിവസത്തിനകം ഓൺലൈനായും നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ പൂരിപ്പിച്ച് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ മുൻപാകെ നേരിട്ടും സമർപ്പിക്കണം. അവസാന തീയതി 30 സെപ്റ്റംബർ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0491-2-50-53-58, 0491-2-50-53-58.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
4: August 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
3: ഭക്ഷണം, താമസം, യാത്ര സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
4: ബുക്കിംഗിന് വിളിക്കൂ 8287-93-2082.
3: സന്ദർശിക്കൂ www.irctctourism.com.
2: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൽ നിന്ന് വായ്പ എടുത്തിട്ടുള്ള സ്ഥാപനങ്ങൾ, സഹകരണ സംഘങ്ങൾ എന്നിവർക്ക് വായ്പാ കുടിശ്ശിക തിരിച്ചടവിൽ അടുത്ത മാസം 31 വരെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയായ ആശ്വാസ് 2026 പ്രകാരം ഇളവ് നൽകിയിരിക്കുന്നു. ഈ കാലയളവിൽ ബാധ്യത തീർത്ത് ഈ പദ്ധതി പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഫോൺ നമ്പർ 85-47-05-23-41, 8547-05-23-41. കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് ആലപ്പുഴ ജില്ലാ ഓഫീസിൽ നിന്നും 2025 December 31 വരെ പെൻഷൻ അനുവദിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ 30 സെപ്റ്റംബർ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. മസ്റ്ററിംഗിനുള്ള അംഗീകൃത സർവീസ് ചാർജ് ഗുണഭോക്താക്കൾ ബന്ധപ്പെട്ട അക്ഷയ കേന്ദ്രത്തിൽ നൽകണം. ഫോൺ നമ്പർ 0477-2-24-14-55. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
5: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തു വരാൻ കഴിയും.
6: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
5: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
7: മൂന്ന് കോളേജിലെയും
8: Don't worry.
7: ഫീസ് നോക്ക്.
9: എന്തുണ്ടോ വിശേഷം?
7: എന്തു പറ്റി?
8: ഫീസിന്റെ ടെൻഷൻ.
9: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ. അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
10: RBI പറയുന്നു,
11: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
12: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സന്തോഷ് ഏച്ചിക്കാനത്തിനും കെ സച്ചിദാനന്ദനും ശ്രീജിത്ത് പെരുന്തച്ചനും പുരസ്കാരം. സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിൽ നിന്ന് പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ തീരുമാനം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. കണ്ണൂരിൽ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ ഡോക്ടർ MK റാമിനെ റിമാൻഡ് ചെയ്തു. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം നീറ്റ് ചോദ്യപേപ്പർ ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സമ്മേളിച്ച ലോക്സഭ അന്തരിച്ച മുൻ അംഗങ്ങൾ

ഉൾപ്പെടെയുള്ളവർക്കും ഖത്തർ മുൻ അമീറിനും ആദരാഞ്ജലികൾ അർപ്പിച്ചു. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉന്നയിച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് നിരവധി തവണ സഭാ നടപടികൾ തടസ്സപ്പെട്ടു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിലും സമാന സ്ഥിതിയായിരുന്നു. രാജ്യസഭയിൽ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പെട്രോളിലെ എഥനോൾ

0: സ്ഥിതിയായിരുന്നു. രാജ്യസഭയിൽ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പെട്രോളിലെ എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച തീരുമാനം വിശദമായ ശാസ്ത്രീയ പഠനങ്ങൾക്കും കൂടിയാലോചനകൾക്കും ശേഷം മാത്രമേ കൈക്കൊള്ളൂ എന്ന് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി രാജ്യസഭയിൽ വ്യക്തമാക്കി. കേരള ബാലസാഹിത്യ അക്കാദമി 2026 പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഉല്ലല ബാബു സ്മാരക ബാലസാഹിത്യ പുരസ്കാരത്തിന് സന്തോഷ് ഏച്ചിക്കാനവും പി എ ശങ്കരനാരായണൻ സ്മാരക ബാലസാഹിത്യ പുരസ്കാരം കെ സച്ചിദാനന്ദനും കെ വി രാമനാഥൻ മാസ്റ്റർ സ്മാരക പുരസ്കാരം ശ്രീജിത്ത് പെരുന്തച്ചനും നേടി. 20,001 രൂപയും പ്രശംസാപത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഓഗസ്റ്റ് 8 തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ കവി കെ ജി ശങ്കരപിള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. കണ്ണൂർ ശ്രീകണ്ഠപുരത്തെ നിർദ്ദിഷ്ട ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തി മന്ത്രി സണ്ണി ജോസഫ് വിലയിരുത്തി. പകൽ സമയം സൌരോർജ്ജം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് രാത്രി പീക്ക് സമയങ്ങളിൽ വിതരണം ചെയ്യുന്നതാണ് ഈ പദ്ധതി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: 40 MW ശ്രീകണ്ഠപുരം പദ്ധതിയുടെ ശേഷി. രാത്രി 4 മണിക്കൂർ വിതരണം ചെയ്യാനുള്ള വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുക. ഗവൺമെന്റ് സ്ഥലം മാത്രം വിട്ടു നൽകി സ്വകാര്യ കമ്പനി സൌരോർജ്ജം സംഭരിച്ച് രാത്രിയിൽ വിതരണം ചെയ്യുന്ന പദ്ധതിയാണിത്. ഇതുമൂലം ഗവൺമെന്റിന് യൂണിറ്റിന് 7 രൂപയോളമേ ചെലവ് വരുന്നുള്ളൂ. NTPC ഗ്രീൻ എനർജി ലിമിറ്റഡ് ആണ് നിർമ്മാണ പ്രവൃത്തിക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ഇത്തരത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ പദ്ധതി കാസർഗോഡ് മൈലാട്ടിയിലാണ് നിർമ്മിക്കുന്നത്. കാസർഗോഡ് മുള്ളിയേരിയയിൽ മറ്റൊരു പദ്ധതിയും നിർമ്മാണ പാതയിലാണ്.
0: സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിലെ കൊച്ചി കോഴിക്കോട് ഓഫീസുകളിൽ നിന്ന് കൂട്ട പിരിച്ചുവിടലിന് വിധേയമാക്കപ്പെട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ തീരുമാനം. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയിലാണ് ധാരണയായത്. ഇതോടെ നേരത്തെ നൽകിയ 2 മാസത്തേതുൾപ്പെടെ 7 മാസത്തെ ശമ്പളം ജീവനക്കാർക്ക് ലഭിക്കും. ഈ മാസം 26 മുൻപ് തന്നെ ഉറപ്പ് നൽകിയ തുക കമ്പനി കൈമാറുമെന്ന് മന്ത്രി അറിയിച്ചു. തൊഴിൽ നഷ്ടപ്പെട്ട ജീവനക്കാർക്ക് മറ്റിടങ്ങളിൽ ജോലിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ട എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, റിലീവിംഗ് ലെറ്റർ ഉൾപ്പെടെയുള്ള രേഖകളും നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഡോക്ടർ MK റാമിനെ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി റിമാൻഡ് ചെയ്തു. കർണാടകയിലെ കുടകിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി നേരത്തെ തള്ളിയിരുന്നു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. 20 ലക്ഷം പിഴയടക്കണമെന്നും ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. 2025 ജനുവരിയിൽ പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വനമന്ത്രി ഷിബു ബേബി ജോൺ യോഗം ഉദ്ഘാടനം ചെയ്യും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വന അതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ, കോർപ്പറേഷൻ മേയർമാർ തുടങ്ങിയവർ പങ്കെടുക്കും. പാലക്കാട് ജില്ലയിലെ 2ാം വിള നെല്ല് സംഭരണത്തിലെ PRS നടപടികൾ വേഗത്തിലാക്കാൻ കൂടുതൽ പാഡി മാർക്കറ്റിംഗ് ഓഫീസർമാർക്ക് അധിക ചുമതല നൽകി സപ്ലൈകോ. ഈ മാസം 31 മുമ്പ് നടപടികൾ പൂർത്തിയാക്കേണ്ട സാഹചര്യത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: പാലക്കാട് ജില്ലയിലെ 2 പാഡി മാർക്കറ്റിംഗ് ഓഫീസർമാർക്ക് പുറമെ കോട്ടയം, മലപ്പുറം, ആലപ്പുഴ ജില്ലകളിലെ ഓഫീസർമാർക്ക് കൂടിയാണ് അധിക ചുമതല നൽകിയിരിക്കുന്നത്. അടുത്ത മാസം 1 മുതൽ ഈ വർഷത്തെ നെല്ലെടുപ്പ് സീസൺ ആരംഭിക്കും. ഇതിനു മുൻപ് നെല്ലെടുപ്പ് സംബന്ധമായ മുഴുവൻ നടപടികളും പൂർത്തിയാക്കി കേന്ദ്ര പോർട്ടലിൽ രേഖപ്പെടുത്തണം. ജില്ലയിൽ ഇനിയും 10,000 കർഷകരുടെ PRS നടപടികൾ പൂർത്തിയാക്കാനുണ്ട്. June 20 വരെ അംഗീകരിച്ച PRS കളിലാണ് നിലവിൽ വില നൽകുന്നത്. ഇത് July 15 വരെ ആക്കണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്.
0: സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. പാലാ നഗരസഭയിൽ നാളെ നടക്കാനിരിക്കുന്ന അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് മുൻപായി തർക്കങ്ങൾ പരിഹരിക്കാൻ DCC നേതൃത്വം നടത്തിയ അനുരഞ്ജന ചർച്ചകൾ പരാജയപ്പെട്ടു. സ്വതന്ത്ര മുന്നണിയെ പിന്തുണയ്ക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് കോൺഗ്രസ് കൌൺസിലർമാർ. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ്.

0: നായർ.
1: എൽ ഡി എഫ് കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഔദ്യോഗികമായി വിപ്പ് നൽകിയാൽ പോലും നിലവിലെ ചെയർപേഴ്സണെതിരെ വോട്ട് ചെയ്യുമെന്ന നിലപാടിൽ തന്നെയാണ് വിമത കൌൺസിലർമാർ. അതേസമയം കോൺഗ്രസിന്റെ ഏകപക്ഷീയമായ നിലപാടിൽ അതൃപ്തി പ്രകടിപ്പിച്ച് യു ഡി എഫിലെ മറ്റു ഘടകകക്ഷികളും രംഗത്തെത്തിയിട്ടുണ്ട്. മുന്നണികളിലെ ഭിന്നത രൂക്ഷമായി തുടരുമ്പോഴും നാളെ തന്നെ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനാണ് നഗരസഭാ അധികൃതരുടെ തീരുമാനം. നാളത്തെ വോട്ടെടുപ്പ് പാലാ നഗരസഭയുടെ ഭരണ തുടർച്ചയിൽ നിർണായകമാകും.
0: സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം മറ്റന്നാൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസഡർമാരായും സൈബർ വാരിയേഴ്സായും മന്ത്രി പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സമഗ്രവും ഏകീകൃതവുമായ വിവരങ്ങൾ അടങ്ങിയ വെബ് പോർട്ടലിന്റെ പ്രകാശനം പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിക്കും. ബീഹാറിൽ നിന്ന് ബാലവേലയ്ക്കായി പെരുമ്പാവൂരിലെത്തിച്ച 9 കുട്ടികളെ RPF മോചിപ്പിച്ചു. പട്ന എറണാകുളം എക്സ്പ്രസിൽ എത്തിച്ച കുട്ടികളെയാണ് RPF ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ബീഹാർ ഗോപാൽഗഞ്ച് സ്വദേശിയായ സുനിൽ മുണ്ടേൽ, സരൺ സ്വദേശിയായ ഡബ്ലുനാഥ് എന്നിവരെ RPF അറസ്റ്റ് ചെയ്തു. കേസിൽ ഉൾപ്പെട്ട മലയാളി ഏജന്റിനു വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. അയോധ്യ ശ്രീരാമക്ഷേത്ര സംഭാവന ക്രമക്കേട് സംബന്ധിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനാകുമോ എന്ന കാര്യത്തിൽ നിർദ്ദേശം തേടാൻ സുപ്രീംകോടതി സോളിസിറ്റർ ജനറലോട് ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സന്തോഷ് ഏച്ചിക്കാനത്തിനും കെ സച്ചിദാനന്ദനും ശ്രീജിത്ത് പെരുന്തച്ചനും പുരസ്കാരം. സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിൽ നിന്ന് പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ തീരുമാനം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. കണ്ണൂരിൽ ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ ഡോക്ടർ MK റാമിനെ റിമാൻഡ് ചെയ്തു. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി കൊച്ചി FM 102.3.

പ്രിയരെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വടക്കും നാഥൻ എന്ന ചിത്രത്തിൽ മഞ്ജരി, സിന്ധു, പ്രേംകുമാർ എന്നിവർ പാടിയ ഗാനം ആദ്യം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ചിട്ടപ്പെടുത്തിയത് രവീന്ദ്രൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ, മദ്യാസക്തി എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ചർച്ച ചെയ്യുന്നു സ്ത്രീകളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ എൽ സി ഉമ്മൻ മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842463397 അല്ലെങ്കിൽ 04842463877 അല്ലെങ്കിൽ 9444455588 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായി മഴയുണ്ടായി. അടുത്ത 24 മണിക്കൂറിൽ കേരളത്തിലും ലക്ഷദ്വീപിലും സാമാന്യം വ്യാപകമായ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.2°C, കുറഞ്ഞ താപനില 23.8°C. ആകാശവാണി കൊച്ചി എഫ് എം 102.3.
1: കാർഷിക ജീവനം.
0: കൃഷി അറിവുകളും അനുഭവങ്ങളും.
1: ഇന്ന് കാർഷിക ജീവനത്തിൽ വൃക്ഷങ്ങൾക്കേകാം ദീർഘായുസ്. കേരളത്തിനകത്തും പുറത്തുമായി കഴിഞ്ഞ 17 വർഷങ്ങൾ കൊണ്ട് മരങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങൾ ചികിത്സിക്കുകയും 200-ൽ മരങ്ങൾക്ക് പുതുജീവൻ നൽകുകയും ചെയ്ത കേരളത്തിന്റെ വൃക്ഷവൈദ്യൻ എന്നറിയപ്പെടുന്ന കെ ബിനുവുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം കേൾക്കാം. മാഷേ, ആദ്യം ചികിത്സിച്ച് രോഗം ഭേദമാക്കിയ മരം ഏതായിരുന്നു? ആ അനുഭവം ഞങ്ങളോടൊന്ന് പങ്കുവെക്കാമോ?
2: തൊടുപുഴ തന്നുന്തിരി ആയുർവേദ വൈദ്യശാലയുണ്ട്. അവര് ഞാനിത് ചെയ്യുന്ന വിവരം അറിഞ്ഞിട്ട് അവരെന്നെ വിളിച്ചു. അവരുടെ തന്നുന്തിരി കുടുംബത്തിന്റെ കാരണവര് അദ്ദേഹമാണ് അവിടെ വൈദ്യശാല സ്ഥാപനം തുടങ്ങിയത്. ഏകദേശം ഒരു 125 വർഷം പഴക്കമുള്ള ഒരു നെല്ലിയുണ്ട് ഈ തന്നുന്തിരി വൈദ്യശാലയുടെ മുറ്റത്ത്, വീടിൻ്റെ മുറ്റത്ത്. ആ നെല്ലി അവർ വിളക്ക് വെച്ചാണ് ആരാധിച്ചു പോരുന്നത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇവരുടെ കാരണവരുടെ നാളായിരുന്നു നെല്ലി. അതായത് നക്ഷത്ര മരങ്ങളിൽ പെട്ടതാണ് നെല്ലി. അപ്പം ഭരണി നാളാണ് കാരണവരുടെ നാള്. അപ്പം ഭരണിക്ക് പറ്റിയ മരം നെല്ലി, വൃക്ഷമുണ്ട്, മൃഗമുണ്ട്, അങ്ങനെയാണ്. അപ്പോൾ അതിൽ ഭരണിക്ക് പറ്റിയതാണ് നെല്ലി. അപ്പം ആ നെല്ലി മരം ആകെ ജീർണാവസ്ഥയിലാണ്, 125 വർഷത്തോളം പഴക്കമുണ്ട്. അവർക്ക് ഇത് വെട്ടിമാറ്റാൻ പറ്റത്തില്ല, അതിനെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം. അങ്ങനെയാണ് വിളിച്ചത്. അവിടുത്തെ ആയുർവേദ നടത്തുന്ന വീട്ടിലെ ആളുകളാണ് വിളിച്ചത്. അതുപ്രകാരം നമ്മളവിടെ ചെന്ന് അതിനെ ചികിത്സ ചെയ്തു. ചികിത്സ ചെയ്ത് പിറ്റേ വർഷം നെല്ലി നിറയെ കാവിടിച്ചു. അപ്പോഴും അവരെ വിളിച്ചു, ആ നിങ്ങളുടെ വൃക്ഷായുർവേദം ഏറ്റിട്ടുണ്ട് നെല്ലിക്ക്, അത് വീണ്ടും ഒരു യൗവന അവസ്ഥയിലേക്ക് തിരിച്ചു വന്നു, നിറയെ നെല്ലിക്കയാണ് ഈ പ്രാവശ്യം, സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. ഇപ്പോഴും 17 വർഷങ്ങൾക്ക് ശേഷവും ഈ നെല്ലി ഇപ്പോഴും അവിടെയുണ്ട്. അവരതുപോലെ തന്നെ കാത്തുരക്ഷിക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് ആ വഴി യാത്ര ചെയ്യുമ്പോൾ അവിടെ ഇറങ്ങി നെല്ലിയൊക്കെ നോക്കാറുണ്ട്.
1: അപ്പോൾ ശരിക്കും ഈ പ്രായാധിക്യം മൂലം വരുന്ന അവസ്ഥയ്ക്ക് പോലും നമുക്ക് പരിഹാരമുണ്ട്.
2: അതായത് ഈ മനുഷ്യന് ആയുസ് ഉള്ളതുപോലെ തന്നെ മരങ്ങൾക്കും ആയുസ് ഉണ്ട്. ഇപ്പം തെങ്ങ് നമ്മളൊക്കെ പറയും കൊന്ന

0: തെങ്ങത്ത് പറയും. തെങ്ങിൻ്റെ ആയുസ് എന്ന് പറയുന്നത് 85 വർഷമാണ് ഒരു തെങ്ങിൻ്റെ ആയുസ്. ഇപ്പം മേടിച്ച് വെക്കുന്ന തെങ്ങിൻ്റെ ആയുസ് അത്രയൊന്നുമില്ല, 30 വർഷം അല്ലെങ്കിൽ 25 വർഷം ആകുന്നതിനും തെങ്ങ് അതിൻ്റെ ഫലമൊക്കെ തന്നത് നശിച്ചു പോകും, പട്ടുപോകും. എന്നാൽ പണ്ടങ്ങനെയല്ലായിരുന്നു. കൊന്ന തെങ്ങെന്നൊക്കെ പറയും 80-85 വയസ്സ് വരെയാണ് ഒരു തെങ്ങിൻ്റെ പ്രായം. അരയാലിൻ്റെ പ്രായം എന്ന് പറയുന്നത് 1200 വർഷം മുതൽ 1500 വർഷം വരെ. പേരാലിൻ്റെ ആയുസ് എന്ന് പറയുന്നത് 2000 മുതൽ 2500 വർഷം വരെ യാതൊരു കേടും കൂടാതെ നിൽക്കും. അതുകൊണ്ടാണ് ഭാരതത്തിൻ്റെ മരമായി പേരാലിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം. അപ്പം അങ്ങനെ നെല്ലിയുടെ ആയുസ് നമ്മൾ തപ്പിപ്പോയി കഴിഞ്ഞപ്പം 100 മുതൽ 125 വർഷം വരെ നിൽക്കും. അത് കഴിയുമ്പോൾ അത് നശിക്കാനാണ് സാധ്യത. അപ്പം അങ്ങനെ ഏകദേശം ഒരു 125 വർഷത്തോളം പ്രായമുള്ള നെല്ലിയാണ് നമ്മളെ ഈ വൃക്ഷായുർവേദത്തിലൂടെ രക്ഷപ്പെടുത്തിയത്.
1: ഇതുവരെ ചികിത്സിച്ചതിൽ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതും ഒടുവിൽ പ്രതീക്ഷകൾക്കപ്പുറത്ത് ജീവനിലേക്ക് തിരികെ എത്തുകയും ചെയ്ത മരമുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ ആ അനുഭവം ഒന്ന് പങ്കുവെക്കാമോ?
0: എനിക്ക് അങ്ങനെ പ്രധാനപ്പെട്ട രണ്ട് മരങ്ങളുടെ കാര്യമാണ് പറയാനുള്ളത്. ഒന്ന് ചിറ്റൂര്, പാലക്കാട് ചിറ്റൂര് ഗ്രാമവാസികൾ സംരക്ഷിക്കുന്ന ഒരു ആലുണ്ട്, നമ്മുടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ സ്മൃതി മണ്ഡപത്തിൻ്റെ തൊട്ടടുത്താണ്, അതായത് സമാധി സ്ഥലത്തിൻ്റെ തൊട്ടടുത്താണ് ഈ ആല്. ഈ ആലിൻ്റെ മിന്നൽ ദേവീക്ഷേത്രവും ശിവക്ഷേത്രവും അയ്യപ്പൻ്റെ ക്ഷേത്രവും ഒക്കെയുണ്ട്. അത് മാത്രമല്ല, പാലക്കാട് രഥോത്സവം നടക്കുന്ന ഒരു സ്ഥലമാണ്, ചിറ്റൂര് രഥോത്സവം നടക്കുന്ന ഒരു സ്ഥലമാണ് പാലക്കാട്. നമ്മളെപ്പോഴും പറയുന്നത് ടൗണിലുള്ള കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ കാര്യമാണ്, അതുപോലെ തന്നെ ചിറ്റൂര് രഥോത്സവം നടക്കുന്ന സ്ഥലം കൂടിയാണിത്. ഭയങ്കര ആലാണ്. ഒരു 16-17 പേര് രണ്ട് കൈയും നീട്ടി വട്ടം പിടിച്ചാൽ പോലും അത്ര എത്തത്തില്ല. പെട്ടെന്നൊരിക്കൽ ആലിന് കേടുപറ്റുന്നു, ഒരു കൊമ്പൊടിഞ്ഞ് വീഴുന്നു. ഭയങ്കരം കൂറ്റനാല, കൊമ്പൊടിഞ്ഞ് വീഴുന്നു, ഒരു ഭാഗം ഉണങ്ങുന്നു. ഇവരെന്നെ വിളിക്കുന്നു, ഞാനവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് ആല് വെട്ടി മാറ്റണമെന്ന് ഒരു സംഘം ആളുകൾ ഇത് ഇത്രയും നാളും നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അങ്ങനെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞപ്പം ഈ ഇതിനകം മുഴുവൻ പൊള്ളയാണ്, പൊത്താണ്, വലിയ പൊത്താണ്. 2-3 ആൾക്ക് കയറിയിരിക്കും, അതുപോലെ പൊത്താണ്. പിന്നെ എങ്ങനെ രക്ഷിക്കും? അപ്പോൾ ഈ പൊത്തടച്ച് ഈ മരുന്ന് ചെയ്തു. ഈ മരുന്ന് ചെയ്യുന്നതിന് വേണ്ടി ഗ്രാമവാസികൾ മൊത്തം കൂടി എത്തിയെന്നുള്ളതാണ്. അവരെ കൂട്ടിയാണ് മരുന്ന് കുഴച്ചത്. കാരണം 10-15 ചട്ടി കണ്ടത്തിൽ നിന്ന് എടുത്ത മണ്ണ് വേണം, അപ്പോൾ ഇത്രമാത്രം മരുന്നിൻ്റെ അളവ് വേണം. ഗ്രാമവാസികൾ ഏകദേശം ഒരു 2 ലക്ഷം രൂപ മുടക്കിയാണ് മരത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ചികിത്സ നടത്തിയത്. ഇന്ന് ആ മരം തളർത്ത് ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. ഈ ഇലകൾക്കിടയിലൂടെ സൂര്യനെ കാണുന്നത്, വൈകുന്നേരം ചന്ദ്രനെ കാണുന്നത്, ആൽമരത്തിൻ്റെ ചുറ്റും ഉത്സവം നടക്കുന്നതിൻ്റെ കാഴ്ചകൾ, ഇതെല്ലാം ഇന്നും ആ ഗ്രാമവാസികൾ എനിക്ക് ഇട്ട് തരും. വെറുതെ ആഴ്ചയിലൊന്നെങ്കിലും അവരുടെ ഓരോ പോസ്റ്റിങ്ങിന് വന്നുകൊണ്ടിരിക്കും. അതിന് ജീവൻ കൊടുത്തത് ജീവിതത്തിലൊരു മറക്കാനാവാത്തൊരു സംഭവമാണ്. പിന്നെയാണ് ഞങ്ങളുടെ കോട്ടയം ജില്ലയിൽ ചെറുക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത്, പുൻകുന്നം കെക്കറോഡിനടുത്ത് ചെറുക്കടവ് എന്ന് പറയുന്നത് ഒരു മഹാദേവ ക്ഷേത്രമുണ്ട്. അതിനോട് ചേർന്ന് പടിഞ്ഞാറേ ദിക്കിലൊരു അരയാല് നിൽപ്പുണ്ടായിരുന്നു. ഈ അരയാല് ഇടിവെട്ടേറ്റ് ഉണങ്ങിപ്പോയി, ഒരു ചെറിയ പച്ച പോലും ഇല്ല. അപ്പോൾ അവരൊന്ന് പറഞ്ഞ് ഇത് എങ്ങനെയെങ്കിലും രക്ഷിക്കാം. ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം. PWD റോഡ് വക്കീലാണ് നിൽക്കുന്നത്. PWDയെ കൊണ്ട് ആ ആലിൻ്റെ ശിഖരങ്ങളെല്ലാം കോതി അയൽവക്കത്തെ രണ്ട് സ്കൂളിലെ കുട്ടികൾ താല്പര്യമുണ്ടെങ്കിൽ വൃക്ഷായുർവേദം പഠിക്കാം, നിങ്ങൾക്ക് അവസരമുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടുവന്നു. അവരും അവിടുത്തെ അധ്യാപകരും നാട്ടുകാരും ആൽ സംരക്ഷണ സമിതിയും ദേവസ്വം ബോർഡിൻ്റെ ഉപദേശ സമിതിയും എല്ലാം കൂടി ചേർന്ന് ഈ ആലിനെ ഞങ്ങൾ ചികിത്സയൊരുക്കി. ആൽ രക്ഷപ്പെടും, എങ്ങനെ രക്ഷപ്പെടാനോ, ഒരു ശരിക്കും ഉണങ്ങിയതാണ്, എങ്ങനെ രക്ഷപ്പെടാമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നു. 6 മാസമാണല്ലോ കാലാവധി. ഒരു 2 മാസം കഴിഞ്ഞപ്പം ഇതിൽ മുള പൊട്ടി. അപ്പത്തേനും പത്രക്കാരും എല്ലാം വന്നു, നാട്ടുകാരെല്ലാം വന്നു, വലിയ വാർത്തയായി. നിർഭാഗ്യവശാൽ തൊട്ടടുത്ത ദിവസം തന്നെ ഏതോ ഒരു ബിരുദൻ ആ മുളയങ്ങ് ഒടിച്ചു കളഞ്ഞു. നമുക്കാകെ വിഷമമായി. 10,000-ക്കണക്കിന് രൂപ മുടക്കി ചെയ്ത് നമ്മളൊരു പ്രതീക്ഷയാണ് ഇത് ഇനി എങ്ങനെ രക്ഷപ്പെടാനാണ്. എന്നാൽ ഭാഗ്യവശാൽ 1-2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും വേറൊരു സൈഡിൽ മുള വന്ന് ആലിന് 2-3 ശിഖരങ്ങളായി. അങ്ങനെ വീണ്ടും 3 വർഷത്തിനകം അത് തിരിച്ചു വന്നു. ഇനി അത് തണലായി മാറും.
1: മരങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങളിൽ ചികിത്സിച്ച് മാറ്റാൻ കഴിയാത്ത രോഗങ്ങൾ ഉണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
0: ഉണ്ടുണ്ട്. ഈ ചില ചീക്ക് രോഗങ്ങളൊന്നും ഫംഗസ് രോഗങ്ങളൊന്നും, അതെ, പലപ്പോഴും ഈ മരങ്ങൾക്കുണ്ടാകുന്ന രോഗം നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്നും എല്ലാ ദിവസവും മരത്തിൻ്റെ ചുവട്ടിലൂടെ ഒന്നും ആരും നടക്കാറില്ല. വല്ലപ്പോഴുമൊക്കെ എന്തെങ്കിലും പാക്കോ ഓലയെടുക്കാനോ അല്ലെങ്കിൽ തെങ്ങിൽ നിന്നൊരു തേങ്ങ വീഴുമ്പോഴോ മാവിൽ നിന്നൊരു മാമ്പഴം താഴെ വീഴുമ്പോഴോക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ മാത്രം ഇങ്ങനെ നോക്കുമ്പോഴാണ് പ്രശ്നമുണ്ടല്ലോ എന്ന് അറിയുന്നത്. അന്നേരം പിന്നെ കൈ കിട്ടുന്ന അറിവ് വെച്ചിട്ട് അവർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് രോഗം അറിയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. 2, ഈ മരുന്ന് കൂട്ടുകൾ ചിലവേറിയതാണ്. ഇപ്പം ചെറുതേനെന്നൊക്കെ പറഞ്ഞാൽ 1 കിലോ ചെറുതേന് അല്ലെങ്കിൽ 1 ലിറ്റർ ചെറുതേന് കുറഞ്ഞത് 3000 രൂപ, 2500 രൂപയൊക്കെയാണ്. പിഴാലരിയുടെ കാര്യം പറഞ്ഞു

0: അവിടെ 200-250 രൂപയ്ക്കൊക്കെ പിന്നെ കിട്ടുന്ന വിഴാലരിയൊക്കെ ഇവിടെ വരുമ്പം നല്ല റേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ ലഘൂകരിക്കാനൊക്കും, നാടൻ പശുവിൻ്റെ പാലിൻ്റെയൊക്കെ വില നമുക്കറിയാം. ഇവിടെ 60 രൂപ 65 രൂപ ലിറ്ററിനുള്ളപ്പം നാടൻ പശുവിൻ്റെ പാലിൽ 100 രൂപ 125 രൂപയാണ് വില, നെയ്യയുടെ വില അറിയാം. അപ്പോൾ ഇങ്ങനെ പോകുമ്പം ഒരു നിശ്ചിത അളവുള്ള ഒരു മരത്തെ ചികിത്സിച്ചെടുക്കണമെന്ന് കുറഞ്ഞ 10-40,000 രൂപയാവും. ഇത് സാധാരണക്കാരന് പറ്റുന്നില്ല. അതുകൊണ്ട് അവർ പലപ്പോഴും വളരെ പ്രയാസത്തിലാണ്. പക്ഷേ ഇത് ചിലവ് കുറഞ്ഞ രീതിയൊന്നും ഈ വൃക്ഷായുർവേദത്തിനകത്ത് പറയുന്നില്ല. പൈസ മുടക്കാതെ തന്നെ ഈ സാധനങ്ങൾ സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ കിട്ടാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ഈ വൃക്ഷായുർവേദം അന്ന് ഉടലെടുത്തത്. ഇന്ന് സാധ്യമല്ല. അതുപോലെ ഇതിനെങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്, ഈ മരത്തിൽ ഇതെങ്ങനെയാണ് ഈ മരുന്ന് പ്രവർത്തിക്കുന്നത്, ഏതൊക്കെ ഘടകങ്ങളാണ് പ്രവർത്തിക്കുന്നത്, ഏതൊക്കെ ഘടകങ്ങൾ പ്രവർത്തിക്കുന്നില്ല, ഇതിൽ എന്തൊക്കെ ഇനി മാറ്റം വരുത്തണം, ഇതിനെ സംബന്ധിച്ച് നമ്മുടെ ശാസ്ത്രശാഖ പഠിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം ഇംഗ്ലീഷ് മരുന്നിൻ്റെ യുഗത്തിൽ ഈ ആയുർവേദം ഒക്കെ വേണോ എന്നുള്ള ചോദ്യമൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇത് തമാശയാണ്, വെറുതെ കാശ് കളയാനുള്ള ഒരു പണിയാണ്, 100 രൂപയ്ക്ക് തീരേണ്ട സംഭവമാണല്ലോ ഇവർ 10-40,000 രൂപ മേടിക്കുന്നത് മുടക്കുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരിടത്ത് പോലും നമ്മൾ മരുന്ന് കൊണ്ടുപോയി ചെയ്യില്ല. പകരം നമ്മൾ ചെയ്യുന്നത് മരുന്നിൻ്റെ ലിസ്റ്റ് വീട്ടുകാരന് കൈമാറും. അയാൾ ഇത് ഭയങ്കരമായിട്ട് ചെന്ന് നടന്ന് അങ്ങാടിക്കട കണ്ട് പൊടിക്കുന്ന സ്ഥലം കണ്ട് ഒറിജിനൽ തപ്പി ഒക്കെ എടുത്ത് കൊണ്ടുവരുമ്പോൾ തന്നെ ഒരു പണിയാവും. അപ്പോൾ ഇത്രയും താല്പര്യമുള്ള ഒരു മനുഷ്യനെ സ്വാഭാവികമായിട്ടും ആ മരുന്ന് സംരക്ഷിക്കാനുള്ള താല്പര്യം കൂടും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ മരുന്ന് കൊണ്ടുപോയി ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഒരു പേരുദോഷം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. കിട്ടാത്ത ഇപ്പം പുറ്റിമണ്ണ് ചിലയിടത്ത് കിട്ടാനില്ല. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് ഇച്ചതൽ പുറ്റിൻ്റെ മണ്ണ് നമ്മൾ കൊണ്ടുപോകാറുണ്ട്. ബാക്കിയെല്ലാം അവിടെ തന്നെ സംഘടിപ്പിക്കണം.
1: ഈ ചികിത്സ ആവശ്യപ്പെടുന്ന ഓരോരുത്തരും ഇതിനെന്താണ് ആവശ്യം എന്നുള്ളത് അറിഞ്ഞ് മനസ്സിലാക്കി ഇരിക്കണം എന്നുള്ളതാണ്.
0: പിന്നെ എൻ്റെ ഇരിക്കുന്ന ലിസ്റ്റ് മേടിച്ചിട്ട് ഇത്രയും പൈസയൊക്കെ ആകുമല്ലോ, ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയും. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, എന്നാലും നിങ്ങൾ ഇത്രയും ചോദിക്കാനോ അറിയാനോ അല്ലോ ആയല്ലോ എന്ന് പറയും. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മാഷ പറഞ്ഞു പറയാനും ഞങ്ങളൊക്കെ കൂട്ടി തേച്ചു കേട്ടോ എന്നൊക്കെ പറഞ്ഞു വിളിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഭൂജനം പലവിധമല്ലേ, അതും നല്ല കാര്യമാണ്. കാരണം അവർക്ക് ഇത് എന്നോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവരുടെ സാമ്പത്തിക സ്ഥിതി വെച്ചുകൊണ്ട് അവർക്ക് തന്നെ ചെയ്യാൻ പറ്റിയല്ലോ. അവിടെയും വൃക്ഷായുർവേദം എന്ന് പറയുന്ന ഒരു ശാഖയുടെ വളർച്ച അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇതിന് പറയുകയാണെങ്കിൽ മനുഷ്യനുമായിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ കാലോ കയ്യോ ഒക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് നേഴ്സ് ആശുപത്രിയിൽ ചെന്ന് കഴിയുമ്പോൾ ക്ലീൻ ചെയ്ത് മരുന്ന് വെക്കുന്നത്, അതുപോലെ തന്നെയാണ് നമ്മൾ ഈ മരത്തെ ക്ലീൻ ചെയ്ത് മരുന്ന് വെക്കുന്നത്. മരം കഴുകി, മരവൊപ്പി, മരുന്ന് തേച്ച് കെട്ടി നിർത്തുകയാണ്. ഒരു 4-5 സ്റ്റെപ്പുണ്ട്, അത്രയും ചെയ്യും. അത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അസ്തമയത്തിന് മുമ്പ് ഈ പണി ചെയ്ത് തീർക്കണം. അല്ലെങ്കിൽ ഇപ്പം മലയാളം പദം നാട്ടുവർത്താനൊക്കെ പറഞ്ഞാൽ വളിച്ചു പോകുക എന്ന് പറയും. മരുന്ന് കൂട്ട് ഗുണമില്ലാതായി തീരും, പഴയതായി മാറും ഈ മരുന്ന് കൂട്ട്. പഴയതായി മാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ലിൽ വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് സൂര്യാസ്തമയത്തിന് മുമ്പ് ഈ മരുന്ന് തേച്ച് കെട്ടി നിർത്തണമെന്നുള്ള. അതുകൊണ്ട് തന്നെ കുറഞ്ഞത് ഒരു മരത്തെ നമ്മൾ ചികിത്സിക്കാൻ പോവുകയാണെങ്കിൽ എന്നോടൊപ്പം ഉള്ള സുഹൃത്ത് സഹിതം പോകുമ്പോൾ 5-6 മണിക്കൂർ ചിലവഴിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ 6 മാസത്തെ കാലാവധിയാണ്. ഈ മരുന്ന് പിടിച്ചെന്നുള്ളതിനൊക്കെ ഇപ്പം ഞങ്ങൾക്ക് ചില തെളിവുകളൊക്കെ വരുന്നുണ്ട്. കാരണം കൂർക്കഞ്ചേരിയിലെ ശ്രീനാരായണ ഗുരു നട്ട പ്ലാവ്, ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി വർക്കലയിൽ ശിവഗിരിയിൽ നട്ട പ്ലാവ്, അതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലമായ ചെമ്പഴന്തിയിൽ നട്ട പ്ലാവ്, ഈ 3 പ്ലാവുകൾക്കുള്ള ചികിത്സ നമ്മളാണ് കൊടുത്തത്. അപ്പോൾ ആദ്യത്തെ കൂർക്കഞ്ചേരിയിലെ പ്ലാവ് നന്നാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ശരിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെ വിളിച്ചത്. അവിടുത്തെ ഭരണസമിതി അംഗങ്ങൾ ആ പ്ലാവ് ശരിപ്പെടുത്തുന്നതിനുവേണ്ടി വിളിച്ചു. ഞങ്ങൾ മരുന്നൊക്കെ ചെയ്തു. 6 മാസം കഴിഞ്ഞു, നിറയെ ചക്കയുണ്ടായി. ചക്കയുണ്ടായി കഴിഞ്ഞപ്പോൾ ഇവർ ഇവരുടെ ആവേശത്തിൽ ഈ ചക്കയെല്ലാം പറിച്ച് വേവിച്ചു കഴിക്കാൻ നോക്കി, ഭയങ്കര കയ്പ്, ഭയങ്കര കയ്പ്. അപ്പോൾ ഞാനിതൊന്നും അറിയുന്നില്ല, നമ്മളോടിത് പറയുന്നുമില്ല. അത് കഴിഞ്ഞ് ഈ വർക്കലയിലെ ശിവഗിരിയിൽ അപ്പം അതിലും നിറയെ ചക്കയെല്ലാം ഉണ്ടായി. അവിടെ ചികിത്സ നടത്തുന്നതിന് മുമ്പ് അവിടുത്തെ മഠാധിപതി സ്വാമി ശ്രീനാരായണ ട്രസ്റ്റിൻ്റെ അംഗങ്ങൾ ഈ കൂർക്കാഞ്ചേരിയിൽ എങ്ങനെയാണ് സംഭവം എന്ന് വിളിച്ചു ചോദിച്ചു. അവർ കുഴപ്പമൊന്നുമില്ല, അവരുടെ ടീം ഒന്നും കൃത്യമായിട്ട് ചെയ്തു, മരുന്നെല്ലാം ഫലിച്ചു, നിറയെ ചക്കയുണ്ടായിരുന്നു. പക്ഷെ ചക്കയൊന്നും വായി വെക്കാൻ കൊള്ളത്തില്ല, ഭയങ്കര കയ്പായിരുന്നു. അതുകൊണ്ട് ഇനി ഇവരെ വിളിച്ച് ഇത് ചെയ്യിക്കണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പലരും ചോദിച്ചു ഇത് തന്നെ എങ്ങനെ കയ്പ്. അപ്പോൾ കയ്പ് വന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. കാരണം നമ്മൾ ചെയ്ത മരുന്ന് കൂട്ട് മരം സ്വീകരിച്ച് അതിൻ്റെ വേരും അതിൻ്റെ തൊലിയും എല്ലാം കൂടി ഈ മരുന്ന് കൂട്ട് ഉൾക്കൊള്ളാൻ തയ്യാറായി എന്നുള്ളതാണ് ഞാനതിൽ നിന്ന് മനസ്സിലായി. അത് കഴിഞ്ഞ് വീണ്ടും ഈ വൃക്ഷായുർവേദ പുസ്തകങ്ങൾ വീണ്ടും വായിച്ചു. വായിച്ചു കഴിഞ്ഞപ്പം ഇങ്ങനെ മരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ ചില മരങ്ങൾക്ക് കയ്പ്പുണ്ടാകാൻ

0: സാധ്യതയുണ്ട്.
1: ഈ കയ്പ് മാറ്റുന്നതിന് വേണ്ടി മധുരലായനി മരത്തിൻ്റെ ചോട്ടിൽ തളിക്കണമെന്ന് ആയുർവേദത്തിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ 17 വർഷം ഇതുമായിട്ട് നടന്നിട്ട് ഈ മധുരലായനി ഉണ്ടാക്കി ചേർക്കണം എന്ന് പറഞ്ഞിട്ടുള്ള അറിവ് കിട്ടിയത് ഈ 3 വർഷമേയുള്ളൂ. അപ്പോൾ എത്രമാത്രം ഞാൻ ഈ വൃക്ഷായുർവേദ ശാഖയെക്കുറിച്ച് ഇനിയും പഠിച്ചാൽ മാത്രമാണ് ഒരു മനുഷ്യ ഐസ് മുഴുവൻ എടുത്താൽ പോലും തീരിയല്ല. അത് ഇപ്പോൾ ഇതെല്ലാം പറയുന്നത് നമ്മുടെ ആയുർവേദ മരുന്നുകളെക്കുറിച്ചുള്ള സംഭവങ്ങളാണ്. ഇതുപോലെ തന്നെ വൃക്ഷായുർവേദത്തിൻ്റെ ഒരു ഭാഗം മൃഗങ്ങളുടെ കൊഴുപ്പ്, മാംസ്യം, അതിൻ്റെ മൂത്രം, ചാണകം ഇതൊക്കെ കൊണ്ട് ചികിത്സിക്കുന്ന ഒരു വൃക്ഷായുർവേദ രീതി വേറെയുണ്ട്. അതായത് വൃക്ഷായുർവേദ രീതി മൃഗങ്ങളിലെ അഴുകിയ മാംസ്യാഹാരം കൊണ്ട് അത് 5-6 ദിവസം കുടത്തിനകത്ത് വെച്ചിട്ട് അത് റെഡിയായി കഴിയുമ്പോൾ ദിക്ക് നോക്കി കുഴിച്ചിട്ട് ചികിത്സ നടത്തുന്ന ഒരു രീതി, മരത്തിൻ്റെ ദിക്ക് നോക്കി കുഴിച്ചിട്ട് ചികിത്സ നടത്തുന്ന രീതി അങ്ങനെയുണ്ട്. അതുപോലെ തന്നെ ഈ ചെടികൾക്കുണ്ടാകുന്ന രോഗങ്ങൾ അതിനുള്ള മരുന്ന്, പുഴു പിടിച്ചാൽ ഇത് കേടുവന്നാൽ, അതുപോലെ ഭൂമി ഒരു മരം വെക്കുന്ന അല്ലെ ഒരു ചെടി വെക്കുന്നതിന് മുമ്പ് എങ്ങനെ ഒരുക്കും, ആ ഒരുക്കുന്ന സമയത്ത് നമ്മളിപ്പം കുമ്മായമാണ് വിതറുന്നത്. പണ്ട് കുമ്മായമല്ല വിതറിയിരുന്നത്, പണ്ട് കറുത്ത എള്ള് വിതറുമായിരുന്നു. കറുത്ത എള്ള് വിതറി അത് അരയാൾ പൊക്കത്തിൽ വളർന്ന് അത് പൂത്ത് കായ്ച്ച് ആ ചെടി ഉണങ്ങി അവിടെ വീണ് കഴിയുമ്പോഴാണ് വീണ്ടും ഇളക്കിയിട്ട് അവിടെ തൈ നടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില രീതികൾ ഇതിനകത്തുനിന്ന് പഠിക്കാനുണ്ട്. വൃക്ഷായുർവേദം എന്ന് പറഞ്ഞ ഒരു ബൃഹത്തായ ശാഖയാണ്. ആ ശാഖ ശരിക്കും ഭാരതത്തിലിപ്പം ആയുർവേദ ശാഖയ്ക്ക് വലിയ വേരോട്ടമുണ്ട്. ഭാരത സർക്കാർ അതിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വൃക്ഷായുർവേദ മേഖലയിലും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മരങ്ങളെ സംരക്ഷിക്കാൻ നോക്കും. മരങ്ങളെന്ന് പറയുന്നത് ഒരു വൃത്ത മരങ്ങൾ ആയതുകൊണ്ട് അതിനെ വെട്ടിമാറ്റേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിലിപ്പം പ്രായം ചെന്ന ഒരാളുണ്ടെങ്കിൽ, അച്ഛനും അമ്മയൊക്കെ പ്രായം ചെന്നതാണെങ്കിൽ അവരെ കൊണ്ടുപോയി മറ്റേ വൃത്ത സദനത്തിലാക്കുവോ അല്ലെങ്കിൽ ഓർഫനേജിലാക്കുവോ ആ രീതി അല്ല ചെയ്യേണ്ടത്. ശരിക്കും എത്ര റിസ്ക് എടുത്തിട്ടായാലും അവരുടെ പരിചരണം നമ്മൾ കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു മനസ്സ് കേരളീയനുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പ്രിയപ്പെട്ട ഒരു മരം ഉണ്ടെങ്കിൽ ആ മരത്തിന് പരമാവധി ആയുസ് നീട്ടിക്കൊടുക്കാനുള്ളൊരു ശ്രമം ഉണ്ടാവുന്നത് നല്ലതാണ്. അതുള്ളതുകൊണ്ടാണ് ഈ 225 മരങ്ങളെ 17 വർഷത്തിനിടയിൽ ചികിത്സിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചത്.
2: എത്ര വർഷമായിട്ട് മാഷ് പ്രകൃതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്? ഇതിനോടൊക്കെ ഉള്ളൊരു താല്പര്യം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നോ? ചെറുപ്പകാലമൊക്കെ എങ്ങനെയായിരുന്നു?
1: ഞാനൊരു 30 വർഷമായിട്ട് പരിസ്ഥിതി രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായിട്ടുള്ള ബന്ധവും അടുപ്പവും ഒക്കെ ഇതിനൊരു കടവായി മാറിയിട്ടുണ്ട്. അപ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു ക്യാമ്പ് 35 വർഷങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് നടക്കുകയാണ്. കാസർഗോഡ് നടക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കോട്ടയം ജില്ലയുടെ പ്രതിനിധിയായിട്ട് ഞാനവിടെ പോവുകയാണ്. ആ ക്യാമ്പ് നടക്കുന്ന അവസരത്തിൽ എൻ്റെ രാഷ്ട്രീയ ഗുരുവായിട്ടുള്ള അന്തരിച്ച കാനം രാജേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം പിന്നെ അന്ന് എൻഡോസൾഫാൻ ബാധിത പ്രദേശം ആണ് ആ പ്രദേശം മുഴുവൻ കാസർഗോഡ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു ലേഖനം എഴുതിക്കൊണ്ട് പോകാൻ, ഈ പരിസ്ഥിതിയൊക്കെ ആയിട്ട് നടക്കില്ലേ, ഒരു ലേഖനം എഴുതിക്കൊണ്ട് പോകാൻ, ഞാൻ പ്രസിദ്ധീകരിക്കാമെന്ന് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ കാസർഗോഡ് എൻഡോസൾഫാൻ ബാധിത പ്രദേശങ്ങൾ മുഴുവൻ കാണുകയാണ്. എന്മഗജ, സർഗ, ബദിയെടുക്ക, ബന്ധെടുക്ക ഇവിടെ എല്ലാം പോയി 2-3 ദിവസം താമസിച്ച് കണ്ട്, അവിടുത്തെ ആളുകളെ കാണാനൊന്നും നമ്മളെ അനുവദിക്കില്ല, അവിടുത്തെ ഭാഷ അറിയാവുന്ന ആളുകളെ സുഹൃത്തുക്കളെ കൂടെ കൊണ്ടുപോയിട്ടാണ് ഈ മേഖലയെല്ലാം പോയി കാണുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ മനുഷ്യൻ വരുത്തി വെക്കുന്ന ഓരോ പ്രകൃതി ദുരന്തങ്ങൾ, അതിനിരയാകുന്ന മനുഷ്യൻ, അവരുടെ ഒരു അവസ്ഥ കണ്ടോടുകൂടി മനസ്സാകെ അലിഞ്ഞ് ഇനി പരിസ്ഥിതി പ്രവർത്തനം നടത്തണം. അങ്ങനെയാണ് ഈ പരിസ്ഥിതി രംഗത്തേക്കുള്ള വരവ്. പിന്നെ നദീ സംരക്ഷണമായി, വിമാനത്താവള വിരുദ്ധ സമരമായി, പാടം നികത്തുന്നതിനെതിരെയുള്ള സമരമായി, ഏറ്റവും അവസാനമാണ് ഈ മരം എവിടെയെങ്കിലും വെട്ടുന്നൊന്ന് കണ്ടുകഴിഞ്ഞാൽ അവിടെ പോവുക, പ്രശ്നം ഉണ്ടാക്കുക, കേസ് കൊടുക്കുക, അങ്ങനെ ഒരു രീതിയായി. അങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോയപ്പോഴാണ് ഈ സീതാരാമൻ സാറെന്ന് പറയുന്ന വ്യക്തിയെ പരിചയപ്പെടുന്നത്. അദ്ദേഹം ആലുവയിലെ നദികൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും പ്രത്യേകിച്ച് കേരളത്തിലെ നദികൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചൊരു മനുഷ്യനായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹവും കരുതലും നമ്മളോടുള്ള വർത്തമാനവും ഇങ്ങനെയൊരു വൃക്ഷായുർവേദ ശാഖയുണ്ടെന്നുള്ള പരിചയപ്പെടുത്തലുമൊക്കെയാണ് വീണ്ടും ഇത് ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു താല്പര്യം എന്നിലുണ്ടാക്കിയത്. മനുഷ്യനെ സ്നേഹിക്കുന്ന പോലെ തന്നെ, മൃഗങ്ങളെ സ്നേഹിക്കുന്ന പോലെ തന്നെ, പക്ഷികളെ സ്നേഹിക്കുന്ന പോലെ തന്നെ എനിക്ക് മരങ്ങളോട് സ്നേഹിക്കാൻ പറ്റും, അവരോട് ഒരുപക്ഷെ എനിക്ക് സംസാരിക്കാൻ വരെ പറ്റും എന്ന് ഞാൻ അവകാശപ്പെടുകയാണ്. അപ്പോൾ അത്രമാത്രം ഒരു ബന്ധം മരങ്ങളുമായിട്ടുണ്ടായിട്ടുണ്ട്.
2: ഈ വൻ മരങ്ങളെ കുഞ്ഞന്മാരാക്കി ഭംഗിയായിട്ട് ഒരുക്കി വളർത്തുന്ന ഒരു രീതിയാണല്ലോ ബോൺസായി എന്ന് പറയുന്നത്. ഈ മരങ്ങളുടെയൊക്കെ ഒരു സ്വാഭാവിക വളർച്ചയെ ഇത് തടസ്സപ്പെടുത്തുന്നു എന്ന് വിമർശിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരും ഉണ്ട്. എന്താണ് മാഷിനെ ഇതേക്കുറിച്ച്?

0: ചിലരുടെ അഭിപ്രായം.
1: അത് എനിക്ക് ഒരു ഗോവ യാത്ര തെരപ്പെട്ട് കിട്ടി. അന്ന് പി എസ് ശ്രീധരൻപിള്ള സാറ് ഗോവയുടെ ഗവർണറായിരിക്കുന്ന അവസരത്തിലാണ് എന്നെ വിളിക്കുന്നത്. അവിടെ ഒരു മൻകുര എന്ന് പറയുന്ന മാവിന് ചികിത്സ നൽകുന്നതിന് വേണ്ടി വിളിക്കുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഗോവയിലെ ലോക് ഭവൻ, ഇന്നത്തെ ലോക് ഭവൻ സ്ഥിതി ചെയ്യുന്നത് 100 ഏക്കർ സ്ഥലത്താണ്. ചെറിയ കുറച്ച് മുറികളോടുകൂടിയ നല്ല ഒരു സ്ഥലത്താണ് ലോക് ഭവൻ പ്രവർത്തിക്കുന്നത്. ബാക്കി മുഴുവൻ വനപ്രദേശമാണ്. ആ വനപ്രദേശത്തിൻ്റെ ഒരു 5 ഏക്കർ സ്ഥലത്ത് ഈ പി എസ് ശ്രീധരൻപിള്ള സാറ് വന്നതിന് ശേഷം ബോൺസായി മരങ്ങളിലെ ഒരു തോട്ടമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. എനിക്ക് അല്പം തോന്നി ഇദ്ദേഹം കുറേ ബുക്കുകൾ എനിക്ക് വായിക്കാൻ തോന്നും. അതിനകത്ത് ബുദ്ധിസ്റ്റുകൾ, ഭാരതത്തിലെ ബുദ്ധിസ്റ്റുകൾ പണ്ടുകാലത്ത് മരങ്ങൾ ലോകത്തുനിന്ന് അപ്രത്യക്ഷമാകാതെ ഇരിക്കുന്നതിന് വേണ്ടി ബുദ്ധിസ്റ്റുകൾക്കകത്ത് ശാസ്ത്രപ്രകാരം മരങ്ങളെ ബോൺസായി സൂക്ഷിക്കുന്ന ഒരു രീതിയുണ്ടായിരുന്നു. എനിക്ക് ആദ്യത്തെ അറിവാണ് ബുദ്ധിസത്തിനകത്ത് ഈ മരങ്ങൾ നശിക്കാതെ ബോൺസായി ആക്കി നിർത്തി രക്ഷിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഏറ്റവും ആദ്യത്തെ അറിവാണ്. അതുവരെ എനിക്ക് മരങ്ങളുടെ നട്ടലെടുത്ത് കളഞ്ഞിട്ട് അല്ലെങ്കിൽ പ്രധാന വേരെടുത്ത് കളഞ്ഞിട്ട് ഇതിനെ നമ്മുടെ ഇഷ്ടത്തിന് പരിധിയിൽ കൊണ്ടുവന്ന് ഇതിന് ആഹാരവും കൊടുക്കത്തില്ല, വെള്ളവും കൊടുക്കത്തില്ല, ഇതിന് വീട്ടിനകത്തും മുറ്റത്തും എല്ലാം ചെറിയ ചട്ടിയിലൊക്കെ വെച്ച് ഇതിൻ്റെ സ്വാതന്ത്ര്യം കളയുവാണല്ലോ എന്നുള്ള ഒരു വലിയ വിഷമമായിരുന്നു. ഇവരെന്നെ ഇത് ചെയ്യുന്നത് എനിക്ക് ബോൺസായി കണ്ടു കഴിഞ്ഞാൽ എനിക്ക്, കാരണം ഇവനെ കുള്ളം മരമാക്കി വളർത്തുമല്ലേ, ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ യാത്രയിൽ ആ ലോക് ഭവനിലെ മുറ്റത്ത് ഒരുക്കിയിട്ടുള്ള ബോൺസായി കൂട്ടങ്ങൾ കണ്ടതോടുകൂടി എൻ്റെ ധാരണ മാറി കൂടുതൽ പഠിക്കണം എന്നുള്ള ആഗ്രഹവുമായി. സാധിക്കുമെങ്കിൽ മരങ്ങൾ അപ്രത്യക്ഷമാകാതിരിക്കുന്നതിന് വേണ്ടി, നമ്മുടെ മരങ്ങൾ അപ്രത്യക്ഷമാകാതിരിക്കുന്നതിന് വേണ്ടി, ഇപ്പം പാല എന്ന് പറയുന്ന മരത്തിൻ്റെ എണ്ണം കുറഞ്ഞു വരികയാണ്. യക്ഷിപ്പാല എന്ന് പറയുന്ന ഡബിൾ ട്രീ, അതിൻ്റെ എണ്ണം കുറഞ്ഞു വരികയാണ്. അരയാലിൻ്റെയും പേരാലിൻ്റെ എണ്ണം കുറഞ്ഞു വരികയാണ്. കാരണം ഇതാരും വീട്ടിൽ കൊണ്ടുപോയി നടിയല്ലോ, ഇത് പൊതുസ്ഥലത്തുണ്ടായിരുന്നത് അല്ലെ, അമ്പലങ്ങളിൽ ആരാധനാലയങ്ങളിലാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നെല്ലാം ഇത് വികസനത്തിന് പേരിൽ വെട്ടിമാറ്റിയാണ്. ഒരുപക്ഷെ പാലയും ആലും പേരാലും ഒക്കെ ബോൺസായി ആയി സൂക്ഷിക്കേണ്ട ഒരു കാലത്തിലേക്കാണ് കേരളവും ഭാരതവും ഒക്കെ മാറുന്നത്. ആയതുകൊണ്ട് ബോൺസായിയെ തീർത്ത് ആക്ഷേപിക്കേണ്ട കാര്യമില്ല എന്നുള്ള ഒരു പൊതുബോധത്തിൽ ഞാൻ എത്തിച്ചേർന്നു. സത്യം പറയാം,
0: ഇടിമിന്നൽ പോലെ പ്രകൃതി ഏൽപ്പിക്കുന്ന ക്ഷതങ്ങളും മനുഷ്യർ സൃഷ്ടിക്കുന്ന ക്ഷതങ്ങളും മാഷ് ചികിത്സിച്ച് ഭേദമാക്കിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ആളുകൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകണമെന്നാണ് മാഷ് ആഗ്രഹിക്കുന്നത്?
1: ആളുകളിൽ മാറ്റം ഉണ്ടാകാൻ ഇവിടെ അടുത്ത് നിങ്ങളുടെ സ്റ്റുഡിയോയുടെ അടുത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ചികിത്സയ്ക്കായിട്ട് വന്നിരുന്നു. അപ്പോൾ അവിടെ വന്ന അവസരത്തിൽ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ അവിടെയുള്ള നമ്മുടെ സുഹൃത്തുക്കളോടെല്ലാം പറഞ്ഞ് ഇങ്ങനെ ഒരിടത്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് കാണാൻ വന്നു. ഞാൻ പോകുന്ന എവിടെയാണോ അവിടെ തൊട്ടടുത്തുള്ള സ്കൂളുകളിൽ അറിയിക്കും, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരമുണ്ട്, വേണമെങ്കിൽ ഇനി പങ്കുചേരാം. അപ്പോൾ അങ്ങനെ അറിവ് ശേഖരിക്കുക എന്നുള്ളതാണ്. പിന്നെ പരിസ്ഥിതി ക്ലബിൻ്റെ അധ്യാപകനോ അധ്യാപികയോ അവർക്കൊരു ചെറിയ താല്പര്യം വേണം, അല്ലാതെ സ്കൂളിൽ നിന്ന് പറയുന്നത് കൊണ്ട് ഒരു ചാർജ് ഏറ്റെടുക്കുകയല്ല, മറിച്ച് ഇതിനോടൊരു താല്പര്യമുണ്ടെങ്കിൽ ഈ കാര്യം കൃത്യമായിട്ട് നടക്കും എന്നുള്ളതാണ് എൻ്റെ അനുഭവം. പിന്നെ കേരള സംസ്ഥാനത്ത് ഏറ്റവും ആദ്യമായിട്ട് ഒരു ഗ്രാമപഞ്ചായത്ത് പരിസ്ഥിതി മഹാസമ്മേളനം നടത്തുകയാണ്. 2026 ജൂലൈ മാസം 25-26 തീയതികളിൽ, ശനി ഞായർ തീയതികളിൽ കോട്ടയം ജില്ലയിലെ വാഴൂർ ഗ്രാമപഞ്ചായത്താണ് ഇത് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ളത് ആ പഞ്ചായത്തിൻ്റെ സ്കൂളുകളിൽ നിന്നുള്ള 120 കുട്ടികളും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 80 പേരുമാണ് ആ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പാണ്, സഹവാസ രീതിയിലാണ് ക്യാമ്പ്. ക്യാമ്പിനകത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും സംസ്കൃതത്തിലും ഒക്കെ എഴുതിയിട്ടുള്ള പരിസ്ഥിതി പുസ്തകങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഒരു ഭാഗത്ത്. ഒരു ഭാഗത്ത് നേഴ്സറികൾ, ചെടികൾ വാങ്ങാനും വിൽക്കാനുമുള്ള അവസരം. ഒരു ഭാഗത്ത് നാട്ടുചന്ത. ബാക്കിയുള്ള സമയത്ത് വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ക്ലാസ്സുകളാണ്. ഈ മഹോത്സവത്തിൽ മുഖ്യ അതിഥിയായിട്ട് എത്തുന്നത് രാജസ്ഥാനിലെ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള ഡോക്ടർ ശ്യാം സുന്ദർ പരിവാളാണ് എത്തുന്നത്. പുള്ളി അറിയപ്പെടുന്നത് ഇക്കോ ഫെമിനിസത്തിൻ്റെ ലോകത്തിലെ ആദ്യത്തെ ആളെന്ന് അറിയപ്പെടുന്നത്. ഒരു പെൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ 111 മരങ്ങൾ നടുന്ന ആ ഗ്രാമമാണ് പിപ്പിലാന്തിരി. ആ ഗ്രാമത്തിൽ എല്ലാ വർഷവും പരിസ്ഥിതി മഹോത്സവം നടക്കാറുണ്ട്. ആ പരിസ്ഥിതി മഹോത്സവം നടക്കുമ്പോൾ അതിലേക്ക് പരിസ്ഥിതി പ്രവർത്തകരെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന് വിളിക്കും. അങ്ങനെ ഞാൻ 2022 ആ മഹാസമ്മേളനത്തിൽ പങ്കെടുത്തു. അവിടെ നിന്ന് കിട്ടിയ ഊർജ്ജമാണ് ഈ പദ്ധതിക്ക് പ്രചോദനമായത്.
0: ഭാവിയിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഉണ്ടോ?
1: ഇപ്പം വൃക്ഷായുർവേദ ശാഖയ്ക്കൊരു പഠനം ആവശ്യമാണ്. സാധിക്കുമെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, എൻ്റെ അറിവിൽ ആന്ധ്രയിൽ ഏതോ ഒരു യൂണിവേഴ്സിറ്റി, ബാംഗ്ലൂർ ഏതോ ഒരു യൂണിവേഴ്സിറ്റി ഒക്കെയാണ് ഈ വൃക്ഷായുർവേദത്തെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ അവർക്ക് പ്രാക്ടിക്കലില്ല, തിയറി മാത്രമേ ഉള്ളൂ.

0: ശരിക്കും പ്രാക്ടിക്കലോടുകൂടി നടത്തുന്ന ഒരു വൃക്ഷായുർവേദ യൂണിവേഴ്സിറ്റി, അത് ഇന്ത്യ മഹാരാജ്യത്ത് എവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യുകയും, ഇതുപോലെ വൃക്ഷവൈദ്യന്മാർ ഇപ്പം നമ്മളിപ്പം കേരളത്തിലും ഇന്ത്യയിലൊക്കെ അറിയപ്പെടുന്നു പറഞ്ഞാൽ ഇതുപോലെ തന്നെ നാട്ടിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവരുടെ അറിവ് പങ്കുവെക്കുന്ന ഒരു വേദി ഉണ്ടാവുക, അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായി മാറുകയും അവിടെ ഈ മരുന്നുകൾ ഉൽപ്പാദിപ്പിച്ച് അത് പാക്കറ്റിലാക്കി കൊടുക്കാൻ പറ്റുമോ എന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുന്നതും നല്ലതാണ്. അങ്ങനെ ഒരു വൃക്ഷായുർവേദ യൂണിവേഴ്സിറ്റി എന്നുള്ളൊരു സങ്കല്പം, അവിടെ കുട്ടികളുണ്ടാവട്ടെ, ഏത് പ്രായത്തിലുള്ള മുതിർന്നവരും ഉണ്ടാവട്ടെ, ഏത് പ്രായത്തിലുള്ളവരും വരട്ടെ, മരത്തെ സ്നേഹിക്കുന്ന, പ്രകൃതിയെ സ്നേഹിക്കുന്ന, മരങ്ങൾക്ക് രോഗം വന്നാൽ അത് നമ്മുടെ രോഗമാണെന്ന് തിരിച്ചറിയുന്ന, നമ്മുടെ വേദനയാണെന്ന് മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ആ യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം വേണം, പഠിക്കണം, ചെയ്ത് പഠിക്കണം. അപ്പോൾ അല്ലാതെ നീന്തൽ കരക്കിരുന്ന് പഠിക്കുന്ന കോഴ്സല്ല, നീന്തി തന്നെ പഠിക്കണം. അപ്പോൾ അതുപോലെ 7 പേരാണ് എൻ്റെ ശിഷ്യഗണങ്ങളായിട്ടുള്ളവർ. പലപ്പോഴും പലരും വന്നിട്ട് പിരിഞ്ഞു പോയിട്ടുണ്ട്, പക്ഷേ 7 പേരിപ്പോഴുണ്ട്. അതൊരു ഭാവിയിൽ എല്ലാ ജില്ലയിലും ഒരു 7 പേര് വീതമായി മാറുകയാണെങ്കിൽ അതെൻ്റെ ഒരു സ്വപ്നമാണ്. എല്ലാ ജില്ലയിലും ഈ വൃക്ഷായുർവേദം പഠിക്കുന്ന കുറേ ടീം അംഗങ്ങൾ ഉണ്ടാവുക, പിന്നെ മരങ്ങളോട് സംസാരിക്കുന്ന മനുഷ്യരുണ്ടാവുക, ഇതൊരു സങ്കല്പമാണ്. ആ സുഖവും ദുഃഖവും എല്ലാം മരങ്ങളോട് പറയാൻ പറ്റും, അതിലേക്കായി മാറുക. അത് കഴിഞ്ഞാൽ പിന്നെ ഒരാളെയും ഒരു വ്യക്തിയെയും ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ മനസ്സ് പോവില്ല, നമ്മുടെ മനസ്സിന് ഒരുപാട് ശാന്തത കിട്ടും. അപ്പം അങ്ങനെ ശാന്തത കിട്ടത്തക്ക രീതിയിലേക്ക് മനസ്സിനെ പരുവപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന് വേണമെങ്കിൽ അവസാന വാക്കായി പറയാം. പ്രകൃതിയിലേക്ക് മടങ്ങുക, പ്രകൃതിയിലേക്ക് മടങ്ങണം.
1: തീർച്ചയായും എല്ലാ സ്വപ്നങ്ങൾക്കും പ്രകൃതി തന്നെ കൂടെ നിൽക്കട്ടെ.
2: ഈ പരിപാടി കേൾക്കുന്ന നമ്മുടെ ശ്രോതാക്കളിൽ പലർക്കും അന്ന് വീട്ടിലുണ്ടായിരുന്ന ആ മരം അനാവശ്യമായി വെട്ടിക്കളയേണ്ടായിരുന്നു എന്നൊരു വിചിന്തനം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടാകും. നാട്ടുമാവുകളുടെ സംരക്ഷണം ലക്ഷ്യമാക്കി മാങ്ങായുണ്ടി ശേഖരിച്ച തൈകളുണ്ടാക്കി വിതരണം ചെയ്യാനായി നടത്തിയ മാങ്ങാവണ്ടി യാത്രയടക്കം വൃക്ഷങ്ങൾക്കും പരിസ്ഥിതിക്കും വേണ്ടി നടത്തിയ നിരവധിയായ പ്രവർത്തനങ്ങൾ ബിനുമാഷിനെ വേറിട്ട് നിർത്തുന്നു. സംസ്ഥാന സർക്കാരിന്റെ വനമിത്ര, പ്രകൃതിമിത്ര അവാർഡുകളടക്കം നിരവധി അവാർഡുകൾ ബിനുമാഷ് സ്വന്തമാക്കിയിട്ടുണ്ട്. മരങ്ങളുടെ ഡോക്ടർ, കേരളത്തിന്റെ സ്വന്തം വൃക്ഷവൈദ്യൻ എന്നെല്ലാം അറിയപ്പെടുന്ന ബിനുമാഷിന് ഏറ്റവും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. വേദനിക്കുന്ന മരമക്കൾക്ക് പുതുജീവൻ നൽകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മരങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങൾ ചികിത്സിക്കുകയും 200-ൽ അധികം മരങ്ങൾക്ക് പുതുജീവൻ നൽകുകയും ചെയ്ത വൃക്ഷവൈദ്യനായ കെ ബിനുവുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗമാണ്. വൃക്ഷവൈദ്യത്തെക്കുറിച്ചും മരങ്ങളുടെ രോഗത്തെക്കുറിച്ചുമൊക്കെ കൂടുതൽ അറിയാനായി താൽപ്പര്യമുള്ളവർക്ക് ബിനുമാഷിനെ വിളിക്കാനുള്ള നമ്പർ ഇതാണ്: 9447157072. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 9447157072.
3: അറിയാം ഔഷധ സസ്യങ്ങളെ.
2: ഇന്ന് ഈ പരമ്പരയിൽ ഔഷധ സസ്യമായ അയ്യപ്പനെയെക്കുറിച്ച് സംസാരിക്കുന്നു കാർഷിക സർവകലാശാലയുടെ ഓടക്കാലിയിലുള്ള സുഗന്ധ തൈല ഔഷധ സസ്യ ഗവേഷണ കേന്ദ്രത്തിലെ അഗ്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ആൻസി ഫ്രാൻസിസ്.
4: മൃതസഞ്ജീവനി എന്ന് വിളിക്കുന്ന അയ്യപ്പന ഒരു ബ്രസീൽ സ്വദേശിയാണ് എങ്കിലും ഇവ ഇപ്പോൾ ഇന്ത്യയിൽ ഉടനീളം കാണപ്പെടുന്നു. ഉണങ്ങിയ ഇലകൾ, ചില്ലകൾ തുടങ്ങി ചെടിയുടെ സമൂലം ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട്. മുറിവുണക്കുന്ന ഔഷധമായും തേള്, പഴുതാര എന്നിവയുടെ വിഷത്തിന് അരച്ചിടാനും ഇല ഉപയോഗിക്കുന്നു. അൾസർ, അർശസ് എന്നിവയ്ക്കും കന്നുകാലികളുടെ അകിട് വീക്കത്തിനും ഒരു നല്ല ഔഷധമാണ് അയ്യപ്പന. പാമ്പുകളെ അകറ്റി നിർത്താനായി വീട്ടുവളപ്പുകളിൽ അയ്യപ്പന നട്ടുവളർത്താറുണ്ട്. ജലലഭ്യതയും സൂര്യപ്രകാശവും ലഭിക്കുന്ന സ്ഥലങ്ങൾ അയ്യപ്പന നടാനായി ഉപയോഗിക്കാം. ഏത് സമയത്തും കൃഷി ചെയ്യാമെങ്കിലും വർഷകാല ആരംഭത്തിൽ കൃഷി തുടങ്ങുന്നതാണ് നല്ലത്. നിലം കിളച്ചൊരുക്കി വാരങ്ങളിലോ തടങ്ങളിലോ നടാം. കുരുമുളക് തോട്ടത്തിൽ ഇടവിളയായും അയ്യപ്പന കൃഷി ചെയ്യാവുന്നതാണ്. തണ്ടുകൾ വേരുപിടിപ്പിച്ചാണ് നടാനായി ഉപയോഗിക്കുന്നത്. തണ്ടിന്റെ അഗ്രഭാഗം അല്ലെങ്കിൽ മധ്യഭാഗമാണ് ഇതിനായി തിരഞ്ഞെടുക്കേണ്ടത്. 15 മുതൽ 20 ദിവസമാകുമ്പോൾ വേരുപിടിച്ച തണ്ടുകൾ

0: പറിച്ച് നടാം. നടീലകലം 30 സെന്റിമീറ്ററാണ്. ഇപ്രകാരം നടുമ്പോൾ 1 സെന്റിൽ 350 തൈകൾ നടാവുന്നതാണ്. കാലവർഷ ആരംഭത്തിൽ ഏക്കറിന് 3 ടൺ എന്ന തോതിൽ ജൈവവളം നൽകണം. സാധാരണയായി അയ്യപ്പന കൃഷിയിൽ രാസവളങ്ങൾ ഉപയോഗിക്കാറില്ല. മഴ കുറവുള്ള സമയത്ത് വരൾച്ചയുടെ ദൈർഘ്യമനുസരിച്ച് നനയ്ക്കേണ്ടതാണ്. വളർച്ചയനുസരിച്ച് 1 വർഷത്തിൽ 3 തവണ വിളവെടുക്കാം. ചെടി ഏകദേശം 5 മുതൽ 6 ഇഞ്ച് നീളത്തിൽ വളരുമ്പോഴാണ് സാധാരണയായി വിളവെടുപ്പ് നടത്തുന്നത്. 4ാം മാസത്തിൽ അല്ലെങ്കിൽ 6 ഇഞ്ച് നീളത്തിൽ ചെടികൾ വളർന്നു കഴിയുമ്പോൾ ചെടികളിൽ നിന്ന് കൂടുതൽ ശാഖകൾ വരുന്നതിനു വേണ്ടി തണ്ട് വെട്ടിയെടുക്കാം. വീണ്ടും 6ാം മാസത്തിൽ അടുത്തവ ശേഖരിക്കാം. ഉൽപാദനത്തിന്റെ 3ാം വർഷത്തിന് ശേഷം വിളവ് കുറഞ്ഞു തുടങ്ങും. അതിനാൽ 5ാം വർഷത്തിൽ പൂർണ്ണമായി വിളവെടുക്കുകയും പുതിയ തോട്ടം ആരംഭിക്കുകയും ചെയ്യുന്നതാണ് നല്ലത്. വിളവെടുത്ത ഭാഗം ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വെയിലത്തുണക്കി സൂക്ഷിക്കുന്നു. 5 ഗ്രാം പച്ചയിലയിൽ നിന്ന് ഏകദേശം 1 കിലോയോളം ഉണക്കയില ലഭിക്കും.
1: അറിയാം ഔഷധ സസ്യങ്ങളെ.
2: ഇന്നത്തെ കാർഷിക ജീവനം പൂർണ്ണമാകുന്നു. നിർവഹണം റിയ, സഹകരണം ജയ് ജോയ്. കാർഷിക ജീവനം.
3: കൃഷി അറിവുകളും അനുഭവങ്ങളും. കർഷകർക്കുള്ള കാലാവസ്ഥാ സൂചന. കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായി മഴയുണ്ടായി. അടുത്ത 24 മണിക്കൂറിൽ കേരളത്തിലും ലക്ഷദ്വീപിലും സാമാന്യം വ്യാപകമായ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.8 ഡിഗ്രി സെൽഷ്യസ്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റും 25 സെക്കൻഡും. ഇപ്പോൾ വിപണി, ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം, മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 23,800 രൂപ, ആലപ്പുഴ 23,200, കോട്ടയം 25,900 രൂപ, എറണാകുളം 24,600, കൊച്ചി റെഡി 23,400, ആലുവ 24,500, വടക്കൻ പറവൂർ 24,400 രൂപ. കൊപ്ര ക്യുൻഡലിന് ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 15,900 രൂപ, വടക്കൻ പറവൂർ 14,200 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളം 3,800 രൂപ, വടക്കൻ പറവൂർ 3,800. കാപ്പിക്കുരു ക്യുൻഡലിന് കട്ടപ്പന 36,500 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000-ന് എറണാകുളം 29,000 രൂപ, തൊടുപുഴ 26,000. കയർ ക്യുൻഡലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,400. കുരുമുളക് ക്യുൻഡലിന് കൊച്ചി ഗാർബിൾഡ് 72,000 രൂപ, കൊച്ചി അൺഗാർബിൾഡ് 70,000, ആലുവ 67,500, മൂവാറ്റുപുഴ 68,000, തൊടുപുഴ 70,000, കട്ടപ്പന 70,000. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,800 രൂപ, തൊടുപുഴ 3,000 രൂപ, കട്ടപ്പന 2,850. ചുക്ക് ക്യുൻഡലിന് കൊച്ചി 30,000 രൂപ, തൊടുപുഴ 25,000. റബ്ബർ ക്യുൻഡലിന് കോട്ടയം 25,200, മൂവാറ്റുപുഴ 22,500, തൊടുപുഴ 26,800. മഞ്ഞൾ ക്യുൻഡലിന് കൊച്ചി 16,500, തൊടുപുഴ 23,000. പുൽത്തൈലം ക്യുൻഡലിന് കൊച്ചി 1,71,000 രൂപ, ആലുവ 1,65,000 രൂപ. കശുവണ്ടിപ്പരിപ്പ് ക്യുൻഡലിന് കൊല്ലം 81,400 രൂപ. പൈനാപ്പിൾ ക്യുൻഡലിന് എറണാകുളം 3,500 രൂപ, അടയ്ക്ക 1,000-ന് എറണാകുളം 6,000 രൂപ. നേന്ത്രക്കായ് പച്ച ക്യുൻഡലിന് എറണാകുളം 4,000 രൂപ, മൂവാറ്റുപുഴ 4,700, തൊടുപുഴ 18,000 രൂപ. ശ്രോതാക്കൾ കേട്ടത് ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം, മാർക്കറ്റ് ഇന്റലിജൻസ്.

0: ഭാഗം തയ്യാറാക്കിയത്. വിപണി സമാപിച്ചു.
1: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി, പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം, യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05-നും ശനിയാഴ്ചകളിൽ രാവിലെ 8:05-നും ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
0: പ്രിയരേ, ഇന്ന് യുവവാണിയിൽ യുവജന കമ്മീഷന്റെ യുവ പ്രതിഭാ പുരസ്കാരം ജേതാവ് അമൽ ഇക്ബാൽ പങ്കെടുക്കുന്നു അവസാന ഭാഗം. ഇന്ന് രാത്രി 8:05-ന് യുവവാണിയിൽ.
2: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്ര കലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
3: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05-ന്.
2: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
4: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9444-75-62212.
2: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30-ന്.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:00 കഴിഞ്ഞ് 24:49. ഇനി 7:25-ന് വാർത്തകൾ തിരുവനന്തപുരം റിലേ.
5: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു മോൾഡോവൻ പ്രസിഡന്റ് മായ സെൻഡുവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ മോൾഡോവൻ കമ്പനികളെ സ്വാഗതം ചെയ്ത് രാഷ്ട്രപതി. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പെട്രോളിൽ കലർത്തുന്ന എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 250 രൂപയായി വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ. ജൂലൈ 3 മുതൽ തീരുമാനം ബാധകം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ് ആൻഡി ബേൺഹാം ചുമതലയേറ്റു. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. ഇന്ത്യ മോൾഡോവ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാന ശിലകളിലൊന്നാണ് സാമ്പത്തിക സഹകരണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി മോൾഡോവൻ പ്രസിഡന്റ് മായ സെൻഡുവുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. കൃഷി, ലോജിസ്റ്റിക്സ്, ആരോഗ്യം, ഫാർമസ്യൂട്ടിക്കൽസ്, പുനരുപയോഗ ഊർജ്ജം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ച് ചർച്ചകൾ നടത്തിയതായി സംയുക്ത വാർത്താ സമ്മേളനത്തിൽ രാഷ്ട്രപതി പറഞ്ഞു. ജനക്ഷേമവും പുരോഗതിയും മുൻനിർത്തി നിരവധി നിർണായക മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ധാരണയായതായും ശ്രീമതി മുർമു വ്യക്തമാക്കി.
6: आज राष्ट्रपति संधु और मैंने हमारी द्विपक्षीय साझेदारी के संपूर्ण आयामों पर चर्चा की. हमने हाल के वर्षों में हुए प्रगति की समीक्षा की और उन विभिन्न क्षेत्रों में अपने सहयोग को और गहरा करने पर सहमति व्यक्त की जो हमारे लोगों के प्रगति, समृद्धि और कल्याण के लिए महत्वपूर्ण है.
5: इंडिया मोल्डोवा ബിസിനസ് ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിനായി മോൾഡോവൻ കമ്പനികളെ രാഷ്ട്രപതി ക്ഷണിച്ചു. രാജ്യത്തെ ഇന്ത്യൻ സമൂഹത്തെയും ശ്രീമതി മുർമു അഭിസംബോധന ചെയ്യും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി മോൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമേനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിശദാംശങ്ങളിലേക്ക്.
7: ലോക്സഭയിൽ ഇന്ന് രാവിലെ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ

0: അംഗങ്ങൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സഭയിൽ ഉന്നയിച്ചു. പ്രതിഷേധം കടുത്തതോടെ സ്പീക്കർ സഭ ഉച്ചയ്ക്ക് 12 മണിവരെ നിർത്തിവെക്കുകയായിരുന്നു. സഭ പുനരാരംഭിച്ചപ്പോഴും പ്രതിപക്ഷം ബഹളം തുടർന്നതിനാൽ ഇന്ന് 6 തവണയാണ് നടപടികൾ നിർത്തിവെക്കേണ്ടതായി വന്നത്. 3 മണിക്ക് സമ്മേളിച്ചപ്പോഴും സമാന സാഹചര്യം തുടർന്നതിനാൽ ലോക്സഭ ഇന്നത്തേക്ക് പിരിയുന്നതായി സ്പീക്കർ അറിയിച്ചു. രാജ്യസഭയിലും സമാന പ്രതിഷേധങ്ങളാണ് അരങ്ങേറിയത്. 5 തവണ നിർത്തിവെച്ച നടപടികൾ 2:30 പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിക്കും അന്തരിച്ച 6 മുൻ പാർലമെന്റ് അംഗങ്ങൾക്കും ലോക്സഭ ഇന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇന്ത്യ ഖത്തർ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ അൽത്താനി നിർണായക പങ്ക് വഹിച്ചതായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് രാജ്യസഭ ഇന്ന് സാക്ഷ്യം വഹിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പെട്രോളിൽ കലർത്തുന്ന എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. വിശദമായ ശാസ്ത്രീയ പഠനങ്ങൾക്കും കൂടിയാലോചനകൾക്കും ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളൂ എന്ന് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി രാജ്യസഭയിൽ വ്യക്തമാക്കി. പെട്രോളിലെ എഥനോൾ മിശ്രണം ഇന്ത്യയിൽ 2001 തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചതാണെന്നും ശാസ്ത്രീയ വിലയിരുത്തലുകൾക്ക് ശേഷം ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചാണ് 2025-26 ഇത് 20% കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കുന്ന സമരക്കാരുടെ പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. സൌഹൃദപരമായ അന്തരീക്ഷത്തിലാണ് കൂടിക്കാഴ്ച നടന്നതെന്നും പ്രതിനിധി സംഘവുമായി വിശദമായി സംസാരിച്ചെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സമരക്കാർ രേഖാമൂലമുള്ള നിവേദനം സർക്കാരിന് സമർപ്പിച്ചു. സമരം അവസാനിപ്പിച്ച് സാധാരണ നില പുനഃസ്ഥാപിക്കുന്നതിന് ഭരണകൂടത്തെ സഹായിക്കണമെന്ന് ശ്രീ നഡ്ഡ സമരക്കാരോട് അഭ്യർത്ഥിച്ചു. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. റബ്ബർ കർഷകരെ സഹായിക്കാനായി താങ്ങുവില കിലോഗ്രാമിന് 200 രൂപയിൽ നിന്ന് 250 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. 2026 ജൂലൈ 3 മുതലുള്ള ബില്ലുകൾക്ക് പുതിയ താങ്ങുവില ബാധകമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഇറാനിൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി. നിലവിലെ സാഹചര്യം മെച്ചപ്പെടുത്തുന്നതുവരെ ഇറാനിലേക്കുള്ള യാത്ര താൽക്കാലികമായി മാറ്റിവെക്കണമെന്ന് എംബസി മുന്നറിയിപ്പ് നൽകി. ഇറാനിലുള്ള ഇന്ത്യക്കാർ ലഭ്യമായ വിമാന സർവീസുകളുടെ സഹായത്തോടെ രാജ്യം വിടണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പെരുമ്പാവൂരിലേക്ക് ബാലവേലയ്ക്കായി ബീഹാറിൽ നിന്ന് എത്തിച്ച 9 കുട്ടികളെ RPF രക്ഷപ്പെടുത്തി. പറ്റ്ന എറണാകുളം എക്സ്പ്രസിലെത്തിയ കുട്ടികളെയാണ് RPF ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ബീഹാർ ഗോപാൽഗഞ്ച് സ്വദേശിയായ സുനിൽ മണ്ഡൽ, സരൺ സ്വദേശിയായ W.നാഥ് എന്നിവരെ RPF അറസ്റ്റ് ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: 14 വയസ്സുള്ള 8 കുട്ടികളെയും 17 വയസ്സുള്ള 1 കുട്ടിയെയുമാണ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തിയത്. എറണാകുളത്ത് ട്രെയിൻ ഇറങ്ങിയ ഉടൻ തന്നെ ഇവരെ RPF സംഘം സുരക്ഷിതമായി മാറ്റുകയായിരുന്നു. ഇവർ നിലവിൽ സംരക്ഷണ കേന്ദ്രത്തിലാണ്. കുട്ടികളുടെ രക്ഷിതാക്കളെ ബന്ധപ്പെട്ടതായി RPF ഉദ്യോഗസ്ഥർ അറിയിച്ചു. കേസ് അന്വേഷണത്തിനായി റെയിൽവേ പോലീസിന് കൈമാറി. പെരുമ്പാവൂരിലെ ഒരു പ്ലൈവുഡ് ഫാക്ടറിയിൽ ജോലി ചെയ്യിക്കാനാണ് ഈ കുട്ടികളെ കൊണ്ടുവന്നതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. കേസിലെ മലയാളി ഏജന്റിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.
1: അയോധ്യ ശ്രീരാമക്ഷേത്ര ഫണ്ട് തട്ടിപ്പന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ ആകുമോ എന്ന കാര്യത്തിൽ നിർദ്ദേശം തേടാൻ സുപ്രീംകോടതി സോളിസിറ്റർ ജനറലിനോട് ആവശ്യപ്പെട്ടു. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നതായും സംസ്ഥാന പോലീസാണ് അന്വേഷണം നടത്തുന്നതെന്നും സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച് ഈ മാസം 27 വീണ്ടും വാദം കേൾക്കും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. ഉത്തരാഖണ്ഡിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ചാർധാം യാത്ര താൽക്കാലികമായി നിർത്തിവച്ചു. റോഡ് ഗതാഗതം തടസ്സപ്പെട്ട സ്ഥലങ്ങളിൽ തീർത്ഥാടകർക്ക് സുരക്ഷിതമായ താമസ സൌകര്യം ഉറപ്പാക്കണമെന്നും പാതകൾ പൂർണ്ണമായും സുരക്ഷിതമായതിനു ശേഷം മാത്രമേ യാത്ര പുനരാരംഭിക്കാവൂ എന്നും ജില്ലാ മജിസ്ട്രേറ്റുമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴ നാശം വിതച്ച ജമ്മുകാശ്മീരിലെ സ്ഥിതിഗതികൾ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ വിലയിരുത്തി. രജൌരി, പുഞ്ച് ജില്ലകളിൽ മഴക്കെടുതികളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായമായി 600,000 രൂപ വീതം ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അറിയിച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ്

നേതാവ് ആൻഡി ബേൺഹാം ചുമതലയേറ്റു. കിയർ സ്റ്റാമർ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് സർക്കാർ രൂപീകരണത്തിനായി ആൻഡി ബേൺഹാമിനെ ചാൾസ് മൂന്നാമൻ രാജാവ് ക്ഷണിച്ചത്. പാർട്ടിയിൽ നിന്നുള്ള ആഭ്യന്തര സമ്മർദ്ദത്തെ തുടർന്ന് രാജി പ്രഖ്യാപിച്ച കിയർ സ്റ്റാമർ കാവൽ പ്രധാനമന്ത്രിയായി തുടരുകയായിരുന്നു. കോംഗോയിൽ എബോള വ്യാപനത്തെ തുടർന്ന് ഇതുവരെ 930 പേർ മരിച്ചതായി റിപ്പോർട്ട്. കഴിഞ്ഞ ശനിയാഴ്ച വരെയുള്ള കണക്കനുസരിച്ച് 2344 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കോംഗോയിൽ പടർന്നു പിടിച്ച എബോളയുടെ

0: ശനിയാഴ്ച വരെയുള്ള കണക്കനുസരിച്ച് 2344 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കോംഗോയിൽ പടർന്നു പിടിച്ച എബോളയുടെ ബുണ്ടി ബിഗോ വകഭേദത്തിനെതിരെ നിലവിൽ അംഗീകൃത വാക്സിനോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ല. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ കാലവർഷക്കെടുതിയിൽ 6 മരണം. ഒഴുക്കിൽപ്പെട്ട വാഹനത്തിലുണ്ടായിരുന്ന 4 പേരും വീടിന്റെ മേൽക്കൂര തകർന്ന് 2 കുട്ടികളുമാണ് മരിച്ചത്. ഇഡി മരവിപ്പിച്ച 3 ബാങ്ക് അക്കൌണ്ടുകൾ ഉപയോഗിക്കുന്നതിന് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിന് അനുമതി നൽകാൻ വിസമ്മതിച്ച് കൽക്കട്ട ഹൈക്കോടതി. അനധികൃത സാമ്പത്തിക ഇടപാടുകൾ, നിയമവിരുദ്ധമായ പണപ്പിരിവ്, സംശയാസ്പദമായ ഫണ്ട് വകമാറ്റൽ എന്നിവ ആരോപിച്ച് സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് തൃണമൂൽ കോൺഗ്രസിന്റെ 440 കോടി രൂപ ബാലൻസുള്ള 3 ബാങ്ക് അക്കൌണ്ടുകൾ ഇഡി മരവിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു മോൾഡോവൻ പ്രസിഡന്റ് മയാ സാൻഡുവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ മോൾഡോവൻ കമ്പനികളെ സ്വാഗതം ചെയ്ത രാഷ്ട്രപതി. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരു സഭകളും ഇന്നത്തെ പിരിഞ്ഞു. പെട്രോളിൽ കലർത്തുന്ന എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 250 രൂപയായി വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാർ. ജൂലൈ 3 മുതൽ തീരുമാനം ബാധകം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ് ആന്റി ബേൺഹാം ചുമതലയേറ്റു. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കൊച്ചി FM 102.3.

0: FM Evening. പ്രീതി ഇന്നത്തെ എഫ് എം ഈവനിങ് ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം എഫ് എം ഈവനിങ്ങിലേക്ക്. എഫ് എം ഈവനിങ്ങിൽ ആദ്യം
1: സമകാലികം. ഒരു ദേശത്തിന്റെ സംസ്കാരത്തിന്റെയും ചരിത്രത്തിന്റെയും നേർചിത്രങ്ങളാണ് അവിടുത്തെ നിർമ്മിതികൾ. അധിനിവേശങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ബാക്കി പത്രമാണ് അവ. അവയെ നാശത്തിലേക്ക് തള്ളിവിടുന്നത് ചരിത്രബോധമില്ലാത്ത ജനതയാണ്. പഴയകാലത്തെ ശില്പകലാ നേട്ടങ്ങളുടെയും ശാസ്ത്രാവബോധത്തിന്റെയും ജീവിതാവസ്ഥകളുടെയും നിത്യസ്മാരകങ്ങളായി അവ സംരക്ഷിക്കപ്പെടേണ്ടതല്ലേ? പഴയ നിർമ്മിതികൾ തകർന്നു വീഴുന്ന വാർത്തകൾ സമകാലികത്തെ നയിക്കുന്നത് ഈ ദിശയിലാണ്.
2: പൈതൃക സംരക്ഷണം എന്നത് പൊതുവെ പരക്കെ ഇന്ന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ പൈതൃകങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ്.
1: ഒരു നാടിന്റെ ചരിത്രം, സംസ്കാരം, വാസ്തുവിദ്യ, പൂർവികരുടെ ജീവിത രീതി എന്നിവയുടെ ജീവനുള്ള സാക്ഷ്യപത്രങ്ങളാണ് പൈതൃക കെട്ടിടങ്ങൾ.
2: കേവലം കെട്ടിടങ്ങളോ അല്ലെങ്കിൽ മറ്റ് പുരാതനമായ നിർമ്മിതികളോ മാത്രമല്ല ഇതിനെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത്. അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ, രാജകൊട്ടാരങ്ങൾ, പഴയകാലത്തെ പല തരത്തിലുള്ള നിർമ്മിതി രൂപങ്ങളൊക്കെ തന്നെ പൈതൃകപരമായി നമ്മൾ സൂചിപ്പിക്കാറുണ്ട്.
1: പുരാവസ്തു ഗവേഷകനും ചരിത്രകാരനുമായ സുനിൽ മെലൂഹ.
2: പക്ഷേ ഇതിനൊക്കെ സിംബലൈസ് ചെയ്യുന്ന കുറെ ഘടകങ്ങളുണ്ട്. ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കാലഘട്ടത്തിന്റെ ഒരു വികസന പരിച്ഛേദം കൂടിയാണിവ. അക്കാലഘട്ടത്തെ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥലങ്ങൾ, അതെന്തുകൊണ്ട് അവിടെ തന്നെ നിർമ്മിക്കപ്പെട്ടു, അല്ലെങ്കിൽ അത് നിർമ്മിക്കുവാൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, അതിന്റെ ഒരു സാഹചര്യങ്ങൾ, അതിന്റെ പ്രവർത്തന രീതികൾ, അതിന്റെ ഉപയോഗം, ഇങ്ങനെ

0: ഒക്കെയുള്ള പല കാര്യങ്ങൾ ഇതിനെ ആസ്പദമാക്കി നമുക്ക് കൂട്ടിച്ചേർത്ത് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ആ കാലഘട്ടത്തിന്റെ പുനർനിർമ്മിതി, ആ കാലഘട്ടത്തിന്റെ സാമൂഹിക സംവിധാനങ്ങളെ കുറിച്ച് വർത്തമാനകാലത്തോ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഒരു കാലഘട്ടത്തിനോ കൂടുതൽ അറിയുവാൻ കഴിയുന്ന ജീവിച്ചിരിക്കുന്ന ഡോക്യുമെന്റുകളാണവ. സ്വാഭാവികമായിട്ടും അത് സംരക്ഷിക്കേണ്ടത് നമ്മൾ ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മുടെ അതോറിറ്റിയുടെ ഒരു കടമയാണ്. പക്ഷേ നമ്മളുടെ ഒരു സാമൂഹിക കാഴ്ചപ്പാടില്, നമ്മുടെ സാമ്പത്തിക കാഴ്ചപ്പാടുകളിൽ, നമ്മുടെ സർക്കാരുകൾക്ക് ഇത്രയും പൈതൃക കേന്ദ്രങ്ങളോ പൈതൃക നിർമ്മിതികളോ പുരാതനമായ ഇത്തരത്തിൽ ചരിത്ര പ്രാധാന്യമുള്ള സംഗതികളൊക്കെ ഒരേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, ചെലവേറിയതാ. അപ്പൊ അതുകൊണ്ട് അത് സർക്കാരിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തമായിട്ട് കരുതരുത്. അതൊരു സമൂഹത്തിന്റെ ബാധ്യതയല്ല, കടമയായിട്ടാണ് നമ്മൾ കാണേണ്ടത്. നമ്മുടെ കൺമുന്നിൽ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുകളിൽ നിരീക്ഷിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോ സംസ്ഥാന പുനർനിർണയ സമയത്ത് നമുക്ക് നഷ്ടപ്പെട്ട കന്യാകുമാരിയോട് ചേർന്ന് കിടക്കുന്ന പഴയ കാലത്തെ തിരുവിതാംകൂറിന്റെ കുറെ പൈതൃക കേന്ദ്രങ്ങളുണ്ട്. അതില് ഇരണിയൽ കൊട്ടാരം നമ്മുടെ കൺമുന്നിൽ നശിച്ചു പോയിക്കൊണ്ടിരിക്കുക, അതിനെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഒന്നാമതിന്റെ സ്ട്രക്ചർ അതുപോലെയാണ്, കോടിക്കണക്കിന് രൂപ നമുക്ക് വേണ്ടി വരും അതിനെ പുനർനിർമ്മിക്കുക. ജനങ്ങളാൽ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ജനകീയ കൂട്ടായ്മയിലൂടെ വിദ്യാലയങ്ങളിൽ പൈതൃക പഠനം ഇംപ്ലിമെന്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു മേഖലയിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്താവുന്നതാണ്. പല സ്കൂളുകളും പൈതൃകങ്ങളെ ദത്തെടുക്കാറുണ്ട്. കുട്ടികൾ അവിടെ വൃത്തിയാക്കുകയും അതിനു വേണ്ട ചെലവുകൾ അതിന്റെ പുനർനിർമ്മിതിക്കോ അല്ലെങ്കിൽ മെയിന്റനൻസിനോ വേണ്ടി അവർ കണ്ടെത്താറുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ സംരക്ഷിക്കപ്പെടേണ്ടവരുടെ ലിസ്റ്റ് എടുക്കേണ്ടതാണ്, ബോർഡുകൾ സ്ഥാപിക്കേണ്ടതാണ്. സമൂഹത്തിന് കൂട്ടായി പ്രവർത്തിച്ച് ഒരു പരിധി വരെയൊക്കെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയും. ഇന്നത്തെ ടൂറിസത്തിന്റെ കാലഘട്ടത്തിൽ ഇവ ഒരുമിച്ചുള്ള ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ സംരക്ഷിപ്പിച്ച് നിർത്തുകയാണെങ്കിൽ ഇത് അതാത് പ്രദേശത്തെ ചരിത്ര പുനർനിർമ്മിതിക്കും ടൂറിസത്തിനും ഒക്കെ ഒരു സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണ് നമ്മുടെ പൈതൃക സംരക്ഷണം. ഈ ഒരു മേഖല പൂർണ്ണാർത്ഥത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ പൈതൃക സംരക്ഷണം എന്നത് ഒരു ചർച്ചയ്ക്കപ്പുറം സ്വാഭാവിക രീതിയിൽ അർത്ഥവത്തായിട്ടുള്ള ഒരു ചിന്തയായിട്ടും പ്രവർത്തനമായിട്ടും മാറും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.
1: നമ്മുടെ ഭൂതകാലത്തെ വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് പുരാതന കെട്ടിടങ്ങൾ.
2: കൊച്ചി മുഴുവൻ പൈതൃക കെട്ടിടങ്ങളാണ്. ഇത് മട്ടാഞ്ചേരി ബസാർ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 100-300 കെട്ടിടങ്ങൾ പഴയ കാലത്തുള്ള മലഞ്ചരക്ക് വെച്ചിരുന്ന കായൽ തീരത്തുള്ള വലിയ 2-3 അടി വണ്ണമുള്ള ഭിത്തിയും ഓടുമേഞ്ഞ് മരത്തിന്റെ മേൽക്കൂരയുള്ള കെട്ടിടങ്ങളെല്ലാം കാലിയായി ഇങ്ങനെ കിടക്കുകയാണത്.
1: കൊച്ചിയിലെ മുൻ മേയറും ചരിത്ര ഗവേഷകനുമായ കെ ജെ സോഹൻ.
2: അത് 1-2 എണ്ണം അല്ല, ഒരു ഏരിയ മുഴുവൻ 2-3 കിലോമീറ്റർ നീളത്തിൽ കായൽ തീരത്ത്, ഒരു സൈഡില് കായൽ, ഒരു സൈഡില് റോഡ്. ഫോട്ടോ വെച്ച് പിന്നെ പൈതൃക മേഖല എന്നും പറഞ്ഞ് നമ്മൾ പ്രഖ്യാപിച്ചതിന്റെ പേരിലൊരു ടൂറിസ്റ്റ് ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ പൈതൃക കെട്ടിടങ്ങളൊക്കെ അത് നിലനിർത്തുന്നതിന്റെ വാല്യൂ അവിടുത്തെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൽ നിന്ന് ഒരുപാട് വരുമാനം ഉണ്ടാക്കുന്നുണ്ട് നല്ല ആളുകൾ. ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് വന്ന് താമസിക്കുന്നുണ്ട് ഈ കെട്ടിടങ്ങളിലെല്ലാം. മട്ടാഞ്ചേരിയിൽ ഇതെല്ലാം കാര്യമായിട്ട് കിടക്കുന്നതാണ്. അത് പൈതൃക മേഖലയായിട്ട് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കാത്ത ഒരു വലിയ കുഴപ്പമുണ്ട്. രണ്ടാമത് അപ്പൊ പിന്നെ അതിനകത്ത് തന്നെ വരുമാനം ഉണ്ടായിട്ട് നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയും. രണ്ടാമത്തൊരു സാധനം ഒരുപാട് പൈതൃക കെട്ടിടങ്ങൾക്കുള്ള ചരിത്രവും അതിന്റെ നമ്മുടെ സാമൂഹ്യ ജീവിതമായ വലിയ എന്തെങ്കിലും ഉപയോഗിച്ച് അത് സംരക്ഷിത സ്മാരകങ്ങളാക്കല്ല, പക്ഷെ അതൊന്നും ആക്കിയിട്ടില്ല. ആ പൈതൃക സ്മാരകങ്ങളായിട്ട് ഡിക്ലെയർ ചെയ്തത് പോലും അത് പരിപാലിക്കാൻ സാധിക്കുന്നില്ല. നിന്റെ അറിവനുസരിച്ച് സംസ്ഥാന ആർക്കിയോളജിയുടെ കീഴിലുള്ള കെട്ടിടങ്ങളാണ് അതിനെല്ലാം ഒരു കേരളത്തിലെ മുഴുവൻ 100-200 കെട്ടിടമെങ്കിലും ഉണ്ടെന്ന് തോന്നണം. മൊത്തം നമുക്ക് 5 കോടി രൂപ ബഡ്ജറ്റ് വെച്ചാണ്. അതൊരു 50 കോടി രൂപ ഉണ്ടെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട അതിൽ നിന്ന് വരുമാനമുണ്ട്. എന്നിട്ട് ഇതിനകത്ത് ഇത് കാണാൻ വരുന്ന ആളുകൾക്ക് അതിൽ നിന്ന് ഫീസ് വാങ്ങുന്നുണ്ട്. ഇപ്പോൾ വാക്സിൻ ബംഗ്ലാവും അതിന് കാരണം ടിക്കറ്റ് എടുക്കും. അതുപോലെ ഇതിൽ നിന്ന് റിട്ടേൺസ് കിട്ടുന്ന ഒരു പരിപാടിയാണ്. ഒരു ആദ്യത്തെ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ഗവൺമെന്റ് നടത്തണം. സംരക്ഷിത സ്മാരകമായിട്ട് പൂട്ടിയിട്ടങ്ങനെ അവിടെ അപ്പുറത്ത് മലബാറി യഹൂദന്മാരുടെ ജൂതപ്പള്ളി സംരക്ഷിത സ്മാരകമാണ്. അത് ഉരിഞ്ഞു വീണക്കുന്ന അതിന്റെ റൂഫൊക്കെ ഇട്ട് അവിടെ നിർത്തിയേക്കുന്നതാണ്. അത് ഇവിടെയുള്ള പരദേശി സിനഗോഗിനേക്കാളും 150 കൊല്ലം പഴക്കമുള്ള സിനഗോഗാണ്. അതിന്റെ പൈതൃക മൂല്യം ഇതിനേക്കാളും കൂടുതലാണ്. അവിടെ ഹീബ്രു പഠിപ്പിക്കുന്ന ക്ലാസ് എല്ലാം നടത്തിയിരുന്നതാണ് യഹൂദർ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറയുന്ന ഒരു 500 കൊല്ലം മുമ്പുള്ള സംഭവമാണ്. ഇത് സംരക്ഷിച്ച് നടത്തണതിന്റെ അകത്ത് ഗവൺമെന്റ് വൺ ടൈം എക്സ്പെൻസ് കഴിഞ്ഞാൽ വരുമാനം ഗവൺമെന്റ് ഒരുപാട് ഉണ്ടാവും. സ്വയമേ അത് നിലനിർത്തിക്കൊണ്ടു പോകാൻ നമുക്ക് സാധിക്കും. കെട്ടിടങ്ങൾ പരിപാലിക്കണമെങ്കിൽ ഒരുപാട് കാശ് ചെലവ് വരും. അത് നമ്മുടെ ചരിത്രം പരിപാലിക്കണമെങ്കിൽ നമ്മൾ തറവാട് വീട് സംരക്ഷിക്കുന്ന പോലെയാണ്. അതിന് ചെലവല്ല പ്രശ്നം. വരുന്ന തലമുറയോട് പറയുകയാണ് ഈ വന്ന വഴിയുള്ള കാൽപ്പാടുകളാണ് ഈ കെട്ടിടങ്ങളും ഇത് പറയുന്ന ചരിത്രങ്ങളും എല്ലാം. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ നിൽക്കുന്ന കൊച്ചിയിലെ ടൂറിസം മുഴുവൻ നിൽക്കുന്നത് പഴയ കെട്ടിടങ്ങളുടെ പുറത്താണ്. ഇത് ടൂറിസത്തിന്റെ ഇന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ കോടാനു കോടിയാണ്. 18% GST കിട്ടുകയാണ് ഈ പറഞ്ഞ പഴയ കെട്ടിടത്തിലുള്ള. രണ്ട് 300-ലധികം മുറികൾ കൊച്ചി മട്ടാഞ്ചേരിയിൽ മാത്രമായിട്ടുണ്ട്. 18% GST കിട്ടും. അത്രയും കോടികൾ വരുമാനം കിട്ടിയിട്ട് ഇങ്ങോട്ടൊന്നും ചെലവാക്കാതെ ഒറ്റ വഴിക്ക് കാശിങ്ങനെ പോയിക്കൊണ്ടേ വൺ വേ ട്രാഫിക്കുള്ള റോഡിൽ ബസ് ഓടുന്ന പോലെയാണ്. അപ്പൊ അത് ഗവൺമെന്റ് കൂടുതൽ പ്രാവശ്യം മുടക്കിയാലേ ശരിയാവുള്ളൂ. കെട്ടിടങ്ങള് അല്ലെങ്കിൽ എല്ലാം കിടന്ന് നശിച്ചു പോകും. പിന്നെ ഒരു കാലത്ത് തിരിച്ചെടുക്കാൻ നമുക്ക് സാധിക്കില്ല. ഇതിന്റെ ഉടമസ്ഥർ ഇതൊക്കെ പൊളിച്ച് വേറെ കെട്ടിടങ്ങൾ വെക്കും. നിയമം കൊണ്ടുവന്നില്ലെങ്കിലും മട്ടാഞ്ചേരി ഒക്കെ പൊളിഞ്ഞ് നഷമായി പോകും. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഹരിഷനായ ബംഗ്ലാവ് പള്ളി ഇറക്കാവമ്പലം.

0: ഗുജറാത്തികളുടെ അമ്പലം. ഇവിടെ 15 വ്യത്യസ്തമായ സമൂഹങ്ങള് 15 സ്ഥലത്തായിട്ട് രാജാക്കന്മാർ പണ്ട് ഭരിച്ചു കൊടുത്തെടുത്ത് കിടക്കാൻ അവർ. അവരുടെ ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും അവർ താമസിക്കുന്ന വീടുകളൊക്കെ ചരിത്രം ഓരോ ടൈപ്പോളജിയാണ്. ഇതെല്ലാം ഇപ്പൊ കോട്ടുകൊച്ചി എന്ന് പറയുന്നത് ഒരു പൈതൃക മേഖലയാണ്, പൈതൃക കെട്ടിടമല്ല, ഒരു മേഖല. റോഡുകള് പൈതൃകമാണ്, അവിടുത്തെ മരങ്ങൾ പൈതൃകമാണ്, അവിടുത്തെ ഓപ്പൺ സ്പേസുകൾ പൈതൃകമാണ്. ഇത് തന്നെയാണ് പൈതൃകം എന്ന് പറയുന്ന മറ്റു സ്ഥലത്ത് കാണുന്ന ഒരു നമുക്ക് കേരളത്തിന്റെ പൈതൃകത്തിൽ വലിയ കൊട്ടാരങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല. നോർത്ത് ഇന്ത്യയിലുള്ള പോലെ ഇവിടെ അതല്ല. ഇവിടെ ഒരു പ്രദേശം തന്നെ ഒരു പൈതൃകമായിട്ട് സംരക്ഷിക്കേണ്ട, അതിന്റെ ചരിത്രവും അവിടുത്തെ സാമൂഹ്യ ജീവിതവും അതിന്റെ സാമൂഹ്യ ചരിത്രവും ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ടായിരുന്നത് അതിൽ മൊത്തമായിട്ട് ഇതിനെ കാണാൻ സാധിക്കും. ഒറ്റപ്പെട്ട പൈതൃകമായിട്ട് നേട്ടാലും ഉള്ളത്, അപ്പൊ അത് ഒറ്റപ്പെട്ട പൈതൃകമുള്ളതാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് സംരക്ഷിച്ചിരിക്കുന്നത്, സംരക്ഷിത സ്മാരകമായിട്ട് ഡിക്ലെയർ ചെയ്തു. പക്ഷെ അത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള കാശില്ല നമ്മുടെ. പിന്നെ വല്ലവരും വേണമെങ്കിൽ ടൂറിസ്റ്റുകാരുടെ പുറകെ നടന്ന ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് വല്ല കാശ് കിട്ടിയിട്ടില്ല. ടൂറിസം എന്ന് പറയുന്നതിന്റെ അത് ഇത്രവും കാശ് ചിലവാക്കേണ്ട കാര്യമില്ല. ആർക്കിയോളജിക്കാണ് കാശ് ചിലവാക്കുന്നത്. ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് വഴി പുര റെസ്റ്റോറൻ്റിൽ പുര ഇങ്ങനെ കെട്ടിടങ്ങൾ സംരക്ഷിക്കുന്നതിന്
1: പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിൽ പണ്ടുകാലത്ത് എങ്ങനെ കെട്ടിടങ്ങൾ നിർമ്മിച്ചു എന്നതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് പല കെട്ടിടങ്ങളും.
2: വാസ്തുവിദ്യ എന്നുള്ള ഒരു ശാസ്ത്രം, സ്ഥാപത്യ വേദം എന്ന് പറയുന്ന അഥർവവേദത്തിന്റെ ഉപവേദമായ സ്ഥാപത്യ വേദത്തിൽ പറയപ്പെടുന്ന കുറെ ക്ഷേത്ര നിർമ്മാണ പ്രമാണങ്ങളെ പറ്റി വളരെ കൃത്യമായിട്ട് സൂചനകൾ ഉണ്ട്.
1: വാസ്തുശാസ്ത്ര വിദഗ്ധൻ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്.
2: ഈ വിഷയത്തിൽ തന്നെ ഒരു ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തില് പൈതൃക സംരക്ഷണം, ക്ഷേത്രങ്ങള് അഥവാ ക്ഷേത്രം പോലെയുള്ള പുരാതന നിർമ്മിതികൾ ആ കാലത്തുള്ള വാസ്തുവിദ്യയുടെ പ്രത്യേകതകളെയും അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർമ്മാണ ശൈലിയാണ് ഈ തേക്ക് അല്ലെങ്കിൽ അതുപോലെയുള്ള മരങ്ങളെ കൊണ്ട് ഉണ്ടാക്കുന്ന മേൽപ്പുര എന്നുള്ളത് വളരെ ഒരു പ്രത്യേകതയുള്ള കഴുക്കോലുകളും ഉത്തരങ്ങളും വെച്ച് അതിനെ കൃത്യമായി ഘടിപ്പിച്ച് ഓട് ഇട്ട് ചെയ്യുന്ന ഒരു നിർമ്മാണ രീതി, നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ആചാര്യമാരെ വളരെ കൃത്യതയോടുകൂടി ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് അതിന്റെ തനതായ ശൈലിയിൽ നിലനിർത്തുക എന്നുള്ളതിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ വടക്കുന്നാഥ ക്ഷേത്രം എന്ന് പറയുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള നിർമ്മാണമാണ്. അതിൽ തന്നെയുള്ള പ്രത്യേക നിർമ്മാണമാണ് കൂത്തമ്പലം എന്ന് പറയുന്ന ഒരു നിർമ്മാണം. കലാമണ്ഡലത്തിൽ തന്നെ ഇങ്ങനെയുള്ള ക്ഷേത്ര കലകള് കൂത്തമ്പലം എന്ന് പറയുന്ന ഒരു നിർമ്മിതിയുടെ അകത്ത് പെർഫോമിംഗ് ആർട്സ് സെന്റർ എന്നുള്ള നിലയ്ക്ക് തന്നെ അതവിടെ നിർമ്മിച്ച് നിലനിർത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി അത് തന്നെ കുറെ ആധുനിക കാലത്തുള്ള എഞ്ചിനീയർമാർ വരെ ഈ ഒരു നിർമ്മാണത്തെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി വരികയും അത് ഈ വിഷയത്തെ പറ്റി അറിവുള്ളവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കി വേണ്ട വിധത്തിൽ നിലനിർത്തുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വളരെ പ്രധാനമുള്ള കാര്യങ്ങളാണ്. കൃത്യമായിട്ടുള്ള ഒരു ഗണിത പദ്ധതി തന്നെ ഈ വാസ്തുശാസ്ത്രത്തിന്റെ ഈ പറയുന്ന നിർമ്മിതികളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള പൈതൃകമായിട്ടുള്ള നിർമ്മാണങ്ങൾ വേണ്ട വിധത്തിൽ നിലനിർത്താനുള്ള സാധ്യത ഉണ്ടാകണം.
1: കേരള യൂണിവേഴ്സിറ്റിയിലെ ആർക്കിയോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ അജിത് കുമാർ.
3: തലമുറകളായി കൈമാറി കിട്ടിയ ഒരു സ്വത്താണ് പൈതൃകം. അത് വരും തലമുറകൾക്ക് സംരക്ഷിച്ച് കൈമാറേണ്ടത് നമ്മളുടെ ഏവരുടെയും കടമയാണ്. പൈതൃകം യുനെസ്കോ പോലത്തെ സംഘടനകൾ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് ടാഞ്ചിബിൾ ഹെറിറ്റേജ് അല്ലെങ്കിൽ മൂർത്തമയമായ പൈതൃകം. ഇതിൻ്റെ കീഴിൽ വിവിധ മതങ്ങളുടെ ആരാധനാലയങ്ങൾ, കൊട്ടാരം, നാലുകെട്ടുകൾ, അഗ്രഹാരം, പലതരം കോട്ടകൾ ഇത്യാദി പെടും. രണ്ടാമത്തത് ഇൻടാഞ്ചിബിൾ അല്ലെങ്കിൽ അദൃശ്യമായ പൈതൃകം. ഇൻടാഞ്ചിബിൾ അല്ലെങ്കിൽ അദൃശ്യമായ പൈതൃകത്തിൻ്റെ കീഴിൽ വരുന്നതാണ് വേദങ്ങളുടെ റെസൈറ്റൽ അല്ലെങ്കിൽ വേദങ്ങളിൽ ചൊല്ലുന്ന രീതി, പെർഫോമിംഗ് ആർട്സിലെ മുടിയാട്ടം, കൂടിയാട്ടം ഇത്യാദികൾ ഈ വിഭാഗത്തിൽ പെടുന്നതാണ്. മൂന്നാമത്തേതാണ് നാച്ചുറൽ ഹെറിറ്റേജ് അല്ലെങ്കിൽ പ്രകൃതിദത്തമായ സംരക്ഷിക്കപ്പെടേണ്ട പൈതൃകം. ഇപ്പം നമ്മുടെ കേരളത്തിലെ വെസ്റ്റേൺ ഗാർഡ്സും സൈലന്റ് വാലിയും ഒക്കെ ഈ രീതിയിലുള്ള സംരക്ഷിതമായ പൈതൃകങ്ങളാണ്. പൈതൃകങ്ങളുടെ സംരക്ഷിത സ്മാരകങ്ങൾ മൂന്ന് മെയിൻ ആയിട്ടുള്ള ഓർഗനൈസേഷൻസാണ് അതിൻ്റെ സംരക്ഷണവും മെയിൻ്റനൻസും ഒക്കെ ഉത്തരവാദിത്തം പെട്ടിരിക്കുന്നത്. അതിൽ ഒന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, രണ്ടാമത്തത് ഡയറക്ടറേറ്റ് ഓഫ് ആർക്കിയോളജി ഗവൺമെന്റ് ഓഫ് കേരള, മൂന്നാമത്തത് ഹെറിറ്റേജ് കൺസർവേഷൻ്റെ ഉള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്, ഇൻടാക് പോലത്തെ, അല്ലെങ്കിൽ ചില NGOs ഉണ്ട്, അവരൊക്കെയാണ് ഈ പൈതൃക സംരക്ഷിക്കുന്ന അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. ഈ പൈതൃകം സംരക്ഷിച്ചതുകൊണ്ട് ഇപ്പോഴത്തെ തലമുറകൾക്ക് എന്താണ് ഇതിൽ നിന്നൊരു ലാഭം ഉണ്ടാവുന്നത് എന്ന് പലപ്പോഴും മനസ്സിൽ ചിന്തിക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പല പൈതൃക സംരക്ഷിത സ്മാരകങ്ങളാണ് ഇന്ന് ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് നമ്മുടെ ഇവരുടെ മുമ്പിലുള്ളത്. അതിനകത്ത് കൊച്ചിയെ സംബന്ധിച്ച്

0: ത്തോളം ഫോർട്ട് കൊച്ചി, ഫോർട്ട് കൊച്ചിയിലെ പള്ളികള്, അവിടുത്തെ സിമിട്രികള്, അവിടുത്തെ കോട്ടയുടെ അവശിഷ്ടങ്ങള്, മട്ടാഞ്ചേരിയിലാണെങ്കിൽ ജൂയിഷ് സിനഗോഗ്, മട്ടാഞ്ചേരി പാലസ്, അതുപോലെ പല പല സംരക്ഷിത സ്മാരകങ്ങളാണ് ഇന്ന് ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് വരുന്നത്. പൈതൃകം ഏത് രൂപത്തിലായാലും അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അത് സംരക്ഷിച്ച് അത് ഭദ്രമായിട്ട് നമ്മൾ അടുത്ത തലമുറയ്ക്കും കൈമാറേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് അത് അന്യം നിന്ന് പോവാതിരിക്കാൻ നമ്മൾ ഏവരും ശ്രമിക്കേണ്ടതാണ്.
1: കാലാവസ്ഥാ വ്യതിയാനവും പഴക്കമുള്ള കെട്ടിടങ്ങൾക്ക് ഭീഷണിയായി മാറുന്നുണ്ട്.
2: നമ്മുടെ തനത് വിജ്ഞാനീയത്തിന്റെ കൗതുകകരമായ വഴികൾ അത്ഭുതകരമായ കണ്ടെത്തലുകളിലേക്ക് നയിക്കുകയും നമ്മളുടെ സാംസ്കാരിക തനിമ നിലനിർത്തുവാനായിട്ട് സഹായിക്കുകയും നമ്മളുടെ സമ്പത്ത് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു കാലമാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നത്.
1: ആർക്കിടെക്ട് ജി ശങ്കർ:
2: ഇതിനെ ഞാൻ 6 കൽപ്പനകളായിട്ട് ഞാൻ ചുരുക്കി പറയുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നമ്മൾ പൈതൃകത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ചരിത്രപരവും സാംസ്കാരികവും ശില്പകലാപരവും അതേപോലെ സാമൂഹികവുമായിട്ടുള്ള മൂല്യങ്ങളുള്ള കെട്ടിടങ്ങളെ നമ്മൾ പൈതൃക സമ്പത്തായിട്ട് അംഗീകരിക്കേണ്ടതുണ്ട്. അത് നമ്മൾ ആ ഒരു സത്യം സ്വാംശീകരിക്കേണ്ടതുണ്ട്. അവ സംരക്ഷിക്കുന്നത് സമൂഹത്തിന്റെ ഓർമ്മയും സ്വത്വവും ഭാവി തലമുറയ്ക്കായിട്ട് കൈമാറാനുള്ള ഉത്തരവാദിത്വമാണെന്ന് നമ്മൾ സ്വയം തിരിച്ചറിയണം. അതുപോലെ സൗന്ദര്യത്തിന്റെ പേരിൽ, ഉറപ്പിന്റെ പേരിലൊക്കെ ഒട്ടേറെ മനോഹരമായ കെട്ടിടങ്ങൾ പൊളിക്കുന്നുണ്ട്. അതിനെതിരായിട്ട് നമ്മളൊരു പ്രതിരോധ പ്രസ്ഥാനവും കൂടെ ഏറ്റെടുക്കേണ്ടതുണ്ട്. പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിനേക്കാളും ശാസ്ത്രീയമായിട്ട് അറ്റകുറ്റപ്പണികൾ നടത്തി പുനരുപയോഗിക്കുന്ന രീതിയിലുള്ള ഒട്ടേറെ ഈ വിജ്ഞാനത്തിന്റെ വഴികൾ തുറന്നിട്ടുണ്ട്. കൺസർവേഷൻ ആർക്കിടെക്ചർ തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ വഴികളുണ്ട്. അതിൽ സംരക്ഷണവും മാത്രമല്ല, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിഭവ നഷ്ടം കുറയ്ക്കുക എന്നുള്ളതാണ്. പരിസ്ഥിതി സംരക്ഷിക്കുകയും സുസ്ഥിര വികസനത്തിന്റെ ലക്ഷ്യങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഇത്തരം പ്രവൃത്തികൾ തീർച്ചയായിട്ടും നമ്മൾ പ്രോത്സാഹിപ്പിക്കും. പൊളിക്കാതെ ഒരു കെട്ടിടത്തിന്റെ ആത്മാവിനെ പുനരുജ്ജീവിപ്പിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് കെട്ടിടത്തിന്റെ രൂപഭംഗിയും അതിനുപയോഗിച്ചുള്ള വസ്തുക്കളും നമ്മുടെ നിർമ്മാണ വൈദഗ്ധ്യവും നമ്മുടെ കരകൗശല വിദ്യ മലയാളിയുടെ ഒരു കൈപുണ്യമാണ്. കരകൗശല വിദ്യയുമൊക്കെ പരമാവധി നിലനിർത്തുകയും അത് അനാവശ്യമായുള്ള ആധുനിക മാറ്റങ്ങളൊന്നും ഇല്ലാതെ പൈതൃകത്തിന്റെ ആത്മാവിനെ തിരിച്ചറിയുന്ന, ചരിത്ര സാക്ഷ്യത്തെ തിരിച്ചറിയുന്ന രീതിയിൽ അത് നിലനിർത്തുകയും ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പൈതൃക സംരക്ഷണം ഒരു സർക്കാർ സ്ഥാപനം നടത്തേണ്ട ഒരു കാര്യമേ അല്ല, ഇത് നാട്ടുകാർ ഏറ്റെടുക്കേണ്ട കാര്യമാണ്. നാട്ടുകാരും വിദഗ്ധരും വിദ്യാർത്ഥികളും സന്നദ്ധ സംഘടനകളും ഒക്കെ തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് സംരക്ഷണം കൂടുതൽ ഫലപ്രദവും ദീർഘകാലാടിസ്ഥാനമാവുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണം. കാരണം മാതാപിതാക്കളെ പോലെ തന്നെ നമ്മൾ ആ ഒരു കരുതലും ജാഗ്രതയും ഉണ്ടെങ്കിലേ സമൂഹത്തെ പങ്കാളിയാക്കണം. എന്നാലേ നമ്മുടെ ഭൗതിക ഔസ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളപ്പെടുത്തലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പങ്കാളിയാകുക എന്ന് പറയുന്നത് ഒരു സാമൂഹിക ദൗത്യമാണെന്നും എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ ആധുനിക കാലത്ത് വിനോദസഞ്ചാരത്തിനും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്കും തൊഴിൽ സാധ്യതകൾക്ക് വരെ ഊർജം തരുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. പൈതൃകം കേരളത്തിന് പ്രത്യേകിച്ച് തനത് വൈജ്ഞാനീയം ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു വിജ്ഞാന ശാഖയാണെന്ന് നമ്മൾ തിരിച്ചറിയണം.
1: അംഗീകൃത ചരിത്ര സ്മാരകങ്ങൾ മാത്രമല്ല, ഓരോ പഴയ നിർമ്മിതിയും ഒരുപാട് ചരിത്ര സത്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. അവയെ നശിക്കാൻ വിട്ടുകളയുന്നത് സാധാരണക്കാരുടെ സ്വത്തിനും ജീവനും തന്നെ ഭീഷണിയായി മാറിയേക്കാം. ആധുനിക സൗകര്യങ്ങളുള്ള പുതിയ നിർമ്മിതികൾക്കൊപ്പം പഴയ നിർമ്മിതികളെയും കഴിയുന്നത്ര സംരക്ഷിക്കേണ്ടതുണ്ട്. അവ നമ്മുടെ ഭൂതകാലത്തിന്റെ തിരുശേഷിപ്പുകളാണ്. ഭൂതകാലം മറന്നുകൊണ്ട് മാനവ സംസ്കാരത്തിന് മുന്നേറാൻ കഴിയുമോ?
3: നിർവഹണം: MV ശശികുമാർ. സഹകരണം: ആഭാലാൽ. അവതരണം: ആകാശവാണി കൊച്ചി നിലയം. സമകാലികം.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: കെഎസ്ഇബി അറിയിപ്പ്. ഇടപ്പള്ളി സെക്ഷൻ പരിധിയിൽ മണിമല റോഡിൽ നാളെ രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 മണി വരെ വൈദ്യുതി മുടങ്ങും. തൂപ്പുംപടി സെക്ഷൻ പരിധിയിൽ ESI റോഡ്, വാട്ടർലാൻഡ് റോഡ് എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ വൈദ്യുതി മുടങ്ങും.
2: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: LG ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ,
2: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
1: സേവന വാർത്തകൾ. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ കാലടി

0: മുഖ്യ കേന്ദ്രത്തിൽ എം എ ഭരതനാട്യം, 4 വർഷ ബി എ ഭരതനാട്യം പ്രോഗ്രാമുകളിൽ സംരണ സംവരണ വിഭാഗങ്ങളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഈ മാസം 22 രാവിലെ 10:30 സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം സർവകലാശാലയുടെ കാലടി മുഖ്യ ക്യാമ്പസിലുള്ള കൂത്തമ്പലത്തിൽ പ്രവർത്തിക്കുന്ന ഭരതനാട്യം വിഭാഗത്തിൽ ഹാജരാകണം.
1: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: കെൽട്രോണിന്റെ കോട്ടയം നോളജ് സെന്ററിൽ ഡാറ്റ അനാലിസിസ് ആൻഡ് മെഷീൻ ലേണിംഗ്, പൈത്തൺ ഫുൾ സ്റ്റാക്ക് വിത്ത് AI എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. യോഗ്യത പ്ലസ് ടു രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സർട്ടിഫിക്കറ്റ്, ആധാർ എന്നിവയുമായി കോട്ടയം സെന്ററിൽ എത്തിച്ചേരണം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 62 82 84 17 72, 62 82 84 17 72. എഫ്എം ഈവനിംഗിൽ ഇനി
2: വിരുന്നിന് പോയ ഹോഡ്ജ ദിൻ. അന്ന് സൂര്യൻ അസ്തമിച്ച് നല്ല ഇരുട്ട് വീണു കഴിഞ്ഞിരുന്നു. ഹോഡ്ജ ദിൻ അപ്പോഴും പതിവ് പോലെ തന്റെ തോട്ടത്തിൽ പണിയെടുക്കുകയായിരുന്നു. ആ തോട്ടത്തിലെ മരങ്ങളെക്കുറിച്ച് ഹോഡ്ജ ദിനിന് നല്ല അഭിമാനമായിരുന്നു. അയാൾ വളരെ സ്നേഹിച്ച് പരിപാലിച്ചിരുന്ന ആ മരങ്ങൾ ഇത്തവണയും സമൃദ്ധമായി കായ്ച്ചു തുടങ്ങിയിരുന്നു. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ഹോഡ്ജ ദിൻ പണി നിർത്തി. അയ്യോ, ഞാനക്കാര്യം മറന്നേ പോയല്ലോ. ഉറ്റ സുഹൃത്തായ സലിം കദ്രി അത്താഴ വിരുന്നിന് ക്ഷണിച്ചിട്ടുള്ള കാര്യം അപ്പോഴാണ് ഹോഡ്ജ ഓർത്തത്. പണിയായുധങ്ങളൊക്കെ ധൃതി പിടിച്ച് അടുക്കിവെച്ച് ഉടൻ തന്നെ ഹോഡ്ജ സലീമിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. മറ്റുള്ള അതിഥികളൊക്കെ നേരത്തെ തന്നെ എത്തിക്കഴിഞ്ഞിരുന്നു. ശുഭരാത്രി, ഹോഡ്ജ ദിൻ എല്ലാവരോടുമായി പറഞ്ഞു. വീടിന്റെ മുറ്റത്ത് തന്നെ നിന്നിരുന്ന ഹോഡ്ജയുടെ പ്രിയ സുഹൃത്തും ആതിഥേയനുമായ സലിം പക്ഷേ അത് കേട്ട ഭാവം പോലും വെച്ചില്ല. ഹോഡ്ജ ദിൻ ഒന്ന് അമ്പരന്നു. അയാൾ വീട്ടിനുള്ളിലേക്ക് കയറി മറ്റുള്ള അതിഥികളുടെ അടുത്തേക്ക് വേഗം ചെന്നു. പക്ഷേ ഒരൊറ്റയാൾ പോലും ഹോഡ്ജയോട് യാതൊരു പരിചയഭാവവും കാണിച്ചില്ല. ഇവർക്കൊക്കെ എന്തു പറ്റി? ഇവരെല്ലാം എന്റെ സുഹൃത്തുക്കളാണല്ലോ. ഹോഡ്ജയ്ക്ക് ശരിക്കും വിഷമമായി. തന്റെ ചിരകാല കൂട്ടുകാരായ ജലാലും അഹമ്മദും സംസാരിച്ചിരിക്കുന്നത് കണ്ട് അവരുടെ അടുത്തേക്ക് ഹോഡ്ജ ചെന്നു. പക്ഷേ അവരപ്പോൾ സംസാരം നിർത്തി പുറംതിരിഞ്ഞിരുന്നു കളഞ്ഞു. ഫാസിൽ, നിന്റെ പാടത്ത് ഇക്കൊല്ലം നല്ല വിളവ് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. ഹോഡ്ജ അടുത്തു നിന്നിരുന്ന മറ്റൊരു ചങ്ങാതിയുമായി സംസാരം തുടങ്ങി. ഒരക്ഷരം പോലും കേൾക്കാത്ത മട്ടിൽ ഫാസിൽ ഒരു പ്രതിമ പോലെ നിന്നു. ഹോഡ്ജ ഒരവസാന ശ്രമമെന്ന നിലയിൽ ആതിഥേയനായ സലീമിന്റെ അടുത്തേക്ക് ചെന്നു. സലീം, ഇപ്രാവശ്യം നിന്റെ മുന്തിരിത്തോട്ടത്തിൽ നിറയെ നല്ല മുന്തിരിയുണ്ടല്ലോ. സലീമിനാകട്ടെ യാതൊരു ഭാവഭേദവും ഉണ്ടായില്ല. പെട്ടെന്നാണ് ഹോഡ്ജ ദിൻ തന്റെ അതിഥികളെ കൂടുതൽ ശ്രദ്ധിച്ചത്. അവരെല്ലാം നല്ല അലക്കിത്തേച്ച മിനുങ്ങുന്ന വസ്ത്രങ്ങളൊക്കെ ഇട്ട് വളരെ പ്രൗഢിയോടെയാണ് വിരുന്നിനെത്തിയിരിക്കുന്നത്. അപ്പോഴാണ് തോട്ടത്തിൽ പണിയെടുത്ത് ചളിയും പൊടിയുമായ മുഷിഞ്ഞ വേഷത്തിലാണ് താൻ വിരുന്നിനെത്തിയതെന്ന ബോധം ഹോഡ്ജയ്ക്കുണ്ട്.

അതായത് വിരുന്നിന് പോയ ഹോഡ്ജാദിൻ. ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയത്ത് കേൾക്കാം. ഈ കഥ കൂട്ടുകാർക്കായി വായിച്ചത് പ്രീതി.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: ഇടലിന് ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
3: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എൽജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
5: കൂടാതെ എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
7: ആകാശവാണി FM വാർത്തകൾ.
8: വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു മോൾഡോവൻ പ്രസിഡന്റ് മയാ സൻഡുവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ മോൾഡോവൻ കമ്പനികളെ സ്വാഗതം ചെയ്ത് രാഷ്ട്രപതി. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പെട്രോളിൽ കലർത്തുന്ന എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 250 രൂപയായി വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. ഈ മാസം 3 മുതൽ തീരുമാനം ബാധകമാണ്. ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് 30 August തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന ഘോഷയാത്ര മുൻ വർഷങ്ങളെക്കാൾ ആകർഷകമാകുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. അഭിഭാഷക നിയമ ഭേദഗതിയുടെ കരട് പുറത്തിറക്കി കേന്ദ്ര നിയമ മന്ത്രാലയം. ഭേദഗതി സംബന്ധിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ മാസം 31 വരെ രേഖപ്പെടുത്താം. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള കർഷക തൊഴിലാളികളുടെ കുട്ടികൾക്ക് 2025-26 അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ ധനസഹായത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. കോടികൾ വിലമതിക്കുന്ന ആംബർ ഗ്രീസുമായി 19 രണ്ടുപേർ അറസ്റ്റിൽ. ഓടനാവട്ടം സ്വദേശി രാജീവ്, കൊട്ടാരക്കര സ്വദേശി സോമൻ എന്നിവരെയാണ് 6 കിലോയോളം ആംബർ ഗ്രീസുമായി പിടികൂടിയത്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ് ആന്റി ബെൻഹാം ചുമതലയേറ്റു.
7: ആകാശവാണി FM വാർത്തകൾ.

0: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഈവനിംഗ്.
1: ശാസ്ത്രദീപ്തി.
2: കഥ തുടങ്ങുന്നത് കാലിഫോർണിയയിലുള്ള ലോസ് ആൾട്ടോസിന്റെ ഒരു വീടിന്റെ ഗരാഷിലാണ്. അവിടെ രണ്ട് സുഹൃത്തുക്കൾ ഒത്തുകൂടി. സ്റ്റീവ് വോസ്നിക്കാണ്, സ്റ്റീവ് ജോബ്സും. അന്നൊരു ഏപ്രിൽ ഫോൾ ദിനമായിരുന്നു. അങ്ങനെ 1976 April 1 അവർ ആപ്പിൾ കമ്പ്യൂട്ടർ എന്ന കമ്പനി സ്ഥാപിച്ചു. വോസ്നിയാക്ക് കൈകൊണ്ടുണ്ടാക്കിയ ആപ്പിൾ ആയിരുന്നു ആദ്യ ഉൽപ്പന്നം. എന്നാൽ 1977 പുറത്തിറങ്ങിയ Apple II ആണ് അവരെ പ്രശസ്തരാക്കിയത്. ഏതൊരു സാധാരണക്കാരനും വീട്ടിൽ ഉപയോഗിക്കാവുന്ന ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടറുകളിൽ ഒന്നായിരുന്നു Apple II. 1980

0: 2004 ആപ്പിൾ പുറത്തിറക്കിയ മാൻഡിഷോക്ക് കമ്പ്യൂട്ടർ ലോകത്തെ ഞെട്ടിച്ചു. അന്ന് കമ്പ്യൂട്ടറുകൾ ഭീമൻ കമ്പനികളുടെ കുത്തകയിലായിരുന്നു. കീബോർഡിൽ കോഡുകൾ ടൈപ്പ് ചെയ്യുന്നതിന് പകരം സ്ക്രീനിലെ ഐക്കണുകളിൽ ക്ലിക്ക് ചെയ്യാൻ സഹായിക്കുന്ന മൗസ് എന്നുപകരണം ജനകീയമാക്കിയത് മാൻഡിഷോക്ക് കമ്പ്യൂട്ടറായിരുന്നു. എന്നാൽ വിജയങ്ങൾക്കിടയിലും ആപ്പിളിനുള്ളിൽ പ്രശ്നങ്ങൾ പുകഞ്ഞു. സ്റ്റീവ് ജോബ്സിന്റെ കർക്കശ സ്വഭാവം കമ്പനിയുടെ ബോർഡുമായി വഴക്കിട്ടു. ഒടുവിൽ താൻ തന്നെ പടുത്തുയർത്തിയ കമ്പനിയിൽ നിന്ന് 1985 സ്റ്റീവ് ജോബ്സ് പുറത്താക്കപ്പെട്ടു. അടുത്ത 12 വർഷം ആപ്പിളിന്റെ ഇരുണ്ട കാലമായിരുന്നു. മൈക്രോസോഫ്റ്റിന് മുന്നിൽ കമ്പനി തകർന്നുകൊണ്ടിരുന്നു. പാപ്പരാകാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അവർ ഒരു കടുത്ത തീരുമാനമെടുത്തു. സ്റ്റീവ് ജോബ്സിന്റെ പുതിയ കമ്പനിയായ നെക്സ്റ്റ് ആപ്പിൾ വിലയ്ക്ക് വാങ്ങി. ജോബ്സിനെ തിരികെ വിളിച്ചു. 1997 തിരിച്ചെത്തിയ ജോബ്സ് ആപ്പിൾ കമ്പനിയെ അടിപൊളി മാറ്റി. ഐമാക് എന്ന മനോഹരമായ കമ്പ്യൂട്ടറിൽ തുടങ്ങി മാജിക്, ഐപോഡ്, ഐഫോൺ, ഐപാഡ്, ആപ്പിൾ വാച്ച്, ആപ്പിൾ മ്യൂസിക്, ആപ്പിൾ ക്ലൗഡ് എന്നിങ്ങനെ ഉന്നത നിലവാരമുള്ള പുതിയ ഉൽപ്പന്നങ്ങൾ അദ്ദേഹം പുറത്തിറങ്ങി. ഫലമോ, 2011 ആയപ്പോഴേക്കും ആപ്പിൾ ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള $3 ട്രില്യൺ കമ്പനിയായി വളർന്നു. ആപ്പിളിന്റെ പ്രധാന എതിരാളിയായ മൈക്രോസോഫ്റ്റ് കമ്പനി ആപ്പിളിനും ഒരു വർഷം മുമ്പ് ആരംഭിച്ചു. ലോകത്തെ ഓരോ മേശകൾക്കും ഒരു കമ്പ്യൂട്ടർ എത്തിക്കുക എന്ന ലക്ഷ്യമായിരുന്നു അവർക്ക്. ഹാർവാർഡ് സർവകലാശാലയിൽ പഠിക്കുന്ന കാലം തൊട്ടേ സുഹൃത്തുക്കളായിരുന്ന ബിൽ ഗേറ്റ്സും പോൾ അലനും ചേർന്ന് ലോകത്തിലെ ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടറായ ആൾട്ടെയറിന് വേണ്ടി ഒരു ബേസിക് പ്രോഗ്രാം വികസിപ്പിച്ചു. കമ്പ്യൂട്ടർ ഉണ്ടെങ്കിലും അത് പ്രവർത്തിപ്പിക്കാൻ നല്ലൊരു സോഫ്റ്റ്വെയർ അന്ന് ഇല്ലായിരുന്നു. അങ്ങനെ ന്യൂ മെക്സിക്കോയിലെ ഒരു ചെറിയ ഓഫീസിൽ 1975 ഏപ്രിൽ 4 ബിൽ ഗേറ്റ്സും പോൾ അലനും ചേർന്ന് മൈക്രോസോഫ്റ്റ് കമ്പനി സ്ഥാപിച്ചു. ആപ്പിളിന്റെ ഗ്രാഫിക്കൽ ഇൻഫർമേഷൻ, അതായത് ഡിസ്പ്ലേയിൽ ഐക്കണുകൾ ഉപയോഗിച്ചുള്ള രീതി കണ്ട ബിൽ ഗേറ്റ്സ് മൈക്രോസോഫ്റ്റിലും സമാനമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെയാണ് വിൻഡോസ് പിറക്കുന്നത്. 1995 പുറത്തിറങ്ങിയ വിൻഡോസ് 95 ആഗോള തരംഗമായി. കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നതിനാവശ്യമായ സ്റ്റാർട്ട് ബട്ടൺ ആദ്യം വന്നത് ഇതിലാണ്. വിൻഡോസ് വന്നതോടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ കോഡുകൾ പഠിക്കേണ്ടതില്ല എന്ന അവസ്ഥയായി. ലോകത്തിലെ 90%ത്തിലധികം കമ്പ്യൂട്ടറുകളും വിൻഡോസിൽ പ്രവർത്തിച്ചു തുടങ്ങി. അവർ ഓഫീസുകൾക്കായി അവതരിപ്പിച്ച മൈക്രോസോഫ്റ്റ് ഓഫീസ് ബിസിനസ് ലോകത്തെ അവരുടെ കാൽക്കീഴിലാക്കി. ചുരുക്കത്തിൽ, ആപ്പിൾ സ്റ്റൈൽ കൊണ്ടും മൈക്രോസോഫ്റ്റ് യൂട്ടിലിറ്റി കൊണ്ടും ലോകത്തെ കീഴടക്കുകയായിരുന്നു.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.

0: വെല്ലുവിളികളെ അതിജീവിച്ച് നേട്ടങ്ങൾ കൊയ്ത 2026 യുവജനക്ഷേമ കമ്മീഷന്റെ യുവപ്രതിഭ പുരസ്കാര ജേതാവ് അമൽ ഇക്ബാലുമായുള്ള അഭിമുഖത്തിന്റെ തുടർ ഭാഗമാണിന്ന്. എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം.
1: അമലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഏറ്റവും വേണ്ട ഒരു ലൈഫ് സ്കിൽ, ഇപ്പൊ നമ്മള് എല്ലാം ഒരു വിധത്തിലും കുഴപ്പമില്ലാത്ത ആളുകൾക്കാണെങ്കിൽ പോലും ലൈഫിൽ മുന്നേറാൻ പറ്റാത്തപ്പോ അവര് പറയുന്നത് ഒന്നെങ്കിൽ എനിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ല, അതല്ലെങ്കിൽ എനിക്ക് ആളുകളോട് ഇന്ററാക്ട് ചെയ്യാൻ അറിയുന്നില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നമ്മളെ പറ്റി തന്നെ പറയും. ഒരു അമലിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, 90% പഠന വൈകല്യം, ശാരീരിക വൈകല്യം എന്ന് അമൽ പറയുമ്പോൾ മാത്രമാണ് നമുക്ക് ഇപ്പോഴും അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു നിലയ്ക്ക് എത്തിയിട്ടുള്ളത്. എന്താണ് അമലിന്റെ അഭിപ്രായത്തിൽ തീർച്ചയായും ആളുകൾക്ക്, ഭിന്നശേഷിക്കാരെന്നല്ല, ഏതൊരു വ്യക്തിക്കും വേണ്ട ഒരു ലൈഫ് സ്കിൽ എന്ന് പറയുന്നത്?
2: ലൈഫ് സ്കിൽ എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് സ്കില്ലാണ്. നമ്മളെ മനസ്സിലാക്കാൻ പഠിക്കണം എന്ന്. ഈ മനസ്സിലാക്കാൻ പഠിത്തം എന്ന് പറഞ്ഞാല് ഒരു വല്ലാത്ത പഠിത്തമാണ്. നമ്മള് നമ്മളെ മനസ്സിലാക്കാൻ പഠിക്കുമ്പോ മറ്റുള്ളവരുടെ പ്രശ്നത്തെ നമുക്ക് ഈസി ആയിട്ട് അവരെ കണ്ണിലൂടെ നോക്കി കാണാൻ പറ്റും. മറ്റൊരാളെ കണ്ണിലൂടെ അവരുടെ പ്രശ്നത്തെ നോക്കി കാണാം, അവരുടെ കണ്ണിലൂടെ അവരുടെ പ്രശ്നത്തെ നോക്കി കാണാം എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സ്കില്ലാണ് നമുക്ക് വേണ്ടത് ശരിക്ക്. പിന്നെ ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യാം, തെറ്റുകൾ വരാം, പിന്നെ ബബ്ബടിക്കാം. ഇപ്പൊ ഞാൻ

0: തന്നെ സംസാരിക്കുമ്പോ ചില വാക്കുകൾ വിട്ടടിക്കുന്നുണ്ട്. അത് കറക്റ്റ് ചെയ്യാൻ ആര് നോക്കുന്നുണ്ട്? ഞാൻ നോക്കുന്നുണ്ട്. അല്ലേ, ശ്രദ്ധിച്ചില്ലേ?
1: മനസ്സിലായി.
0: പിന്നെ എന്റെ സ്റ്റാമറിങ്ങിനെ പറ്റിയിട്ടും എന്റെ ലിമിറ്റേഷനെ പറ്റിയിട്ടും അറിയാം. പക്ഷെ അത് സംസാരിക്കുമ്പോ ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും കറക്ഷൻ വരും. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ വേണം, ശരിയാണ്. പക്ഷെ അണ്ടർസ്റ്റാൻഡിങ് സ്കില്ല്,
1: ഈ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാനുള്ള ഒരു കഴിവ് എന്ന് പറയില്ല. ഇപ്പൊ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോ പോലും ജോലി സ്ഥലത്താണെങ്കിലും ഫാമിലിയിലൊക്കെ ആണെങ്കിലും അത് ഫേസ് ചെയ്യാൻ പലപ്പോഴും പറ്റുന്നില്ല, എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിനൊക്കെ ആണെങ്കിലും. അമൽ ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിച്ച് വന്നിട്ടുള്ള ഒരാളാണ്, അതിന് പ്രത്യേകം ഒരു കഴിവ് ആവശ്യമുണ്ടോ?
0: അതിന് പ്രത്യേക ഒരു കഴിവ് ആവശ്യമുണ്ട്. നമ്മള് ഇന്നിനെ കുറിച്ചിട്ട് പല ആൾക്കാരും ഇങ്ങനെ ചിന്തിക്കും, ഇന്ന് ഞാൻ എന്താ ചെയ്യല, ഇന്നെന്താണ് ഞാനത് ചെയ്തത്, ഇന്നെന്താ എനിക്ക് അങ്ങനെ പറ്റിപ്പോയത്, എനിക്ക് ഇങ്ങനെ പറ്റിപ്പോയത്, എനിക്ക് അങ്ങനെ ചെയ്തുകൂടായിരുന്നു, എനിക്ക് ഇങ്ങനെ ചെയ്താൽ അങ്ങനെ കിട്ടുമായിരുന്നല്ലോ എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ നാളെനെ പറ്റിട്ട് ഒരിക്കലും ചിന്തിക്കൂല, ഫ്യൂച്ചറിനെ പറ്റിട്ട് വി ഡോണ്ട് തിങ്ക്, നമ്മൾ ഒരിക്കലും ചിന്തിക്കൂല. അതാണ് നമ്മളൊക്കെ പോരായ്മ. നാളത്തെ കോണ്ടെക്സ്റ്റിൽ അതിനെങ്ങനെ ഓവർകം ചെയ്യാം, നമുക്ക് പറ്റിയ പാഴ്ചകൾ എങ്ങനെ ഓവർകം ചെയ്യാം?
1: നമ്മളൊക്കെ പാസ്റ്റിൽ കുടുങ്ങി കിടക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം.
0: പാസ്റ്റിൽ കുടുങ്ങി കിടക്കുക, നമ്മൾ ഫ്യൂച്ചറിനെ പറ്റിട്ട് ഒരിക്കലും ചിന്തിക്കുന്നില്ല. ഉപ്പച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്, നല്ല ഉപ്പച്ചി ബിസിനസ്മാൻ ആണ്, ചിമ്പം മെസ്റ്റൻ. അപ്പൊ ഈ ബിസിനസ് കാര്യങ്ങൾ കണക്കും കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് ഒരു അനലൈസിങ്ങിന് വേണ്ടിയിട്ടിരിക്കും, ഫാമിലിയും ഒക്കെ ആയിട്ടിരിക്കും, ഒരു ഗാദറിംഗ് പോലെ കൂടും. അപ്പൊ ഉപ്പച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്, വളരെ ചിലപ്പോ നമ്മക്ക് തന്നെ ടെൻഷൻ ആയി പോവും ഉപ്പച്ചിന്റെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോ. അപ്പൊ ഉപ്പച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ഒരിക്കലും നമ്മളെ ഏറ്റവും വലിയ മറ്റൊരു പോരായ്മ എന്താണെന്നറിയോ, നമ്മളെ ബ്രെയിനിനെ ഫ്രഷ് ഓഫ് മൈൻഡിൽ ആക്കുന്നില്ല എന്നുള്ളത്. നമ്മൾ പാസ്റ്റിൽ കുടുങ്ങി കിടക്കുന്ന കുറെ ചിന്തകൾ എടുത്തിട്ട് മാറ്റുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ഒറ്റക്ക് നിൽക്കുകയാണെങ്കിലും ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് മെന്റൽ സ്ട്രെസ് എനിക്ക് ഇപ്പോഴും ഉണ്ട്. പക്ഷെ ആ മെന്റൽ സ്ട്രെസ്സിനെ ഞാൻ മറികടക്കുന്ന ഒരു രീതി എന്ന് വെച്ചാൽ, പാസ്റ്റ് ഒക്കെ തന്നെ നമ്മൾക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ആലോചിക്കാനേ പറ്റൂല. ആലോചിച്ചാൽ അറ്റല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവും, ചിലതൊന്നും ഇവരോട് പറയാനേ പറ്റില്ല. പറഞ്ഞിട്ട് എന്താ, എന്ത് ചെയ്തിട്ടാണ് സപ്പോർട്ട് ചെയ്യാ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ പ്രശ്നങ്ങളെ എടുത്തിട്ട് മാറ്റിക്കളെ. എന്നിട്ട് തലച്ചോറിനെ ഫ്രഷ് ആയിട്ട് എപ്പോഴും ഓണായിട്ട് എപ്പോഴും പ്രസന്റബിൾ ആയിട്ട് നിർത്തിക്കുന്നുള്ളതാണ്.
1: ഇപ്പൊ എന്ത് മാത്രമാണ് ഒരു ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് അമലിന് തോന്നിയിട്ടുള്ളത്? അതായത് ഇത്രയും ഇപ്പൊ ഈ ഒരു കസേരയിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ നിന്നുള്ള ആളാണ് നമ്മള്, ഒരു നാഷണൽ ലെവലില് ഇനിയിപ്പോ ഇന്റർനാഷണൽ ലെവൽ ആം റെസ്ലിംഗിലേക്കൊക്കെ പോവാൻ പോകുന്നത്, അത് ഹെൽത്ത് വേണ്ട പോലെ പരിപാലിച്ചത് കൊണ്ടാണോ? എന്തുമാത്രമാണ് എല്ലാവരോടും ഹെൽത്തിനെ പറ്റിയിട്ട് അമലിന് പറയാനുള്ളത്?
0: ഹെൽത്തും അതേപോലെ തന്നെ നമ്മളെ മെന്റലി സ്ട്രെസ് കളയാ, നമ്മളെ അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട കുറെ സാധനങ്ങളുണ്ട്, ഐസ്ക്രീം കഴിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ നല്ലോണം ഫുഡ് ആയിട്ട് കഴിക്കുക, പിന്നെ ഉറക്കം പ്രശ്നമാണ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങളാണല്ലോ നമുക്ക് ഇത് ചെയ്യാന്നുള്ളത്. പക്ഷെ തൽക്കാലം നമുക്ക് മറ്റൊരു എയിമുണ്ടെങ്കിൽ ഐസ്ക്രീം കഴിക്കുന്നത് മാറ്റി വെക്കേണ്ടി വരും, നമുക്ക് ചിലപ്പം മഴ കൊള്ളുന്നത് മാറ്റി വെക്കേണ്ടി വരും, നമ്മളെ ഷെഡ്യൂളുകൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. ആ ഒരു കാര്യത്തെ, നമ്മളെ ഇഷ്ടത്തെ മറ്റൊരു എയിമിനും വേണ്ടിയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നുള്ള സത്യം. ആ ബ്രേക്ക് ഡൗണിങ് ആണ് ശരിക്കും നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ബ്രേക്ക് ഈവൻ്റ് ആയിട്ട് ഒരു ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നൊക്കെ പറയില്ലേ, ശരി. അപ്പൊ അത് വരാൻ ഒരുപാട് എഫേർട്ടുകൾ ഉണ്ട്.
1: ഇപ്പൊ അമൽ ഒരുപാട് പ്രൊജക്ടുകളിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ക്ലാസ്സുകളും ലെക്ചേഴ്സും എടുക്കുന്ന കൂട്ടത്തിലാണ്. ഡിജിറ്റൽ കാലമാണിത്, ഡിജിറ്റൽ യുഗമാണ്. ഒരുപാട് പ്ലസ് പോയിന്റുകൾ ഉണ്ട്. ഇപ്പൊ അമൽ പറഞ്ഞ പോലെ ഇപ്പൊ അമലിനെ പറ്റി നമ്മൾ യുവവാണി കേട്ടതിന് ശേഷം അമലിനെ പറ്റി അറിയണമെങ്കിൽ നമുക്ക് അതിനുള്ള അവസരങ്ങൾ ഇന്റർനെറ്റിലുണ്ട്. അതുപോലെ തന്നെയാണെങ്കിൽ എന്തെങ്കിലും ഒരു കോണ്ടന്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് AI പോലത്തെ കാര്യങ്ങൾ സഹായിക്കുന്നു. എന്നാൽ ഡിജിറ്റൽ ലോകത്തിന്റെ ചതിക്കുഴികളും നമുക്കറിയാം. എന്താണ് ഈ ഡിജിറ്റൽ ഇതിനോട് അമലിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്? താങ്കളുടെ യാത്രയിൽ അത് എന്തുമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്?
0: അതായത് എന്റെ സ്കൂളിംഗ് കാലഘട്ടം മുതൽ പറഞ്ഞു തുടങ്ങേണ്ട ഒരു ഞാൻ 1ാം ക്ലാസ്സിൽ 1 മാസം, 2ാം ക്ലാസ്സിൽ 6 മാസം, അങ്ങനെ ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. കാരണം എന്റെ കാലാകാലങ്ങളായിട്ട് എനിക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാവുക.
1: ഓ
0: അപ്പൊ ആ സമയത്തൊന്നും ഓൺലൈൻ ക്ലാസ്സുകളോ ഒന്നും കാര്യങ്ങളായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല.

0: അപ്പൊ ഫ്രണ്ട്സ് ആണ് കൂടുതൽ ഹെൽപ്പ് ചെയ്യുക, ഫ്രണ്ട്സും ടീച്ചേഴ്സും ഉമ്മച്ചും. അപ്പൊ എന്റെ പോർഷൻസ് ഒന്നും പെൻഡിങ് ഉണ്ടായിരുന്നില്ല.
1: അപ്പോ ഈ 8ാം ക്ലാസ് വരെ ആ ഒരു സിനാരിയോ തുടർന്ന് കൊണ്ടേയിരുന്നു. അപ്പൊ 9ാം ക്ലാസ് എത്തിയപ്പോ ഇനി എന്ത് ചെയ്യും, ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു തോന്നല് വന്നപ്പോ ആണ് കോവിഡായി. കോവിഡായപ്പോ ഓൺലൈൻ ക്ലാസ് നിർബന്ധമാക്കി. ഈ ഓൺലൈൻ ക്ലാസ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ട ഒരു വ്യക്തി എന്ന് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിന്ന് ഞാൻ കോൺഫിഡന്റ് ആയിട്ട് ഉത്തരം പറയും. കാരണം എനിക്ക് വേറെ പണിയില്ല, എനിക്കിത് കേട്ടേ പറ്റൂ. ഞാൻ ചിലപ്പോ വിക്ടേഴ്സിന്റെ ക്ലാസ് കേൾക്കും, ഇങ്ങനെ ഡിഫറെന്റ് ആംഗിൾ നോളജ് പ്രൊഡക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് വേണ്ടതെന്താണെന്ന് തിരിച്ചറിയാം, അത് എടുക്കുക എന്നുള്ളതാണ്. അത് സെപ്പറേറ്റ് ചെയ്യാൻ പഠിക്കാം, ടാബുലേറ്റ് ചെയ്യാൻ പഠിക്കാം എന്നുള്ള. അപ്പൊ ഇപ്പൊ പറഞ്ഞല്ലോ എഐന്റെ കാലാണ്. പിന്നെ നമുക്ക് പിന്നെ ഒരു പ്രോജക്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാല് ഹൗ ടു പ്രിപ്പയർ എ പ്രോജക്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്രോജക്ട് വരുമെന്നുള്ള കാലത്താണ്. പക്ഷെ അതിന് നമ്മളൊരു നോളജ് അപ്ലിക്കേഷൻ ഉണ്ട്. ഇപ്പൊ ഫിലിം പ്രൊഡക്ഷൻ പഠിക്കുകയാണെങ്കിൽ എഐക്ക് ഇപ്പൊ അങ്ങനെ റീലുകളൊക്കെ കാണാം, എഐയില് മ്യൂസിക് പ്രൊഡക്ഷൻ പഠിക്കുന്നു, എഐയില് മറ്റേ ഫിലിം പ്രൊഡക്ഷൻ പഠിക്കുന്നു, എഐയില് പിന്നെ പ്രോമിസിംഗ് എഞ്ചിനീയറിംഗ് പഠിക്കുന്നു എന്നൊക്കെ പറയും. പക്ഷെ ഈ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമ്മളൊരു ടാലന്റ് പ്ലസ് ടെക്നോളജിയാണ്. നമ്മളൊരു ടാലന്റ് ആവണം. ഫിലിം മേക്കിംഗ് പഠിക്കുകയാണെങ്കിൽ ആദ്യം ഫിലിം മേക്കിംഗ് എന്താണെന്ന് പഠിച്ചിട്ടാണ് നമ്മൾ എഐയുമായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പഠിക്കുക. ആ ബ്ലെൻഡിങ് ആണ് ശരിക്കും ലൈഫിന് വേണ്ടത്. സംഭവം മനസ്സിലായല്ലോ. അതായത് യഥാർത്ഥത്തിലുള്ള നോളജിനെ ടെക്നോളജി വന്നപ്പോ നേരെ നമുക്ക് അതിലേക്ക് ഫിറ്റ് ആക്കി കൊടുക്കുക. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഞാനിപ്പോ ഒരു ഉദാഹരണം പറയാ, എമിൽ ദുർക്കീവിന്റെ സോഴ്സ്, ഞാൻ സോഷ്യോളജി സ്റ്റുഡന്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ടെക്നിക്കലി സംസാരിക്കുന്നത് കേട്ടോ. അപ്പൊ എമിൽ ദുർക്കീം എന്നുള്ളത് ക്ലാസിക്കൽ സോഷ്യോളജിസ്റ്റ് ആണ് യൂറോപ്പിലെ. അപ്പൊ മൂപ്പര് ഉണ്ടാക്കിയ ഒരു കോൺസെപ്റ്റ് ആണ് സോഷ്യൽ സോളിഡാരിറ്റി. സോഷ്യൽ സോളിഡാരിറ്റിനെ ബേസ് ചെയ്തിട്ട് ഒരു മൂവി ഞങ്ങൾക്ക് മിഞ്ഞാമത്തെ പ്രോജക്ട് അതായിരുന്നു. സോഷ്യൽ സോളിഡാരിറ്റിനെ പറ്റിയിട്ട് ഒരു പ്രസന്റേഷൻ, ഒരു മൂവി അപ്രീഷിയേറ്റ് ചെയ്തിട്ട് പ്രസന്റേഷൻ തയ്യാറാക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എഐയിൽ അടിച്ചു കൊടുത്ത എന്താ പറയാ മൂവിന്റെ കാര്യങ്ങളൊക്കെ വരും. അത് അത് അങ്ങനെ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചു. കൂടെ നമുക്കറിയുന്ന ചില തിയറിറ്റിക്കൽ അപ്ലിക്കേഷൻസ് യൂസ് ചെയ്തു. അത് വെച്ചിട്ടാണ് ഞാൻ പിന്നെ എന്റെ HOD എന്റെ ടീച്ചറായിട്ടുള്ള മധുര മാമിന് വോയിസ് ഇട്ട് കൊടുത്തു. ഡയറക്റ്റ് എഐയിൽ കോപ്പി അടിക്കാതെ നമ്മളൊരു നോളജ് ഓഫ് അപ്ലിക്കേഷൻ ഉണ്ട്, അതും ടെക്നോളജിയും കൂടി ബ്ലെൻഡ് ചെയ്തു എന്നുള്ളതാണ്.
2: ഈ താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് പോലെ ഇപ്പോ നമ്മൾ പാതി എഐ പാതിന്നെങ്കിലും
0: ആക്കണം.
2: അപ്പൊ ഇനി പറഞ്ഞ സ്വപ്നങ്ങളിൽ ആം റെസ്ലിംഗ് ഇന്റർനാഷണൽ ലെവൽ ഒരു അച്ചീവ്മെന്റ് ഉണ്ട്, IAS പ്രിപ്പറേഷൻ ഉണ്ട്, എഴുത്തിന്റെ കാര്യങ്ങള് ഇനി എങ്ങനെയാണ്, ഒരുപാട് പുസ്തകങ്ങൾ നമ്മളുടെ സൈഡിൽ നിന്ന് നമുക്ക് ഇനി പ്രതീക്ഷിക്കാമോ?
0: എഴുത്തിന്റെ കാര്യങ്ങൾ ഞാനിപ്പോ പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ്. ചങ്ക് ടീച്ചർമാരും ചങ്ക് ചങ്ങാതിമാരും എന്നുള്ള പുസ്തകം അപ്പൊ ഞാൻ ഇന്നലെ അതിന്റെ ഡമ്മി റൈറ്റ് ആരംഭിച്ചിട്ടുണ്ട്. അത് വൈകാതെ തന്നെ അത് സെറ്റ് ആവുന്നതാണ് എന്റെ പ്രതീക്ഷ. അതിനുശേഷം ഞാൻ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട്. ആ പ്രോജക്റ്റിന്റെ ഭാഗമാണ് ആ പുസ്തകം എടുത്ത് ഡിഫറെന്റ്ലി ഏബിൾഡ് ലിറ്ററസി വില്ലേജ് എന്നുള്ള ഒരു പ്രോജക്റ്റ്. അത് കേരള സർക്കാരുമായിട്ട് അറ്റാച്ച് ചെയ്ത് ചെയ്യാനാണ് പ്ലാൻ. ആദ്യം നമ്മൾ ഒരു മോഡൽ സ്കൂളായിട്ട് കൊണ്ടോട്ടി EMA ഹയർ സെക്കൻഡറി സ്കൂളാണ് സെലക്ട് ചെയ്തത്, ഒരു മോഡൽ സ്കൂളായിട്ട്. അപ്പൊ അതാണ്, അത് ഒന്നുമില്ല, ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസം, അവരുടെ ഹെൽത്ത്, അവരുടെ ട്രീറ്റ്മെന്റിലുള്ള അപാകതകള്, അതിനെ നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാം. മെയിനായിട്ട് സൊസൈറ്റിയിൽ ഇവരെങ്ങനെ അഭിമാനത്തോടു കൂടിയിട്ട് അന്തസ്സോട് കൂടിയിട്ട് ഇവർക്ക് ജീവിക്കാൻ പഠിക്കുക, ഇവരെ ജീവിക്കാൻ പഠിപ്പിക്കുക, ഇവർക്കൊരു എംപ്ലോയ്മെന്റ് ഒരു സിനാരിയോ, അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് പിന്നെ ഡിഫറെന്റ്ലി ഏബിളിന് എംപ്ലോയ്മെന്റ് സിനാരിയോ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം, ആ ലെവലിലേക്ക് ആണ് എന്റെ പ്രോജക്റ്റ് പോണത്. അപ്പൊ എന്റെ ഫസ്റ്റ് ഓറിയന്റേഷൻ ക്ലാസ് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ എന്തായാലും സജീവമായിട്ട് അതിന്റെ വർക്കിലാണ്. ഇപ്പൊ ഞാനിപ്പോ ഈ ഒരു ഇന്റർവ്യൂക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോ അത് ഇങ്ങനെ അടുത്ത ഓരോ പാർട്ട് പാർട്ടായിട്ടാണ് ഞാൻ പുസ്തകം സ്ട്രക്ചർ ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വേണം അടുത്ത പാർട്ട് എഴുതിക്കൊണ്ടിരിക്കാൻ.
2: അത് ശരി.

0: ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോ ഈ പറഞ്ഞ പോലെ ആദ്യം ഒരാൾ പറഞ്ഞു കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ ഒരാൾ പിന്നെ ഞാൻ പറഞ്ഞു കൊടുക്കും അവർ എഴുതുക ചെയ്യാ. അപ്പൊ ഞാൻ വോയിസ് ഇപ്പൊ ടെക്നോളജിന്റെ വലുപ്പം എന്ന് വെച്ചാല് ആദ്യം ഞാൻ പറഞ്ഞു കൊടുക്കും, മറ്റൊരു ഉമ്മയോ അല്ലെങ്കിൽ ഉപ്പയോ എഴുതും. ടെക്നോളജി നമുക്ക് അവരെ ആവശ്യമില്ല, വോയിസ് ടൈപ്പ് എന്നുള്ള സാധനം വന്നു. വോയിസ് ടൈപ്പിലുള്ള സാധനം ഞാൻ ഉപ്പച്ചിക്ക് അയച്ചു കൊടുക്കും, അത് ഉപ്പച്ചി ചെറുതായിട്ടുള്ള കറക്ഷൻസ് ഒക്കെ വരുത്തിട്ട് തിരിച്ചിങ്ങോട്ട് അയക്കും.
1: ശരി,
0: അല്ലെങ്കിൽ ചിലപ്പോ ഞാൻ തന്നെ കറക്ഷൻ ചെയ്തിട്ട് തിരിച്ചങ്ങോട്ട് അയച്ചു കൊടുക്കും.
1: പ്രൂഫ് റീഡിങ്ങിന് ഉപ്പച്ചിക്ക് അയക്കും.
0: ആ പ്രൂഫ് റീഡിങ്ങിന് ഉപ്പച്ചിക്ക് ഒരു ആ ഒരു എന്താ പറയാ ഒരു കണ്ടന്റ് വേണ്ടിട്ട് ഉപ്പച്ചിക്ക് അയക്കും.
1: ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോ ഇത്രയും വെല്ലുവിളികളൊക്കെ തരണം ചെയ്ത് ഇത്രയും ഒരു അച്ചീവ്മെന്റ്സ് ഒക്കെ നേടിയിട്ടുള്ള ഒരാളാണ്, എന്തെങ്കിലുമൊക്കെ സാക്രിഫൈസുകൾ ജീവിതത്തിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ ഈ ഒരു നിലയിലെത്താൻ വേണ്ടിയിട്ട്? അല്ലെങ്കിൽ ഇപ്പോഴും അങ്ങനെ അയ്യോ അതെനിക്കില്ലല്ലോ, എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് തോന്നുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ?
0: ഞാൻ ഏറ്റവും കൂടുതൽ സാക്രിഫൈസ് ചെയ്ത ഒരു സാധനം എന്ന് വെച്ചാൽ എന്റെ 3ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എന്റെ സർജറി. ലൈഫിൽ ഒരാൾക്ക് സഹിക്കാൻ പറ്റുന്നതിൽ മാക്സിമം വേദന കഴിച്ചിട്ടുണ്ട്. സംലറസ് എന്നുള്ള സർജറിയാണ്, സംലറസ് ആണ് അതിന്റെ സർജറിന്റെ പേര്. ബാംഗ്ലൂർ റീപോപ്പിൽ 2014 സർജറി ചെയ്തത്. ശരീരം തന്നെ 15 സ്ഥലം കട്ട് ചെയ്തു. അപ്പൊ പിന്നെ എന്താ പറയാ, നമ്മളെ എല്ലൊക്കെ ഈ IT ബാൻഡ് എന്ന മസിലൊക്കെ ഉണ്ട്, ഈ ഫീമറിന്റെ എല്ലൊക്കെ പൊട്ടിച്ച് വേർപ്പെടുത്തി റീസെറ്റ് ചെയ്തെടുത്തു. ഒരുപാട് വേദന, സർജറിന്റെ വേദന പൊട്ട്. അത് കഴിഞ്ഞിട്ട് പ്ലാസ്റ്റർ വെട്ടിയിട്ട് 5ാമത്തെ ദിവസം ഈ മട്ടല് പോലെ നിൽക്കുന്ന കാല് പിടിച്ചിട്ട് ഒരു മൊബിലൈസേഷൻ ഉണ്ട്. ആ മൊബിലൈസേഷനാണ് ലൈഫിന്റെ ഏറ്റവും വേദനന്റെ പീക്ക് ലെവലിൽ എത്തുന്നത്. അപ്പം ലൈഫിൽ ഏറ്റവും സഹിക്കാവുന്ന ഒരുപാട് സാക്രിഫൈസുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സർജറിയാണ് ഏറ്റവും വലിയ സാക്രിഫൈസ്. പക്ഷെ ആ സാക്രിഫൈസ് ചെയ്തതിനുള്ള ഗുണം ഇന്ന് ഞാൻ ചിരിക്കുന്നു, ഹാപ്പിയസ്റ്റ് ആയിട്ട് ചിരിക്കുന്നു.
1: ആ വേദനയ്ക്കുള്ള മധുരം ഇപ്പൊ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് അബലിനോട് സംസാരിച്ചതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങള് ഒരു മെസ്സേജ് ആയിട്ടും അല്ലാണ്ടും ആയിട്ടും ഒക്കെ കിട്ടിയെന്നാലും ഒരു ഒഫീഷ്യൽ ഇതായിട്ട് ചോദിക്കുകയാണ്, എന്താണ് നമ്മളുടെ ശ്രോതാക്കളോട് പറയാനുള്ളത്? ഒരുപാട് പേര് നമ്മളുടെ കേൾക്കുന്നുണ്ടാവും, അവരോടൊക്കെ ജീവിതത്തെ പറ്റിയിട്ടാണെങ്കിലും വെല്ലുവിളികളെ പറ്റിയിട്ടാണെങ്കിലും ഇനി ഈ പറഞ്ഞ മാതിരി ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആരെങ്കിലും അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ എന്താണ് അമലിന് പറയാനുള്ളത്?
0: ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത് ശ്രമിക്കുക എന്നുള്ളതാണ്. ഡു ഇറ്റ് അഗെയിൻ, ട്രൈ അഗെയിൻ, വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കാം. ഭിന്നശേഷിക്കാരായ രക്ഷിതാക്കളെല്ലാം, ഭിന്നശേഷിക്കാരായ കുട്ടികളുള്ള രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സൊസൈറ്റിയിൽ എൻ്റർ ചെയ്യിക്കുക. നമ്മുടെ സിസ്റ്റത്തിന്റെ തകരാറുകളൊക്കെയാണ് സംഭവിച്ചു, പക്ഷെ അതിലെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ കുട്ടിയെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. അവൻക്ക് അല്ലെങ്കിൽ അവൾക്ക് പുതു ലോകം കാണിച്ചു കൊടുക്കുക, ആകാശം വലുതാക്കി കൊടുക്കുക, അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. സൊസൈറ്റിയിൽ അവൾ അല്ലെങ്കിൽ അവൻ ഒരു കണ്ണിയാണ്, നീ ഇതിന്റെ ഭാഗമാടാ അല്ലെങ്കിൽ നീ ഇതിന്റെ ഭാഗമാടി എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള അത്രേ ഉള്ളൂ.
1: അത്രേ മതി, അത് തന്നെ ഏറ്റവും വലിയ ഒരു മെസ്സേജ് ആണ് അമൽ ഇപ്പൊ കൊടുത്തിട്ടുള്ളത്.
0: അപ്പോ വളരെ എന്താ പറയാ, വളരെ സന്തോഷം, വളരെ ഫ്രീ ആയിട്ട് ഒരു ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കായിരുന്നു, വളരെ പ്രയാസമൊന്നുമില്ലാതെ വളരെ ഫ്രീ ആയിട്ട് ഫ്രീ ഫ്ലോയിൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ സെറ്റായിട്ട് വരുന്നൊരു ഇന്റർവ്യൂ, ഭയങ്കര കാമൻ ക്വയറ്റ് ആയിട്ട്.
1: അതെ, കാരണം അമല് അത്രയും രസമാണ് അമലിനോട് സംസാരിച്ചിരിക്കാനും അമലിന്റെ കഥകളൊക്കെ കേൾക്കുമ്പോൾ. നമുക്ക് ഒരു 3ാം ക്ലാസ്സുകാരനായ അല്ലെങ്കിൽ 3 വയസ്സുള്ള അമലിനെ മുതൽ എനിക്ക് മനസ്സിൽ കാണാം. അപ്പൊ ആ യാത്രയിൽ ഒപ്പം ഞങ്ങളും കൂടിയെന്ന് കൂട്ടിയാൽ മതി, ഒരു ഇന്റർവ്യൂ അല്ല അമലിന്റെ ഒപ്പമുള്ള ഒരു യാത്രയായിരുന്നു. അപ്പൊ ഒരുപാട് സന്തോഷം അമൽ, ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇന്റർനാഷണൽ ലെവൽ ആം റെസ്ലിംഗ് ചാമ്പ്യൻ ആയിട്ടും IAS ഉദ്യോഗസ്ഥനൊക്കെ ആയിട്ട് വീണ്ടും നമുക്ക് സംസാരിക്കാൻ പറ്റട്ടെ. ഒരുപാട്
0: തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാരീരിക വെല്ലുവിളികളെ അതിജീവിച്ച് ഒരുപാട് നേട്ടങ്ങൾ കൊയ്ത യുവജനക്ഷേമ കമ്മീഷന്റെ യുവപ്രതിഭ പുരസ്കാരം നേടിയ അമൽ ഇക്ബാലുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം. ഒപ്പമുണ്ടായിരുന്നത് ഫെറിൻ.

0: കൊച്ചി ആകാശവാണിയുടെ യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. യൂത്ത് ക്ലബ്ബുകൾക്കും പങ്കെടുക്കാം. ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി 9444-56-22-12 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം. സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയയ്ക്കാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9444-56-22-12 9447-56-22-12. യുവവാണി എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത്.
1: ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം പ്രിയ.
2: യുവവാണി സമാപിക്കുന്നു.

0: പ്രേരിയ എഫ് എം ഈവനിംഗ് തുടരുന്നു. സേവന വാർത്തകളുമായി സർക്കാരിൻ്റെ 100-ദിന കർമ്മ പരിപാടി, പട്ടികജാതി ദുർബല വിഭാഗ പുനരധിവാസം ഉപപദ്ധതി, സ്വയം തൊഴിൽ സഹായം, വ്യക്തിഗത സംരംഭം പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർക്ക് ബന്ധപ്പെട്ട തൊഴിൽ മേഖലയിൽ വൈദഗ്ധ്യവും പ്രായോഗിക പരിചയവും ഉണ്ടായിരിക്കണം. പ്രായം 18-നും 50-നും മധ്യേ ആയിരിക്കണം. വാർഷിക കുടുംബ വരുമാനം 100,000 രൂപയിൽ താഴെയായിരിക്കണം. അപേക്ഷ ബന്ധപ്പെട്ട ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസുകളിൽ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 31. ഫോൺ നമ്പർ 0477-2-25-25-48, 0477-2-25-25-48.
1: കൊച്ചിനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
2: ഇടലിന് ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
0: നഷാ മുക്ത് ഭാരത് പരിപാടിയുടെ ഭാഗമായി ആലപ്പുഴ മേരാ യുവ ഭാരത് കേന്ദ്ര 15 മുതൽ 29 വരെ പ്രായപരിധിയിലുള്ള യുവാക്കൾക്കായി വിവിധ കലാമത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. ഗ്രൂപ്പ് ഡാൻസ്, ഗ്രൂപ്പ് സോങ്, മൈം, പെയിന്റിംഗ്, പ്രസംഗം, റീൽ മേക്കിംഗ്, സ്ലോഗൻ റൈറ്റിംഗ്, കവിതാ രചന തുടങ്ങി 8 ഇനങ്ങളിലാണ് മത്സരം. ആലപ്പുഴ ജില്ലക്കാരായ യുവതി യുവാക്കൾക്ക് പങ്കെടുക്കാം. ഈ മാസം 24-നാണ് മത്സരം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 81-21-31-36, 8-1-2-9-2-1-3-7-4-6.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: കൊച്ചിനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
2: ഇടലിന് ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
0: കേന്ദ്ര സർക്കാർ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പട്ടികജാതി വികസന വകുപ്പ് മുഖേന സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതും 9-10 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് നൽകുന്നതുമായ സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കുടുംബ വാർഷിക വരുമാനം 2,50,000 രൂപ വരെയുള്ള പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷ ഓൺലൈനായി അയച്ചതിനു ശേഷം സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ മാത്രം ബന്ധപ്പെട്ട SCDO ഓഫീസിൽ ഹാജരാക്കണം. അവസാന തീയതി 15 മാസം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0477-2-25-25-48. 0477-2-25-25-48.

0: 2525548.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് ആലപ്പുഴ ജില്ലാ ഓഫീസിൽ നിന്നും 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ 30 സെപ്റ്റംബറിനകം വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. മസ്റ്ററിംഗിനുള്ള അംഗീകൃത സർവീസ് ചാർജ് ഗുണഭോക്താക്കൾ ബന്ധപ്പെട്ട അക്ഷയ കേന്ദ്രത്തിൽ നൽകണം. ഫോൺ നമ്പർ 0477-22-41-455, 0477-22-41-455.
3: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
4: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
5: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, ഇടപ്പള്ളി.
6: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
7: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല വിവിധ വകുപ്പുകളിലേക്കുള്ള റിയൽ ടൈം അഡ്മിഷൻ നടത്തുന്നു. കുഞ്ഞാലിമരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗ് ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിലേക്കുള്ള റിയൽ ടൈം അഡ്മിഷൻ ജൂലൈ ഈ മാസം 21 രാവിലെ 9 മണിക്ക് KMSME നടക്കും. ഫിസിക്കൽ ഓഷ്യാനോഗ്രാഫി വകുപ്പ് MSc ഓഷ്യാനോഗ്രാഫി പ്രോഗ്രാമിലേക്കുള്ള റിയൽ ടൈം അഡ്മിഷൻ ഈ മാസം 22 രാവിലെ 11 മണിക്ക് ക്വിസാറ്റ് ലേക്ക് സൈഡ് ക്യാമ്പസിലെ ഫിസിക്കൽ ഓഷ്യാനോഗ്രാഫി വകുപ്പിൽ നടക്കും.

എഫ് എം ഈവനിങ്ങിൽ ഇനി ഈവനിങ് മെലഡി. ചിത്രം അൻപു സൻഗീലി. ഗായിക ഉമാ റഹ്മാൻ. ഗാനരചന വാലി. സംഗീതം ഇളയ ഗംഗൈ.

0: എഫ് എം ഈവനിംഗിൽ സേവന വാർത്തകൾ തുടരുന്നു. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ഫോട്ടോണിക്സിൽ നടത്തുന്ന എം ടെക് ഒപ്റ്റോ ഇലക്ട്രോണിക്സ് ആൻഡ് ലേസർ ടെക്നോളജി പ്രോഗ്രാമിൽ ജനറൽ ഇ ടി ബി, എം എസ് എം, എൽ സി സി, ഒ ബി എച്ച്, കെ എസ് സി, ഇ ഡബ്ല്യു എസ് തുടങ്ങിയ വിഭാഗങ്ങളിൽ സീറ്റൊഴിവുണ്ട്. ക്യാറ്റ് 2026 വഴി അപേക്ഷിച്ചിട്ടില്ലാത്തവർക്കും പങ്കെടുക്കാം. ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, ഫോട്ടോണിക്സ് എന്നിവയിൽ 50% മാർക്കോടുകൂടിയ ബിരുദാനന്തര ബിരുദമോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ എന്നിവയിൽ 50% അതിലധികമോ ഉള്ള ബിടെക് ബിരുദമോ ആണ് യോഗ്യത. ഗേറ്റ് അല്ലെങ്കിൽ ഡാറ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന. OBC വിഭാഗക്കാർക്ക് 5% മാർക്ക് ഇളവുണ്ട്. പട്ടികജാതി വിഭാഗക്കാർക്ക് പാസ് മാർക്ക് മതി. താൽപ്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, ജാതി എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും നിശ്ചിത ഫീസുമായി ഈ മാസം 24 ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ഫോട്ടോണിക്സ് ഡിപ്പാർട്ട്മെന്റിൽ രാവിലെ 10 മുതൽ 11 വരെയുള്ള സമയത്ത് ഹാജരായി രജിസ്റ്റർ ചെയ്യണം. അന്ന് തന്നെ 11 മുതൽ അഡ്മിഷൻ നടത്തുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0484 2 86 24 11. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484 2 86 24 11. വെബ്സൈറ്റ് വിലാസം www.photonics.qsat.ac.in.
1: കൊച്ചിനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറി.
2: ഇടലിന് ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: September 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
0: മലബാർ ക്ഷേത്ര ജീവനക്കാരുടെയും എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെയും ക്ഷേമനിധി വിഹിതം, ക്ഷേത്രവിഹിതം, കുടിശ്ശിക പിരിവ് നടത്തും. നാളെ രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 2 പട്ടാമ്പി പടിഞ്ഞാറേ മഠം ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ക്യാമ്പ് നടത്തും. നിലവിൽ ക്ഷേമനിധിയിൽ അംഗങ്ങളായ ജീവനക്കാർക്ക് മാസവിഹിതവും അടയ്ക്കാം. വിരമിച്ച ജീവനക്കാർക്കുള്ള പെൻഷൻ, ഗ്രാറ്റുവിറ്റി എന്നിവയ്ക്കുള്ള അപേക്ഷയും ക്യാമ്പിൽ സ്വീകരിക്കും. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0495 2 36 07 20, 0495 2 36 07 20.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
0: സംസ്ഥാനത്ത്

പിന്നാക്ക വിഭാഗ കോർപ്പറേഷൻ കുറഞ്ഞ പലിശ നിരക്കിൽ സ്വയം തൊഴിൽ വായ്പ നൽകുന്നു. ആലത്തൂർ താലൂക്ക് പരിധിയിലെ ഒബിസി മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വായ്പ അപേക്ഷയ്ക്കായി തങ്കം തിയേറ്ററിന് സമീപമുള്ള വടക്കഞ്ചേരി ഓഫീസിനെ സമീപിക്കാം. വെബ്സൈറ്റ് വിലാസം www.ksbcd.com. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0492229620 0492229620.

കളമശ്ശേരി നഗരസഭ പരിധിയിലെ എല്ലാ സാമൂഹ്യ പെൻഷൻ ഗുണഭോക്താക്കളും അക്ഷയ കേന്ദ്രങ്ങൾ വഴി വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. സെപ്റ്റംബർ മാസം 30 വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ നഗരസഭയിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ്. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ഇനിയൊരു ഹിന്ദി ഗാനം കേൾക്കാം. യെസ് ബോസ് എന്ന ചിത്രത്തിനുവേണ്ടി അഭിജിത്ത് പാടിയത്.

0: യെസ് ബോസ് എന്ന ചിത്രത്തിൽ അഭിജിത്ത് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനരചന ജാവേദ് അക്തർ, സംഗീതം ജതിൻ ലളിത്. എഫ് എം ഈവനിംഗിൽ ഇനി
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
2: അപ്പുറത്തെ വീട്ടിന്റെ കൊള്ളിന്മേൽ നിൽക്കുന്ന അമ്പുനായരെ രാമർ അകലേക്ക് കൂട്ടിക്കൊണ്ടുപോയി തിരക്കി. എന്താണുണ്ടായത്? ചേപ്രത്തരം തന്നെ. പിന്നെന്താ പറയുക? നിന്റെ അച്ഛൻ പൊരയിലേക്ക് വന്നപ്പോൾ ആന്തൂരാൻ ചെക്കിണി അതിനകത്തുണ്ടായിനും. അതും ഒരു സുഖമില്ലാത്ത നിലയിൽ. പിടിച്ച് പുറത്തിട്ട് അച്ഛൻ ഓനെ ചാവിട്ടി ഒരു പതാക്കി. പിന്നെ കൊടുവാളെടുത്തപ്പോൾ ഓനിറങ്ങി ഓടിക്കളഞ്ഞ്. ഇളയമ്മ പിറകെ വാതിലിലൂടെ ഓടി. ഓള് ഓളുടെ പൊരയിലേക്ക് പോയി എന്നാ തോന്നുന്നേ. ഇനിയിപ്പോ ചെക്കിണിയെ പുറത്ത് കണ്ടാൽ ആ കുഴപ്പം. ഓനെ നിന്റെ അച്ഛൻ കൊല്ലും, അതുറപ്പാ. പതിവില്ലാതെ അച്ഛൻ ഇന്ന് നേരത്തെ വന്നതാണ് പ്രശ്നമായത്. അച്ഛനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി രാമർ അച്ഛന്റെ അടുത്തേക്ക് നടന്നു. പിന്നെ കോലായിൽ അച്ഛന്റെ അടുത്തിരുന്നു. പെട്ടെന്ന് പ്രായമേറിയതുപോലെ പരവശനായി അച്ഛൻ തല കുമ്പിട്ടിരിക്കുന്നു. ഒന്നും പറയാൻ രാമറിന് കഴിഞ്ഞില്ല. എളിയിൽ തിരികിയ ആധാരത്തെക്കുറിച്ചും രാമർ മറന്നിരുന്നു. അന്നേരം ഓർമ്മയിൽ വന്നത് മുമ്പൊരു നാൾ സന്ധ്യയ്ക്ക് പുരയിലേക്ക് വരുമ്പോൾ മുറ്റക്കൊള്ളു കയറിപ്പോകുന്ന ഒരു നിഴൽ രൂപമായിരുന്നു. ആ നിഴൽ രൂപത്തിന് ഇപ്പോൾ കൃത്യമായ ഒരാകൃതി വന്നിരിക്കുന്നു. അപ്പോഴും രാമറിന് പിടികിട്ടാത്തൊരു ചോദ്യം മനസ്സിൽ കിടന്ന് തിളക്കുകയായിരുന്നു. ഇളയമ്മ ഇത്തരക്കാരിയായിരുന്നോ? അതിനു മാത്രം ഒരു മറുപടി കണ്ടെത്താനാവാതെ രാമർ വിഷമിച്ചു. അന്ന് വൈകിട്ട് ഓടിപ്പോയ ചെക്കിണിയെ പിന്നെ തക്ഷൻകുന്നിൽ ആരും കണ്ടിട്ടില്ല. അയാൾ സ്വന്തം ജീവനും കയ്യിലേന്തി എങ്ങോട്ടേക്കോ രക്ഷപ്പെട്ടു എന്ന് നാട്ടുകാർ വിശ്വസിച്ചു. ചിലപ്പോൾ അവർ അങ്ങനെയാണ്. സമയം ഒത്തുകിട്ടിയാൽ അങ്ങനെ നടക്കും. നടക്കുന്നതിനിടയിലാണ് കൂടുതൽ സംസാരിക്കാറുള്ളതെന്നും അവർ കണ്ടെത്തിയിരുന്നു. നടത്തത്തിന് പ്രത്യേക ലക്ഷ്യസ്ഥാനമൊന്നും ഉണ്ടാകാറില്ല. ചില നേരങ്ങളിൽ അത് കടവത്തേക്കാകാം, അല്ലെങ്കിൽ വീതിയേറിയ വയൽവരമ്പിൽ നിഴൽ ചാഞ്ഞുകിടക്കുന്ന ഒരിടമാകാം. നടന്ന് നടന്ന് ഒരു സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ തെല്ലു നേരം അവിടെയിരിക്കും. പിന്നെ വെയിൽ മങ്ങി കറുപ്പുരാശി പടരുന്നതോടെ മടക്കം തുടങ്ങും. അതിനിടയിൽ സംസാരിക്കുന്നത് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. കുഞ്ഞിക്കേളുവിന്റെ പല അഭിപ്രായങ്ങളോടും രാമറിന് യോജിപ്പ് തോന്നാറില്ലെങ്കിലും അയാൾ പറയുന്നത് മുഴുവൻ മനസ്സിലേക്ക് ഏറ്റുവാങ്ങും. എന്നിട്ട് നിശബ്ദനായി വിയോജിച്ചുകൊണ്ടിരിക്കും. ഇന്ന് അവർ നടന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു. തന്റെ ശ്രമഫലമായി കൂടി അനുവദിച്ചു കിട്ടിയ ഒന്നായതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനോട് വല്ലാത്ത ഒരു വൈകാരികത കുഞ്ഞിക്കേളുവിനുണ്ടായിരുന്നു. അവിടേക്ക് പോകണമെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുകയും ചെയ്യുമായിരുന്നു. ആദ്യമായി തീവണ്ടി നിർത്തുന്ന ദിവസം അവിടെ പോയിരുന്നു. പിന്നെ അവിടേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. തീവണ്ടി ഇറങ്ങി തക്ഷൻകുന്നിലൂടെ പോകുന്ന യാത്രക്കാരെ കാണുമ്പോൾ കുഞ്ഞിക്കേളു സ്വകാര്യമായി ആഹ്ലാദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും അയാൾ ആരോടും പറയുകയുണ്ടായില്ല തന്റെ ശ്രമഫലമായിട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ അനുവദിച്ചു കിട്ടിയതെന്ന്. നാട്ടുകാർ ഇപ്പോഴും പറയുന്നത് സുബ്രഹ്മണ്യ അയ്യർ വക്കീലിന്റെ കഠിനശ്രമം കൊണ്ടാണ് സ്റ്റേഷൻ വന്നതെന്നായിരുന്നു. അത് നിഷേധിക്കുവാൻ കുഞ്ഞിക്കേളു മുതിർന്നില്ല. അതൊന്നും പുറത്തു പറയരുതെന്ന് രാമറെ വിലക്കുകയും ചെയ്തു. റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് ചെന്ന് കുറേ നേരം നിൽക്കും. ഏതെങ്കിലും വണ്ടി വരുന്നതുവരെ അത് തുടരും. വണ്ടിയുടെ മുഴക്കം അകന്നകന്നില്ലാതായി കഴിഞ്ഞാലേ മടങ്ങുകയുള്ളൂ. രണ്ടുപേരും ഇതുവരെ തീവണ്ടിയിൽ കയറിയിട്ടില്ല. തിക്കോടി വരെയോ വടകര വരെയോ തീവണ്ടിയിൽ കയറി പോകണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ കരുതി ഇങ്ങനെ പുറത്തുനിന്നും കാണുന്നതാണ് സുഖം. നടക്കുന്നതിനിടയിലൊക്കെ കഴിഞ്ഞ ദിവസത്തെ അനുഭവം രാമറെ വല്ലാതെ അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്നു. നാട്ടുകാർ എല്ലാവരും അത് അറിഞ്ഞിരിക്കുന്നു. എല്ലാവരും പറയുന്നത് ഒന്നു തന്നെയായിരുന്നു, ഓളിങ്ങനാണെന്ന് കരുതിയില്ല. രാമറിനും അതേ അഭിപ്രായം തന്നെയായിരുന്നു. രാമറെ കണ്ടപാടെ പതിവില്ലാത്ത വിധത്തിൽ കുഞ്ഞിക്കേളു ചേർത്ത് നിർത്തി തോളിലമർത്തി. അത് തന്നെ

0: ആശ്വസിപ്പിക്കാനാണെന്ന് തീർച്ച. കുഞ്ഞിക്കേളു മറ്റൊന്നും ചോദിച്ചില്ല. രാമർ പറഞ്ഞു തുടങ്ങി, എന്നോട് സ്നേഹമില്ലാണ്ടൊക്കെ ഒരുപാട് പെരുമാറിയിട്ടുണ്ടെങ്കിലും ഇളയമ്മയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊന്ന് നിരീച്ചില്ല. കുഞ്ഞിക്കേളു അത് കേട്ട് മൂളി. രാമർ ഇളയമ്മയുടെ പ്രകൃതത്തിലേക്ക് കടക്കുകയായിരുന്നു. വളരെ ഒതുങ്ങിയ സ്വഭാവക്കാരിയാണ് അവർ. മിക്ക നേരത്തും പൊരേന്റെ ഉള്ളിൽ തന്നെ അടയിരിക്കും. പുറത്തുള്ള ആളുകളുമായി സംസാരം കുറവ്. ചെക്കിണിയും അങ്ങനെ തന്നെയായിരുന്നു. മുറ്റക്കൊള്ളിന്മേലിരുന്നാണ് വർത്താനം. കോലായിലേക്ക് പോലും വരാറില്ല. എന്നാൽ കുറെ കാലമായി ഈ ബന്ധം തുടങ്ങിയിട്ടെന്ന നാട്ടുകാർ പറയുന്നത്, അടുത്തെങ്ങും ആരുമില്ലാത്ത തക്കം നോക്കി ചെക്കിണി പൊരയ്ക്കകത്തേക്ക് കയറുന്നത് പലരും കണ്ടിട്ടുണ്ടത്രേ. അച്ഛനെ പേടിച്ചിട്ടാണ് പറയാതിരുന്നത്. അന്ന് അച്ഛന്റെ കയ്യിൽ പെടാതിരുന്നത് ചെക്കിണിയുടെയും അച്ഛന്റെയും ഭാഗ്യം. ദേഷ്യം വന്നാൽ എന്തും ചെയ്യുന്ന പ്രകൃത അച്ഛന്റേത്. എന്താ ഇവർക്ക് പറ്റിയത് എന്നൊരു തിരിപാട് എനിക്ക് കിട്ടുന്നില്ല. രാമർ നിസ്സഹായത പ്രകടിപ്പിച്ചു. തെല്ലുനേരം കഴിഞ്ഞ് കുഞ്ഞിക്കേളു പറഞ്ഞു, ഇത്തരം കാര്യങ്ങളില് നമുക്ക് മുൻകൂട്ടി ഒന്നും പറയാൻ പറ്റൂല രാമറെ. ആർക്ക് ആരോട് എന്തൊക്കെയാ തോന്നാന്നോ ആരോട് എന്തൊക്കെയാ കാട്ടാന്നോ ഒരു തിരിപാടും ഇല്ല. ഒരാളെ നമ്പാനും പറ്റൂല എന്ന എന്റെ അഭിപ്രായം.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ.
3: ഭൂമിക്ക് ഒരു ചരമഗീതം. ഒ എൻ വി കുറുപ്പ്. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇതു നിന്റെ എന്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിലിന്നേ കുറിച്ച ഗീതം. ഈ പ്രസ്താവത്തോടെ ഒ എൻ വി കുറുപ്പ് 1980കളിൽ എഴുതിയ ഭൂമിക്ക് ഒരു ചരമഗീതം എന്ന കവിതയ്ക്ക് ഓരോ ദിവസം കഴിയുംതോറും പ്രസക്തി ഏറുകയാണ്. മനുഷ്യർ അമ്മയായ ഭൂമിയിൽ നിരന്തരമായി ഏൽപ്പിക്കുന്ന ആഘാതങ്ങളും പാരിസ്ഥിതിക വിനാശങ്ങളും ഭൂമിയുടെ ഹൃദയവും ജീവനും അപകടത്തിലാക്കുന്നു. ഏതു സമയത്തും ഈ ഭൂമി മരിക്കാം. അതുകൊണ്ട് അമ്മയുടെ മരണത്തിന് മുന്നോടിയായി അമ്മയ്ക്കുള്ള വിലാപഗീതം കവി തയ്യാറാക്കുന്നു. പന്തിരുകുലം പെറ്റ പറയി പ്രസവിച്ച ഈ ഭൂമണ്ഡലത്തിലെ എണ്ണമറ്റാത്ത ജീവജാലങ്ങൾക്ക് ജന്മം കൊടുത്ത ഭൂമി. മക്കൾ പക്ഷേ തങ്ങളിൽ ഇണങ്ങുന്നവരായിരുന്നില്ല. അവർ പരസ്പരം പോരാടി, ഒടുവിൽ ഭൂമിക്ക് നേരെ തിരിഞ്ഞു. ഇഷ്ടവധുവായ ഭൂമിക്ക് സൂര്യൻ നൽകിയ ഹരിത മൃദു കഞ്ചുകം ചീന്തിയെറിഞ്ഞു. അമ്മയോട് മക്കൾ കാണിക്കുന്ന ക്രൂരത കണ്ട് സൂര്യനയനങ്ങളിൽ രോഷമുണർന്നു. അഗ്നി വർഷിക്കുകയും ഭൂമിയിൽ ജീവജാലങ്ങൾ വരൾച്ചയിൽ നട്ടം തിരിയുകയും ചെയ്തു. പൂവും മണവും ഭൂമിയിൽ നിന്ന് അന്യമാവുന്നു, ജലാംശം നഷ്ടമാവുന്നു. എന്നാൽ കവിയാവട്ടെ ഭൂമിയുടെ സ്മരണയിൽ ഭൂമിയോട് ചേർന്ന് എന്നും നിലകൊള്ളാൻ ആഗ്രഹിക്കുന്നു. ബോധമാം നറുനിലാവൊരു തുള്ളിയെങ്കിലും

മാത്രം എന്ന് സൂചിപ്പിക്കുന്നു കവി. ഭൂമി ഏതെല്ലാം അനുഭവങ്ങളിലൂടെയാണ് ജീവജാലങ്ങൾക്ക് ശക്തിയാകുന്നത്? ഉണ്ണിക്കനികൾക്ക് തൊട്ടിലും താരാട്ടുമാകുന്നു, കാവുകളിലും ആലിലത്തുമ്പത്തും പ്രത്യക്ഷപ്പെടുന്നു, അമ്പലപ്രാവായി കുറുകുന്നു, പുഴകളുടെ ഓളങ്ങളാകുന്നു, മരങ്ങളിൽ വർണ്ണക്കുടകളാകുന്നു, കൂമന്റെ മൂളലും കുയിലിന്റെ കൂകലുമാകുന്നു, സായന്തനങ്ങളെ സ്വർണമാക്കുന്നു, സന്ധ്യയെടുത്ത് കാട്ടിൽ മറയുന്നു, പിന്നെ പ്രഭാതമായി തിരിച്ചെത്തുന്നു. കവിമനസ്സിൽ പ്രതിഭയുടെ കിളിമുട്ട അടവയ്ക്കുന്നു, അതു കവിതയായി വിരിയിച്ചെടുക്കുന്നു. കവിയുടെ ജലഗണിക പോലെയുള്ള ജീവിതത്തിന് താങ്ങായി നിൽക്കുന്നു. തന്റെ വാഴ്വ് ഉടൻ നശിച്ചേക്കാം. സങ്കടം നിറഞ്ഞ മനസ്സുമായി തന്റെ മക്കൾ ചെയ്ത ക്രൂരതയിൽ തകർന്നു നീങ്ങുന്ന ആ യാത്രയിൽ ഭൂമിയുടെ സിരകളിലൂടെ കിരാതമായ മരണം അരിച്ചു കയറും. അതുകൊണ്ട് മുൻകൂട്ടി എഴുതുന്ന ഈ ചരമഗീതം ഏറെ പ്രസക്തമാകുന്നു. ഇനിയും മരിക്കാത്ത

0: വിലപിക്കാൻ ഇവിടയവശേഷിക്കയില്ല ഞാനാകയാൽ ഇതുമാത്രമിവിടെയെഴുതുന്നു. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ, മദ്യാസക്തി എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ചർച്ച ചെയ്യുന്നു സ്ത്രീകളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ എൽ സി ഉമ്മൻ മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-24-26-397 അല്ലെങ്കിൽ 0484-24-26-387 അല്ലെങ്കിൽ 0944-46-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. വിളിക്കേണ്ട സമയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. നമ്പറുകൾ ആവർത്തിക്കാം: 0484-24-26-397 0484-24-26-387 മറ്റൊരു നമ്പർ 0944-46-45-58-88

ഇനി ഇന്ന് രാവിലെ എഫ് എം ഡയറിയിൽ ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും ഒരിക്കൽ കൂടി. ചോദ്യം: ഇന്ത്യയുടെ പടിഞ്ഞാറും കിഴക്കുമായി വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമ കിഴക്കൻ ഘട്ട മലനിരകൾ സംഗമിക്കുന്ന സ്ഥലമേത്? ഇന്ത്യയുടെ പടിഞ്ഞാറും കിഴക്കുമായി വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമ കിഴക്കൻ ഘട്ട മലനിരകൾ സംഗമിക്കുന്ന സ്ഥലമേത്? ഉത്തരം: നീലഗിരി കുന്നുകൾ. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിന് സമാന്തരമായി 1600 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്ന പശ്ചിമഘട്ടവും ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് ഏകദേശം 1750 കിലോമീറ്റർ നീളത്തിൽ ഒഡീഷ, തെലങ്കാന, കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്ന കിഴക്കൻ ഘട്ടവും നീലഗിരി കുന്നുകളിൽ വെച്ചാണ് സംഗമിക്കുന്നത്. തമിഴ്നാട്, കേരളം, കർണാടക എന്നീ സംസ്ഥാനങ്ങളുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ പർവ്വതനിര യുനെസ്കോ അംഗീകാരമുള്ള നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ്.

ഇനി നിലയത്തിൽ നിന്നും നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ രാവിലെ 5:55 സുഭാഷിതം ഷേർലി സോമസുന്ദരൻ അവതരിപ്പിക്കുന്നു. 6:32 പ്രധാന പത്രവാർത്തകളെ തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാരയിൽ തിരുനെല്ലൂർ കരുണാകരന്റെ ആരാധികമാർ എന്ന കവിത കേൾക്കാം.

7:35 FM ഡയറിയുടെ തുടർഭാഗത്ത് സമകാലികത്തിൽ ലോകകപ്പ് ഓളപ്പെരുക്കം 2026. 8:05 AIHMS ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ മുടികൊഴിച്ചിൽ ഡോക്ടർ വസീം ഷനാബുമായി അഭിമുഖം. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് ചില്ലുജാലകം. 11:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ഓപ്പണ പാട്ടുകൾ ടി കെ ആഷ്.

റഫും സംഘവും അവതരിപ്പിച്ചത്. പ്രിയമുള്ളവരെ, ഇതോടുകൂടി എഫ് എം ഈവനിംഗ് ഇന്നിവിടെ പൂർണ്ണമാകുന്നു. എഫ് എം ഈവനിംഗ് തുടർന്ന് കേൾക്കാം നാളെ വൈകിട്ട് 7:35 മുതൽ.

0: സമയം 9 മണി കഴിഞ്ഞ് 15:33. ഇപ്പോൾ
1: ചുറ്റുവട്ടം,
2: എറണാകുളത്തിന്റെ സാംസ്കാരിക സ്പന്ദനം.
3: പ്രിയ ശ്രോതാക്കളെ, ചുറ്റുവട്ടത്തിൽ ഇന്ന് ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്ന ജാനകി സ്മൃതിസന്ധ്യയിൽ പി പ്രകാശ്, ഗാനരചയിതാവ് ആർ കെ ദാമോദരൻ എന്നിവർ നടത്തിയ ജാനകിയമ്മ അനുസ്മരണ പ്രഭാഷണങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങൾ. ആദ്യം പി പ്രകാശിന്റെ പ്രഭാഷണത്തിൽ നിന്ന്.
4: ജാനകിയമ്മ മരിക്കുമ്പോൾ അവർക്ക് 88 വയസ്സായിരുന്നു. 9 വർഷമായിട്ട് അവർ പാടാറുണ്ടായിരുന്നില്ല. ജാനകിയമ്മയേക്കാൾ 2 വയസ്സ് കൂടുതലുണ്ട് പി സുശീലയ്ക്ക്. ജാനകിയമ്മയേക്കാൾ 2 വയസ്സ് കുറവാണ് യേശുദാസിന്. അകാലത്തിലുള്ള ഒരു മരണമാണ് എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ പാട്ടിഷ്ടപ്പെടുന്നവരെ മുഴുവൻ ആ മരണം അഗാധമായ ദുഃഖത്തിലാഴ്ത്തി. അതെന്തുകൊണ്ടാണ്? കാരണം അവരുടെ പാട്ടുകൾ എല്ലാ മലയാളികളുടെയും മനസ്സിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. എല്ലാവരുടെ ഹൃദയങ്ങളിലും ജാനകിയമ്മയുടെ പാട്ടുകൾ ഇടം പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന ഒന്ന് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനയാണ് എല്ലാവരെയും വേദനിപ്പിച്ചത്. ഒരിക്കൽ ജാനകിയമ്മയെ തൊട്ടടുത്തു നിന്ന് കാണാൻ, അവരുടെ പാട്ട് കേൾക്കാൻ ഉള്ള മഹാഭാഗ്യം എനിക്കുണ്ടായി. അത് 60 വർഷം മുമ്പാണ്. ഞാൻ മഹാരാജാസ് കോളേജിൽ, എന്നെ അച്ഛൻ സ്കൂളിൽ ചേർത്തത് 4 വയസ്സുള്ളപ്പോൾ 2ാം ക്ലാസ്സിലാണ്. അപ്പം ഞാൻ മഹാരാജാസിൽ പ്രീ ഡിഗ്രിക്ക് ചേരുമ്പോൾ എനിക്ക് 14 വയസ്സാണ്. അപ്പം എനിക്ക് 15ഓ 16ഓ വയസ്സുള്ളപ്പോൾ, വർഷം ഞാൻ ശരിക്കും ഓർക്കുന്നില്ല, 1966ഓ 1967ഓ 1968ഓ ആവാം, അന്നാണ് ജാനകിയമ്മ മഹാരാജാസ് കോളേജിൽ വരുന്നത്. ആർട്സ് ക്ലബിന്റെ ഉദ്ഘാടനം. അന്ന് അവിടെ സിനിമയുമായി ബന്ധമുള്ള 2 പേരാണുള്ളത്. ഒന്ന് നമ്മുടെ പ്രസിദ്ധ സംവിധായകൻ കമലിന്റെ അമ്മാവൻ പടിയൻ, അഷറഫ് പടിയത്ത്, ഒരു പഴയ സിനിമാ സംവിധായകനാണ്. മറ്റൊരാള് ചെമ്മീൻ ബാബുവിന്റെ അനിയൻ സത്താർ. അപ്പൊ നഗരത്തിൽ ഏതെങ്കിലും സിനിമാക്കാർ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ മഹാരാജാസ് ക്ലബിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ജോലി കൂടി ഇവർ രണ്ടുപേരും ഏറ്റെടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കല് സുഭാഷ് പാർക്കില്, അതിപ്പോ ഏത് ഭാഷാ സിനിമയാണെന്നല്ലോ, തെലുങ്ക് സിനിമയായാലും മതി, ഒരിക്കൽ സുഭാഷ് പാർക്കില് ഒരു തെലുങ്ക് സിനിമയുടെ ഷൂട്ടിങ്ങിന് നാഗേശ്വർ റാവും കെ ആർ വിജയും വന്നപ്പോൾ അവരെ രണ്ടുപേരെയും മഹാരാജാസ് കോളേജിൽ കൊണ്ടുവന്നു. അതുപോലെ ഒരിക്കൽ മൂന്ന് പേരെ ഒന്നിച്ച് ഇവര് മഹാരാജാസ് കോളേജിലേക്ക് കൊണ്ടുവന്നു. ഒന്ന് മിസ് കുമാരിയാണ്, മറ്റൊന്ന് അന്നത്തെ പ്രസിദ്ധ ഗായകൻ പി ബി ശ്രീനിവാസ്, മറ്റൊന്ന് എസ് ജാനകി. ഇവർ മൂന്ന് പേരും ഒന്നിച്ചാണ് വന്നത് ആർട്സ് ക്ലബിന്റെ ഉദ്ഘാടനത്തിന്. ആർട്സ് ക്ലബിന്റെ ഉദ്ഘാടനം നടക്കുന്നത്, ഇവർ പെട്ടെന്നാണ് ഈ പരിപാടി തീരുമാനിച്ചത്, തലേ ദിവസമാണ് കാര്യം പറയുന്നത്. അപ്പോൾ മഹാരാജാസിന്റെ നടുമുറ്റത്താണ് പരിപാടി നടക്കുന്നത്, അതും ഉച്ചയ്ക്ക് 12 മണിക്ക്, നല്ല വെയിലാണ്. അപ്പോൾ ബെഞ്ചും കസാരയും ഒന്നും ഇട്ടിരുന്നില്ല, എല്ലാവരും അരമണിക്കൂർ കൊണ്ട് പരിപാടി തീർന്നു. എല്ലാവരും നിന്നും താഴത്തെ ഇരുന്നുമൊക്കെയാണ് ഈ പരിപാടിയിൽ പങ്കുകൊണ്ടത്. അപ്പോൾ അന്ന് അവിടെ പി ബി ശ്രീനിവാസ്, അന്ന് യേശുദാസ് അത്ര പ്രസിദ്ധനായിട്ടില്ല, പി ബി ശ്രീനിവാസ് ഒരു പാട്ടുപാടി. അന്നത്തെ പ്രസിദ്ധമായ ഒരു പാട്ടാണത്, മാമലകൾക്കപ്പുറത്ത് മര

0: പട്ടുടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്. അന്ന് പി ബി ശ്രീനിവാസ് വളരെ ജനപ്രിയനായ ഒരു ഗായകനുമാണ്. അതുകഴിഞ്ഞാണ് ജാനകി പാടിയത്. ജാനകി അന്ന് നാലോ അഞ്ചോ സിനിമകളിലേ പാടിയിട്ടുള്ളൂ. പക്ഷെ അതിൽ ആ ഒരു പാട്ട് അന്ന് തന്നെ ജാനകിയെ എല്ലാവരെയും ഇഷ്ടപ്പെട്ട ഗായികയാക്കി മാറ്റിയിരുന്നു. അത് മൂടുപടം എന്ന ചിത്രത്തിലെ പാട്ടാണ്. വളരെ പ്രസിദ്ധമായ ആ പാട്ട്, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പാട്ടാണ്, തളിരിട്ട കിനാക്കളുതൻ താമര. ആ പാട്ട്, ആ പാട്ട് ജാനകി അന്ന് ജാനകിയമ്മയ്ക്ക് കൂടി വന്നാൽ 30 വയസ്സിനുണ്ടാവും. ജാനകിയമ്മയുടെ കണ്ഠത്തിൽ നിന്ന് ആ മധുരമായ സ്വരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ പാട്ട് പാടിത്തിരുന്നപ്പോൾ കുറെ നേരത്തേക്ക് ഞങ്ങളൊക്കെ ഒരു വല്ലാത്ത ഒരു ലോകത്ത്, ഒരു സ്വർഗലോകത്തിൽ അകപ്പെട്ട പോലെയുള്ള ഒരു അനുഭൂതിയായിരുന്നു. അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ ആവാത്ത ഒരു സംഗതിയാണ്.
1: ഇനി ആർ കെ ദാമോദരന്റെ പ്രഭാഷണത്തിൽ നിന്നുള്ള ഭാഗങ്ങൾ.
2: മഹാഗായിക ജാനകിയമ്മയുടെ മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ.
3: എസ് ജാനകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മനസ്സിൽ പറയുന്നത് നോ ജാനകി എന്നാണ്. കാരണം ജാനകി അമ്മയുടെ അടുത്ത് ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ അത് ഏത് തരം പാട്ടായിക്കൊള്ളട്ടെ, അവർക്ക് ശാസ്ത്രീയ ജ്ഞാനം ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അവർ നോ പറയില്ല, എല്ലാം ഭംഗിയായിട്ട് പാടും. അതാണ് എസ് ജാനകിയുടെ ആദ്യത്തെ നോ ജാനകി ആയിട്ട് കാട്ടുന്നത്. എത്ര എത്ര എത്ര എത്ര തലത്തിലുള്ള പാട്ടുകളാണ് അവർ പാടിയിരിക്കുന്നത്. അതൊന്ന്. രണ്ട്, ചലച്ചിത്ര ഗാന ഗായിക അല്ലെങ്കിൽ ഗായകനെ സൃഷ്ടിക്കുന്നത് സംഗീത സംവിധായകന്മാരാണെന്നാണ് വെപ്പ്. ശരിയാണോ തെറ്റാണോ എന്നറിയില്ല, എങ്കിലും മിക്കവാറും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു സംഗീത സംവിധായകൻ ഒരാളെ കൊടുത്ത് കൊടുത്ത് കൊടുത്ത് കൊടുത്ത് പാട്ട് കൊടുത്ത് അവർക്കൊരു ഇമേജ് ഉണ്ടാക്കും. ഞാനൊക്കെ ചിന്തിച്ചിരുന്നത്, എഴുതുമ്പോൾ ചിന്തിച്ച, വയലാർ ദേവരാജൻ യേശുദാസ്, ഇതാണ് എൻ്റെ ആദ്യത്തെ ചലച്ചിത്ര ഗാനം എന്ന് പറയുന്ന സങ്കല്പം. ദേവരാജൻ മാഷ് യേശുദാസിനെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടു നമ്മുടെ മുമ്പിൽ നിർത്തി. എത്ര ക്ലാസിക്കലാവാം പാട്ടുകൾ കൊടുത്ത് കൊടുത്ത്, മറ്റുള്ളവർ കൊടുത്തിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്, എങ്കിലും അദ്ദേഹം ഇങ്ങനെ വളർത്തിയെടുത്തൊരു സമ്പ്രദായം വയലാറിന്റെ ഗാനങ്ങൾ. ആ പ്രളയ വയോധിയിൽ വരെയുള്ള ഒരു കവിതയെ ഉല്ലംഘിക്കുന്ന തരത്തിലുള്ള ലിറിക്സ് എഴുതിക്കൊണ്ട് എവിടെയൊക്കെ തലത്തിൽ എത്തിക്കുന്ന ഒരു ഇത്. എൻ്റെ ആലാപനം ദേവരാജൻ മാഷിന്റെ സൂക്ഷ്മമായിട്ടുള്ള ആ ശാസ്ത്രീയ സംഗീതത്തിൻ്റെയും ലളിത സംഗീതത്തിൻ്റെയുള്ള അപ്ലിക്കേഷൻ, ഇതെല്ലാം ചേർന്നാണ് ഒരു ചലച്ചിത്രഗാനം ഉണ്ടായത്. ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ ഗായകർക്കും ഉണ്ടാവും ഒരു ഗോഡ്ഫാദർ. പക്ഷേ ഞാൻ തിരിച്ചു ചിന്തിച്ചപ്പോൾ പല ഗായകരെ സൃഷ്ടിച്ചു എന്നൊന്നും പറയണ്ട, പക്ഷെ അവർക്കൊരു വ്യക്തിത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ മുമ്പിൽ, ഞാൻ പറയുന്നത് തെറ്റാണെന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല, ഇവിടെ ഉള്ള ബാബുരാജ് എന്ന് പറയുന്ന ഒരു സംഗീതജ്ഞനെ, ചലച്ചിത്ര സംഗീതജ്ഞനെ നമ്മുടെ മുമ്പിൽ നിർത്തിയത് എസ് ജാനകി അമ്മയാണ്. ശരിയാണോ? എസ് ജാനകി അമ്മയാണ്, യാതൊരു സംശയവുമില്ല. ഒരു പരിധി വരെ രാഘവ മഷനെ കൊണ്ടുവന്നിരുന്നു. പിന്നെ നമുക്ക് പറയാം, എല്ലാവരെയും പറയാം, എ ടി ഉമ്മറിനെ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോവാം. പക്ഷെ നോക്കുള്ളൂ, ഈ ബാബുരാജ് എന്ന് പറയുന്ന ഒരു സംഗീതജ്ഞനെ വ്യക്തിത്വത്തോടുകൂടി മലയാളിക്ക്, അതായത് ഈ ദേവരായ മാഷിന്റെയും ദക്ഷിണാമൂർത്തി സ്വാമിയുടെയും അല്ലെങ്കിൽ രാഘവ മാഷിന്റെ ശൈലിയൊക്കെ വിഭിന്നമായിട്ട് ഒരു ഹിന്ദുസ്ഥാനിയുടെ ഒരു ഇത് കലർത്തി കൊണ്ടുവന്നപ്പോൾ മലയാളിക്ക് പെട്ടെന്നൊന്നും അങ്ങോട്ട് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു സമ്പ്രദായമല്ല. വരവ് സംഗീതമാണെന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി എന്ന് പറഞ്ഞ നോർത്ത് ഇന്ത്യൻ, അതിൻ്റെ അപ്ലിക്കേഷനൊക്കെ കൊണ്ടുവന്നിട്ട് ആ മനുഷ്യനെ ഇവരുടെയൊക്കെ മുമ്പിൽ അല്ലെങ്കിൽ ഇവരുടെ സമശീർഷനായിട്ട് നിർത്തിയത് ഈ ജാനകി അമ്മയാണെന്ന് പറയാൻ പറ്റും. അപ്പോ ഇവിടെ അതാണ് എനിക്ക് ഏറ്റവും പറ്റിയ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ഒരു പാട്ട് ഇന്ന പാട്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഷിബു ഡിഫറിയും വേറൊരു പാട്ടിനെ പറ്റി പറയും. അത് വ്യക്തിനിഷ്ഠമാണ്, ആത്മനിഷ്ഠമാണ്, അത് വസ്തുനിഷ്ഠമല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം സൗന്ദര്യം എന്ന് പറയുന്നത്. ഇവിടെ ഒരു റോസാപ്പൂ വിടർന്നു നിൽക്കുകയാണെങ്കിൽ ഒരു ഡാഫഡിലിനെ പറ്റിയാണ് ഷേക്സ്പിയർ എഴുതുക, ഒരു താമര പൂവിനെ പറ്റിയായിരിക്കും കുഞ്ഞിരാമൻ നായർ എഴുതാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഡിഫർ ചെയ്യുന്നത്? കാലത്തിനും ദേശത്തിനും സൗന്ദര്യത്തിനും ആത്മാവിഷ്കാരത്തിനും ഒക്കെ വ്യത്യാസപ്പെട്ടുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഉണരുണരു ഉണ്ണിപ്പൂവയാണോ ഗോപികയാണോ അങ്ങനെ ഏത് പാട്ടാണെങ്കിലും അതിനെക്കുറിച്ച് നിങ്ങൾ ഡിഫർ ചെയ്യും. പക്ഷേ അതെന്താണ് എന്ന് വെച്ചാൽ, സംസ്കൃതത്തിൽ ഒരു ചൊല്ലുണ്ട്, അതെന്താന്ന് വെച്ചാൽ, സുതാസുരത സാമർത്ഥ്യം ജാമാതാവേത്തി ന പിതാ.

നിങ്ങൾക്ക് മനസ്സിലായി കാണും. അത് അതിൻ്റെ സൃഷ്ടാവല്ല ആ ആ ഒരു പെൺകുട്ടിയുടെ സുരത സാമർത്ഥ്യം അറിയുന്നത് ജാമാതാവാണ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ അത് ഈ ക്രിയേറ്റിവിറ്റിയുള്ള ഇപ്പോൾ ഒരു സംഗീതജ്ഞനോ അല്ലെങ്കിൽ ഞങ്ങൾ ഒരു ഗാനരീതാവോ പറയുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ നിറയെ ആസ്വാദകരുണ്ട്. ഈ ആസ്വാദകരാണ് എസ് ജാനകി അമ്മയിൽ നിന്ന് ഈ സംഗീതത്തെ ഉൾക്കൊണ്ടെടുക്കുന്നത്. അപ്പോൾ അവരുടെ വ്യക്തിത്വം കാണാനായിട്ട് നിങ്ങളെടുത്തോളണം ആ സംഭവം. അതിലെടുക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ഇവിടെ പാടുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ ജാനകിയമ്മെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു പാട്ട് വരും. ആ പാട്ടാണ് ജാനകിയമ്മ ഉണ്ടായത്. ആ ജാനകിയമ്മ വെറും ഒരു പാട്ടുകാരി മാത്രമല്ല, മലയാളത്തിലെ 84-ാമത്തെ ഗായികയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ദേവരായ മാഷിൻ്റെ പുസ്തകമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഡാറ്റ മനസ്സിലാക്കും. 48,000 പാട്ട് പാടിയിരുന്നു. 48,000 ആണോ 38,999 അന്നും പ്രശ്നമേ അല്ല. അവരെന്ത് പാടി വച്ചിരിക്കുന്നു. അവരൊരു പാട്ടുകാരി മാത്രമായിരുന്നില്ല, അവര് തമിഴിലും തെലുങ്കിലും എഴുതി സ്വയം ചിട്ടപ്പെടുത്തി പാടിയ ഗാനങ്ങളുണ്ട്. അതായത് ആ എഴുതി സംഗീതം നൽകി പാടുന്ന വാഗ്ഗേയകാരി എന്ന ലെവലിൽ പറയാൻ പറ്റുന്ന ഒരു ഗായികയാണ്. ആ ഗായിക ഈ വാഗ്ഗേയകാരിയാണെങ്കിൽ പോലും ഒരു ദിവസം അവരൊരു സ്റ്റുഡിയോയിൽ പാടുക, അതിൻ്റെ ഇപ്പം ഉണ്ട് യൂട്യൂബിൽ നിങ്ങൾക്ക് പോയാൽ കാണാൻ പറ്റും. ഒരു പാട്ട് പാടിക്കഴിഞ്ഞതിന് ശേഷം അവരുടെ അടുത്ത് വളരെ സീനിയറായിട്ടുള്ള ഒരു സംഗീത സംവിധായകൻ വന്ന് രംഭം പ്രമാദമായിരിക്കും, അമ്മ കല്യാണി രാഗം നന്നായിട്ട് പാടി. അപ്പം ഇവര് അന്തം വിട്ടു, കല്യാണി കില്യാണി ഒന്നും തിരിയാതമ്മ എന്ന് അവര് നേരിട്ട് പറയാണ്. ഈ അമ്മ പറയുന്നത് കേൾപ്പിക്കുന്നുണ്ട്. അപ്പം അവർക്ക് കല്യാണിയാണോ കാമ്പോജിയാണോ ഒന്നും അവർക്ക് അറിയില്ല. പക്ഷെ ഇതെങ്ങനെ പാടി വച്ചിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൂക്ഷ്മമായ ഇത് പിടിച്ചെടുക്കാനുള്ള ഒരു കഴിവ്, ഒരു ബ്ലോട്ടിംഗ് പേപ്പർ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അതിനെ ഇങ്ങനെ ആകീരണം ചെയ്ത് എടുക്കാവുന്ന ഒരു സിദ്ധിയുണ്ട്. ഈ അമ്മയോട് ചോദിച്ചപ്പോൾ അവർ തന്നെ പറയുന്നത് എനിക്കൊന്നും അറിയില്ല, ഭഗവാൻ കൃഷ്ണൻ എന്നിലൂടെ ഇരുന്ന് പാടും എന്ന് പറഞ്ഞൊരു നിമിഷമുണ്ട്. ആ നിമിഷത്തിൽ അതേപോലെ തന്നെ എത്ര എത്ര പാട്ടുകൾ, ഇപ്പോൾ കരക്കുറിച്ചി അരുണാചലത്തിൻ്റെ നാവസരത്തിന് ഫോളോ ചെയ്തുകൊണ്ട് അതിൻ്റെ അപ്പുറം പാടാനായിട്ട് ബീലീല ചേച്ചിയെ ആ ദൗത്യം ഏൽപ്പിച്ചപ്പോൾ ലീല ചേച്ചി പറഞ്ഞിട്ടാണ് എനിക്കിത് പാടാൻ പറ്റില്ല, ഇത് ജാനകിയമ്മ വിളിച്ച് പാടിക്കൂ എന്ന് പറഞ്ഞു എന്ന് പറയുന്നു. ആ പിച്ചിലേക്ക് അവരെടുത്ത് പാടി ഇന്ത്യ മുഴുവൻ പാടിക്കൊണ്ട് എത്രയെത്ര ഗാനങ്ങൾ പാടിയത് ജർമ്മൻ ഭാഷയിലും ജപ്പാൻ ഭാഷയിലും ഇംഗ്ലീഷിലും ഒക്കെ പാടിക്കൊണ്ട് അവർ നമ്മുടെ മുമ്പിൽ വന്നു. ഒരു ദിവസം അവര് പറയുന്ന ഒരു സന്ദർഭമുണ്ട്, മാതളപ്പൂ പോലൊരു മാനസം ഞാൻ ഇന്ന് കണ്ടു എന്നൊരു പാട്ടുണ്ട്, എല്ലാവർക്കും അറിയാവുന്നു. അപ്പൊ അത് പാടി റെക്കോർഡിങ് കഴിഞ്ഞതിന് ശേഷം ഇവര് വലിയ ശാസ്ത്രീയ ജ്ഞാനോ മറ്റൊന്നും ഇല്ലാന്ന് പറയുന്നവരാണ് കേട്ടോ. അവരെങ്ങനെയാണ് ഇത് ചെയ്തതെന്നാണ് നമ്മൾ അത്ഭുതപ്പെടേണ്ടത്. ഇതിപ്പോ യേശുദാസോ സുശീല അമ്മയോ ഒക്കെ പറയുകയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം, കാരണം അവർ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതാണ്. ഇപ്പൊ ഈ മാതളപ്പൂ പോലൊരു എന്നുള്ള പാട്ട് അവർ പാടിയപ്പോൾ അവർ പറയുകയാണ്, അത് ട ട ട എന്നു സമത്തിൽ തുടങ്ങാൻ പറഞ്ഞപ്പോ മതളപ്പൂ പോലൊരു പൂ പോലും വളരെ പൂ പോലൊരു എന്ന് പാടണം, ഇങ്ങനെയാണ് പാടി വച്ചിരിക്കുന്നത് ട്രാക്കിൽ. അപ്പോൾ അവരിത് കേട്ടിട്ട് അവർക്ക് മലയാളം അറിയാവുന്നതുകൊണ്ട് അവർ പറയുന്നുണ്ട് ഇത് കാണാം നിങ്ങൾ, അവരൊന്ന് ദീർഘമുണ്ട് മാന്നുമുണ്ട് പൂന്നുമുണ്ട് മാതളപ്പൂ പോലും. അപ്പൊ അവര് പറയാണ് ഇത് ഞാൻ പാടിത്തരാം, ഞാൻ രണ്ട് തവണ അപ്പൊ അസിസ്റ്റന്റിനോട് പറയാം ഞാൻ അങ്ങേര് പറഞ്ഞ് പാടി വെച്ചേക്കണ പോലെയും പാടാം, അല്ലാതെ ഞാൻ ഒരു ബീറ്റ് കഴിഞ്ഞിട്ട് സമത്തിലല്ലാണ്ട് ഇത് തുടങ്ങി പാടിക്കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവര് മാതളപ്പൂ പോലൊരു മാനസം ഞാൻ ഇന്ന് കണ്ടു ആ രണ്ട് ദീർഘം വെച്ചിട്ട് കൃത്യമായിട്ട് പാടുന്നുണ്ട്. അപ്പൊ ഈ ഉച്ചാരണം ആ താളത്തിന്റെ സമത്തിൽ നിന്ന് പിടിച്ച് ഒരു ബീറ്റ് കഴിഞ്ഞതിന് ശേഷം തുടങ്ങിക്കൊണ്ട് ഒരു ഗാനം അവർ വളരെ സൂക്ഷ്മമായിട്ട് അവർ പറയുന്നുണ്ട്. മലയാളികൾ കേട്ടുകഴിഞ്ഞാൽ എനിക്കാണ് അടി കിട്ടുക എന്ന് പറയുന്നുണ്ട്, അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത്ര ദേവരാജൻ മാഷൊക്കെ ഭാഷയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. മാഷ് പറയാറുണ്ട് എപ്പോഴും പാട്ട് എഴുതിയിട്ടേ ഞാൻ സംഗീതം നൽകുള്ളൂ, കാരണം എഴുതി കൊണ്ടുവരുന്ന പാട്ടിൽ തന്നെ അതിൻ്റെ സംഗീതമുണ്ട്. അത് കാണാൻ കഴിയുന്ന ഒരാളാണ് സംഗീതജ്ഞൻ, അല്ലാത്ത സംഗീതജ്ഞനൊന്നും അല്ല. വെറുതെ പറയുക, ഇപ്പോ അയ്യപ്പ പണിക്കരുടെ ഒരു കവിതയുണ്ട്, ഒരു ശിലയിൽ ശിവതാണ്ഡവത്തിന്റെ ശില്പമുണ്ട്. ആ ശില്പി ഒരു ശില കാണുമ്പോൾ തന്നെ ആ ശിവതാണ്ഡവമാണെന്ന്, ഞാൻ കാണുമ്പോൾ വെറുതെ ഒരു കരിങ്കൽ കാണും, പക്ഷെ ഒരു ശില്പി കാണുകയാണെങ്കിൽ ആ ശിവന്റെ താണ്ഡവം കണ്ടിട്ട് ആ ശിവതാണ്ഡവം ഒഴിച്ചുള്ള ബാക്കിയെല്ലാം കുത്തിക്കളഞ്ഞാൽ മതി എന്ന് പറയുന്നു. അപ്പൊ ശിവതാണ്ഡവം ഈ ശിലയിൽ കാണുന്നവനാണ്, ശിലയെ കൈകൊണ്ടു ശിവരൂപമാക്കി.

0: കലയുടെ കാലത്തറി കൈ തൊഴുന്നതിന് ഭാസ്കരൻ മാഷൊരു പാട്ട് എഴുതിച്ചു. അപ്പൊ ഇവരാണ് ശരിക്ക് ശില്പികള്. അങ്ങനെ ഒരു ഗായികയ്ക്ക് അപ്പുറം ഇതൊന്നും ശാസ്ത്രീയമായിട്ട് സ്വരങ്ങള് ഒന്നും പഠിക്കാതെ സ്വയംഭൂവായിട്ടുണ്ടായിട്ടുള്ള ഒരു ഗായികയാണ് അല്ലെങ്കിൽ വാഗേകാരിയാണ് എസ് ജാനകിയമ്മ.
1: ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്ന ജാനകി സ്മൃതിസന്ധ്യയിൽ പി പ്രകാശ്, ആർ കെ ദാമോദരൻ എന്നിവർ നടത്തിയ ജാനകിയമ്മ അനുസ്മരണ പ്രഭാഷണങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 9:30.

0: സിനിമ കാലങ്ങളിലൂടെ കടന്നുവന്ന് നമ്മെ ഇന്നും മോഹിപ്പിക്കുന്ന കാഴ്ചയുടെ ലഹരിയാണ്. എന്നും അത് അങ്ങനെ തന്നെയായിരുന്നു താനും. കാഴ്ചയുടെ ലോകം പോലെ തന്നെ അത് ശബ്ദത്തിന്റെ കൂടിയാണെന്ന് കാലക്രമേണ നാം തന്നെയാണ് തിരിച്ചറിഞ്ഞതും. പിന്നീട് ശബ്ദങ്ങൾ നിറയുന്ന കാഴ്ചകൾക്ക് എന്ത് ഭംഗിയായിരുന്നു. കാഴ്ചയുടെ പൊലിമയെ ശബ്ദത്തിന്റെ ഗരിമ കുറച്ചൊന്നുമല്ല സഹായിച്ചിട്ടുള്ളത്. കാഴ്ചയും കേൾവിയും ഒത്തൊരുമിച്ച് വരുമ്പോൾ സംഭവിക്കുന്ന മുൻപറഞ്ഞ ലഹരിയായി മാറുന്നു സിനിമ.
1: സിനിമ നൽകുന്ന ലഹരി ഏറ്റെടുത്തുകൊണ്ട് ഓരോ തലമുറയും മുന്നോട്ട് വരുമ്പോൾ അവരുടെ കാഴ്ചപ്പാടുകളിലെ വ്യതിയാനം സ്ക്രീനിൽ അനുഭവിക്കുമ്പോൾ അത് തന്നെയാവണം സിനിമയുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം എന്ന് നാം കരുതിപ്പോകുന്നു. തികച്ചും യുക്തിസഹമായി ചിന്തിക്കുമ്പോൾ സിനിമ നൽകുന്ന പുതുമ, സിനിമയിൽ നിന്നുണ്ടാകുന്ന പുതിയ അനുഭൂതികൾ, ഇവയ്ക്കെല്ലാം നന്ദി പറയേണ്ടത് ഓരോ കാലത്തും സിനിമയെ നെഞ്ചേറ്റിയ ആ യുവത്വത്തോട് തന്നെയാണ്.
2: ഇത് സിനിമയെ സംബന്ധിച്ചുള്ള സിനിമയാണ്. ലൂമിയർ സഹോദരന്മാർ ചലച്ചിത്രം ഒരു യാഥാർത്ഥ്യം.
3: മുഖത്ത് ഇത്ര അഹങ്കാരം വേണ്ട, പ്രേക്ഷകരോട് സംസാരിക്കുമ്പോൾ നല്ല വിനയം വേണം. ഓക്കെ
2: ഓക്കെ സർ. ഇത് സിനിമയെ സംബന്ധിച്ചുള്ള ഒരു സിനിമയാണ്. ലൂമിയർ സഹോദരന്മാർ.
3: മിസ്റ്റർ, ഡോണ്ട് ട്രൈ ടു ബി എ ജോക്കർ. വിനയം കോരി ഒഴിക്കണ്ട. യു സേ ദ ലൈൻസ് പ്ലീസിംഗ്ലി, ദാറ്റ്സ് ഓൾ.
2: യെസ് സർ. ഇത് സിനിമയെ സംബന്ധിച്ചുള്ള ഒരു സിനിമയാണ്. ലൂമിയർ സഹോദരന്മാർ ചലച്ചിത്രം ഒരു യാഥാർത്ഥ്യമാക്കി. പിന്നീട് വന്ന മഹാരഥന്മാർ ചലച്ചിത്രത്തിന് പുതിയ പുതിയ ഭാഷ്യങ്ങൾ ചമച്ചു, വ്യാകരണം കണ്ടെത്തി. സിനിമാ കൊട്ടകയിൽ പൊട്ടിച്ചിരിയുടെ ഹർഷാരവങ്ങൾ ഉയർന്നു. വെള്ളിത്തിരയിലെ കഥാപാത്രങ്ങളുടെ നെടുവീർപ്പുകളും തേങ്ങലുകളും പ്രേക്ഷകർ അവരുടെ തന്നെ നൊമ്പരമായി അനുഭവിച്ചറിഞ്ഞു. ജീവിത ദുരിതങ്ങൾക്കൊരു സാന്ത്വനമായി, ഒരു മനുഷ്യമഹാഗാഥയായി സിനിമ മാറുകയായിരുന്നു. തെന്നിന്ത്യൻ സിനിമയുടെ ഈറ്റില്ലമായത് മദുരാശി പട്ടണമായിരുന്നു. സിനിമ ഒരു മോഹമായി നെഞ്ചിലേറ്റിയ ഒട്ടനവധി ആളുകൾ മദുരാശിയിൽ ചേക്കേറി. ഈ സിനിമാ നഗരത്തിൽ ചിറകുമുളച്ച് പറന്നുയർന്നവരും ചിറകു കരിഞ്ഞ് വീണവരും എത്രയെത്ര. പറന്നവരെ മാത്രം നമ്മളറിഞ്ഞു. കണ്ണീരും കിനാവുമായി അലഞ്ഞവരെ ആരറിയാൻ.
0: അങ്ങനെ സിനിമ യുവത്വത്തിൽ നിന്നും യുവത്വത്തിലേക്ക് കുതിക്കുമ്പോൾ നാം ആ യുവത്വം ആസ്വദിക്കുന്നു. നമുക്ക് പ്രായമാകുന്നതറിയാതെ അതിൽ ഒരു നോവും കാണിക്കുന്നു.

0: സിനിമ എന്നും എന്നും മോഹമായി കൊണ്ടു നടക്കുന്നവർ ധാരാളമുണ്ട്. അതിൽ കഴിവുള്ളവർ ജയിച്ചു കയറും. ചിലർ കഴിവിനേക്കാൾ ഭാഗ്യത്തെ ആശ്രയിക്കും. മറ്റു ചിലരോ പുറം വാതിലിലൂടെ കയറിപ്പറ്റും.
1: ഇതാണ് സിനിമയുടെ വഴി. ഇതിൽ ആദ്യം പറഞ്ഞ കഴിവ്, അതുണ്ടായിട്ടും സിനിമയുടെ ശീലങ്ങളുമായി ചേർന്നു പോകാൻ കഴിയാത്തവർ പുറത്തിരുന്ന ചരിത്രവുമുണ്ട്. സിനിമ ഒരു പരീക്ഷണ മേഖലയാണ്. പഠിച്ച പാഠങ്ങളോ പറഞ്ഞ ചൊല്ലുകളോ ചിലപ്പോൾ ശരിയായി എന്ന് വരില്ല. വഴിമാറി സഞ്ചരിക്കുന്നവരെ ചിലപ്പോൾ സിനിമ ഏറ്റെടുക്കും.
0: എന്നും സിനിമ പുതുമ തേടുന്നു. അതുകൊണ്ടായിരിക്കും ഇന്നും സിനിമയെ ജനങ്ങൾ നെഞ്ചേറ്റുന്നത്.

0: ഇതിനിടയിൽ എങ്ങനെയുള്ളവരും ഇല്ലാതില്ല.
1: എടോ, അഭിനയിക്കാൻ അറിയാവുന്നവരെ സിനിമാക്കാർ കണ്ടുപിടിച്ചോളൂ. ഇതങ്ങനെ അല്ലല്ലോ, കൊറേ ഫോട്ടോ ഏതെങ്കിലും മാഗസിനിലോട്ട് അയച്ചു കൊടുത്തിട്ട് കൊറേ എണ്ണം ഇങ്ങനെ ഇറങ്ങിക്കൊള്ളു സിനിമാക്കാർക്ക് ശല്യം ഉണ്ടാക്കാനായിട്ട്.
2: ഒരുപാട് സിനിമാ ഭ്രാന്തന്മാരെ ഞങ്ങൾ കണ്ടോ, പക്ഷെ തന്നെ പോലൊരു മുതുവട്ടനെ കാണുന്ന ആദ്യമായിട്ടാ. താൻ എന്താണോ വിചാരിച്ചേ, നാട്ടിൽ കുറെ പന്ന നാടകം ഉണ്ടാക്കിട്ട് ഇറങ്ങിയ സിനിമയിൽ നായകനാവാന്നോ? എടോ, നടനാവണമെങ്കിൽ മിനിമം ഒരു മൂട്ടയുടെ അത്രയെങ്കിലും ബുദ്ധി വേണോടെ ബുദ്ധി.
1: അഭിനയം പഠിക്കാനാവാൻ ഗുണ്ടകളുടെ അടുത്തോട്ട് പോയേക്കുന്നു. ഈ സൂക്കേടിനെ പറ്റിയ ഒരൊറ്റ മരുന്നേ ഉള്ളൂ. ആടിച്ചവന്റെ ഒക്കെ
2: അടിയണവന്.
3: ഇനി ഒരു അച്ഛനും വേണ്ടിയാ ചവിട്ടി പണ്ടമുട്ടിക്ക് ഞാൻ. അവനൊരു അടികാരൻ. സിനിമയിലെല്ലാം നീ ജീവിതത്തിൽ അടിക്കൊണ്ടിട്ടുണ്ടോലി? നാടകം കളിക്കുന്നവൻ എന്താടാ കുഴപ്പം? രണ്ടര മണിക്കൂർ തട്ടേ കയറി ഡയലോഗ് തെറ്റാതെ പറയാൻ പറ്റുള്ളൊക്കെ കണ്ടിരുന്നേക്കെ. നിന്നെയൊക്കെ ഉടേ നമ്പുരാൻ ഭൂമിയിലോട്ട് സിനിമാക്കാരനായിട്ടെങ്കിൽ ഇറക്കിയതല്ലേ. സിനിമാക്കാർക്ക് എന്താണ് രണ്ടെണ്ണം കൂടുതലുണ്ടോ? ആനയുടെ അത്ര ബുദ്ധി ഉണ്ടെങ്കിൽ അവനെ അഭിനയിപ്പിക്കൂ. എന്നാ അബ്ദുൽ കലാമിനെ വിളിച്ച് അഭിനയിപ്പിക്കടാ. ചാൻസ് തണ്ടിയും തെറികെട്ടും തെണ്ണിച്ചും തന്നെയാണ് എല്ലാവരും സിനിമാക്കാരനായിട്ടുള്ളത്. അല്ലാതെ നീയൊക്കെ വീട്ടിൽ ചെന്ന് ഏത് നടനാടാ നടനാക്കിയത്? തിന്ന് എല്ലിന്റെ കയറിയപ്പോ നിനക്കൊക്കെ ചാൻസ് ചോദിച്ചു വരുന്നവരോടൊരു പോയി. ഞാൻ ഈ ഊത്തവരിലേക്ക് ഞാൻ എന്റെ പൂഞ്ഞാണി ചെയ്തത്.
4: ഇനി പറയണ സാർ, എനിക്ക് അഭിനയിക്കാൻ അറിയില്ലേ? ഞാൻ നന്നായിട്ട് അഭിനയിച്ചില്ലേ? നിങ്ങളിപ്പോ പേടിച്ചില്ലേ? ഇല്ലേ? വീട്ടുകാരോടും നാട്ടുകാരോടും ഒരുപാട് നുണ പറഞ്ഞിട്ടാ സാർ ഞാൻ അറിയിത്തിരിച്ചു. ഞാൻ ചെയ്തതൊക്കെ ശരിയാണോന്ന് എനിക്കറിയില്ല. അറിയാവുന്ന പോലെയല്ലേ സാർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പറ്റുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തു. എന്റെ കഴിവ് തെളിയിക്കാൻ ഇതിൽ കൂടെ ഞാൻ എന്താ സാർ ചെയ്യേണ്ടത്? എന്തെങ്കിലും ആയിത്തീരാതെ തിരിച്ചു പോകാൻ പറ്റില്ല സാർ. അടുത്ത സിനിമയിലെങ്കിലും എനിക്കൊരു ചാൻസ് തരണം സാർ, പ്ലീസ് സാർ.
0: സിനിമ സകല കലകളുടെയും സംഗമമാണ്. സിനിമയിൽ സംഗീതമുണ്ട്, നൃത്തമുണ്ട്, അതിലേറെ അഭിനയവും.
5: സിനിമ പലർക്കും പലതാണ്. ചിലർക്ക് അത് ബിസിനസ്സാണ്, ചിലർക്ക് ആത്മപ്രകാശനത്തിന്റെ വേദിയുമാണ്. കഴിവുകൾ കുറഞ്ഞും കൂടിയുമിരിക്കും, എന്നാലും സിനിമ ഒരു സ്വപ്നമാണ്, സിനിമ ഒരു മോഹമാണ്. അനേകം പേർ സിനിമയിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ഈ മോഹ സാഫല്യത്തിനു വേണ്ടിയാണ്. അങ്ങനെ മോഹങ്ങളുടെയും മോഹഭംഗങ്ങളുടെയും സ്വപ്നങ്ങളുടെയും സ്വപ്നഭംഗങ്ങളുടെയും വേദി കൂടിയാണ് സിനിമ.
0: സിനിമയിലെത്തി പ്രശസ്തരായവരും അതേ മോഹത്താൽ എത്തപ്പെട്ട് എങ്ങും എത്താതെ പോയവരും അനേകം.
6: എന്താ ഇപ്പോ ഇങ്ങനൊരു അഭിനയ മോഹം തോന്നാൻ കാരണം?
4: ഇപ്പൊ തോന്നിയ മോഹമല്ല സാർ,
6: ഇരിക്കെ
4: കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹം. ഇടയ്ക്ക് ചില ശ്രമങ്ങളൊക്കെ നടത്തി നോക്കിയിരുന്നു.
6: എന്നിട്ട് എന്തു പറ്റി?
4: അതൊരു വലിയ കഥയാണ് സാർ. ഇപ്പോഴും എപ്പോഴും ആഗ്രഹം അഭിനയം തന്നെയാണ് സാർ.
6: അത് കൊള്ളാം, പക്ഷെ ആഗ്രഹം കൊണ്ട് മാത്രം ഒരാൾ നടനാവില്ല.
4: അതൊക്കെ എനിക്കറിയാം സാർ. എ ഫോർ ആക്ടിംഗ്, സി ഫോർ കോൺസെൻട്രേഷൻ, ടി ഫോർ ടൈമിംഗ്, അതൊക്കെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്.
6: വായനയും കൊള്ളാം, പക്ഷെ നല്ല നടനാവണമെങ്കിൽ ജീവിതാനുഭവങ്ങൾ വേണം, നല്ല നിരീക്ഷണ ബോധം വേണം. നമുക്ക് ചുറ്റുമുള്ള ആളുകളെ, സുഹൃത്തുക്കളെ, ശത്രുക്കളെ, പരിചയം പോലും ഇല്ലാത്തവരെ കഥാപാത്രങ്ങളാക്കി പഠിക്കാനുള്ള മനസ്സുണ്ടാവണം. അതൊക്കെ അവതരിപ്പിക്കാനുള്ള

0: സിനിമ അത് കണ്ടാസ്വദിക്കുന്ന നമുക്ക് പലപ്പോഴും അതിനു പിന്നിലെ ബുദ്ധിമുട്ടുകൾ അറിയില്ല. എന്നാലും അത് പാളിയാൽ പൊട്ടുന്നത് എട്ട് നിലയിലും ഒട്ടേറെ ആശങ്കകൾക്കും ആശയക്കുഴപ്പങ്ങൾക്കുമിടയിൽ അതിലേറെ പ്രതീക്ഷകളോടെ ഒരു സിനിമ പിറക്കുന്നു. നല്ല കഥാസന്ദർഭങ്ങളും നല്ല രംഗങ്ങളും രംഗഭാഷയും കൈനീട്ടി സ്വീകരിക്കപ്പെടുമ്പോൾ അതൊരുക്കിത്തരുന്നവർക്ക് ആശ്വാസത്തോടെയുള്ള നിർവൃത്തി അതല്ലെങ്കിൽ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം.
1: ഒരു സിനിമയുടെ സംഘർഷഭരിതമായ രൂപപ്പെടലുകളിൽ ഇത്തരം പൊട്ടിത്തെറികൾ സ്വാഭാവികം. ഒരു നല്ല സിനിമ ഉണ്ടാകാൻ അത് വേണമെങ്കിൽ അത്തരം പൊട്ടിത്തെറികൾ സ്വാഗതാർഹം തന്നെ.
2: സ്റ്റേജിൽ ഒരു എക്സ്ക്യൂസും ഇല്ല. നിന്റെ മാനസികാവസ്ഥ കാണികൾക്ക് അറിയേണ്ട കാര്യമില്ല. ജഡ്ജസിനും
3: സോറി സാർ,
2: സോറി,
3: എനിക്ക് കഴിയും തോന്നുന്നില്ല. സാർ നിർബന്ധിച്ചപ്പോ നിവൃത്തിയോടുകൊണ്ട് ഇറങ്ങിയതാ.
4: കൊണ്ടാറടങ്ങാൻ ഒരു പന്ത്രണ്ടാമത്തെ ടേക്ക്. ടൈമിംഗ് പോലെ ഒരു കോപ്പുമില്ല. എത്ര പ്രാവശ്യം പറയണം നിന്നോട്? ഇത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. നീ അഭിനയിച്ച് തകർക്കൊന്നും വേണ്ട, വെറുതെ ഒന്ന് ബിഹേവ് ചെയ്താ മതി. അതിന് ചുറ്റുന്നത് കുരുത്തോലല്ല, ഫിലിമാ. മനസ്സേ ചക്കു, നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാം. ഓക്കെ, ഫുള്ള് നോക്കണോ അതോ വേണ്ട? രഞ്ജി,
5: എന്തോ
4: ചാക്കോച്ചന്റെ സേഷനില് സാധനത്തിന്റെ ഡയലോഗ് ഒന്നുകൂടെ നോക്ക്. എവിടെന്ന് കിട്ടിയോ ഇതിനെ? വരിച്ചെടുത്തിട്ട് പോയി ഞാൻ.
6: ന്യൂ ഫേസ് വേണമെന്ന് നിങ്ങൾക്കല്ലേ നിർബന്ധമായിരുന്നത്? റിയാലിറ്റി ഷോയിലെ വിന്നറാ
4: ആണോ? അത് ഞാൻ അറിഞ്ഞില്ല.
6: ആക്ച്വലി ആ കുട്ടി ചെയ്തതിൽ എന്താണൊരു കുഴപ്പം? ഭാവങ്ങളെല്ലാം കറക്റ്റ് ആയിരുന്നില്ലേ?
4: എന്റെ ഭാവം മാറുന്നതിന് മുമ്പ് എഴുന്നേറ്റ് പോണ്ടോ?
6: ഇതാണ് അഹംഭാവം.
4: ഓ,
6: എടാ, ഞാൻ ഈ പടത്തിൽ ആരാ?
7: പ്രൊഡ്യൂസർ
6: ആണല്ലോ. അതൊന്ന് അതിനോട് പറഞ്ഞോട്.
4: റെഡി ചാക്കുജ?
2: റെഡി. ടേക്ക് 13, ആക്ഷൻ.
3: സോറി സാർ, എനിക്ക് കഴിയും തോന്നുന്നില്ല. സാറ് നിർബന്ധിച്ചപ്പോ എന്റെ

0: സാർ, ഈ കോമഡി ഇനി നീട്ടിക്കൊണ്ട് പോണോ?
1: നല്ല പോലെ പെർഫോം ചെയ്തൊരു പെങ്കൊച്ചിനെ കിട്ടിയിട്ട് മതി ഇനി ഷൂട്ടിംഗ്. കിട്ടിയിട്ട് വിളിക്ക്.
2: വീടിന്റെ ആധാരം വരെ പഠനം വെച്ചാൽ ഞാനിത് ഉണ്ടാക്കാൻ ഇറങ്ങരുത്. തനിക്കൊരു ഓളത്തിന്റെ പാക്കപ്പം പറഞ്ഞൊക്കെ പോയാ മതി. എനിക്ക് പെങ്കൊച്ചുകൾ മൂന്നാ.
1: എന്റെ പോളയിട്ട് ആരോഗ്യം ഒക്കെ വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാനാണെങ്കിൽ ഞാൻ എന്തിനാ കിടന്ന് വേർക്കുന്നത്? ആദ്യം ഇതൊരു നല്ല സിനിമയാണെന്ന് ആഗ്രഹിക്കും.
2: അല്ല രഞ്ജി, ആ പെങ്കൊച്ചിന് എന്തായിരുന്നൊരു കുഴപ്പം.
0: അഭിനയിപ്പിക്കരുത്, വീട്ടിൽ കൊണ്ടുപോയി വളർത്താൻ കൊള്ളാം.

0: ചിത്രപതംഗം സമാപിക്കുന്നു.
1: നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ. അവതരണം ഡെയ്സി ബിജു, വിപുൽ മുരളി.
2: ചിത്രപതംഗം.
3: പ്രേരിപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആരണ്യകം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ONV കുറുപ്പ്. സംഗീതം രഘുനാഥ് സേത്ത്.

ചിത്രം നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. ഗായകൻ യേശുദാസ്. ഗാനരചന ONB കുറുപ്പ്. സംഗീതം ജോൺസൺ.

ചിത്രപാടിയ മറ്റൊരു ഗാനം, ചിത്രം ജാതകം. ഗാനരചന ONV കുറുപ്പ്, സംഗീതം R. സോമശേഖരൻ.

തന്ന നിറയെ തിരുമധുരം തരും. വാൽക്കണ്ണാടി എന്ന ചിത്രത്തിൽ സുജാത മോഹൻ പാടിയ ഗാനം, എസ് രമേശൻ നായരുടെ വരികൾ, എം ജയചന്ദ്രൻ ചിട്ടപ്പെടുത്തിയത്.

ചിത്രം പട്ടണപ്രവേശം. ഗായകൻ സതീഷ് ബാബു. ഈ ഗാനം എഴുതിയത് യൂസഫലി കെ ചേരി, ചിട്ടപ്പെടുത്തിയത് ശ്യാം.

ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ, മദ്യാസക്തി എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ചർച്ച ചെയ്യുന്നു സ്ത്രീകളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടൻ്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ എൽ സി ഉമ്മൻ മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ 04 8 4 24 26 397 അല്ലെങ്കിൽ 04 8 4 24 26 387 അല്ലെങ്കിൽ 94 46 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പറുകൾ ഒരിക്കൽ കൂടി: 04 8 4 24 26 397 04 8 4 24 26 387 94 46 45 58 58. വിളിക്കേണ്ട സമയം നാളെ ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു.

ഒരു ഗാനം കൂടി കേൾക്കാം. യേശുദാസ് പാടിയത് ചിത്രം താലോലം. ഈ ഗാനത്തിൻ്റെ രചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ഇനി 11 മണിക്ക് ഹിന്ദിയിലും തുടർന്ന് 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: नमस्कार आकाशवाणी समाचार के साथ मैं जया भारती. संसद के मॉनसून सत्र के पहले दिन की शुरुआत